0: ഫിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട്. കൊമേഴ്ഷ്യൽ, കൊമേഴ്ഷ്യൽ എന്നാൽ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അത് ലീസോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്യലാണ് കൊമേഴ്ഷ്യൽ ആയിട്ട്. അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന അതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ്. പിന്നെയുള്ളത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. പിന്നെയുള്ളത് ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റാൽ കൊമേഴ്ഷ്യലിൽ തന്നെ വരുന്നതാണ് ഹോസ്പിറ്റാലിറ്റി, അതായത് ഈ ഹോട്ടൽ, റിസോർട്ട് അങ്ങനെയുള്ള. പിന്നെയുള്ളത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, വെയർഹൗസുകൾ, ഫാക്ടറികൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു തരംതിരിവുകൾ വരുന്നത്. ലാൻഡായി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ബിൽഡിംഗ് ആണെങ്കിൽ ഇത്.
1: നമ്മൾ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. ഇനി ആളുകൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ അതോ എന്താണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം?
0: പലപ്പോഴും ആൾക്കാർക്ക് ഈ ഭൂമി എന്നുള്ള പ്രോപ്പർട്ടികളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ, എന്നാൽ അത് യാഥാർത്ഥ്യത്തിൽ ശരിയല്ല. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്ലോട്ട്, ഒരു ലാൻഡ് തന്നെയാണ്. എന്നാൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡും അതിനോട് അനുബന്ധിച്ച് അതിൽ വരുന്ന നിർമ്മിതികളുമാണ് പ്രോപ്പർട്ടി. ഒരു നിർമ്മിതി ഇല്ലാത്ത ഒരു ലാൻഡിനെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിയല്ല. കറക്റ്റ് ടെർമിനോളജി അത് ലാൻഡ് ആണ്. പ്ലോട്ട്, ലാൻഡ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയാം. മറ്റേത് അതിനകത്തുള്ള കൺസ്ട്രക്ഷൻ, ഇപ്പോൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിലെ പാർക്കിംഗ്, അതിലുള്ള മറ്റ് സൗകര്യങ്ങൾ, അത് ഇപ്പോൾ അത്. അപ്പോൾ അത് ഒരു കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഓക്യുപ്പൈഡ്, ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനകത്ത് ടെനൻസ്, അതായത് വാടകക്കാരുണ്ടെങ്കിൽ ആ വാടകക്കാർ, അവരുടെ വാടക, ഇതെല്ലാം ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡമായി വരും. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ, പ്രധാനമായും ലൊക്കേഷൻ, നമ്മൾ വിശദമായി ഇനി വരും ഇതിൽ വരും, അതാണ്. അപ്പോൾ അതാണ് ലാൻഡും പ്രോപ്പർട്ടി എന്നുള്ളതും രണ്ടും രണ്ട് തന്നെയാണ്.
1: ഈ പ്രോപ്പർട്ടി ലാൻഡും തമ്മിൽ ഇങ്ങനെ പേരുകൊണ്ടുള്ള വ്യത്യാസം മാത്രമാണോ അതോ അത് എന്തെങ്കിലും അതിൽ വേറെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പേര് മാത്രം ആണോ അത് അർത്ഥം വയ്ക്കുന്നത്?
0: അല്ല, ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം, ലാൻഡ് അവിടെ ആ ഒരു ലൊക്കേഷൻ ഏറ്റവും പ്രധാനമായും ഒരു സ്ഥലത്തിൻ്റെ പിന്നെ വില അല്ലെങ്കിൽ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് അവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ്. ലൊക്കേഷനോടൊപ്പം വരുന്നത് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലാണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങളാണോ, അതനുസരിച്ചിട്ടായിരിക്കും ആ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ ഇത് വാല്യുവേഷൻ കണക്കാക്കുന്നത് ആ ബിൽഡിംഗ് കൊണ്ട് എന്ത് വരുമാനം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യലാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, അത് ഇത്ര ഏരിയ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിലെ ടെനൻസ് ലോങ് ടേം ആണെങ്കിൽ അതനുസരിച്ച്, ഇപ്പോൾ ഒരു 20 വർഷ കരാറുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരിക്കില്ല ഓരോ വർഷം, കാരണം ഓരോ വർഷവും പിന്നെ ഈ വാങ്ങുന്ന ആളിന് പുതിയ വാടകക്കാരെ കണ്ടെത്താൻ പിന്നെ വീണ്ടും റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഹോട്ടൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ലോങ് ടൈം പീരീഡാണ്. ആ ഹോട്ടലിൻ്റെ വരുമാനം, അവിടുത്തെ ഓക്യുപ്പൻസി, അവിടുത്തെ ഡെയിലി ആവറേജ് ഡെയിലി റേറ്റ്, ഇതൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്രോപ്പർട്ടിയുടെയും അതിൻ്റെ വരുമാനം എത്ര വരുന്നോ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യുവേഷൻ മാറും. അപ്പോൾ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും വില കണക്കാക്കുന്നത് രണ്ട് തരത്തിലാണ്.
1: ഈ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയൊക്കെ ചെലവ്, അതായത് അതിൻ്റെ വില മൂല്യം തമ്മിൽ എന്താ വ്യത്യാസം?
0: ഈ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഞാൻ കാണാറ്. എനിക്കിപ്പോൾ ഒരു സാധനം എനിക്ക് ഇത്ര ചിലവായി, ഇനി എനിക്ക് ഇത്ര കിട്ടണം എന്ന് പൊതുവെ ആൾക്കാർ പറയും. പക്ഷേ അത് പലപ്പോഴും അത് നമ്മൾ സയൻറ്റിഫിക്കലി നോക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണമല്ല. ഒരു കോസ്റ്റും പ്രൈസും വാല്യൂം രണ്ടും രണ്ട് തന്നെയാണ്. അപ്പം ഞാനൊരു സാധനത്തിൻ്റെ മുകളിൽ 10 രൂപയ്ക്ക് വാങ്ങി, കച്ചവടം 10 രൂപയ്ക്ക് വാങ്ങി, എനിക്ക് ലാഭം 10% കിട്ടണമെങ്കിൽ ഞാൻ 11 രൂപയ്ക്ക് അത് കൊടുക്കണം. പക്ഷേ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ സാധനത്തിന് വാല്യൂ 5 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ.
1: ഞാൻ വാങ്ങിയത് റോങ് ആയിട്ട്,
0: വാങ്ങിയത് റോങ് ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റിനകത്ത് നമ്മളെപ്പോഴും ഈ ഒരു ഒരു ധാരണ നമുക്കുണ്ടാവണം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് ഇത്ര മൂല്യത്തിനുള്ളതാണോ, അതിൻ്റെ പ്രൈസ് അല്ല, ആൾക്കാർ ചോദിക്കുന്നതല്ലല്ലോ. അപ്പോൾ അത് പലപ്പോഴും കാണുന്നത് ചോദ്യം ഇത്രയാണ്, നെഗോഷ്യബിളാണ്, അതിൻ്റെ അർത്ഥം ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് ചോദ്യം ഒരുപക്ഷെ മൂല്യത്തിനനുസരിച്ചിരിക്കുന്ന വില ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലായിരിക്കുന്നത്. ആ മൂല്യം കണക്കാക്കുന്നത് കുറേ ഫാക്ടറികളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിൻ്റെ സംഭവഘടന, അവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും,
1: വ്യത്യസ്ത രാജ്യങ്ങളിൽ
0: വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും, വ്യത്യസ്ത സ്ഥലങ്ങളിലും പ്രോപ്പർട്ടിക്കും വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും. എപ്പോഴും ആ പ്രൈസും വാല്യൂവും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കണം.
1: അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരേ സ്ഥലത്ത് ഒരേ പ്രദേശത്തെ രണ്ട് സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത വില കാണുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം?
0: അല്ല, അത് അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡും റോ ലാൻഡും എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ലാൻഡാണെങ്കിൽ ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാന പ്രാഥമിക കാര്യങ്ങളുണ്ടാവും. പ്രധാനമായും ഇപ്പോൾ നമ്മളൊരു അർബൻ ഒരു സിറ്റി കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടത്തേക്ക് വേണ്ട യൂട്ടിലിറ്റി പ്രൊവിഷൻസ്, അതായത് വാട്ടർ കണക്ഷൻ, സീവർ ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈൻ, കമ്മ്യൂണിക്കേഷൻ ലൈൻ, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം ഓൾറെഡി ഉണ്ടായിരിക്കും. ഒരു ഡെവലപ്ഡ് ലാൻഡിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൗദി അറേബ്യയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ അനുമതിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി എനിക്ക് ഒരു 5 ഏക്കറുണ്ട് അവിടെ ഒക്കെ എന്ന് കഴിഞ്ഞാൽ അത് നോർമൽ അവസ്ഥയിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യണ്ടേ? ഇതിപ്പോൾ ഇതിൻ്റെ വൈദ്യുതി വേണം, വെള്ളം വേണം, സീവർ വേണം, വേസ്റ്റ് ഡിസ്പോസിബിൾ കറക്റ്റ് ആയിരിക്കണം, ഇതൊക്കെ അവർക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിനല്ലേ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ നിയോം പോലെയുള്ള സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഏരിയകളിൽ അവിടെ എന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രോജക്റ്റുകൾക്കും അവരുടേതായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ടാവും, പവർ പ്ലാന്റ് ഉണ്ടാവും, ജനറേറ്റർ സംവിധാനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് ഓഫ് ഗ്രിഡ്, അതായത് നെറ്റ്വർക്കിൽ നിന്നും മാറി ചെയ്യുന്നതുണ്ട്. അപ്പോൾ പക്ഷേ എപ്പോഴും വാല്യൂ വരുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് ലാൻഡ് ആണെങ്കിൽ അതിന് എപ്പോഴും വില കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് അവിടെ ചെയ്യാമെന്നുള്ളത്, ഇപ്പോൾ പ്രധാനമായും അത് നമ്പർ ഓഫ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയും. ഫ്ലോർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ അതിൻ്റെയും ലാൻഡിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ. അത് കൂടുന്തോറും നമ്മുടെ ലാൻഡിൻ്റെ വാല്യൂ കൂടും. ഇപ്പോൾ 100 നില ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ 1000 സ്ക്വയർ മീറ്റർ ലാൻഡും 2 നില മാത്രം ചെയ്യാൻ പറ്റുന്ന 1000 സ്ക്വയർ മീറ്റർ ലാൻഡ്, രണ്ട് ഒരേ റോഡിൻ്റെ 2 വശങ്ങളായി കഴിഞ്ഞാൽ വിലയിൽ ഒരുപാട് വ്യത്യാസം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനുസരിച്ചിട്ടും ലാൻഡിൻ്റെ വ്യത്യാസം
1: വാങ്ങിയപ്പെടുന്ന.
0: അതെ അതെ, അപ്പോൾ അത് നമ്മുടെ വരും ഇതിൽ വരുന്നുണ്ട്. നമ്മളൊരു ലാൻഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: ഇവിടെ ഇപ്പോൾ വേറൊരു സംശയം ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമാണല്ലോ പറഞ്ഞത്, നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു ഒരു 5 നില കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്, അവിടെ അതിൻ്റെ പ്രാഥമിക ആയിട്ടുള്ള വാട്ടർ, ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം എന്നുള്ളത്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ ആണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും.
0: ഒരു നിയമ സംവിധാനം നിലവിലുള്ള ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ തോതുകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയി നമുക്കൊരു ഒരു വലിയൊരു ടവർ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയുള്ള പിന്നെ ജിയോളജി പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ട്, പശ്ചാത്തലത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളും അതൊക്കെ ബൈപ്പാസ് ചെയ്യപ്പെടും. പക്ഷേ നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തിൻ്റെയും പുരോഗതി അനുസരിച്ചിട്ട് ആ നിയമങ്ങളുടെ തോതുകൾ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും.
1: അടുത്തതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചപ്പോഴേ ഒരു ഉപയോഗിച്ചൊരു വാക്കാണ് ഡിമാൻഡ് ഡ്രിവൺ എന്നുള്ളത്, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തന്നെ അതുപോലെ തന്നെ അതുമാത്രമല്ല വാല്യൂ ക്രിയേഷൻ എന്നുള്ള 2 വാക്കുകൾ പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: അപ്പോൾ അതെ, ഡിമാൻഡ് ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവിടുത്തെ ആവശ്യകത അനുസരിച്ചിട്ടുള്ള ആയിരിക്കാം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ഹോസ്പിറ്റൽ വന്നു, ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ ചുറ്റും കച്ചവട സ്ഥാപനങ്ങൾ വരണം. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വരുന്ന അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ലാബ് വരും, പിന്നെ അല്ലെങ്കിൽ സ്കാൻ സെൻറ്റർ, അങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വരും. അതാണ് ഡിമാൻഡ്. അപ്പോൾ അതിനൊരു ഡിമാൻഡ് അവിടെ വന്നു, ആ ഡിമാൻഡ് തന്നെ കണ്ടു വേണം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വേറൊരു നമ്മൾ അവിടെ ഒട്ടും യോജിക്കാത്ത ഒരു ഒരു തിയേറ്ററോ അല്ലെങ്കിൽ പിന്നെ
1: പാർക്ക്,
0: ആ ഒരു പാർക്ക്, അതെ, അങ്ങനെ ഒട്ടും യോജിക്കാത്ത ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതെ, അതുമാത്രമല്ല അതാണ് ഡിമാൻഡ് ഡ്രിവൺ. പിന്നെ വാല്യൂ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഒരു സമൂഹത്തിനൊരു വാല്യൂ ഉണ്ടാക്കണം. അതിനകത്ത് ഇപ്പോൾ ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ട് നമ്മളൊരു ഒരു കൊമേഴ്ഷ്യൽ റീറ്റെയിൽ സെൻറ്റർ അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂള് എല്ലാം ആ അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാതെ എല്ലാം ആ ഒരു ചുറ്റും തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അത് നമ്മുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒരു പുതിയൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പുതിയ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ ഇതിനെ ഈ ഡെവലപ്മെൻറ്റിനെ കാണാം. അപ്പോൾ അതായത് ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാതെയും ഒരു വാല്യൂ ക്രിയേഷനും ചെയ്യാത്ത ഒരു കൺസ്ട്രക്ഷന്, അതിനെ ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാത്ത ഒരു ഒരു സാധനത്തിന് വാല്യൂ ക്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും ഒരു കോൺട്രാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്ന ക്ലയൻറ്റ് ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അത് ലാഭകരമാണോ നഷ്ടകരമാണോ എന്നല്ല, ഞാൻ ഇത്ര രൂപയ്ക്ക് എന്ത് ഈ സാധനം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് കോൺട്രാക്ടിങ് ബിസിനസ് അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കോൺട്രാക്ടിങ്
1: ഡെവലപ്പർ.
0: ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്ഥലത്ത് എന്താണ് അനുയോജ്യമായത്, അവിടെ വാല്യൂ ക്രിയേഷൻ ആണോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രിവൺ ആണോ എന്നുള്ള രീതിയിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന എന്താണ്, അത് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള മൂല്യ റിട്ടേൺ വരുമാനം തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അതാണ് ഒരു ഡെവലപ്പർ ചെയ്യുന്നത്. അതാണ് കോൺട്രാക്ടിങ്ങും
1: അനുസരിച്ചിട്ട്
0: ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ വരുമാനം വന്നാലും കച്ചവടം നടന്നാലും സംബന്ധിച്ച് കോൺട്രാക്ടറെ സംബന്ധിച്ച് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല.
1: നമ്മൾ ഒരു ഭൂമി വാങ്ങുന്നതിന്റെ മുന്നേ നമുക്ക് ആളുകൾ പറയും അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി? ഭൂമിയല്ല ഏതാണെങ്കിലും നമുക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാധ്യത പഠനം. ഒരു ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ
1: ഉദാഹരണം
0: ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക. ഇപ്പോൾ ഒരു ഞാനൊരു ഒരു സ്ഥലം എനിക്കുണ്ട്, അവിടെ ഞാൻ ഇന്നത് ചെയ്യാൻ വേണ്ടി ഒരു 50 റെസിഡൻഷ്യൽ പ്ലോട്ട് റെസിഡൻഷ്യൽ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ 50 എക്സ്റ്റൻഷൻ യൂണിറ്റ് ഏത് സൈസ്, ഇപ്പോൾ 1 ബെഡ്റൂം ചെയ്യണോ 2 ബെഡ്റൂം ചെയ്യണോ 3 ആണോ 4 ആണോ, അത് കാരണം അവിടെ ഉള്ള ആൾക്കാർ
1: ഏതാണ് ആവശ്യം,
0: അവിടെ അവിടെ ആ സ്ഥലത്ത് ഉള്ള ആൾക്കാർ കൂടുതൽ ബാച്ചിലേഴ്സ് ആണോ ഫാമിലി ആണോ, ഇനി ഫാമിലി ആണെങ്കിൽ തന്നെ പിന്നെ മെയ്ഡൊക്കെ ഉള്ള കുറച്ച് വലിയ രീതിയിലുള്ള മെയ്ഡ് റൂം വേണോ അറ്റാച്ച്ഡ് വേണോ ഓപ്പൺ കിച്ചൺ വേണോ. ആൾക്കാരെ കൾച്ചർ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ഉണ്ട്, എന്നാലും പലപ്പോഴും അത് പ്രിഫർ ചെയ്യാതെ ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ നാടിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിന്, അപ്പോൾ അതാണ് മാർക്കറ്റ് എന്താ. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, ആ നാട്ടിലുള്ള പ്രോപ്പർട്ടികൾ പോയി കണ്ട് മനസ്സിലാക്കേണ്ടി വരും. അത് നമ്മുടെ റെസിഡൻഷ്യലിൻ്റെ പറഞ്ഞു, കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ റെസ്റ്റോറൻറ്റ്സിനാണോ സാധ്യത, അല്ലെങ്കിൽ മറ്റ് മോള് പോലെയുള്ള റീറ്റെയിൽ സെൻറ്ററുകളാണോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റാണ് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു കിച്ചൺ, റെസ്റ്റോറൻ്റ് കിച്ചണിന് വേണ്ട സംവിധാനങ്ങൾ അതിൽ മുൻകൂട്ടി കാണണം. അവിടുത്തെ പിന്നെ ചിമ്മിനി അല്ലെങ്കിൽ ഗ്യാസ് മാത്രമല്ല ഈ ഇലക്ട്രിക്കൽ ലോഡ്, ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് വേണ്ടതല്ല റെസിഡൻഷ്യൽ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി ഡിസൈൻ സമയത്ത് തന്നെ കണ്ട് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കണ്ട് ഇതെല്ലാം പിന്നെ യോജിപ്പിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ചെയ്യുന്ന സ്ഥലം റെസ്റ്റോറൻറ്റ് നടത്താൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ അവർക്ക് അനുയോജ്യമില്ലാതെ അത് ഉദ്ദേശിച്ച പോലെ റെൻറ്റിന് കിട്ടാതെ വരും. അപ്പോൾ അതാണ് എന്താണോ അവിടെ മാർക്കറ്റിൽ വേണ്ടത്, ആ മാർക്കറ്റിൽ വേണ്ട സാധനം അതിന് വേണ്ട പിന്നെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അതാണ് ഫീ. എന്നിട്ട് അത് മാത്രമല്ല, അത് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ചിലവാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് ഇത്ര വർഷം കൊണ്ട് ഇത്ര കോസ്റ്റ് ചിലവാകുന്നു, ലാൻഡ് ഉൾപ്പെടെ പ്രോപ്പർട്ടി ഈ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്ര വർഷം കൊണ്ട് എനിക്ക് തിരിച്ച് റിട്ടേൺ വരും, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് പറയും. ഇപ്പോൾ ഒരാളൊരു അങ്ങനെ ഒരു ലാൻഡ് വാങ്ങി അയാളൊരു കൃഷി ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളൊരു വാല്യൂ ക്രിയേഷൻ, അവിടെ ഒരു സമൂഹത്തിനെ ഫീഡ് ചെയ്യുകയാണ് ആ കൃഷി കൊണ്ട്. അതുകൊണ്ട് അതിന് മറ്റൊരു ഈ അവിടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനേക്കാളും
1: മറ്റൊരു സാറ്റിസ്ഫാക്ഷൻ,
0: പിന്നെ അവരുടെ ഓരോരുത്തരുടെ പാഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വലിയ വലിയ പിന്നെ വരുമാനം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവർ അതെല്ലാം നിർത്തി വെച്ചിട്ട് സ്വന്തം പാഷനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നാകുമ്പോൾ എപ്പോഴും അതിന്
1: സൈഡ് ROI നോക്കണം അല്ലേ.
0: അത് അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കണം, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നോക്കണം, അതൊക്കെ നോക്കണം.
1: വളരെയധികം നന്ദി, വളരെ ലളിതമായി ഈ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇനി ബഹുമാനപ്പെട്ട ശ്രോതാക്കളോടാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയ കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം ഇൻഷാല്ലാം തരുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ. രണ്ടാം ഭാഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അനസ് ഫസലുദ്ദീൻ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.

ഒരു ഗ്രാമത്തിൽ ഒരു വയോവൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അയാളെന്നും വൈകുന്നേരമാകുമ്പോൾ വഴിയിൽ ചില വിളക്കുകൾ തെളിയിക്കും. ഒരു ദിവസം ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും വലിയ ഇരുട്ടിൽ നിങ്ങളിങ്ങനെ ഒന്നോ രണ്ടോ വിളക്കൊക്കെ തെളിയിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? വൃദ്ധൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നു മോനെ, എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ. ക്രമേണ ഓരോരുത്തരും, ആ നാട്ടിലെ ഓരോ മനുഷ്യരും അവരുടെ വീടിന് മുന്നിൽ ഓരോ വിളക്കുകൾ തെളിയിക്കാൻ തുടങ്ങി. പതിയെ പ്രകാശപൂരിതമായ രാവുകളായി ആ ഗ്രാമത്തിൻ്റെ രാവുകൾ മാറി. എല്ലാം ഒരുമിച്ച് മാറ്റാനും ഒന്നിച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു നല്ല വാക്കോ ഒരു ചെറിയ സഹായമോ ഒരു സത്യസന്ധമായ ശ്രമമോ ഒരു പുതിയ ലോകക്രമം സ്വീകരിക്കാൻ, ലോകം മാറി വരാൻ കാരണമായേക്കാം. നമ്മുടെ ഓരോ പരിശ്രമങ്ങളിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും തീർച്ചയായും പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്നത്തെ ദിനം ആരംഭമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കെ താജുദ്ദീൻ സ്ലാഹി, എൻ്റെ കൂടെ ഡോക്ടർ ബഷീർ. ഇന്ന് 2026 സെപ്റ്റംബർ 24 വ്യാഴം,
1: ഹിജ്റ വർഷം 1448 റബീഉൽ ആഖിർ 12,
0: കൊല്ലവർഷം 1202 കന്നിയെട്ട്,

വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ബഖറയിലെ 23-24 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. വചനത്തിൻ്റെ അർത്ഥം, നമ്മുടെ അടിയാൻ്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ല വിധേനയും സന്ദേഹത്തിലാണെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ നിങ്ങൾ വിളിക്കുക.

0: ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. 24 വചനം, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരിക്കലും ചെയ്യുകയില്ല തന്നെ. എന്നാൽ നിങ്ങൾ യാതൊരു നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ കത്തിക്കപ്പെടുന്നത് അഥവാ അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്.
1: മനോഹരമായ ഈ വചനങ്ങൾ നാം കേട്ടത് ഖലീഫ മുഹമ്മദ് തുനൈജി എന്ന കാര്യത്തിൻ്റെതാണ്. ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് ഖലീഫ അത്തുനൈജി. UAE ഷാർജയിലാണ് ജനനം. ബാല്യത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ല് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ അക്കാദമിക യോഗ്യതകളിലേക്ക് വരുമ്പോൾ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, ഖിറാഅത്തിലെ സനദ് നിരവധി ഷെയ്ഖുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. ദഅ്‌വ ശബ്ദ പരിശീലനം, പാരായണ, മഖാമാത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത സേവനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ UAEയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഖുർആൻ അക്കാദമിക്കൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്.
0: ഓക്കെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 2 23-24 വചനങ്ങൾ നമുക്ക് വളരെ പരിചിതമായ 2 വാക്കുകളാണ്. അഭിമാനപൂർവം നമ്മളൊരു വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും ആളുകൾ എന്ന നിലക്ക് നമുക്ക് മനപ്പാഠമാകേണ്ട, നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട, അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം നമ്മൾ വിശ്വാസികളായി മാറുന്ന 2 വചനങ്ങളാണ്. ഇൻകും തുഫി റൈബിൻ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, മിമ്മ നസ്സല്ല അല അബദിന, നമ്മുടെ അടിമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട അഥവാ പ്രവാചകൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫത്തുബി സൂറത്തു മിമിസ്ലി, നിങ്ങൾ ആ ഒരു മുഴുവൻ അധ്യായങ്ങളുമുള്ള ഒരു ഫുൾ ഖുർആൻ കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളൊരു അധ്യായമെങ്കിലും കൊണ്ടുവരൂ, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. വദഉ ഷുഹദാ അക്കും മിന്ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾക്ക് അതിന് കൂട്ടാൻ പറ്റിയ എല്ലാ നിങ്ങളുടെ സഹായികളെയും നിങ്ങൾ കൂട്ടിക്കോ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞ 14 നിലനിൽക്കുന്ന ഈ വെല്ലുവിളിക്ക് ഉത്തരം പറയാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. ഒരു വചനമെങ്കിലും കൊണ്ടുവരൂ എന്ന് ഖുർആൻ വേറെ തന്നെ അതും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അറബി ഭാഷയിലെ കുറച്ചു വാചകങ്ങൾ ഒരാൾ എഴുതി വച്ചിട്ട് ഇത് ഖുർആനിനുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറുപടി ആവുകയില്ല. ഭയങ്കര സാഹിത്യമൊക്കെ ഒരാൾക്ക് തോന്നിയാൽ പോലും ആവില്ല. എൻ്റെ കാര്യം, ഖുർആൻ ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചതുപോലെ ആ വചനം സ്വീകരിക്കപ്പെടുക എന്നതാണ്. ജനകോടികളുടെ ഹൃദയത്തിൽ എന്താ പറയുക, രേഖപ്പെട്ട് കിടക്കുന്ന, ഹിഫ്ലായി കിടക്കുന്ന ഖുർആനിക വചനങ്ങൾ, അതൊരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ സെഷനിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ്റെ മുഴുവൻ കോപ്പി ഒരാൾ നശിപ്പിച്ചാലും അടുത്ത മണിക്കൂറിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന വിധം അത് ലഭ്യമാണെന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, ഖുർആൻ്റെ വെല്ലുവിളി ഒരിക്കലും അതിൻ്റെ വചനങ്ങളുടെ ഭാഷയിൽ മാത്രമല്ല, അതിൻ്റെ കൃത്യതയിലും അതിൻ്റെ ശാസ്ത്രീയതയിലും ഒക്കെ ഖുർആനിനോളം തുല്യം നിൽക്കാൻ പറ്റിയ ഒന്നും ഇല്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഭാഷയാകട്ടെ, ശൈലിയാകട്ടെ, ആശയങ്ങളുടെ ആഴമാകട്ടെ, നിയമങ്ങളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, ചരിത്ര വിവരണങ്ങളാകട്ടെ, മനുഷ്യജീവിതത്തെ മാറ്റുന്ന അതിൻ്റെ മാറ്റാനുള്ള അതിൻ്റെ ശേഷിയാകട്ടെ, എല്ലാറ്റിലും വിശുദ്ധ ഖുർആൻ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയും. ഇത് പറയുമ്പോഴൊക്കെ വ്യക്തിപരമായി എനിക്ക് ഓർമ്മ വരാറുള്ളത്, ഇസ്ലാമിക പുതിയ കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു ഡിബേറ്റാണ്. ഡിബേറ്റിലെ ഒരു ഭാഗത്ത് അഹമ്മദ് ദിദാത്ത് റഹ്മഹുള്ളയായിരുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയിൽ വരുന്നില്ല, ഫലസ്തീനി ആയിട്ടുള്ള, അറബി ആയിട്ടുള്ള, ക്രിസ്ത്യാനി ആയിട്ടുള്ള, ഡബിൾ PhD ഉള്ള ഒരു വ്യക്തിയും. അപ്പം പൊതുവെ അഹമ്മദ് ദിദാത്തിൻ്റെ ഒരു വല്ലാത്തൊരു ശൈലിയിലുണ്ട് അദ്ദേഹം ഈ വെല്ലുവിളി വളരെ ഉയർന്ന സ്വരത്തിൽ, വളരെ ഇമോഷണലി ആവേശഭരിതനായി നടത്തുന്ന ഒരാളാണ്. അത് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ്, അത് അവതരിപ്പിക്കുന്ന ശൈലി തന്നെ വേറെയാണ്. അപ്പം അത് ഈ സംവാദകനെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം വളരെ സ്വകാര്യമായി ഒരു പെട്ടിയിൽ, ഒരു ചെറിയൊരു ബോക്സിൽ ഒരു ഖുർആനൊക്കെ ഇട്ട് വന്നു. അഹമ്മദ് ഇദാത്ത് ഈ വെല്ലുവിളി അങ്ങോട്ട് ഉയർത്തിയതോടുകൂടെ ഇദ്ദേഹം ഈ ഖുർആൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ ഖുർആനിന് പകരം കൊണ്ടുവന്ന, അയാളുടെ ഭാഷയിൽ ഖുർആനിന് പകരം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും തുല്യമായൊരു ഗ്രന്ഥം കൊണ്ടുവന്നല്ലോ, കഴിഞ്ഞല്ലോ വെല്ലുവിളി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുത്തിട്ട് അതിൽ വിരലിലും ഉമ്മനീര് പുരട്ടിയിട്ട് അതിങ്ങനെ തുറന്നു, തുറന്നിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ആളുകൾ കാതുകൂർപ്പിച്ച് കണ്ണു തുറച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ പുഞ്ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈ പകരം കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ പഠിച്ചവൻ്റെ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് കോപ്പി അടിച്ചത് മോശമായി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പം പിന്നീട് ആരും ഇത് കണ്ടിട്ടില്ല. കൊറോണ കാലത്ത് ഒരു കൊറോണ സൂറത്ത് വന്നിരുന്നു. ആ കൊറോണ സൂറത്ത് അത് നമ്മുടെ ചില സഹപ്രവർത്തകരൊക്കെ അതിനോട് റിയാക്ഷനൊക്കെ ചെയ്ത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു. ആരും കൊണ്ടുവന്ന ആളുകളൊന്നും മറന്നു, അത് പകരം കൊണ്ടുവന്നു എന്ന് വാദിച്ചവരും എന്ത് ചെയ്തു, അത് മറന്നു. അങ്ങനത്തെ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരാറുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടം നമ്മളോട് പറയുന്നത്.

0: ഫീഡ്ബാക്കുകൾ നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വളരെ നേരത്തെ തന്നെ ലൈവിൽ ജോയിൻ ചെയ്ത് സലാം പറഞ്ഞ നിരവധി നമ്മുടെ ശ്രോതാക്കളുണ്ട്.
0: ഫൈസൽ എടത്തനാട്ടുകര, ഷമീജ പാറാൽ, നജ്മുദ്ദീൻ ചേന്നര,
1: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്താറ,
0: ഫസീല മുണ്ടക്കൽ,
1: ഹംസ സി പി വട്ടമണ്ണപ്പുറം,
0: ഷക്കീന ഉദിരംപോയിൽ,
1: സീനത്ത് പാലക്കാട്,
0: താഹിറ ഷൗക്കത്ത്,
1: മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്,
0: ഖദീജ സാലിഹ് കൊപ്പം,
1: ബഷീർ എം കെ പോത്തങ്കോടൻ,
0: ഷമീന പത്തപ്പെരിയം,
1: റിഷ്ദ കാളികാവ്,
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര,
1: അൻവർ എൻ ടി മുട്ടിൽ വയനാട്,
0: ഹഫ്സ വെള്ളില,
1: ബുഷ്ര ഷിഹാബ് പിട്ടാമ്പി കരുവാൻപടി,
0: സഹ്ലത്ത് പയ്യന്നൂർ,
1: സീനത്ത് പാലക്കാട്,
0: ശംഷാദ് തലശ്ശേരി,
1: സെയ്തലവി തൊട്ടശ്ശേരിയറ,
0: വഹീദ അത്തിക്കോട്ട്,
1: സഫിയ എടപ്പാൾ,
0: സാബിറ ഐനിക്കോട്,
1: സഫിയ കെ തിരുരങ്ങാടി,
0: സാജിദ കാലിക്കറ്റ്,
1: ഫാസില എ ജി പോത്തങ്കോടൻ,
0: ജമീല വി കെ പൂനൂർ,
1: ഐഷ മുഹമ്മദ്,
0: അബ്ദു എടത്തനാട്ടുകര,
1: ഐഷ പി പത്തപ്പിരിയം.
0: പിന്നെ വായിച്ചാല് തീരൂല.
1: അതെ,
0: കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വന്ന ആളുകൾ എല്ലാ സലാമാണെന്ന് വായിച്ചാൽ സംശയമുണ്ട്.
1: അതെ,
0: ഇത് അത്രയും നേരത്തെ രാത്രി ഒരു മണിയൊക്കെ മെസ്സേജ് വന്നത് കാണുന്നുണ്ട്. ഇതിൽ
1: പുലർച്ചെ മുതൽ ആളുകൾ സലാം പറഞ്ഞ് ഇതിനോട് ജോയിൻ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, മാഷാല്ലാ, എല്ലാവരുടെയും പിന്നെ ഈ ഒരു ദിവസം സന്തോഷകരമാകട്ടെ.
1: ഇന്നത്തെ പ്രഭാതത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലൈവിൽ ചേരാൻ കഴിഞ്ഞു. ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് സഫിയ കെ തിരുരങ്ങാടി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്.
0: യെസ്, ഇന്നത്തെ മധുരം ഖുർആനിലൂടെ അതിൻ്റെ ആയത്തും അതിൻ്റെ വിശദീകരണവും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന റുഖ്സാന ബാലുശ്ശേരിയുടെ മെസ്സേജ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ ആളുകളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ചോദ്യങ്ങളോട് വളരെ സജീവമായി പ്രതികരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പീസ് റേഡിയോയിലൊരു പുതിയ പരിപാടി ഈ മോർണിംഗ് ലൈവിലോ അല്ലെങ്കിൽ ഈവനിങ് ലൈവിലോ അല്ലെങ്കിൽ പീസ് റേഡിയോ വൈബ്സിലോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് തരം പരിപാടിയാണ് എന്നതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം. എന്തെങ്കിലും ഒരു സജഷൻ, ശ്രോതാക്കളുടെ ഒരു സജഷനാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അതിൻ്റെ പ്രതികരണങ്ങൾ വരട്ടെ. പ്രതികരണങ്ങൾ വരുന്ന മുറക്ക് നമുക്കതിനോട് പ്രതികരിക്കാം. ഇപ്പോൾ പീസ് റേഡിയോയിൽ പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടം, പുലരിവട്ടത്തിൽ എന്നത്തെയും പോലെ ഹാരിസ് ബിൻ സലീം
1: ഇന്ന് എന്തു പഠിച്ചു എന്ന വിഷയവുമായി ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ ദീനിൽ നിന്ന് എന്തു പഠിച്ചു? തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ അധിക സമയം ഫോൺ കവർന്നെടുക്കുന്ന ഈ പ്രത്യേകമായ ജീവിതശൈലിയിൽ നമ്മൾ ബോധപൂർവ്വം നിർബന്ധം പിടിച്ചാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും പഠിക്കുകയുള്ളൂ. അറിവ് പഠിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അറിവ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഈമാനാണ്. അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് ഈമാനാണ് വർദ്ധിക്കുന്നത്. ഈമാൻ വർദ്ധിക്കുമ്പോൾ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും മനസ്സിന് സന്തോഷം ലഭിക്കാനും നിർഭയത്തിന് ലഭിക്കാനും ഒക്കെ അത് സഹായിക്കും. അതുകൊണ്ട് ഇൽമ്, അറിവ് പഠിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അള്ളാഹു വിശുദ്ധരായ മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാരായ ആളുകളെക്കുറിച്ച് പരാമർശിച്ച് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അത്രയും വലിയ ശ്രേഷ്ഠത അറിവുള്ള ആളുകൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സഹാബത്ത് വളരെയധികം താല്പര്യം അറിവിനോട് കാണിച്ചു. ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ നേടുന്നതിലും അവർ കാണിച്ചിരുന്ന അറിവ് വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കഥ, ഒരു കോപ്പ എനിക്ക് കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, കുടിച്ചു. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുടിച്ചപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ദാഹമെല്ലാം എൻ്റെ വിരലുകൾക്കിടയിലൂടെ പുറത്തുപോയി. എല്ലാ ദാഹവും എനിക്ക് മാറി. പയ്യിൽ കുറച്ച് ബാക്കി വന്നു, അത് ഞാൻ ഉമർ റളിയല്ലാഹുവിന് ഉമർ ഖത്താബിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി എന്താണ് നിങ്ങൾ ഈ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം? സഹാബത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറയുന്നുണ്ട്, അത് ഇൽമാണ്, അറിവാണ്. ആ അറിവിന് ഞാൻ സ്വീകരിച്ചു, അതിൽ ഞാൻ ഉമർ റളിയല്ലാഹുവിന് കൊടുത്തു എന്നാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ കാര്യമാണ് എന്നും നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഒരു പിന്നെ സ്വഹാബി വിവാഹം കഴിച്ചു. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, താങ്കൾക്കും താങ്കൾ വിവാഹം കഴിച്ച സ്ത്രീക്കും ഞാൻ പാല് തന്നിട്ട് മുല തന്നിട്ടുണ്ട്, കാരണം മുലപ്പാല് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഒരേ സ്ത്രീയുടെ മുല കുടിച്ച് രണ്ട് പേരെന്താണ് വിവാഹം കഴിക്കാൻ പറ്റില്ല. അവർ പിന്നെ സഹോദരങ്ങളല്ലേ, വിവാഹം കഴിക്കാൻ പാടില്ല. ഒരാകെ പ്രതിസന്ധിയിലായില്ലേ കല്യാണം വിവാഹം കഴിഞ്ഞ് രണ്ടാൾക്കാരുടെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ എനിക്കും മുല തന്നതെന്നാണ്. അങ്ങനെ പിന്നെ ഇവളുടെ ബന്ധുക്കളോട് പോയി ചോദിച്ചു, അവിടെ വാപ്പനോടൊക്കെ പോയി ചോദിച്ചപ്പോൾ അവർക്കും എന്തില്ല, ഈ സ്ത്രീ മുല കൊടുത്തതായിട്ട് അവർക്കൊരു ഓർമ്മയുമില്ല. അപ്പം ഇനി എന്ത് ചെയ്യും, ഒരു സംശയം ജനിക്കപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെരഞ്ഞു പോകണം അതിനകത്ത്, ആ ഒരു അറിവിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി തെരഞ്ഞു വരും. അപ്പോൾ തെരഞ്ഞു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വഖദ് ഖൈല, അങ്ങനെ പറയപ്പെട്ടില്ലേ, മുല തന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിനർത്ഥം നിങ്ങൾ പരസ്പരം ഒഴിവായി കളിയെന്നാണ്. അങ്ങനെ അവർ പരസ്പരം ഒഴിവായി, അവർ പിന്നെ വേറെ വിവാഹം കഴിച്ച് ജീവിച്ചു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അറിവിന് നൽകുന്ന പ്രാധാന്യം എത്രയാണ്? ശരിക്ക് അറിവ് അന്വേഷിച്ച് പോവുക എന്നാണ് ശരിക്ക് സ്വർഗം അന്വേഷിച്ച് പോകലാണ്. മനസ്സിലൊക്കെ തുറയക്കാൻ എത്ര ഉപയോഗിക്കും, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു പാതയിൽ പ്രവേശിച്ച സഹലല്ലാഹു ലഹു തുറയക്കാൻ ഇല്ല ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കുന്നു. അപ്പോൾ അറിവ് അന്വേഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് തന്നെയുള്ള യാത്രയാണ്. അത്ര പ്രധാനമാണ് അറിവിൻ്റെ അന്വേഷണമെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് അറിവുകൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, ആധികാരികമായ അറിവുകളായിരിക്കണം. എന്തെങ്കിലുമൊക്കെ അറിയാന്നില്ല, ഇൽമു നാഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഇൽമൻ നാഫിയൻ, അത് ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം നമ്മളെന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കോഴ്സുകൾ, റേഡിയോത്തിൽ നമ്മുടെ കോഴ്സുകളുണ്ട്. ഇപ്പോൾ റേഡിയോ കേൾക്കുന്ന ആളുകളായിരിക്കും ഇത് ഈ സബ്ജം കേൾക്കുന്നതായിരിക്കാം. റേഡിയോയിൽ കോഴ്സുകളുണ്ട്, പല നിലക്കുള്ള ഇതും നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ജമീൽ പോലുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് ധാരാളം ദേർസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും, ഇന്ന് ഞാൻ എന്ത് പഠിച്ചു, ഒരറിവ് ഞാൻ ഇന്ന് പഠിക്കും, ഒരു വിശ്വാസപരമായ മസല ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്രപരമായ ഒരു മസല ഞാൻ പഠിക്കും, എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കാവുന്ന ഒരു ആശയം ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഒരു ആയത്ത് ഞാൻ പഠിക്കും എന്നുള്ളൊരു കണിശമായ മനോഭാവം പഠനരംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അല്ലാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ പുലരിവട്ടമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്നെന്ത് പഠിച്ചു എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീമാണ് നമ്മോടൊപ്പം ചേർന്നത്.

0: ടീച്ചർ, ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ, കഴിഞ്ഞ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി മുംബൈയിലായിരുന്നു ഉണ്ടായത്.
1: അതെ,
0: പക്ഷെ എന്നറിയാലോ, ഞാനും അബ്ദുറഹ്മാനും ഉൾപ്പെടണേ മഹബൂബക്ക ജമാൽക്കെല്ലാം. അപ്പോൾ നമ്മളൊരു അവിടെ ഒരു ഡിജിറ്റൽ എക്സിബിഷന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പോയ സമയത്ത് ശരിക്കൊരു വലിയ അത്ഭുത ലോകമാണ് പ്രബോധന രംഗത്തെ പുതിയ കുറേ സാധ്യതകളൊക്കെ നമുക്ക് തുറന്നു തരുന്ന ഒരു ഇതാണ്. അതൊരു ബിസിനസ് സംഭവമാണ്. നമ്മളതിൻ്റെ ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധ്യത എന്താണെന്നുള്ളതാണ് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടുതൽ ഭംഗിയായും മനോഹരമായും നിർവഹിക്കാൻ പറ്റുന്ന ഒരുപാട് വലിയ സാധ്യതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ ഇതേപോലെയുള്ള ചില ചിന്തകളിൽ നിന്നാണ് പിന്നീട് പീസ് റേഡിയോ എന്നുള്ള വലിയൊരു ആശയതലത്തിലേക്ക് നമ്മളെത്തിയത്. അപ്പോൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് ഒരുപാട് വലിയ ലക്ഷ്യങ്ങൾ ഇൻഷാല്ലാ സാക്ഷാത്കരിക്കാനുണ്ട്, ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് മുഖ്യമായും വേണ്ട ഒന്ന്. അതോടൊപ്പം തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ് നമ്മളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക പിന്തുണ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക പിന്തുണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ അടുത്തുള്ളൊരു പൈസ എടുത്ത് തരിക എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ അങ്ങനെ തരാൻ കഴിയാത്തവരുണ്ടാകും, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ആവശ്യവും ആളുകളുടെ കയ്യിലെ സാമ്പത്തികവും വെച്ച് നോക്കുമ്പം വളരെ ചെറിയൊരു സംഗതി മാത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടാകാം. എന്നാൽ നമുക്കൊരുപാട് ആളുകളോട് ഈ കാര്യം പറയാം. നമ്മുടെ ബന്ധത്തിലും സൗഹൃദത്തിലും കുടുംബത്തിലും ഒക്കെപ്പെട്ട കുറേ ആളുകളോട് ഇത്തരമൊരു കാര്യം പറയാൻ കഴിയും. അപ്പം അത് ഇൻഷാല്ലാ നമ്മളോരോരുത്തരും ശ്രമിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിൽ ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പീസ് റേഡിയോക്ക് സാമ്പത്തിക പിന്തുണകൾ കൊടുക്കാൻ ഇൻഷാല്ലാ സാധിക്കും. അതിനുള്ള പരിശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്.

0: നമ്മുടെ ശ്രോതാക്കളിൽ ഒപ്പം നമ്മൾ ചേരുമ്പോൾ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. റേഡിയോ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്, അതിൽ നിന്ന് ധാരാളം അറിവുകളും ലഭിക്കുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ കോഴ്സുകൾ റേഡിയോയിൽ വന്നാൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് സഹോദരി അറിയിച്ചിട്ടുള്ളത്.
1: സജഷൻസ് ചോദിച്ചിരുന്നു, നമ്മൾ നിർദ്ദേശങ്ങൾ ചോദിച്ചിരുന്നു. അമീർ ടി അടത്തനാട്ടുകര ഇരിയാളിൽ നിന്ന് അദ്ദേഹം നൽകുന്ന ഒരു നിർദ്ദേശം ഇതാണ്: മോർണിംഗ് ലൈവിൽ ശ്രോതാക്കളിൽ ഓരോ ദിവസവും ഒരാൾക്ക് അവരുടെ റേഡിയോ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളൊരു സ്ലോട്ട്, ഒരു 5 മിനിറ്റ് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നന്നായിരിക്കും എന്നാണ്.
0: അതെ,
1: നന്നായിരിക്കും. അതിന് ആളുകൾ ശരിക്കും വിളിക്കണം, ആളുകൾ ശരിക്കും സംസാരിക്കണം, അപ്പോഴാണ് അത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഓൾറെഡി ഓരോരുത്തർക്കും അവരുടെ ഒരു പീസ് റേഡിയോ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരു സെഷനുണ്ട്, പീസ് ടൈം എന്നുള്ളൊരു സെഷനുണ്ട്. ആ സെഷന് തന്നെയും ആളുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല.
0: അതെ,
1: ടെക്സ്റ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ സന്നദ്ധമല്ലാത്ത ആൾക്കാർ പിന്നെ ഫോണിൽ വിളിച്ച് ഒക്കെ പറയാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചോളാന്നാണ് അമീറിനോട് പറയാനുള്ളത്. എന്തായാലും നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംസാരിക്കാൻ തോന്നുന്ന ഒരു ദിവസം മെസ്സേജ് അയച്ചാൽ മതി, അന്ന് നമുക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇന്ന് റെഡി ഉള്ളവർ പറഞ്ഞോളൂ, ഇന്ന് നിങ്ങൾ നമ്മൾ കണക്ട് ചെയ്യും, അത്രേ ഉള്ളൂ.
0: പുലരിവട്ടം സംബന്ധിച്ച് പല ഫീഡ്ബാക്കുകളും വന്നിട്ടുണ്ട്. റിഹാന ബാനു തൊട്ടശ്ശേരി അറ, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു സന്ദേശമാണ്, എല്ലാവർക്കും ഒരു പറ്റിയ എൽമ നേടാൻ റബ്ബ് സഹായിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥനയോടുകൂടി അറിയിച്ചിട്ടുള്ളത്.
1: പുലരിവട്ടം സംബന്ധിച്ച് സജന ഇടത്തനാട്ടുകരെയും, പഠനം എന്നതൊരു അനന്തമായ പ്രക്രിയയാണ്, ജീവിതാവസാനം വരെ അത് തുടരുകയും വേണം. നമ്മുടെ മടിയും ആത്മവിശ്വാസക്കുറവുമാണ് പലപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വിമുഖത നൽകാറുള്ളത്. നാം സൂക്ഷിക്കുന്ന അറിവിൻ്റെ നിധി പോഷിപ്പിക്കുന്നതിനുള്ള പ്രചോദനമാണ് ഇന്നത്തെ പുലരിവട്ടം. ഇടതടവില്ലാതെ വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന പീസ് റേഡിയോയിൽ നിന്ന് ഇതുപോലെയുള്ള അമൂല്യമായ അറിവുകളാണ് നിരന്തരം ലഭിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ കമൻ്റ് ചെയ്തിരിക്കുകയാണ്.
0: ഒരു പ്രത്യേക ചിന്ത ഇന്ന് മനസ്സിലേക്ക് ഇട്ടുകൊണ്ടാണ് പുലരിവട്ടം പൂർണ്ണമായത്. ഉസ്താദിന് മണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്നാണ് ബേബി ഷാക്കിര ഒമാനൂരിൽ നിന്ന്.
1: അമീർ പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റാണ് എന്ന് കുറേ ശ്രോതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുമയ്യ അർഷൽ തിരൂർ, അൽഹംദുലില്ലാ, എനിക്ക് ഹജ്ജ് ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടി ഫാർമസിസ്റ്റായി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ട് 20 വർഷമായെങ്കിലും ആദ്യമായി ഇങ്ങനെ ഒരു അവസരം ലഭിക്കാൻ പോകുന്നത് ഒരുപാട് സന്തോഷത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് പിന്തുണയാവുക. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ളൊരു ഓപ്ഷനാണത് അവർക്ക്. പിന്നെ ഹജ്ജിന് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് പ്രതിനിധിയായി പോകാൻ പറ്റും. അതിന് പ്രത്യേക പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരീക്ഷയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് സംഭവിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും പൊതുവേ. പക്ഷെ അൽഹംദുലില്ലാ അവർക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ പല സുഹൃത്തുക്കളും എഴുതിയിട്ട് ഇത്തവണ പരിശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല. അതൊരു അപാരമായ അവസരമാണ്. ഹാജിമാരെ സേവിക്കാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ സാധ്യതയാണ്. അള്ളാഹു അവർക്കത് പൂർണ്ണമായും ഭംഗിയായും നിർവഹിക്കാനുള്ള തോഫീക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഞങ്ങളെയൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പോകുന്നതിൻ്റെ മുമ്പ് ഒന്നുകൂടി ഞങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മ വെക്കുക പോവാണെന്നുള്ള കാര്യമൊക്കെ.
0: അതെ, മറ്റൊരു അഭിപ്രായം നേരത്തെ നമ്മളോട് ചോദിച്ച ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത് സജന ഇടത്തനാട്ടുകാരെ, സംരംഭകർക്ക് ഒരു പരിപാടി, നമ്മുടെ റേഡിയോ ശ്രോതാക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണല്ലോ. ജീവിതവഴി കണ്ടെത്തുന്നതിന് പല സംരംഭങ്ങളും നടത്തുന്നവരും നടത്താൻ കഴിയുന്നവരും ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്. ഇത്തരം സംരംഭങ്ങൾക്ക് ഇസ്ലാമികമായ മാർഗനിർദ്ദേശം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം റേഡിയോയിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഒപ്പം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ കൂടി അത്തരം പരിപാടികളിലൂടെ ശ്രോതാക്കളെ അറിയിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുകയും വേണമെന്നാണ് നമ്മുടെ ചോദ്യത്തോട് മറുപടി എന്ന വണ്ണം പ്രതികരിച്ചിട്ടുള്ളത്.
1: നല്ലൊരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തി പോകാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ വിഷയങ്ങൾ നന്നായി സംസാരിക്കാവുന്ന ആളുകളെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതുകൂടി നിർദ്ദേശിക്കാം. എന്തായാലും ക്വിസിൻ്റെ സമയത്തിട്ടുണ്ട്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ ഇപ്പോൾ ക്വിസ് മത്സരത്തിലേക്ക്, ഡെയിലി ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
0: ചോദ്യം വായിക്കുന്നതിന് മുൻപ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന പോലെ ഉത്തരങ്ങൾ അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ക്വിസ് ഡെയിലി ക്വിസ് എന്ന് ഓപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. ഉത്തരങ്ങൾ അയക്കേണ്ടതില്ല. ഉത്തരത്തിന് പകരമുള്ള ഓപ്ഷനുകൾ എ ബി സി എന്നതിൽ ഏതാണോ ശരി ഉത്തരത്തിൻ്റെ ഓപ്ഷൻ, ആ ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.

0: ആർ യു റെഡി? നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു അല്ലേ?
1: പൊതുവെ കിസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഫോൺ കയ്യിലെടുത്ത് ഉത്തരങ്ങൾ അയക്കാൻ തയ്യാറായി നിൽക്കുന്ന ശ്രോതാക്കളെയാണ് നമുക്ക് അനുഭവം.
0: ഒരു മിനിറ്റ്, ഒരാൾ ഫോണിൻ്റെ അടുത്ത് കൂടുന്നുണ്ട്. അയാൾ അടുത്തിക്കോട്ടെ. ജോലി തിരക്കിൻ്റെ ഇടയിലേ
1: അതെ
0: ഒരാൾക്ക് അവിടെ ആ അപ്പോൾ അയാളെത്തി. ഇനി നമുക്ക് നോക്കാം. ഞങ്ങൾ ചോദ്യം വെച്ചോളി.
1: ഇന്നത്തെ ചോദ്യം, ഹദീസിലെ ഹസൻ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നതാണ് ചോദ്യം.
0: ഹദീസിൻ്റെ ശേഷം സ്വഹീഹ്, ഹസൻ, ളഈഫ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസാണ്. ഹദീസുൻ ഹസനുൻ, ഹസനായ ഹദീസാണ്. ഹദീസുൻ ളഈഫുൻ, ളഈഫായ ഹദീസാണ് എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു വാക്കാണ്, പരിചിതമായൊരു വാക്കാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹദീസിലെ ഹസൻ എന്നത് എങ്ങനെയുള്ള ഹദീസാണെന്നാണ്. അതിന് സ്വാഭാവികമായും നാല് ഓപ്ഷനുകളുണ്ട്. ഒന്ന്,
1: ദുർബലമായത്. ഓപ്ഷൻ എ, ദുർബലമായത്.
0: ഓപ്ഷൻ ബി, പ്രബലമെങ്കിലും സ്വഹീഹിൻ്റെ അത്ര ഗുണമില്ലാത്തത്.
1: ഓപ്ഷൻ സി, തള്ളിക്കളഞ്ഞത്.
0: ഓപ്ഷൻ ഡി, പുതിയത്.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഹദീസിലെ ഹസൻ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ്?
0: ഓപ്ഷൻ എ, ദുർബലമായത്.
1: ഓപ്ഷൻ ബി, പ്രബലമെങ്കിലും സ്വഹീഹിൻ്റെ അത്ര ഗുണമില്ലാത്തത്.
0: ഓപ്ഷൻ സി, തള്ളിക്കളഞ്ഞത്.
1: ഓപ്ഷൻ ഡി, പുതിയത്.
0: ഓക്കെ, അപ്പം ഉത്തരം അയക്കുന്ന കാര്യം ആ ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുള്ള സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം വന്ന ഉടനെ തന്നെ ഉത്തരം അയക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഈയൊരു സമയവും കഴിഞ്ഞാൽ പിന്നെ ഉത്തരം ഒരുപക്ഷെ സ്വീകരിക്കപ്പെട്ടുകൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു. കുറേ ആളുകൾക്ക് ഇന്നത്തെ ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഏതായാലും വിജയികൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ക്രമേണ പറഞ്ഞു വരാം.

0: പീസ് റേഡിയോ ഇനി 1 മിനിറ്റ് ടോക്കിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. മുനവ്വർ ഫൈറൂസ്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. വൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദരാവുകയും ചെയ്യുക, എങ്കിൽ കാരുണ്യം ലഭിക്കപ്പെട്ടേക്കാം. ഖുർആനിൻ്റെ 7-ാം അധ്യായം 204-ാമത്തെ ആയത്ത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: ചെറിയ സമയം കൊണ്ട് വലിയ സന്ദേശങ്ങൾ കൈമാറുന്ന നമ്മുടെ സംവിധാനമാണ് 1 മിനിറ്റ് ടോക്ക്. ഇന്നത്തെ 1006-ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ട മുനവ്വർ ഫൈറൂസിൻ്റെ സംസാരത്തിലൂടെ. റബ്ബിൻ്റെ കാരുണ്യം നേടാൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ശ്രവിച്ച 1 മിനിറ്റ് ടോക്ക്.

0: ഈയിടെ ഒരു പ്രോഗ്രാമിൻ്റെ ഗൈഡൻസ് സെല്ലിൽ ഒരു കുട്ടിയെ പരിചയപ്പെടാൻ ഇടയായി. അവൻ മുന്നോട്ട് വെച്ച അവൻ്റെ പ്രശ്നം പുകവലിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായും അവനതിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സംസാരത്തിൽ നിന്ന് അവൻ എത്ര പുറകോട്ട് പോകണമെന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രത്യേക ഒരു ഘട്ടം വരുമ്പോൾ വീണ്ടും അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സംസാരത്തിലൂടെ കടന്നുപോയി, വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവനുമായി പങ്കുവച്ചൊരു കാര്യം ഇവിടെയും പറയണമെന്ന് തോന്നി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം, ഈ പുകവലിക്കുകയും മദ്യപിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഒരു കുടുംബിനിയുടെ അല്ലെങ്കിൽ ഇണയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്ന് അവരെ ചേർത്തൊന്ന് ഉമ്മ വെക്കാൻ, അല്ലെങ്കിൽ ഒരു കുടുംബിനിയെ തന്നെ ഒന്ന് ഉമ്മ വെക്കാൻ അവർ, പിന്നെ അല്ലെങ്കിൽ അടുത്ത് കിടക്കാൻ അവർ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ളൊരിഷ്ടം അവർക്കുണ്ടാകുമോ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആ ഒരു പിന്നെ ഉമ്മയോട് അത്രമേൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമോ എന്ന ഒരു കാര്യം പലപ്പോഴും എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാറുണ്ട്. ആ ഒരു വിഷയം ഞാനിവിടെ ഒന്ന് എടുത്തിട്ടു എന്ന് മാത്രം.
1: വളരെ ഈയൊരു രാവിലെ വളരെ പ്രാധാന്യപൂർവ്വം നമുക്ക് പറയാവുന്ന ഒരു വിഷയം തന്നെയാണ് ബഷീർ ഉയർത്തിയത്. ഒരുപാട് ആളുകൾക്ക് ഗുണപാഠമാകേണ്ട, ഒരുപാട് ആളുകൾ തിരുത്തേണ്ട ഒരു പിന്നെ മേഖലയാണ് ഈ സിഗരറ്റ് ആണെങ്കിലും ഇനി ഇതുപോലത്തെ ലഹരി വേറെ എന്താണെങ്കിലും. അത് അയാളുടെ ശരീരത്തിനോ അയാളുടെ ആന്തരിക അവയവങ്ങൾക്കോ മാത്രമല്ല, അത് ആ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ലൈഫിനെ, ജീവിതത്തെ ബാധിക്കുന്നതാണ്. അതിൻ്റെ സ്മെല്ല് തൊട്ട് അതിൻ്റെ സാമ്പത്തിക ബാധ്യത തൊട്ട് അയാൾ ഉണ്ടാക്കി വെക്കുന്ന രോഗങ്ങൾ വരെ ഉള്ള കാര്യങ്ങൾ, മാനസിക അടുപ്പത്തെയും കാര്യങ്ങളെയും വളരെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. നമ്മളെ ന്യൂ ഹോപ്പ് ഇവിടുത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഞാൻ തുടർച്ചയായി പോയിരുന്നൊരു സമയമുണ്ട്. അപ്പം അവിടെ നമ്മൾ അവിടുന്ന് ഒരിക്കൽ എന്നെ ഇവിടുന്ന് സ്റ്റുഡിയോ ഒന്ന് കൂട്ടാൻ വേണ്ടി വന്ന ഒരാൾ, ബൈക്കിലാണ് പോണത്. അപ്പോൾ അങ്ങനെ മൂപ്പര് ഒരു വല്ലാത്തൊരു അനുഭവം പറയണേ, ഞാൻ ചുറ്റുങ്ങളോട് വന്നിട്ട് എത്ര ആയി, അപ്പോൾ ഇവിടുന്ന് പോവില്ല അയാൾ, ഇവിടുത്തെ സമയം കഴിഞ്ഞിട്ടും. നമ്മളൊക്കെ പരിചയപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് ന്യൂ ഹോപ്പ്, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കൊണ്ടുപോയി ചികിത്സിക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പം ഇവിടുന്ന് പോകാത്തതിൻ്റെ കാരണം, ഇവിടുന്ന് പോയാൽ പിന്നെയും പഴയതിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പം ഒരു ഭയം. അപ്പോൾ മൂപ്പര് വണ്ടി നിർത്തി, ഇവർക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ മൂപ്പർക്കും മൂപ്പരുടെ ആ ഒരു മാനസികാവസ്ഥ, ആ സങ്കടവും കരച്ചിലും ഒക്കെ വന്നിട്ട് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞിട്ട് വണ്ടിയുടെ നിർത്തി എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പിയമ്മയൊക്കെ മരിച്ചുപോയി. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ മദ്യപാനം ശീലിച്ച് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ ഒരുപാടോലെ ദ്രോഹിച്ചിട്ടുണ്ട്, അവർക്കൊരു ഒരുപാട് മാനക്കേടുണ്ടായിട്ടുണ്ട്, എൻ്റെ പങ്ങന്മാരെ കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ട് ഒക്കെയായി. ഇപ്പം ഞാൻ മാറി, ഇപ്പം ഞാൻ ശരിക്കും മാറി ഉസ്താദേ, ശരിക്കും മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും മാറി. പക്ഷേ വാപ്പിയമ്മീത് അറിയണില്ലല്ലോ, വാപ്പിയമ്മീത് അറിയാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു ഇനി എന്തൊക്കെ വന്നാലും. അപ്പം ഇതിൽ നിന്നൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തെങ്കിലും ലൈഫിൽ ചില ട്രാജഡികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇനി ഇത് വേണ്ട എന്നാലോചിക്കുക. സിഗരറ്റ് നന്നായി വലിച്ചിരുന്ന ഒരാൾ, സിഗരറ്റ് ഇങ്ങനെ എന്താ പറയുക, ചെയിൻ സ്മോക്കറാണ്, ഒന്ന് കത്തിച്ച് തീരുമ്പോൾ തന്നെ അടുത്ത് കത്തിച്ച് അങ്ങനെ. അപ്പം ഒരു ജീപ്പിൽ ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇയാൾ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് മൂപ്പരൊരു റിപ്പോർട്ട് വരുന്നത്. റിപ്പോർട്ട് വന്ന വിവരം മോന് കിട്ടണത്, റിപ്പോർട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് മോന് റിപ്പോർട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്യാൻസറാണ് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറയണത് എന്ന് വാപ്പനെ ഭയങ്കര പേടിയുള്ളൊരു മോനെ ഇങ്ങനെ പറഞ്ഞിട്ട് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ മൂപ്പര് നേരെ ഇങ്ങനെ കത്തിച്ച സിഗരറ്റ് ആഞ്ഞൊരു വലിയ കുട്ടിയാണ് വലിച്ചിട്ട് അതവിടെ ഇട്ടിട്ട് ഒറ്റേറെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് മതി, ഇനി ഇത് മതി എന്ന് മൂപ്പരൊരു 10 കൊല്ലം മുമ്പോ ഒരു 20 കൊല്ലം മുമ്പോ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ക്യാൻസർ ചികിത്സയുടെ, കീമോയുടെ, റേഡിയേഷൻ്റെ ഒന്നും അവസ്ഥയിലേക്ക് വരേണ്ടിയില്ലായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭയങ്കര സാമ്പത്തികം അയിമക്ക് ചിലവാക്കുകയാണ് എന്ന് മാത്രമല്ല അതിലുള്ളൊരു വിഷയം ഒരു കുടുംബത്തെ അനാഥമാക്കുകയാണ്. അതുമാത്രമല്ല ഒരു കുടുംബത്തിന് വല്ലാത്തൊരു ബാധ്യതയും പെയിനും കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഏത് തരം അഡിക്ഷനുകളിലുള്ള ആളുകളാണെങ്കിലും അവർ തിരുത്തണം. ഈ ന്യൂ ഹോപ്പിൽ പോയപ്പോൾ ഒരിക്കൽ ഞാൻ ഈ സെഷനിൽ തന്നെ മോർണിംഗ് ലൈവ് ഷോലറ്റിനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു മനുഷ്യൻ്റെ ഇപ്പുറ ചർട്ട് ഊരിയിട്ട് കാണിച്ചെന്ന് എനിക്ക്, ഇവിടെ ഫുള്ള് ഈ നെഞ്ചിൻ്റെ ഭാഗം ഫുള്ള് പൊള്ളലാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അത് എൻ്റെ പിന്നെ വൈഫ് ഭയങ്കര സ്നേഹമായിരുന്നു അവൾക്ക് എന്നെ. അപ്പോൾ എന്നെ അങ്ങനെ ഉപദേശിക്കും, കുറേ ഉപദേശിക്കും. അവളുടെ വീട്ടുകാരൊന്നും വിളിച്ചിട്ട് അവൾ പോയിട്ടില്ല. ഞാൻ മദ്യപാനിയാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്നു, നിന്ന് എന്നെ നേരാക്കിയെടുക്കാന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, നമുക്ക് നാല് പെൺകുട്ടികളാണ്, നിങ്ങൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ അടങ്ങാറാവും. ഇനി നിങ്ങൾ മദ്യപിച്ച് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പിന്നെ ഉണ്ടാവില്ല. പറഞ്ഞ പോലെ മൂപ്പര് തീരുമാനിച്ചു, ഞാൻ മദ്യപിക്കൂല. വൈഫിൻ്റെ കരച്ചിലും മക്കളുടെ കൂട്ടക്കരച്ചിലൊക്കെ കേട്ടപ്പോൾ, പക്ഷേ ആ നേരായപ്പോൾ മൂപ്പര് പോയി മദ്യപിച്ചു. മനുഷ്യൻ്റെ ഒരവസ്ഥയാണ്. വാതിൽ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ നേരെ അവരുടെ മേലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു, തീ കൊളുത്തി. അപ്പോൾ ആ തീ കെടുത്താൻ ചെന്നതാണ് ഈ മനുഷ്യന്. ഭാര്യ മരിച്ചു, മൂപ്പർക്ക് മാരകമായി പരിക്കേറ്റു. സോറി. പിന്നെ അങ്ങനെ പിന്നെ അതിൽ നിന്ന് ചികിത്സിച്ച് മാറി. ഇപ്പം മൂപ്പരൊക്കെ നിർത്തി, ഒക്കെ നിർത്തി പിന്നീടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സേൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ വലിയ ട്രാജഡികളൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ തിരുത്തുകൾ നടത്താറുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളെ കൊന്നൊടുക്കി കൊല വിളിച്ച് കുഴിച്ചു മൂടിയതിന് ശേഷമായിരിക്കും അത് സംഭവിക്കുക എന്ന് മാത്രം.

0: ഷിഹാബ് പി ടി വളരെ ആർജവത്തോടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, എത്ര അഡിക്ഷൻ ഉള്ള ആളാണെങ്കിലും നിർത്താൻ കഴിയുന്നതേ ഉള്ളൂ. ഇതെന്റെ അനുഭവമാണ്.
1: അതൊരു വലിയ കാര്യമാണ്. ചിലരെങ്കിലും ഇത് കഴിയില്ല കഴിയില്ല എന്ന് തോന്നും, പക്ഷെ അത് കഴിയും എന്ന് തന്നെയാണ് നിരവധി ആളുകളുടെ അനുഭവങ്ങൾ.
0: ഷിഹാബ് വളരെ മാതൃകാപരമായിട്ടാണ് ടെക്സ്റ്റ് ചെയ്തത്, എന്റെ ഇന്ന അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തൊക്കെ ശരിയാവും, ഇതൊന്നും ശരിയാകാതിരിക്കൂല എന്ന ആത്മവിശ്വാസ പ്രകടനം വലിയ കാര്യമാണ്.
1: ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടുക എന്ന അധ്യാപനം അറിവിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അറിവിനോടൊപ്പം തിരിച്ചറിവും ലഭ്യമാക്കുന്ന പരലോക വിജയത്തിലേക്ക് ആവശ്യമായ അറിവുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകളിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന പീസ് റേഡിയോ എന്ന ഈ നന്മയുടെ കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും നമുക്ക് കരുത്തു പകരാം. ഇൻഷാല്ലാ ഇന്നത്തെ പുലിരുവട്ടം നല്ല അറിവ് നൽകുന്നു എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് നിന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്.
0: അൻവർ എൻ ടി പറഞ്ഞ ഒരു സംഭവം ഹദീസല്ല, അതൊരു പ്രയോഗമാണ്. നബിയിലേക്ക് ചേർത്തുകൊണ്ട് വന്ന റിവായത്തുകൾ സ്വഹീഹ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മു ഹബീബ തിരുവേഗപ്പുറ അവരൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നു, ഒന്ന് വായിച്ചു നോക്കണം നമുക്ക്. അവരുടെ ഒരു കുറിപ്പാണ് ഞാൻ വിചാരിക്കുന്നത്. നോവിൻ്റെ കടൽ കഴിഞ്ഞു പോകുന്ന ഒരു ദിവസത്തിനും കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. എന്നാൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ അറിവുകളും പലരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നു. അന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ
1: മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയതും നൊമ്പരപ്പെടുത്തിയതും ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അന്ന് എന്നെയും എൻ്റെ കൂട്ടുകാരെയും കൊണ്ട് എത്തിച്ചത് സ്നേഹനിലയം, അനാഥകളെയും വൃദ്ധരെയും പരിപാലിക്കുന്ന ആ നിലയത്തിലേക്ക്. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാഞ്ഞിട്ടോ ഉണ്ടായിട്ടും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഒറ്റപ്പെടുത്തിയവരോ എന്തോ എനിക്കറിയില്ല. മനസ്സിനെ വേദനിപ്പിച്ച സംഭവം. അവരോട് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനോ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. അവരോരോരുത്തർക്കും ഉണ്ട് പറയാൻ പല കഥകളും. എന്തു പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും, പരിചയപ്പെടും. എല്ലാം ഉണ്ടായിട്ടും ഇല്ലായ്മകളെക്കുറിച്ച് വിഷമിക്കുന്ന ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം ശപിച്ചു. അവരുടെ അവസ്ഥകളെ അവരുടെ മാനേജർ വിവരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മിടുപ്പ് വല്ലാതെ വേഗത്തിൽ അടിക്കുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ പറയാൻ അവരുടെ മനസ്സ് വിങ്ങുന്നതുപോലെ കണ്ട മുഖങ്ങളെ മറക്കാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു. ഞാൻ എൻ്റെ ഇല്ലായ്മകളെ അവിടെ ഉപേക്ഷിച്ചു മടങ്ങി. മടക്കയാത്രയിൽ കൂട്ടുകാർ ഓരോരുത്തരായി ഇറങ്ങി തനിച്ചായപ്പോൾ വീണ്ടും അവരുടെ പറയാതെ പറഞ്ഞ കഥകളെ ഓർത്ത് വിതുമ്പി.
0: ഓക്കെ, അത് അവർ അവരുടെ അനുഭവം എഴുതിയതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവം എഴുതിയതോ ഒക്കെ ആയിരിക്കും. എന്തായാലും ആരാരുമില്ലാത്ത പലരാൽ ഉപേക്ഷിക്കപ്പെട്ട കുറേ മനുഷ്യരി സമൂഹത്തിലുണ്ട് എന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്.

0: ജാസ്മി എന്ന നമ്മുടെ ഒരു ശ്രോതാവ്, അവർ ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോയിലേക്ക് മെസ്സേജ് അയക്കുന്നത്, പുലരുവട്ടം വളരെ നല്ല പ്രോഗ്രാമാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാസ്മി എന്ന ശ്രോതാവ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ, എവിടെയാണ് അവരുടെ വീട് എന്ന് നമുക്കറിയില്ല. അപ്പം എന്തായാലും പേരുകൂടി കൊടുക്കാൻ ശ്രമിക്കുക, വരും ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയക്കുക. ഞങ്ങളെന്നപ്പോൾ നിങ്ങൾക്ക് മലയാളം അറിയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ അയക്കാത്തതെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ജാസ്മി എന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദരിക്ക് മലയാളം അറിയും, പിന്നെ ഫീഡ്ബാക്കും അറിയും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇംഗ്ലീഷൊന്നും അറിയാത്ത ആൾക്കാരായതുകൊണ്ട് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ അയക്കണ്ട വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണെന്നാണ് ഞാൻ ധരിച്ചത്.
1: നിങ്ങൾ ഉപയോഗിച്ച പ്രത്യേക ടെക്നോളജിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് താജുക്ക. ഞാൻ ഫോണിനടുത്തേക്ക് ഓടിയത് എങ്ങനെ കണ്ടു എന്നാണ്. സാദിഖ് മാത്തൂർ പാലക്കാട് നേരത്തെ ക്വിസിൻ്റെ സമയത്ത് ഫോൺ എടുക്കാൻ ഓടുന്നതിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ടെക്നോളജി ചോദിച്ചുകൊണ്ട് അയച്ചിട്ടുള്ളത്.
0: നിങ്ങളൊന്ന് ആലോചിക്കണേ, ഒരു പഴം മുറിച്ച് കണ്ട് അതിന് 25,000 വാങ്ങണ്ട്. ഈ ജാതി വലിയ കറാമത്തൊക്കെ നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, വലിയ കറാമത്തി നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ട്, വലിയ ഐഡിയയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നില്ല എന്താ സംഭവം. അതേപോലെയുള്ള ഒരുപാട് ഒരുപാട് സൗദാമുട്ടം, അവർക്ക് ചോദ്യം എളുപ്പമായിരുന്നു, പക്ഷേ സഫിയ തിരുരങ്ങാടിക്ക് ചോദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചെക്കീന ഉദരംപോയിൽ ക്വിസ് സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഫൈസൽ അടുത്തനാട്ടുകാര, പലർക്കും അറിവുണ്ട് പക്ഷേ തിരിച്ചറിവില്ല, ഇതിൻ്റെ തൗഫീഖ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന നിലയ്ക്ക് പ്രാർത്ഥിച്ചു.
0: മൈദീൻ കുട്ടി വേങ്ങരക്കും മുനീർ പത്തിരിയാലിനും, ഇവരുടെ ഒന്നും പ്രായം കാര്യമൊന്നും നമുക്കറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോണേ. രണ്ടാൾക്കൊന്ന് എന്താണ് ക്വിസിൽ ഒരു വിജയികളാവില്ല, എന്താ കാരണം?
1: ഉത്തരമയച്ചത് ഫീഡ്ബാക്കിലേക്കായിരിക്കും.
0: ആ അതല്ല, മറ്റേ സിദ്ദീഖ് അല്ലേ, സിദ്ദീഖ് മാത്തൂരോ എന്താ ഒരു പേര് കണ്ടിരുന്നല്ലോ. മൂപ്പര് വിചാരിച്ച കാര്യങ്ങൾ വേറെന്തോ വലിയ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു വിചാരിച്ചാണ്. ഉത്തരങ്ങൾ അയച്ചത് ഉത്തരം അയക്കേണ്ട സ്ഥലത്തേക്കല്ല, അതാണ് പ്രശ്നം.
1: പക്ഷെ ഒരു താരതമ്യം നമ്മൾ നടത്തുമ്പോഴേ, കുറച്ചൊക്കെ മുൻപ് ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഇതിലേറെ എണ്ണം ഇതുപോലെ ബൈ മിസ്റ്റേക്ക് വന്നിരുന്നു, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കൂടി
0: അവർക്കും അറിയണ്ടാവും. അത് അവരിന്നും ഈ പറഞ്ഞ പോലെ പെട്ടെന്നേ ഉത്തരം പെട്ടെന്ന് ക്ലിക്കായപ്പോൾ അയച്ചതായിരിക്കും, അറിയാഞ്ഞിട്ടല്ല, അശ്രദ്ധ വന്നതായിരിക്കും. ജംഷീന പി മേപ്പാടി, ബഷീർ കണ്ടോ, ജംഷീന പി മേപ്പാടി മെസ്സേജ്, എന്നും ലൈവ് ക്വിസ് അറ്റൻഡ് ചെയ്യും, പക്ഷേ ആൻസർ പറയുന്ന സമയം വിജയികളെ പറയുന്ന സമയമാകുമ്പോഴേക്കും മക്കൾ എന്തിനെങ്കിലും ഫോൺ എടുക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബിസിയിലാവും, കേൾക്കാൻ പറ്റണില്ല. ഓ, ജംഷീന പി മേപ്പാടിൻ്റെ പ്രശ്നം എന്നാണ് തീർക്കണം നമ്മൾ അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ ഒന്ന് നമ്മൾ ഉത്തരമാണ് പറഞ്ഞാലോ,
1: ഉത്തരത്തിന്റെ
0: ക്വിസിന്റെ ഉത്തരം അപ്പൊ തന്നെയാണ്
1: പറയാൻ.
0: അതെ അതെ, കുട്ടികളിൽ ഇനിയിപ്പോ എന്താണ് ഫോണെടുത്ത് അവർക്ക് ഇന്നും കേൾക്കാതിരിക്കണ്ട.
1: അതെ,
0: എന്തായാലും കുട്ടികൾക്ക് നിങ്ങൾ വല്ലാതെ ഫോൺ കൊടുക്കണ്ട അല്ലേ,
1: അതാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്.
0: ഏത് കുട്ടിയാണെങ്കിലും കുട്ടി കുട്ടിയാണ് പറയണം, നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറയണം. ഇൻഷാല്ലാ, ഉത്തരം ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഹദീസിലെ ഹസൻ എന്നാൽ എങ്ങനെയുള്ള ഹദീസാണ് എന്നതായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രബലമെങ്കിലും സുഹൈഹിൻ്റെ അത്ര ഗുണമില്ലാത്തത് എന്നതാണ്.
0: ഓക്കെ, ഉത്തരം അതാണ്. അപ്പോൾ ഹസൻ എന്നാൽ അതിലുള്ള അത് വെച്ചിട്ട് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുമോ, പറ്റും, പ്രശ്നമല്ല. പക്ഷേ സുഹൈഹ് എന്നുള്ള പദവിയിലേക്ക് എത്തൂല. അതാണ് ഇന്നത്തെ ക്വിസിൻ്റെ ഉത്തരം. നമ്മുടെ ശ്രോതാവ് ആ ഉത്തരം ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇൻഷാ അള്ളാ നമ്മൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകണം.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ അടുത്തതായി നാം കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. നൂറിലധികം പ്രോഗ്രാമുകൾ, നൂറിലധികം അവതാരകർ, കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി. നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്കുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ എന്നും നാം ഓരോ പരിപാടികൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന പ്രോഗ്രാം ആരോഗ്യ ചിന്തകൾ. ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യത്യസ്തമായ ഡോക്ടേഴ്സ്, ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പങ്കുവെക്കുന്ന ഒരു സെഷനാണ് ആരോഗ്യ ചിന്തകൾ. ഇപ്പോൾ നാം കേൾക്കുന്നത് ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യമറിയാം എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് ഈ ഒരു സമയത്ത് മോർണിംഗ് ലൈവിൽ ഈ സെഷനിലേക്ക് ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടുതൽ ആൾക്കാരും സംശയിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത, ആ അസുഖത്തിൻ്റെ പ്രത്യേകത, പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല. അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: എന്തായാലും ഡോക്ടർ ഫവാസ് ഒരു മിനിറ്റ് കൊണ്ടേ ഒരു വലിയ ഉത്തരവാണ് തന്നത്. അപ്പം ശരിക്കും ആരോഗ്യ ചിന്തകൾ ഇതാണ് പരിപാടി.
0: അതെ,
2: അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇട്ടത്.
0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കാണ് അതിൻ്റെ ലൈവ് പ്രക്ഷേപണം ഉണ്ടാവുക. പിന്നീട് റിവൈൻഡിലും നമുക്കത് കേൾക്കാവുന്നതാണ്.
2: അതോടൊപ്പം ആരോഗ്യ വിചാരമുണ്ട്.
0: അതെ,
2: ഇത് ആരോഗ്യ ചിന്തകളാണ്.
0: അതെ,
2: ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന സെഷനാണ്. ഒരുപാട് നല്ല എപ്പിസോഡുകൾ പീസ് റേഡിയോ ചെയ്തിട്ടുണ്ട്.
0: അതോടൊപ്പം ഡോക്ടേഴ്സ് ലൈവ് കൂടി എല്ലാ വ്യാഴാഴ്ചകളിലും നമുക്കുണ്ട്. അതേ ലൈവായിട്ട് തന്നെ ഡോക്ടേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന സെഷൻ കൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം.
2: എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമുള്ളത് അപ്പം തന്നെ നേരിട്ട് ചോദിച്ച് ക്ലിയറാക്കാം.
0: അതെ
2: അല്ലേ. ഇതിൽ ഈ ആരോഗ്യ വിചാരം പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എപ്പിസോഡിൽ വന്നിരുന്നു. അപ്പോൾ ഈ ഇത് കേട്ടപ്പോൾ ഈ ബ്രസ്റ്റിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഡോക്ടർ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കത് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ട് അടുത്ത ദിവസം രാവിലെ മുമ്പ് ഒരു വൈഫിനെയും കൊണ്ട് ഡോക്ടർ കാണിച്ച് രോഗം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞിട്ട്. സന്തോഷം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് കാരണമായല്ലോ, അപ്പോൾ ഏർലി സ്റ്റേജിൽ നേരത്തെ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പിന്നെ ആ ഒരു രൂപം എങ്ങനെയാണത് ഐഡൻറ്റിഫൈ ചെയ്യുക, ബ്രസ്റ്റിൽ അത് കറക്റ്റ് തൊട്ട് നോക്കിയാൽ അത് ആ ഇന്ന ഇന്ന അവസ്ഥകളിൽ നിന്ന് അത് മനസ്സിലാകും, അത് സ്വന്തം കുടുംബിനിടേത് നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫായിട്ട് ഒരു സ്ത്രീ അത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അന്ന് ഡോക്ടർ അവതരിപ്പിച്ച വിഷയം. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർമ്മ ഒന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ആരോഗ്യ ചിന്തയാണെങ്കിലും ആരോഗ്യ വിചാരമാണെങ്കിലും ഡോക്ടർ ലൈവ് ആണെങ്കിലും ഒക്കെ ആരോഗ്യരംഗത്തെ വലിയ മെസ്സേജുകളാണ്. പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മെഡിസിൻ അതിനോട് തന്നെ ഭയങ്കര വിരോധമുള്ള ആളുകളൊക്കെ പൊതുവെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. അവർക്ക് അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ ചെറിയൊരു വിമർശനം ഉണ്ടാകും. ഓരോന്നിനും ഓരോ മരുന്നും ഓരോ ചികിത്സയാണ്. ഓരോ ചികിത്സക്കും അതിൻ്റേതായ സാധ്യതയും അവസ്ഥകളൊക്കെ ഉണ്ട്. ആക്ഷനുള്ളതിനൊക്കെ റിയാക്ഷൻ പൊതുവെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തെളിയിക്കപ്പെട്ട മരുന്നുകളും കാര്യങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്.
0: ഡോക്ടർ ലൈവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതാത് സമയത്ത് തന്നെ ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന ഒരു സെഷൻ എല്ലാ ബുധനാഴ്ചകളിലും രാത്രി 8:30 എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: അബു വി എ ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്. അസ്സലാമു അലൈക്കും, ഒരു സഹോദരി വനിതാ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ വൈഫ് ഒരു ചെറിയ വനിതാ സംരംഭം നടത്തുന്നുണ്ട്, ആവശ്യമായ സേവനം നൽകുക. മഷാ അല്ലാ,
0: ആരോഗ്യ വിചാരവും ആരോഗ്യ ചിന്തകളും രണ്ടും കേൾക്കാറുണ്ട്. അൽഹംദുലില്ലാ, വളരെ ഉപകാരപ്രദം തന്നെയാണ് എന്നാണ് സഫിയ കെ തിരുരങ്ങാടി എഴുതിയിരിക്കുന്നത്.
2: സാബിറ എനിക്കോട്, കുറേ ആളുകൾ നല്ല മെസ്സേജുകൾ, ഒരു വലിയ ട്രെൻഡായി അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവിലേക്ക് ഒരുപാട് ആളുകൾ നല്ല മെസ്സേജുകൾ അയക്കാറുണ്ട്.
0: അതെ,
2: ഇതൊരു പാടാൻ പറ്റുന്ന ആളാണ്, ഇതൊരു പാട്ട് ആയിട്ട് പാടാമെന്ന സംശയമുണ്ട് എനിക്ക്. നന്ദു പറ്റൊരുമ്മയെ പോറ്റിയിടും, പിതാവിനെ ലഹരിക്കേറ്റി കൊന്നിടും, കാലമാക്കിയ മക്കളെ പ്രേമ നൈരാശ്യത്തിലും ലഹരി വാങ്ങാൻ കാശിനും കൊല്ലുവാനായി തോന്നിടും ഈ ലഹരി എന്ന പിശാചിന്. ലഹരി നൽകും സുഖങ്ങൾ തീരാ ദുഃഖത്തിൽ ദുഃഖത്തിൻ കടലെന്ന് ഓർത്തുവെച്ചാൽ നല്ലതാണെന്ന് ഓർമ്മ വെക്കുക മക്കളെ. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തു വെക്കും ലഹരിയെ, ദൂരെ എറിയുക മക്കളെ, തൂത്തുകളയുക മക്കളെ. നല്ല ഒരു കുറവയുള്ള നല്ലൊരു മെസ്സേജാണ്. അത് കവിതയായി പാടാം, നല്ല രീതിയിൽ വായിക്കാം, വ്യത്യസ്ത രീതിയിൽ അതിനെ എടുക്കാം.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ അടുത്തതായി തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: സ്വർഗത്തിലെ മരത്തിൽ കാത്തിരിക്കുന്ന പക്ഷിയായി വിശ്വാസിയുടെ ആത്മാവ് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി സലഫി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമ നസമത്തുൽ മുഅ്മിനി ത്വാഇറുൻ യുഅലഖു ഫീ ഷജറിൽ ജന്നതി ഹത്താ യർജിഅ ഇലാ ജസദിഹി യൗമ യുബഅസു. പ്രിയമുള്ളവരെ, സ്വഹീഹ് ഇബ്നു മാജയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. മഹാനായ സ്വഹാബി കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. നമുക്കറിയാം കഅബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധരാണ്. മദീനയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അൻസാരി സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ വലിയൊരു കവി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം നമുക്കറിയാം അബ്ദുല്ലാഹി ബിനു റവാഹ, ഹസാൻ ബിനു സാബിത് എന്നീ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവികളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അക്കബ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നൊരു വലിയ കാര്യം, തബൂക്ക് യുദ്ധത്തിന് പോകുന്നതിൽ വൈകി, അങ്ങനെ പോകാൻ സാധിക്കാതെ അങ്ങേറ്റത്തെ ഖേദത്തിലകപ്പെട്ട് വലിയ ആ കുറ്റം ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഒരു കുറ്റക്കാരായി മാറിയതിന് ശേഷം അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചതായി, അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചതായി ഖുർആനിലൂടെ തന്നെ അറിയിച്ച മഹാവ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹിജ്റ 50-നോ 51-നോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് നമുക്ക് കാണാം. യഹൂദി യുദ്ധത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പോരാട്ട വീര്യം ചരിത്രത്തിലുണ്ട്. 17 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് വായിക്കാനാകുന്നത്. ഇവിടെ കഅബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നമാ നസമത്തുൽ മുഅ്മിനി, നിശ്ചയമായും ഒരു മുഅ്മിനിൻ്റെ നസമത്ത്, നസമത്ത് എന്ന് പറഞ്ഞ ആത്മാവ് എന്നാണ് അർത്ഥം. ശ്വാസോച്ഛ്വാസത്തിനും ജീവൻ, മനുഷ്യൻ എന്നതിനൊക്കെ പല സന്ദർഭങ്ങളും നസമ എന്ന് പ്രയോഗിക്കാറുണ്ട്, പ്രയോഗിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ബഹുവചന രൂപം നസമ എന്നും നസമാത്തി എന്നുമൊക്കെയാണ്. ശ്വാസോച്ഛ്വാസത്തിന് പറയാറുണ്ട്. അതേപോലെ മനുഷ്യൻ, വ്യക്തി എന്ന നിലക്കന്നെ നസമ പ്രയോഗിച്ചിട്ടുണ്ട്. അവർ മുഅ്മിനിൻ്റെ ജീവൻ, ആത്മാവ്, അത് ത്വാഇറുൻ, അതൊരു പക്ഷിയാണ്, ഒരു ത്വാഇറായിരിക്കും. യുഅലഖു ഫീ ഷജറത്തിൽ ജന്ന, സ്വർഗത്തിലെ മരത്തിൽ ബന്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വർഗത്തിലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന, പിടിച്ചു നിൽക്കുന്ന ഒരു പക്ഷിയായിരിക്കും. ചില റിപ്പോർട്ടുകളിൽ തഅല്ലഖ ഫീ ഷജറിൽ ജന്ന എന്ന് കാണാം. സ്വർഗത്തിലെ മരത്തിൽ കൊളുത്തി തൂക്കിയ പോലെ ബന്ധിപ്പിച്ച എന്നൊക്കെയാണ്. അതിനെ മറ്റൊരർത്ഥമായി പറയുന്നത്, സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, യഅ്കുലു വയർആ മിൻ ഷജറിൽ ജന്ന എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, അതിലൂടെ പാറിക്കളിക്കുന്ന, മരത്തിൽ നിലനിൽക്കുന്ന ഒരു പക്ഷിയായിട്ട് ഒരു സത്വിശ്വാസിയുടെ റൂഹ് സ്വർഗത്തിലുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ തുടരുന്നു, ഹത്തായർ ജിയ ജസദിഹി, അങ്ങനെ അതതിൻ്റെ ശരിയായ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചുപോകും. യൗമ യുബഅസു, ആ വ്യക്തി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ, അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ ആ റൂഹ് തിരിച്ചുപോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റു റിപ്പോർട്ടിൽ, ഹത്തായുർ ജിയഹുല്ലാഹു തആല ഇലാ ജസദിഹി, അള്ളാഹു ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ ആ റൂഹിനെ മടക്കും. യൗമ യുബഅസുഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സത്യവിശ്വാസികൾക്ക് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ്, ഒരു ആവേശം നൽകുന്നൊരു വാർത്തയായാണ് ഈ വചനത്തെ നാം കാണേണ്ടത്. സ്വർഗത്തിലെ മരത്തിൽ സത്യവിശ്വാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പക്ഷിയായ വിശ്വാസിയുടെ ആത്മാവ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്തുമാത്രം അനുഗ്രഹീതനാണ് ഒരു വിശ്വാസി എന്ന് നമ്മൾ തിരിച്ചറിയണം. അവനവൻ്റെ ശരീരത്തിലേക്ക്, അതായത് ഹത്തായർജിയ ഇലാജസദിഹി, അവൻ്റെ ശരീരത്തിലേക്ക് മടങ്ങുന്നതുവരെ ആ മരത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ, ആ മുഅ്മിനിൻ്റെ റൂഹ് ഈ വ്യക്തിയുടെ ബർസഖിൻ്റെ കാലഘട്ടം മുഴുവൻ, അവൻ മരണപ്പെട്ട അന്ത്യദിനം വരെയുള്ള ആ നീണ്ട കാലഘട്ടം മുഴുവൻ സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവൻ ആ റൂഹ് കഴിയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന്, ആശയമെന്ന് ഈ ഹദീസിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാടുവരെ അത് എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് സ്വർഗത്തിലെ മരത്തിൽ ജീവിച്ച് പാറിക്കളിച്ച് അങ്ങനെ ബഅസിന്റെ നാളിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ അള്ളാഹു അതിനെ തിരിച്ചെത്തിക്കും. അങ്ങനെ പരിപൂർണാവസ്ഥയിലേക്ക് അതെത്തിച്ചേരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയെയും അവൻ്റെ ആത്മാവ് കാത്തിരിക്കുകയാണ് സ്വർഗത്തിലെ മരത്തിൽ കിളിയായി പക്ഷിയായി എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, പക്ഷിയുടെ രൂപത്തിൽ തന്നെ അവിടെ ആത്മാവ് സ്വർഗത്തിലെ വൃക്ഷത്തിലുണ്ട് എന്നതാണ്. മറ്റൊന്ന്, സ്വർഗപക്ഷികളുടെ ഉള്ളിൽ മനുഷ്യൻ്റെ ആത്മാവ് അടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിലും വിശദീകരണങ്ങളുണ്ട്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം നമ്മളിൽ ഉണ്ടാക്കേണ്ട

വേറെ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. തിരുമൊഴികൾ ഇന്നത്തെ ദിവസവും ഒരു പുതിയ സന്ദേശവും ഒരു പുതിയ ദൗത്യവും നമുക്ക് നൽകുകയാണ്. സ്വർഗത്തിലെ കിളിയായി പറക്കുന്ന, സ്വർഗത്തിലെ പക്ഷിക്കുള്ളിൽ പറക്കുന്ന ആത്മാവായി മാറണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ വലിയ എഡിറ്റിങ്ങുകളും വലിയ തിരുത്തുകളും വേണമെന്ന് നമ്മളോട് നമ്മുടെ മനസ്സ് പറയുന്നു. എപ്പോഴായിരിക്കും നമ്മുടെ തിരിച്ചുപോക്കെന്നോ മരണമെന്നോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. എല്ലാത്തരം വേദനകൾക്കും അസ്വസ്ഥതകൾക്കും പ്രതിസന്ധികൾക്കും പ്രാരാബ്ധതകൾക്കും വേട്ടയാടുന്ന ദുഃഖങ്ങൾക്കും ജീവിതം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും ആഘോഷങ്ങൾക്കും വീടിനും മക്കൾക്കും എല്ലാം ഇടയിൽ നിന്ന് മരണം അതെങ്ങനെ നമുക്ക് വേണ്ടി അതിൻ്റെ കുരുക്കൊരുക്കുന്നു എന്നതുപോലും നമുക്ക് ബോധ്യമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലെ ഒരു സജീവ പ്രവർത്തകൻ സുനു സുലൈമാൻ, അദ്ദേഹം ലോകത്തോട് യാത്ര പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കടങ്ങളും ബാധ്യതകളും പ്രയാസങ്ങളും എല്ലാം നാളെ പരലോകത്ത് അദ്ദേഹത്തിനൊരു പ്രതിസന്ധിയാകാത്ത രീതിയിൽ അള്ളാഹു ചിട്ടപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മുംബൈയിലായിരുന്നു ആ സമയത്ത്. അങ്ങനൊരു മെസ്സേജ് കണ്ടു, കൊച്ചിയിലെ സുഹൃത്ത് അഫ്സലിൻ്റെ മെസ്സേജാണ് കണ്ടത്, അൻവറിൻ്റെയും ഒക്കെ മെസ്സേജ് കണ്ടു. അങ്ങനെ സുനുവിന് ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതൊരു നോർമലായിട്ടുള്ളൊരു മെസ്സേജായിട്ട് മാത്രമേ എടുത്തതുള്ളൂ. അതിനപ്പുറം പിന്നീട് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്നൊന്നും കരുതിയില്ല. പിന്നെ എപ്പോഴോ ഒരു മെസ്സേജ് കൂടെ കിട്ടി, കുറച്ച് കാര്യങ്ങൾ ഗുരുതരമാണ്. അദ്ദേഹത്തിൻ്റെ മോനായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം മോന് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം എൻ്റെ വിരലൊക്കെ അനങ്ങനുണ്ട്, വാപ്പ ശരിയായി വരുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം എത്തിയപ്പോൾ മോൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്, കാര്യങ്ങൾ കുറച്ചൊരു ഗൗരവത്തിലാണ്, ഇനി തിരിച്ചുണ്ടാവില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എന്നൊക്കെ. എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു പ്രതീക്ഷ എപ്പോഴും ഇങ്ങനെ ഒരു മിന്നാമിന്നി വെട്ടം പോലെ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. സുനു തിരിച്ചു വരും, ഒരിത്തിരി സമയമെടുത്താണെങ്കിലും എന്ന് ധരിച്ചിരുന്നെങ്കിലും സുനു മണ്ണോട് ചേർന്നിരിക്കുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആരംഭിച്ച ഒരു നല്ല സൗഹൃദവും ആത്മബന്ധവും വളരെ എനർജിയുള്ള ഒരു ചെറുപ്പക്കാരൻ ചുറ്റുമുള്ളവരിലേക്ക് തൻ്റെ എനർജിയെ പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. ജീവിതമാകുമ്പോൾ, മനുഷ്യനാകുമ്പോൾ സംഭവിക്കാവുന്ന പാകപ്പിഴവുകളൊക്കെ നമുക്കെല്ലാവർക്കും സംഭവിക്കും. അത്തരം പാകപ്പിഴവുകളും കുറവുകളും ഒക്കെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബിനികൾക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ ആത്മവിമർശനത്തോടെ ജീവിതത്തിലെ ആത്മീയ പാഠങ്ങൾക്ക് വഴിയൊരുക്കി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ഇത്തരം അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: تواصوا بالحق وتواصوا بالصبر.
1: മാഷാല്ലാ, കഴിഞ്ഞ പ്രൊഫ്കോൺ ദിവസം ജസീൽ കൊടിയത്തൂരിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. 2510 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജസീലിനെയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആഡ് ചെയ്തു. അവരോടിങ്ങനെ നമുക്കൊരു എല്ലാ ദിവസവും ഒരായത്ത്, അതിൻ്റെ നല്ല മനോഹരമായ ഖിറാഅത്ത്, അതിൻ്റെ അർത്ഥം ഒക്കെ, ഇംഗ്ലീഷിലുള്ള അർത്ഥം ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു വീഡിയോ സീരീസ് തുടങ്ങണം എന്നത് തീരുമാനിക്കുകയും അതൊരു മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ആ ഒരു ദൗത്യം 2510 ദിവസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ കൊണ്ടുപോവുകയാണ്. 2000 ദിവസം കഴിഞ്ഞു, 2500 ദിവസവും കഴിഞ്ഞു. ചെറിയ കാര്യമല്ലല്ലോ. 2500 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നിയ മെസ്സേജാണ് ഞാനിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. നമുക്കിതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, 2510 ദിവസം പിന്നിട്ട ഈ ഒരു സംരംഭത്തെ ഒരായത്ത് എന്നും കേൾക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. എത്ര ആൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റി? നമ്മൾ എത്രയോ

സ്റ്റാറ്റസുകൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്രയോ പിന്നെ റീലുകൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സ്ക്രോളിങ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. പണ്ടിങ്ങനെ കത്തിച്ച് വലിച്ചു വെട്ടിന് പകരം എന്നിങ്ങനെ തോണ്ടി തോണ്ടി പോവാണ്. നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതൊരു തൗഫീഖിൻ്റെ പ്രശ്നമാണ്. രണ്ട്, ഇത് നമുക്ക് പലർക്കും എത്തിക്കാമായിരുന്നു, നമ്മൾ എത്രത്തോളം ആളുകൾക്ക് അത് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആത്മവിമർശനത്തോടെ ചോദിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ പീസ് റേഡിയോയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ ഇത് വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദ ലൈറ്റ് എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സീരീസ് ഉണ്ട്. ദ ലൈറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. വീഡിയോക്ക് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ദ ലൈറ്റ് ഗ്രൂപ്പിൻ്റെ വിൻഡോ ലഭിക്കും. എന്തായാലും ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടാൻ ശ്രമിക്കാം.

0: ചില അറബിക് നഷീദകൾക്ക് അതിങ്ങനെ നമ്മുടെ ഇടനെഞ്ചിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തി കയറിയിട്ട് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ വല്ലാത്തൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ശക്തി അതിനുണ്ട്. എന്നാൽ പിന്നെ മ്യൂസിക്കിനോടും ഒക്കെയുള്ള നമ്മുടെ സമീപനം പോലെ തന്നെ ഇതിങ്ങനെ അമിതമാകുന്ന ഇതിങ്ങനെ അതിലിങ്ങനെ അമിതമായി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതും ഇസ്ലാം പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതും കൂടി ഞാൻ പറഞ്ഞു പോകണം. ചില അപ്ഡേറ്റുകൾ പറയാം. ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് മുന്നോട്ട് പോവുകയാണ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിക്കേണ്ട ഒരു കോഴ്സാണിത്. ഞാനെപ്പോഴും പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ചെയ്യുന്നതെങ്കിലും മക്കളെ വളർത്തുക എന്നുള്ളത് ചെയ്ത് പഠിഞ്ഞു പോയ ഒരു കാര്യമാണ്. അങ്ങനെയല്ല വേണ്ടത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലേഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം ആ കോഴ്സിനുണ്ട്. സെപ്റ്റംബർ 1 കോഴ്സ് ആരംഭിച്ചു. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഈ 8 ക്ലാസ് ഇന്ന് രാത്രി 10 സംപ്രേഷണം ചെയ്യും. കോഴ്സ് എങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലെ കോഴ്സ് വിൻഡോ തുറക്കുക. അതിൽ പാരൻറ്റിംഗ് കോഴ്സ് എൻറോൾമെൻറ്റിനുള്ള ബട്ടൺ ഉണ്ടാകും. എൻറോൾ ചെയ്യുക. ഇത്രയേ ചെയ്യണ്ടൂ. അപ്പോൾ അത് ഇതിങ്ങനെ കേട്ടിട്ടും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. കോഴ്സിൽ എൻറോൾ ചെയ്ത മോർണിംഗ് ലൈവ് ശ്രോതാക്കളൊക്കെ ഒന്ന് എസ് അടിക്കുക. ഫീഡ്ബാക്കിൽ എസ് അടിക്കുക. ഒരു എസ് എന്ന് അടിക്കാൻ കഴിയാത്തവരെന്തായാലും ഉണ്ടാവില്ല.
1: അതെ,
0: ഞാൻ ഫീഡ്ബാക്ക് ഒന്നും അയക്കില്ല, എനിക്ക് ഫീഡ്ബാക്ക് ഒന്നും അയക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഓരോന്നും ചെയ്യട്ടെ,
1: ഇന്ന് തുടക്കാവട്ടെ.
0: നേരെ ഫീഡ്ബാക്ക് എടുക്കുക. അയക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു പ്രതികരണങ്ങൾ ഇത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അയക്കേണ്ടത് ഒന്നുമില്ല, നേരെ നമ്മളുടെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ഒന്ന് തുറക്കുക. തുറന്നിട്ട് അതിലെ ഫീഡ്ബാക്ക് അങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഇനി പുതിയ വെർഷനൊക്കെ വരുമ്പോൾ അവിടെ എല്ലാം നേരത്തെ ഇങ്ങനെ സെറ്റായി കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേര് ഒന്ന് കൊടുക്കുക. പിന്നെ ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് സെലക്ട് ചെയ്യുക. പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് പിന്നെ എന്താ പറയുക, മോർണിംഗ് പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നയിക്കോട്ടെ. കുറേ വിൻഡോകളുണ്ട്, ഏത് പറയണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ. പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നയിക്കോട്ടെ. അതിലേക്ക് ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ എസ് എന്നോ അതേന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ക്ലാസ്സുകളെക്കുറിച്ചുള്ള കമൻ്റ് ഉണ്ടെങ്കിൽ അതോ ഇട്ടിട്ട് ജസ്റ്റ് സബ്മിറ്റ് ഫീഡ്ബാക്ക് അടിച്ചാൽ മതി. എൻ്റെ ഫോണിലുള്ളത് പുതിയ ഫീഡ്ബാക്ക് വിൻഡോ ആണ്, പഴയതല്ല. നമ്മൾ ഇപ്പോൾ ഐഫോണിൻ്റെയും ആൻഡ്രോയിഡ് ഫോണിൻ്റെയും ഒക്കെ പുതിയ ആപ്പിൻ്റെ ടെസ്റ്റിംഗ് നടക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഫോണിൽ നമ്മളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ അവിടെ കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാത്തതുണ്ടോയെന്നൊക്കെ തോന്നും, മനസ്സിലാവും. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഗ്രൂപ്പിൽ പോയിട്ട് പറയാം. എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കുക, എനിക്ക് ഇങ്ങനെയാണ് കണ്ടത്, നിങ്ങൾ പറഞ്ഞ പോലെ അല്ല എന്ന് പറയാം. ഇത് ഭയങ്കര ഒരു സഹായമാണ്. കാരണം നിങ്ങളുടെ ഒരാളുടെ ഒരു ഫോണിൽ ഇത് വർക്കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരീസിലുള്ള ഒരുപാട് ഫോണിൽ അത് വർക്കാണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചില ആളുകൾക്കൊന്നും ടെക്നിക്കലി അത്ര ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പീസ് റേഡിയോ പുതിയ മോഡൽ വരാൻ പോവാണ്. ആപ്പ് ഒന്നുകൂടിയും പുതിയ ഫീച്ചേഴ്സോടുകൂടെ വരാൻ പോവാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ചില ടെക്നിക്കലായ ചില സങ്കടങ്ങൾ നമുക്കുണ്ടായ രാത്രിയാണ് ഇന്നലത്തെ രാത്രി. വിഷയമൊന്നും ഞാൻ പറയണില്ല. നിങ്ങളുടെ ഒക്കെ ഒരു പ്രാർത്ഥന വേണം. നമുക്ക് ചില ടെക്നിക്കൽ റിക്കവറികൾ അനിവാര്യമായും ഉണ്ടാകേണ്ട ചില ഒരു പകലാണിത്. വലിയൊരു നഷ്ടം പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു രാത്രിയിൽ ടെക്നിക്കലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കിൽ കോഴ്സ് പാരൻറ്റിംഗ് കോഴ്സ് സംബന്ധിച്ച ഒരു കമൻ്റ് പറയാൻ ശ്രമിക്കുക. ഞാൻ ചേർന്നിട്ടില്ല എന്നുള്ളവർ ചേർന്നിട്ടില്ല എന്നും പറയാം. അങ്ങനെയുണ്ടല്ലോ, ഈ മോർണിംഗ് ലൈവിലൊക്കെ ഫുള്ള് വന്നിരുന്നിട്ട് ഇപ്പോഴും കോഴ്സ് ചേർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത അപ്ഡേഷനിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കൈ ഇങ്ങനെ വേണം ഏത് ആപ്പും വന്ന്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്വിച്ച് ഇട്ടാൽ ആ കൈ ഇങ്ങനെ കൊല്ലിക്കെട്ട് പിടിക്കണം.
1: ഓപ്ഷൻ കൊണ്ടുവരണം,
0: ഓപ്ഷൻ കൊണ്ടുവരണം, ഒരു റോബോട്ടിക് ഓപ്ഷൻ.
1: ഏതായിരുന്നാലും അറബി ഭാഷാ പഠനത്തിന്റെ 2 മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി ചേർത്തു പറയുകയാണ്. അതിൻ്റെ 17-18 ക്ലാസ്സുകൾ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 10 നമുക്ക് കേൾക്കാവുന്നതാണ് എന്നുകൂടി ശ്രോതാക്കളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്.
0: ഇനി നമുക്കൊരു പാട്ട് കേട്ടുവരാം. സ്വരം.

0: മഷാല്ലാ, നുഹ ബിൻത് മുഹ്സിൻ ആണ് പാട്ട് പാടിയത്. നുഹ വളരെ ചെറിയ കുട്ടിയായപ്പോൾ, വളരെ ചെറിയ കുട്ടിയായപ്പോൾ പാടിയതാണിത്. അവർ കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ് മുഹ്സിൻ സാഹിബ്. അദ്ദേഹം ദമാമിലെ ഇസ്ലാഹി സെൻ്ററും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും പല പല സ്ഥലത്തേക്ക്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളൊരു ഫാമിലിയാണ്. നമുക്ക് പൊതുവേ നമ്മളെ ആളുകളോടൊക്കെ നല്ല അടുപ്പവും ബന്ധമൊക്കെ ഉണ്ടാവും. അതിലുപരി ഒരു വലിയ മാനസിക അടുപ്പം, വ്യക്തികളോടുള്ള അടുപ്പത്തിന് അങ്ങനത്തെ ഒരു ലെവലുണ്ടല്ലോ. അപ്പം നുഹ ചെറിയ കുട്ടിയായപ്പോൾ, നുഹ വലിയ കുട്ടിയായി, ഇപ്പോൾ പ്ലസ് ടു ഒക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. എന്തായാലും ഞാനിങ്ങനെ അവരോട് വന്നതും പാടിയതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അവരോട് വന്ന സമയത്ത് ഞാനുണ്ടെന്ന് നമ്മളെ ഓഡിയോ എഞ്ചിനീയറിങ്, പിന്നെ ഓഡിയോ എഞ്ചിനീയറിങ്ങിലുണ്ടായിരുന്നത് അദ്നാനാണ്. അദ്നാനാണ് അത് ആ പാട്ടിൻ്റെ ഒരു ഫുൾ പ്ലാനിൽ അവളെ കൊണ്ട് പാടിച്ചത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൾ ചെറിയ കുട്ടിയായപ്പോഴും പാടിയൊരു പാട്ട് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര മീനിങ് ഫുള്ളാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ പാടാൻ കഴിയുമെങ്കിൽ, ഈ പാട്ടൊക്കെ സംബന്ധിച്ച് നടന്നത് വല വല തഹ്ലബിൽ ഖൗലി, നിങ്ങൾ ശബ്ദം കൊണ്ട് കൊഞ്ചിക്കൊഴയരുത് എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങളുള്ളതുകൊണ്ട് ഒരു നിശ്ചിത ഏജ് വരെ നമ്മളെന്തേ ഉള്ളൂ, പെൺകുട്ടികളുടെ പാട്ടൊക്കെ പൊതുവേ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഏജിൽ അവരെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കാൻ പറ്റിയതൊക്കെ ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക. ഞാൻ ഉൾപ്പെടെ എനിക്ക് എൻ്റെ പെൺകുട്ടികളൊക്കെ ഒന്ന് നന്നായിട്ട് പാടും. ഞാനും ഒരുപാടൊന്നും അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അഭിപ്രായമല്ല. നമ്മളൊക്കെ പൊതുവെ അശ്രദ്ധമാകുന്നൊരു ഏരിയയാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഓരോ സ്പേസിലും കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെല്ലാം അതിർത്തിയും പൊട്ടിച്ച് ചാടും. നമ്മളവരോ അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വീട്ടിലേന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം നിശ്ചയിച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ ഇവിടുത്തെ ആൻറ്റി ഇസ്ലാം ക്യാമ്പയിനിൽ അകപ്പെട്ട് പോവുകയാണ് ചെയ്യുക. അത് നമ്മളെങ്കിലും അതൊരു ബോധം നമുക്കെങ്കിലും വേണം. പെൺകുട്ടികളെ ഈ കാരണന്മാരും പഴയ ആൾക്കാരും വരച്ച കുറേ വരൻ്റെ ഉള്ളിൽ നിർത്തിക്കൂടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം വൈഫ് ഞാനും പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൾ മൂന്ന് ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വല്യമ്മ അങ്ങനെ വലിയ കുട്ടിയാണ് നീ എന്നൊക്കെ പറയുന്നു പറഞ്ഞു. മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും എത്തുന്ന കുട്ടി എന്ത് വലിയ കുട്ടിയാണ്, നമുക്ക് വീട്ടിലെ വലിയ കുട്ടിയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു ചിന്തകളും കുട്ടിത്തങ്ങളൊക്കെ അവർക്ക് അതിന് വിട്ടുകൊടുക്കണം. അവരെ ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളിൽ ലിമിറ്റ് ചെയ്യണം, ലിമിറ്റ് ചെയ്യേണ്ട പ്രായത്തിൽ ലിമിറ്റ് ചെയ്യണം, ലിമിറ്റ് ചെയ്യേണ്ട ഇടങ്ങളിൽ. മൂന്ന് സാധനമുണ്ട്: ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ട പ്രായം, രണ്ട് ലിമിറ്റ് ചെയ്യേണ്ട കാര്യം, മൂന്ന് ലിമിറ്റ് ചെയ്യേണ്ട ഇടം. ഇതൊക്കെ വേർതിരിച്ചറിഞ്ഞ് അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ് ഈ പാരൻറ്റിങ് കോഴ്സ്. ആ പാരൻറ്റിങ് കോഴ്സ് പക്ഷേ ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്, ചെയ്യണ ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊന്നും വേണമെങ്കിൽ അതിലൂടെ ഒന്ന് പോകാം. പക്ഷേ
1: നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നു പാരൻറ്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ട കമൻ്റ് പറയുവാൻ വേണ്ടി.
0: അതിൽ കുറേ ആളുകൾ ഞാൻ പറയാം.
1: ഇപ്പോൾ എൻറോൾ ചെയ്തു എന്നാണ് സാജിദ ബി വി ചടയമംഗലം എഴുതിയിരിക്കുന്നത്. മാഷാല്ലാ.
0: പിന്നെ കുറേ ആളുകളുടെ മെസ്സേജ് കണ്ടിരുന്നു, ഒന്നായിട്ട് വന്ന് നിറഞ്ഞിട്ടിപ്പോൾ ഇത് കാണുമല്ലോ. ഓക്കെ. ഷാഹിറ ബിൻത് അബ്ദുൽ കരീം, മൂവാറ്റുപുഴ. പാരൻറ്റിങ് കോഴ്സിലെ എല്ലാ മൊഡ്യൂളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, അൽഹംദുലില്ല. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എല്ലാ പാരൻസും മസ്റ്റായി കേൾക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മിസ്സായാൽ വളരെയധികം നഷ്ടമാണ്. ഇതുപോലെയുള്ള ഒരു കോഴ്സുകളും പ്രോഗ്രാമുകളും തന്ന ഒരുപാട് പേരുടെ ജീവിതം നന്നാക്കുന്ന പഠിച്ചവന് സ്തുതി. അതിന് പ്രയത്നിക്കുന്ന പി ആർ ടീമിന് 1000 അഭിനന്ദനങ്ങൾ. നമ്മെ അവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾ അവർക്ക് തോന്നിയത് പറയണം. തോന്നിയത് ഞാൻ പറയണത് നെഗറ്റീവാണെങ്കിൽ തോന്നണമെങ്കിൽ ആ നെഗറ്റീവ് പറയണം. ഇതിലിപ്പം എല്ലാം ഭയങ്കര ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഖുറാൻ്റെ ഹദീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയണ പോലെയല്ല. അപ്പോൾ ചെറിയ കുട്ടികളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കമൻറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു സംഭവം, ഞാൻ സാധാരണ പറയും ചെറിയ കുട്ടികളെ വളർത്താനല്ല പാട്, വലിയവരെ വളർത്താനാണ് പാട് എന്ന് ഞാൻ പറയലുണ്ട്. ഒരു 5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഒരു 3 കൊല്ലമായിട്ട് ഞാൻ പറയലുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഇങ്ങനെ ഈ എൻ്റെ 2 കുട്ടികളും പിന്നെ ഇവിടുന്ന് നമ്മുടെ പ്രോഫ്കോൺ വേദിയിൽ നിന്ന് രണ്ടാളും ഇങ്ങനെ കരഞ്ഞ് അവളുടെ കൂടെ പോയപ്പോൾ, ഇത് നിങ്ങളൊന്ന് മൂപ്പരോട് പറഞ്ഞു കൊടുക്കണം, ചെറിയ കുട്ടികളുടെ വളർത്തൽ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവൾക്ക് അതിനൊരു തിരിച്ചൊരു കമൻറ്റ് പറയാൻ പറ്റിയൊരു അന്തരീക്ഷത്തിലല്ല. അപ്പോൾ ശരിക്കും വേണമെങ്കിൽ അതിപ്പോൾ ഖുറാനിൽ നിന്നും സുന്നത്തൊന്നും കിട്ടൂലല്ലോ, ചെറിയ കുട്ടികളുടെ വളർത്തലാണോ പ്രയാസം, വലിയ കുട്ടികളുടെ വളർത്തലാണോ പ്രയാസം. ഇതൊക്കെ പ്രയാസമാണ്. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ പ്രയാസം മാനസിക പ്രയാസമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളിലൊക്കെ ചിലപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതും പറഞ്ഞു പോകണം. ആ പറഞ്ഞതിൻ്റെ അർത്ഥത്തിലുള്ളൂ, കുട്ടികൾ പോകുന്നു, അവർ വരുന്നു, ഇവരെന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഒരു ചെറിയ കുട്ടി ചെയ്യണേനോ കുറേ അതിർത്തി ഉണ്ട്, ചിലപ്പോൾ വീണ് കൈയും കാലും ഒടിയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ ഉള്ളൂ. പക്ഷേ വേറെ പല കെണിയിലും പോയി ചാടുക എന്നുള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ആ നിലക്ക് ആണ് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ കമൻസ് പറയണത്. അതുകൊണ്ട് ഇന്ന ഇന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തണം, നന്നായിരുന്നു എന്ന് മാത്രമല്ല പറയേണ്ടത്. പീസ് റേഡിയോൻ്റെ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മൻ്റെ ഒരു കാര്യത്തിലും അത് നന്നായി, ഇത് നന്നായത് മാത്രമല്ല, നമുക്ക് തോന്നിയാൽ വളരെ ഫ്രാങ്ക് ആയിട്ട് നമുക്ക് നമ്മൾ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, പറയാം, ഇത് തിരുത്തണം, ഇത് അങ്ങനെ ആക്കണം, ഇത് ഇതാക്കണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് അത് തിരുത്തും എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് അത് തിരുത്തൂല എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാത്തിനും ഒരു പൾസ് കിട്ടേണ്ടത് കിട്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇൻഷാല്ലാ സംഭവിക്കേണ്ടത്.
1: ഞാൻ പാരന്റിങ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. 5 ക്ലാസ് കേട്ട് ആൻസർ ചെയ്തു, ബാക്കി 2 ക്ലാസ്സുകൾ കൂടി കേൾക്കാനുണ്ട് എന്നാണ് നസീമ പി കെ കൊക്ക കടവ് എഴുതിയിരിക്കുന്നത്.
0: റെയ്ഹാൻ എന്ന് മാത്രമേ ഉള്ളൂ ആളെ പേര്, സ്ഥലം കൊടുത്തിട്ടില്ല. എൻറോൾ ചെയ്തു, സമയത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല, എങ്കിലും എന്തായാലും കേൾക്കും. ടീച്ചേഴ്സ് കോഴ്സ് പ്രൈവറ്റ് ടീച്ചേഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കില്ലേ? അതുപോലെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനും എന്നാണ് ചോദ്യം. 3 ചോദ്യങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, നിലവിൽ എൻറോൾ ചെയ്ത കോഴ്സ് ഒപ്പർക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, ഒപ്പർ കേൾക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നാളെയാണ് നാളെയാണ് എന്നുള്ളതൊരു ലോട്ടറിയിലെ അനൗൺസ്മെൻ്റ് തന്നെ. പണ്ട് നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, നാളെയാണ് നാളെയാണ് നാളെയാണ് നറുക്കെടുപ്പ് നാളെയാണെന്ന് അറിയും. ഈ നാളെയാണ് നാളെയാണ് പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് കോഴ്സിൽ ചേർന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. അത് എന്ത് ചെയ്യണം, 20 മിനിറ്റേ ഉള്ളൂ, 2 ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ടൈം നിശ്ചയിച്ച് നമ്മളെന്ത് ചെയ്യുക, കേൾക്കുക ആദ്യം, അത് തീരുമാനിക്കും. അൺലേൺ എന്നുള്ള ടീച്ചേഴ്സിൻ്റെ കോഴ്സ് ഇൻഷാല്ലാ ഒക്ടോബർ 11 നമ്മൾ പുറത്തുവിടും. ഒക്ടോബർ 11 കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ്. ടീച്ചേഴ്സിനോടൊക്കെ പറയണം അതിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത ആരും ആ വൈക്ക് വരണ്ട. ഇവിടെ ഡോക്ടർ ബഷീർ വിസ്റ്റം യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ഇരിക്കുന്നുണ്ട്, ഒപ്പനാണത് പറയേണ്ട ആൾ. നമ്മൾ അങ്ങനെ പറയേണ്ട ആളല്ല, എന്നാലും പറയണ്. പിന്നെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഭക്ഷണം, സീറ്റിംഗ് ക്രമീകരണം, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സഹായമാണത്. എത്ര ആൾ വരും, മറ്റേത് ഇത് നാട്ടുകാരുടെ അടുത്ത് നിന്ന് പിരിച്ച പൈസയാണല്ലോ ഇതിലെ ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നത്. കുറച്ച് പൈസ ഒക്കെ ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് തരും. ഇനി അതാണെങ്കിലും അതൊന്നും ഒരു വറ്റ് മിസ്സാകാൻ പാടില്ല. മാത്രമല്ല സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ ഏത് പരിപാടിയിലും അങ്ങനെയാണ്. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ അതിന് രജിസ്ട്രേഷൻ ഉണ്ടോയെന്ന് വെറുതെ ചോദിക്കണം. ഒരു ഖുർആൻ ക്ലാസ്സിന് പോകുകയാണെങ്കിൽ പോലും അത് രജിസ്ട്രേഷൻ സംവിധാനം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണം. അത് എന്തിനാണ്? അത് പ്ലാനിങ് സൈഡിൽ വർക്ക് ചെയ്യണവർക്ക് അതിൻ്റെ കാര്യമുള്ളൂ. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി, നിങ്ങളെ വീട്ടിൽ ഒരു 10 അതിഥികൾ വരുന്ന ദിവസം അതിന് അരി ഇടുന്ന കാര്യം നമ്മളന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഇടണു, ഇങ്ങനെ ഇടണു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും നമ്മൾ. ഇതൊരു 2,000-3,000 ആൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഓരോ മാസവും 2-3 പരിപാടി നടക്കും. അതിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് വെച്ചിട്ടാണ് ഈ പറയണത്. നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. എന്നിട്ട് എന്താ ചെയ്യാറ്, നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാം. ഈ മോർണിംഗ് ലൈവിലാണ് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുമ്പ് വന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് ഫൈനൽ അരി ഇടുന്ന നേരത്തെ ആ ഡിസ്കഷനിലുണ്ടാകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എത്രയോ വർഷമായിട്ട് അല്ലാമല്ലോ നിലനിർത്തിയൊരു മാറാട്ടെ. അപ്പോൾ അത് പൊതുവേ തെറ്റാറില്ല. അത് പഠിച്ചതിൻ്റെ ഒരു തോഫീക്കാണ്, നമ്മളെ സ്കില്ലൊന്നും അല്ലത്. അത് പൊതുവേ തെറ്റാറില്ല. ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഇന്ന പരിപാടി, ഓരോന്നിനും വരവിനൊരു റേഷ്യോ ഉണ്ട്. ഇത്ര ആൾ റേഷ് ചെയ്ത് അത്ര ആൾ വരും, പിന്നെ ഇന്ന സമയത്ത് വരും. ഇപ്പോൾ കണ്ണൂർ ഏരിയയിലാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, അവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചാൾ വരിക, ഒരു 11-15 ആകുമ്പോൾ ഒരെത്തുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അവർക്ക് ഫുഡ് വലുതന്നെ ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചില കാൽക്കുലേഷനുകളൊക്കെ വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നമ്മളെന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. എന്തായാലും റെയ്ഹാൻ ഇത് മെസ്സേജ് അയച്ചുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ അവിടെ പറയേണ്ടി വന്നു. റെയ്ഹാനോട് പറയാനുള്ളത്, നിങ്ങൾ ആ കോഴ്സിൽ എൻ്റർ ചെയ്യുക, അതിന് സമയം നിശ്ചയിക്കുക, കേൾക്കുക. അൺലൈൻ നിങ്ങൾക്ക് പറ്റും, കേൾക്കാൻ പറ്റും. ഇൻഷാല്ലാ ടീച്ചേഴ്സിനുള്ള കോഴ്സാണ്, പ്രൈവറ്റ് ടീച്ചേഴ്സിനൊക്കെ കേൾക്കുക. പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസിനും വരാം, പക്ഷേ മദ്രസ അധ്യാപകർ മാത്രമുള്ള ആളുകൾ ടീച്ചേഴ്സ് കോൺഫറൻസിന് നമ്മളവരെ ഇൻവൈറ്റ് ചെയ്യണില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് അല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് വേണ്ടി പ്രത്യേകമായ പരിശീലനങ്ങളും പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഇനി ഒരു മദ്രസ ടീച്ചറോടെ വന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ വന്നു എന്ന് വെച്ചിട്ട് എടുത്ത് പുറത്താക്കൊന്നുമില്ല. നമ്മൾ ഫിക്സ്ഡ് സീറ്റും അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് ഉണ്ടാകുക. പരിപാടി ഇൻഷാല്ലാ ലൈവും ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കണം. തൊട്ടടുത്ത് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എങ്ങനെ വരിക എന്ന് വിചാരിച്ചിടങ്ങാറാവണ്ട. അവർ വന്നോട്ടെ, നമ്മൾ അധ്യാപകർ എന്നുള്ള നിലക്ക് പിന്നെ കോളേജ് മുതൽ പി ജി മുതൽ കെ ജി വരെയുള്ള ആളുകൾക്കുള്ള കോൺഫറൻസാണ് എന്ന് തന്നെ പറയണം.
1: ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെയൊക്കെ മക്കളിൽ അവരുടെ അധ്യാപകരായ ആളുകളിലേക്കൊക്കെ ഈ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ മെസ്സേജ് എത്തിച്ചവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്.

0: ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുണ്ടായി. സ്ക്രോളിങ്ങിന് ഇടയ്ക്ക് വന്നൊരു സംഭവമാണ്. കാര്യം ഇതായിരുന്നു, ഒരു വീഡിയോ ആണ്. വീഡിയോ ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ വീഡിയോയിലുള്ളത് ഒരു കുട്ടിയും ഒരു ഉപ്പയുമാണ്, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനും ഒരു കുട്ടിയാണ്. ആ വഴിയാത്രക്കാരനും കുട്ടിയും തമ്മിൽ ഉള്ള ആ ഒരു വീഡിയോയിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ദൃശ്യത്തിലുള്ളത് ഒരാളിങ്ങനെ വടിയിലൂന്നി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു കുട്ടി വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഒരുപക്ഷെ അയാളെ മോനായിരിക്കാം, അല്ലെങ്കിൽ ആ വഴിയിൽ നിന്ന് കണ്ട ഒരാളായിരിക്കാം. അയാളുടെ ആരോ ആകാനാണ് സാധ്യത. അപ്പോൾ അവിടെ അയാൾക്ക് പക്ഷേ ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ട്. ഒന്നുകിൽ അയാൾക്ക് ഡിസേബിലിറ്റി ഉണ്ട്, ഭിന്നശേഷിക്കാരനാണ്, അല്ലെങ്കിൽ അയാൾക്ക് വാർദ്ധക്യ സഹജമായ, അതല്ലെങ്കിൽ വേറെന്തോ അസുഖം കൊണ്ട് അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടി അയാൾക്ക് കയറാൻ കഴിയാതിരിക്കുമ്പോൾ നേരെ അവിടെ പോയിട്ട് മുതുകൊമ്പറം ആണ് കാണിച്ചെടുക്കുന്നത്. ആ കുട്ടി ഇങ്ങനെ കുനിഞ്ഞ് കിടന്നിട്ട് അയാൾ ആ മുതുകിൽ ചവിട്ടിയിട്ടാണ് വണ്ടിയിലേക്ക് കയറണത്. അപ്പോൾ ആ കാഴ്ചയിൽ നമുക്ക് വലിയ കുറച്ച് സന്ദേശങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം, ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ എന്ത് ചെയ്യണില്ല, പറ്റണില്ല. ഒരു വളരെയൊരു ഒഫീഷ്യലാണ് പലരും, മനസ്സിലായില്ലേ, ഒരു വളരെ ഒഫീഷ്യലാണ്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതിനൊന്നും ഇന്ന് സാധിക്കണില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരാളെടുത്ത് വെള്ളം ഇല്ലെങ്കിൽ അയാൾക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കട്ടെ എന്ന് പുതിയ ജനറേഷനെ ചിന്തിക്കാനേ കഴിയില്ല. ഇപ്പോൾ ഞാൻ 2009 മുതൽ സ്കൂളിലുണ്ട്, സർവീസിലുണ്ട്. നമ്മളിങ്ങനെ കാണുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ആ സാർ വെള്ളം എടുത്തിട്ടില്ലേ എന്ന് വെച്ച് നമുക്ക് വെള്ളം കൊണ്ടുവന്ന് തരുമായിരുന്നു കുട്ടികൾ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഓർമ്മ വരില്ല, മനസ്സിലായില്ലേ. അപ്പം പുതിയ ജനറേഷനിലൊരു കുട്ടിക്ക് ആ മുപ്പര ഉള്ളിലേക്ക് കയറ്റാനുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് മുതുകും പുറത്ത് ചവിട്ടി മുപ്പര കയറിക്കോട്ടെ എന്നുള്ള അത്രയും വലിയൊരു സമർപ്പണം, ആ ഒരു സമർപ്പണ മനസ്സ് അത് പലപ്പോഴും ഇല്ല. അപ്പോൾ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ സന്ദർഭത്തിനുമനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം റോഡപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വളരെ പ്രശംസിച്ചുകൊണ്ട് കുറേ ആളുകൾ കമൻ്റ് ഇട്ടത് കണ്ടു. ശരിക്കും അവിടെ മുപ്പർക്ക് ഇങ്ങനെ ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ, ഞാനതിൽ ഇടപെടണം എന്ന് ഓർമ്മ വന്നിട്ടില്ലെങ്കിലുള്ളൊരു അവസ്ഥ ആലോചിച്ചോക്കാണ്, ഭയങ്കര ഡാമേജാണ്. ഒരു വ്യക്തി എന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളവർക്ക് ഭയങ്കര ഡാമേജായിരിക്കും. അപ്പം നമ്മളൊക്കെ ലൈഫിൽ അങ്ങനത്തെ കുറേ സമയങ്ങളുണ്ടാകും. ഏത് നമ്മൾ ചെറിയൊരു ഇടപെടൽ നടത്തേണ്ട, കുഞ്ഞിടപെടലായിരിക്കും, പക്ഷേ അതിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാകും. ഒരാളവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ആ കിടക്കുന്ന ആൾ നമ്മളിലെങ്ങനെ വേറെ ഏതൊരു മാനസികാവസ്ഥയിൽ നടന്നു പോയിട്ടുണ്ടാകും, പിന്നെ നോക്കുമ്പോഴാണ് അയാൾ മരിച്ചു എന്നുള്ള വിവരം അറിയാം. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകാം. അപ്പം അതാണ് ഈ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ കാര്യം. ബഷീർ ഒന്ന് ഐഡിയ വെക്കുള്ളൂ.
1: ഈ കാര്യം പറയുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളവർക്ക് ഇത്തരം കാര്യങ്ങൾക്കുള്ളൊരു പ്രേരണ നൽകണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ചില കുട്ടികൾ, ഇപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മധുരമോ അല്ലെങ്കിൽ വല്ല ഡ്രിങ്ക്സോ ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളത് വാങ്ങിക്കാറില്ല, കുട്ടികൾക്ക് മാത്രം വാങ്ങിക്കും. എന്നാൽ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് വാപ്പാക്കും ഉമ്മാക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്നാൽ ചില കുട്ടികൾ അത് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കണം എന്ന വിഷയത്തിൽ നമ്മൾ പ്രായോഗികമായ ചില ഘട്ടങ്ങളിലൂടെ നമ്മളും അവരും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള ഒരു മോട്ടിവേഷൻ നൽകണം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്.
0: നല്ല ഒരു മെസ്സേജാണ് ബഷീർ പറഞ്ഞത്. അതൊക്കെ കുട്ടികളത് ചെയ്താലല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മിഠായി കിട്ടി, മിഠായി ഉപ്പച്ചിക്ക് തരണില്ലേ, ഉമ്മച്ചിക്ക് കൊടുക്കണില്ലേ എന്ന്, കുറച്ചല്ലേ നമ്മൾ കഴിച്ചോളൂ, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ ഒരു ചിന്ത ക്രമേണ നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടി കൊടുക്കുന്ന കുട്ടിയാണ്, വേറൊരു കുട്ടി കൊടുക്കാത്ത കുട്ടിയാണ്. കൊടുക്കാത്ത കുട്ടീനെ നമ്മൾ കുറ്റം പറയാൻ പോകണ്ട. അപ്പോൾ തന്നെ നമ്മളെ തന്ത വൈബ് എന്നൊക്കെ അതിനാണ് പറയേണ്ടത്. അപ്പോൾ തന്നെ നമ്മളാകെ സീരിയസ് ആയിട്ട് ആകെ ടെൻഷൻ അടിച്ച് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അതീസും ആയത്തൊക്കെ കൂടെ ആലോചിച്ചിട്ട്, കുട്ടിയാണ്, ആ കുട്ടിക്ക് കുട്ടിയുടേതായൊരു ഒരു പ്രായമുണ്ട്. രാവിലെ 4 കുട്ടികളുണ്ട്, 4 കുട്ടികളിൽ 2 കുട്ടികൾ നേരത്തെ എണീറ്റ് ഒക്കെ സെറ്റാകും, വേറെ 2 കുട്ടികൾ എണീക്കണില്ല. അപ്പോൾ എണീക്കാത്ത കുട്ടീനെ എണീറ്റിട്ടില്ല എന്നുള്ളതൊരു ആക്ഷേപസ്വരം വേണ്ട. ആക്ഷേപ സ്വഭാവം. കുട്ടിയാണ് അവര്, കുട്ടിയാണ്, 100% കുട്ടിയാണ്. കുട്ടികൾക്ക് അവരുടേതായ ഒരു അത് നമ്മൾ കൊടുക്കണം. രണ്ടാമത് എനിക്കിതിൽ തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഇതിപ്പോൾ ഒരു ഭിന്നശേഷിക്കാരാണ് വിചാരിക്കുക, ഭിന്നശേഷിക്കാരോട് നമ്മൾ കാണിക്കേണ്ട ഒരു വല്ലാത്തൊരു മനസ്സുണ്ട്. അതിൽ പൊതുവെ നമ്മൾ വിജയിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഭിന്നശേഷിക്കാർക്ക് തനിച്ച് യാത്ര ചെയ്യാനും കയറാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിലാകണം ഇവിടുത്തെ എല്ലാ, ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ വാഹനങ്ങൾ, ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എന്നതാണ് പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം. കേരളം ഒരു അതി ദാരിദ്ര്യമുള്ള സംസ്ഥാനമല്ല എന്നൊക്കെ തീരുമാനിച്ച പോലെ അല്ല അത്. കേരളം ഒരു അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാർ. അതൊരു ബ്ലണ്ടറാണ് ശരിക്ക്. ഇവിടെ എത്രയോ പാവങ്ങളും പട്ടിണിപ്പാവങ്ങളും ജീവിക്കാൻ വഴിയില്ലാത്തവരൊക്കെ ഇന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. സൗഹൃദ ഒരു അതേ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണിത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണെന്നുള്ളത്. ഒരുപാട് വലിയ കാര്യങ്ങൾ അതിൽ നടന്നു പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ അത് ഒരിക്കലും സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മൾ മാറേണ്ടതാണ്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്വയം വണ്ടി ഓടിച്ച് വീൽചെയർ ടൈപ്പ് ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ച് വരുന്ന ഒരാൾക്ക് കയറാവുന്ന ഒരവസ്ഥ ഉണ്ടോ? എൻ്റെ കാര്യം എന്താ വെച്ചാൽ, നാളെ ചിലപ്പോൾ ഞാനൊരു ഭിന്നശേഷിക്കാരനായിരിക്കും. ഒരു ചെറിയ ആക്സിഡൻറ്റ് മതി, ആ ആക്സിഡൻറ്റിൽ കയ്യോ കാലോ മുറിഞ്ഞാൽ നമ്മളൊരു ഭിന്നശേഷിക്കാരനാണ്. ഇനി ബസ്സുകൾ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുന്നുണ്ടായി. വണ്ടി വന്നിട്ട് നിർത്തി, കണ്ടക്ടർ ഇങ്ങോട്ട് ഇറങ്ങി, ഒരു സ്വിച്ചൻ്റെ ഇട്ടപ്പോൾ ആ കയറണ സീറ്റുണ്ട്, സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ റാമ്പ് പോലെ മാറി. ഈ ഭിന്നശേഷിക്കാരനും ഇപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഉള്ളിക്കണ കയറി, ഉള്ളിക്കണ കയറി. ഇപ്പം ഏത് പള്ളിക്കും സാങ്ഷൻ കിട്ടണമെങ്കിൽ വളരെ മസ്റ്റാണത്. അപ്പോൾ എന്താ പള്ളിൻ്റെ ആളുകൾ ചെയ്യാന്നറിയോ, ഒരു താൽക്കാലിക കയറ്റ് ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം കൊണ്ടൊക്കെ അവിടെ സ്ക്രൂവൊക്കെ ചെയ്ത് വെച്ചിട്ട് വരുന്ന ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലൊക്കെ ഓക്കെ ആക്കിയതിൻ്റെ ശേഷം മുപ്പത് ഒരു പോയിൻ്റ് സ്റ്റേഷൻ ഊരിടും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. പള്ളികൾ മുഴുവൻ ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ, അത് ഫ്രണ്ട്ലി ആണെങ്കിൽ, ഭിന്നശേഷിക്കാർക്ക് സ്വയം വരാനും പോകാനും പറ്റുന്നതാണെങ്കിൽ, അതിനുള്ള ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പറ്റില്ല, അവർക്കായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്, അത് വെക്കാൻ ഇവിടെ ആര് പൈസ വെച്ചാലും തരും. പക്ഷേ പള്ളിയും സ്കൂളും മദ്രസയും വീടും ഒക്കെ കൊണ്ടെടുക്കുന്ന ആളുകൾ പലപ്പോഴും ഇതിലെന്ത് ചെയ്യൂല, മനസ്സ് കാണിക്കൂല. അങ്ങനെ അതുണ്ടെങ്കിൽ അവരൊക്കെ വരും. പള്ളികളിൽ എന്താണ് ഭിന്നശേഷിക്കാരെ കാണാത്തത്? പല പല ഭിന്നശേഷിയുള്ളവർക്ക് വരാൻ ആഗ്രഹമുണ്ടല്ലോ, എന്താണ് അവരെ കാണാത്തത്? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ എടുത്തു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാശിക്ക് മാർഗദർശനമാണെന്നാണ് ഖുർആന്റെ പ്രയോഗം. ഇവിടുത്തെ ഏതെങ്കിലും മാഷും ടീച്ചറും പറയണേ അർദ്ധസത്യങ്ങൾ കേട്ടോ, പച്ച നുണ കേട്ടോ, പ്രവാചകനെ തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, മനുഷ്യ ചരിത്രത്തിൽ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ഇത്രയും മനോഹരമായി സംസാരിച്ച വേറൊരു വ്യക്തിയെ ഒരാൾക്കും കാണാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി സഭയിലെ ആളുകളോട് സംസാരിക്കുകയാണ്. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മളെ പ്രധാനമന്ത്രി, നമ്മളെ രാഷ്ട്രപതി, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരാൾക്ക് സംസാരിക്കാനൊരു സ്പേസ് കിട്ടി. അയാൾക്ക് ആ വ്യക്തികളെ കൺവീൻസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ശ്രദ്ധിക്കണ പോലെ തോന്നി. അപ്പോൾ വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ ഡൽഹിയിലെ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കാഴ്ച പരിമിതൻ ഈ സംസാരിക്കുന്ന വ്യക്തിനോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു രൂപം ഉണ്ടാകുമല്ലോ, കാരണം പ്രധാനമന്ത്രി രാഷ്ട്രപതിക്കാണ്, അവരത് ശ്രദ്ധിക്കുകയാണല്ലോ. ഇതേ അവസ്ഥയാണ് കാബാലയത്തിൽ അന്ന് ഉണ്ടായത്. ഈ പറയുന്ന അബൂജഹലും അബൂലഹബും മക്കയിലെ ഗോത്രപ്രമാണിമാർ, കൊമ്പും തൊമ്പിയുമുള്ള, പിന്നെ കാട്ടാനയെക്കാളും കടുത്ത, പിന്നെ ശക്തിയും സ്വാധീനവുമൊക്കെ ആ സമൂഹത്തിലുള്ളവർ, അവരൊന്ന് ഈ ഇസ്ലാമിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാണ്. അത് പറയുമ്പോഴാണ് ഈ അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂ എന്ന് പറയുന്ന കാഴ്ച പരിമിതനായ മനുഷ്യൻ അങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അവിടെ അത്ര തന്നെ ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഉടനെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ അവതരിക്കുകയാണ്, അബസ വതവല്ല അൻജാഅഹുൽ അഅമ എന്ന് തുടങ്ങുന്ന ഒരു കാഴ്ച പരിമിതനായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ലേ നബിയെ? അദ്ദേഹത്തിന് ഉപദേശം ആഗ്രഹിച്ചാണ് അദ്ദേഹം വന്നത് എന്നുള്ള ഖുർആന്റെ വചന ഇറങ്ങാണ്. അവിടെ വലിയ പാഠമുണ്ട്. ഈ ഭിന്നശേഷിക്കാരോട് എടുക്കേണ്ട സ്റ്റാൻഡാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ, ബസ്സിലൂടെ കൈനീട്ടി വരുന്ന മനുഷ്യർ തൊട്ട് ബസ്സിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്ന പാവങ്ങൾ തൊട്ട്, ബസ്സിക്ക് കയറാൻ വേണ്ടി മൂപ്പരിങ്ങനെ മൂപ്പര സ്റ്റിക്കൊക്കെ മടക്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളാണെങ്കിൽ തിക്കി തിരക്കി കയറുകയാണ്. ശരിക്കും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവേകം ഉണ്ടാകണം. നിങ്ങൾ മുന്നിക്ക് വരും, മുന്നിക്ക് വരും, ഇതാ നിങ്ങൾ കയറിക്കൊള്ളേ, ഒന്ന് ഒന്ന് മാറിക്കൊടുത്ത മോനെ എന്ന് പറയണേ. ഭിന്നശേഷിക്കാരെ സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കും, ഭയങ്കര ഇരുത്തായിരിക്കുക, എന്നിട്ട് ഓരോ വന്ന് ഇങ്ങനെ നിൽക്കണ്ടാവും കൂടെ. ചില ആളുകളൊന്നും എന്ത് ചെയ്യൂല, ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം വേണം എന്നൊരു മാനസികാവസ്ഥ പലപ്പോഴും അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവരിങ്ങനെ നോക്കൂ, കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സ്ത്രീയല്ലേ, അല്ലെ കുറച്ച് പ്രായമുള്ള ആളല്ലേ, എന്നിട്ട് അയാളിങ്ങനെ ഇടങ്ങാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വലിയ ശ്രദ്ധ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കുമ്പോൾ മദീനയിലെ മാർക്കറ്റിൽ ഒരാളിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു ധരിക്കുന്ന ഹദീസിലാണ്, സാഹിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ സാഹിർ ഒരു ബദുവാണ്, ഗ്രാമീണ അറബിയാണ്. ഗ്രാമീണ അറബികൾക്ക് അവരുടേതായ ഒരു പരുവരുപ്പും അവരുടെ ഒരു പ്രകൃതമൊക്കെ ഉണ്ടാകും. അപ്പോൾ സാഹിർ വളരെ മുഷിഞ്ഞ വേഷത്തിലും വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. നീളം കുറഞ്ഞ കുറിയ മനുഷ്യനാണ്. സാഹിറിനെ പ്രവാചകൻ ഇങ്ങനെ എടുത്ത് പൊക്കി നബിനെ നെഞ്ചിലേക്കാണ് വെച്ചു. അപ്പോൾ സാഹിർ ഇങ്ങനെ അവിടെ നെഞ്ചിലിങ്ങനെ നിൽക്കുമ്പോൾ ആരാ എടുത്തതെന്ന് മനസ്സിലായിട്ടില്ല. ഒരടിമേനെ കൊടുക്കാണ്ട് വേണോന്ന് വെച്ചു നബി, തമാശയാക്കിയതാണ്. ഞാൻ അടിമയല്ല എന്ന് പറഞ്ഞു സാഹിർ. അപ്പോൾ നബി അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാഹിർ ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ പുറംഭാഗം ഇങ്ങനെ നബിൻ്റെ നെഞ്ചിലേക്കൊന്ന് ഇങ്ങനെ ചേർത്തിട്ടൊന്നിങ്ങനെ വരച്ചു. എന്താ, നബിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ കിട്ടിയ ചാൻസ് ആണല്ലോ. അത് കഴിയുമ്പോൾ സാഹിർ ഭയങ്കര നബി പറഞ്ഞ തമാശക്ക് അതേ ടോണിൽ ഒരു തിരിച്ചൊരു തമാശ പറഞ്ഞു. തിരിച്ച തമാശ ഇതായിരുന്നു, നബിയെ ഞാൻ എന്നെ കരുക്ക വേണ്ടു, ഒരു നിലയും വലിയൊന്നും ഇല്ലാത്തൊരു സാധു മനുഷ്യനല്ല ഞാൻ എന്ന് പറഞ്ഞതോടുകൂടെ പ്രവാചകൻ്റെ ടോണ് മാറി. എന്താണ്, യാ റസൂലല്ലാ ഇദൻ വല്ലാഹി തജിദുനി കാസിദൻ ഫഖാല നബിയു ലാക്കിൻ ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ ലാക്കിൻ ഇൻദല്ലാഹി അൻ തഖാലിൻ. നീ അങ്ങനെ നിലയും വലിയ ഇല്ലാത്ത ആളൊന്നുമല്ല, നീ അള്ളാഹിൻ്റെ അടുത്ത് ഭയങ്കര വാല്യുബിളായ വ്യക്തിയാണ്. നിന്റെ രൂപമോ കോലമോ ഒന്നും അള്ളാഹുവിന് പ്രധാനപ്പെട്ടതല്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഉള്ളിലെ നന്മ എത്രയാണോ എന്നുള്ളതാണ്. അപ്പം അവിടെ ആൾക്കൂട്ടത്തിൽ പ്രവാചകൻ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പരിഗണന നമ്മൾ വലിയ തോതിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഈ സെഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, ശരിക്കും ആത്മീയ വിമർശനം നടത്തണം. കഴിഞ്ഞ ദിവസം ബഷീറിന് അറിയാലോ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അവർ എൻവിഷൻ എന്നുള്ളൊരു പദ്ധതി വിശ്രമ യൂത്തിനുണ്ട്. അപ്പോൾ ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, ആ എൻവിഷൻ എന്നുള്ള പദ്ധതി, അതിലേക്ക് കുറച്ചും കൂടി ഡഫിൻ്റെ കാര്യങ്ങളൊക്കെ, കേൾവി പരിമിതരുടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വരിക. അപ്പോൾ അതിനുവേണ്ടി ഇവിടുന്ന് യാത്ര പുറപ്പെടുന്ന ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയൊരു മെസ്സേജാണ്, പേഴ്സണലി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ആളുകൾക്ക് അയച്ചതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതിന് പുറപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് ഒപ്പര് വീട്ടിൽ കിട്ടാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പം മൂപ്പരിങ്ങനെ പരിശോധിച്ച് നോക്കിയതാണ്, ഈ കാഴ്ച പരിമിതരായ ഓരോരുത്തരും, അവർക്ക് വീട്ടിൽ കിഡ്നി രോഗിയായ വേറൊരു പെങ്ങൾ, അങ്ങനെ രാവിലെ പിന്നെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജംഗ്ഷനിലേക്ക് ഒരു മനുഷ്യൻ വരുന്നു, കാത്തു നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവരവരുടെ ലോകത്ത് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഈ കാഴ്ച പരിമിതരായ അധ്യാപകർ ഉണ്ട്, ആ കാഴ്ച പരിമിതരായ അധ്യാപകർക്ക് അവിടുത്തെ സ്റ്റാഫ് റൂം കൊടുക്കേണ്ട ഒരു സ്പെഷ്യൽ പരിഗണന ഉണ്ട്. അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ, അവർക്കുള്ള ടൂറുകൾ, അവരുടെ ഈദ് നിസ്കാരം, അവരുടെ പള്ളി, അവരുടെ സന്തോഷങ്ങൾ, ഇതിലൊക്കെ നമ്മുടേതായ ചില റോളുകൾ നമ്മൾ എടുക്കണം.
1: തീർച്ചയായും അനുബന്ധമായി 10 ഒക്ടോബർ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ വെച്ച് നടക്കുന്ന ആക്സസബിൾ എന്ന തലക്കെട്ടിൽ നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ചെയ്യണമെന്ന് ചേർത്ത് വെക്കുകയാണ്.
0: ശരിക്കും ശ്രോതാക്കൾ അറിയേണ്ടത്, ആ പരിപാടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ പരിപാടി ഈ ഞങ്ങൾ എന്തുകൊണ്ട് ഭിന്നശേഷിക്കാരായി, അല്ലെങ്കിൽ അതിലുള്ള ഹിക്മത്ത് എന്താണ്, അവരുടെ ഉള്ളിലുള്ള കുറേ സംശയം ഉണ്ടല്ലോ, ആ സംശയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. ഡയലോഗ് മോഡൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന, ഒരുപക്ഷെ ആ വിഷയം മാത്രം ഉൾപ്പെടുത്തിയിട്ട് മലയാളത്തിൽ അങ്ങനൊരു കോണ്ടൻറ്റ് ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.

0: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ. ഞാനിത് പറയുമ്പോൾ മെഹനാസിനെ ഓർക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു മെസ്സേജാണ് പറഞ്ഞത് എന്ന് അവരുടെ ഉമ്മ ടെക്സ്റ്റ് ചെയ്തതായിരിക്കും. നിങ്ങൾ ശരിക്കും ഭാഗ്യമുള്ളൊരു സ്ത്രീയാണെന്നാണ് ഞാൻ പറയാം. കുട്ടീൻ്റെ കാര്യങ്ങൾ ഓരോന്നും നോക്കി ആ കുട്ടിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ 1000 രാവിലെ രാത്രി നമസ്കാരത്തെക്കാളും വലിയ കൂലി നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയൊക്കെ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മെഹനാസിനെ അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല, പക്ഷെ അവൾ നല്ല ഓർമ്മയും ബുദ്ധിയൊക്കെയുള്ള കുട്ടിയാണ്, അവൾക്കെല്ലാം മനസ്സിലാകും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പാണ്ടിക്കാട് പീസ് റേഡിയോ കോസ് ഓപ്ഷൻ്റെ സബ്മിഷൻ കോൺഫറൻസിൽ അവർ വന്നിരുന്നു വീൽ ചെയറിൽ, ഉമ്മിയും ബ്രദറുമാണ് വന്നിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ബെഡഡായിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ. ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളൊക്കെ നമുക്കൊരുപാട് ശ്രോതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വിഷയം നമ്മളെല്ലാവരും ഗൗരവമായിട്ടെടുക്കുക. ഒരുപാട് ആളുകളുടെ മെസ്സേജുകളുണ്ട്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമലൈക്കും പാരൻറ്റിങ്ങിൻ്റെ പ്രായം കഴിഞ്ഞു പോയി, മക്കളൊക്കെ പല കുടുംബങ്ങളായി, പേരക്കുട്ടികളെ ഇപ്പോൾ കിട്ടുകയുമില്ല, മക്കളൊക്കെ ചേർന്നിട്ടുണ്ടാവും, ക്ലാസ്സുകൾ മക്കൾ കേൾക്കാറുണ്ട്, അവസരം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് എന്നാണ് എനിക്ക് അറിയണ ഒരു ഉമ്മയാണ് സലീമ താത്ത. അവരുടെ മക്കളെയും ഭർത്താവിനെയൊക്കെ നമുക്കറിയാം. ഞങ്ങൾ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ രാവിലെ സുബഹിന് അവർ പള്ളിയിലുണ്ടാവും. പിന്നെ തീർച്ചയായും നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. നിങ്ങൾ പ്രായമുള്ള ഉമ്മമാർ വല്യമ്മമാർ ഈ ക്ലാസ് കേൾക്കുമ്പോൾ കുറേ കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ പ്രായത്തിൽ ഈ ക്ലാസ് കിട്ടിയാൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ദൗത്യം ചെയ്യാൻ പറ്റും. ഒരു ഉമ്മാക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു വല്യമ്മാക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ്, വല്യമ്മമാർക്ക് കുറച്ചുകൂടി കുട്ടികളെ അവരുടെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ കഥകൾ പറയാൻ പറ്റും ജീവിതത്തിലെ. പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന കഥകൾ ആവർത്തനം വരാതെ നോക്കണം. പുതിയ കുട്ടികളാണ് കഥകൾ ആവർത്തനം പറഞ്ഞാൽ 53 ഇതിപ്പോൾ 53-ാമത്തെ തോട്ടാണ് പറയണതെന്ന് ചിന്തിക്കും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മളും നമ്മളെ ലൈഫും പഴയ രീതിയും പണ്ട് കഞ്ഞു കുടിച്ചതും ഒക്കെ അങ്ങനെ ഒരു ബോറാകണ രീതിയിലല്ല, പുതിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് സംസാരിക്കണം. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങൾക്ക് കുറ്റം പറയുമ്പോഴല്ല അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിപ്പോൾ നമ്മളും ഒരു വലിയൊരു വിഷയം നമ്മൾ ഉന്നയിക്കുമ്പോൾ അപ്പോൾ വന്നിട്ടൊരാൾ മറുപടി പറയുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ കേൾക്കണം, മക്കളൊക്കെ കേൾക്കണുണ്ടെന്ന് ഇൻഷാല്ലാ ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകം പറയാണ്. പാരൻറ്റിങ് കോഴ്സ് ഉപകാരമാണ്, 7-ാമത്തെ ക്ലാസ് കിട്ടിയില്ല എന്ന് മെസ്സേജ് കണ്ടു. പിന്നെ അതേപോലെ തന്നെ ലീഡർ ബോർഡിനെ കുറിച്ച് ചോദിച്ചത് കണ്ടു. അതേപോലെ റഫറൻസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കണ്ടു. അതൊക്കെ ടെക്നിക്കൽ ടീം ചെക്ക് ചെയ്തോളൂ, അവർ ഈ മെസ്സേജുകളൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ടെക്നിക്കൽ ടീം ചെക്ക് ചെയ്തോളും ഇൻഷാല്ലാ. ഏതായാലും നാദിറ ഷാഫി വെന്നിയൂർ ഈ അടുത്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഓട്ടിസത്തെക്കുറിച്ച് ഡോക്ടർ CP അബൂബക്കർ സാറുമായുള്ള സംസാരം പ്രക്ഷേപണം ചെയ്തിരുന്നു. എനിക്ക് അത് അയച്ചു തന്നത് എൻ്റെ സുഹൃത്തായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ 10 വർഷം മുമ്പ് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ ഒരുപാട് അറിവുമായി സഞ്ചരിക്കുന്ന ഡോക്ടറുമായി പീസ് റേഡിയോ പുതിയൊരു പ്രോഗ്രാം ചെയ്താൽ ഒത്തിരി രക്ഷിതാക്കൾ ഉപകാരപ്പെടും. അല്ലാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗുഡ്, വണ്ടർഫുൾ സജഷൻ നാദിറ ഷാഫി. നമ്മൾ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രൊഡക്ഷനിലുള്ള സുഹൃത്തുക്കളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഈ കാര്യത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് അടുത്ത ദിവസം തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശം വളരെ മനോഹരമായിട്ടുണ്ട്. സാബിറ എന്ന നമ്മുടെ ശ്രോതാവിൻ്റെ മെസ്സേജാണ്. അസ്സലാമു അലൈക്കും. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾക്കിനി എവിടെ നിന്നാണ് കിട്ടുക? ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകുകയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അമീൻ. എനിക്ക് ഞാൻ കരഞ്ഞുപോയി എന്നാണ് ഒരു സഹോദരിയുടെ സന്ദേശം ഉള്ളത്. സാബിറ അയിനിക്കോട് വീണ്ടും അവരുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ കണ്ട ഒരു അനുഭവം. സ്കൂൾ വിട്ട സമയമാണ്. സീറ്റിൽ പകുതിയും സ്കൂൾ കുട്ടികളാണ് ഇരിക്കുന്നത്. കുട്ടിയെ എടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുമുണ്ട്, വയസ്സായ സ്ത്രീകളും നിൽപ്പുണ്ട്. ഇരിക്കുന്ന ഒരു കുട്ടിയും നിൽക്കുന്ന ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മളൊന്ന് എണീറ്റ് കൊടുത്താൽ മറ്റുള്ളവർ നോക്കുന്നത് കാണുമ്പോൾ തോന്നും ഞാൻ എണീറ്റ് കൊടുത്തത് തെറ്റായി എന്ന്. അത്തരം ഒരു കാലമായിപ്പോയി. എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മക്കളെയൊക്കെ നന്മയിൽ വളർത്താൻ സാധിക്കട്ടെ. ഇത് മനസ്സിലാക്കി നമ്മൾ മക്കളോട് പറയണം, സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പുതിയ തലമുറ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജസീന തിരുവമ്പാടി, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ മണ്ഡലത്തിലെ കൗൺസിലിന് പോവുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് ബൈക്കിലായിരുന്നു, അവളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിലായിരുന്നു എന്നായിരിക്കും അല്ലേ. അവളുടെ വണ്ടി ആക്സിഡൻ്റായി. മുന്നിലുള്ള കുട്ടിക്ക് ചെറിയ ചെറിയ മുറിവുകൾ മാത്രം, പുറകിലിരുന്ന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ല അൽഹംദുലില്ലാ. പക്ഷേ കാര്യമതല്ല, വണ്ടി ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഒരു സ്ത്രീ ബൈക്കിൽ വരുന്നത് കണ്ടു, ആ സ്ത്രീ ഒരു ഓട്ടോ വിളിച്ച് എത്തിച്ചത്. ആ താത്ത പറഞ്ഞു, ഞാൻ ആക്സിഡൻ്റ് 2 വർഷം പുറത്തിറങ്ങിയില്ലായിരുന്നു, ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്ന്. ഇന്നത്തെ കാലത്ത് ആരും ആർക്കും ഒന്നും ചെയ്യാത്തൊരു കാലമായി, എല്ലാവർക്കും പേടിയാണ് എന്നാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വഴിമാറി സഞ്ചരിക്കണം, വഴി കാണിക്കണം ഇൻഷാ അല്ലാ. പിന്നെ അസ്സലാമു അലൈക്കും, നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞത്. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും മുതിർന്നവരെ പരിഗണിക്കാൻ പറഞ്ഞു കൊടുക്കണം. എൻ്റെ പേരക്കുട്ടികൾ വല്യപ്പാക്ക് കൊടുക്കാതെ ഒന്നും കഴിക്കുകയില്ല. എന്തു കൊടുത്താലും വല്യപ്പാക്ക് കൊടുക്കണം എന്ന് പറയാറുണ്ട് എന്നാണ് സഫിയ തിരുടങ്ങാടി അയച്ച മെസ്സേജാണ്. അതിൽ ഞാനൊരു സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വിഷയം കേട്ടു. വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിലെ ഒരു മരുമോള്, ആ മരുമോൾക്ക് നല്ല വിശപ്പ്, ഭക്ഷണം കഴിക്കണം. പക്ഷേ വീട്ടിലെ വലിയ വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല. വാപ്പ ഭക്ഷണം കഴിച്ചാലേ എല്ലാവർക്കും കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഏത് അന്ധകാലത്തെ അവിടുത്തെ നിയമമാണ്. ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ആ വീട്ടിൽ ആർക്കും എപ്പോഴും വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചൂടെ. എന്ത് എവിടുത്തെ സമ്പ്രദായങ്ങളാണ് അതൊക്കെ? ഇതേത് കാട്ടുജാതിയാണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ഒരു സ്ത്രീ, അവർക്ക് നല്ല വിശപ്പുണ്ട്. ആ വീട്ടിലെ എന്താ പറയുക, പിന്നെ ഭർത്താവിൻ്റെ സഹോദരിമാർ 3 ആളുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ വരാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഞാൻ പറയുന്നു, ഇത് മിക്കവാറും ആ വീട്ടിൽ ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് തന്നെ പറയണതാണ്. ഇതൊക്കെ കാട്ടുജാതിക്കാരോ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. വിശക്കണ ഒരു പെണ്ണ് മറ്റ് 3 ആളെയും ഇങ്ങനെ കാത്തിരിക്കേ. നിങ്ങൾ എന്താണ് ഈ മരുമോള് നിലയിൽ കൊടുത്തിട്ടുള്ള എന്നെ ഡെഫിനിഷൻ എന്താണ്? ഈ ജാതി സ്വഭാവക്കുള്ള ആളുകളെ കുറേ ഖുറാൻ ക്ലാസ്സിന് പോയിട്ടൊരു കാര്യമല്ല, ഞാൻ തുറന്ന് പറയണ്. ഈ ജാതി ആളുകൾ ഒരുപാട് ഖുറാൻ ക്ലാസ്സിന് പോയിട്ടൊരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു പിന്നെ സ്ത്രീനെ കുറിച്ച് പറഞ്ഞു, ഒരു ഫുൾ ഖുറാനോത്തും ഫുൾ രാത്രി നിസ്കാരം ഫുൾ സംഭവമാണ്. പക്ഷേ വേറെയുള്ളവർക്ക് കുറിച്ച് പറയും. നബി ഒറ്റയടിക്ക് പറഞ്ഞ എന്താ അറിയോ, അവർക്ക് സ്വർഗ്ഗമല്ല എന്നാണ്. നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടും 10 ഖുറാൻ ക്ലാസ് പോയിട്ടും ഇഷ്ടം പോലെ പഠിച്ചിട്ടും ഒരു കാര്യമല്ല. നമ്മളെ നാവിനെ നേരാക്കാതെ, ഇത്തരം വിഷയങ്ങളിൽ നിലപാടിനെ നേരാക്കാതെ ഓരോരുത്തർ ആലോചിച്ചോളീ. ഈ മളലൂം എന്ന് പറഞ്ഞ ആരറിയോ, പാലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ മാത്രമൊന്നുമല്ല മളലൂം, നമ്മളെ നാവ് കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും ദ്രോഹിക്കപ്പെടുന്നവരൊക്കെ. തിരിച്ച് മരുമക്കളെ കുറിച്ച് ഞാൻ അങ്ങനെ തന്നെ പറയാണ്. പ്രായമായ ഓർമ്മകൾ മങ്ങിത്തുടങ്ങിയ അമ്മായിമ്മമാർക്ക് ഓരെ സഹായിക്കൽ ഇസ്ലാമിൻ്റെ വിധിയാണോ, എനിക്കങ്ങനെ കൽപ്പന ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രായമാകുമ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ ഭർത്താവിനെ നൊന്തുപെറ്റ വയറിൻ്റെ ഗർഭഗ്രഹത്തിൻ്റെ ഉടമയാണ് അവർ. അത് ആ ബോധ്യം വേണം അവർക്ക്. അവരുടേതായ രോഗത്തിൻ്റെ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അവർ പഠിച്ചു വന്ന, അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ഒക്കെ ബാക്കപ്പുകൾ ഉണ്ടാവും. നമ്മൾ ഭയങ്കര സൈക്കോളജിയൊക്കെ പഠിച്ചിട്ട് വേറൊരു ലെവലിൽ നിന്ന് വന്നിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് യോജിക്കാൻ പറ്റണില്ല എന്നുള്ള അതും ഇതിൻ്റെ ഇടയിൽ അതും ശരിയല്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് തന്നെ പറയാണ്. കുറേയധികം മെസ്സേജുകളുണ്ട്, നമുക്കൊരു ചോദ്യം ഉത്തരവും കേട്ടുവരാം.
1: മരിച്ചവരെ സ്വപ്നം കണ്ടാൽ ആ മരിച്ച വ്യക്തി എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുകയും ഞാൻ വരാമെന്ന് സ്വപ്നം കണ്ടയാൾ മറുപടി പറയുകയും ചെയ്താൽ അയാൾ മരിക്കാറായി എന്നാണ് സൂചന എന്ന് ഒരു പ്രസംഗത്തിൽ കേൾക്കാനിടയായി. ഇത് ശരിയാണോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
2: ഈ പ്രസംഗത്തിൽ പറഞ്ഞ ആള് എവിടെ നോക്കിയാണിത് പറഞ്ഞത് എന്ന് നമുക്ക് അറിയില്ല. കാരണം അള്ളാഹും റസൂലും പറഞ്ഞതാണല്ലോ, ഗൈബിയായ കാര്യങ്ങളിൽ നമുക്ക് അറിയുള്ളൂ. ഈ പറഞ്ഞ ആൾക്ക് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹിയിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ സ്വപ്ന വ്യാഖ്യാനവും സ്വപ്നങ്ങളും അതേപോലെ തന്നെ സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സംസാരങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ഖാല അല്ലാഹു വ മാ ഖാല റസൂലുഹു, അല്ലാ പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഇതാണ് നമ്മൾ ദീനീ ഇൽമിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ സ്വീകരിക്കേണ്ടുന്നത്. അതല്ലാത്തതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതല്ലാത്തതൊക്കെ തെറ്റുപറ്റാൻ ഏറെ സാധ്യതയുള്ളതാണ്, പ്രത്യേകിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒഴിവാവുക. അതുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്നത് ഉപകാരപ്രദവും ഗുണകരവുമാണ് എന്ന് നമുക്ക് തോന്നുന്ന സ്വപ്നങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, അല്ലാത്ത സ്വപ്നങ്ങളൊന്നും മറ്റുള്ളവരുമായി നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അവർ വിളിച്ചാലും വിളിച്ചിട്ടില്ല എങ്കിലും നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടാകും. ആ സമയം ഏതാണ് എന്ന് അവൻ നമുക്ക് പറഞ്ഞു തരാത്തിടത്തോളം കാലം ഏത് സമയത്തും നമ്മുടെ സമയമാകാം. അതിനുള്ള ഒരുക്കത്തിൽ നമ്മൾ നിൽക്കുക എന്നതാണ്. ഇബാദത്തുകൾ നമ്മൾ വീഴ്ച വരുത്താതിരിക്കുക, നമ്മുടെ ഹഖ് ഇടപാടുകൾ നമ്മൾ കൃത്യമായി വീട്ടിക്കൊണ്ടിരിക്കുക, കടങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ട് എങ്കിൽ കൃത്യമായി എഴുതി വെക്കുകയും സാക്ഷി നിർത്തുകയും ചെയ്യുക, അതേപോലെ വല്ല വസീയത്തുകളുമുണ്ട് എങ്കിൽ ആ വസീയത്തുകൾ ഏൽപ്പിക്കുക. ഞാൻ മരണപ്പെട്ടാൽ ഞാൻ എൻ്റെ കൈകൊണ്ട് നോക്കുന്ന, എൻ്റെ പണം കൊണ്ട് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഞാൻ മരിച്ചാൽ അവർക്ക് ആഘാതമാകുന്ന രൂപത്തിലുള്ള വല്ല പ്രശ്നങ്ങളും വരുമെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആരെയെങ്കിലും ഉത്തരവാദിത്തങ്ങൾ സദാസമയങ്ങളും ഏൽപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്, ഇന്നത് അതിന് ശേഷം നിങ്ങളാരെങ്കിലും അത് ഏറ്റെടുക്കണം എന്നൊക്കെ നമ്മുടെ മക്കളോടോ മറ്റാരോടെങ്കിലുമൊക്കെ വസീയത്ത് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ മരിച്ചുപോയവരെ കാണുകയോ അവർ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് വിളിക്കുന്ന സമയത്ത് പറയും ചെയ്യാലോ, ഞാൻ വരാനായിട്ടില്ല, അപ്പോൾ വരാൻ താല്പര്യമില്ല എന്ന് നമുക്ക് പറയാലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ പേടിച്ച് നിൽക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വല്ലാഹു ആലം.
0: ബറകല്ലാഹു ഫീകും ജമിയാൻ. ഹംസമദിനിയാണ് ചോദ്യത്തോട് പ്രതികരിച്ചത്. നമ്മളിവിടെ ഈ ഒരു ഉത്തരം പറയാ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, അലിജാബ ഓർമ്മയാക്കുകയാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കേൾക്കണ ഏതെങ്കിലും ഒരു പ്രസംഗം നല്ല ഈണുള്ളതുകൊണ്ടും ഭയങ്കര ഭംഗിയുള്ളതുകൊണ്ടും ഭയങ്കര അതുകൊണ്ടല്ല പ്രസംഗം കേൾക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന വ്യക്തി, ആ വ്യക്തി പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം, അയാൾ ആര് എന്തെന്നുള്ളത് നമുക്ക് എവിടുന്നാണെന്ന് അറിയാത്തൊരു ഒച്ച അങ്ങനെ കേൾക്കുക, നല്ല സംഭവമാണ്. നാളെ അയാളിന് അടുത്ത് എന്താ പറയണത് നമുക്കറിയില്ല. മാത്രമല്ല ഇസ്ലാമികമായ വിഷയങ്ങൾ, ഇപ്പം നമ്മളെ കൂട്ടായ്മേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൊതുവെ ചർച്ചകൾക്ക് വിധേയമാണ്. ഒരു പണ്ഡിതന് തോന്നിയൊരു കാര്യം മൂപ്പര് പറയലല്ല. ഇനി ഒരാൾ പറഞ്ഞെടുത്തെന്നെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ അത് തിരുത്താൻ കുറേ ആളുകളുണ്ട്, സ്കോളേഴ്സ് ഉണ്ട്. വ്യക്തികളിങ്ങനെ ഒറ്റക്കൊറ്റക്ക് നടത്തുന്ന സംഗതികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ വായനയുടെ ലോകത്ത് നിന്നുള്ളത് അയാൾക്ക് കിട്ടുള്ളൂ. ഒരു വ്യക്തി, അയാളുടെ പ്രസംഗം നല്ല രസമാണ്, ഭയങ്കര ശൈലിയും കാര്യമല്ല, അത് അത്രത്തോളം ഒതൻറ്റിസിറ്റി ഉണ്ട്, പ്രാമാണികതയുണ്ട് എന്നുള്ളതിലൊക്കെ പ്രധാനമാണ്. എന്നിട്ട് ഓരോ പിരാന്ത് ഓരോരുത്തർ പറയണത് കേട്ടിട്ട് സ്വപ്നത്തിന് അങ്ങനെ വ്യാഖ്യാനമുണ്ട്, ഇങ്ങനെ വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബേജാറായി നടക്കണ സാഹചര്യം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല.

ഓക്കെ, മാഷാല്ലാ, നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാതായിരുന്നു, കാണാതായ സുഹൃത്തിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. നജ്മോൻ ഇക്ബാൽ മേട്ടുപാളയം, ഞാൻ മൂപ്പരെ കണ്ടിട്ട് കുറച്ചായി, അതുകൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, നന്മയുടെ മരമായ പീസ് റേഡിയോയിൽ നിന്നും ഒരുപാട് നന്മയുടെ പൂക്കൾ കൊണ്ട് പൂക്കൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ 6 വയസ്സുള്ള എൻ്റെ പെങ്ങളുടെ മകൻ അയാനെ സ്കൂളിൽ നിന്നും വിളിച്ചു വരുമ്പോൾ മിക്കവാറും പഫ്സ് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഒന്ന് വാങ്ങിക്കൊടുത്താൽ അവൻ സമ്മതിക്കുകയില്ല. വീട്ടിലുള്ള എല്ലാവർക്കും വാങ്ങിച്ചാലേ അവൻ വാങ്ങുകയുള്ളൂ. ചോദിച്ചപ്പോൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് എന്നാണ് അവൻ പറഞ്ഞത്. നമ്മളെ എല്ലാവരെയും, നമ്മുടെ മക്കളെയും കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ്. മാഷാല്ലാ, അയാനെ നമ്മളൊരു പ്രത്യേക അന്വേഷണവും സലാമൊക്കെ പറയാം. അസ്സലാമു അലൈക്കും. ആ സലാം അടക്കേണ്ട രൂപം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ലാ. പിന്നെ എന്നും നിങ്ങൾ പഫ്സനെ വാങ്ങിക്കൊടുക്കണ്ട, പിന്നെ അത്ര നല്ല മുന്തിയ സാധനം ഒന്നും അല്ലതൊന്നും. ഇടയ്ക്കൊക്കെ നല്ല നട്ട്സൊക്കെ വാങ്ങിക്കൊടുക്കുകയും, അങ്ങനല്ലേ? അപ്പോൾ വീട്ടുകാർക്ക് മൊത്തത്തിൽ വാങ്ങുമ്പോൾ ഏകദേശം തീരുമാനമായിക്കോളും ഇൻഷാല്ലാ. ഇനിയും ഒരുപാട് മെസ്സേജുകളുണ്ട്. നമ്മുടെ സമയം അതിൻ്റെ ക്ലോസിങ്ങിലേക്ക് പോകുന്നു. പിന്നെ സലാം പറഞ്ഞതടക്കം 5 മെസ്സേജ് അയച്ചു, ഒന്നുപോലും വായിച്ചില്ല. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേര് പറയണില്ല, നിങ്ങൾ ഭാവിയിൽ വീണ്ടും എന്ത് ചെയ്യുക, അയച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. ചില ദിവസം എന്നും വായിക്കുന്ന ചില ആളുകളുടെ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. അതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് വായിക്കണേയല്ല കേട്ടോ. നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് പ്രത്യേകിച്ച് പറയണേയല്ല. നിങ്ങൾ എന്നോട് പിണങ്ങിയാൽ പോലും എനിക്ക് യാതൊരു പ്രയാസമല്ല. ഇതൊരു തമാശയായിട്ട് ഒരു പറഞ്ഞാണ്, അവരിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും പേരൊരിക്കലും വായിക്കാൻ കഴിയൂല. അത് പേര് വായിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന ഒരു രൂപം ഉണ്ടാകാൻ പാടില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ, അങ്ങനെ റേഡിയോയിൽ നിരന്തരം കേട്ടൊരാൾ മരിച്ചു അറിയുമ്പോൾ, രോഗമാണെന്നറിയുമ്പോൾ, കല്യാണമാണെന്ന് പറയുമ്പോൾ ഒക്കെ ഒരു പ്രാർത്ഥന വരും. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. എന്തായാലും നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾ പരാതി പറഞ്ഞല്ല, നിങ്ങൾ തമാശയാക്കിയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു പോയിൻ്റ് ഇവിടെ പറഞ്ഞത്, അങ്ങനെ പ്രശ്നമുണ്ട് കുറച്ച് ആൾക്കാർക്ക്, അത് ശരിയല്ല. ഞാനങ്ങനെ ബോധപൂർവ്വം കുറച്ച് വായിക്കാതിരിക്കലുണ്ട്. അപ്പം നാളെ പറഞ്ഞു ഞാനും അബ്ദുറഹ്മാനുള്ളതെന്ന് വായിക്കലില്ല, ബോധപൂർവ്വം വായിക്കാത്തതാണ്. ഏതായാലും സബീന തത്തമംഗലം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സർജറി കഴിഞ്ഞു, വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തി എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസുഖം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, മാഷാല്ലാ. എന്തായാലും അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അബൂവിയെ എന്തോ ഒരു പ്രത്യേക ഫുഡ് കൊടുക്കാൻ നജ്മോൻ ഇക്ബാലിനോട് പെങ്ങളെ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫുഡ് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ആ പേര് വായിച്ച് ട്രോളിന് വിധേയനാകുന്നില്ല എന്ന് തന്നെ പറയാം. കൂട്ടുകാരിയെ കൊണ്ട് പിന്നെ ഈ കോഴ്സിൽ ചേർപ്പിച്ച ഒരു മെസ്സേജ് കണ്ടിരുന്നു. ആ ഇതവിടെയാണെന്ന് തപ്പിട്ട് എനിക്ക് കിട്ടണില്ല. എന്തായാലും ഞാൻ അവരെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, മെൻഷൻ ചെയ്തതായിട്ട് വിചാരിക്കുക. ഒരു 2-3000 മെസ്സേജും കൂടി വായിക്കാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ക്ഷമിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ക്ലോസിങ്ങിലേക്ക് പോകുന്നു. ഒരുപാട് ആളുകളുടെ രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പീസ് റേഡിയോ അതിൻ്റെ അടുത്ത ഘട്ടം തേടിയുള്ള യാത്രയിലാണ്. 27th നമ്മുടെ ഒരു നല്ല വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് കോഴിക്കോട്. ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടാകണം. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിക്കുമ്പോൾ ഓരോ രാവും തീരും മുമ്പ് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടെന്ന ഹൃദയമിടിപ്പ്, ആ ഒരു പൾസ്, അതോടൊപ്പമാണ് നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകുന്നത്. നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളുമായി കഴിയുന്ന മനുഷ്യർക്കൊരാശ്വാസമാകട്ടെ. നമ്മുടെ വരികളും വാക്കുകളും ശബ്ദങ്ങളും മരണം വരെയും നന്മയിൽ തുടരാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവിന് ശേഷം പീസ് റേഡിയോയിൽ നമ്മൾ ഇനി കേൾക്കുന്നത് വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇൻഷാല്ലാ പീസ് റേഡിയോ ഇന്നത്തെ വൈബ്സിൽ ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സലാഹി നിലമ്പൂരുമാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. വൈബ്സിലെ നമ്മളെ ഒന്നാമത്തെ പ്രോഗ്രാം സിദ്ദീഖ് സലാഹി

മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതുമൊക്കെ പ്രാകൃതമാണ് എന്നും അതൊന്നും ഈ നൂറ്റാണ്ടിൽ ആവശ്യമില്ല എന്നും അതൊക്കെ പുരോഗമനത്തിനെതിരാണ് എന്നുമൊക്കെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുകയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ പാറി നടക്കും, പറവകളൊന്നും വേളി കഴിക്കാറില്ല, മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാ വേലിക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മതം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മതം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഭീകരമായ ഒരു ചിത്രമാണ് പലരുടെയും മുന്നിൽ വെക്കുന്നത്. ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് തന്നെ അവനൊരു ഭീകരവാദിയായി കാണുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ നമ്മുടെ അന്വേഷണമാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിൽ, ലോകത്ത് എവിടെ നിന്ന് എവിടെ ജനിച്ചവനാണെങ്കിലും ആ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവന് എപ്പോഴെങ്കിലും അവന് തോന്നിയിട്ടുണ്ടാകും, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരായ ആളുകൾക്കുണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ പോലുമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. മതങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ മതങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് മനുഷ്യന് മതം ആവശ്യമുണ്ടോ, മനുഷ്യനെ സംബന്ധിച്ച് മതത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ സത്യത്തിലൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ഒരു സവിശേഷ സൃഷ്ടിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് തുല്യമായ ഒരു ജീവിയെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്താണ് മനുഷ്യൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ആരാണ് മനുഷ്യനെന്ന് പറയുന്നത്? പദാർത്ഥത്തിൻ്റെ പരിണാമചക്രം മനുസ്യൂതം കറങ്ങിയപ്പോൾ ഉരുത്തിരിഞ്ഞ സങ്കീർണമായ ഒരു ജീവിയാണോ മനുഷ്യൻ? എന്നാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ്. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ, നക്ഷത്രങ്ങളെപ്പോലെ ഒരംഗം. കല്ലിനെയും പാറയെയും ചുണ്ണാമ്പിനെയും പോലെ ഒരംഗം. കല്ലിലും വെള്ളത്തിലും കരിക്കട്ടയിലുമുള്ള മൂലകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്. പക്ഷേ മനുഷ്യൻ കല്ലും വെള്ളവും കരിക്കട്ടയും ചുണ്ണാമ്പും ഒന്നുമല്ല. മനുഷ്യൻ സചേതന വസ്തുക്കളുടെ ഗണത്തിലെ ഒരു അംഗമാണോ? റോസാ ചെടിയും ആൽമരവും അമീബയും ഹൈഡ്രയയും പോലെ ഒരംഗമാണോ? എന്നാൽ ജന്തുവർഗത്തിലെ ഒന്നാണ് നരവർഗം. ആനയും ആടും ഉടുമ്പും ഉറുമ്പും നായയും നരിയും കുരങ്ങും കുതിരയും പോലെ ഒരു ജീവി. ആനക്കുള്ളതുപോലെ കണ്ണുകളും ആടിനുള്ളതുപോലെ കാതുകളും ഉറുമ്പിനുള്ളതുപോലെ കാലുകളും ഉടുമ്പിനുള്ളതുപോലെ വായയും നായക്കുള്ളതുപോലെ നാക്കും നരിക്കുള്ളതുപോലെ നഖങ്ങളും കുരങ്ങനുള്ളതുപോലെ പല്ലുകളുമുണ്ട്. മറ്റൊരു ജന്തുവിനുമില്ലാത്ത എന്തെങ്കിലും ഒരവയവ മനുഷ്യനില്ല. എന്നാൽ ഇതിൽപ്പെട്ടതാണ് മനുഷ്യൻ. നാം ആലോചിക്കേണ്ടത് മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെയാണോ? ശാസ്ത്രം തന്നെ പറയുന്നു അല്ല, മനുഷ്യൻ സൂപ്പർ ആനിമലാണ്. മനുഷ്യനെ എന്താണ് സൂപ്പർ ആനിമലാക്കുന്നത്? അവൻ്റെ കണ്ണുകളാണോ? എന്നാൽ നമ്മയേക്കാൾ കാണാൻ കഴിയുന്ന, രാത്രിയിൽ കാണാൻ കഴിവുള്ള കാഴ്ചയുള്ള മൂങ്ങയാണ്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന തേനീച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കാഴ്ചയുള്ളത്. അപ്പോൾ കണ്ണുകളല്ല, എന്നാൽ അവൻ്റെ കാതുകളാണോ? എന്നാൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തത്ര ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാനും പ്രതിധ്വനി പിടിച്ചെടുക്കുവാനും കഴിയുന്ന വവ്വാലുകളാണ് കേൾക്കാൻ ശക്തിയുള്ളത്. അതുകൊണ്ട് അവരല്ലേ സൂപ്പർ ആനിമലാകേണ്ടത്? അപ്പോൾ അതുമല്ല. എന്നാൽ അവൻ്റെ നാസാരന്ധ്രങ്ങളാണോ? എന്നാൽ നമ്മയേക്കാൾ വാസനിക്കുവാനും മണം പിടിക്കുവാനും കഴിയുന്ന നായ എന്ന് പറയുന്ന ജീവി, അതിനാണ് നമ്മേക്കാൾ അതിനുള്ള കഴിവുകളുള്ളത്. എന്നാൽ അവൻ്റെ കാലുകളാണോ? എന്നാൽ മനുഷ്യൻ്റെ കാലുകളേക്കാൾ ശക്തവും വേഗതയും കൂടിയ ചീറ്റപ്പുലിയുണ്ട്. അപ്പോൾ മനുഷ്യന് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു എന്നുള്ളതൊന്നും എന്തല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നില്ല. മറിച്ച് ഇതൊന്നുമല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നത്. അവയവങ്ങളുടെ ആകത്തുകയല്ല, മറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യത്തിന് പോലും ശാസ്ത്ര ഭൗതികതയ്ക്ക് ഉത്തരമില്ല. അവർ കണക്കാക്കുന്നു മനുഷ്യനാണ് എന്നുള്ളത്, പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല. റെയിൽവേ പാളത്തിലൂടെ ഓടാൻ കഴിയുന്ന തീവണ്ടി എന്തേ
പറക്കാത്തത് എന്ന ചോദ്യം പോലെയാണ്

0: സയൻസിന് മറുപടി പറയാൻ കഴിയാം. ഒന്നുമില്ലാതെ ജനിക്കുകയും പലതും നേടിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവികളെല്ലാം പലതുണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്, പുതുതായി ഒന്നും നേടാതെ മരിക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യരായ നാം ജനിക്കുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ്. മറ്റുള്ള ജീവജാലങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവക്കാവശ്യമായ കഴിവുകൾ അവർ ലഭിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. നമുക്ക് ഓരോ ജീവികളെയും എടുത്തു പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ബീവറുണ്ട്, 1 മീറ്റർ നീളമുള്ള 17 കിലോ തൂക്കമുള്ള ഒരു ചെറിയ ഒരു ജീവി. എന്നാൽ അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വണ്ണമുള്ള മരങ്ങൾ അതിൻ്റെ ഉളിപ്പല്ലുകൾ കൊണ്ട് ചെറുതായി മുറിച്ച് അത് അരുവിയിലിട്ട് ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോയി കല്ലും ചളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ജലവിധാനം ഉയർത്തി ഒരു അതിനെ കെട്ടി നിർത്തുന്നു. മരച്ചില്ലകൾ ചളി കൂട്ടി ഒട്ടിച്ചുകൊണ്ട് ചിരട്ട കമഴ്ത്തി വെച്ചതുപോലെ തൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ആധുനിക മനുഷ്യൻ്റെ എയർ കണ്ടീഷനുകളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ കൂട് നിർമ്മാണം, അതിൻ്റെ വീട് നിർമ്മാണം. ഇത് അതിന് സ്വയം അതിൻ്റെ ജന്മന അതിന് കിട്ടിയതാണ്. ഇപ്പോൾ തേനീച്ചയെക്കുറിച്ച് നമുക്കറിയാം, എന്നും അത്ഭുതകരമാണ് തേനീച്ച എന്ന് പറയുന്ന ജീവി. സ്വന്തം ചിറകുകൾക്കിടയിൽ നിന്ന് നിർഗളിക്കുന്ന മെഴുകുപയോഗിച്ചുകൊണ്ട് കൃത്യമായ 6 കോണുകളുള്ള അറകളോടുകൂടിയ കൂടുണ്ടാക്കുന്ന തൊഴിലാളി തേനീച്ചയ്ക്ക് അതിൻ്റെ നിർമ്മാണം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജാമിതീയ കണിശതയോടും ഒട്ടും മെഴുക് അധിക ചെലവ് വരാതെയും നിർമ്മിക്കുന്ന തേനീച്ചക്കൂട് എഞ്ചിനീയർമാർക്ക് പോലും അത്ഭുതമാണ്. ചില പ്രത്യേക തരം നൃത്തം ചെയ്തുകൊണ്ട് കൂട്ടാളികൾക്ക് തേനുള്ള സ്ഥലം എത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന അവരുടെ കഴിവ് അത്ഭുതകരമാണ്. കടലിലെ ആരൽ മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം. സമുദ്രയാത്രയിൽ യൂറോപ്യൻ സമുദ്രങ്ങളിൽ വസിക്കുന്ന ആരൽ മത്സ്യം പ്രജനന കാലമെത്തിയാൽ ശരാശരി 4000 കിലോമീറ്റർ മാറി സർഗാസോ നദിയുടെ അഗാധതകളിൽ ചെന്ന് ലക്ഷക്കണക്കിന് മുട്ടകളിട്ട ശേഷം അവിടെ ജീവിതം അവസാനിപ്പിക്കുകയും ഈ മുട്ടകൾ വിരിഞ്ഞ് ആരൽ കുഞ്ഞുങ്ങൾ അമ്മ വന്ന വഴി താണ്ടി ഈ അമ്മ ഏതു വഴിയിലൂടെയാണോ യാത്ര തിരിച്ചത് അവിടെ എത്തിച്ചേരുന്നു. ആരും വഴി കാണിക്കാതെ 1000 കണക്കിന് കിലോമീറ്റർ താണ്ടി കൃത്യസ്ഥലത്ത് എത്തിച്ചേരുന്നു, മുമ്പൊരിക്കലും പോവാത്ത വഴികളിലൂടെ. നോക്കൂ നിങ്ങൾ, ഇത് അത്ഭുതമാണ്. മനുഷ്യനില്ലാത്ത ഒരു കഴിവുമായി അവർ സ്വയം ജനിക്കുകയാണ്. ആർട്ടിക് ടേൺ എന്ന പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം. ശൈത്യകാലത്ത് ആർട്ടിക്കിൽ നിന്ന് പുറപ്പെട്ട് 17000 കിലോമീറ്റർ സഞ്ചരിച്ച് വേനലാകുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു മരത്തിൽ കൂടുകൂട്ടി അവിടെ മുട്ടയിട്ട് ആ കുഞ്ഞു വിരിയുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുഞ്ഞു വിരിഞ്ഞ് ആ ആർട്ടിക് ടേണിൻ്റെ കുഞ്ഞു പക്ഷി അമ്മ പക്ഷി പറന്ന അതേ വഴിയിൽ മുന്നേ പറന്നു പോവുകയാണ്. അമ്മ പറന്നു വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പറന്ന് അമ്മ ആർട്ടിക്കിൽ നിന്ന് ഏതു മരത്തിൻ്റെ കൊമ്പിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ആ പുറപ്പെട്ട അതേ കൊമ്പിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ കാണാൻ സാധിക്കുന്നു. ഈ നിസ്സാരമായി കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഉറുമ്പ് എന്ന് പറയുന്ന ജീവി, അവർ വഴി കാണിക്കുവാൻ നമുക്കറിയാം, അവർ ജാഥയായി പോകുന്ന പ്രകടനമായി പോകുന്ന ഒരു രസകരമായ കാഴ്ച നമുക്കുണ്ട്. എന്നാൽ ആ വഴി കാണിക്കുവാൻ ഫെറോമോൺ എന്ന രാസ സന്ദേശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോകുന്ന ഉറുമ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ ജീവികളും അവക്കാവശ്യമായ എല്ലാവിധ കഴിവുകളും ഉണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്. ബീവറിന് എഞ്ചിനീയറിംഗോ തേനീച്ചയ്ക്ക് ജാമിതിയോ ആരൽ മത്സ്യങ്ങൾക്ക് സമുദ്രാന്തര മാർഗ വിജ്ഞാനമോ ആർട്ടിക്കുകളിന് ആകാശത്തിൻ്റെ വഴികളോ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവയെല്ലാം അവയ്ക്ക് ജന്മന ലഭിക്കുന്ന കഴിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ സ്ഥിതി എന്താണ്? യാതൊരു ജന്മവാസനയും അവനില്ല. കാലുകൾ മുയലിൻ്റെ അത്ര വേഗതയിൽ ഓടാൻ സാധിക്കാത്ത, കൈകൾക്ക് ഭാരം വഹിക്കുന്ന കാര്യങ്ങളിൽ ആനയുടെ തുമ്പിക്കൈനേക്കാൾ ശക്തി കുറവാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമയെപ്പോലെയുള്ള ശരീര കവചങ്ങൾ നമുക്കില്ല. തണുത്ത കാലാവസ്ഥയിൽ ധ്രുവക്കരടിക്കുള്ളതുപോലെയുള്ള നല്ല രോമക്കുപ്പായം നമുക്കില്ല. തേനീച്ചയുടെ കണ്ണുകളില്ല, വവ്വാലിനെപ്പോലെയുള്ള കാതുകളില്ല, നായയുടേതുപോലെ മണക്കാനുള്ള മണത്തെത്തുവാനുള്ള നാസാരാന്തരങ്ങൾ അവനില്ല. ആകാശത്തിലൂടെ പറക്കാൻ ആവശ്യമായ ചിറകുകൾ മനുഷ്യനില്ല. സമുദ്രത്തിൽ ഊളിയിട്ടുകൊണ്ട് നീന്തിത്തുടിക്കുവാനുള്ള ആവശ്യമായ ചിറകുകളോ ചെകിളകളോ മനുഷ്യനില്ല. ബീവറിനെപ്പോലെ തേനീച്ചയെപ്പോലെ പാർപ്പിടമുണ്ടാക്കാനുള്ള കഴിവ് പോലുമില്ല. ആർട്ടിക്കണിനെ പോലെ വഴി കണ്ടുപിടിക്കാനുള്ള കഴിവുമില്ല. എന്തിലധികം വെള്ളത്തിൽ വീണാൽ നീന്തി രക്ഷപ്പെടാനുള്ള കഴിവ് പോലും ജന്മന മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യന് നൈസർഗികമായി കഴിവുകളുണ്ടായിട്ടില്ല എങ്കിലും ഈ കഴിവുകളിലെല്ലാം മറ്റു മൃഗങ്ങളെ തോൽപ്പിക്കാൻ പോകുന്ന വിദ്യ മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. ധ്രുവക്കരയുടെ തൊലിയവില്ലുന്ന രോമക്കുപ്പായവും മുയലിനെ തോൽപ്പിക്കുന്ന വാഹനങ്ങളും ബീവറിനേക്കാൾ ഭംഗിയായി വീടുണ്ടാക്കുവാനും തേനീച്ചയേക്കാൾ സുന്ദരമായി ആശയവിനിമയം നടത്തുവാനും പുലിയെ തോൽപ്പിക്കുന്ന തോക്കുകളും കഴുകനെ വെല്ലുന്ന വിമാനങ്ങളും നിർമ്മിക്കുവാനുള്ള വിദ്യ നേടുവാൻ മനുഷ്യന് കഴിയും എന്നുള്ളതാണ്. ഈ വിദ്യകളൊന്നും അവൻ പാരമ്പര്യമായി കിട്ടിയതല്ല. എഞ്ചിനീയറുടെ മകനെ കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവൻ കാട്ടുമനുഷ്യനായിട്ടാണ് വളരുക. അവൻ കാട്ടിൽ സുന്ദരമായ എയർ കണ്ടീഷൻ റൂമോ കാര്യങ്ങളോ അവൻ പ്ലാൻ ഉണ്ടാക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ജീവികൾക്ക് ജന്മന അവർക്ക് വേണ്ടത് ലഭിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അവന് വേണ്ട വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഈ കഴിവുകൾ വിനിയോഗിക്കണമെങ്കിൽ വ്യക്തമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. എന്തെല്ലാം ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്തുകൂടാ എന്ന മാർഗദർശനം, അതാണ് മനുഷ്യൻ തേടുന്നത്. എന്താണ് സദാചാരമെന്ന് മനുഷ്യൻ ചോദിക്കുന്നു. സദാചാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനുഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് മതം ആവശ്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മതം മനുഷ്യനെ നന്മയും തിന്മയും പഠിപ്പിക്കുന്നു. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനുഷ്യൻ അറിയേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഇൻഷാ അല്ലാ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് നാം കേട്ട് കഴിഞ്ഞു. വളരെ സവിശേഷമായിരിക്കുന്നൊരു വിഷയം അഥവാ ആനുകാലികമായിരിക്കുന്ന വിഷയത്തിലെ സംസാരമാണ് ഇപ്പോൾ നാം കേട്ടത്. കഴിഞ്ഞ ദിവസം ബഹുമാനനായ ഹനീഫ വണ്ടൂർ സംസാരിച്ച മതം ആവശ്യമുണ്ടോ എന്ന ഭാഗത്തിൻ്റെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മൾ നേരെ സ്വരത്തിലേക്ക്

0: മഷാല്ലാ, സ്വരം നമ്മൾ കേട്ടുകഴിഞ്ഞു. മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: പീസ് റേഡിയോ ലൈവിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കേട്ടു. നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിച്ചു. വൈബ്സിൻ്റെ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കെ നമുക്ക് മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻസൈറ്റുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നമ്മൾ കേട്ടു. അതിനോടൊപ്പം നമ്മൾ സ്വരം കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കൃത്യമായി പരിചരിക്കേണ്ട ഒന്നാണല്ലോ നമ്മുടെ ആരോഗ്യം എന്നത്. അതിൻ്റെ വിഷയവുമായി നമ്മളിലേക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാം എത്തിച്ചേരുകയാണ്. പരിണാമ രോഗങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം നമ്മൾ കേൾക്കുക. നമ്മോടൊപ്പം ഡോക്ടർ മുഹമ്മദ് കോയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായകൻ ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ചിരകാല രോഗങ്ങൾ, അതിൻ്റെ കഴിഞ്ഞ സെഷൻ നാം ചർച്ച ചെയ്ത വിഷയം പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. ഇന്ന് ഡോക്ടർ മുഹമ്മദ് കോയയുമായിട്ടുള്ള ഈ ചർച്ചയിൽ നാം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിഷയം നാം കൂടുതലായിട്ട് ആളുകൾക്ക് അറിയാത്ത ഒരു വിഷയമായ മെറ്റബോളിക് സിൻഡ്രം, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ചയാപചയ രോഗങ്ങൾ അഥവാ പരിണാമ രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ, നമുക്ക് ചർച്ചയിലേക്ക് അടക്കാം. എന്താണ് ഡോക്ടർ ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഈ സംഭവം?
3: മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്താണ് ഇതിന് പറയുന്നത്, മെറ്റബോളിക് സിൻഡ്രോം. ജയാപരജം അല്ലെങ്കിൽ പരിണാമം രോഗം, ഇതൊരു രോഗം എന്ന് പറയുകയാണ് ഇന്ന് അന്ന് കാലത്ത് ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് പറഞ്ഞത് ഒരു 4-5 റിസ്ക് ഫാക്ടർസ് കൂടിയിട്ട് ഓരോ മനുഷ്യനും ചില അവയവങ്ങൾ കൂടും, ചില അവയവം കുറവായിരിക്കും. ഓരോ മനുഷ്യനും ചെറിയ കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കുറയും, ഷുഗർ ഉണ്ടാവില്ല, ഷുഗർ നോർമലായിരിക്കാം, അവർ അമിതവണ്ണം കൂടാം. ഇതിനെല്ലാം ഒരു ഉൽപ്പാദിച്ചൊരു ഒരു സിൻഡ്രോമാണ് മെറ്റബോളിക് സിൻഡ്രോം. ഇത് ഒരു പ്രിവെൻറ്റീവ്, അതിനാൽ ഒരു മനുഷ്യനെ ഇപ്പോൾ ഇത് നമ്മളിത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാതെ, മുന്നോട്ട് ഹൈ കൊളസ്ട്രോൾ പോവാതെ, അല്ലെ മുന്നോട്ട് ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആവാതിരിക്കാൻ, അല്ലെ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ, ഹൃദയരോഗം വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവ്, ഒരു WHO ഗൈഡ് ലൈൻസ് നിന്ന് വരുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ കാണുന്ന ഒരു പ്രശ്നമാണിത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പ്രവാസികളെ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ പെട്ടെന്നായിരിക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. മൂപ്പർക്ക് ഷുഗർ ആയിട്ടുണ്ടാവില്ല, ഷുഗർ ആവാൻ പോകുന്നൊരു ഒരു കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയിട്ടില്ല, പക്ഷെ ഒരു നോർമലും അല്ല. ഇതിൻ്റെ ഒരു ഇടവഴിയിൽ വരുന്നതാണ് ഈ സംഭവങ്ങൾ. ഇത് എന്താണ്? ഇതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. നമ്മുടെ ദേഹത്ത് മെറ്റബോളിസം ശരിക്ക് നടക്കാത്തതുകൊണ്ട്, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അനുസരിച്ച് ആവാം, നമ്മുടെ ജീവിത രീതിൻ്റെ പ്രശ്നങ്ങളും ആവാം, ഇതിൻ്റെ ഈ ഒരു ഡയഗ്നോസിന് മെറ്റബോളിക് സിൻഡ്രോം.
2: അതായത് കൂടുതൽ ആളുകൾക്കും അറിയാത്ത ഒരു വിഭാഗമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പൊതുവെ ആളുകളിൽ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാനുള്ളത്. കാരണം ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാവുന്ന വിഷയം, ഈ ഒരു സംഭവം മിക്കവാറും ആളുകൾക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ചിട്ട് പ്രവാസികളായ ആളുകൾക്ക് ഈ ഒരു അവനവൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം അത് സുഗമമാണോ അല്ലയോ എന്നുള്ളത് ആരും തന്നെ ഗൗരവത്തിലെടുക്കുന്നില്ല. പകരം ഓവർ ടൈം ആണെങ്കിൽ ഓവർ ടൈം, പരമാവധി ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ജോലി ചെയ്യുക തുടർച്ചയായിട്ട്. ഉറക്കമാണെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് ഉറക്കം, അതിൻ്റെ ഒരു ശീലം ഇല്ലാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഹാബിറ്റ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് തന്നെ തുടർച്ചയായിട്ട് കൊണ്ടുപോവുക എന്ന രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം, ഈ ഒരു സംഗതി ആളുകളിൽ നിന്നും അറിയാതെ പോകുന്നത്. നമുക്കെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം, എങ്ങനെയാണ് ആളുകൾ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
3: ഓക്കെ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു 5 റിസ്ക് ഫാക്ടർസ് എന്ന് പറയും. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ്, അതിനാൽ റിസ്ക് ഫാക്ടർ, ഹൃദയരോഗത്തിന് റിസ്ക് ഫാക്ടർ വരുന്ന 5 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 5-ൽ 3 റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നൊരു ഡയഗ്നോസ് ആയിരിക്കും. ഈ 5 റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്? ആദ്യത്തെ റിസ്ക് ഫാക്ടർ ലാർജ് വേസ്റ്റ് ലൈൻ, അതിനാൽ അരയൻ്റെ വേസ്റ്റ് ലൈന് വേസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ പാന്റിന് ആളുകൾ എടുക്കുമ്പോൾ വേസ്റ്റ് എന്ന് പറയും 32 ഇഞ്ച് 40 ഇഞ്ച് 32 ഇഞ്ച് 38 ഇഞ്ച് എന്ന് പറയും. അപ്പൊ ആര് വേസ്റ്റ് ലൈൻ, ലാർജ് വേസ്റ്റ് ലൈൻ. രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്നാണ് ഹൈ ട്രൈഗ്ലിസറൈഡ്. ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഭാഗമാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ അതിനൊരു ലെവലുണ്ട്. അതിന് അടുത്ത ചോദ്യം അടുത്ത ഇതിൽ ഞാൻ പറയാം. മൂന്നാമത്തെ പറയുന്നത് ലോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ. ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമുക്ക് നല്ലൊരു കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ. ഈ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ. ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞാലും ഹൃദയരോഗം കൂടും. ട്രൈഗ്ലിസറൈഡ് കൂടിയാലും ഹൃദയരോഗത്തിനിലേക്ക് പോകാനുള്ള സാധ്യത കൂടി. പിന്നെ നമ്മൾ കാണുന്നത് ഹൈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ഇതിലെ ഘട്ടത്തിൽ പറഞ്ഞത്, പ്രമേഹം എന്ന് പറഞ്ഞത് 125 മേലെ പോയാൽ പ്രമേഹം ഡയഗ്നോസ്
2: രോഗിയായി.
3: 100 താഴെയാണെങ്കിൽ നോർമൽ ഷുഗർ.
2: തീർച്ചയായിട്ടും
3: 100 to 125 ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഹൈ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറഞ്ഞത്. ഇത് പ്രമേഹം തുടക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. പ്രമേഹം ആയിട്ടില്ല, പക്ഷെ ആവാൻ സാധ്യത കൂടി. അപ്പോൾ ഹൈ ഫാസ്റ്റിംഗ് ഷുഗർ. അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാമത്താണ് ഹൈ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ 140-90 വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞു.
2: തീർച്ചയായിട്ടും
3: അതിന് മുമ്പ് ഒരു റീഡിംഗ് ഉണ്ട്. അതിനാണ് ഈ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞത്. ഒരു ഏത് ഈ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാലും ഇതോ റിസ്ക് ഫാക്ടറായി. അപ്പോൾ ഇത് 5 റിസ്ക് ഫാക്ടർസാണ്. ഈ 5 റിസ്ക് ഫാക്ടറിൽ ഒരാൾക്ക് 3 ഉണ്ടായാൽ, ഇതിലേതെങ്കിലും 3 ഉണ്ടായാൽ അവർക്ക് ഹൃദയരോഗത്തിൻ്റെ റിസ്ക് കൂടി. അവരെ പെർസെൻറ്റേജ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കൂടുന്നതും ഹൃദയ രക്തസ്രാവങ്ങൾ ബ്ലോക്ക് ആവുന്ന സാധനങ്ങൾ ഇതെല്ലാം കൂടി, സ്ട്രോക്ക്. ഇതാണ് ഇതിന് മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത്.
2: തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇത്, ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചിട്ട് ഡോക്ടർ പറഞ്ഞല്ലോ 21-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാധാന്യമുള്ള ഒരു MHO ഒരു കണ്ടുപിടുത്തമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം?
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പഴയ വാക്കാണത്. അപ്പം നമ്മൾ ഏത് കാലത്തിലും നമ്മൾ രോഗം വരുന്ന മുമ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ജീവിതശൈലി മാറ്റുക, ജീവിത പരിശീലനം നടത്തി കഴിഞ്ഞാൽ ഈ ഹൈ കൊളസ്ട്രോൾ, ഈ ബ്ലഡ് പ്രഷർ ഒരു കുറച്ച് കൂടിയതും ചെറിയ ഷുഗർ കൂടുന്നതും ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് ഹൃദയരോഗം കുറയും, സ്ട്രോക്ക് വരാൻ കുറയും, ഷുഗർ രോഗം വരാതിരിക്കാൻ, ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ, ഇതെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഒന്ന് ഡയഗ്നോസ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ജീവിതശൈലി മാറ്റി കഴിഞ്ഞാൽ ഇത് ഒത്തിരി നമ്മൾ ഈ മുന്നോട്ട് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ഐഡിയയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് മെസ്സേജ് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി ഒരു ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലായി പോയി. അപ്പോൾ നമുക്ക് ഒരിത്തിനും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞത്, നമ്മളതിന് സമയം എത്തി കാണണം. ടു എക്സസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം. 20 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം കുറക്കും. അപ്പോൾ നമ്മൾ ഈ ഹൃദയരോഗങ്ങൾ കുറയും. ഇതിന് ഉത്തമ ഇതാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഈ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലാർജ് വേസ്റ്റ് ലൈൻ, ഈ ലാർജ് വേസ്റ്റ് ലൈൻ പറയാൻ കാരണം ഒരു ആണുങ്ങൾ മനുഷ്യൻ്റെ വേസ്റ്റ് ലൈൻ 40 ഇഞ്ച് ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ വേസ്റ്റ് ലൈൻ 35 ഇഞ്ചും. ഇതിന് മേലെ പോയാൽ അവർ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് അറ്റാക്ക് ആയി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുടൽ ഒമൻറ്റം എന്ന് പറയും, മണ്ണിറ എന്ന് പറയും, ഈ കുടൽ കണക്ഷൻ ചെയ്യുന്ന ഒരു ടിഷ്യു അവിടെ ഫൈറ്റ് കൂടും. വൃകം, പിന്നെ ഈ ലിവർ, ഈ ലിവറിൽ ഫാറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വേസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒബീസിറ്റി, സെൻട്രൽ ഒബീസിറ്റി എന്ന അർത്ഥമുണ്ട്. സെൻട്രൽ ഒബീസിറ്റിൻ്റെ വണ്ണം, അമിതവണ്ണം, പ്രത്യേകിച്ചും വയറും അതിൻ്റെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കൂടുന്നതും നെയ്യ് കൂടുന്നത്, അതുകൊണ്ടാണ് വേസ്റ്റ് ലൈൻ കൂടുന്നത്. ഈ വേസ്റ്റ് ലൈൻ കൂടുന്നത് പ്രത്യേകിച്ചും ഒരു സിഗ്നിഫിക്കൻ്റ് അതായത് ഒരു പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ഹൃദയരോഗത്തിന്. ഇതിന് പ്രിവെൻറ്റ് ചെയ്യുക, ഈ വണ്ണം കുറയ്ക്കുന്നത് തന്നെ ഏറ്റവും ഉത്തമം. അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് ഒരു ഹൃദയരോഗം കുറക്കേണ്ട ഒരു സാധ്യത ഒന്നാമതായി. പിന്നെ ഷുഗർ അതേമാതിരി, ഫാസ്റ്റിംഗ് ഷുഗർ 125 താഴെ 100 മേലെ, ഇതൊരു ഫാസ്റ്റിംഗ് ഷുഗർ കൂടിയ ആൾക്കാർ അവർ ജീവിതശൈലി മാറ്റുക, ഷുഗറുകൾ കുറക്കുക, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അരി ഭക്ഷണങ്ങൾ കുറക്കുക, ഇതിൽ നമ്മൾ ജീവിതശൈലി പരിണാമം മാറ്റിയാൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ആയി നമ്മുടെ ഹൃദയരോഗത്തിൻ്റെ റിസ്ക്
2: കൂടുതലായിട്ടും. ഈ ഡോക്ടർ ഊന്നൽ നൽകിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും നാം എല്ലാവരും തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണല്ലോ ഭക്ഷണം. എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു സംഗതിയാണ് ഭക്ഷണം. ഭക്ഷണം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എങ്കിലും നമ്മൾ കൂടുതലായിട്ടും ആളുകൾ അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് ഒരു കല്യാണ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സൽക്കാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അതിഥി വന്നാലായിക്കോട്ടെ, നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണം അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും അവരെ നിർബന്ധിപ്പിച്ചിട്ട് നാം അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നു. നാം അവർ എത്ര രോഗത്തിലുള്ള ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കാതെ തന്നെ നാം അവരെ നിർബന്ധിച്ചുകൊണ്ട് ഒരു സൽക്കരിക്ക എന്ന ഒരു സിസ്റ്റം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന സ്റ്റേജിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ നാം അർഹിക്കുന്നത്. ഡോക്ടർ, ആർക്കൊക്കെയാണ് ഈ ഒരു സംഗതി വരുന്നത്? ഈ ഒരു സ്റ്റേജ് എത്തരം പ്രായക്കാരെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്?
3: സാധാരണ നമ്മൾ കാണുന്നത് ഈ ചെറുപ്രായകാലത്ത് കൂടുതൽ കാണുന്നത്. നമ്മളൊരു 20-30 വയസ്സ് മുതൽ തുടങ്ങുന്നുണ്ട് ഈ രോഗം
2: യുവത്വ കാലഘട്ടത്തിൽ.
3: പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു പ്രവാസി 20-22 വയസ്സിൽ പ്രവാസി ജീവിതം തുടങ്ങും. അവരുടെ വ്യായാമങ്ങൾ കുറയുന്നുണ്ട്, അവരുടെ ജീവിത ഭക്ഷണം ജീവിത ശൈലികൾ മാറുന്നുണ്ട്
2: തീർച്ചയായിട്ടും.
3: അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജോലിയും കാശും ഉണ്ടാക്കുന്ന ഈ തിരക്കൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല,
2: കുറഞ്ഞു കാണിക്കുന്നു.
3: അപ്പോൾ ഈ 22 വയസ്സുകാരൻ ഗൾഫിലേക്ക് വരുന്നു, അല്ലെ ഏത് പ്രവാസി പോകുന്നു, 5-6 വർഷം കൊണ്ട് അവൻ്റെ തടി അമിതവണ്ണം കൂടി, തീർച്ചയായിട്ടും അവൻ്റെ ഒരു വേസ്റ്റ് ലൈൻ കൂടുന്നുണ്ട്. അവൻ സുഹൃത്ത് എല്ലാ സുഹൃത്തുക്കളും അവരവരുടെ വേസ്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ 2-4 വർഷമാകുമ്പോഴത്തേക്കും 32-34 കൂടുന്നുണ്ട്. ഇതൊരു ഏർലി സൈൻ, ആദ്യത്തെ ലക്ഷണങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ. ഇത് നിങ്ങളെ വേസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണണം. ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിന് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്താൽ നമ്മളിതിന് പ്രിവെൻറ്റ് ചെയ്യാം, ഇത് തടുക്കാം. നമ്മൾ ഈ ഷുഗർ കൂടുന്നതോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതോ ബ്ലഡ് പ്രഷർ വരുന്നതെല്ലാം കുറക്കാം. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 25-30 വയസ്സിലായവർക്കാണ്. ഇത് രോഗം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രിവെൻഷൻ വേറെയാണ്. പക്ഷേ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസിസ് ആർക്കുണ്ടെങ്കിൽ. അപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഈ ഇന്നത്തെ ഒരു വിഷയം നടത്താൻ കാരണം. അപ്പോൾ ഏത് പ്രവാസിയും അവരവരുടെ വേസ്റ്റ് കൂടുന്നിടത്തോളം ഉടനെ ഡോക്ടറെ അടുത്ത് പോവുക, ചെക്കപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഒരു കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുക, അതിൻ്റെ അവരൊരു ജീവിതശൈലികൾ മാറ്റുക. ഇൻഷാ അള്ളാഹ് എല്ലാവരും അള്ളാഹ് അവരെ തൗഫീക്ക് ചെയ്ത് അവരെ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശരിയാകും തരട്ടെ. ആമീൻ.
2: തീർച്ചയായിട്ടും വളരെ നല്ലൊരു പോയിൻ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നാം ഗൾഫിലേക്ക്, അതായത് പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ മെലിഞ്ഞ ശരീരമായിട്ട് മിക്കവാറും ആണുങ്ങളെ സംബന്ധിച്ചോളം 28 വേസ്റ്റായിട്ടാണ് എല്ലാവരും വരുന്നത്. അത് വളരെ ഒരു സത്യമാണ്. പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഒരു വിവാഹത്തിൻ്റെ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്തേക്ക് 32 എത്തും. വിവാഹം കഴിഞ്ഞ് പിന്നെ സൽക്കാരവും മറ്റുമൊക്കെ ആയിട്ട് അത് 34-36 വരെ ഒരു ആവറേജ് വേസ്റ്റ് ലൈനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം മിക്കവാറും ആളുകൾ ഭക്ഷണം കൂടുതൽ സൽക്കാരങ്ങളിലെയും നാട്ടിൽ പോയാൽ തന്നെ വളരെയധികം സൽക്കാരവും അതിൻ്റെ മുകളിൽ സൽക്കാരവും ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അമിതവണ്ണത്തിലേക്ക് കടക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഒഴിവായി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളിലേക്കുള്ള ലക്ഷണങ്ങൾ, ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ്സ്?
3: ഇതിന് ഞാൻ അതേ പറഞ്ഞവർക്ക് ഇത് ഇതിന് ചികിത്സ ഗുളികയോ അല്ല ഇഞ്ചെക്ഷനോ അല്ല പ്രത്യേകിച്ച് ഒരു ഹാർട്ട് ലങ് ലിവർ ട്രാൻസ്പ്ലാന്റോ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ പ്രധാന ചികിത്സ നമ്മുടെ ജീവിത പരിശീലനം, അതിൻ്റെ ജീവിത ശൈലികൾ മാറ്റാന്നുള്ളൂ. പ്രാധാന്യം നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഭക്ഷണം എന്ത് കഴിക്കുന്നു, ഒരു നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ ചിപ്സ് കഴിക്കുക, അതിന് കാലറി എത്ര നമ്മൾ കണക്കൂട്ടുണ്ടോ? ഇല്ല. നമ്മൾ കുട്ടികൾക്ക് ഫീസ് ഇത്ര കൊടുക്കുന്നുണ്ടോ, അതിന് 50 രൂപ കൂടിയോ അല്ലോ, ഉസ്താദിന് 100 രൂപ കൂടിയോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാലറീസ്, ഈ ചിപ്സിൽ എത്ര ഉപ്പുണ്ട്, എത്ര കാലറീസ് ഉണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ, അതാരും നമ്മൾ നോക്കുന്നില്ല. അത് ഏറ്റവും ആദ്യ പ്രധാനം അതാണ്. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ബർഗറുകളിൽ നിന്നൊക്കെ ഇത്ര കാലറീസ് വരുന്നു, അത് നല്ലതാണോ, അത് ഏത് ചീത്ത കൊളസ്ട്രോൾ ആണോ നല്ല കൊളസ്ട്രോൾ ആണോ, അത് നമ്മൾ റിസർച്ച് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാം ഒരു വലിയ വീട് കയറ്റുന്നു, അതിനിപ്പോൾ ഏത് ടൈൽസ് ഇടണം അതിനും ഒറ്റയ്ക്ക് റിസർച്ച് ചെയ്യാൻ നമ്മൾക്ക് ഒത്തിരി നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭക്ഷണം, നമ്മൾ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ നല്ലൊരു ഈ ബോഡിയും, നമ്മുടെ ഈ നല്ലൊരു അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ നമ്മുടെ ബോഡി, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ വേറെല്ലാം മെറ്റീരിയലിസ്റ്റിക് വേൾഡിന് പ്രാധാന്യം കൊടുക്കുന്നു, വീട് കെട്ടിയാണെങ്കിൽ വീട്, പിന്നെ ഫീസ് സ്കൂളിന് പറ്റി. പക്ഷേ നമ്മൾ സ്വന്തം ആരോഗ്യത്തിന് നമ്മൾ അത് നൽകുന്നില്ല. അപ്പോൾ ഏത് ഒരാളും നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് എന്താണ്, അതിൻ്റെ എന്തൊക്കെയാണ് കോൺസ്റ്റുവൻറ്റ്, അതിൻ്റെ എന്തൊക്കെ അത് ഉൾപ്പെടുന്നത്, അതിൻ്റെ കൊളസ്ട്രോൾ എത്രയുണ്ട്, അതിൻ്റെ കാലറീസ് എത്രയുണ്ട്. ഇന്ന് കാലത്ത് നമ്മളടുത്ത് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, നമ്മൾ കുറേ ഫേസ്ബുക്കും ട്വിറ്ററും അതിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചിട്ട് ബർഗറിൻ്റെ കാലറീസ് എത്ര, അത് നല്ല കൊളസ്ട്രോൾ ആണോ, എത്ര ഈ സോൾട്ടിൻ്റെ അതിൽ, ഈ ചിപ്സിൽ എത്ര സോൾട്ട് ഉണ്ട്, പെപ്സിയിൽ എത്ര ഷുഗർ ഉണ്ട്, ഞാൻ കഴിച്ചാൽ എത്ര കാലറീസ് കൂടും, എൻ്റെ ബോഡിക്ക്, എൻ്റെ നിലവിൽ നിൽക്കുന്ന ബോഡിക്ക് എത്ര നമ്മൾ കാലറീസ് വേണം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ സ്വയം ഇതിൽ പ്രിവെൻഷൻ ചെയ്യണം. ഇതൊരു ഡോക്ടർ അടുത്ത് പോകേണ്ട ആവശ്യത്തില്ല. പക്ഷേ നമ്മൾ സ്വയം ജീവിതശൈലികൾ, നമ്മളിതിൻ്റെ റിസർച്ച് നടത്തുക, നമ്മളിതിൻ്റെ എത്ര കാലറീസ് വന്നു അതിന് നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ. നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇതിനെ പറ്റി പ്രിവെൻഷൻ ചെയ്യുക, അതാണ് ആദ്യത്തെ ചികിത്സ. പിന്നെ ബാക്കിയെല്ലാവരും നമ്മൾ കുറേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ്, അതേപോലെ ഇപ്പോൾ മുമ്പ് പറഞ്ഞമാർക്ക് കുറച്ച് ഫാറ്റി ഫുഡ് കുറക്കുക, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്.
2: അതായത് ഇതിന് പ്രത്യേകിച്ചിട്ട് മരുന്നുകളും ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഓരോ ഭക്ഷണത്തിൻ്റെയും അതതിൻ്റേതായ കലോറി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നാം ഭക്ഷണ രീതിയിൽ ഓരോരുത്തരുടേതായ സാഹചര്യം അനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അത് കൂടാതെ വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അതായത് മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പറയാറുണ്ട്, അസുര നമസ്കാരത്തിന് ശേഷം ആരും തന്നെ കിടന്നുറങ്ങരുത്, വ്യായാമത്തിലേക്ക്, ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പടച്ചതമ്പുരാൻ അന്ന് തന്നെ ഒരു നിയമം പോലെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രോഗങ്ങളെല്ലാം, ഇത്തരം ലക്ഷണങ്ങളെല്ലാം നമുക്ക് വരുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടുവാർഡ്സ് അവർ ലൈഫ്, അതായത് ജീവിതത്തോട് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എങ്ങനെയെങ്കിലും ജീവിക്കുക, എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ വ്യായാമം ഇല്ലാത്ത രീതിയിൽ, അവർ ഉറങ്ങുന്നതാണെങ്കിൽ കൂടുതൽ ഉറങ്ങുക എന്ന രീതികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളത് തന്നെ ഒരു പ്രൊഫഷണൽ രീതി, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതലും ഇത്തരം കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ നന്ദി ഡോക്ടർ. ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാല്ല, ആരോഗ്യ വിചാരം കേട്ട് കഴിഞ്ഞു. പരിണാമ രോഗങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഗോയ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഷുഹൈബ് നായക്കൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് പ്രാർത്ഥന. വിശ്വാസിയുടെ ആയുധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥനയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി റേഡിയോ വൈബ്സിൽ പ്രവേശിക്കുന്നത്. കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അബ്ദുള്ള മുഹ്സിനാണ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് ധാരാളം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ധാരാളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. ഇനി തമാശ എന്നോണം ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാറുണ്ട്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ആ തെറ്റുകളൊക്കെ, ആ തിന്മകളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് ഒരു പ്രത്യേകമായ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലി ഖത്വഇതി വജഹലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർ ലി ഹസ്ലി വജിദ്ദി വഖതായ വഅൻദി വകുല്ലു ദാലിക ഇൻദി. ഈ ഒരു പ്രാർത്ഥന കുറച്ചധികം ഉണ്ട്, നമുക്കിത് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് പഠിക്കാം. ഇതിൻ്റെ അർത്ഥം: അല്ലാഹുമ്മ ഗഫിർ ലി ഖത്വഇതി വജഹലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുവേ, എൻ്റെ തെറ്റുകുറ്റങ്ങളും അവിവേകമായി വന്നുപോയ കുറ്റങ്ങളും മതവിധിയിലുള്ള എൻ്റെ അതിരു കവിച്ചിലും എന്നെക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതാണ്. നീ എനിക്ക് അവയെല്ലാം പുറത്തു തരണമേ. അല്ലാഹുമ്മ ഗഫിർ ലി ഹസ്ലി വജിദ്ദി വഖതായ വഅംദി വകുല്ലു ദാലിക ഇൻദി. അല്ലാഹുവേ, കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും എൻ്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ എനിക്ക് പുറത്തു തരണമേ. അവയെല്ലാം എൻ്റെ അടുത്ത് സംഭവിക്കുന്നുമുണ്ട് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. ഇവിടെ വരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, ഖതീഅത്തി തോ ആണ്, ഖതീഅത്തി. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി. وجهلي وجهلي اللهم اغفر لي خطيئتي وجهلي واسرافي في امري واسرافي في امري اللهم اغفر لي خطيئتي وجهلي واسرافي في امري وجهلي واسرافي في امري وجهلي وإسرافي في أمري اللهم اغفر لي خطيئتي وجهلي وإسرافي في أمري اللهم اغفر لي خطيئتي وجهلي وإسرافي في أمري وما أنت أعلم به مني وما انت اعلم به مني وما انت اعلم به مني اللهم اغفر لي خطيئتي وجهلي واسرافي في امري وما انت اعلم به مني اللهم اغفر لي خطيئتي وجهلي وإسرافي في أمري وما أنت أعلم به مني. ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം നാം ഇന്ന് പഠിക്കണം, മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ ഏവരെയും നമ്മുടെ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പലപ്പോഴും ചില അബദ്ധങ്ങളും ചിലപ്പോഴൊക്കെ കരുതിക്കുട്ടിയുമൊക്കെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടത്, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: പ്രാർത്ഥനാ പഠനം പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ നമുക്കിനി തൊട്ടടുത്ത് വരുന്നത് നമ്മൾ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മളെ മക്കൾ കേട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക്, കുട്ടികളുടെ മതപരവും അതോടൊപ്പം തന്നെ ആരോഗ്യപരവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും പീസ് റേഡിയോ ഇടപെടാറുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പൂമരത്തണലിൽ ഇന്ന് വിശേഷമായൊരു പ്രോഗ്രാമാണ് നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക്. വി ടി അബ്ദുസലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ എൻ്റെ കൂടെ ഇന്ന് ഉള്ളത്, നമുക്ക് ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
5: രണ്ടാളും പേരൊന്ന് പറഞ്ഞോളൂ.
6: ഞാൻ ഐഷയൻ.
5: ഐഷയൻ ഉണ്ട്, അതുപോലെ
7: എന്റെ പേര് മെഹറിൻ.
5: മെഹറിൻ സി അല്ലേ? യെസ്. അപ്പോൾ ആയിഷ എന്നും മെഹറിൻ സിയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ കുട്ടികളെ, ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ വേഗം കഴിക്കും. പക്ഷേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് ഇന്നത്തെ പൂമരത്തണൽ. അപ്പോ നമ്മൾ പ്രധാനമായി എന്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുക?
6: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളുടെ ആരോഗ്യത്തിലുള്ള ഒരു പങ്ക്.
5: യെസ്. അതോ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആരോഗ്യം തമ്മിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ ആരോഗ്യത്തിന് കാരണമാകുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിരിക്കണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം അല്ലെ? എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? അപ്പോ ഓരോ ഭാഗങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയാം അല്ലേ.
6: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് മെയിനായിട്ട് ആറ് ന്യൂട്രിയൻസ് ആണുള്ളത്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മളുടെ ബോഡിയുടെ ഗ്രോത്തിന്, നമ്മളുടെ ഓരോ അവയവങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയാം. മെയിനായിട്ട് ആറ് ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഭക്ഷണത്തിലുള്ളത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തത് ഫാറ്റ്, മൂന്നാമത്തത് പ്രോട്ടീൻസ്, നാലാമത്തത് വിറ്റമിൻസ്, അഞ്ചാമത്തത് മിനറൽസ് ആൻഡ് വാട്ടർ. ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റ് വെച്ച് തുറക്കാം.
5: ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? എന്താണ് കാർബോഹൈഡ്രേറ്റ്, അതിന്റെ ധർമ്മം എന്താണ്, എന്താണ് അത് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്?
7: കാർബോഹൈഡ്രേറ്റ് ഞങ്ങളെ ശരീരത്തില് എനർജി തരും. അപ്പൊ കാർബോഹൈഡ്രേറ്റിന് രണ്ടു തരമുണ്ട്, ഷുഗറും സ്റ്റാർച്ചും. ഷുഗർ എന്ന് വെച്ചാല് ഷുഗർ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് വെരി ഈസിലി അത് എനർജി റിലീസ് ചെയ്യും, ഈസിലായിട്ട് എനർജി റിലീസ് ചെയ്യും. അപ്പം അത് അത് കൂടുതൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, ആ എനർജി കൂടുതൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആപ്പിൾസിലും ഷുഗർ കേനിലും ഗ്രേപ്സിലും ഹണിയിലും മിൽക്കിലുമാണ്.
5: അതിലാണ് അത് കൂടുതൽ കാണുന്നത് അല്ലേ?
7: അടുത്ത സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ചെറുങ്ങനെയാ, സ്ലോലിയാണ് അത് എനർജി റിലീസ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റൈസ്, വീറ്റ്, ബ്രെഡും പിന്നെ ധാന്യമണികൾ, പൊട്ടാറ്റോ, കോൺ ആൻഡ് സം സോഴ്സ് ഓഫ് സ്റ്റാർച്ച്.
5: അപ്പൊ ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് അന്നജം എന്നാണ് പറയാം അല്ലേ?
7: അപ്പം ഒരു മനുഷ്യന്റെ ശരീരത്തില് 200 grams കാർബോഹൈഡ്രേറ്റ് വരണം ഒരു ദിവസത്തെ.
5: ഒരു ദിവസത്തേക്ക് 200 grams കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന രൂപം ആണ് ഭക്ഷണത്തിലുള്ളത് അല്ലേ? അതാണ് അപകടം. അടുത്തത് എന്തായിരിക്കാം?
6: അടുത്തത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് അധികമായി കഴിഞ്ഞാൽ അത് ഫാറ്റായിട്ട് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഫാറ്റാണ് കാർബോഹൈഡ്രേറ്റിനെ വെച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ എനർജി തരുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് നമുക്ക് മൃഗങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് നമുക്ക് നെയ്യ്, പാല്, ബട്ടർ, മീന്, മുട്ട ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫാറ്റ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നാണെങ്കിൽ നിലക്കടല, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നട്ട്സ്. ഇപ്പോൾ ഫാറ്റിൻ്റെ പ്രധാന നിർവഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഇനി നമ്മളെ നമുക്ക് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റാണ് എനർജി പ്രൊഡ്യൂസ്
5: ചെയ്യുക. അപ്പോ നമ്മള് ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു.
6: ഒരു അഡൾട്ടിന് ഏകദേശം 70 to 80 grams ഫാറ്റ് ഒരു ദിവസം ലഭിക്കണം.
5: ഒരു ദിവസമാണ് ഒരു പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യന് 70 to 80 grams വരെയുള്ള ഫാറ്റ് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം അല്ലേ? അതിന്റെ അളവ് കൂടുമ്പോ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നർത്ഥം. പിന്നെന്താണ് വേറെ?
7: അടുത്ത പ്രോട്ടീൻസ് ആണ്. ഞങ്ങളുടെ ശരീരത്തിൽ പകുതി മുക്കാലും ഉണ്ടാക്കിയ സെൽസ് എന്താ, പകുതി മുക്കാലുള്ളത് സെൽസാണ്. അപ്പം ഈ സെൽസ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസിലൂടെയായിരുന്നു. അപ്പം പ്രോട്ടീൻസ് ഒരു ന്യൂ സെല്ലിനെ ഉണ്ടാക്കും, എൻ്റെ പഴയ സെല്ലിനെ വീണ്ടും റിപ്പയർ ചെയ്യും. ഇതാണ് അതിൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ജോലി,
5: ധർമ്മം എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വളർച്ചക്കും കേടുപാടുകൾ തീർക്കുന്നതിനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ സെല്ലുകളെ നിർമ്മിക്കുന്നത് എന്നാൽ നമ്മുടെ കോശം, മനുഷ്യൻ്റെ ശരീരം എന്തിനാണ് നിർമ്മിക്കപ്പെട്ടത്? കോശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ കോശങ്ങൾ ഡാമേജ് ആയ കോശം ആകുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസുകൾ കൊണ്ടാണ് അല്ലേ? അപ്പോൾ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? മത്സ്യം, മുട്ട, പയർവർഗ്ഗങ്ങൾ,
7: സസ്യങ്ങളിൽ നിന്നും പിന്നെ മൃഗങ്ങളിൽ നിന്നും. സസ്യങ്ങളിൽ നിന്ന് സോയാബീനും പൾസസും നട്സും ആണ് കിട്ടുന്നത്. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് ഇറച്ചിയും പാലും മീനും ചീസും മുട്ടയാണ് കിട്ടുന്നത്.
5: ഇനി മറ്റൊന്ന് എന്തായിരിക്കും?
6: മറ്റൊന്നാണ് വിറ്റാമിൻ. നമ്മളുടെ ബോഡിക്ക് വിറ്റാമിൻ അത്യാവശ്യമാണ്. എന്നാൽ അത് ചെറിയ അളവിൽ, മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അത്ര അളവ് പോലും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ബോഡീൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന്, നമ്മളെ കണ്ണിൻ്റെ കാഴ്ചക്ക്, നമ്മളുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ബലത്തിന് വിറ്റാമിൻ ആവശ്യമാണ്. അപ്പോൾ വിറ്റാമിൻ നമുക്ക് രണ്ട് ടൈപ്പുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എന്നാൽ വിറ്റാമിൻ ബി, അതേപോലെ തന്നെ വിറ്റാമിൻ സി, ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ അധിക കാലം സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വിറ്റാമിനൊക്കെ നമ്മുടെ ഫുഡിലൂടെ ദിനേന ലഭിക്കേണ്ട ഫാറ്റുകൾ. വിറ്റാമിൻ എ നമുക്ക് പാല്, മുട്ട, അതേപോലെ ക്യാരറ്റ്, ബ്രൊക്കോളി, ചീര എന്നിന്നൊക്കെ കിട്ടുന്നത്. വിറ്റാമിൻ എ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചക്കും അതേപോലെ തന്നെ നമ്മളുടെ തൊലിയുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മളുടെ വിറ്റാമിൻ കെ, വിറ്റാമിൻ കെ നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങ, ചീര, അതേപോലെ തന്നെ കിവി, കിവി ഫ്രൂട്ട്, അതേപോലെ തന്നെ സോയാബീൻ ഓയിൽ, സോയാബീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ, ഇതിലൊക്കെ വിറ്റാമിൻ കെ ഉണ്ട്. വിറ്റാമിൻ കെ നമ്മളുടെ നമുക്ക് ബ്ലഡ് കോട്ട് ചെയ്യാൻ, നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് അധികമായി ഒഴിച്ചു പോകുന്നതിൽ നിന്ന് ബ്ലഡിനെ കോട്ട് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതേപോലെ തന്നെ പാല്, ബട്ടർ, ലീഫി വെജിറ്റബിൾസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ്, അതേപോലെ തന്നെ ഈ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മളുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റാമിൻ ഡി ആണ്. അത് നമ്മളുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ബലത്തിന് സഹായിക്കും.
5: ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ വൈറ്റമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുമല്ലോ, ഫൈബർ.
7: അടുത്ത മിനറൽസ് വൈറ്റമിനെ പോലെ തന്നെയാണ്, അത് ഞങ്ങളെ ബോഡീനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളെ ബോൺസിന്, അഥവാ എല്ലിന് അത് ബലം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളെ ഹേർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെ ശരീരത്തിൽ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾക്ക് മിനറൽസ് ആവശ്യമുള്ളൂ. അപ്പം മിനറൽസിന് രണ്ട് തരങ്ങളുണ്ട്, ഒന്ന് മാക്രോ മിനറൽസും ഒന്ന് ട്രേസ് മിനറൽസ്. അപ്പം മാക്രോ മിനറൽസ് ലാർജർ എമൗണ്ട് വേണം, ഞങ്ങൾക്ക് കുറേ കൂടുതൽ വേണം കമ്പയർ ടു ട്രേസ് മിനറൽസ്. എന്താ പറയുക, ട്രേസ് മിനറൽസിന് അനുസരിച്ചിട്ട് മാക്രോ മിനറൽസ് കുറച്ച് കൂടുതൽ ഞങ്ങളെ ശരീരത്തിന് വേണം. എക്സാമ്പിൾസ് കാൽസ്യവും സോഡിയവും പൊട്ടാസ്യവും ആണ്. അപ്പോൾ അടുത്തത് ട്രേസ് മിനറൽസ് ആണ്. അപ്പോൾ ട്രേസ് മിനറൽസ് ഞങ്ങളുടെ ബോഡിക്ക് കുറച്ചാണ് വേണ്ടതുള്ളൂ, അത് കുറച്ച് ആവശ്യമുള്ളൂ. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അയേൺ, കോപ്പറും അയോഡൈനും.
5: ഓക്കെ, ഇത് മിനറൽസിൽ ഇപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് വേണം പറഞ്ഞ മിനറൽസിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്?
6: കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, അവിടെ നമ്മൾ മാക്രോ മിനറൽസ് എന്നാണ് വിളിക്കുന്നത്.
5: അപ്പോൾ ആ മിനറൽസ് എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക?
7: അത് ബ്രോക്കോളിയിൽ നിന്നും, കാൽസ്യം ബ്രോക്കോളിയിൽ നിന്നും കിട്ടും. പിന്നെ സിട്രസ് ഫ്രൂട്ട് എന്ന് എന്താ പുളിയായിട്ടുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് നിന്ന് ഞങ്ങൾക്ക് പൊട്ടാസ്യവും കിട്ടും. അപ്പം ആപ്പിളിൽ നിന്ന് ഞങ്ങൾക്ക് അയോണും കിട്ടും. അപ്പം നട്സിൽ നിന്ന് റിച്ച് കോപ്പർ കിട്ടും, അത്രയും കൂടുതൽ കോപ്പേഴ്സ് കിട്ടും.
5: ഓക്കെ, ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വെള്ളം അല്ലേ?
6: അതെ, വെള്ളം. നമ്മളുടെ ശരീരത്തിന് ഭക്ഷണം കഴിക്കാതെ ആഴ്ചകളോളം സർവവേനല്ലയിൽ ജീവിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ വെള്ളമില്ലാണ്ട് നമ്മളുടെ ശരീരത്തിന് വെറും ദിവസങ്ങൾ മാത്രമാണ് ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റൽ റോള് വാട്ടറിനാണുള്ളത്. വെള്ളം നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡിൽ ആണ് നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസസ് കൂടുതലായിട്ട് കാണും. അതൊക്കെ നമ്മളുടെ യൂറിനിലൂടെ അതേപോലെ തന്നെ വിയർപ്പിലൂടെ വെള്ളം പുറത്ത് കളയും. അതേപോലെ തന്നെ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ലെവലിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് സോഫ്റ്റായിട്ട് നിലനിർത്താനും, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ചില ന്യൂട്രിയൻസൊക്കെ പല ബോഡി പാർട്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.
5: ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ കാര്യം. വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനം ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലുള്ളത്, ഇതിനൊക്കെ ഒരു ഇത് ഏത് മിനറൽസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള കഴിക്കുകയാണെങ്കിലും അതിനൊരു എത്തിക്സ് അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ എത്തിക്സ്? അത് ഇസ്ലാം പഠിപ്പിച്ച എത്തിക്സാണ്. ഭക്ഷണത്തിനുള്ള ചില മര്യാദകളുണ്ട്, ഭക്ഷണം സ്വീകരിക്കുന്നതുണ്ട്, ഭക്ഷണം കൊടുക്കുന്നിടത്തുണ്ട്. അപ്പം ഹറാമ് ഹലാല് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. ഹറാമും ഹലാലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് കുലു വശ്റബു വലാ തുസ്രിഫ്. എന്താണ്? നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷെ ഓവറാവരുത്. ഓവറാകുമ്പോൾ എന്ത് സംഭവിക്കും?
6: നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മൾ എഫക്ട് ചെയ്യുക, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണം.
5: അപ്പോൾ ഒരു വിശ്വാസിയോട് ഇത് പറയാൻ കാരണം, ഒരു വിശ്വാസിയുടെ ശരീരം കേടു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇബാദത്ത് നടക്കില്ല, അവൻ്റെ നല്ല മനസ്സുണ്ടാവില്ല, അവന് പ്രയാസകരമായ അവസ്ഥയിലൂടെ പോവും. പിന്നെ ഭക്ഷണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും അധികം പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. അത് കൺട്രോൾ ഇല്ലെങ്കിൽ
6: അതെ നമ്മളുടെ
5: ശരീരത്തെയും മനസ്സിനെയും അത്
6: ബാധിക്കും
5: അല്ലേ. അപ്പം അതുകൊണ്ട് ഭക്ഷണം അത്രയും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ റസൂൽ കഴിക്കേണ്ടത്? ഓവർ ഫുഡ് എന്ത് സംഭവിക്കും? അതുകൊണ്ട് എന്താ
7: ഉണ്ടാവുക?
5: നമുക്ക് പല രോഗങ്ങൾ നമുക്കുണ്ടാവും. ഓവർ അല്ലേ, അമിതാഹാരം, അമിത ഭോജനം എന്നൊക്കെ പറയുന്നത് വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഫുഡ് കണ്ടന്റുകളിൽ പ്രധാനമായും മനുഷ്യ ശരീരത്തിന് ആവശ്യമായത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലേ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, അത് അതിന് കുറേ രോഗങ്ങൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് തോന്നുന്നു.
7: അടുത്ത ഞങ്ങൾ പ്രോട്ടീൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പറയുന്നത്. ഒരു കുട്ടിക്ക് പ്രോട്ടീന് നിർബന്ധമല്ലേ? അപ്പം ഈ ഒരു മനുഷ്യൻ ഒരു ചിൽഡ്രൻ്റെ ബോഡിയിൽ പ്രോട്ടീന് കുറഞ്ഞുള്ള രോഗമാണ് ക്വാഷിയോർക്കോ. ക്വാഷിയോർക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയറ് നല്ലോണം വണ്ണം വെക്കും ചെയ്യും, ആ കുട്ടിക്ക് വീക്ക്നെസ്സും ആവുകയും ചെയ്യും. അപ്പം അതിൻ്റെ അത് സ്കിന്നിനും ഹെയറിനും ബാധിക്കുകയും ചെയ്യും. ഹെയർ റെഡിഷ് ഓറഞ്ച് കളറായിട്ടും മാറുകയും ചെയ്യും.
5: പ്രോട്ടീൻസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ എന്തായിരിക്കും? പിന്നെ
6: വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം, വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പം അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ രാത്രിയിൽ നമുക്ക് കാഴ്ച കുറയും.
5: പിന്നെ മറ്റൊന്ന്,
6: അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന രോഗത്തിൻ്റെ പേരാണ് റിക്കറ്റ്സ്. അത് നമ്മളുടെ കാരണം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോൺസ്, നമ്മളുടെ എല്ലുകൾ സോഫ്റ്റായി മാറും, അതുപോലെ തന്നെ പെട്ടെന്ന് വളയാനും ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്.
5: ഓക്കെ, പിന്നെന്താണ് നമുക്ക് ഇതുപോലെ ലാക്ക് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ?
7: അപ്പം അടുത്തത് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസാണ്. അപ്പം മിനറൽസ് എന്താ പറയുക, ഒരു മിനറൽസ് ആർ അസിസ്റ്റൻ സെർട്ടൻ കെമിക്കൽസ് റിയാക്ഷൻ ഇൻ ദി ബോഡി. അത് സെർട്ടൻ കെമിക്കൽ റിയാക്ഷന് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പം മിനറൽസിൽ അയേൺ ആണ്. അതിനെക്കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനേമിയ. ഞങ്ങൾ ശരീരത്തിൽ വീക്ക്നെസ്സും എന്താ പെയിൽ സ്കിന്നും ചുളിഞ്ഞ സ്കിന്നും ഞങ്ങളെ വെയിറ്റ് കുറയലും ആണ്.
5: നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കുറയുന്നു, സ്കിന്നിന് പ്രശ്നം ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് എന്തിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നത്?
6: അയോൺ എന്ന മിനറലിന്റെ,
5: മിനറലിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഈ ഒരു ഭാഗം ഇത് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഇതെല്ലാവരും ശ്രദ്ധിക്കും അല്ലേ. ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, അപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളും ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണം അവർക്കുണ്ട് അല്ലെ, ദോഷം അവർക്കുണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ആരും പറഞ്ഞു തരാത്ത അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എത്തിക്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. ഏത് മിനറൽസിൽ കഴിക്കുകയാണെങ്കിലും ഏത് നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒന്ന് ബിസ്മിച്ചൊല്ലണം. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി പറയണം. പിന്നെ കഴിക്കുന്നതിന് അളവ്
6: കുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഭക്ഷണം, നമ്മളെ വയറ്റില് മൂന്നിലൊരു ഭാഗം ഭക്ഷണവും മൂന്നിലൊരു ഭാഗം വെള്ളം, അതേപോലെ തന്നെ മൂന്നിലൊരു ഭാഗം ഗ്യാസ്. അപ്പൊ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മളുടെ വയറ്റിലുണ്ടാവേണ്ടത്.
5: അപ്പൊ അത് അതിന്റെ അപ്പുറത്തേക്കാവുന്നത് കൊണ്ടാണ് പല രോഗങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുന്നത്. നമുക്ക് പലപ്പോഴും ഇപ്പോഴാണ് ഓവർ ഫുഡിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക ഫുഡ് മാത്രം കഴിക്കുന്നു, അതായത് ഫാസ്റ്റ് ഫുഡിന്റെ അടിമകളായി മാറുന്നു. ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ മറ്റു മിനറൽസും അടങ്ങിയ ഫുഡ് ഒഴിവാക്കുന്നു, പച്ചക്കറികൾ ഒഴിവാക്കുന്നു, ജങ്ക് ഫുഡിന്റെ പിന്നാലെ പോകുന്നു. അത് നമ്മൾ ശരീരത്തെ ദ്രോഹം വരുത്തലാണ്, രോഗത്തെ നമ്മൾ വിളിച്ചു വരുത്തലാണ്. അപ്പൊ അത് അപകടകരമായ അവസ്ഥയാണ് ഒന്ന്. പിന്നൊന്ന്, ഹറാമായ ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല, വിലക്കിയ ഫുഡ് കഴിക്കാൻ പാടില്ല, അനർഹമായിട്ട് ഒരാളുടെ എടുത്ത് കഴിക്കാൻ പാടില്ല അല്ലേ. ആ അനർഹം എന്ന് പറഞ്ഞാൽ വേറെ ആളെ വസ്തു നമ്മൾ എടുത്ത് കഴിക്കുക, അത് പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്ന വലിയൊരു
6: നിയാമത്താണ്.
5: അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. അതില്ലാത്തവരെ കുറിച്ച് നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ഫുഡ് കിട്ടാതെ മരിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് ഈ സമയത്ത്, ഈ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് പ്രധാനമായും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഗസയിലുള്ള കുഞ്ഞുമക്കൾ, അവർക്ക് ഗസയിലുള്ള ആളുകൾക്ക് പട്ടിണിയാണ്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും പട്ടിണി കൊണ്ട് മരിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ പോകുന്നുണ്ട്. അവർക്ക് ന്യൂട്രീഷ്യൻസും മിനറൽസും അല്ല, അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒരല്പം ഒന്ന് ജീവൻ നിലനിർത്താനുള്ള ഫുഡ് പോലും ഇല്ലാത്ത, എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കണക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നന്നാവും.
6: അതെ, നമ്മുടെ ലോകത്ത് 8.5% ഓഫ് ടോട്ടൽ പോപ്പുലേഷന്റെ 8.5% ആളുകൾക്ക് $2.15 മാത്രമാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഫുഡിനായാലും ഒരു നീഡിനും അവർക്ക് ചെലവഴിക്കാനുള്ള ഒരു ആസ്പെക്റ്റ് ഇല്ല. അപ്പോൾ അത് നമ്മളുടെ ലോകത്ത് 700 മില്യൺ പീപ്പിളാണ് ഈ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിലും കുറഞ്ഞൊരളവ് നോക്കുകയാണെങ്കിൽ $6.85 പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഇതേപോലെ നമ്മളുടെ ഫുഡിൻ്റെ നീഡിനെ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ മറ്റുള്ള നീഡ്സ് വിലക്കേണ്ടി വരും, എന്നാലേ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ 44% നമ്മളുടെ 44% ആളുകൾ നമ്മുടെ ലോകത്ത് മൊത്തം, അത് 3.5 ബില്യൺ പീപ്പിൾ. ഇത് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് പറയുകയാണെങ്കിൽ 1990 മുതൽ ഈ റിലേറ്റീവ് പോവർട്ടി, അല്ലെങ്കിൽ ഫുഡിന് മാത്രം നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നു, ബാക്കിയുള്ളതിനൊന്നും കഴിയാത്തൊരവസ്ഥയിൽ ഒരു ചേഞ്ചും ഇന്ന് 2025 വരെയായിട്ടും വലിയ ചേഞ്ചുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇത്രയും ടെക്നോളജികൾ വന്നിട്ടും ഇതുവരെ നമുക്ക് പോവർട്ടിനെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോവർട്ടി അനുഭവിക്കുന്നത് സബ് സഹാറ റീജിയനിലാണ്. അവിടെ മോസ്റ്റ്ലി ആഫ്രിക്കൻ പീപ്പിളാണുള്ളത്. അവിടെ 67% ആളുകൾക്കും എക്സ്ട്രീം പോവർട്ടിയാണ്. അവിടെയുള്ള ആളുകൾ നമ്മളെ ലോകത്ത് പോവർട്ടി 3 ആക്കുകയാണെങ്കിൽ അതിൽ 2% ഓഫ് ആളുകളും ഇങ്ങനെ ആഫ്രിക്കയിൽ ഫുഡൊന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പോവർട്ടിൻ്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ഫുഡ് പ്രൊഡക്ഷൻ്റെ കുറവല്ല, ഷോർട്ടേജ് ഓഫ് പ്രൊഡക്ഷൻ അല്ല ഒരിക്കലും ഇതിൻ്റെ കാരണം. പക്ഷെ അതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് ഫുഡ് നമ്മളിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒരു എസൻഷ്യൽ പാർട്ടായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ, എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് കിട്ടുന്ന രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ വേസ്റ്റേജ്, നമ്മളുടെ ആഫ്രിക്കനെ പറ്റി പറയുകയാണെങ്കിൽ സബ് സഹാറൻ ഡെസേർട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആ റീജിയനിലാണ്, അവിടെ ആണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ പ്രശ്നം വെസ്റ്റേൺ കൺട്രീസാണ് അവിടെ ഗോൾഡ് മൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കുന്നില്ല, മൊത്തം ഈ വെസ്റ്റേൺ കൺട്രീസിലാണ്. അതുകൊണ്ട്

0: സ്റ്റേജ് നമ്മളുടെ വീടിനിൽ നിന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഇത് അവെയറാവണം. അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം. അപ്പം നമ്മളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാവുമ്പോൾ അത് കഴിയുന്നത് വരെ മറ്റൊരു ഫുഡ് വാങ്ങാതിരിക്കുക.
1: അതുപോലെ തന്നെ ഇതൊക്കെ വളരെ പ്രസക്തമായ ചിന്തകളിലൂടെ നമ്മൾ പോയി. പിന്നെയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഫുഡിൻ്റെ ഒരു പ്രശ്നം അനുഭവിച്ച് മരണപ്പെടുന്ന ഒരു ഒരു പ്രദേശമാണ് ഗസ. എന്താണ് സത്യത്തിൽ ഗസയിൽ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടിണിയാണ്. ഒന്ന് കൊല്ല, മാരകമായി കൊല ചെയ്യപ്പെടുന്നു. മറ്റൊന്ന് ഫുഡ് കഴിക്കാത്ത, ഫുഡ് കഴിക്കാനില്ലാ കിട്ടാത്തത് കൊണ്ട് പട്ടിണി ദാരിദ്ര്യം അനുഭവിച്ച് മരിക്കുന്ന കുട്ടികൾ.
2: കിഞ്ച് കുഞ്ഞുങ്ങൾ പോലും വലിയ അടുക്ക് ഭക്ഷണം എന്താ ഭക്ഷണം എന്താ എന്ന് പറഞ്ഞ് കിഞ്ച്.
1: അപ്പൊ അത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുന്ന ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, മറ്റൊന്ന് അള്ളാഹു ചെയ്ത് എന്ന നിയമത്തുകൾക്ക് നമ്മൾ നന്ദി പറയാം.
0: അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക,
1: ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഫുഡിന്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് നമ്മൾ കഴിക്കുക, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഫുഡ് കഴിക്കുക. നമ്മുടെ ആർത്തിക്ക് വേണ്ടി ഫുഡ് കഴിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും അല്ലേ, അതുണ്ടാവും. പിന്നെ അധിക കാലം നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മളെ ശരീരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക.
2: അപ്പൊ ആരോഗ്യം ഫുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
1: ആ നമുക്ക് ലഭിച്ച ഫുഡ്, നമുക്ക് നല്ല ഫുഡ് നമുക്ക് കഴിക്കാം, അള്ളാഹു തന്ന നിയമത്തനുസരിച്ച് കഴിക്കാം. അതിന് കൂടെ നമ്മൾ അള്ളാഹുക്ക് നന്ദി പറയണം. നമ്മള് നല്ല മക്കളായിട്ട് നമ്മൾ മാറണം ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. പൂമരത്തണൽ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ പൂമരത്തണൽ. നിങ്ങളുടെ കൂടെ ഈ വിഷയങ്ങളൊക്കെ പങ്കുകൊള്ളാൻ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ആയിഷ എന്നും 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ മെഹറിൻസിയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റൊരു പൂമരത്തണൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക് എന്നുള്ള പൂമരത്തണലിൽ പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണ് ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം.

0: ആയി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇന്നത്തെ വൈബ്സിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അഥവാ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രോഗ്രാമുകളാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ പൂമരത്തണലിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ പങ്കാണ് നമുക്ക് വി ടി അബ്ദുസ്സലാം സാർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചത്. അതേപോലെ ഒരു ചിന്തയിലേക്കാണ് നുറുങ്ങുകൾ പ്രവേശിക്കുന്നത്. നുറുങ്ങുകളിൽ ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ രചനയാണ് നാം കേൾക്കുക.
1: ഓരോ നിമിഷവും ആരോഗ്യത്തോടെ ജീവിക്കാനാണ് നാമെല്ലാം ആഗ്രഹിക്കുന്നത്. വിവിധ തരം അണുബാധകൾ ആരോഗ്യരംഗം കൈയടക്കിയിരിക്കുന്ന ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലെത്തിയപ്പോൾ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ ആധുനിക ജീവിതം നമുക്ക് സമ്മാനിച്ചത് ആരോഗ്യരംഗം അടക്കി വാഴുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. ആരോഗ്യ സംരക്ഷണത്തിന് നാം ശ്രദ്ധിക്കേണ്ട ചില അറിവുകൾ ഇപ്പോൾ പങ്കുവയ്ക്കാം. അതിൽ ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. സൂറത്ത് ഫുർഖാനിലെ അവസാന ആയത്തിൽ നമ്മുടെ റബ്ബ് പറയുന്നത് നോക്കൂ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? രോഗങ്ങൾ വരാതെ നോക്കാനാണ് അവയെ ചികിത്സിക്കുന്നതിനേക്കാൾ നാം ശ്രദ്ധിക്കേണ്ടത്. പ്രതിരോധ പാഠങ്ങളെ കാറ്റിൽ പറത്തി അമിത വൈദ്യവൽക്കരണ പാതയിലാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഹൃദ്രോഗങ്ങളും വൃക്കരോഗങ്ങളും വരാതെ നോക്കുന്നതിനേക്കാൾ അവ മാറ്റിവെക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കുന്നത്. ആരോഗ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വിശുദ്ധ ഖുർആൻ 2:168 നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 7:31 ഉപ്പും കൊഴുപ്പും കലോറിയും അമിതമായ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡിൽ നിന്നും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, കിഴങ്ങുകൾ കുറച്ചുകൊണ്ടുള്ള പരമ്പരാഗത ഭക്ഷണരീതിയിലേക്ക് നാം മടങ്ങണം. എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എത്ര കഴിക്കുന്നു എന്നതും. മറ്റൊരു കാര്യം വ്യായാമമാണ്. ദിവസവും മുടങ്ങാതെ 30 മുതൽ 40 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കണം. നടത്തം, ജോഗിംഗ്, നീന്തൽ, സൈക്ലിംഗ് എന്നിവ മാത്രമാണ് വ്യായാമം എന്ന് തെറ്റിദ്ധരിക്കരുത്. തോട്ടത്തിലും പറമ്പിലും പണിയെടുക്കലും വീട്ടുജോലികൾ ചെയ്യലുമെല്ലാം വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യായാമമായി പരിഗണിക്കാവുന്നതാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻമസാല തുടങ്ങി ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും വിശ്വാസിക്ക് നിഷിദ്ധമാണ്, കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഏക ജീവകമാണ് വിറ്റാമിൻ ഡി. അസ്ഥികളെ പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുക, ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളെ പ്രതിരോധിക്കുക തുടങ്ങിയ ധർമ്മങ്ങളെല്ലാം ഇത് നിർവഹിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് രാവിലെയോ വൈകിട്ടോ വെയിൽ കൊണ്ടാൽ മതി. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് അടിമപ്പെടാതെ നോക്കുക. വിവേകപൂർണമായ മൊബൈൽ ഫോൺ ഉപയോഗമാണ് നമുക്കുണ്ടാവേണ്ടത്. മറ്റൊരു കാര്യം ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന് ശപഥം ചെയ്ത അനുചരനെ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കൽ വിശ്വാസിയുടെ കടമയാണെന്ന് തിരുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. ദിവസവും 5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ഉച്ചനിസ്കാരത്തിന് മുൻപോ ശേഷമോ 10 മുതൽ 20 മിനിറ്റ് ഉറങ്ങിയാൽ ദിവസം മുഴുവൻ ഉന്മേഷം ലഭിക്കും. വെള്ളം കുടിക്കുന്നതിൽ ഒരു തരത്തിലും പിശുക്ക് കാണിക്കരുത്. ഒരു ദിവസം ശരാശരി 2 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നോമ്പെടുക്കുന്നവർ നോമ്പ് തുറന്നതിനു ശേഷം കുടിക്കാൻ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്നവരുടെ ക്ഷീണത്തിന്റെ പ്രധാന കാരണം നിർജ്ജലീകരണമാണ്. കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും ചേർത്തുണ്ടാക്കുന്ന മോര് അഥവാ സംഭാരം, ഉപ്പിട്ട നാരങ്ങാ വെള്ളം, കരിക്ക്, കഞ്ഞിവെള്ളം എന്നിവ നല്ല നാടൻ പാനീയങ്ങളാണ്. എപ്പോഴും മനസ്സ് സ്വസ്ഥമായിരിക്കണം. അറിയുക, അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായിത്തീരുന്നത്. 13:28 ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനസ്സ് സ്വസ്ഥമാക്കാൻ കഴിയുമെന്നതാണ് സത്യവിശ്വാസിയുടെ പ്രത്യേകത. ശ്രദ്ധിക്കേണ്ട അവസാനത്തെ സംഗതി വൈദ്യ പരിശോധനയാണ്. പൊതുവെ നിശബ്ദമായ ജീവിതശൈലീ രോഗങ്ങളുടെ സങ്കീർണതകൾ കുറയ്ക്കാൻ അവ നേരത്തെ കണ്ടുപിടിച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണത്. 40 വയസ്സ് കഴിഞ്ഞാൽ വാർഷിക വൈദ്യ പരിശോധന നന്നാകും.
2: നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ആരോഗ്യ സംരക്ഷണം വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്.
0: അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം, അത് തീർച്ചയായും വിശ്വാസി അവൻ്റെ മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 41-ാമത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ ഖാബിൽ അൽ ബാസിത്ത്, പിടിച്ചുവെക്കുന്നവൻ, വിശാലത നൽകുന്നവൻ. ഈ വിഷയത്തിലെ അല്ലെങ്കിൽ ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള സംസാരമാണ് അബ്ദുറൌഫ് അൽഹൈക്കമി നിർവഹിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്-ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മഹത്വമേറിയ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ ഖാബിൽ, അൽ ബാസിത് എന്നീ രണ്ട് നാമങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുന്നവൻ, പിടിച്ചു വയ്ക്കുന്നവൻ, ചുരുക്കുന്നവൻ എന്നിങ്ങനെയാണ് അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല ഉപജീവനം ഒരുപക്ഷെ കുടുസമാക്കും, പിടിച്ചു വയ്ക്കും, മഴയെ തടഞ്ഞു വയ്ക്കും, മരണം പിടിച്ചു വയ്ക്കും, ആയുസ്, അങ്ങനെ പല രൂപത്തിലുള്ള പിടിച്ചുവയ്പ്പുകൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല ചിലത് പിടിച്ചു വയ്ക്കും. അതുകൊണ്ടാണ് അൽ ഖാബിൽ എന്ന നാമം സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തോടുകൂടിയാണ്. ആ പിടിച്ചുവയ്ക്കലിൽ എന്തെങ്കിലും ഒരു ഹിക്മത്ത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഒരാളെ പ്രയാസപ്പെടുത്താനോ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നിനെയും തടഞ്ഞു വയ്ക്കുകയില്ല. അതുപോലെ തന്നെ അൽ ബാസിത്ത്, എന്താണ് ബാസിത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു വിശാലതയുള്ളവനാണ്, അവൻ വിശാലമാക്കി നൽകുന്നവനാണ്, കൂടുതൽ നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉപജീവനം വിശാലമാക്കി നൽകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉപജീവനം നൽകും, നമുക്ക് സമ്പത്ത് നൽകും, നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ച് നൽകും, നമുക്കെല്ലാ നിലയ്ക്കും മഴ വർഷിപ്പിച്ച് നൽകുന്നവൻ, അതുപോലെ തന്നെ പ്രയാസങ്ങളെ നീക്കി നൽകുന്നവൻ, അൽ ബാസിത്ത്, ഇങ്ങനെ എല്ലാം വിശാലമാക്കി നൽകുന്നവൻ, ഹൃദയം വിശാലമാക്കി നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അൽ ബാസിത്ത് എന്ന നാമത്തിനുള്ളത്. ഇവിടെ ഖാബിൽ, അൽ ബാസിത്ത് എന്ന ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് പറയാനുള്ള കാരണം, ചില നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ ചേർത്തു പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അള്ളാഹു ഒരിക്കലും ന്യൂനതകളുള്ളവനല്ല. അൽ ഖാബിൽ എന്ന നാമം മാത്രം പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു ന്യൂനതയായിക്കൊണ്ട് മനസ്സിലാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ചില നാമങ്ങൾ അത് ചേർത്തു പറയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അൽ അവ്വലു വൽ ആഖിർ, തുടക്കവും ഒടുക്കവും അത് അള്ളാഹുവിനാണ്. അള്ളാഹുവിനൊരു തുടക്കമില്ല, അള്ളാഹുവിനൊരു ഒടുക്കവുമില്ല. ആദ്യമുള്ളവനും അന്ത്യമായിട്ടുള്ളവനും ആ അള്ളാഹു മാത്രമാണ്. അതുപോലെ തന്നെ അള്ളാഹിറു വൽ ബാത്തിൻ, അതുപോലെ അൽ മുഖദ്ദം വൽ മുഅഖർ, ഈ നാമങ്ങളെല്ലാം ചേർത്തു പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അതിലൊരു പെട്ട ഒരു നാമമാണ് അൽ ഖാബിൽ വൽ ബാസിത്ത്. ഈ രണ്ട് നാമവും ചേർത്തു പറയണം. ഇങ്ങനെ ചേർത്തു പറയുന്ന നാമങ്ങൾക്ക് അൽ അസ്മാ ഉൽ മുഖത്തരീന എന്നാണ് പറയുന്നത്. അൽ അസ്മാ ഉൽ മുഖത്തരീന, ചേർത്തു പറയുന്ന നാമങ്ങൾ എന്നർത്ഥം. ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാമം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടായ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ആ നാട്ടിൽ എല്ലാത്തിനും വില അധികമായി വന്നു. ഭക്ഷ്യവസ്തുക്കൾ, എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില അധികമായി കൊണ്ട് വന്ന ഉയർന്ന സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഇർ ലന, റസൂലെ ഞങ്ങൾക്ക് ഇതൊന്ന് കുറച്ചു തരൂ, ഒന്ന് വില നിശ്ചയിച്ചു തരൂ, ഇത് അധികമായിക്കൊണ്ട് വില വർദ്ധിച്ചു വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കൊരു വില നിശ്ചയിച്ചു തരൂ എന്ന് പറയാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്ന മറുപടി ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖ് അൽ ഖാബിദ് അൽ ബാസിത് അൽ റാസിഖ് അൽ മുസഅ്ഇർ. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് ബാസിത്, അള്ളാഹുവാണ് ഖാബിദ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുസഅ്ഇർ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു പറയുകയാണ്. അവൻ പിടിച്ചു വയ്ക്കുന്നവനും അവൻ വിശാലമാക്കി നൽകുന്നവനും എന്ന അർത്ഥമുള്ള ഈ രണ്ട് നാമങ്ങൾ ഈ ഹദീസിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നിട്ട് പ്രവാചകൻ ബാക്കി പറയുകയാണ്, വ ഇന്നി ലഅർജു അൻ അൽഖല്ലാഹ തആല വലൈസ അഹദു മിൻകും യതലുബുനി ബി മദ്ലമതിൻ ഫീ ദമിൻ വലാ മാലിൻ. സമ്പത്തിൻ്റെയോ രക്തത്തിൻ്റെയോ വിഷയത്തിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടു എന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ പേരിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വന്നു നിൽക്കുമ്പോൾ ആ വ്യക്തി എന്നെ അന്വേഷിച്ചു വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു വില നിശ്ചയിക്കാൻ തയ്യാറല്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഈയൊരു സംഭവം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ രണ്ടിലൊരാൾക്ക് നഷ്ടം വരും. വാങ്ങുന്ന വ്യക്തിക്കോ വിൽക്കുന്ന വ്യക്തിക്കോ നഷ്ടം വരും. വിൽക്കുന്ന വ്യക്തി പ്രവാചകൻ നിശ്ചയിച്ച വിലയേക്കാൾ മുന്തിയ വില കൊടുത്ത് വാങ്ങിയ സാധനമാണ് എങ്കിൽ വിൽക്കുന്ന വ്യക്തിക്ക് കച്ചവടക്കാരനാണ് നഷ്ടം വരിക. ഇനി നിശ്ചയിച്ച വില ഇപ്പോൾ നിലവിലുള്ള വിലയേക്കാൾ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തി അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ വലിയ വിലയാണ് എങ്കിൽ ലാഭം ഒരുപാട് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ കുറച്ച് കഴിഞ്ഞാൽ സമ്പത്തിന് ഏറ്റവ്യത്യാസങ്ങൾ വരും. സാധനങ്ങൾക്ക് വിലയേറി കുറഞ്ഞ് അങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ കുറയുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിലയേക്കാൾ താഴുന്ന സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വാങ്ങുന്ന വ്യക്തിക്ക് നഷ്ടം അധികമായി വരും. ഇങ്ങനെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരുപക്ഷേ അത്തരം നഷ്ടങ്ങൾ വരും എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായ ഒരു കായിദയാണ് അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് ആ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ, അവനാണ് ആ റിസ്കിനെ പിടിച്ചു വയ്ക്കുന്നവൻ എന്നിങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ പരസ്പരം തൃപ്തിയുള്ള കച്ചവടമായിരിക്കണം, വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന വ്യക്തിയും തൃപ്തിയുള്ളവരാകണം എന്ന് പൊതുവായ ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് അൽ ഖാബിദ് അൽ ബാസിത് എന്ന രണ്ട് നാമങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അൽ ബാസിത് എന്ന് പറയുമ്പോൾ, അൽ ഖാബിദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അല്ലാഹു പിടിച്ചു വെക്കുന്നവനും അല്ലാഹു വിശാലമാക്കി നൽകുന്നവനുമാണ്, അവൻ്റെ അടുക്കലാണ് മടക്കമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖാബിലാണ്, അല്ലാഹു ബാസിത്താണ്, അല്ലാഹു പിടിച്ചു വയ്ക്കുന്നവനും അല്ലാഹു വിശാലമായി നൽകുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അൽ ബാസിത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവൻ്റെ ഉപജീവനം വിശാലമാക്കി നൽകും. അപ്പോൾ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ, ഉപജീവനം വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥം അൽ ബാസിത് എന്ന നാമത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, ലഹു മഖാലിദു സമാവാതി വൽ അർദ് യബ്സുതു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. ആകാശഭൂമികളുടെ ഖജനാവ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ റിസ്ക് ഉപജീവനം വിശാലമാക്കി നൽകും എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അൽ ബാസിത് അതിൻ്റെ അർത്ഥം റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാപികൾക്ക് അവരുടെ പാപങ്ങൾക്കുള്ള തൗബ ചെയ്യാനുള്ള അവസരം വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅ നഹാർ. പകലിൽ പാപം ചെയ്ത പാപിയായ വ്യക്തി രാത്രിയിൽ തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഇരു കരങ്ങൾ അത് നീട്ടിക്കൊണ്ടിരിക്കും, അവൻ വിശാലമാക്കി നൽകും. വയബ്സുതു യദഹു ബിന്നഹാർ, ലിയത്തൂബ മുസി അല്ലയിൽ, അതുപോലെ തന്നെ രാത്രിയിൽ തിന്മ ചെയ്ത ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള ഒരവസരമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തല പകലിൽ ഇരു കരങ്ങളും നീട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഹത്താ തത്തുല അശംസ മിൻ മഗ്രിബിഹ, അത് സൂര്യൻ അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതുവരെ. ഇപ്പോൾ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. ഇനി പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്ന് പറഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കുന്നതുവരെ ആ ഒരു സംവിധാനം അള്ളാഹു തുടർന്നുകൊണ്ടേയിരിക്കും. രാത്രിയിൽ തിന്മ ചെയ്യുന്നവർക്ക് തൗബ ചെയ്യാൻ പകലിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇരു കരങ്ങളും വിശാലമാക്കിക്കൊണ്ടിരിക്കും, തൗബ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കും. അതുപോലെ തന്നെ പകലിൽ തിന്മ ചെയ്ത ആളുകൾക്ക് അവർ രാത്രിയിൽ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇരു കരങ്ങളും വിശാലമാക്കി, തൗബയുടെ വാതിൽ തുറന്ന് വിശാലമാക്കി ഇരിക്കുമെന്നാണ്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൗബയുടെ വാതിൽ വിശാലമാക്കിയവനാണ് അള്ളാഹു. അതുപോലെ തന്നെ ആയുസ് വിശാലമാക്കുന്നവൻ, പല നന്മകൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ആയുസ് വിശാലമാക്കി നൽകും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കുടുംബബന്ധം ചേർക്കുന്നവന് അവൻ്റെ ആയുസ്സിൽ വർദ്ധനവ് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൽബാസിത് എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലതയുള്ളവനാണ്, വിശാലത നൽകുന്നവനുമാണ്. റിസ്ഖിൽ വിശാലത നൽകും, അതുപോലെ തന്നെ ആയുസ്സിൽ വിശാലത നൽകും, അങ്ങനെ തൗബയിൽ വിശാലത നൽകും. ഒരു മനുഷ്യനാവശ്യമായത് മുഴുവൻ വിശാലമാക്കി നൽകുന്നവൻ, ഹൃദയത്തെ വിശാലമാക്കി നൽകുന്നവൻ, കുടുസമായ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി നൽകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് അൽ ഖാബിൽ എന്നതും. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ ബാസിത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നവൻ, റിസ്ഖിനെ പിടിച്ചു വെക്കുന്നവൻ, ഹൃദയത്തെ കുടുസമാക്കുന്നവൻ, അതുപോലെ തന്നെ ആയുസ്സിനെ ചുരുക്കിക്കളയുന്നവൻ, അതുപോലെ മരണ സമയമെത്തിക്കഴിഞ്ഞാൽ ആ റൂഹിനെ പിടിക്കുന്നവൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ അൽ ഖാബിൽ എന്ന അർത്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അൽ ഖാബിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപജീവനം തടഞ്ഞു വെക്കും അല്ലെങ്കിൽ ആയുസ്സിനെ ചുരുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ന്യൂനതയല്ല, അത് അള്ളാഹു ആരോടും ദേഷ്യമുള്ളത് കൊണ്ട് ചെയ്തതല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് തെറ്റിയകന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ആ രൂപത്തിൽ ജീവിക്കാതെ തോന്നിവാസികളായി കൊണ്ട് ജീവിച്ചാൽ, തഖ്വയിൽ നിന്ന് ബഹുദൂരം വിദൂരത്തിലായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് പ്രകാരം അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ചിലപ്പോൾ പരീക്ഷണമെന്നോളം അവരിൽ നിന്ന് ചിലപ്പോൾ റിസ്ഖിനെ തടഞ്ഞു വെക്കും, മഴയെ തടഞ്ഞു വെക്കും, ചൂട് അത് കഠിനമാക്കി കൊടുക്കും. ഈ രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കും. അത് എന്തിനു എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ. അള്ളാഹുവിൻ്റെ ഹിക്മത്താണത്. അങ്ങനെയുള്ള അൽ ഖാബിലായ അള്ളാഹു അവൻ പിടിച്ചു വെക്കുന്നവനാണ്, അൽ ബാസിത്തായ അള്ളാഹു അവൻ വിശാലമാക്കി നൽകുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാൻ സാധിക്കും, ഫമൈ യുരിദില്ലാഹു അയ്യഹ്ദിയഹു യഷ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബാസിത്തായതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകും, ഇസ്ലാമിലേക്ക് തുറന്നുകൊടുക്കും അവരുടെ ഹൃദയങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു ആയത്തിലൂടെ വീണ്ടും വിശദീകരിക്കുന്നു, വമൻ യുരിദ് അയ് യുദില്ലഹു യജഅൽ സദറഹു ളയ്യികൻ കഅന്നമാ യസ്അദു മിനസ്സമാ. അള്ളാഹു പറയാണ്, ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ മനസ്സുകളെ കുടുസമാക്കി കൊടുക്കും, ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകന്നു പോകും അവർ. അത് അവരുടെ ചെയ്തികളാലാണ്, അവരുടെ പ്രവർത്തനങ്ങളാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഹൃദയങ്ങളെ കുടുസമാക്കി കൊടുക്കും. ഏതുപോലെ? കഅന്നമ യസ്അദു ഫിസ്സമ, ആകാശത്തു നിന്ന് വീണവനെ പോലെ എന്നാണ്. ആകാശത്തു നിന്ന് വീണാൽ ഒരു പൊടി പോലും കിട്ടൂല, അവൻ എവിടെയാണ് ചെന്ന് ആപതിക്കുക എന്നുപോലും അറിയില്ല. അങ്ങനെ തോന്നിവാസികളായി ജീവിച്ചാൽ അവൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് അവനുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ നശിച്ചു പോകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ഹൃദയം വിശാലമാക്കി കൊടുത്താൽ അവന് ഹിദായത്തിൻ്റെ മാർഗം സ്വീകരിക്കാനും ഇസ്ലാമനുസരിച്ച് ജീവിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കി നൽകുന്ന, റിസ്ക് വർദ്ധിപ്പിച്ച് നൽകുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലമാക്കി നമുക്ക് നൽകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു കാബിലാണ്, അള്ളാഹു ബാസിത്താണ് എന്ന് പഠിക്കുമ്പോൾ അള്ളാഹുവിന് ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാത്തിനെയും തടഞ്ഞു വെക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണാനാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് സാധിക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹ ദാതാവായ അൽ ഖാബിലായ അൽ ബാസിത്തായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അവനെ ശുക്ർ ചെയ്തുകൊണ്ട് അവൻ്റെ വിശാലതയെ ആഗ്രഹിച്ചുകൊണ്ടും അത് ചോദിച്ചുകൊണ്ടും തേടിക്കൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാത്തിനെയും നമ്മുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തടഞ്ഞു വയ്ക്കാൻ കഴിവുള്ള അള്ളാഹു നമുക്ക് വിശാലമാക്കി തന്നിരിക്കുകയാണ്. എല്ലാം നമ്മുടെ എല്ലാ നിലക്കും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൽ ഖാബിലായ അൽ ബാസിത്തായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന് നന്ദി ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിലേക്ക് വഴി നടത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമല്ല എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ വിശാലത അനുഭവിക്കുന്ന നമ്മൾ ആ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. 41-ാമത്തെ എപ്പിസോഡിലൂടെ അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽ ഖാബിദുൽ ബാസിത്, പിടിച്ചുവെക്കുന്നവൻ, വിശാലത നൽകുന്നവൻ എന്നീ രണ്ട് പേരുകൾ, അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകൾ ഈ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു.
0: ഇനി പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമുക്കൊരു കഥ കേൾക്കാനുള്ള അവസരമാണ്. കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ആരുമില്ലല്ലോ. ബഹുമാനായ അബ്ദുസലാം വീട്ടിയാകുമ്പോൾ തീർച്ചയായും കഥക്ക് മധുരമുയരും. എന്തായാലും കൗതുക കാഴ്ചക്കായി ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന കഥയുടെ സീരീസിൻ്റെ 24-ാമത്തെ ഭാഗമാണ് കൗതുക കാഴ്ചക്കായി എന്ന ഭാഗം. നമുക്ക് കഥ കേട്ട് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 24. കൗതുക കാഴ്ചക്കായി. ബാപ്പയോടും ഉമ്മയോടുമൊപ്പം സുമയ്യ ഒരു കൗതുക കാഴ്ച കാണാൻ വരാന്തയിൽ കാത്തിരിക്കുന്നു. 4:30 ഇന്ന് 4 പേരാണ് സ്കൂൾ വിട്ട് വരാനിരിക്കുന്നത്. ഇതുവരെ റുഷ്ദയും ജാഫറും മാത്രമാണ് വരാനുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയാപ്പയുടെ പേരക്കുട്ടികളുമുണ്ട്. ക്രിസ്തുമസ് അവധി ആയതിനാൽ ഇന്നാണ് വർദ്ധയെയും നസീമിനെയും സ്കൂളിൽ ചേർത്തത്. മാനസിക പൊരുത്തമുള്ള 4 കുട്ടികൾ വീട്ടിലുണ്ടാകുന്നത് സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്ന് അനുഭവങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടു. പുതിയ കുട്ടികൾ വന്നപ്പോൾ റുഷ്ദയുടെയും ജാഫറിൻ്റെയും ശരീരം നന്നായി പുഷ്ടിപ്പെട്ടു. ചെറുപയർ, വെളിച്ചെണ്ണ, മുട്ട, നേന്ത്രപ്പഴം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെറിയാപ്പ വാങ്ങിത്തരാൻ തുടങ്ങി. വന്നതിൻ്റെ പിറ്റേ ദിവസം ചെറിയാപ്പ ഓർമ്മിപ്പിച്ചു, സുമി, ഇത് വർദ്ധക്കും നസീമിനും മാത്രമുള്ളതല്ലോ, റുഷ്ദയും ജാഫറും എല്ലാം ഒരുപോലെ കഴിക്കട്ടെ. ഓലും ഇൻ്റെ പേരക്കുട്ടികൾ തന്നെയല്ലേ. 4 കുട്ടികളെയും പ്രായമായ ഉപ്പയെയും ഉമ്മയെയും നോക്കാനുള്ളതുകൊണ്ട് നിനക്കിനീ പലഹാര കച്ചവടത്തിന് നേരണ്ടാവൂല. മോള് ചെലവിൻ്റെ കാര്യത്തിന് ബേജാറാവണ്ട, എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. ബാപ്പ തുമ്മിയപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. ഉമ്മ ചുമലിൽ പതുക്കെയൊന്ന് തട്ടിയതായി അവൾക്ക് തോന്നി. അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു നേരിയ ചിരിയുണ്ട്. മോളെ, എന്തോ വലിയ കാര്യം പറയാനുള്ള മുഖവുരയാണ് ആ വിളിയെന്നാണ് അവൾക്ക് തോന്നിയത്. മോളെ, എനിക്കും ഉപ്പാക്കും എന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ചെറിയാപ്പ ഏൽപ്പിച്ചതാ. ചെറിയാപ്പയും ഞങ്ങളും യോജിപ്പിലെത്തിയ ഒരു കാര്യം കൂടിയാണത്. ഞാനത് പറഞ്ഞോട്ടെ? അവൾ അന്തം വിട്ടു. എന്തായിരിക്കും ഇത്ര വലിയ കാര്യം? അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് ഇരുവരുടെയും മുഖത്തേക്ക് തന്നെ നോക്കി. സുമിയെ, വർദയും നസീമും പാവം കുട്ടികൾ. ഓലെ ഉമ്മ ഇന്ന് സുമിയാണ്. നിന്നെ കിട്ടിയപ്പോ ഓലെ സങ്കടമെല്ലാം പോയി. ഇപ്പോ എന്തൊരു കളിയും ചിരിയുമാണ്. ഓലെ ഉമ്മ മരിച്ചതോടെ സമീറിന്റെ മനസ്സാകെ മാറിയെന്നാ ചെറിയപ്പ പറയുന്നത്. അതായത് കുട്ടികളെ നോക്കാൻ ശ്രദ്ധയില്ല, പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് ഓൻ കൂട്ടാക്കൊന്നുമില്ല, വെറും ബിസിനസ്. ഓനെയൊന്ന് ദുനിയാവിലെ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമി സഹായിക്കണം. എങ്ങനെ സഹായിക്കണമെന്നാ ഉമ്മയും ഉപ്പയും പറയുന്നത്? ഇതിനു മറുപടി നിങ്ങൾ പറയണമെന്ന അർത്ഥത്തിൽ ഉമ്മ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ വിഷയം ഗൗരവം കൂടിയതാണെന്ന് അവൾ ഉറപ്പിച്ചു. ബാപ്പ സംസാരിക്കാൻ തുടങ്ങി. മോളെ, നിന്റെ കുട്ടികൾക്ക് ഉപ്പയില്ല, സമീറിൻ്റെ കുട്ടികൾക്ക് ഉമ്മയുമില്ല. നീയും സമീറും തമ്മിൽ വിവാഹത്തിന് തയ്യാറായാൽ മൂന്ന് പ്രധാന കാര്യവും രണ്ട് ചെറിയ കാര്യവും നടക്കും. നാലു കുട്ടികൾക്കും ഒരേ ഉമ്മയും ഉപ്പയുമായി. സമീറിനൊരു ഭാര്യ, നിനക്കൊരു ഭർത്താവ്, പിന്നെ എനിക്കും ഉമ്മക്കും കുട്ടികളുടെ കാര്യത്തിലൊരു മനസ്സമാധാനവും. ഉപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ഓൾക്ക് ഒരാളായല്ലോ എന്ന് ചെറിയപ്പയ്ക്ക് രണ്ട് സന്തോഷം. ഓൻ്റെ ജ്യേഷ്ഠൻ്റെ മോളായ നിന്നെയും മക്കളെയും രക്ഷിച്ചു എന്ന സമാധാനം. രണ്ടാം വിവാഹത്തിന് തയ്യാറാവുകയോ കുട്ടികളെ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത മകൻ്റെ മനസ്സു മാറ്റാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന്. അതിന് ആദ്യം നമ്മളെ മക്കൾ സമ്മതിക്കണം, പിന്നെ സുമിയും.
5: എന്നിട്ട് സമീറിനോട് അന്വേഷിക്കാൻ പറ്റൂ.
4: റുഷ്ദക്കും ജാഫറിനും സമ്മതമായിരിക്കും. പക്ഷേ സുമയുടെ ശബ്ദം അല്പമൊന്ന് പതറി. എല്ലാം തുറന്നു പറയാമോളെ. ഓല് രണ്ടും വർദ്ധൻ്റെയും ജാഫറിൻ്റെയും കമ്പനിയായിട്ടുണ്ട്. ഇക്കാര്യം കേട്ടാ സന്തോഷമായിരിക്കും. വർദ്ധക്കും നസീമിനും ഒരേക്കാളും സന്തോഷമുണ്ടാവും. ഓർക്കെന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അൻവർക്കനെ ഓർക്കുമ്പോൾ എനിക്കതിന് മനസ്സ് വരുന്നില്ല. ഹേ, ഇത്രയല്ലേ ഉള്ളൂ? ഉമ്മ നിസ്സാരഭാവത്തിൽ പറഞ്ഞു. സുമിയെ, അൻവറിനെ പെറ്റ ഉമ്മയാ ഞാൻ. ആ ഉമ്മയാണ് എന്നോട് ഈ വിവാഹത്തിന് നിൽക്കണമെന്ന് പറയുന്നത്. ഇത് അൻവറിൻ്റെ ഉപ്പയും. ഞങ്ങൾ രണ്ടാളും പറഞ്ഞാൽ പിന്നെ മൂക്ക് ബേജാറ് വേണ്ട. മറ്റൊരാളെ കൂടെയാണ് നീ പോകുന്നതെങ്കിൽ നിനക്കും പ്രശ്ന, ഞമ്മക്കും പ്രശ്നം. അതുകൊണ്ട് മോളൊന്ന് ആലോചിക്ക്. സമീറിൻ്റെ മനസ്സ് മാറിയ ഞമ്മളെയും ഓൻ്റെയും ഭാഗ്യായി. നിന്റെ മാതിരി ഒരു നല്ല പെണ്ണ് ഈ നാട്ടിലെവിടെയില്ല. സമീറിന് നല്ലൊരു ഭാര്യയാണ് കിട്ടുക. സുമിയുടെ മനസ്സിൽ ഉമ്മയുടെ ഒരു വാക്യം ആഴത്തിൽ പതിഞ്ഞു. അൻവറിനെ പെറ്റ ഉമ്മയാ ഇത് പറയുന്നത് എന്ന വാക്യം. അവൾ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ.
2: മഷാല്ല, പീസ് റേഡിയോ കഥ പറയാമെന്ന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. സാധാരണ പോലെ തന്നെ ഈ പ്രോഗ്രാമിൽ അബ്ദുസലാം വീട്ടിയായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള കഥകളുടെ സീരീസിൽ കൗതുക കാഴ്ചയായി എന്നുള്ള മനോഹരമായ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: പീസ് റേഡിയോ വൈബ്സിൽ അതിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളും യാത്ര ചെയ്യാനുള്ള താല്പര്യങ്ങളും ഇല്ലാത്തവരാരുമില്ലല്ലോ. വിവരണങ്ങൾ കേൾക്കുക എന്നത് മറ്റൊരനുഭവമാണ്, യാത്ര ചെയ്യുക എന്നത് അത് വേറെ ഒരു അനുഭവമാണ്. എങ്കിൽ പീസ് റേഡിയോ തൻ്റെ യാത്രകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വിവരിക്കുന്ന ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകാരുടെ സംസാരമാണ്. മലമുകളിലൊരു കുടിൽ എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് കേൾക്കാം.
6: നീണ്ട യാത്രയും പേരും പ്രൗഢിയുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും റിസോർട്ടുകളിലും താമസവും ആണെങ്കിലേ ട്രിപ്പ് കളറാകൂ എന്നൊരു വിചാരമുണ്ട് പൊതുവെ. എനിക്കുമുണ്ടായിരുന്നു. എന്നാൽ ഒരു ചെറു യാത്ര ആ ധാരണ തിരുത്താൻ മതിയായതായിരുന്നു. വ്യാപാരി സുഹൃത്ത് മുനീറിന്റെ കൂടെ അട്ടപ്പാടി മലയിൽ കൂട്ടുകാരോടൊത്ത് പോയപ്പോൾ അന്നാണ് ആ വീട് കണ്ടത്. വീട് എന്നല്ല, ജോലിക്കാർക്ക് കിടക്കാനുള്ള ഷെഡ് എന്നാണ് വിളിക്കേണ്ടത്. അട്ടപ്പാടി മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ടാരിട്ട റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പിന്നീട് ഉരുളൻകല്ലും മണ്ണും നിറഞ്ഞ ഓഫ് റോഡ് യാത്ര ഇത്തിരി. റോഡിനോട് ചേർന്ന് വലതു ഭാഗത്ത് മുൾവേലിക്കിടയിൽ പച്ച നിറമടിച്ച പേരിനൊരു ഇരുമ്പ് ഗേറ്റ്. പുല്ല് നിറഞ്ഞ ചരിഞ്ഞ വഴിയിലൂടെ താഴേക്കിറങ്ങിയാൽ ഒരേക്കറിൽ താഴെ ഒരു തൊടിയ. തെങ്ങ്, മാവ്, നാരകം, പേര, വാഴ, അനാർ തുടങ്ങി പലവിധ ഫലവൃക്ഷങ്ങളും മറ്റും നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ഒരിടം. കുത്തനെ ചരിഞ്ഞ കുന്ന് തട്ടുകളായി വെട്ടിത്തിരിച്ച് പുല്ല് ചെത്തി മനോഹരമാക്കിയിരിക്കുന്നു. താഴെ അരുവിയൊഴുകുന്ന മേളം കേൾക്കാം. അതിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം ശേഖരിക്കുന്നു. അതിനായി ഷെഡിന് പിന്നിലെ ഉയർന്ന മൺതിട്ടിൽ ടാർപോളിൻ കൊണ്ട് കൃത്രിമ ജലസംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളുമുണ്ട് അതിൽ. ഈ ജലാശയത്തിനരികിൽ നിന്നാൽ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ദൂരെ മേലെ നീലാകാശത്ത് അരൂപികളായ വെൺമേഘങ്ങൾ, പല തട്ടുകളിലായി മലകളുടെ അടരുകൾ. അവ ദൂരം കൂടുന്നതിനനുസരിച്ച് നിറം മങ്ങി അനന്തതയിൽ ലയിക്കുന്നു. സദാ രസകരമായ ഇളം കാറ്റ്. അകലെയും അടുത്തുമായി പല നിറങ്ങളിൽ മരങ്ങൾ. മരങ്ങളും മേഘങ്ങളും ജലാശയങ്ങളിൽ പ്രതിഫലിച്ച് ഭംഗിയുള്ള കാഴ്ച സമ്മാനിക്കുന്നു. ശബ്ദകോലാഹലങ്ങൾ ഒട്ടുമേയില്ല. മരവും മാനവും മേഘവും ജലാശയവും ചേർന്ന് ഒരു യൂറോപ്യൻ രാജ്യത്ത് എത്തപ്പെട്ട പ്രതീതി ജനിപ്പിക്കും. എത്ര നേരം അവിടെ ഇരുന്നാലും മടങ്ങിപ്പോരാൻ തോന്നില്ല. ഞങ്ങൾ അഞ്ചു കൂട്ടുകാരാണ് രാത്രി താമസിക്കാൻ എത്തിയത്. അഗളി അങ്ങാടിയിൽ പോയി പാചകത്തിന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി. മടങ്ങുവഴി പുഴയിൽ കുളിച്ചു, അല്ല ആറാടി. വ്യാപാരി സുഹൃത്തിന്റെ ഫാം മാനേജർ വഴി ഒരു കോഴിയെ തരപ്പെടുത്തിയിരുന്നു. നെടുങ്കൻ കരിങ്കോഴി, വില 1000-ൽ അധികം. വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കിട്ടിയ കോഴി മസാല പുരട്ടി വെച്ചു. പിന്നെ ഷെഡിന് മുന്നിൽ അടുപ്പ് കൂട്ടി ചുട്ടെടുത്തു. കോലായിൽ പേപ്പർ വിരിച്ച് ഇരുന്ന് കുക്കുടം ചെലുത്തി. ചപ്പാത്തിയും തനി നാടൻ കോഴി ചുട്ടതും ചേർത്ത് തറയിലിരുന്ന് കൊച്ചു വർത്തമാനം ചേർത്തുള്ള ഭോജനസുഖവും രുചിയും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലും കിട്ടില്ല. കട്ടായം വൈകരുത്, ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് വളപ്പിൽ കയറണം എന്ന് കാര്യസ്ഥൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് അന്നേരം പിടികിട്ടിയിരുന്നില്ല. തൊടിയിൽ കയറിയ ഉടനെ അയാൾ ഗേറ്റ് പൂട്ടി മുള്ളുവേലിയിൽ വൈദ്യുതി കടത്തിവിട്ടിരുന്നു. തൊട്ടടുത്ത മലകളിൽ റോന്തു ചുറ്റുന്ന ആനകൾ തൊടിയിൽ കടക്കാതിരിക്കാനാണ് വൈദ്യുത വേലി. ഇരുട്ടിത്തുടങ്ങിയതോടെ വെടിപൊട്ടുന്ന പോലെ ചില ശബ്ദം ഇടയ്ക്ക് കേട്ടിരുന്നു. ചുള്ളിക്കമ്പുകൾ കാറ്റിലാടി വേലിയിൽ തട്ടി ഷോർട്ട് ആകുമ്പോഴുള്ള ശബ്ദമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഭക്ഷണശേഷം ഉള്ള കസേരയും സ്റ്റൂളും മുറ്റത്തിട്ടിരുന്ന് സ്വറ പറയാൻ തുടങ്ങി. തിരക്കുകളിൽ നിന്ന് അകന്ന് കുളിരുള്ള നിശബ്ദതയിൽ ആകാശം നോക്കി മരച്ചുവട്ടിലിരുന്ന് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരോട് വർത്തമാനം പറഞ്ഞങ്ങനെ ഇരിക്കുക, വല്ലാത്തൊരു അനുഭൂതി. അടുത്തൊന്നും വീടില്ല, മൊബൈൽ റേഞ്ച് കമ്മി. ഏതാണ്ട് ഒറ്റപ്പെട്ട പ്രതീതി. ദൂരെ നിന്ന് മൃഗങ്ങളുടെ അവ്യക്ത ശബ്ദം കേൾക്കുന്നുണ്ട്. മഞ്ഞ് മൂടിത്തുടങ്ങിയിരിക്കുന്നു. ദൂരെയുള്ള കെട്ടിടത്തിൽ നിന്നുള്ള വെളിച്ചം മഞ്ഞിൽ മങ്ങി കാണപ്പെട്ടു. മലകൾ തീരെ കാണുന്നില്ല. കാര്യസ്ഥൻ ഫോൺ നമ്പർ തന്നിരുന്നു, വിളിച്ചാൽ ഉടനെത്തും എന്നും. തമിഴ്നാട്ടുകാരൻ താഴെ കുഴലിൽ ആണ് ഭാര്യാസമേതം താമസം. മലഞ്ചെരിവിലെ വീട് നോക്കിയാൽ കാണില്ല. ഒരു നിരീക്ഷകൻ എന്ന പോലെ അയാളുടെ നായ ഇത്തിരി ദൂരെ ഞങ്ങൾ നോക്കി അലസമായി കിടക്കുന്നുണ്ട്. ആട്ടിവിടാൻ ശ്രമിച്ചെങ്കിലും കക്ഷി ഗൗനിച്ചില്ല. ആദ്യം അല്പം മാറി നിന്നു എന്ന് മാത്രം. എല്ല് കൂടുതലുള്ള കോഴി ആയത് കാരണം നായയും തിന്ന് തളർന്നിരിക്കുന്നു. ജാലകപ്പഴുതിലൂടെ തണുപ്പ് അരിച്ചെത്തുന്നു. തറയിൽ വിരിച്ച ഷീറ്റിലൂടെ തണുപ്പ് അരിച്ച് കയറുന്നു. വൈദ്യുത വേലിയിൽ നിന്ന് ഇടയ്ക്ക് പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ആനയെങ്ങാനും വരുമോ? തൊട്ടടുത്ത വളപ്പിൽ മുമ്പ് ആന കയറിയ വിവരണം കേട്ടിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള മുറിയിൽ കിടന്നുറങ്ങി ശീലമുള്ളവരാണ് എല്ലാവരും. അവരിതാ കിടക്ക പോലുമില്ലാതെ തറയിൽ കീറിയ പായ വിരിച്ച് കിടക്കുന്നു. യാത്രാക്ഷീണം കാരണം ചിലർ കിടന്ന ഉടനെ ഉറങ്ങി. കൂർക്കം വലിക്കുന്നു വേറെ ചിലർ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വൈകി ഉറങ്ങി മറ്റുള്ളവർ. തണുപ്പ് കൊണ്ടും കിടക്കുന്ന ഇടത്തിന്റെ സൗകര്യക്കുറവ് കൊണ്ടും ഇടയ്ക്ക് ഉണർന്നിരുന്നു മിക്കവരും. പുലരും മുമ്പേ പക്ഷികളുടെ കൂജനം കേട്ടു തുടങ്ങിയിരുന്നു. പ്രഭാതം അതീവ ഹൃദ്യമായിരുന്നു. മഞ്ഞ് വിട്ടുമാറിയിട്ടില്ല. തണുപ്പും കോഴി വേവിച്ച അടുപ്പ് നനഞ്ഞിരിക്കുന്നു. ചെടികളിലും മരങ്ങളിലും മഞ്ഞുതുള്ളികൾ. ദൂരെ മലകളും വൃക്ഷങ്ങളും തെളിഞ്ഞു വരുന്നതേയുള്ളൂ. മൊത്തം ഒരു പോസിറ്റീവ് വൈബ്. അടുക്കളയിലെ മണ്ണെണ്ണ സ്റ്റവ് കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കി. കുളിരിൽ കട്ടന്റെ സ്വാദ് ഒന്ന് വേറെ. തലേന്ന് ബാക്കി വന്ന ചപ്പാത്തിയും കോഴിക്കഷ്ണങ്ങളും കൂടെ കഴിച്ചു ചിലർ. ജീവിത തിരക്കുകൾ കാത്തിരിക്കുന്നു. മടങ്ങാൻ നേരമായി. ബാഗുകൾ തിരികെ കാറിലേക്ക്. യാത്രയാക്കാൻ എന്നോണം നായ ഹാജർ. ബാക്കി കഷ്ണങ്ങൾ കൂടി സമ്മാനിച്ചു. അവനോട് വിട ചൊല്ലി. വാലാട്ടി കൂടെ വന്നു ഞങ്ങളെ യാത്രയാക്കി. അവൻ ഇനിയും വരണം എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ. നനഞ്ഞ പുല്ലിൽ ചക്രങ്ങൾ വഴുതി. കാർ പോകാൻ മടി കാണിച്ചു. മലമുകളിലെ നാട്ടുഷെഡിനോട്, അല്ല റിസോർട്ടിനോട് വിട പറഞ്ഞു. വിദേശത്ത് അടക്കം പലതവണ സന്ദർശിച്ചിട്ടുണ്ട്, എങ്കിലും ഇത് വല്ലാത്ത അനുഭവമെന്ന് കരീമും ഹംസുവും ആഷും. യാത്ര ആസ്വദിക്കുന്ന സക്കീറിന് മറിച്ചല്ല അഭിപ്രായം. ഞാനാണെങ്കിൽ മുമ്പ് ഒരു ദിവസം കുടുംബമൊത്ത് വന്ന് താമസിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും ഒരേ അഭിപ്രായം, ഇനിയും വരണം. കാർ ചെമ്മൺ റോഡിലേക്ക് ഇറങ്ങി. പാതയിലതാ ആനപ്പിണ്ടം. എല്ലാവരും ഞെട്ടി. അപ്പോൾ രാത്രി വാരകൾക്കടുത്ത് ആന വന്നിരിക്കുന്നു. ടാറിട്ട പട്ടിമാളം റോഡിലേക്ക് കാറ് പ്രവേശിച്ചു. ഇനി അഗളി വഴി മണ്ണാർക്കാട്, പിന്നീട് നാട്ടിലേക്ക്. നിശബ്ദത ലയിച്ചു ചേർന്ന കാനനഭംഗിയിൽ ദൃശ്യചാരുതയും കുളിരും മേളിക്കുന്ന നാട്ടുകുടിലിൽ ഒരിക്കൽ കൂടി രാപ്പാർക്കാൻ കുതി തോന്നുന്നു. പോകണം ഒരിക്കൽ കൂടി. ഇന്നല്ലെങ്കിൽ നാളെ.
2: മാഷാല്ലാ, മലമുകളിലൊരു കുടിലിൽ എന്നുള്ളൊരു യാത്രാ വിവരണമാണ് നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്നു അലി, എടത്തനാട്ടുകര. വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
7: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സ്നേഹക്കോട് പ്രോഗ്രാമിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് ഇനി പ്രവേശിക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ സ്നേഹക്കൂട്. പീസ് റേഡിയോടൊപ്പം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ സ്നേഹക്കൂട് പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെടാവുന്നതാണ്. താജുദ്ദീൻ സുലാഹിയും ബഹുമാനായ ഹാരിസ് ബിൻ സലീമുമാണ് ഇന്നത്തെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിൽ നമ്മോടൊപ്പം ചേരുന്നത്. പുകയില മണക്കുന്ന ബെഡ്റൂം, ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ, വിഷയത്തിലെ സ്നേഹക്കൂട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലായി, പല ഘട്ടങ്ങളിലായി നിങ്ങൾ എഴുതി അയച്ച ചോദ്യങ്ങൾ, അതിൽ പലതിനോടും അല്ലിജാബ വഴി പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരം ചോദ്യങ്ങൾ ശ്രോതാക്കൾക്ക് സ്നേഹക്കൂട് വഴി കേൾക്കാനുള്ള അവസരം ഒരുക്കുകയാണ് തീർച്ചയായും ഈ എപ്പിസോഡിലൂടെ. ഇവിടെ ഒരു വളരെ പ്രസക്തമായ പല വ്യക്തികളുടെയും വളരെ വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾ, അതാണ് കൂടുതലും പീസ് റേഡിയോ സ്നേഹക്കൂടും ഓൺലൈൻ കൗൺസിലിങ്ങുമൊക്കെ അഭിമുഖീകരിക്കാറുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു 50% ചോദ്യങ്ങളും പീസ് റേഡിയോയിലേക്ക് വരാതെ വ്യക്തിപരമായി അവരുടെ പ്രശ്നം അവരുമായി ധാരണയാക്കി പരിഹരിച്ചു പോകാറാണ് പതിവ്. കാരണം പബ്ലിക്കായി പറയാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ വ്യക്തിയെ മനസ്സിലാകാൻ സാധ്യതയുള്ളതും, അതോടൊപ്പം തന്നെ പൊതു ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രസക്തമല്ലാത്ത, ഈ വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ കാര്യങ്ങളെ ആ ഒരു രീതിയിൽ ഈ ഒരു കാലയളവോളം അൽഹംദുലില്ലാഹ് പരമാവധി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തതയോടുകൂടെ പിഴവില്ലാതെ ഉത്തരങ്ങൾ നൽകി ആശ്വാസം പകരാനും ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് കഴിയട്ടെയെന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഒരു വിഷയം എടുക്കുകയാണ്. ആദരണീയനായ ഹാരിസ് മൗലവി അതിന് നൽകിയ മറുപടി ആർക്കൈവ്സിലുണ്ട്. അത് ഇവിടെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ് ഒരു സഹോദരിയുടെ പ്രശ്നം. രണ്ട് ഇഷ്യൂസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവരുടെ ഭർത്താവിൻ്റെ പുകവലി, ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത സാഹചര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ വീട്ടിലെ സ്ഥലപരിമിതി. രണ്ട് മുറികളാണുള്ളത്, മക്കൾ രണ്ടുപേരും പ്രായപൂർത്തിയായ കുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു റൂമിൽ കിടത്തുന്നതിലുള്ള പരിമിതി. അപ്പോൾ അവർ അവരുടെ കൂടെ കിടത്തുന്നു, കുട്ടികൾ അവരുടെ കൂടെയാണ് കിടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്, മക്കൾ വീട്ടിലുള്ള സാഹചര്യം, ഈ കാരണം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്വകാര്യതയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ഇനി അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ അസഹ്യമായ ദുർഗന്ധം അവരെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങളുണ്ടാക്കുന്നു എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരിസ് മൗലവിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം.
2: ഇത് സത്യത്തിൽ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇത് ആർക്കും പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാണെന്ന് ആർക്കും ബോധ്യപ്പെടുകയും അത് പരിഹരിക്കൽ നിർബന്ധമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണിത്. ഇത് കേൾക്കുന്ന ഒരാൾക്കും ഇത് പരിഹരിക്കണം എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നേർക്കുനേരെ അനുഭവത്തിലുള്ള ഭർത്താവിനെ ഇത് പരിഹരിക്കാൻ തോന്നാത്തത് എന്താണ്? അവിടെയാണ് നമ്മളുടെ വീടകങ്ങൾക്കുള്ളിലുള്ള ശൈലി, പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു ശൈലിയുടെയും സ്വഭാവങ്ങളുടെയും പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കാതെ കിടക്കുന്ന വീട്ടിലെ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ മക്കളുടെ ഈ ഒരു പ്രതിസന്ധി വളരെ സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു ഗൗരവ ബോധത്തോടുകൂടെ പരസ്പരം ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ശാരീരികമായ ആവശ്യം നല്ല ഭർത്താവിൻ്റെ മാത്രമല്ലല്ലോ, രണ്ടുപേരുടേതുമാണല്ലോ. അപ്പം അത് തൻ്റെ കൂടെ ഒരു വലിയ ആവശ്യമായി, എനിക്കത് കിട്ടണം, എനിക്കത് പറ്റുന്നില്ല, നമ്മളതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തൻ്റെ ആവശ്യമായി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യമായി പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ആവശ്യമായി. ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളല്ലേ, അപ്പോൾ അതിനെന്തു ചെയ്യും എന്നത് നമ്മുടെ ഒരു പ്രശ്നമാക്കി എടുക്കുമ്പോൾ, അല്പം വിശാലമായ ഒരു വീടിനെക്കുറിച്ച്, ഒരുപക്ഷെ ഇതിനേക്കാളും വാടക കുറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടാവുന്ന വീടിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കും, പ്രായോഗികമായി ചിന്തിക്കുമല്ലോ, രണ്ടാളുടെയും ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദീനിയായ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ ഒന്നിച്ച് കാലാകാലം ജീവിക്കേണ്ടതിനെക്കുറിച്ചും കുടുംബത്തിലുണ്ടാകേണ്ട ഒരു ബർക്കത്തിനെക്കുറിച്ചും ഒക്കെ എന്താ ഒരു ഒരു സ്മൂത്തായ വളരെ നല്ല നിലയിലുള്ള ഒരു വളരെ മനസ്സടുപ്പത്തോടു കൂടെയുള്ള ഒരു ഒരു ശൈലിയിലേക്ക് നമ്മുടെ വീടിൻ്റെ ഭാഷ മാറ്റണം, പെരുമാറ്റ രീതി മാറ്റണം. അതിലൂടെ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതില്ലാതെ വേറെ ഒരാളിടപെട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ കാര്യങ്ങൾ തീരുമാനമാകാനുള്ള പരിഹാര മാർഗം എന്താണ്? ഒരു നേതൃത്വത്തെ നമ്മൾ കണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു ഓഫീസിലൊരു ഹെഡ് ഉണ്ടെങ്കിൽ അയാൾ പറയണതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഒന്നും ന്യായമായതോ ആയിക്കോളന്നില്ല. പക്ഷെ എന്തായാലും ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞാൽ അയാൾ ഹെഡല്ലേ, നമ്മളനുസരിക്കുക. അതേപോലെ കുടുംബത്തിലെ നാഥൻ ഭർത്താവാണ്, നമ്മൾ തമ്മിൽ രണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അത് അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവിൻ്റെ സംതൃപ്തിയും സ്വർഗമൊക്കെ നേടാനും കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകാനും സഹായകമാകും എന്നാണ് തോന്നുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ ആശയം വെച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോയെന്ന് എനിക്കറിയില്ല, നമുക്ക് മനസ്സിലാകുന്നൊരു രൂപം പറഞ്ഞു. നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ, അള്ളാഹു സഹായിക്കട്ടെ.
1: തീർച്ചയായും ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം ശ്രോതാക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടലാണെങ്കിലും ഇനി അല്ലിജാബയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഇനി അതല്ല നിങ്ങളൊരു കൗൺസിലറോട് വ്യക്തിപരമായി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ, ഒരുപക്ഷെ ആ വ്യക്തി മനസ്സിലാക്കിയ ഒരു പരിസരത്ത് നിന്നായിരിക്കും ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരത്തെ അതിൻ്റെ ആത്യന്തികമായ ഉത്തരമായി കാണുന്നതിന് പകരം കാര്യങ്ങൾ കേൾക്കുകയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അവലോകനങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും വേണം. വളരെ ക്ലിയർ കട്ടായി ഖുറാനിൽ ഹദീസിൽ വന്ന വിഷയങ്ങൾ അത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല, മദ്യപിക്കാമോ പാടില്ല. അത് ഏത് വ്യക്തിക്ക് കൊടുക്കുന്ന ഉത്തരവും വളരെ കൃത്യമായിരിക്കും. എന്നാൽ പ്രായോഗികമായി ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകാവുന്ന അവ്യക്തതകൾ നിങ്ങൾ പിണങ്ങുകയോ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ മറുപടി പറയുന്നു എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെ മറുപടി വന്നല്ലോ ഇനി അങ്ങനെ ചെയ്യാവൂ എന്ന് ഒരു എതിർ രേഖയായി ഉദ്ധരിക്കുന്നതിന് പകരം അത്തരം ചോദ്യങ്ങളിലെ പ്രശ്നങ്ങളിലെ വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ ചില അനുബന്ധങ്ങൾ ഞാൻ ചേർത്ത് വെക്കുന്നു. ഈ ചോദ്യം പീസ് റേഡിയോ ഈ ഒരു സ്നേഹക്കൂടലൊരു ഡിസ്കഷൻ പോയിൻ്റായി കൊണ്ടുവരുന്നത് തീർച്ചയായും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾ ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ പുകവലിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ അത് ശരിയല്ലെന്നും മതപരമായി വിലയിരുത്തുമ്പോൾ അത് കുറ്റകരമാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ ഒരു അപകടത്തിൽ പെടുത്തുന്നു എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അപകടപ്പെടുത്തരുത്. ഈ സിഗരറ്റ് പാക്കിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്. മാരകമായ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ഒക്കെ വരുമെന്ന ബോധ്യമുണ്ടായിട്ടും ഇത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വിഷമുണ്ട്, ആ വിഷം എല്ലാ ദിവസവും നമ്മളിങ്ങനെ എടുത്ത് കുടിക്കുമോ? ഉരുറ്റിങ്ങനെ ഉറ്റിച്ച് ചായയിൽ പാലൊഴിക്കണത് പോലെ ഒഴിച്ച് നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. എന്താ കാര്യം? അത് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് ഇത് ശരീരത്തിന് അപകടമുണ്ടാക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ വഴിയിൽ ചിലവിടുന്ന സംഖ്യ ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെയും രണ്ട് കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം സംഭവിക്കാതെ, എവിടെ നിന്നാണ് അവൻ്റെ സമ്പാദ്യം അവന് കിട്ടിയത്, എവിടെയാണത് ചെലവഴിച്ചത്? ഒരു വ്യക്തി ഒരു ദിവസം ഒരു പാക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലട്ടിട്ട് മൊത്തം ദിവസങ്ങളിൽ എത്ര സംഖ്യ വരുന്നുണ്ടെന്ന് നോക്കിയാൽ ആയുഷ്കാലത്തിൽ അയാൾ വലിച്ച ആ പിന്നെ പുകയുടെ വില എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് വെച്ചു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ര വലിയ സംഖ്യ ഈ മേഖലയിൽ ചെലവിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇങ്ങനെ അനാവശ്യമായ പണം ചെലവഴിച്ച് കളയുന്ന കാരണങ്ങളാൽ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, ആധുനികരായ പണ്ഡിതന്മാർ, നിരവധി ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ് ഒരു വലിയ വിഷയമായി പലപ്പോഴും ആളുകൾ കാണുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ ഇത് നിർത്താൻ കഴിയും, കഴിയാത്ത ഒന്നല്ല. ആദ്യം നിർത്തണമെന്ന ആഗ്രഹവും കൊതിയുമാണ് വേണ്ടത്. രണ്ട്, അത് നിർത്താനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിഗരറ്റ് ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയും പിന്നീട് പിന്നെ കൃത്യം അളവ് ഒരു അഞ്ചെണ്ണം വലിച്ചാൽ ഒന്നിലേക്ക് ചുരുക്കി പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരൊറ്റടിക്ക് ഒരു ഒരാഴ്ച അങ്ങനെ പോയി പിന്നെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ കഴിയും. അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ മെഡിസിൻസും കാര്യമൊക്കെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഡി അഡിക്ഷൻ സെൻറ്റർ, ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കഴിയൂല എന്ന് പറയരുത്. പലപ്പോഴും വലിച്ച് വലിച്ച് വലിച്ച് അവസാനം എന്തെങ്കിലുമൊക്കെ ഹൃദയാഘാതമോ മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് നിർത്താറുണ്ട് പലരും. പക്ഷേ കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ശ്വാസകോശത്തെ മാരകമായി ബാധിച്ച്, ശ്വാസകോശം

0: ബെഡ്റൂമിൽ ചെല്ലുമ്പോണ്ടാകുന്ന വിഷയമാണ് ഈ സഹോദരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ ഉള്ളി തിന്നരുത്. ഉള്ളി തിന്നുമ്പോൾ അതിൻ്റെ ദുർഗന്ധം നിങ്ങളെ മാത്രമല്ല പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന മലക്കുകളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. ഒരു വ്യക്തി, സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഉള്ളി തിന്നുവരെ പോകാൻ പറ്റില്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് വിഷമുണ്ടാക്കുന്ന ഇത്തരം ഒരു സ്മെല്ലും പറ്റില്ല. അയാളെടുത്ത് ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ, പിന്നെ എന്താ പറയുക, അയാൾ അനുഗ്രഹിക്കാനും ആശ്ലേഷിക്കാനും എന്താ പറയുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അരികിലെത്തുമോ എന്നത് ഗുരുതരമായ ഗൗരവതരമായ രീതിയിൽ നമ്മൾ ചിന്തകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു സംശയമല്ല, ആ രീതിയിലും ഇത് പ്രശ്നമാണ്. മാത്രമല്ല, ബെഡ്റൂമിൽ അയാൾക്കൊരു പക്ഷേ ചില നിർവൃത്തികളോ സായുജ്യങ്ങളോ കിട്ടുന്നുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും കിട്ടില്ല അല്ലേ. ഇതെന്നൊക്കെ പറയണത് ഒരു മാനസികാവസ്ഥയാണ്. ദുർഗന്ധം ഉള്ളൊരു സ്ഥലത്തു നിന്ന് അത്തരം ഒരു ആസ്വാദനത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ മാനേജ് ചെയ്ത് അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന് ആൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഇത്തരം മേഖലയിൽ തൃപ്തിപ്പെടുത്തലും വേണ്ടത് ചെയ്തു കൊടുക്കലും അനിവാര്യതയായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടും ഒരു പരസ്പരം ശണ്ടയില്ലാതെ ഇത് പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും ഇത്തരം രംഗങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ആരിസ് മൗലവി പറഞ്ഞതുപോലെ കുറച്ചുകൂടി സൗകര്യപ്രദമായ വീട് നോക്കുക എന്നുള്ളതാണ്. മക്കളുണ്ടാകുമ്പോൾ സ്വകാര്യ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനുള്ള ഒരു കൃത്യമായ പരിഹാരം, അതോടൊപ്പം രണ്ട് മക്കളെയും ഒരു റൂമിൽ ആണ് ഉറക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ പിന്നെ സമീപനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോവാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണ്, സ്വന്തം സഹോദരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ആ ലഹരി ഉപയോഗിക്കുന്ന ആ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല. ഹോസ്പിറ്റലിൽ രണ്ട് തവണ കൊണ്ടുപോയിരുന്നു, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. ഇപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് മക്കളെയും വേണ്ട, ഭാര്യനെയും വേണ്ട, ആരെയും വേണ്ട എന്നാണ്. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു ചോദ്യത്തിന് ആർക്കൈവ്സിൽ ഹാരിസ് മൗലവിയുടെ ഒരു ശബ്ദം ലഭ്യമാണ്, ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
1: ഇവിടെ സഹോദരി പറയുന്ന അവരുടെ ബ്രദർ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ തെറ്റുകൾ സംഭവിച്ചവരെ നമ്മൾ, തെറ്റിനോട് നമുക്ക് വിരോധമുണ്ടെങ്കിലും ആ തെറ്റിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ ആ തെറ്റിലേക്ക് മടങ്ങുകയും നമ്മളിന്ന് അകലുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേണ്ടത് ഇതൊരു അഡിക്ഷനാണ്, തിന്മക്കൊരു അടിമത്തമാണ്, ലഹരിയാകുമ്പോൾ പ്രത്യേകിച്ചും. ഇനി കഴിക്കില്ല എന്നൊക്കെ പറയും, പിന്നെ സമയമാകുമ്പോൾ വീണ്ടും പോകും. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററാണ് ഇപ്പം മുന്നിലുള്ളൊരു നല്ല പരിഹാരം. പെരിന്തൽമണ്ണയിലുണ്ട് ഡി അഡിക്ഷൻ സെൻറ്റർ. നമ്മൾ 21 ദിവസമാണ് അവിടെ താമസിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒന്നാമത്തത് അവിടെ എന്ത് ചെയ്യില്ല, ഇത്രയും ദിവസങ്ങൾ അവർക്ക് മദ്യം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കും, ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. പിന്നെ അവർക്ക് ശരിയായ ഒരു ദീനീ ജീവിതം 21 ദിവസം കൊണ്ട് അവർക്ക് സാധ്യമായി കിട്ടും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവിടെ പ്രത്യേകമായ ആളുകളുണ്ട്. ധാരാളം മദ്യപാനികളായ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരിന്നൊക്കെ കുറേ ജീവിതാനുഭവങ്ങൾ കിട്ടും, സ്വയം മാറാനുള്ളൊരു പ്രചോദനമുണ്ടാകും. അങ്ങനെ അതിന് ശേഷം ആ തിന്മയിലേക്ക് പോവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുത്താൽ പൂർണ്ണമായും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മാറ്റം പ്രദാനം ചെയ്യണം.
0: ഐ മീൻ, ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ഒരു ഭാഗം ഒന്നുകൂടി വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വ്യക്തികളോട്, അവർ ചെയ്യുന്ന തിന്മകളോട് നമുക്ക് പ്രതിഷേധമുണ്ടായിരിക്കെ തന്നെ ആ വ്യക്തികളോട് കുറച്ചും കൂടി അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമാണ്. അവർ രോഗികളാണ്. ഓരോ അഡിക്ഷന് വിധേയനായ വ്യക്തിയും രോഗിയാണ്. പലപ്പോഴും അവരോട് ഒരു കോപത്തോടെയും പ്രതിഷേധത്തോടെയും മാത്രം ഇടപെടുകയും അവരും നമ്മളും തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിൽ, ഇവരെ പരിവർത്തിപ്പിക്കുന്നതിൽ പലപ്പോഴും ഉള്ള തടസ്സം. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം ഇടപെടുക എന്നുള്ളത് കൃത്യമായി സംഭവിക്കണം. രണ്ടാമത്തൊന്ന്, ഇങ്ങനത്തെ ആളുകളെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇവരെ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ടാസ്ക് ആയിരിക്കും, കുറച്ചുകൂടി വലിയ അധ്വാനമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനാണ്.

0: ഇല്ല, പിടിക്കാൻ ആളില്ല, വെക്കാൻ ആളില്ല എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പറയാം. ക്യാൻസർ വന്നാൽ കൊണ്ടുപോകാനാരുള്ളത്? നമ്മളുള്ളത്. അതിന് ഒരു സംവിധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ, വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ നിന്നുമൊക്കെ ഇത്തരം ചില വളരെ ശക്തമായ ഇടപെടലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും അല്ലേ? പലപ്പോഴും ഇവർ ലഹരി ഉപയോഗിച്ച് അങ്ങനെ തളർന്നുറങ്ങണ സമയം നോക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടാണ് ഇവിടെ ന്യൂ ഹോപ്പിലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുള്ളത്. പ്രായോഗികമായി സ്വീകരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞതാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ തന്നെ വന്ന എത്രയോ ഇത്തരം കേസുകൾക്ക് ഇങ്ങനെ ഗൈഡ് ലൈൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇത്തരം ആളുകൾ അവരെ ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ശരിയാകും. പക്ഷേ ഇവിടെ വന്ന് ശരിയായി, പിന്നീട് അവരെ നമ്മൾ ഏറ്റെടുത്ത് അവർക്കുള്ള ഫോളോ അപ്പാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആ സാഹചര്യവും ചിലപ്പോൾ ആ നാട് നമ്മൾ വിടേണ്ടി വരും, ആ നാട് നമ്മൾ വിട്ട് വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും, വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അയാളുടെ ആ ജോലി ആ തൊഴിൽ മേഖല ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ എനിക്കറിയാം, ഒരു സഹോദരൻ, അദ്ദേഹം ദീർഘദൂര ലോറി ഡ്രൈവറായിരുന്നു, ഇങ്ങനത്തെ ഒരു അഡിക്ഷനിൽ പെട്ടു. മോളെയും പിന്നെ ഭാര്യയെയും ഒക്കെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കടന്ന രീതിയിൽ തന്നെ, മോളടുത്തേക്ക് വരെ ലഹരിയിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനത്തെ ഒരു ഘട്ടെത്തിയപ്പോഴാണ് ആ സഹോദരി സ്വന്തം വീട്ടിലേക്ക് പോയതും ഈ വിഷയം ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ അടുത്തൊക്കെ പറയുന്നതും. അങ്ങനെ ആ സഹോദരനെ അവിടുന്ന് എടുക്കുകയും അദ്ദേഹത്തെ നാട്ടിലെ സന്നദ്ധരായ ആളുകൾ ഇടപെട്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ച ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കുകയും പിന്നീട് അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ തൊഴിലിടം തന്നെ മാറി മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചില വ്യക്തമായ പരിഹാരങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ആ സഹോദരിയോടുള്ള മറുപടിയുടെ ഒരു ചേർത്തുവെക്കലായി തീർച്ചയായും ഓർമ്മിപ്പിക്കാനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, എൻ്റെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കളുമായി ഞാൻ തീരെ സംസാരിക്കാറില്ല. കാരണം അവരുമായി ബന്ധപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അവരെനിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ബന്ധപ്പെടാൻ പോകാറില്ല. എന്നാൽ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമല്ല, പകയില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. വീണ്ടും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാത്തത്. പക്ഷേ മിണ്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു ദീനിൽ അത് അനുവദിക്കപ്പെട്ടതല്ല, അതെൻ്റെ നിസ്കാരത്തെ ബാധിക്കോ, ഇങ്ങനത്തെ ആളുകളെ അകറ്റി നിർത്താൻ പറ്റുമോ, അവർ മിണ്ടിയാലും അടുത്താലും പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ കുറേ വിഷമത്തിലൂടെയാണ് ഞാൻ പോകുന്നതെന്നാണ് ഒരു ശ്രോതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആരിസ് മൗലവി നൽകിയ ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
1: ഞാൻ പറഞ്ഞ ഇതൊന്നും ഒരു പ്രായോഗികമല്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ അവരോട് പെരുമാറി നമ്മൾ ശീലിക്കണം, അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് എന്താപ്പോൾ അത് അങ്ങനെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ അവരോടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുക? നമ്മൾക്ക് ഒരു കേൾവിക്കാരി ആവാലോ നല്ലേ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് മിണ്ടാതെ കേൾക്കുക, ഇഷ്ടമുള്ളത് നമ്മൾ പ്രതികരിക്കുക. അങ്ങനത്തെ ഒരു നിലപാടിൽ നിന്നാൽ പോരെ. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആ ബന്ധം വളരെ അധികം ഇൻറ്റിമേറ്റായിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ചില സ്വഭാവക്കാരായി അവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരികയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെ ഉള്ളു തുറന്ന് സംസാരിക്കും, ഉള്ളിലെല്ലോ കാര്യങ്ങൾ അവരോട് പറയും, അപ്പം അതിന് ചില കാര്യങ്ങൾ അവരെടുക്കും, അത് പിന്നീട് അവരുപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രകൃതി നമ്മളെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ അനിവാര്യ കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വിളിക്കുക, നമുക്കൊരു സന്തോഷം ഉണ്ടായി അപ്പോൾ അവരെ വിളിച്ചറിയിക്കുക, ആ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് വരും ഒന്ന് പറയുക, അതിനെ അവരെങ്ങനെയും വ്യാഖ്യാനിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. അവർക്കൊരു സന്തോഷം ഉണ്ടാകുമോ എന്ന് നമ്മളൊന്ന് വിളിക്കുക, ആ എന്തൊക്കെ വർത്താനം അങ്ങനെ അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്, ആ മോൾക്ക് നല്ല പിന്നെ സമ്മാനമൊക്കെ കിട്ടിയല്ലേ, ആ പരീക്ഷയിൽ ഇത്രാമത്തെ റാങ്ക് കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഒരു വിരോധമുള്ളതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാറിയോ, അപകടകരമല്ലാത്ത സംസാരങ്ങളും ആശയവിനിമയങ്ങളും നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മിണ്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല, അതേപോലെ തന്നെ നമ്മുടെ ആ ബന്ധം ശരിയായി നിലനിർത്താനും പറ്റുമെന്നതാണ്. പ്രായോഗികമായി എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നവനാണ് മുസ്ലിം, വിട്ടു നിൽക്കുന്നവനല്ല. ആളുകളുമായി ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ്. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനല്ല, ജനങ്ങളോട് പെരുമാറുകയും ആ പെരുമാറ്റങ്ങളിൽ നിന്ന് വിഷമങ്ങളെ സഹിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ആ ആശയം തന്നെയായിരിക്കും സ്വീകരിക്കാനും നല്ല.
0: നമ്മൾ പിന്നെ ഇവിടെ അരിസ്മലി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വ്യക്തിയുമായി അകലുന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടതോ ആലോചിക്കേണ്ടതൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ പറയുന്നു, നബിയെ, ഞാൻ അവരോട് നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് മോശമായി പ്രതികരിക്കുന്നു, ഞാൻ അവരോട് എന്താ പറയുക പിന്നെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, അവരെൻ്റെ അടുത്ത് നിന്ന് ബന്ധം മുറിച്ചു പോകുന്നു, കുടുംബ ബന്ധം മുറിച്ചു പോകുന്നു, ഇങ്ങനെ നല്ലത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരെന്നോട് മോശമായി ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്, നീ ആ ഒരു പിന്നെ നന്മകളിൽ തന്നെ തുടരുമ്പോൾ നിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു മലക്കിൻ്റെ സാന്നിധ്യമുണ്ട്, സഹായം നിനക്കുണ്ടാകും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ ആശയം എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് എന്നത് തന്നെയാണ്. എന്നാൽ ഇവരെടുത്ത് ബന്ധപ്പെടുമ്പോഴൊക്കെ നമ്മളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഇടപെടലുകളിൽ പ്രയാസങ്ങളുണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നം അതിലുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളോട് മാത്രമേ ഉള്ളൂ അവരങ്ങനെ, അതല്ല പൊതുവായിട്ട് അവരങ്ങനെയാണോ, പൊതുവായിട്ടെല്ലാവരോടും അവരങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇനി നമ്മളോട് മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്കതിലെന്തെങ്കിലും റോളുണ്ടോ, നമ്മുടെ രീതിയോ ശൈലിയോ അതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ പ്രശ്നം നമ്മൾ കാണുകയില്ല. അത് കുറച്ചും കൂടിയും സ്വയം ഒരു വിമർശനാത്മകമായി തന്നെ വിലയിരുത്തിയാലേ അത് കിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മളടുത്തൊരു പ്രശ്നമല്ല, നമ്മൾ ക്ലീനാണ്, വളരെ വ്യക്തമാണ്, ഒരു വിഷയമല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പ്രശ്നമുള്ളൂവെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസ് നമ്മൾക്ക് വളരെ വ്യക്തമായി വരികയാണ്. മാത്രമല്ല ആ ഒരു സബറിന് അർഹമായ പ്രതിഫലം കിട്ടും. എന്തായാലും മിണ്ടാതിരിക്കുക എന്നുള്ളത് പരിഹാരമല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരോടുള്ള അറ്റാച്ച്മെൻറ്റ്, അവരോടുള്ള അടുപ്പത്തിൻ്റെ തോത് അതൊക്കെ നമുക്ക് ചുരുക്കാം. എല്ലാവരോടും ഒരേപോലെ എപ്പോഴും നമ്മൾ ഇടപെടില്ലല്ലോ. ഓരോരുത്തരോടും നമുക്ക് ചില ആളുകളോട് ഒരു ഇൻറ്റിമസി തോന്നാം, തോന്നാതിരിക്കാം, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഒരാളോടും മിണ്ടാതിരിക്കുകയോ അകലുകയോ ചെയ്തുകൂടാ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. 3 രാത്രിയും 3 പകലും അല്ലെങ്കിൽ 3 രാത്രിയിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ പിന്നീട് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. 1 വർഷത്തോളം ആണ് ആ പിണക്കം നീണ്ടതെങ്കിൽ അന്നമ സഫക ദമഹു, അവൻ്റെ രക്തം ഒഴുക്കിയവനെ പോലെയാണ്, അവനെ രക്തമൊഴുക്കിയവനെ പോലെയാണ്, അവൻ്റെ നേരെ ആക്രമണം നടത്തി രക്തമൊഴുക്കിയവനെ പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിങ്കിലേക്ക് അമലുകളുയരും. ആ സമയത്ത് രണ്ടാളുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ ലഹരി ബാധിതരോ, അവർ ലഹരി ഉപയോഗിക്കുന്നവരോ, വ്യഭിചാരികളോ, മദ്യപാനികളോ, പലിശക്കാരോ ഒന്നും ആയിട്ടല്ല. നേരെ മറിച്ച് ഫക്കാന ബൈനഹു ബൈന അഖീഹി ഷഹ്നാഉ, അവനും അവൻ്റെ കൂട്ടുകാരനുമിടയിൽ ചില ശത്രുതകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ കാരണമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ ശരിയാകുന്നത് വരെ അവർ തമ്മിലുള്ള ബന്ധം ശരിപ്പെടട്ടെ എന്നിട്ട് നോക്കാമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുള്ളത്. അള്ളാഹു അങ്ങനെയാണ് പറയാമെന്നാണ് പ്രവാചക തിരുമേനി നമ്മെ ഓതി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അരിസ്മലി പറഞ്ഞതുപോലെ അവർ പിന്നെ മിണ്ടാതെ നടക്കുന്ന രീതി നിർബന്ധമായി അവസാനിപ്പിക്കണം. എത്ര സമയം മിണ്ടണം, എത്രത്തോളം ഇടപെടണം എന്നതൊക്കെ അവരുടെയും കൂടി ഒരു ഇഷ്ടമാണ്. എന്തായാലും കൂടുതൽ ഇടപെടാനും അടുക്കാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതിൽ തിരിച്ച് മോശമായി പ്രതികരിച്ചാലും നമുക്ക് വേറെയും അതിൽ ദീനിയായ ഗുണങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കി പോകുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി ഗുണപരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കുറേ കൂട്ടുകാരികൾ സ്ത്രീകൾ ഒരു ഒരുമിച്ച് കൂടൽ സംഘടിപ്പിച്ചു, ഒരു മീറ്റപ്പ് വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരത്താണ് ഈ പ്രോഗ്രാം. എൻ്റെ ഭർത്താവ് എന്നെ ആ വിഷയത്തിൽ പറഞ്ഞു വിട്ടില്ല. അദ്ദേഹത്തിന് അതിൽ മടി. കാരണം ഒരു മഹറമില്ലാതെ എങ്ങനെ പോകുമെന്നതാണ് അദ്ദേഹം ഉന്നയിച്ച സംശയം. അന്യരുമായി അനാവശ്യമായി ഇടപഴകുവാൻ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ, അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ വിലക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അവരുടെ ഒരു സംശയം. നമുക്ക് ആദ്യം ആരിസ് മൊലിവയെ ഒന്ന് കേൾക്കാം.
1: നമ്മുടെ ഈ സഹോദരി ചോദിച്ച ചോദ്യം അനുസരിച്ച് എന്താ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിലിപ്പോൾ എന്തിനപ്പോൾ തടസ്സം പറയേണ്ട കാര്യം, പങ്കെടുക്കാലോ. പിന്നെ കുറഞ്ഞ ഒരു വഴിദൂരാണുള്ളത്, അവിടേക്ക് ഒന്നും പോകണമെങ്കിൽ ഒരു ഒരു മഹറം കൂടെ ഉണ്ടായാലേ പറ്റൂ എന്ന് നിർബന്ധം പറയേണ്ട കാര്യമില്ല. ഈ ചോദിച്ച ചോദ്യപ്രകാരം പ്രശ്നമല്ല. പക്ഷെ എന്തുകൊണ്ട് ഭർത്താവ് അത് അനുവദിക്കുന്നില്ല എന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് അനുവദിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഗാർഡിയൻ ഉണ്ട്, ഒരു രക്ഷിതാവ് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക്. അരിജാല കവ്വാമുൻ അൽ നിസാ. പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരാണ് രക്ഷാധികാരി, അത് വാപ്പയാവാം, ജ്യേഷ്ഠനാവാം, ഭർത്താവാകാം. അപ്പോൾ അവരൊരു പെർമിഷൻ തരുന്നില്ലെങ്കിൽ അതിന് പിന്നീടൊരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതിൽ നമുക്കെന്തെങ്കിലും സുരക്ഷിത പ്രശ്നങ്ങളുണ്ടാവാം, നമ്മളെ വിശ്വാസക്കുറവുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതെന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കലായിരിക്കും ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നാണ് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു മുടക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ നീ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകണ്ട പറഞ്ഞാൽ ഇപ്പം ഞാൻ പോകാതൊക്കെയോട് ഇപ്പം എന്തൊരു പ്രശ്നമുള്ളത്, ഒരു വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സമ്മതമില്ലെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അതിനും കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലായ അനുസരിച്ച് മറുപടിയാണ് ഈ പറയുന്നത്. വിശദമായി പറയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
0: അതെ, ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം വിലക്കുന്നു എന്നതിന് അദ്ദേഹത്തിനൊരു സൈഡ് ഉണ്ടാകും, സ്വാഭാവികമായൊരു സൈഡ് ഉണ്ടാകും. അതൊരു മഹറമിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ മഹറം ഇല്ലാതെ യാത്ര ചെയ്യാവുന്നൊരു ദൂരപരിധി അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒറ്റക്ക് അങ്ങനെ യാത്ര പോകാത്ത ആളോ, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റക്ക് യാത്ര പോയാൽ ഇന്നൊരു പ്രശ്നം ഉണ്ടാകും എന്ന് ഭർത്താവ് ഭയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരം ചില തടസ്സവാദങ്ങൾ പറയാനുള്ള ന്യായമുണ്ട്. എന്തായാലും ഇവിടെ പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇത് വളരെ ചെറിയ ദൂരമാണ്, ആ ദൂരത്ത് ഭാര്യയെ വിട്ട് ആ സമയം കഴിയുമ്പോൾ പോയി എടുത്താൽ മതി, ഇതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അതല്ല ഇനി കൂടെ പോകാൻ ഭർത്താവിന് പറ്റില്ല, അദ്ദേഹം വിദേശത്താണ് അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ്. ഈ സഹോദരിയുടെ ആങ്ങളമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അങ്ങനെയും പ്ലാൻ ചെയ്യാം. പലപ്പോഴും പരസ്പരം ഒന്ന് ധാരണയാക്കി പ്രായോഗികമായ രൂപങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, കല്യാണം കഴിഞ്ഞ 5 വർഷമോ 4 വർഷമോ ആയി നിൽക്കുന്ന ആളുകൾ വളരെ പരാജയമാണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്താണ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന, വാശി പിടിക്കുന്ന സാഹചര്യം. ഇപ്പം ഇത് തന്നെ ഈ ഭർത്താവ് അതങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് ഉപരിക്ക് ഇഷ്ടമല്ല, വേണ്ട എന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു പോകാൻ പറ്റില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യത്താൻ വന്ന് പറഞ്ഞുതരാം. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്, എൻ്റെ കൂടെ 7-ാം ക്ലാസ് പഠിച്ച മറ്റേ അവർ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അവൾ വരുന്നു, അന്നെന്തായിരുന്നു ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എന്തായാലും പോകാത്തത്, എന്തായാലും സമ്മതിക്കാത്തത്, പിന്നെ അയാൾക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണ്ടല്ലോ, നിനക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണമല്ലോ, അതെന്താ അങ്ങനെ. ഇതൊക്കെ ശൈത്താൻ്റെ പരിപാടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനെ പ്രായോഗികമായി സമീപിക്കുക എന്നുള്ളത് കൂടി ഇതിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നത് തീർച്ചയായും പറയേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണമായി പറയാൻ തോന്നുന്നത്. മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. തൗഹീദിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ മാലമൗലിദുകൾ, അതുപോലെ തന്നെ ഖബറുകൾ തേടിയുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള മരണാനന്തര ചടങ്ങുകളിലെ ചില ഇസ്ലാമികമല്ലാത്ത രീതികൾ, ഇതൊക്കെ ഉള്ളൊരു കുടുംബത്തിലേക്ക് എൻ്റെ വിവാഹം ആലോചിച്ചിരിക്കുന്നു. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ പറ്റുമോ, ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നുള്ളതാണ് ഈ ചോദ്യവും. ഈ ചോദ്യകർത്താവിനോടുള്ള പ്രതികരണവും ഒക്കെ പീസറുടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായി എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മളത് നേരത്തെ നൽകിയ മറുപടി ആർക്കൈവ്സിൽ നിന്ന് സ്നേഹക്കൂടിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ലഭ്യമാക്കുകയാണ്. നമുക്ക് ആരിസ് മൗലവിയെ കേൾക്കാം.
1: വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്, അതായത് വിവാഹ സമയത്ത് നമുക്കുണ്ടാകുന്ന വിയോജിപ്പുകൾ നമ്മുടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കും. അതായത് നമ്മളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിയോജിപ്പ്, ഒരു ആശങ്ക ഉണ്ടാവും. ആ കുടുംബം ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബമാണോ, ആ കുടുംബം വെറുതെ നമ്മളൊരു സ്നേഹമില്ലാത്ത കുടുംബം, ഇതേപോലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എന്താ അറിയോ, ഒരു അന്ധവിശ്വാസവും അനാചാരവും ഉള്ളൊരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ എൻ്റെ ജീവിതം എങ്ങനെ പ്രായോഗികമായി വിജയിക്കും എന്നൊരാശങ്കയോടുകൂടെ ആ വിവാഹത്തിലേക്ക് ഇറങ്ങാതെക്കാൽ ഒരാൾ ചിലപ്പോൾ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ തൻ്റെ ആദർശം കാത്തു സൂക്ഷിക്കുക മറ്റുള്ളവരെ ആദർശത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ അപൂർവമായി ഉണ്ടായേക്കാം. പക്ഷെ ഇത്തരമൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടാൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി നിന്നാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, അത്തരം മദ്രസകളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസവും ആദർശവും നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വേറെ എന്ത് നമ്മൾ ഉപേക്ഷിച്ചാലും ആദർശപരമായ കാര്യങ്ങളുടെ യോജിപ്പ് വിവാഹത്തിൽ ഏറ്റവും ഒന്നാമതായി പരിഗണിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആദർശം നമ്മൾ ഒരിക്കലും പണയം വെക്കില്ലെന്നും മാറ്റിവെക്കില്ലെന്നുമുള്ള ശക്തമായ നിബന്ധന മുന്നിൽ വെച്ചുകൊണ്ട് അത് പാലിച്ചു പോകാൻ നമുക്ക് മാനസികമായി കരുത്തുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റും. വിവാഹം കഴിക്കുന്ന ആൾ എന്തായിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളാകുന്നതാണ് നിങ്ങൾക്ക് ഭാവിക്ക് നല്ലത്.
0: തീർച്ചയായും ഇത് പലപ്പോഴും ഈ കല്യാണം അത് കാണുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വെറും ഒരു ചടങ്ങായി പോകുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് രീതികളാണ്. ഒന്ന്, പ്രണയത്തിൻ്റെ പേരിൽ കാലങ്ങളോളം അവിശുദ്ധമായ രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ട്, വളരെ പൊടുന്നനെ ഒരു വീട്ടിൽ ചെല്ലുന്നു, പേര് ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, പഠിച്ച മാർക്ക് ചോദിക്കുന്നു, ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഓക്കെ റെഡി എന്ന് പറയണേ. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ 5 ദിവസത്തിന് വന്ന് പാഞ്ഞു വന്ന് പെട്ടെന്ന് ഓടിപ്പോയി കണ്ട്, ഇങ്ങനെ ഇത്തരം ഈ രണ്ട് രീതികളിലും തീർച്ചയായും വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് അനിസ്ലാമികമാണ്, അധാർമികമാണ് എന്ന ഗൗരവം അതിനുണ്ട് എന്നതോടൊപ്പം തന്നെ രണ്ടാമത്തതിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ചു അപകടങ്ങളുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ലാസ്റ്റ് ഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതായത് ആർജവത്തോടെ നമുക്ക് നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയണം. അതിൻ്റെ പേരിൽ മുടങ്ങുന്ന ബന്ധങ്ങൾ മുടങ്ങും സ്വാഭാവികമായും. പിന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ എന്താ പറയുക, അത് ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ദുന്യാവ് മാത്രം നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അത് നഷ്ടപ്പെട്ടോട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല പർദ്ദയുള്ളൊരു കുട്ടിയാണ്, എനിക്ക് പർദ്ദയിൽ തന്നെ തുടരണം എന്ന് ഇന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമികമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, എൻ്റെ ഭാര്യ പർദ്ദ ധരിക്കുന്ന ഒരു കുട്ടിയാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാക്കേണ്ടതാണ്. ജോലി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പരസ്പരം പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ് അല്ലേ. ഇല്ലെങ്കിൽ പിന്നീടത് വലിയ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് തുറന്ന സംസാരത്തിന്, പറയാനുള്ളത് പറയുന്ന തുറന്ന സംസാരത്തിന് ഈ പെണ്ണ് കാണൽ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായി പറയാനും സംസാരിക്കാനും ധാരണയാക്കാനൊക്കെ പറ്റും. മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രൂപമാണ് തീർച്ചയായും നമുക്ക് ഗുണപരമാകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹക്കൂടലാണെങ്കിലും അല്ലിജാബയിലെ ഇത്തരം ചോദ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഒക്കെ കേവലമായ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കുറേ പ്രശ്നങ്ങളെ ചുരുക്കി അവതരിപ്പിച്ച് ആ കേൾവിയിൽ നിന്നും ആ വായനയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആത്യന്തികമായ ഒരു ഉത്തരമായി അതിനെ കാണുന്നതിന് പകരം ആ ഉത്തരം കേട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ച് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്ഷമാപൂർവം അത് അയച്ച് അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന്, അതല്ല അത്രയും അത്യാവശ്യമാണ്, പൊടുന്നനെ കിട്ടേണ്ടതാണെങ്കിൽ വളരെ അർജൻ്റാണെന്നുള്ളത് ചോദ്യത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈയൊരു സന്ദേശം, ഈയൊരു പീസ് റേഡിയോ എന്നുള്ള ഈയൊരു വലിയ ദൗത്യം, അത് നമുക്ക് എത്ര പേർക്ക് എത്തിക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ, ബന്ധത്തിൽ, സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഓരോ എപ്പിസോഡുകളിലും കുടുംബവുമായി ബന്ധപ്പെട്ട ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി സ്നേഹക്കൂട് മാറാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടത് പുകയില മണക്കുന്ന ബെഡ്റൂം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ എന്നുള്ളതായിരുന്നു. നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് താജുദ്ദീൻ സ്വലാഹി, ഹാരിസ് ബിൻ സലീം.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ അവസാന പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനാ പഠനങ്ങളിലൂടെ കയറി വന്ന് ആരോഗ്യ വിചാരം പരിപാടികളും സ്വരവും അതുപോലെ തന്നെ നുറുകുകളും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കേട്ട് കേട്ട് അവസാനം ഇനി നമ്മൾ വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന നമ്മുടെ മതപരവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ പ്രോഗ്രാമിൽ എന്നത്തെയും പോലെ ബഹുമാനായ അബ്ദുൽ മാലിക് സൽഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സിയാദത്തു സിഖാത്ത് എന്ന വിഷയത്തിൻ്റെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം, നമുക്ക് ശ്രദ്ധിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന ഈ തുടർ പരിപാടിയിൽ ഉസൂലുൽ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനമായ സിയാദത്തു സിഖാത്ത് അഥവാ സ്വീകാര്യന്മാരായ റാവിമാർ, റിപ്പോർട്ടർമാർ ഉദ്ധരിക്കുന്ന മറ്റു റിവായത്തുകളിൽ കാണാത്ത അധികമായ വാചകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രവിച്ചത്. ഇത്തരം സിയാദത്തുകൾ അഥവാ വർദ്ധനവുകൾ റിപ്പോർട്ടർമാരിൽ നിന്ന് അതിൻ്റെ സനദിലും അഥവാ പരമ്പരയിലും മത്തിനിലും അഥവാ ഹദീസിൻ്റെ ആശയത്തിലുമെല്ലാം കടന്നുവരും. അതിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നിങ്ങനെയുള്ള ചില സംഗതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇതേ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാരുടെ ചില നിലപാടുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ, ഇബ്നു സലാഹ് എന്ന് പേര് നമ്മൾ കേൾക്കുമ്പോൾ ഉസൂലുൽ ഹദീസിൻ്റെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതും വളരെ പ്രസിദ്ധവുമായ ഒരു നാമമാണ് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും കാരണം ഉസൂലുൽ ഹദീസിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥരചന വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇദം പ്രഥമമായി നിർവഹിച്ച ഒരു വ്യക്തിയാണ് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ഉലൂമുൽ ഹദീസ് എന്ന ഗ്രന്ഥം, അത് മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്ന പേരിലും പ്രസിദ്ധമാണ്. ആ ഗ്രന്ഥത്തിലൂടെയാണ് പിൽക്കാലത്ത് വന്ന ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അവരുടെ മൻഹജ് രീതിശാസ്ത്രം രൂപീകരിച്ചതും അപ്രകാരം ഹദീസിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു നാമ്പ് മുളപൊട്ടുന്നതിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാരണം ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അദ്ദേഹം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സിയാദത്ത് സിഖാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം ഈ ഇനത്തെ മൂന്ന് വിഭാഗമായി, മൂന്ന് തരമായി കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. ബിഹസബി ഖബൂലിഹ വറദ്ദിഹ, അതിനെ സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതുമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായിട്ടാണ് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ഇതേ ഒരു വിശദീകരണം തന്നെയാണ് ഇമാം നവവിയും അദ്ദേഹത്തിൻ്റെ ഇഖ്തിസാറിൽ അഥവാ ഉലൂമുൽ ഹദീസിനെ, ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഉലൂമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തെ ഇമാം നവവി ഷോർട്ടാക്കി മുഖ്തസറാക്കിയിട്ടുണ്ട്. അതിലും ഇമാം നവവിയും ഈ ഒരു തഖ്സീമിനെ, ഈ ഒരു വിഭജനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പോന്നിട്ടുള്ളത്. എന്താണ് ആ വിഭജനം? അഥവാ ഒരു റാവി മറ്റുള്ള റാവിമാർ ഉദ്ധരിക്കാത്ത ഏതെങ്കിലും ഒരു വാക്കോ ഒരു ആശയമോ അമിതമായി കൊണ്ട് ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ വിധി എന്താണ് എന്നതാണ് ഇവിടെ സംസാര വിഷയം. അതിനെയാണ് പണ്ഡിതന്മാർ വർഗീകരിക്കുന്നത്. അതിലൊന്ന് മൂന്നായിട്ടാണ് അവർ തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തത് സിയാദത്തുൻ ലൈസ ഫീഹ മുനാഫാതുൻ ലിമാ റവാഹു സഖാതു അവിൽ ഔസഖ്. സിയാദത്തുണ്ട്, വർദ്ധനവുണ്ട്. അതേസമയം വർദ്ധനവിൽ ഒരിക്കലും ഈ റാവിയേക്കാൾ, റിപ്പോർട്ടറേക്കാൾ ഫിഖത്ത് കൊണ്ടും അഥവാ സ്വീകാര്യത കൊണ്ടും എണ്ണം കൊണ്ടുമൊക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ വന്ന ആശയത്തിനോ വാക്കിനോ എതിരാകാത്ത ഒരവസ്ഥ. ഒരു റാവി ഒരു സിയാദത്ത്, ഒരു വർദ്ധനവ് ഒരു ഹദീസിന്റെ റിവായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ റിവായത്തിൽ കൊണ്ടുവന്ന സിയാദത്ത് വർദ്ധനവ് അയാളേക്കാൾ സിഖത്തായ, അയാളേക്കാൾ പ്രബലനായ, അയാളേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിന് എതിരാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവസ്ഥ. ഈ അവസ്ഥ പ്രകാരമുള്ളതാണെങ്കിൽ ഫഹാദിഹി യഹുക്കുമുഹ അൽ ഖബൂലു, ഇത്തരത്തിലുള്ള സിയാദത്തുകളാണെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ലിഅന്നഹ കഹദീസിൻ തഫറദ ബിറിവായതി ജുംലത്തിഹി സിഖത്തു മിന സിഖാത്. സിഖത്തുകളിൽപ്പെട്ട, സ്വീകാര്യന്മാരായ റാവിമാരിൽപ്പെട്ട റാവിമാർ ഒരു റിവായത്തിലെ ഏതെങ്കിലും ഒരു വാചകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇതിന് സാദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിയാദത്ത് ഖബൂലാണ്, മഖബൂലാണ്, സ്വീകാര്യമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒന്നാമത്തെ കാരണം. അഥവാ ഈ റിവായത്ത് ഒരിക്കലും അദ്ദേഹത്തെക്കാൾ സിഖത്തുകളായ, സിഖാത്തുകളും ഔസഖുകളുമായ റാവിമാർ പറഞ്ഞ ഹദീസിന് എതിരാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അവസ്ഥ, സിയാദത്തുൻ മുനാഫിയത്തുൻ ലിമാ റവാഹു സിഖാത്ത് അവിൽ ഔസഖ്. ഈ ഹദീസ് ഈ റാവി ഉദ്ധരിച്ചപ്പോൾ അതിലുള്ള സിയാദത്ത് വർദ്ധനവ് ഈ റിപ്പോർട്ടറേക്കാൾ സ്വീകാര്യന്മാരായ, സിഖത്തുകളായ, ഹിഫുള്ള, പാണ്ഡിത്യമുള്ള, എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്ന അവസ്ഥയുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇങ്ങനെ എതിരായി വരുന്ന അവസ്ഥയാകുമ്പോൾ അതിനെ ഷാദ് എന്ന ഹുക്കുമിലേക്കാണത് പോവുക. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഷാദ് എന്ന് പറഞ്ഞാൽ മാ റവാഹു സിഖ ഖിലാഫൻ ലിമൻ ഔസഖ മിൻഹു. ഒരു സിഖത്തായ, സ്വീകാര്യനായ റാവി തന്നെക്കാൾ കൂടുതൽ സ്വീകാര്യനായ റാവിക്കോ അല്ലെങ്കിൽ റുവാത്തുകൾക്കോ എതിരായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് നമ്മൾ ഷാദ് എന്ന് പറയുക. അപ്പോൾ ഈ സിയാദത്ത് സിഖാത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അവസ്ഥ ഷാദുമായി കൊണ്ട് സാദൃശ്യമുണ്ടാകുന്നതായത് കൊണ്ട് തന്നെ ഷാദായ ഹദീസുകൾ സഹീഹിന്റെ ഷർത്ത് പ്രകാരം ഒക്കാത്തതായത് കൊണ്ട് തന്നെ ഹദീസ് ലൈഫ് ആകുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഫഹാദി ഹുക്മുഹ അർറദ്ദു, ഇത്തരത്തിലുള്ള സിയാദത്തുകൾ വന്ന റിവായത്തുകൾ റദ്ദ് ചെയ്യേണ്ടതാണ് അഥവാ തള്ളപ്പെടേണ്ടതാണ്, സ്വീകാര്യമല്ല. ഇനി മൂന്നാമത്തെ ഒരവസ്ഥ, സിയാദത്തുൻ فيها نوع منافات لما رواه الثقات او الاوثق ഈ സിയാദത്ത് ഈ വർദ്ധനവ് നേർക്കുനേരെ പൂർണ്ണമായുമുള്ള ഒരു എതിരാവലല്ല. അതേസമയത്ത് നഴു മുനാഫാത്ത് എതിരാകുന്നതിൻ്റെ ഒരു ഭാഗം അതിലുണ്ട്. ഒരു നിലക്ക് നോക്കിയാൽ എതിരാകും, പക്ഷെ പൂർണ്ണമായും എതിരാകുന്ന അവസ്ഥയല്ല ഉള്ളത്. അതേസമയത്ത് അതിൽ എതിരാകുന്ന ചില വശങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. രണ്ട് രീതിയിൽ ഇത് വരാം. ഒന്ന് തഖയ്യുദുൽ മുത്തലഖ്, മുത്തലഖായി അഥവാ ഒരുപാട് റാവിമാർ ഉദ്ധരിച്ച ഹദീസിൽ, സിഖാത്തുകൾ ഉദ്ധരിച്ച ഹദീസിൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ വിധി ആമാണ്, മുത്തലഖാണ്, നിരുപാധികമാണ്. അങ്ങനെ നിരുപാധികമായി പറഞ്ഞ ഒരു വിധിയെ സംബന്ധിച്ച് ഒരു റാവിയുടെ റിവായത്തിൽ ഒരു സിയാദത്ത് വന്നു, ആ മുത്തലഖായി പറഞ്ഞതിനെ മുഖയ്യതായി പരിമിതമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നിലക്ക് നോക്കിയാൽ എതിരാണെങ്കിലും മൊത്തത്തിൽ എതിരല്ല. രണ്ടാമത് തഖ്സീസുൽ ആം, പൊതുവായി പറഞ്ഞ ഒരു നിയമം. അധിക ആളുകളും ഉദ്ധരിച്ച ഹദീസിൽ ആ നിയമം പൊതുവായി പറഞ്ഞതാണ്. അതേസമയത്ത് പ്രത്യേകമായ ഈ റാവി ഉദ്ധരിച്ച ഹദീസിൽ ആ നിയമം ഖാസായ അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്, അഥവാ അദ്ദേഹത്തിൻ്റെ സിയാദത്ത് അങ്ങനെയാണ്. അപ്പോൾ അസലിൽ ഇല്ലാത്ത ഒരു നിയമത്തിൽ വരുന്ന ഏത് വസ്തുക്കൾക്കും ഏത് രീതികൾക്കും സിയാദത്ത് എന്ന് പറയും. അത് സനദിലുമുണ്ടാകാം മത്തിലുമുണ്ടാകാം. അപ്പോൾ ഇവിടെ ആമായി വന്നിട്ടുള്ളൊരു കാര്യത്തെ ഖാസാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിയാദത്താണ്. ആ സിയാദത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ മൂന്ന് അവസ്ഥകളും പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യത്തെ രണ്ട് അവസ്ഥകളുടെയും ഹുക്മ് പറഞ്ഞു. ആദ്യത്തേത് സ്വീകാര്യമാണ്, രണ്ടാമത്തേത് സ്വീകാര്യമല്ല, കാരണം അത് ശാദിന്റെ അവസ്ഥയിലാണ് വരിക. ഇനി മൂന്നാമത്തെ അവസ്ഥ നഉ മുനാഫാത്ത് എന്നതിൻ്റെ ഹുക്മ് ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം സുക്കൂത്ത്, മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഇമാം നവവി ആവട്ടെ അതിൻ്റെ ഹുക്മ് വളരെ സ്വരീഹായി, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, വസ്സഹീഹു ഖബൂലു ഹാദിൽ ഖൈർ, ഈ മൂന്നാമത് പറഞ്ഞ ഇനവും സ്വീകാര്യമാണ് എന്നുള്ളതാണ് ശരിയായ രീതിയെന്ന്. അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളാണ് പൊതുവെ സിഖത്തുകളായ ആളുകളുടെ ഹദീസുകളിൽ വരുന്ന സിയാദത്തുകളിൽ കാണപ്പെടുന്നത്. ഇനി ഒരു സിഖത്തല്ലാത്ത, ഒരു സ്വീകാര്യനല്ലാത്ത റാവി ഒരു സിയാദത്തുമായി കൊണ്ട് വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം സിഖാത്തുകളായ ആളുകളുടെ സിയാദത്തുകൾ തന്നെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടെന്നിരിക്കെ അസ്വീകാര്യന്മാരായ അറാവിമാരെക്കുറിച്ച് അത്തരത്തിലുള്ള ചർച്ച തന്നെ ആവശ്യമില്ല. അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ വിധി. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു സിയാദത്ത് മൂന്ന് തരത്തിൽ വരാം, മൂന്നവസ്ഥയിൽ വരാം. ഒന്ന് എതിരാകാത്ത അവസ്ഥ, മറ്റൊന്ന് എതിരാകുന്ന അവസ്ഥ, മൂന്നാമത്തത് ഭാഗികമായ രീതിയിൽ എതിരാകുന്ന അവസ്ഥ, പൂർണ്ണമായും എതിരല്ല. ഒന്നാമത് പറഞ്ഞ അവസ്ഥക്ക് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഒരു ഉദാഹരണമാണ്. ഒന്നാമത് പറഞ്ഞ അവസ്ഥ എന്ന് പറയുമ്പോൾ എതിരാവാത്ത അവസ്ഥയാണ്. മിൻ തരീഖി അലി ഇബ്നു മസ്ഹർ അൻ അൽഅമശ് അൻ അബി റസീൻ വ അബി സാലിഹ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا ولع الكلب في إناء أحدكم فليغسله سبع مرات فليرقه നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ നിങ്ങൾ അതിനെ ഏഴ് പ്രാവശ്യം കഴുകുക എന്ന് ഒരു റിവായത്തുണ്ട്. ആ റിവായത്തിൽ ഫല്യുരിഖു, അവൻ അതിലെ വെള്ളം ഒഴിച്ചു കളയട്ടെ എന്ന ഒരു വാക്കുകൂടി ഉണ്ട്. അതേസമയം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള
5: അലി ബിൻ മുസ്ഹർ അല്ലാത്ത മറ്റു ഒരു റാവിയും ഫല്യുരിഖുഹു അവൻ ആ വെള്ളത്തെ ഒഴിച്ചു കളയട്ടെ എന്ന് ഒരു സിയാദത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അലി ബിൻ മുസ്ഹറിന്റെ റിവായത്തിൽ മാത്രമാണ് ഫല്യുരിഖുഹു എന്ന സിയാദത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇനി ആ സിയാദത്ത് വന്നതുകൊണ്ട് ആദ്യം പറഞ്ഞ ആശയത്തിന് എതിർ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാത്രത്തിൽ നായ തലയിട്ടാൽ ആ പാത്രം നിങ്ങൾ കഴുകണം, ആ പാത്രം കഴുകുമ്പോൾ സ്വാഭാവികമായി കൊണ്ട് സംഭവിക്കുന്നതാണ് ആ പാത്രത്തിലെ വെള്ളം ഒഴിച്ചു കളയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ആ പാത്രം കഴുകുക എന്ന് പറഞ്ഞ സ്വീകാര്യന്മാരായ ഒരുപാട് റാവിമാർ ഉദ്ധരിച്ച ഹദീസിന് അലി ബിൻ മുസ്ഹർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത് ഒരിക്കലും എതിരാകുന്നില്ല. അപ്പോൾ ഇവിടെ സിയാദത്തുണ്ട്, അതേ സമയത്ത് സിയാദത്ത് ഒരു നിലക്ക് നോക്കിയാൽ അതിൻ്റെ ബയാനാണ്, അതിൻ്റെ ഒരു കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച ഒരു സിയാദത്ത് മാത്രമാണ്, ഒരിക്കലും മുനാഫാത്ത് എതിരാകുന്നില്ല. അപ്രകാരം തന്നെ അലി ബിൻ മുസ്ഹർ സിഖത്തുമാണ്, സ്വീകാര്യനാണ്. ആ സ്വീകാരനായ അലി ബിൻ മുസ്ഹർ ഉദ്ധരിച്ച ഹദീസായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിവായത്തിൽ വന്ന സിയാദത്ത് സിയാദത്ത് സിഖത്ത് മഖബൂല, സിഖത്തിന്റെ സിയാദത്ത് ഇവിടെ മഖബൂൽ ചെയ്യപ്പെടും, കബൂൽ ചെയ്യപ്പെടും, അത് സ്വീകരിക്കപ്പെടും. അപ്പോൾ വെള്ളം ഒഴിച്ചു കളയുക എന്നുള്ള ഹദീസും സ്വഹീഹായിക്കൊണ്ട് പരിഗണിച്ച് അത് മറ്റു ഹദീസുകളെ പോലെ തന്നെ സ്ഥാനത്തിലും കഴിവിലും ഒക്കെ മറ്റു ഹദീസുകളെ പോലെ തന്നെ നമ്മൾ പരിഗണിക്കണം. രണ്ടാമത്തൊരവസ്ഥ എതിരാകുന്ന അവസ്ഥയാണ്, അഥവാ സിഖത്തിൻ്റെ സിയാദത്ത് ഔസഖിൻ്റെ റിവായത്തിനേക്കാൾ എതിരാകുന്നത്. സ്വീകാര്യന്മാരായ റാവിമാർ ഉദ്ധരിച്ച് അവർ ഒറ്റപ്പെട്ടു പോയി, അവർ മാത്രം ഉദ്ധരിച്ചൊരു വാക്കോ അല്ലെങ്കിൽ ഒരാശയമോ മറ്റുള്ളവർ ഉദ്ധരിക്കാതെ വന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്വീകാര്യന്മാരായ ആളുകൾ ഉദ്ധരിച്ച റിവായത്തുകൾക്ക് എതിരാകുന്ന അവസ്ഥയും ഉണ്ട്. അതിന് നമുക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം. യൗമ അറഫ, അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു ഹദീസുണ്ട്. ഹദീസ് പ്രകാരമാണ് യൗമ അറഫ വയവു നഹർ വഅയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിം വശുർബിൻ. അറഫ ദിവസവും യോമുൻ നഹർ, യോമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9, യോമു അറഫ യോമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, വഅയ്യാമു തശ്രീഖ് 11, 12, 13 ദിവസങ്ങൾ. ഈദുനാ അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലി വശുർബിൻ, അത് ഇസ്ലാമിൻ്റെ ആളുകളായ ഈദുനാ അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകളുടെ ഈദാണ്, നമ്മുടെ പെരുന്നാളാണ് ഈ ദിവസങ്ങളിലൊക്കെ അത് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അവിടെ യൗമ അറഫ എന്ന ഒരു വാക്ക് ഇല്ലാതെയാണ് ഈ ഹദീസിൻ്റെ എല്ലാ റിവായത്തുകളും വന്നിട്ടുള്ളത്. പക്ഷേ മൂസ ബിൻ അലി ബിൻ റബാഹ് തൻ്റെ പിതാവിൽ നിന്ന് ധരിക്കുന്ന ഈ റിവായത്തിൽ മാത്രമാണ്, ഈ റിവായത്ത് ഇമാം തിർമിദിയും അബൂദാവൂദും ധരിച്ച റിവായത്ത്, ഈ റിവായത്തിൽ അഥവാ മൂസ ബിൻ അലി ബിൻ റബാഹിൻ്റെ റിവായത്തിൽ മാത്രമാണ് യൗമ അറഫ എന്ന വാക്കുള്ളത്. പക്ഷേ ഇവിടെ യൗമ അറഫ വയൗമുൻ നഹർ വഅയ്യാമു തശ്രീഖ്, നമുക്കറിയാം യൗമ അറഫ ഈദാണ്, ഈദാണെങ്കിൽ അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അറഫയിൽ, അറഫ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് ഒരാൾക്ക് നല്ലത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഹാജിമാരല്ലാത്ത കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്, അവരന്ന് വ്രതത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മറ്റു റിവായത്തുകളിൽ വരാത്ത ഒരു സിയാദത്ത്, ഒരു വർദ്ധനവ്, യൗമ അറഫ എന്ന വർദ്ധനവ് ഇതിലുണ്ട്. ആ സിയാദത്താവട്ടെ മറ്റുള്ളതിനോട് താതാത്മ്യം പ്രാപിക്കാത്ത ഒരു വാക്കുമാണ്. അങ്ങനെ വരുമ്പോൾ ആ സിയാദത്തിന് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈദുനാ നമ്മുടെ പെരുന്നാളാണ്, അന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണെന്ന് പറയുമ്പോൾ യൗമ അറഫ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പിൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ അഹ്ലുൽ ഇസ്ലാം മുസ്ലിമീങ്ങളായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഉള്ള കൽപ്പനയായതുകൊണ്ട് തന്നെ ഈ യൗമു അറഫ എന്ന വാക്കിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അത് സിയാദത്തുൽ മുനാഫ അഥവാ ഷാദിൻ്റെ ഗണത്തിൽ വരുന്ന രിവായത്തായി കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി സിയാദത്തുണ്ട്, പക്ഷെ നൗആൻ അപേക്ഷികമായ രിവായത്താണെങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് ഇമാം മുസ്ലിം അബൂ മാലിക് അൽ-അസ്ജഈ വഴി ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത്തു ലനൽ അർളു കുല്ലുഹാ മസ്ജിദൻ വജുഇലത് തുർബതുഹാ ലനാ തഹൂറ, നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല മസ്ജിദുകൾ പള്ളികളായി നിശ്ചയിച്ചിരിക്കുന്നു, ഭൂമി മുഴുവനും അതിൻ്റെ മുഴുവൻ മണ്ണുകളും നമുക്ക് ശുദ്ധിയാക്കുവാൻ ഉള്ളതാണ്. അതേസമയം ഈ റിവായത്തിൽ അബൂ മാലിക് അൽ-അസ്ജഈ അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ മാത്രമാണ് വജുഇലത് തുർബതുഹാ ലനാ എന്ന ആ സിയാദത്ത് എന്ന വാക്ക് ഉള്ളത്. ബാക്കിയുള്ള ഒരു റിവായത്തിലും വജുഇലത് തുർബതുനാ തുർബതുഹാ ലനാ എന്ന റിവായത്ത് വന്നിട്ടില്ല, ആ മണ്ണുമായി കൊണ്ട് ബന്ധപ്പെട്ട അവസ്ഥ വന്നിട്ടില്ല. ബാക്കിയുള്ള റിവായത്തുകളിലുള്ളത് വജുഇലത് ലനൽ അർളു മസ്ജിദം വതഹൂറ, ഭൂമി മുഴുവനും നമുക്ക് പള്ളിയാണ്, ശുദ്ധിയാക്കാൻ പറ്റിയതാണ്, അതിൻ്റെ മണ്ണ് ശുദ്ധിയുള്ളതാണ് എന്ന ഒരു സിയാദത്തുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഒരു എതിരാകുന്ന അവസ്ഥയില്ല. ഭൂമി ശുദ്ധിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മണ്ണ് ശുദ്ധിയുള്ളതാണ് എന്നാണല്ലോ, മണ്ണിലാണല്ലോ നമ്മൾ തയമ്മം ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ വജുഇലത് തുർബതുഹാ ലനാ തഹൂറൻ എന്ന് പറയുന്നതും ജുഇലത് ലനാ അൽ അർളു മസ്ജിദം വതഹൂറൻ എന്ന് പറയുന്നതും ആശയപരമായി നോക്കിയാൽ വ്യത്യാസം കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷികമായ ഒരു വർധനവ്, ഒരു എതിരാവുക, ഒരു വർധനവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ വർധനവ് കൊണ്ട് ഹദീസിൻ്റെ അസുലിയായ ആശയപരം അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിയാദത്തുകൾ പണ്ഡിതന്മാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ വിശദീകരിച്ചത് സിയാദത്തു സിഖ, സിഖത്തായ റാവിമാർ അഥവാ സ്വീകാര്യന്മാരായ റാവിമാർ ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൻ്റെ അവസ്ഥകൾ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് എതിരാകാത്ത അവസ്ഥയുണ്ട്, രണ്ട് എതിരാകുന്ന അവസ്ഥയുണ്ട്, മൂന്ന് അപേക്ഷികമായി എതിരാകുന്ന അവസ്ഥയുണ്ട്. ആദ്യത്തിലും അവസാനത്തതും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമാണ്. രണ്ടാമത് പറഞ്ഞ നേർക്കുനേരെ എതിരായി വരുന്ന അവസ്ഥയാണെങ്കിൽ അത് ശാദായ ഹദീസിൻ്റെ ഗണത്തിലേക്ക് പെടുത്തി പണ്ഡിതന്മാർ അതിന് സ്വീകാര്യമല്ല എന്ന ഹുക്കുമാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് സിയാദത്തു സിഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗം. കുറച്ചുകൂടി കാര്യങ്ങൾ ഇതുമായി ഇത് സംബന്ധമായ വിശദീകരണം ബാക്കി ഉണ്ട്. ഇൻഷാ അല്ലാ പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൂടെ എപ്പിസോഡുകളിലൂടെ നമുക്കത് വിശദമായി പഠിക്കാം, ഗ്രഹിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംന മാ യൻഫഉന, അല്ലാഹു അല്ലിംന മാ യൻഫഉന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته
2: ما شاء الله زياده الثقات عبد المالك السلفيയുടെ സംസാരമാണ് നമ്മൾ അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ കേട്ടത്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും വരേണ്ടതുണ്ട്. പീസ് റേഡിയോ പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് അഭിനന്ദനങ്ങളാവണമെന്ന് മാത്രമല്ല, പോസിറ്റീവായി കൊള്ളണമെന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ തിരുത്തുകളുമൊക്കെ തീർച്ചയായും പീസ് റേഡിയോ അത് മുഖവിലക്കെടുക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 25-26 ആയത്തുകൾ. നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്നത് ഫവാസ് ഫൈറൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹീമിലെ 24 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാഅല്ലാ സൂറത്തു ഇബ്രാഹീമിലെ 25-26 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാനൊന്ന് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല, നാം ഇന്ന് പഠിച്ചത് സൂറത്തു ഇബ്രാഹീമിലെ 25-26 വചനങ്ങളാണ്. ഇന്ന് പഠിച്ച വചനങ്ങൾ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ ഖുർആനിൻ്റെ ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നാം ഇപ്പോൾ ശ്രവിച്ചത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹീമിൽ നിന്നുള്ള 25-26 ആയത്തുകൾ. ഹിഫ്ളുൽ ഖുർആനിൽ നമുക്ക് വേണ്ടി ഖിറാഅത്ത് നടത്തിയത് ഫവാസ് ഫൈറൂസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത. ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 മുതൽ 112,400 വരെ. പ്രായപരിധി 30. ഫീസ് 800 രൂപ. SC ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: CA പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. CA പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. CA പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
5: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനഃശുദ്ധിയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
8: പക, വിരോധം, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കൽ അനിവാര്യമാണ്. ഹൃദയത്തെ ബാധിക്കുന്ന മഹാരോഗങ്ങളാണ് അവയെല്ലാം. അത്തരം രോഗങ്ങളിൽ നിന്ന് സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹുവിന് മരണാനന്തരം കണ്ടുമുട്ടുന്നവർക്കാണ് പാരത്രിക വിജയമെന്ന് ഖുർആൻ പറയുന്നു. അതായത്, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കിൽ ചെന്നവർക്കൊഴികെ അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 26:90. ജനങ്ങളിൽ ഉത്തമനും അതിശ്രേഷ്ഠനും ആരെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയിൽ നിന്ന് ഭക്തിയുടെയും മനഃശുദ്ധിയുടെയും മഹത്വവും പ്രാധാന്യവും തെളിയുന്നു. അബ്ദുല്ലാഹിബിൻ അമറിലെ നിവേദനം: അള്ളാഹുവിന്റെ ദൂതൻ ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ, സംസാരത്തിൽ സത്യസന്ധൻ, ഞങ്ങൾക്കറിയും, എന്നാൽ എന്താണ് മഖ്മൂമുൽ ഖൽബ്? തിരുനബി പറഞ്ഞു, പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണയാൾ. സുനനു ഇബ്നു മാജ, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്. സത്യവിശ്വാസികളായ ദാസന്മാരുടെ വിശേഷണം അറിയിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 59:10. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം: തിരുനേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി തന്റെ മനഃശുദ്ധി കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നവനും മാന്യ സ്വഭാവക്കാരനുമാണ്. തമ്മാടിയാകട്ടെ തെറ്റിനും മിടുക്കിനും നീച സ്വഭാവക്കാരനുമാണ്. സുനനു അബൂദാവൂദ്, സുനനു അഹമ്മദ്. ഹദീസിന്റെ സനദ് ചുരുങ്ങിയ പക്ഷം ഹസനാണെന്ന് അഹമ്മദ് ഷാക്കിർ വിശേഷിപ്പിച്ചു. അൽബാനി ലൈഫ് എന്ന് വിധിച്ചു. തിരുമേനി തന്റെ മനസ്സ് എത്രമാത്രം സുരക്ഷിതമാക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. ഇബ്നു മസ്ഊദിൽ നിവേദനം: തിരുദൂതർ പറഞ്ഞു, എന്റെ അനുചരന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്കെത്തിക്കരുത്, കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. സുനനു അബീദാവൂത്, അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. മനഃശുദ്ധിയുള്ള മനുഷ്യരുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹുവിൻ നിവേദനം: അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തിരുദൂതരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ വന്നെത്തും. അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ താടിയിലൂടെ വുളൂഇന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇടതുകൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പിടിച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു, അപ്പോഴും ആദ്യ പ്രാവശ്യത്തെപ്പോലെ ആ മനുഷ്യൻ കടന്നുവന്നു. മൂന്നാം ദിവസമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു. ആദ്യത്തെ അതേ അവസ്ഥയിൽ ആ മനുഷ്യൻ അന്നും അവരിലേക്ക് കടന്നുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹിബിന് അമ്ർ ആ മനുഷ്യനെ പിന്തുടർന്നു പോയി. ശേഷം അബ്ദുല്ലാ പറയുകയാണ്, താങ്കൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിച്ച് അവ പിന്തുടരാൻ താങ്കളുടെ കൂടെ താമസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ താങ്കൾ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പിന്നെന്താണ് തിരുമേനി പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലാത്ത മറ്റൊന്നും എന്നിലില്ല. ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ ഒരാളോടും എന്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. ഞാൻ ഒരാളോടും അല്ലാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയപ്പെടാറില്ല. അപ്പോൾ അബ്ദുല്ലാ പറഞ്ഞു, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്. മുസ്നദ് അഹമ്മദ് ഷുഐബുൽ അർനാഊത് സനദിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടിയുണ്ട്, ഒരാളോടും യാതൊരു പകയുമില്ലാതെയുമാണ് ഞാൻ എന്റെ കിടപ്പറ പ്രാപിക്കാറുള്ളത്. ഇത്തിഹാഫുൽ മഹറ, മനസ്സിന്റെ സുരക്ഷയും പകയില്ലായ്മയും വലിയ അനുഗ്രഹവും സുഖദായകവുമാണ്.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
9: മഹാശേഖരങ്ങളായ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ. അവതരണം അബൂബക്കർ സലഫി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ വിഷയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത് ചിലർ അഹ്ലുസുന്നയെ എതിർക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് അഹ്ലുസുന്ന വൽ ജമാ അഥവാ സലഫി ആദർശമുള്ള പണ്ഡിതന്മാർ ഇന്നതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ, അതുപോലെ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം, അത് ദുർവ്യാഖ്യാനിക്കരുത് എന്ന പല കക്ഷികൾ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർ തിരിച്ച് ആക്ഷേപിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അഹ്ലുസുന്നയെ ചിലപ്പോൾ ചിലർ എതിർക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് പറയുന്ന കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, പിന്നെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ ഹദീസിൽ വന്ന ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് പരലോകത്ത് സൂര്യൻ, അത് നരകത്തിൽ അതിൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, അതെങ്ങനെയാണ് നരകത്തിലിടാൻ, എന്താണ് സൂര്യൻ ചെയ്ത തെറ്റ്? അതുപോലെ ചന്ദ്രൻ, അശംസു വൽ ഖമർ സൗറാനി മുഖവറാനി ഫിന്നാർ യോമൽ ഖിയാം എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ അവർ അതെന്തായാലും ബുദ്ധിക്കെതിരാണ്, അങ്ങനെ സൂര്യനും ചന്ദ്രനും അത് രൂപം മാറ്റപ്പെട്ട് കാളകളെപ്പോലെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല, അത് തള്ളേണ്ടതാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം സൂര്യനും ചന്ദ്രനും എന്ത് തെറ്റാണ് ചെയ്തത്? അവരെന്തിനാ നരകത്തിലിടുന്നത്? ഇതാണ് ഇപ്പോൾ അവരുടെ ഈ ചെറിയ ഈ വളഞ്ഞ ബുദ്ധി കൊണ്ട് അവർ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഇത് അവരെ ശിക്ഷിക്കാനൊന്നുമല്ല, അതിൻ്റെയൊക്കെ ഹിക്മത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വിധേയ കക്ഷികൾ അവർ ഇസ്ലാമിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ചിന്തയൊക്കെ വളരെ നിസ്സാരമാണ്, വളരെ ചെറിയ ബുദ്ധിയാണ്, കാര്യങ്ങൾ വിശാലമായിട്ടൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി അവർ പറയുന്ന മറ്റൊരു വിഷയം ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദ അറദനാ നുഹ്ലിക ഖറിയത്തൻ അമർന മുത്രഫിഹ ഫഫസഖൂ ഫിഹ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹ തദ്മീറ. ഇതാണ് സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞൊരു വചനമാണിത്. ഒരു നാടിനെ, ഒരു ഖറിയത്തിന്, ഗ്രാമത്തിനെ നമ്മൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിലെ അധർമ്മകാരികളോട്, അതിലെ ആഡംബര ജീവിതം നയിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താതെ താന്തോന്നികളായി ജീവിക്കുന്നവരോട് അവരോട് കൽപ്പിക്കും. അങ്ങനെ അവർ അവിടെ വീണ്ടും അധർമ്മങ്ങൾ തുടരും. അങ്ങനെ ഫഹക്ക അലൈഹൽ ഖൗൽ, അപ്പോൾ ശിക്ഷ അതിൻ്റെ വാക്ക് അവരുടെ മേൽ യാഥാർത്ഥ്യമാകും. അങ്ങനെ ഫദമ്മർ നഹത്ത് ദമീറ, ആ നാടിനെ നമ്മൾ തകർക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹവയുടെ ആൾക്കാർ, ബിദുഅത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു, ഈ ആയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ എടുക്കാൻ പറ്റില്ല, ഇതിനെന്തായാലും വ്യാഖ്യാനിച്ചൊപ്പിക്കണം, ഇത് നേർക്കുനേരം എടുത്താൽ ഒരിക്കലും ശരിയാവില്ല. എന്നിട്ട് അവർ ബുദ്ധി കൊണ്ട് അവരാലോചിച്ചിട്ട് അവർ കിട്ടുന്നത്, അവർ പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു കൽപ്പിക്കുക, അവരോട് തെറ്റ് ചെയ്യാൻ റബ്ബ് കൽപ്പിക്കുമോ? അതാണല്ലോ വൈദാ റദനാൻ നൊഹ്ലിക്ക കറിയത് അമർന മുത്തറഫിഹ, അതിലെ വ്യതിചരിച്ച അല്ലെ ആഡംബരപ്രിയരായ അല്ലെ അധർമ്മകാരികളായ ആൾക്കാരോട് അള്ളാഹു കൽപ്പിക്കും. അങ്ങനെ അവർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അപ്പോൾ ഇവരിടപെട്ടിട്ട് അങ്ങനെ അള്ളാഹു കൽപ്പിക്കുമോ? വിശുദ്ധ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ പറയുക പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഅ്മുറു ബിൽ ഫഹ്ഷ, മോശമായ കാര്യം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ കൽപ്പിക്കുന്നുണ്ടല്ലോ, അപ്പം ഇതെങ്ങനെയാണ്? അപ്പം ഇതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം എന്നവർ പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇവർക്കിത് അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാഹു തിന്മ ചെയ്യാൻ കൽപ്പിക്കില്ല എന്നുള്ളത് അറിയാം, പക്ഷെ ഇവിടെ അഹ്ലു സുന്നവൽ ജമാ അവർ ശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിലെ നസ്സുകൾ മുഴുവനും അതിലെ പ്രസ്താവനകൾ മുഴുവനും എടുക്കും, എന്നിട്ടത് കൂട്ടിയോജിപ്പിക്കുക ചെയ്യാം. വിശദമായി അതിനെപ്പറ്റി പഠിക്കാത്തവർ ഏതെങ്കിലും ഒരു വചനം എടുത്താൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടാകും, അതവരുടെ വിവരക്കേട് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത് മൊത്തമായി എടുക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം എന്താണത്? ഇന്ന അഹ്ല സുന്ന യഅതഖിദൂന അന്നൽ അവാമിറ സ്വാദിറ മിനല്ലാഹി ഖിസ്മാനി, അള്ളാഹുവിൽ നിന്ന് വരുന്ന കൽപ്പനകൾ രണ്ട് തരമാണ്. അപ്പോൾ അവരൊക്കെ അത് വേർതിരിച്ചെടുത്തിട്ട് ആ കൽപ്പനകൾ എത്ര തരമുണ്ട് എന്നൊക്കെ വിശദമായി പഠിച്ചിട്ട് അങ്ങനെ ഒരു വിധിയിലെത്തുക ചെയ്യുക, അതാണല്ലോ വേണ്ടത്. അപ്പോൾ റബ്ബിൽ നിന്ന് വരുന്ന കൽപ്പനകൾ രണ്ട് തരമുണ്ട്. അതിലൊന്ന് അവാമിർ ഖൗനിയ ഖദരിയ, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ, അതുപോലെ അവൻ നിശ്ചയിച്ച ചില കദറുകളുണ്ടാകും, ഇന്നത് ചെയ്താൽ ഇന്നത് എന്ന രൂപത്തിലൊക്കെ അവൻ അവിടെ നിശ്ചയിച്ച് തീരുമാനിച്ച് വെച്ച ചില വിഷയങ്ങൾ, അല്ല അവൻ്റെ പ്രാപഞ്ചികമായ ചില ഘടനകൾ, അത് റബ്ബ് ഉണ്ടാക്കിയതാണ്. ഓ അവാമിർ ഷറയ്യ ദീനിയ, പിന്നെ റബ്ബിൻ്റെ രണ്ടാമത്തെ കൽപ്പനകൾ ഷറയ്യായ കൽപ്പനകളാണ്, ദീനിയായ മതപരമായ കൽപ്പനകളാണ്. അപ്പം ഇവിടെ വിശുദ്ധ ഖുർആനിൽ വന്ന ഈ കൽപ്പന ആദ്യം പറഞ്ഞ അമർന മുത്തറഫീഹ, അതിലെ അധർമ്മകാരികളോട് നമ്മൾ കൽപ്പിക്കുന്നു പറഞ്ഞല്ലോ, അങ്ങനെ അവർ മോശമായി ജീവിക്കും, അങ്ങനെ ഒന്നടങ്കം മോശമാകുമ്പോൾ റബ്ബിൻ്റെ ശിക്ഷ വരുന്നു. അപ്പം ഈ കൽപ്പന അത് ലൈസഹുവൽ അമ്രു ഷറഇ അദ്ദീനി, ഇത് ദീനിയായ കൽപ്പനയല്ലത്, ഷറയിലുള്ള കൽപ്പനയല്ല, മറിച്ച് ഇത് റബ്ബിൻ്റെ അൽ അമ്രുൽ ഖൗനി അൽ ഖദരി, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ അവൻ്റെ വ്യവസ്ഥ, അവനുണ്ടാക്കിയൊരു വ്യവസ്ഥയുണ്ട്, അതിലുള്ള കൽപ്പനയാണിത്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന, ഈ പ്രാപഞ്ചിക വ്യവസ്ഥ, അത് എല്ലാം ലാ ഇസ്തൽസിം മഹബത്ത്, അള്ളാഹുക്കത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, അതങ്ങനെയാണ്. അപ്പോൾ ശിർക്ക് ഈ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ, അത് ശിർക്ക് അള്ളാഹുക്ക് ഇഷ്ടമാണോ? അല്ല. പക്ഷെ റബ്ബറിയാതെ അവിടെ നടക്കും, അത് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. ഇതുപോലെ റബ്ബിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ട് അതൊന്നിൽ നിന്നൊക്കെ മാറി നിന്ന് അധർമ്മകാരികളായി ജീവിച്ചാൽ അവർക്ക് പിന്നെ ശിക്ഷ കിട്ടും. ആ ശിക്ഷ കിട്ടാൻ അള്ളാഹു പിന്നെ ചെയ്യണമെന്താ, അവരോട് തന്നെ ഒന്നുകൂടി തിന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നാട്ടിലത് വ്യാപകമാകാനുള്ള വ്യവസ്ഥ റബ്ബുണ്ടാക്കിയിട്ട് പിന്നെ അവരെ പിടികൂടുന്ന അവൻ്റെ പ്രാപഞ്ചികമായ ഒരു വ്യവസ്ഥയാണത്. അത് റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു വിഷയമല്ല. എന്നാൽ ഇവിടെ രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞതോ ഇന്നല്ലാ ലാ യഅ്മുറു ബിൽ ഫഹ്ഷ ഐ ലാ യഅ്മുറു ബി ശറഅൻ വലാ ദീനൻ, ഈ മോശപ്പെട്ട കാര്യങ്ങളെ, ഫഹ്ഷ എന്ന് പറഞ്ഞതാ മ്ലേച്ഛമായതൊന്നും റബ്ബ് കൽപ്പിക്കുകയില്ല ശറഇൽ ദീനിൽ. അപ്പോൾ അതാര് ചെയ്താലും ശറയിൽ അത് വെറുക്കപ്പെട്ടതാണ്. അപ്പോൾ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഫൽ അമ്രുൽ മൻഫി ഫി ഹദിൽ ആയ ഉവൽ അമ്രു ഷറൈ, ഇവിടെ അള്ളാഹു ചെയ്യില്ല കൽപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ വിഷയം ഷറൈയായ കൽപ്പനയാണ്. അപ്പോൾ കൽപ്പനകൾ രണ്ട് തരമുണ്ട്. ഒന്ന് പ്രാപഞ്ചികമായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളത്, രണ്ടാമത് ദീനിയായിട്ടുള്ളത്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ചിലർക്ക് വരുന്നത്. ഇനി മറ്റൊരു വിഷയം, ഇവർ പറയുന്നൊരു വിഷയമാണ് ശുദ്ധ ഖുർആൻ ദിവസത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില വിഷയങ്ങൾ ഇവർ എടുത്തിട്ട് പറയും അത് അങ്ങനെ മനസ്സിലാക്കിയാൽ പറ്റില്ല, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും, ഇങ്ങനെ ഒരു പ്രശ്നം വരും. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം അതെന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ വലിയനെ അവനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, അവനെതിരെ പ്രവർത്തിച്ചാൽ, അള്ളാഹിൻ്റെ വലിയ അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നവർ, അവരോട് വെറുപ്പും വിദ്വേഷവുമായി അവർക്കെതിരെ പ്രവർത്തനങ്ങളുമായി നടന്നാൽ, ഫഖദ് ആദൻ തുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം അറിയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വമാ തഖറബ ഇലൈ അബ്ദി ബിശൈൻ അഹബ്ബു ഇലൈ മിൻ അദായി മഫ്തറൽതു അലൈ, എൻ്റെ അടുത്തേക്ക് അടുക്കാൻ ഒരടിമ ചെയ്യുന്ന പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവനോട് ഞാൻ ഫർളായി ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്താണ്? അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. അതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം. വലാ യസാലു അബ്ദി യതഖറബു ഇലൈ ബിന്നവാഫിൽ, പിന്നെ റബ്ബ് പറയാണ്, എൻ്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അങ്ങനെ ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദ അഹബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, കുൻതു സമഅഹു അല്ലദി യസ്മഉ ബി, അപ്പോൾ ഞാൻ അവൻ്റെ ചെവിയാകും, അവൻ എന്നെ വെച്ച് അവൻ കേൾക്കും. അതുപോലെ പിന്നെ ഞാൻ അവൻ്റെ കണ്ണാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹദീസാണ്. വൈൻ സാലനി അഅതൈതുഹു, ഞാൻ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വൈൻ ഇസ്താഅദ ബി, എന്നെ വെച്ച് അവൻ അഭയം തേടിയാൽ, അഅതുഹു, ഞാൻ അവന് അഭയം നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസ്. ഈ ഹദീസ് വെച്ചിട്ട് ഈ ബിദഅത്തിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഹദീസ് യതഅറൽ മഅലഖൽ, ഇത് ശരിയാവില്ല, അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇവർ കണ്ടെത്തുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇന്ന ലാഹിറഹു യുഫിദ് അന്നല്ലാഖദ് ഹല്ല ഫി ഹാദൽ വലി, ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ എടുത്താൽ ഒന്നുകിൽ ഇത് തള്ളണം അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കണം, അതല്ലാതെ പ്രത്യക്ഷത്തിൽ ഹദീസ് എങ്ങനെ പറയുന്നു അതുപോലെ നമ്മൾ എടുത്താൽ അള്ളാഹു ഇവനിൽ ഇറങ്ങി എന്നാണ് വരിക. അങ്ങനെ ഫസോറ സംഅഹു, അങ്ങനെ അള്ളാഹു അവൻ്റെ കണ്ണായി, ബസറു അള്ളാഹുവിൻ്റെ ചെവിയായി, കണ്ണായി, വയതോ കയ്യായി, അതുപോലെ വരിജിലുഹു, അങ്ങനെ അവൻ്റെ കാലായി, ഇതൊക്കെ അള്ളാഹു തന്നെയായി. അപ്പോൾ ഇവനിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് ആ നിലക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. വാസ്തവത്തിൽ ഹദീസിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹദീസിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അപ്പോൾ അഹ്ലു സുന്ന വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞു. എന്താണത്? ഫഹാദൽ ഹദീസ് ലാ ഇഷ്കാല ഫി, അതിൽ യാതൊരു സംശയവുമില്ല, മറിച്ച് അതിൽ ഇഷ്കാലും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ബുദ്ധിക്കാണ് പ്രശ്നം വന്നിട്ടുള്ളത്. ഹദീസ് എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ്, അതിൽ നിന്ന് അള്ളാഹു അടിമയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ചിലരൊക്കെ അദ്വൈത സിദ്ധാന്തങ്ങളൊക്കെ പറയാറുണ്ട്, ഒക്കെ അള്ളാഹു തന്നെ, തൂണിലും തുരുമ്പിലും ഒക്കെ അള്ളാഹുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഈ രൂപത്തിലുള്ള സിദ്ധാന്തക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് ഇത് തെളിവല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവരും പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു തെളിവും ഇതിലടങ്ങിയിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇത് ബയാനു ദാലിഖ് അന്യുക്കാൽ, ഇതിൻ്റെ വിവരണം പറയണം. ഇതൊരു വ്യാഖ്യാനിച്ച് നമ്മൾ ഒപ്പിക്കേണ്ട, ഹദീസിൽ വന്നതുപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവൻ്റെ ശരീരത്തിൽ കയറി എന്നൊന്നും അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോൾ എന്താണ് ആ ഒരു ഹദീസ് വരുമ്പോൾ അത് മനസ്സിലാകുന്നില്ല. ഈ ഹദീസിൻ്റെ വിശദീകരണം ഹദീസ് തന്നെയാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഹദീസിൽ എങ്ങനെയൊക്കെയാണ് വന്നതിൻ്റെ പദങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കണം. അപ്പോൾ ഫഇന്നഫിൽ ഹദീസി, ഈ ഹദീസിലുള്ള വാചകം എന്താ? മൻ ആദാലി വലിയൻ, ആരാണ് ഒരു വലിയനോട് ശത്രുത കാണിക്കുന്നത്? പിന്നെ ആദാലി, എന്നോട് ശത്രുത കാണിക്കുന്നു, വലിയനോട് കാണിച്ചിട്ട് എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാസ്ബത്ത ദാത്ത വലിയ, അപ്പോൾ ഇവിടെ വലിയൻ്റെ സത്ത അള്ളാഹുവിടെ സ്ഥിരപ്പെടുത്തി, ബിഖൗലി വലിയൻ. പിന്നെ അവ അസ്ബത്ത ദാത്തോ, പിന്നെ റബ്ബിൻ്റെ ദാത്തിൻ്റെ, റബ്ബിൻ്റെ സത്തയെ റബ്ബിവിടെ സ്ഥിരപ്പെടുത്തി. അപ്പോൾ രണ്ടും ഒന്നല്ല എന്നർത്ഥം. മറിച്ച് റബ്ബിൻ്റെ ദാത്ത് വേറെ, പിന്നെ വലിയൻ്റെ ശരീരം വേറെ. പിന്നെ അസ്ബത്ത ദാത്തൽ അദു, പിന്നെ അദുവിൻ്റെ സത്തയെയും ഇവിടെ പറഞ്ഞു. മൂന്ന് കൂട്ടരെ വേറെ വേറെ ഇവിടെ പറഞ്ഞ്, ഒന്നാണെന്നല്ല പറയണേ. അപ്പോൾ ശത്രു വേറെയാണ്, സംശയമല്ല. പക്ഷെ ഇവർ പറയണ അള്ളാഹിൻ്റെ വലിയിലേക്ക് റബ്ബ് ഇറങ്ങി, അപ്പോൾ ഒന്നായി എന്ന് വരില്ലേ? അത് വരില്ല. റബ്ബിനെ അവൻ്റെ ദാത്തിനെ വേറെ പറഞ്ഞു, അടിമയുടെ ദാത്തിനെ വേറെ പറഞ്ഞു. അങ്ങനെ മൂന്നെണ്ണം അസ്ബത്ത സലാസത്തൻ, മൂന്നെണ്ണം ഇവിടെ സ്ഥിരപ്പെടുത്തി. വകുല്ലു വാഹിദി മിൻഹും മുൻഫസിൽ ബി ദാത്തി അനിൽ ആഹർ, ഓരോരുത്തരുടെ ഉണ്മയും അവരുടെ ദാത്തും അതൊക്കെ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണ്, വേറിട്ട് നിൽക്കുക, ഒക്കെ പാടെ ഒന്നല്ല. അപ്പോൾ ഫയ്യ സലാസുദവാത്ത്, മൂന്ന് ദാത്തുകളാണ്. ഖുല്ലുഹ മുൻഫസില അമ്പാദ്, മുഴുവനും വേറെ വേറെയാണ്, ഒന്നിച്ചല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: വഹാദൽ ഹദീസ് ഖദ് യഹ്തജ്ജു ബിൽ ഖായിലുന ബിൽ ഹുലൂലിൽ ആം അവിൽ ഇത്തിഹാദിൽ ആം. ഇവിടെ അദ്വൈത സിദ്ധാന്തക്കാർ അവർ ചിലപ്പോൾ ഇതൊക്കെ തെളിവുപിടിക്കും. വഖദ് യഹ്തജ്ജു ബിമ യഖൂലു ബിൽ ഖാസ്, ഇനി മൊത്തം അദ്വൈത സിദ്ധാന്തമൊന്നുമല്ല, എന്നാൽ ചിലരിലേക്ക് അങ്ങനെ ഇറങ്ങും, നിസ്രാനികളെ പോലെയൊക്കെ, കാശ്ബഹി നസാറ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ ഹദീസ് അവർക്ക് അനുകൂലമായി തെളിവാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വൽ ഹദീസ് ഹുജ്ജത്തുൻ അലൽ ഫരീഖൈനി, എന്നാൽ ഇത് രണ്ട് കൂട്ടർക്കും എതിരാണ്, അവർക്കെതിരെയാണ് ഹദീസിലുള്ളത്. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയണ ഇവിടെ ഫൈനഹു കലമൻ ആദാലി വലിയൻ ഫഖദ് ആദൻ തൂബിൽ ഹർബി ഫ അസ്ബത്ത സലാസ, ഇവിടെ മൂന്ന് ഉണ്മകളെ അള്ളാഹ് സ്ഥിരപ്പെടുത്തി. ഒന്ന് റബ്ബിൻ്റെ ദാത്തിനെ, റബ്ബിൻ്റെ സത്തയെ, മറ്റൊന്ന് അവൻ്റെ വലിയൻ്റെ ദാത്തിനെ, മറ്റൊന്ന് എതിരാളിയുടെ. അപ്പം മൂന്നും വ മയ്യദ നഫ്സൗ വ ബൈന വലിയ അദുവി വലിയ, റബ്ബിൻ്റെ ദാത്തിനെ അവൻ വേർപ്പെടുത്തി വലിയിൽ നിന്ന്, അതുപോലെ അദുവിൽ നിന്ന്, ശത്രുവിൽ നിന്ന്. മൂന്നും മൂന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വ യുവല്ലി ഹാദ ഖൗലുഹു, ഇത് വ്യക്തമാക്കുന്നുണ്ട് നബി തിരുമേനിയുടെ അഹദീസിൽ തന്നെ അടുത്ത വാക്ക്, അത് വമാ തഖറബ ഇലൈ അബ്ദി ബി മിസ്ലി അദായി മഫ്തറൽതുഹു, എൻ്റെ അടിമ എന്നോട് അടുക്കുന്നത് ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, അത് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടിമ എന്നോട് അടുക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു റബ്ബിനെ സ്ഥിരപ്പെടുത്തി, അടിമയെ സ്ഥിരപ്പെടുത്തി. അപ്പോൾ റബ്ബൊന്ന് വേറെ, അബ്ദൊന്ന് വേറെ, ഒക്കെ ഒന്നായിട്ടല്ല. അപ്പോൾ അടിമ റബ്ബിലേക്ക് അടുക്കുന്നു ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ റബ്ബിൻ്റെ ദാത്തും അതുപോലെ അടിമയുടെ ദാത്തും ഒന്നല്ല, വേറെ വേറെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
11: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്.
9: നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നടക്കുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേട്ട വിഷയം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയം നമുക്കായി അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിതപാഠങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തുത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് وبهديهي تتلاشي القلوب والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد بهمان نرايا പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പടച്ചവനെ സംബന്ധിച്ചുള്ള രണ്ടു വികാരങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം, അവൻ്റെ ഹൃദയത്തിലുണ്ടാകണം. ഒന്ന് അർജ, രണ്ട് അൽ ഖൗഫ്. ഒന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പടച്ചവൻ്റെ പ്രതിഫലങ്ങളെ പറ്റിയുള്ള പ്രതീക്ഷയാണ് റജ. രണ്ട് വൽ ഖൗഫ്, അള്ളാഹുവിൻ്റെ ശിക്ഷകളെപ്പറ്റിയുള്ള ഭയമാണ്. പടച്ചവൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള ഖൗഫാണ് രണ്ടാമത്തത്. അബൂ അലി റൗദാബാദി റഹ്മഹുള്ള അദ്ദേഹം പറയാണ്, അൽ ഖൗഫ് വർ റജാ കജനാഹി അത്വാഇർ. ഖൗഫും റജാഉം, ഭയവും പ്രതീക്ഷയും, അതൊരു പക്ഷിയുടെ രണ്ടു ചിറകുകൾ പോലെയാണ്. ഇതസ്തവയ ഇസ്തവത്വയ്യർ, ആ രണ്ടു ചിറകുകളും ശരിയാണെങ്കിൽ മാത്രമേ ആ പക്ഷിക്കു പറക്കാൻ കഴിയുള്ളൂ. ഒത്തമ്മത്തയുറാനുഹു വഇദൻ ഖസാഹദുഹുമ വഖഅ ഫീഹി നഖ്സ്വാറത്വായിറു ഫി ഹദ്ദിൽ മൗത്ത്. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉണ്ടായാൽ മതി, ഒരു ചിറക് പോരാ. രണ്ട് ചിറകിനും ഒരുപോലെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ ആരോഗ്യമുണ്ടാകണം, എന്നാലേ പറക്കൽ പൂർണ്ണമാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു കുറവ്, ഒരു ചിറകിനെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതും മരണത്തിൻ്റെ വക്കത്താണ് എന്ന് പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ ഖൗഫിനെപ്പറ്റിയും റജാഇനെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. പൊതുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ഒരു ഖുദുസിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിശദീകരിച്ചു തരികയാണ്, ഇന്ന റഹ്മത്തി ഗലബത് അലാ ഗലബി, എൻ്റെ കാരുണ്യം എൻ്റെ ഗലബിനെ, എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട്. പടച്ചവൻ കോപിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ പടച്ചവൻ കാരുണ്യം ചെയ്യുകയാണ്. പടച്ചവൻ ദേഷ്യപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ പടച്ചവൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പടച്ചവൻ ശിക്ഷിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ പടച്ചവൻ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളുടെ പേരിൽ, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പേരിൽ, തോന്നിവാസങ്ങളെ പുൽകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും പടച്ചവും പിടിക്കൂല എന്നാണ്. ഇങ്ങനെ അയച്ചു കൊടുക്കും, എത്ര അവൻ ചെയ്യുമെന്ന് നോക്കട്ടെ. അവസാനം ഇന്നബത്തു ഷറബിക്കല ശദീദ്, പടച്ചവനൊരു പിടുത്തം പിടിക്കാനുണ്ട്. അതുവരെ പിടിക്കൂല, പക്ഷെ പിടുത്തം അങ്ങോട്ട് പിടിച്ചാൽ ലശദീദ്, അത് കഠിനമായ പിടുത്തമായിരിക്കും, പിന്നെ അത് നൂരിപ്പോരാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
13: പടച്ചോന്റെ ശിക്ഷ ഒരാളുടെ മേൽ സംഭവിക്കുക എന്നുള്ളതാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശർറായത്. പടച്ചോനയാളെ വെറുക്കുക എന്നുള്ളത്, പടച്ചോന്റെ വെറുപ്പ് ആ മനുഷ്യനിൽ സംഭവിക്കുക എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഷറാണ്, ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഔദു ബില്ലാഹി മിൻ അദാബില്ലാഹ് ഔദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ ഔദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് ഔദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നഹിൽ നിന്ന്, ജീവിത മരണങ്ങളുടെ ഫിത്നകളിൽ നിന്ന്, അതുപോലെ തന്നെ ഖബറിലെ ഫിത്നയിൽ നിന്ന് ഒക്കെ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണേ. അതോടൊപ്പം ഔദു ബില്ലാഹ് മിൻ അദാബില്ലാഹ്, പടച്ചോന്റെ ശിക്ഷയെപ്പറ്റി, അല്ലാഹുവിന്റെ പിടുത്തത്തെപ്പറ്റിയും നിങ്ങൾ പേടിക്കണം, ജാഗ്രത പാലിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. പടച്ചവനെയും ശക്തമായ ശിക്ഷ നീ എന്നെ ബാധിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം ഒരു വിശ്വാസി ചോദിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ കാർമേഘങ്ങൾ ആകാശത്തിരുണ്ടു മൂടിക്കിടന്നാൽ, കാർമേഘങ്ങൾ ആകാശത്തിരുണ്ടു മൂടിക്കിടന്നാൽ മനുഷ്യൻ അങ്ങേറ്റത്തെ പ്രയാസം പരിഭ്രാന്തനാകുമാറുള്ള മേഘങ്ങൾ കാർമേഘങ്ങൾ ആകാശത്തുണ്ടായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പേടിക്കുമായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, ഇദാ കാന യൗമു ദിർരീഹി വൽ ഗൈം ഉരിഫ ദാലിക ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശക്തമായ കാറ്റും മേഘവുമുള്ള ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം അവിടുത്തെ മുഖത്ത് കാണാമായിരുന്നു. വഖബല വഅദ്ബറ അദ്ദേഹത്തിന് ഇരിക്കപ്പുറതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഫഇദാ അംതറത് സറ ബിഹി വദഹബ അൻഹു ദാലിക, അല്ലേ ആ കാറ്റടിക്കൽ നിന്നാൽ കൂടുതൽ മേഘങ്ങൾ ആകാശത്ത് നിൽക്കുന്നത് നിന്നാൽ, അത് മാറിപ്പോയാൽ, ആകാശത്ത് നിന്ന് മേഘങ്ങൾ നീങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം നീങ്ങിപ്പോകും. സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കാരണം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഖശീത് അയ്യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ പടച്ചവൻ ശിക്ഷ വർഷിപ്പിച്ചതുപോലെ എൻ്റെ മേലും അല്ലെങ്കിൽ ഈ സമുദായത്തിൻ്റെ മേലും അള്ളാഹു ശിക്ഷ ഇറക്കുകയാണോ എന്ന് പേടിച്ചിട്ടാണ് എനിക്ക് സമാധാനമല്ലാതായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ പല സമുദായങ്ങളും കാർമേഘങ്ങൾ ആകാശത്ത് ദിവസങ്ങളോളം ഇരുണ്ടു മൂടിക്കടന്ന് നല്ലൊരു മഴ നമുക്ക് കിട്ടാൻ വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ പ്രതീക്ഷയോടെ പറഞ്ഞവർ, പക്ഷേയും അവസാനം മഴയല്ല പെയ്തത്, നേരെ മറിച്ച് ആ മേഘങ്ങൾ തന്നെ അവരുടെ മേലേക്ക് പതിച്ചു വീഴുക ചെയ്തത്. അങ്ങനെ അവർ മൊത്തം നശിപ്പിക്കപ്പെടുകയുണ്ടായി. ശക്തമായ കാറ്റത്ത് പ്രയാസം സംഭവിച്ചവരുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടായവരുണ്ട്, ശിക്ഷ ബാധിക്കപ്പെട്ടവരുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ പേടിയോടുകൂടി പഠിച്ചവനെ എന്നെ അത്തരത്തിലൊരു പ്രയാസം ബാധിക്കരുതേ എന്ന് അദ്ദേഹം പേടിക്കുകയാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ്. അന്നബി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല മാ ഹബ്ബത്തിർ റീഹു ഖത്ത് ഇല്ലാ ജസൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈ വഖാൽ അല്ലാഹുമ്മ ജഅൽഹാ റഹ്മതൻ വലാ തജഅൽഹ അദാബ. മാ ഹബ്ബത്തിർ റീഹു, ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ ഒക്കെ, ഇല്ലാ ജസൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ അവിടുന്ന് തൻ്റെ മുട്ടുകാലിന്മേലിരിക്കുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം വഖാൽ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽഹ റഹ്മതൻ വലാ തജഅൽഹ അദാബ, അല്ലാഹുവേ ഈ കാറ്റിനെ നീ റഹ്മത്താക്കണേ പടച്ചവനെ, ഈ കാറ്റിനെ നീ അദാബാക്കരുതേ എന്ന് ആത്മാർത്ഥമായി മുട്ടുകാലിൽ കിടന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ
12: നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരിക്കൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണ്. ഒരിക്കൽ സുബ്ഹി നമസ്കാരത്തിന് ഒരല്പം നേരത്തെ പള്ളിയിലേക്ക് അദ്ദേഹം വരികയാണ്. ആ സമയത്ത് ഫവജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയുന്നവനായി ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടു. പള്ളിയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ് നേരം പുലർച്ചെ സുബ്ഹിക്ക് മുമ്പ്. فقال يا رسول الله الله عند رسوله بأبي أنت وأمي ما يبكيك എനിക്ക് എന്റെ ഉമ്മയെ കാളുപ്പയെ കാൾ പ്രിയപ്പെട്ട പ്രവാചകരെ, താങ്കൾ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൻ ഉൻസിലത അലയ്യ വൈലുൽ ലിമൻ ഖറഅഹ വലം യതദബ്ബർഹ. ആയത്തുൻ ഉൻസിലത അലയ്യ, എന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ, അത് വൈലുൽ ലിമൻ ഖറഅഹ, അത് ഓതുകയും വലം യതദബ്ബർഹ, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ഖുർആൻ ഓതുന്നുണ്ട് ആ ആയത്തുകൾ, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവന് നാശം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് എന്ന സൂറത്തു ആലി ഇംറാനിലെ വചനങ്ങളാണത്. ആ ആയത്തിലെ വചനങ്ങൾ കേട്ടിട്ട് ആകാശലോകത്തുള്ള സൂര്യൻ്റെ ചന്ദ്രൻ്റെ ഭ്രമണപഥങ്ങളെയും അവയുടെ സഞ്ചാരങ്ങളും, അല്ലേ, ഒരു തെറ്റും കൂടാതെ പരസ്പരം കൂട്ടിമുട്ടാതെ അവങ്ങനെ സഞ്ചരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്ത് പടച്ചവൻ പാരായണം ചെയ്യണം. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ്. ഇതൊക്കെ കൂട്ടിമുട്ടിയിട്ട് ആകാശലോകത്തുള്ള ഗോളങ്ങൾ, അവിടെയുള്ള നക്ഷത്രങ്ങൾ, ചന്ദ്രന്, സൂര്യൻ, ഇതൊക്കെ ഭൂമിയിലേക്ക് പതിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതെത്ര ഗൗരവകരമാണ്! അപ്രകാരം പടച്ചവന്റെ ശിക്ഷ സംഭവിക്കുന്നത് എന്തൊരു പ്രയാസകരമാണ് എന്നതിനെ സംബന്ധിച്ച് അവരും എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല? ഈ ആയത്തു ഓതിയിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാത്തവൻ നശിക്കട്ടെ, അവന് നാശം എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെയും ശിക്ഷയെ നമ്മൾ ഭയപ്പെടണമെന്നാണ്. ആ ശിക്ഷ നമ്മളിൽ ബാധിക്കുന്നതിനെ തൊട്ട് പടച്ചവനോട് നമ്മൾ കാവലിനെ ചോദിക്കണമെന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലം യൻഖുസ് ഖൗമൻ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമുദായമുണ്ടാകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ശിക്ഷകൾ അവരെ ബാധിക്കും. ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാകാം, വെള്ളപ്പൊക്കത്തിലൂടെയാകാം, കടൽ കരയിലേക്ക് കരകവിഞ്ഞൊഴുകിയത് മൂലമാകാം, ഭൂമി കുലുക്കം മൂലമാകാം, പല നിലക്കും ചിലപ്പോൾ ശാരീരികമായ രോഗങ്ങൾ ബാധിച്ചിട്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഭീമമായ നഷ്ടം പറ്റിയിട്ടാകാം. അള്ളാഹുവിൻ്റെ അപാരമായ കഠിനമായ ശിക്ഷകൾ മനുഷ്യനെ ബാധിക്കും. ഇത്തരത്തിലുള്ള തെറ്റുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ സ്വഹാബത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ് ശിബ്ത, അങ്ങ് നരച്ചിട്ടുണ്ടല്ലോ നബിയെ, അങ്ങയുടെ തലമുടിയും താടിരോമങ്ങളും നല്ലോണം നരച്ചിട്ടുണ്ടല്ലോ നബിയെ, ഇത്ര പെട്ടെന്ന് അങ്ങേക്കാകട്ടെ നരവരാനുള്ള പ്രായമായിട്ടുമില്ല, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് നരവന്നത്, നരബാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ശൈബത്തനി ഹൂദ് വഅഖവാതുഹ, എന്നെ നരപ്പിച്ചത്, എന്റെ രോമങ്ങളെ എന്റെ മുടിയെ നരപ്പിച്ചത് അത് ഹൂദ് വഅഖവാതുഹ, ഹൂദും സഹോദരിമാരുമാണ് എന്ന് പറഞ്ഞ ഹൂദ് സമുദായം, ഹൂദ് നബി, ഹൂദ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സമുദായം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട സമുദായം, അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെ സമുദായം, അതേപോലെ തന്നെ ഓരോ പ്രവാചകന്മാരും, മൂസാ നബിയുടെ സമുദായം, ഐസാ നബിയുടെ സമുദായം, അങ്ങനെ തുടങ്ങിയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം, ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ, ഹൂദ്, ആദ്, ഖൗമ ലൂത്ത്, അസ്ഹാബുൽ ലൈക, ഖൗമ തുബ്ബ, അങ്ങനെ ഖുർആനിൽ സൂറത്തു ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ചില ആളുകൾ, അവരെയും അല്ലാഹു കീഴ്മേൽ മറിക്കുകയുണ്ടായി. അവരുടെ മേൽ ഭയാനകരമായ ശിക്ഷകൾ ബാധിക്കപ്പെടുകയുണ്ടായി. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടും അതിനെ സംബന്ധിച്ച് കേട്ടിട്ടും അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുമാണ് എൻ്റെ തലമുടി നരച്ചു പോയത്, അതിനെക്കുറിച്ച് പേടിച്ചിട്ടാണ് എൻ്റെ താടി രോമങ്ങൾ നരച്ചു പോയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരു സദസ്സിൽ ഫദക്കറു ആയത്തം മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരായത്ത് അവർ പാരായണം ചെയ്യുകയാണ്. ഫതമാറു ഫീഹാ, അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് അവർ തർക്കത്തിലായി. ഹത്തർ തഫഅത്ത് അസ്വാത്തുഹും, അവർ തർക്കിക്കുമ്പോൾ അവരുടെ ശബ്ദം കൂടിപ്പോയി, അവരുടെ ശബ്ദം ഉയർന്നുപോയി. ആ സമയത്ത് ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഗ്ദബൻ ഖദ് ഇഹ്മറ വജ്ഹുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് കോപിച്ചവനായി കണ്ണുകളൊക്കെ ചുവന്ന് മുഖം ചുവന്നു തൊടുത്ത് കോപത്തോടുകൂടി അവർക്കിടയിലേക്ക് വന്നിട്ട് യർമീഹിം ബിത്തുറാബ്, കയ്യിൽ കിട്ടിയ മണ്ണ് എടുത്ത് വാരിയ അവരെ അവർക്ക് നേരെ എറിയുകയാണ്. വയഖൂൽ, എന്നിട്ട് പറഞ്ഞു, മഹ്ലൻ യാ ഖൗം, സാവധാനം കാണിക്കൂ സമുദായമേ, ബിഹാദ ഉഹ്ലികത്തിൽ അംവാമു മിൻ ഖബ്ലിക്കും, ഇത് തന്നെയാണ് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാൻ കാരണം, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകാൻ കാരണം. ബിഖ്തിലാഫിഹിം അല അംബിയാഇഹിം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ അവർ, പ്രവാചകന്മാരെ അവർ എതിർത്തു ധിക്കരിച്ചു. വളർബിഹിമുൽ കുസുബഅലുഹും ബഅലാ ബഅൽ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അയക്കപ്പെട്ട ഖുർആനിനെ അവർ വ്യാഖ്യാനിച്ചു. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ തെറ്റ്. അതുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്, അവരുടെ മേൽ ശിക്ഷ വർഷിപ്പിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പടച്ചവൻ്റെ ശിക്ഷ നമ്മളെ ബാധിക്കാതിരിക്കാൻ, അവൻ്റെ ശിക്ഷ നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ തികഞ്ഞ ജാഗ്രതയും അതോടൊപ്പം പ്രാർത്ഥനയും അനിവാര്യമാണ്. നാഥൻ തുണക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകുമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
3: بسم الله الرحمن الرحيم.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നാത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്.

0: എത്തിച്ചേരുന്ന ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
1: രണ്ട് കാര്യങ്ങളല്ലത്, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
0: അതെ,
1: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നെസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
0: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫാന്നാ തുസ്ഹറൊന്ന്, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുന്നതാണ് എന്ന ചോദ്യമാണ്. മഷാല്ല, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരം. ഹദീസുകൾ എങ്ങനെ ആധികാരികമാകും? ഈ വിഷയത്തിലുള്ള ബാസിൽ CP സംസാരമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസിനെ ഒരു വിജ്ഞാന സ്രോതസ്സായി കാണാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വിജ്ഞാന സ്രോതസ്സുകളായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത് പോലെയുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പല രൂപത്തിൽ അറിവ് നേടുന്നവരാണ്, പല അറിവും നമുക്കുണ്ട്. ആ അറിവൊക്കെ നമുക്കേത് രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമായി അറിവ് നേടാൻ 4 മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ആ 4 മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഇൻട്യൂറ്റീവായിട്ടുള്ള അഥവാ അവബോധജന്യമായിട്ടുള്ള അറിവുകളാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത് ലോജിക്കലായ യുക്തിപരമായി നമ്മൾ നേടുന്ന അറിവുകളാണ്. മൂന്നാമത്തേത് എംപിരിക്കലായ അഥവാ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ നേടുന്ന അറിവുകളാണ്. നാലാമത്തേത് ഒതോറിറ്റി അഥവാ ഒരു ഒതോറിറ്റിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ടെസ്റ്റിമോണിയലായി നമ്മൾ നേടുന്ന അറിവുകളാണ് നാലാമത്തെ മാർഗം. ഇതിൽ ഓരോന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തേത് ഇൻട്യൂറ്റീവായ അറിവ്. എന്താണ് ഇൻട്യൂറ്റീവായ അറിവ്? അവബോധജന്യമായ അറിവ്. എന്താണ് അവബോധജന്യമായ അറിവ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ഒന്നാമത്തേതാണ് നമ്മുടെ സെൽഫിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. നാം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ യഥാർത്ഥത്തിൽ അത് നമ്മൾ അവബോധജന്യമായി അറിയുന്ന അറിവാണ്. രണ്ടാമത്തേത് നമ്മളുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ ചുറ്റുപാട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ഇതൊന്നും മിഥ്യയല്ല, യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവ്, അതും നമുക്ക് അവബോധജന്യമായി ലഭിച്ചിട്ടുള്ള അറിവാണ്. അതുപോലെ തന്നെ പുതിയ പഠനങ്ങൾ ആന്ത്രപ്പോളജിയിലും അതുപോലെ തന്നെ സൈക്കോളജിയിലുമെല്ലാമുള്ള പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ഒരു അവബോധജന്യമായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അഥവാ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഫിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അറിവുകൾ എന്ന് അല്ലെങ്കിൽ അവബോധജന്യമായിട്ടുള്ള അറിവുകൾ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു അറിവിൻ്റെ മേഖലയാണ് യഥാർത്ഥത്തിൽ ലോജിക്കലായ അറിവുകൾ, യുക്തിപരമായി നാം നേടുന്ന അറിവുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. നമ്മൾ കണക്ക് ചെയ്യാറുണ്ട്. കണക്ക് ചെയ്യുമ്പോൾ പല കണക്കുകൂട്ടലുകൾ ചെയ്യുന്നു, കൂട്ടുന്നു കുറക്കുന്നു, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതൊന്നും തന്നെ ഒരിക്കലും തന്നെ നമ്മൾ ശാസ്ത്രീയമായ പഠന അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടല്ല 1 ഉം 2 ഉം എന്ന് ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ചുകൊണ്ട് തീരുമാനിച്ച കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ തെളിയിക്കപ്പെട്ട കാര്യമല്ല 1 ഉം 2 ഉം എന്നുള്ളത്. മറിച്ച് അവിടെ അടിസ്ഥാനപരമായി അവിടെ നിലനിൽക്കുന്നത് യുക്തിപരമായിട്ടുള്ള കാര്യമാണ്. യുക്തിപരമായ ചില അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ് മാത്തമാറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിൻ്റെ കഷണം കാണുമ്പോൾ അത് തൊട്ടാൽ ചൂടാണ് എന്നുള്ളതും അല്ലെങ്കിൽ അത് തൊടാൻ പാടില്ല എന്നുള്ളതും നമ്മൾ നേരിട്ട് പരീക്ഷിച്ചറിയണമെന്നില്ല. നമുക്ക് അവബോധ അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലായി യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതേപോലെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിലുള്ള നിത്യജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും

0: ചെയ്യുന്നതും നമ്മൾ പല അറിവുകൾ നേടുന്നതും ലോജിക്കലായി യുക്തിപരമായി ചിന്തിച്ചുകൊണ്ടാണ്. അതും അറിവ് നേടാനുള്ള മറ്റൊരു വഴിയാണ്. മൂന്നാമത്തെ അറിവ് നേടാനുള്ള വഴിയാണ് എംപിരിക്കലായ അറിവുകൾ, അതായത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അറിവുകൾ. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ അനുഭവിച്ചറിയുക. ഒരു ഇസ്തിരിപ്പെട്ടി അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൊട്ടാൽ ചൂടാണ് എന്നുള്ളത് നമുക്കത് തൊട്ട അറിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ലബോറട്ടറിയിൽ പോയി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ, ആ ലബോറട്ടറിയിൽ പോയി നമ്മൾ നേരിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ശാസ്ത്രീയമായി നടത്തുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അറിവും യഥാർത്ഥത്തിൽ എംപിരിക്കലായ അറിവുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാലാമത്തെ അറിവിനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ ഒതോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഒതോറിറ്റി? ഒരു ആധികാരിക സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്കാണ് നമ്മൾ ഒതോറിറ്റിയുടെ ഭാഗമായി ലഭിക്കുന്ന അറിവുകൾ എന്ന് പറയാം. നമുക്കറിയാം, നമുക്ക് ഇന്നറിയുന്ന, നമ്മൾ ഓരോരുത്തരും നമുക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ 99% നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒതോറിറ്റിയുടെ ഭാഗമായി ആധികാരികമായി ലഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അറിവുകളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സ്കൂളിൽ പോകുന്നു, ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് അറിവുകൾ നേടുന്നു, പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിക്കുന്നു. എന്താണിത്? ആ പുസ്തകത്തിൻ്റെ ആധികാരികതയെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് അധ്യാപകർ ക്ലാസ് എടുക്കുന്നു, ആ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന ആ അധ്യാപകൻ്റെ ഒതോറിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കാര്യം, ആ ഒരു അറിവായി നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത്. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ കേൾക്കുന്ന 99% അല്ല, 100% ഒരു പക്ഷേ ആരും സ്പേസിൽ പോയി നേരിട്ട് ഭൂമിയെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയവരല്ല. മറിച്ച് ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ ആധികാരികത വിശ്വസിച്ചുകൊണ്ട്, ആ ടെസ്റ്റിമണികളെ ആധികാരികമായി മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി പിന്നെ സ്പേസിൽ പോയി നമുക്കെടുത്തിട്ടുള്ള ഫോട്ടോകളുടെ ആധികാരികത വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെയും വരുന്നത് ഒതോറിറ്റിയാണ്. ഇനിയോ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രം എന്നുള്ളത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നു, ഗാന്ധിജിയും ആസാദും അതുപോലെ തന്നെ നെഹ്റുവുമെല്ലാം അതിൻ്റെ മുന്നിൽ നടന്നു. ചരിത്രം എന്നുള്ളത് അതും യഥാർത്ഥത്തിൽ എന്താണ്? ചരിത്രം ഏകദേശം പൂർണ്ണമായി എന്ന് പറയുന്ന രൂപത്തിൽ അതും ടെസ്റ്റിമണിയാണ്, അല്ലെങ്കിൽ ഒതോറിറ്റിയാണ്. ആ രൂപത്തിലാണ്, അല്ലാതെ ഗാന്ധിജി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് നമ്മളിങ്ങനെ യുക്തിപരമായി ചിന്തിച്ച് കിട്ടിയതല്ല, അല്ലെങ്കിൽ ഗാന്ധിജിയാണ് നേതൃത്വം നൽകിയത് എന്നും ഏതെങ്കിലും ലബോറട്ടറിയിൽ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിഞ്ഞ ഒരു കാര്യമല്ല. ഒരിക്കലും തന്നെ ഈ രൂപത്തിലൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ്, ഈ ഒതോറിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കിട്ടിയ അറിവുകളാണ്, ചരിത്രപരമായിട്ടുള്ള അറിവുകളല്ല. ഇവിടെ ഞാൻ അടിസ്ഥാനപരമായി ഈ ഒരു ആമുഖം വെച്ച് തുടങ്ങാൻ കാരണം, ഈ രൂപത്തിൽ 4 തരത്തിൽ നമുക്ക് അറിവ് ലഭിക്കാം എന്ന് പറയുമ്പോൾ, അത് പൊതുവെ അംഗീകരിക്കപ്പെടുമ്പോൾ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ഫ്രീ തിങ്കേഴ്സ് എന്നും അതുപോലെ തന്നെ യുക്തിവാദികളെന്നും സ്വയം വിളിക്കുന്നവരും നാസ്തികരുമായ ആളുകളൊക്കെ, അവർ പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ ഈ 4 അറിവിൻ്റെ മേഖലകളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ശാസ്ത്രീയമായ അറിവുകൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു സയൻറ്റിസം എന്നുള്ള ഒരു രൂപം, സയൻറ്റിസത്തിൻ്റെ വക്താക്കളായി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ 4 അറിവിൻ്റെ മേഖലകളിൽ നിന്ന്, 4 അറിവിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് ശാസ്ത്രീയമായ അല്ലെങ്കിൽ എംപിരിക്കലായ കാര്യങ്ങൾ മാത്രം എടുക്കുകയും ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഈ സയൻറ്റിസം, ശാസ്ത്രമാത്രവാദം എന്ന ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവസാനം സയൻസിനെ പോലും നിഷേധിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സയൻസിനെ പോലും നിഷേധിക്കേണ്ടി വരും. അതെങ്ങനെയാണ്? സയൻസ് അടിസ്ഥാനപരമായി ബേസ് ചെയ്തിരിക്കുന്നത് ചില ലോജിക്കുകളിലാണ്. സ്പേഷിയോ ടെമ്പറൽ റെഗുലാരിറ്റിയും അതുപോലെ തന്നെ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് അഥവാ കാര്യകാരണ ബന്ധം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ മറ്റ് മാർഗങ്ങൾ, എപ്പിസ്റ്റമോളജിയിലെ മറ്റ് മാർഗങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സയൻസിനെ തന്നെ നമുക്കെടുക്കാൻ പറ്റാതായി വരും. മാത്രവുമല്ല, ഇനി നമ്മൾ സയൻസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു. എങ്ങനെയാണിത് നടത്തുന്നത്? മുൻപ് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ അതിൻ്റെ റിസൾട്ടുകൾ, അതിൻ്റെ ആധികാരികതകൾ, അതിൻ്റെ ടെസ്റ്റിമോണികളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സയൻസിൽ നമ്മൾ ഓരോ പരീക്ഷണങ്ങളും നടത്തുന്നത്. എന്ന് വെച്ചാൽ ടെസ്റ്റിമണിയെ, ഒതോറിറ്റിയെ അംഗീകരിക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ പോലും നടത്താൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ശാസ്ത്രത്തെ മാത്രമേ അറിവിൻ്റെ മാർഗമായി സ്വീകരിക്കുകയുള്ളൂ എന്ന പൊസിഷൻ ഒരിക്കലും തന്നെ സയൻസ് സ്വീകരിക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കും, ശരിയാണ് അല്ല സയൻസ് മാത്രമായിട്ടൊന്നും എടുക്കാൻ പറ്റൂല, എന്നാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, അതിൽ തെറ്റുവരാനുള്ള സാധ്യതകളില്ലേ, അതിൽ ഒരുപാട് അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതകളില്ലേ എന്നാണ്. അവിടെയാണ് നമ്മൾ സയൻസിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഈ പറഞ്ഞ നാല് അറിവ് നേടാനുള്ള മാർഗത്തിൽ മനുഷ്യരായതുകൊണ്ട് തന്നെ അതിൽ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്, തീർച്ചയായും ഉണ്ട്. അതിൽ നമ്മൾ സയൻസ് എടുത്തു നോക്കുക, സയൻസിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണെന്ത്? പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ. എന്താണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേഷൻസ് ലിമിറ്റഡാണ്, നമ്മുടെ ഒബ്സർവേഷൻസ് ലിമിറ്റഡാണ്. ആ ലിമിറ്റഡായ പരിമിതമായ ഒബ്സർവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രത്തിലെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേഷൻ്റെ പരിമിതികൾ നമ്മുടെ ശാസ്ത്രീയമായി നമ്മൾ എത്തുന്ന കൺക്ലൂഷനെയും വളരെ കൃത്യമായി ബാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അത് വളരെ സിമ്പിളായി മനസ്സിലാകാൻ നമ്മൾ പൊതുവെ പറയാറുള്ളതാണ് ബ്ലാക്ക് സ്വാൻ പ്രോബ്ലം എന്നുള്ളത്. അരയന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പൊതുവെ ക്ലാസിക്കലായി പറയുന്ന ഒരു ഉദാഹരണമാണ്, അരയന്നങ്ങളുടെ നിറം എന്ത് എന്നുള്ള ഒരു ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നു എന്ന് വിചാരിക്കുക. എന്താ നമ്മൾ സ്വാഭാവികമായി ചെയ്യുക? ശാസ്ത്രീയമായ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഒബ്സർവേഷനുകളെയും നമ്മൾ മുന്നിൽ നിർത്തും. അങ്ങനെ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി അരയന്നങ്ങളെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ 1000 അരയന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സേർവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ 1000 അരയന്നങ്ങളും വെളുത്ത നിറമാണ് എന്ന് സങ്കല്പിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള 1000 അരയന്നങ്ങളും വെളുത്ത നിറമാണെങ്കിൽ സ്വാഭാവികമായും ശാസ്ത്രത്തിൻ്റെ പൊതുവായ ഒരു മെത്തഡോളജി അനുസരിച്ച് നമ്മളെത്തുന്ന കൺക്ലൂഷൻ അരയന്നങ്ങളുടെ നിറം വെളുത്തതാണ് എന്നതായിരിക്കാം. ഒരു പക്ഷേ 1001 കറുത്ത അരയന്നമായിരിക്കാം. പക്ഷേ നമ്മുടെ ഒബ്സർവേഷൻ്റെ, നമ്മുടെ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ എന്ന് വരുന്നോ ആ കറുത്ത അരയന്നം, അന്നു മാത്രമേ ശാസ്ത്രീയമായി ഒരു കറുത്ത അരയന്നമുണ്ടാകൂ അല്ലെങ്കിൽ വെളുത്തതല്ലാത്ത മറ്റു നിറങ്ങളുള്ള അരയന്നങ്ങളും ഉണ്ടാകൂ എന്ന ഒരു നിഗമനത്തിലേക്ക് ശാസ്ത്രത്തിനെത്തുള്ളൂ. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയാണ്. ഈ പറഞ്ഞ പരിമിതി പോലെ എല്ലാ അറിവിൻ്റെ മേഖലകൾക്കും എല്ലാ അറിവിൻ്റെ മാർഗങ്ങൾക്കും പരിമിതികളുണ്ട്. അവിടെ നമ്മളെന്താ ചെയ്യാൻ ശ്രമിക്കുക? അതുകൊണ്ട് ആ ശാസ്ത്രത്തിന് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറയോ? ഇല്ല. നമ്മളെന്താ ചെയ്യുക? ആ പരിമിതിയെ മറികടക്കാൻ പറ്റുന്ന രൂപത്തിൽ പരമാവധി ആധികാരികമാണോ എന്ന് പരിശോധിക്കും. അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് 4 പറഞ്ഞ ഒതോറിറ്റി അഥവാ ടെസ്റ്റിമണി എന്ന് പറയുന്ന ആ ഒരു ജ്ഞാന സമ്പാദനത്തിൻ്റെ രൂപത്തിലാണ് നമ്മളിലേക്ക് ഹദീസും ഖുർആനും ഒക്കെ എത്തുന്നത്. അപ്പോൾ അവിടെ ഒതോറിറ്റിക്ക് പ്രശ്നങ്ങളില്ലേ? സാക്ഷി ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ അവിടെ അബദ്ധങ്ങൾ വരാൻ ചാൻസ് ഇല്ലേ? തീർച്ചയായും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ജ്ഞാന സമ്പാദന മാർഗത്തിന് പ്രശ്നമില്ലെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത്? ഇസ്ലാമിൽ അവിടെ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുക. ഇസ്ലാമിൽ അവിടെ എന്ത് ആ ആധികാരികത ഉറപ്പുവരുത്താൻ എന്തു ചെയ്തു എന്ന് പരിശോധിക്കുക. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റെവിടെയും കാണാൻ പറ്റാത്ത രൂപത്തിൽ ആധികാരികത ഉറപ്പുവരുത്താനുള്ള കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു മൗനാനുവാദമെങ്കിലും നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അത് ആര് കേട്ടു, ആര് കണ്ടു എന്ന്, അത് ആ കണ്ട ആൾ ആരോട് പറഞ്ഞു, ആ ആൾ ആരോട് പറഞ്ഞു എന്നുള്ള ശൃംഖല വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ ഒരു ശൃംഖല ഉണ്ടായാലും മാത്രം പോരാ, ആ ശൃംഖല വളരെ കൃത്യമായിരിക്കണം എന്ന് മാത്രമല്ല, ആ അതിലുള്ള ഓരോ കണ്ണിയും വളരെ കൃത്യമായി വിശ്വസ്തരായിരിക്കണം. അങ്ങനെ ആ ഓരോ കണ്ണിയും, ഞാനൊരാളോട് പറഞ്ഞുവെങ്കിൽ ഞാൻ എത്രത്തോളം വിശ്വാസ്യനാണ്, ഞാൻ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന പരിശോധന, അങ്ങനെ അതിലുള്ള ഓരോ കണ്ണികളെപ്പറ്റിയും ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്ന രൂപം. ഇത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിഷയത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാൻ പറ്റുമോ? മറ്റെവിടെയും കാണൂല. നിങ്ങളൊരു ഉദാഹരണം എടുക്കാം. ഗാന്ധിജി, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്കത് കിട്ടിയത്? ഗാന്ധിജി അത് പറഞ്ഞിട്ടുണ്ട്, അത് ആരെങ്കിലും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ ഒതോറിറ്റി നേരിട്ട് നമ്മൾ എടുക്കുക. എന്നാൽ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, ആ ആൾ എവിടെ നിന്ന് കേട്ടു, എങ്ങനെ കേട്ടു, അതുപോലെ തന്നെ അദ്ദേഹം ആരോട് പറഞ്ഞു, ആ പറഞ്ഞ ആൾ വിശ്വസ്തനാണോ, ആ പറഞ്ഞ ആൾ ആരോട് പറഞ്ഞു, അയാൾ വിശ്വസ്തനാണോ, അങ്ങനെ ആ ഓരോ ആളെക്കുറിച്ചും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക, എന്നിട്ടു മാത്രം സ്വീകരിക്കുക എന്ന ഇത്രയും കണിശമായ, ഇത്രയും കൃത്യമായ ആധികാരികത ഉറപ്പുവരുത്തൽ ഇസ്ലാമിക പ്രമാണങ്ങളിലല്ലാതെ മറ്റെവിടെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും പറയാണ് എനിക്ക് ഹദീസിന്റെ ആധികാരികതയിൽ സംശയമുണ്ട്, ഖുർആനിന്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവും അദ്ദേഹത്തിന് അറിവായി സ്വീകരിക്കാൻ പറ്റൂല. ഗാന്ധിജി പറഞ്ഞു എന്ന് മാത്രമല്ല, ഗാന്ധിജി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഗാന്ധിജി കഴിഞ്ഞു പോയി, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആളാണ് ഗാന്ധിജി. അല്ലെങ്കിൽ നെഹ്റു ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നിരുന്നു, അമേരിക്കയിൽ വിപ്ലവം നടന്നിരുന്നു, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇസ്ലാമിക പ്രമാണങ്ങളോളം ആധികാരികത ഉറപ്പുവരുത്തിയ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇത്ര കൃത്യമായ ആധികാരികത ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് വരികയാണെങ്കിൽ, മറ്റൊന്നിനെയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈവൻ സയൻസിനെ പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആധികാരികതയെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുമുള്ള വളരെ വിശദമായ ചർച്ചകളിലേക്കാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇനി കടക്കാൻ പോകുന്നത്. അത് വളരെ നല്ല മനസ്സോടുകൂടി കേൾക്കാനും അതിൽ കേട്ടതിൽ സത്യമുണ്ടോ എന്നും അതിൽ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നും ആലോചിക്കുവാനും അങ്ങനെ സത്യം കണ്ടെത്താനുള്ള ഒരു മനസ്സോടുകൂടി ഈ പ്രോഗ്രാം പൂർണ്ണമായി വീക്ഷിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹു. ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമായിരുന്നു ഇന്ന് നമ്മൾ കേട്ടത്. ഹദീസുകൾ എങ്ങനെ ആധികാരികമാകും? ഈ വിഷയത്തിൽ ബാസിൽ സി പി നടത്തിയ സംസാരമാണ് ഇന്ന് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തത്.
2: أعوذ بالله من الشيطان الرجيم.

0: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരു ഇടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: വിമുക്ത ഭടന്മാർക്ക് ധനസഹായം, പെൻഷനോ രണ്ടാം ലോക മഹായുദ്ധ സേനാനികൾക്കുള്ള പ്രതിമാസ സാമ്പത്തിക സഹായമോ ലഭിക്കാത്ത, വാർഷിക വരുമാനം 2,00,000 രൂപയിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്കും അവരുടെ വിധവകൾക്കും ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് മുഖേനയുള്ള വാർഷിക സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ഒക്ടോബർ 10 അപേക്ഷിക്കേണ്ടതാണ്. വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: മോട്ടോർ തൊഴിലാളികൾക്ക് 30 കുടിശ്ശിക അടയ്ക്കാം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് സെപ്റ്റംബർ 30 കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചു. വിശദവിവരങ്ങൾക്കായി ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറ മുഹമ്മദ് വചനം 14. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 14-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 12-ാം വചനം മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്യാം.

0: നമ്മൾ പഠിക്കുന്നതും നമ്മൾ കേൾക്കുന്നതുമെല്ലാം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. 14-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് 15-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നാം പഠിച്ചത് സൂറ മുഹമ്മദിലെ വചനം 14. നമുക്ക് വേണ്ടി ക്ലാസ്സിലെത്തത് ജാഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായ ആ സ്വർഗലോകത്തെക്കുറിച്ച് സ്വഹാബത്തിനിങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, അവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ആരൊക്കെയാണ് അവിടേക്ക് പ്രവേശിക്കുക എന്നെല്ലാം പറഞ്ഞ്, ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച്, ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, യാ അബ്ദുള്ള, അല്ലയോ അല്ലാഹുവിൻ്റെ ദാസ, ഹാദാ ഖൈറുൻ, ഇതൊരു നല്ല കാര്യം തന്നെയാണ് നീ ചെയ്തത്. തുടർന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. ഫമൻ ഖാന മിൻ അഹ്ലിസ്സല, കൃത്യമായി നമസ്കരിക്കുന്നവനെ, ദുഖയ മിൻ ബാബിസ്സല, ബാബുസ്സലയിലൂടെ അവനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതാണ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സദസ്സിലൊരാളിരുന്നിങ്ങനെ കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നോക്കുമ്പോൾ, അതാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് അബൂബക്കർ എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, ആ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും സാധിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരമൊന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവൻ ഞാനാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളായിരിക്കും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കരയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് കരയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാൻ റസൂലെ, എൻ്റെ ഉമ്മയും ഉപ്പയും താങ്കൾക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ. എന്നാൽ 8 കവാടത്തിലൂടെയും പ്രവേശിക്കാൻ യോഗ്യരായ ആളുകളുണ്ടാകുമോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നുണ്ട്, നഅം, അതേ അബൂബക്കറേ, വഅർജു അൻ തകൂന മിൻഹും, നീയും ആ കൂട്ടത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ ഏതേത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിച്ച വ്യക്തിയാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാവാനുള്ള യോഗ്യതക്കുള്ള നാല് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വിശ്വാസം, തൗഹീദിൻ്റെ ആളായി മാറാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ നാം വിജയിച്ചവരാണ്. ഏതൊരു കർമ്മം സ്വീകരിക്കാനും ഷഹാദത്താണ് പ്രധാനം. വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു വിജയം അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല. ശിർക്കൊരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, തൗഹീദിൻ്റെ ഉടമകളാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന ഷഹാദത്ത് കലിമ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, വഅന്ന ഈസാ അബ്ദുല്ലാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചാൽ, വ ഇബ്നു അമതിഹി, ഒരു അടിമ സ്ത്രീയുടെ മകനാണ് ഈസാ അലൈഹിസ്സലാം എന്ന് വിശ്വസിച്ചാൽ, വ കലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്താണിത് എന്ന് അംഗീകരിച്ചാൽ, അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഊതിയ റൂഹാണ് എന്നുകൂടി ഒരാൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ പറ്റി വിശ്വസിച്ചു കഴിഞ്ഞാൽ, വ അന്നൽ ജന്നത ഹഖുൻ, സ്വർഗമുണ്ട് എന്നും, വ അന്നന്നാറ ഹഖുൻ, നരകവുമുണ്ട് എന്നുമൊക്കെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അദ്ഖലഹുല്ലാഹു മിൻ അയ്യ അബ്വാബിൽ ജന്നതി സമാനിയതശ, അള്ളാഹു അവന് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവസരം നൽകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസാരമായി കാണുന്ന പല നന്മകളുമില്ലേ? നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമാവുന്ന നന്മകളാണതൊക്കെ. നമ്മൾ നിസാരമായി അത് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്നത് ചെറിയ ചെറിയ നന്മകളല്ലേ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തട്ടിയകറ്റുന്ന നന്മകൾ. ഒരാൾ വുളു ചെയ്തു, വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് ആത്മാർത്ഥതയോടുകൂടിയാണ് എങ്കിൽ, അല്ലാഹു റസൂൽ പറയുകയാണ്, മാമിൻ കുമ്മിൻ അഹദിൻ യതവല്ല, ഒരാൾ വുളു എടുക്കുകയും ഫയസ്ബിഉൽ വുളു, കൃത്യമായി പൂർണ്ണമായി നനയേണ്ട ഭാഗങ്ങളെല്ലാം നനഞ്ഞുകൊണ്ട് വൃത്തിയോടുകൂടി വുളു ചെയ്യുകയും ചെയ്താൽ, സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയത യദ്ഖുലു മിൻ അയ്യിഷാ, സ്വർഗത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ എട്ട് കവാടങ്ങളും തുറന്നു കൊടുക്കും അവന് വേണ്ടി. എന്നിട്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അതിലൂടെ പ്രവേശിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന വുളുവിന് ശേഷം മറക്കാതെ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ അഞ്ച് നേരം കൃത്യമായി നമസ്കരിച്ചു. സ്വാമത്ത് ശിഹ്റഹ, അവളുടെ നിശ്ചയിക്കപ്പെട്ട റമദാനിലെ നോമ്പ് അവൾ അനുഷ്ഠിച്ചു. വഹഫിലത് ഫർജഹ, അവളുടെ ഗുഹ്യ അവയവം അവൾ സൂക്ഷിച്ചു കഴിഞ്ഞു. വഅത്തഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ഖീലലഹ, അവളോട് പറയുന്നതാണ്, ഉദ്ഖിലൽ ജന്നത്ത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇത, നിനക്കിഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് അവളോട് പറയപ്പെടും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള കാര്യത്തിൽ, കടമയിൽ കൃത്യമായിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാവാത്ത മൂന്ന് മക്കളുണ്ടായിരിക്കെ, അതിലൊരു കുട്ടി മരണപ്പെട്ടിട്ടും അതിൽ ഒരു മാതാവിനും പിതാവിനും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. പ്രവാചകൻ പറയുന്നതായി നോക്കൂ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ യമൂത്തു ലഹു സലാസതുൻ മിനൽ വലദി ലം യബ്ലുഅൽ ഖംസ്, പ്രായപൂർത്തിയാവാത്ത മൂന്ന് മക്കളുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു കുട്ടി മരണപ്പെട്ടാൽ, ഇല്ലാ തലഖഹു മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയത മിൻ അയ്യിഹാ ഷാഅ ദഖല, അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ, അത് ഏതൊരു നിസാരമായ നന്മയാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായി നിർവഹിക്കാൻ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. സ്വർഗത്തിന് വേണ്ടി നാം ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഈ ഒരു സമയത്ത് മധുരം ഖുർആൻ ആണ് കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ കേട്ടുവരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: يا ايها الذين امنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم

മാഷാല്ലാ, മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഖലീഫ അത്തുനൈജിയുടെ വളരെ മനോഹരമായ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം സൂറത്തുൽ ഹജ്ജിൻ്റെ 77-78 വചനങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങളുടെ യജമാനനാകുന്നു എന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രണ്ടായത്തുകളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുള്ള നമസ്കാരം ചെയ്യുവിൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് അഥവാ ആരാധനയും ചെയ്യുവിൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. അഥവാ വിശ്വാസികളോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ നമസ്കാരം റുക്കുവും സുജൂദും ഒക്കെ അടങ്ങുന്ന ഇബാദത്തായിട്ടുള്ള നമസ്കാരം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയികളായി തീരാനുള്ള ഒരു വഴിയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ ആയത്തിലൂടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവിൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും അഥവാ മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് അവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളും ആയിത്തീരാൻ വേണ്ടിയാകുന്നു അത്. ആകയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല സഹായകനും. ആ ആയത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിലുള്ള ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത മാർഗദർശനമായി അവർ സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും, മാത്രവുമല്ല ഇബ്രാഹിം നബി അടക്കമുള്ള സമുദായത്തിലെ ആളുകളെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ അള്ളാഹുവിന് കീഴതുങ്ങുക എന്നതാണല്ലോ മുസ്ലിം എന്ന വാക്കിനർത്ഥം. അങ്ങനെ ആരാധനകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക്

0: പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചിങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയുള്ള ആലാപനം തളരും എന്നിടനെഞ്ചിൽ. ആലാപനം അസ്ബഖ് അൽ ഹിക്കമി.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. രണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വർഗമായിരിക്കണം, മരണാനന്തര ജീവിതത്തിലെ വിജയമായിരിക്കണം. എന്നാൽ പലപ്പോഴും ആ വിജയത്തിൻ്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമേറിയ രണ്ട് വിഷയങ്ങളെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് രണ്ടും മനുഷ്യരുടെ അങ്ങേയറ്റത്തെ ശത്രുക്കളാണ് എന്നും ആ നിലക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്തെങ്കിലേ നിങ്ങൾക്ക് വിജയം ലഭിക്കൂ എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആ ശത്രുക്കൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനിലെ 35 അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 5-6 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നു, യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാകുന്നു, ഫല തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ, വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയുമാണ് അഭിസംബോധന ചെയ്യുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും, യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്. ഏതാണ് ആ വാഗ്ദത്തം? മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന വാഗ്ദത്തം. അവിടെ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ടാകുമെന്നും തെറ്റുകൾ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നരകമുണ്ടാകും എന്നുമുള്ള വാഗ്ദത്തം, ഇത് സത്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ മഹത്തായ ഈ ഒരു യാഥാർത്ഥ്യം വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടും പ്രവാചകന്മാരിലൂടെ മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടും ധാരാളം ആളുകൾ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങൾ, അതല്ലെങ്കിൽ രണ്ട് ശത്രുക്കൾ ഒരു തടസ്സമായി അവരുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. ഈ ഭൂമിയിലെ സുഖങ്ങളും സന്തോഷങ്ങളും ഈ ഭൂമിയിലെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും മനുഷ്യനെ യഥാർത്ഥത്തിൽ അന്ധനാക്കി തീർക്കുകയാണ്. പരമമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവനെ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഭൗതികമായ ഈ ജീവിതം, ഇവിടെയുള്ള അലങ്കാരങ്ങൾ, അത് ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. ഫല തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഏതിനെ സംബന്ധിച്ച്? മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്. അതേപോലെ തന്നെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അതോടൊപ്പം അല്ലാഹു ഒരു കാര്യം കൂടി പറഞ്ഞു, വല യഗുറന്നകും ബില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ആരുകൂടി? അൽ ഗറൂർ. അൽ ഗറൂർ എന്ന് പറഞ്ഞാൽ മഹാവഞ്ചകൻ. ആരാണ് ആ മഹാവഞ്ചകൻ? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചു, ഇന്നശ്ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, തീർച്ചയായും ഷെയ്ത്താൻ പിശാജ് അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവാ, അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, തീർച്ചയായും അവൻ അവൻ്റെ കക്ഷികളെ വിളിക്കുന്നത് അവർ നരകത്തിൻ്റെ ആളുകളായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാജു മഹാവഞ്ചകനാണ്, അവൻ നിങ്ങളെ വഞ്ചിച്ചു കളയും. അവൻ്റെ വഞ്ചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിലെ ജീവിതത്തെ അവൻ നമുക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു തരും എന്നതാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങളാണ് വലുത്, ഇവിടെയുള്ള ആഡംബരങ്ങളാണ് വലുത്, അതുകൊണ്ട് തന്നെ പരമാവധി ഇത് നിങ്ങൾ ആസ്വദിക്കുക മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കും. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ വഞ്ചിച്ചതുപോലെ. സ്വർഗത്തിലെ മുഴുവൻ ഭക്ഷണവും നിങ്ങൾ കഴിച്ചോളൂ, എന്നാൽ ഈ ഒരു വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും പിശാചവിടെ വന്നു, വ്യാമോഹങ്ങൾ നൽകി ആ ഒരു വിലക്കപ്പെട്ട മരത്തിലെ കായികനിയെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ നൽകി ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അവൻ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചതും. അത് കാരണത്താൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും നാം എല്ലാം മനസ്സിലാക്കിയതാണ്. ഈ ഒരു പണി പിശാജ് എന്നും എടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ അവൻ മനോഹരമാക്കി തോന്നിപ്പിക്കും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പ്രയാസമുള്ളതാക്കി അവൻ അവതരിപ്പിച്ചു തരും. അതുകൊണ്ട് പിശാജിൻ്റെ കെണിയിൽ പെട്ടുപോകാതെ, ഭൗതികമായ അലങ്കാരങ്ങളിൽ പെട്ടുപോകാതെ, ഇത് രണ്ടും നിങ്ങളെ വഞ്ചിക്കാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു പോരണം എന്നാണ് മാനവ സമൂഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഇന്ന ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, തീർച്ചയായും ഭൂമിക്ക് മേലെയുള്ളതിനെയെല്ലാം നാം അതിനൊരു അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനാണത്? ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല, മനുഷ്യരിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് അള്ളാഹുവിന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. വഇന്നാ ലജാഇലൂന മാ അലൈഹ സഈദൻ ജുറുസ, തീർച്ചയായും അതിൻ്റെ മേലെയുള്ളതിനെയെല്ലാം ഒരു നാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നുമില്ലാത്ത ഒരു കാലിയായ മൊട്ടക്കുന്നുപോലെ അള്ളാഹു അതിനെ മാറ്റിത്തീർക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരുപാട് അലങ്കാരങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ആഡംബരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇതെല്ലാം നൽകിക്കൊണ്ട് ഭൂമിയെ അലങ്കരിച്ചത്? നമുക്ക് പരമാവധി ആസ്വദിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ, ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിലെ സുഖസൗകര്യങ്ങളോടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന് അള്ളാഹു പരിശോധിക്കും. ചിലത് അള്ളാഹു ഹറാമാക്കും, നിഷിദ്ധമാക്കും, മറ്റു ചിലത് അള്ളാഹു അനുവദിക്കും. എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതിൻ്റെ നേരെ പോകുന്നതാരാണ്, അള്ളാഹു അനുവദിച്ചതിൻ്റെ മാർഗങ്ങളിലൂടെ നീങ്ങുന്നതാരാണ് എന്നിങ്ങനെ നന്മയുടെ ആളുകളെയും തിന്മയുടെ ആളുകളെയും അള്ളാഹുവിന് വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയെ അള്ളാഹു അലങ്കാരമുള്ളതാക്കിയത്. എന്നാൽ ഒരു നാൾ വരും, അന്ന് ഈ ഭൂമിയിലുള്ള അലങ്കാരങ്ങളെല്ലാം അള്ളാഹു ഇല്ലാതെയാക്കി ഇതിനെ ഒരു മൊട്ടയായ പ്രദേശമായി അള്ളാഹു മാറ്റും എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പിശാചിനെ കരുതിയിരിക്കണം എന്നാണ്. സ്വർഗം അവൻ നമുക്ക് നഷ്ടപ്പെടുത്തും, അതേപോലെ തന്നെ ഈ ദുനിയാവിലെ നന്മകളാണ് ആത്യന്തികമായ നന്മ എന്ന് അവൻ നമുക്ക് തോന്നിപ്പിച്ചു തരും. അപ്പോൾ പിന്നെ ഈ ഒരു മഹത്തായ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തുമാത്രമേ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതെന്താണോ അതുമാത്രമാണ് നന്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി വിശദീകരിച്ചതെന്താണോ അതുമാത്രമാണ് നന്മ. പരിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുള്ള, പ്രവാചകൻ വിലക്കിയിട്ടുള്ള ഏതൊരു കാര്യവും എത്ര തന്നെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും അതിനെ നാം ഒഴിവാക്കുക. അത് നന്നാക്കി നമുക്ക് തോന്നിപ്പിക്കുന്നത് പിശാചാണ്, ദുനിയാവിൻ്റെ അലങ്കാരമാണ് എന്ന് നാം തിരിച്ചറിയുക. ആ രണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമുക്ക് സ്വർഗം ലഭിക്കും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. രണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക. ഈ ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്നും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പണ്ടൊരിടത്ത് ഒരു കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയും ഉള്ള ഒരു രാത്രി. പുറത്ത് മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് അമ്പിളിയമ്മാവൻ കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒളിച്ചു നോക്കുകയാണ്. പുറത്താകെ നല്ല ഇരുട്ടായതുകൊണ്ട് ആ വീടിനുള്ളിലെ മേശപ്പുറത്ത് ഒരു വലിയ മെഴുകുതിരിയും അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു മൺവിളക്കും കത്തിച്ചു വച്ചിരുന്നു. അവ രണ്ടും ചേർന്ന് ആ കൊച്ചുമുറിയെ മനോഹരമായ വെളിച്ചത്താൽ നിറച്ചു.
1: അപ്പൊ ഒരു കുന്നിൻ ചെരുവ്, ഒരു കൊച്ചു വീട്, മനോഹരമായ പ്രദേശം, തണുത്ത ഒരു സാഹചര്യം, കാലാവസ്ഥ. ആ വീടിനകത്ത് ഒരു വലിയ മെഴുകുതിരിയും ചെറിയ ഒരു
0: മൺവിളക്കും. മൺവിളക്ക് ഒരു കുഞ്ഞു വെളിച്ചം മാത്രം നൽകി ശാന്തമായി കത്തിയപ്പോ മെഴുകുതിരി തന്റെ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തീനാളം ഉയർത്തിപ്പിടിച്ച് ഏറെ പ്രഭയോടെ നിന്നു. അതിന്റെ ആ വലിയ തീനാളം പുറത്തെ ചെറിയ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തന്റെ ആ മനോഹരമായ രൂപത്തിലും വലിയ വെളിച്ചത്തിലും മെഴുകുതിരിക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് അത് അരികിലിരുന്ന ആ കുഞ്ഞു മൺവിളക്കിനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തന്റെ വെളിച്ചം ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രമാത്രം കേമനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ ഇരുട്ടിലായേനെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം ഞാൻ തന്നെയാണ്. മെഴുകുതിരിയുടെ ഈ വലിയ വർത്തമാനം കേട്ടിട്ടും അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് ഒന്നും മിണ്ടിയില്ല. അത് യാതൊരു അഹങ്കാരവുമില്ലാതെ ശാന്തമായി പതുക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി വീണ്ടും അഹങ്കാരത്തോടെ പറഞ്ഞു, ആകാശത്തെ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെയാണ്, അവക്കൊന്നും ഈ മുറിയിൽ വെളിച്ചം തരാൻ കഴിയില്ല. അമ്പിളിയമ്മാവനാണെങ്കിൽ തോന്നുമ്പോൾ മാത്രം വരും, ചിലപ്പോൾ മേഘങ്ങൾക്കിടയിൽ ഒളിക്കുകയും ചെയ്യും. സൂര്യനാകട്ടെ രാത്രിയാകുമ്പോൾ എവിടെയോ പോയി മറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ ഇരുട്ടിൽ എല്ലാവരെയും സഹായിക്കുന്നത് ഞാനാണ്. അത് കേട്ടപ്പോ കുഞ്ഞു മൺവിളക്ക് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ നന്നായി വെളിച്ചം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അഹങ്കരിക്കുന്നത് നല്ലതല്ല. അത് കേട്ട് മെഴുകുതിരി പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് അസൂയ തോന്നിയിട്ടാണ്. എന്റെ അത്രയും ഭംഗിയോ വെളിച്ചമോ നിനക്കില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ പാവ മൺവിളക്ക് അത് കേട്ട് വിഷമത്തോടെ മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ പുറത്തെ കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വന്നു. വീടിന്റെ വാതിലിന്റെ വിടവിലൂടെ നല്ലൊരു കുളിർക്കാറ്റ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി വന്നു. കാറ്റടിച്ചതും മെഴുകുതിരി ആകെ ഒന്ന് വിറച്ചുപോയി. അതിൻ്റെ തീനാളം ഒരു വശത്തേക്ക് വല്ലാതെ ചെരിഞ്ഞു. എന്നാൽ ആ കുഞ്ഞു മൺവിളക്ക് മാത്രം വരാൻ പോകുന്ന വലിയ കാറ്റിനെ പേടിച്ച് തൻ്റെ തിരി ഒരൽപ്പം താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ശാന്തമായി കത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ തൻ്റെ അഹങ്കാരം കൈവിടാതെ മെഴുകുതിരി വീണ്ടും നേരെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞു കാറ്റിനെയൊന്നും പേടിയില്ല. പക്ഷേ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് മുറിയിലേക്ക് ആഞ്ഞു വീശി. തൻ്റെ വലിയ വെളിച്ചം കാണിച്ച് തലയുയർത്തി നിന്ന മെഴുകുതിരിയുടെ തീനാളം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടുപോയി. എന്നാൽ കാറ്റ് വന്നപ്പോൾ തൻ്റെ കുഞ്ഞു തിരുനാളം പതുക്കെ താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ഇരുന്നതുകൊണ്ട് ആ കുഞ്ഞു മൺവിളക്ക് മാത്രം കെടാതെ അപ്പോഴും തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ അമ്മ വന്ന് പുറത്തെ കാറ്റകത്ത് കടക്കാതിരിക്കാൻ വാതിൽ നന്നായി അടച്ചു. എന്നിട്ട് അപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരുന്ന ആ മൺവിളക്കിൻ്റെ കുഞ്ഞു വെളിച്ചത്തിൽ നിന്നും ആ അമ്മ മെഴുകുതിരിയെ വീണ്ടും കത്തിച്ചു വെച്ചു. ഇപ്പൊ മെഴുകുതിരിയുടെ വെളിച്ചം പഴയതുപോലെ അഹങ്കാരത്തോടെയല്ല, വളരെ ശാന്തമായാണ് കത്തിയത്. അത് തൻ്റെ അരികിലിരുന്ന മൺവിളക്കിനെ നോക്കി സ്നേഹത്തോടെ പതുക്കെ പുഞ്ചിരിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മെഴുകുതിരിക്ക് ഇപ്പോൾ നന്നായി മനസ്സിലായിരുന്നു. അത് കണ്ട് അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് സ്നേഹത്തോടെ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ കൂട്ടുകാരാ, ഒരു ചെറിയ കാറ്റിനു പോലും നിമിഷനേരം കൊണ്ട് നിന്റെ വെളിച്ചം കെടുത്താൻ കഴിയും. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. മെഴുകുതിരി ലജ്ജയോടെ പതുക്കെ തലയാട്ടിയത് സമ്മതിച്ചു. താൻ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വലിയവനാണെന്ന് പിന്നീട് ഒരിക്കലും അത് വീരവാദം മുഴക്കിയിട്ടില്ല. ആരുമായും മത്സരിക്കാൻ പോയതുമില്ല. തന്നാലാവും വിധം ആ കൊച്ചുമുറിയിലാകെ അത് ശാന്തമായി പ്രകാശം പരത്തി.
1: മാഷാല്ലാ, വളരെ ഗുണപാഠാർഹമായ ഒരു കഥ തന്നെയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. മുമ്പുണ്ടായിരുന്ന രണ്ടാം ക്ലാസ്സിലെയാണോ മൂന്നാം ക്ലാസ്സിലെയാണോ അറബി പാഠപുസ്തകത്തിൽ ഇതിനു സമാനമായ ഒരു കഥ പഠിപ്പിച്ചതായി ഓർക്കുകയാണ്. ഒരു ബബുഗാവും ഖുഫാഷും, തത്തമ്മയും വവ്വാലും. അപ്പോൾ തത്തമ്മ നല്ല ചുവന്ന കൊക്കും നല്ല നിറം പച്ച നിറവും നല്ല ഭംഗിയും രീശും ജനാഹും ഒക്കെ ഉള്ള നല്ല തൂവലും ഒക്കെ ഉള്ള നല്ല സുന്ദരിയാണ് ആര്? തത്തമ്മ. തത്തമ്മ തലകീഴായി തൂങ്ങിയാടുന്ന ഖുഫാഷിനെ വവ്വാലിനെ കണ്ടിട്ട് കളിയാക്കുന്ന ഒരു രംഗം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ടല്ലോ, നിനക്ക് നിന്റേതായ മഹത്വങ്ങളുണ്ട്. ഖുഫാഷ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ചില മഹത്വങ്ങളുണ്ട്. നിനക്ക് രാത്രി കാഴ്ച കിട്ടില്ല, പക്ഷെ എനിക്ക് രാത്രി കാഴ്ച കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാഭാവികമായ ഗുണഗണങ്ങൾ സൃഷ്ടാവ് പകർന്നു നൽകിയിട്ടുണ്ട്. അത് എനിക്ക് ലഭിക്കപ്പെട്ട ഗുണം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുള്ളിടത്താണ് വിവേകവും വിനയവും താഴ്മയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد.
4: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസകാര്യങ്ങളിലെ മൂന്നാമത്തെ ഘടകമാണ്, റുഖ്നാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അതാണ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകുതുബിഹി, അല്ലാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ദൂതന്മാർക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ നമുക്ക് അറിയാത്തതും അല്ലാഹു അറിയിച്ചു തന്നതും ഉണ്ട്. അറിയിച്ചു തന്നതിൽപ്പെട്ടതാണ് തൗറാത്ത്. മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണല്ലോ തൗറാത്ത്. അതുപോലെ ഇഞ്ചീൽ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്തതാണ്. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന്. അൽ ഖുർആൻ അത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും. അതിനു പുറമെ സുഹുഫ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുഹുഫ് ഏടുകൾ ഇറക്കിക്കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമിനും ഏടുകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഖുർആനിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിലെല്ലാം നമ്മൾ വിശ്വസിക്കണം. അതെല്ലാം അല്ലാഹു ഇറക്കിക്കൊടുത്തതാണ് എന്ന് നമ്മൾ അറിയണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭേദഗതി ചെയ്യാൻ മനുഷ്യരെ അനുവദിക്കാതെ, മനുഷ്യനത് സാധ്യമല്ലാത്ത വിധം അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റു വേദഗ്രന്ഥങ്ങളൊന്നും അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ ഇന്ന് നിലവിലില്ല. ഇഞ്ചീലിൽ വിശ്വസിക്കണം, തൗറാത്തിൽ വിശ്വസിക്കണം, അത് അനിവാര്യമാണ്. ഒരാൾ പറയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കിക്കൊടുത്ത തൗറാത്തിലോ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഇഞ്ചീലിലോ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ സബൂറിലോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ സുഹുഫിലോ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ സുഹുഫിലോ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ദീനിൽ നിന്ന് പുറത്താകും. എന്നാൽ നിലവിൽ പലരുടെയും കയ്യിലുള്ള തൗറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇഞ്ചീൽ എന്ന പേരിൽ അറിയപ്പെടുന്നതൊന്നും തന്നെ സാക്ഷാൽ രൂപത്തിലുള്ളവ അല്ല, ഭേദഗതി ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയാം. അത് മുഹറഫാണ്, തഹരീഫ്, ഭേദഗതി ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന പലതും അത് ഖുർആനും സുന്നത്തും ശരിവച്ചിട്ടുണ്ട്, അത് നാം അങ്ങനെ തന്നെ വിശ്വസിക്കണം, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കണം. ഇപ്പോൾ ഉദാഹരണമായി അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുവഴിയെ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വരും. എന്നിരുന്നാലും ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ളതിനെ ശരിപ്പെടുത്തിയിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്, അത് നമ്മൾ അംഗീകരിക്കൽ അനിവാര്യമാണ്. രണ്ടാമതായി അതിൽ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ അതുപോലെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പലതും ശരിയല്ല, അത് മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് വിധേയമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. എന്നാൽ ശരിയാണോ ശരികേടാണോ, സത്യമാണോ സത്യവിരുദ്ധമാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കുറേ കാര്യങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട്, നാം അതിനെ സത്യപ്പെടുത്താനും പോകുന്നില്ല, അത് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുവാനും പോകുന്നില്ല. അതാണ് ആ വിഷയത്തിലെ വിശ്വാസിയുടെ നിലപാട്, അതാണ് സൂക്ഷ്മമായ നിലപാടും. കാരണം അത് നമ്മൾ സത്യമല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ അതിനെ കളവാക്കലാകുമല്ലോ, കളവാക്കിയാൽ സത്യത്തെ കളവാക്കലാകും. സത്യവിരുദ്ധമാണെങ്കിലോ, അത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഒരു കളവിനെ സത്യമാക്കലും ആകും. അതുകൊണ്ട് സൂക്ഷ്മത, വിശ്വാസിയുടെ നിലപാട്, ഇത്തരം കാര്യങ്ങളെ റസൂലുള്ളാഹ് ഹഖാണ് എന്നും പറഞ്ഞിട്ടില്ല, ബാത്തുലാണ് എന്നും പറഞ്ഞിട്ടില്ല. അത്തരം വിഷയത്തിൽ നതവഖഫ്, അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ വിശ്വാസത്തിന് പോറലേൽക്കാതിരിക്കാനുള്ള മാർഗം എന്നതുകൂടി അക്കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നാലാമത്തെ റുക്കിനായി പറയുന്നത് അത് പ്രവാചകന്മാരിൽ ദൂതന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. വറുസുലിഹി എന്ന് പറഞ്ഞത് അതാണ്, പ്രവാചകന്മാരിലുള്ള വിശ്വാസം. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ദൂതന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റുസുലൻ മുബശ്ശിരീന വമുന്ദിരീൻ ലഅല്ല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമ എന്ന് സൂറ അന്നിസായിലെ 163 മുതൽ 165 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ദൂതന്മാരെ അല്ലാഹു നിയോഗിച്ചു. ആ ദൂതന്മാർക്ക് നിർവഹിക്കുവാനുള്ള ഡ്യൂട്ടി എന്താൻ? മുബശ്ശിരീന വമുന്ദിരീൻ, സുവിശേഷം അറിയിക്കുക, സന്തോഷവാർത്ത അറിയിക്കുക. വമുന്ദിരീൻ, താക്കീത് നൽകുക. വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് സന്തോഷവാർത്തയും അതിനെ അവഗണിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് താക്കീതും നൽകുക. ഇതാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായി അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇന്നാ ഔഹൈന ഇലൈക് കമാ ഔഹൈന ഇലാ നൂഹി വന്നബിയീന മിൻ ബഅദി, ഇതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഇതും സൂറത്ത് നിസായിലെ വചനം തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വചനവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. താങ്കൾക്ക് നാം വഹയി നൽകിയിരിക്കുന്നു, സന്ദേശം നൽകിയിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന നബിമാർക്കും നാം സന്ദേശം നൽകിയ പ്രകാരം അതുപോലെ താങ്കൾക്കും സന്ദേശം നൽകിയിരിക്കുന്നു, വഹി നൽകിയിരിക്കുന്നു എന്ന്. അതൊരുപാടുണ്ട് പ്രവാചകന്മാർ. അതിലെ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. അവസാനത്തെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ് രണ്ടുപേരും. നൂഹ് അലൈഹിസ്സലാം ആദ്യത്തെ റസൂലാണ് എന്നത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇന്നന്നാസ യൗമൽ ഖിയാമ യഅ്തൂന ഇലാ നൂഹ് ഫയഖൂലൂന ലഹു അൻത അവ്വല റസൂലിൻ അർസലഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർദ്, ഭൂനിവാസികളിലേക്ക് അല്ലാഹു അയച്ചിട്ടുള്ള ദൂതന്മാരിൽ ആദ്യത്തെ ആളാണ് താങ്കൾ, ആദ്യത്തെ റസൂൽ താങ്കളാണ് എന്ന മനുഷ്യർ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചെന്ന് പറയും എന്നാണ്. വശ്രമുറ്റത്തവരെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് ഹദീസ്. ദീർഘമായ ഹദീസിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. അപ്പം ആ ഹദീസിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറയുന്നത്, നൂഹ് നബിനെ കുറിച്ച് പറയുന്നത്, അൻത അവ്വലു റസൂലിൻ, ആദ്യത്തെ ദൂതൻ എന്നാണ്. അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഹ്സാബിലെ 40-ാമത്തെ വചനമാണ്. മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും നിങ്ങളിലെ പുരുഷന്മാരിൽ നിന്ന് ഒരാളുടെയും പിതാവല്ല, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലാണ്, അന്ത്യപ്രവാചകനുമാണ്. അപ്പം റിജാലുകളിൽ ഒരാളുടെയും പിതാവല്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹീം എന്ന കുട്ടിനബിക്കുണ്ട്, അതേപോലെ ഖാസിം എന്ന കുട്ടിയുമുണ്ട്. അവരുടെയൊക്കെ പിതാവ് തന്നെയല്ലേ റസൂൽ? എങ്കിൽ പിന്നെ റിജാലിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല എന്ന് പറയുന്നത്? അതിന് കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ആ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു റജുലി റിജാലി എന്ന് പറയാവുന്ന ഒരു പ്രായത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, ചെറുപ്പത്തിലേ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ. അപാർത്ഥത്തിലാകുമ്പോൾ റിജാലിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല എന്ന് പറയാലോ. അപ്പം ഇങ്ങനെ പല സവിശേഷതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. മറ്റു കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: മാഷാ നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു.
0: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
3: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, ആ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: യെസ്, എക്സാക്ട്ലി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മീൻ വഅലാ അഹ്ലി അസ്ഹാബി അജ്മഈൻ മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ഗ്യാസ്ട്രബിൾ എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ വയറിനകത്ത് ആമാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ ഒരു നേർത്ത തൊലി, ഒരു പാടയുണ്ട്, അതിന് ആണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. ഇതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ് യഥാർത്ഥത്തിൽ സാങ്കേതികമായി ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇതുണ്ടാവാനുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരുതരം ബാക്ടീരിയ ഉണ്ട്. അത് ആസിഡ് മീഡിയയിൽ വളരുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് വയറിനകത്തതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും നമുക്ക്, ഒന്ന്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കഹോൾ, അതായത് മദ്യപാനം, അതുപോലെ പുകവലി, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ മറ്റൊരു കാരണമാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് കുടലിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്ന ബൈൽ അതായത് പിത്തരസം, ഇത് താഴെ കുടലിലേക്ക് പോകുന്നതിന് പകരം അത് മുകളിലേക്ക് വന്ന് അത് ആമാശയത്തിനകത്തേക്ക് കയറുന്ന ഒരവസ്ഥയാണ്. ഇതാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിലും ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം, അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കോശങ്ങൾക്കെതിരായി അത് എതിരിടുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന അസുഖം. അത് നമ്മുടെ മ്യൂക്കോസയ്ക്ക് നേരെയാകുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസായി മാറും. അങ്ങനെ പിന്നെ അതിനു പുറമേയുള്ള കാരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഗുളികകൾ, അതായത് വേദന സംഹാരി പോലുള്ള ഗുളികൾ, അതുപോലെ ഇത് നമ്മുടെ ഇരുമ്പ് സത്തടങ്ങിയ അയൺ ടാബ്ലറ്റ്സ്, അതുപോലെ ക്യാൻസർ കീമോതെറാപ്പി ഡ്രഗ്സ്, ഇതൊക്കെ പല അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അതായത് വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം അത് വെറുതെ ഇടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണത്. നമ്മൾ പ്രാവർത്തികമാക്കുക. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പാടെ ഒഴിവാക്കാൻ പാടില്ല, അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന അതും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് രണ്ട് മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഭക്ഷണം ഇറങ്ങിപ്പോവാൻ വേണ്ടി മാത്രം അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാം, അതിന് പ്രശ്നമില്ല. പിന്നെ നമ്മളിവിടെ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേവിച്ച നല്ലവണ്ണം വെന്ത ഭക്ഷണമായിരിക്കണം. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ ചായ, കാപ്പി എന്നിവയുടെ അമിതമായ ഉപയോഗം, അതും നല്ലതല്ല. ഏത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ചില, അതായത് ചെറുനാരങ്ങ, മധുരനാരങ്ങ, പൈനാപ്പിൾ, മുന്തിരി പോലുള്ള ഫ്രൂട്ട്സും അതിൻ്റെ ജ്യൂസൊക്കെ അമിതമായി കഴിക്കുന്നത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പക്ഷേ ഇത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഇത് ബാധകമല്ല. ഈ അസുഖമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പ്രശ്നമുണ്ടാക്കുക. പിന്നെ എരിവ്, പുളി ഇതെല്ലാം ശരിക്കും നമ്മൾ കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണ കടികൾ, എണ്ണ പലഹാരങ്ങൾ, എണ്ണയുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറക്കണം. എണ്ണയിൽ പൊരിച്ച കടികൾ, ഇത് എന്താണ് നമ്മൾ സാധാരണ കഴിക്കുന്ന നെയ്യപ്പം, പഴംപൊരി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ അച്ചാറ്,

0: ടോയ്ലറ്റ് പോയാലുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റി വെക്കരുത്, കഴിയുന്ന അപ്പം തന്നെ പോവുക. പിന്നെ നമ്മുടെ ജോലിയിലും മറ്റുള്ള ടെൻഷൻ കഴിയുന്നതും നമുക്ക് ഇനി അത് മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാതെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഗാസ്ട്രൈറ്റിസ് ഉണ്ടാകാൻ വളരെയധികം കാരണമാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമുക്ക് പീസ് ടൈമിലെ ഒരു വാചകം വായിക്കാം. നമ്മൾ പറയാറുണ്ട് പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾ എഴുതുന്ന നമ്മുടെ റേഡിയോയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്തത് അല്ലേ,
4: അതെ അതെ,
3: അല്ലെങ്കിൽ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് റേഡിയോയിൽ എത്തിപ്പെട്ടത് എന്നൊക്കെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അതിലൊരു അനുഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഭക്ഷണം വേണം, ആത്മാവിനും വേണം. അത് ശരീരത്തിന് ഭക്ഷണം വേണം, ആത്മാവിനും വേണം. ആത്മാവിന് പോഷണമാകുന്ന ചിന്തകളുമായി പീസ് റേഡിയോ വിവരങ്ങളുടെ കാലത്ത് അറിവ് മാത്രം പോരാ, ശരിയായ ചിന്തയും വേണം അതിനായി പീസ് റേഡിയോ എന്ന ഒരു ശ്രോതാവ് നമുക്ക് എഴുതിയിട്ടുണ്ട്. നല്ല
4: ചിന്തയാണ് അല്ലേ,
3: അത് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മളിപ്പോ ശരീരത്തിന് നമുക്ക് എവിടുന്നും ഭക്ഷണം കഴിക്കാലോ, പക്ഷെ ആത്മാവിനെയാണ് ശരിപ്പെടുത്തിയാൽ എന്താണ് ക്ലിയർ ആയി പോവുള്ളൂ. ആത്മാവ് ശരിയല്ലെങ്കിൽ, നമ്മുടെ മനസ്സും ഹൃദയം ഒന്നും ശരിയല്ലെങ്കിൽ എന്തായി, തെറ്റിപ്പോയി
4: അല്ലേ.
3: അതെ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും നന്നായി.
4: അതെ,
3: അതേസമയം മാംസപിണ്ഡം കേടുവന്നാൽ ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അപ്പൊ ശരിക്കും നന്നാകേണ്ടത് എന്താണ്, നമ്മുടെ മനസ്സാണ്, ആത്മാവാണ് എന്ന് ആ ഒരു വാചകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നു.
5: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാർ വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ. അൽ ഇജാബ, സംശയ നിവാരണം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഭർത്താവിൻ്റെ സഹോദരൻ്റെ 10 വയസ്സുള്ള മകൻ തൊട്ടാൽ വുളു മുറിയുമോ എന്നാണ്.
2: സ്ത്രീയാണ് ഈ സ്ത്രീ തൊടുന്നത്. സ്ത്രീയും തൊടപ്പെടുന്നത് ആൺകുട്ടികളുമാണ് എങ്കിൽ, അല്ലെങ്കിൽ നേരെ മറിച്ചുമാണ് എങ്കിൽ, അതൊക്കെ ഉദു മുറിയുമോ എന്ന സംശയമാണല്ലോ. അതായത് സ്ത്രീ പുരുഷനെ സ്പർശിച്ചാൽ ഉദു മുറിയുമോ എന്ന ചോദ്യമാണ് ഇതിൻ്റെ ചുരുക്കം. 3 അഭിപ്രായങ്ങളാണ്, പുരുഷൻ സ്ത്രീയെ അല്ലെ, സ്ത്രീ പുരുഷനെ സ്പർശിച്ചാൽ ഉദു മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇടയിൽ ഉള്ളത്. 1. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, സ്ത്രീയെ അന്യപുരുഷൻ സ്പർശിച്ചാൽ ഉളു മുറിയും, അത് ഏത് രൂപത്തിലായിരുന്നാലും എന്ന അർത്ഥത്തിലാണ്. 2. അഭിപ്രായം, ഒരു കാരണവശാലും ഉളു മുറിയുകയില്ല എന്ന അബൂ ഹനീഫയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. 3. അഭിപ്രായം, വൈകാരികമായിട്ടാണ് സ്പർശിക്കുന്നത് എങ്കിൽ അത് ഉളു മുറിയും എന്ന അഭിപ്രായമാണ് ഇമാം മാലിക്കും ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഉള്ളത്. ഇവിടെ ഓരോ വിഭാഗത്തിൻ്റെയും അഭിപ്രായങ്ങൾ ഇന്ന ഇന്ന രൂപത്തിലാണ്, അവരുടെ തെളിവുകൾ ഇന്ന ഇന്ന തെളിവുകളാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിലേറ്റവും സ്വീകാര്യയോഗ്യമായി തോന്നുന്നത് 2 പറഞ്ഞ അഭിപ്രായം, അഥവാ സ്ത്രീയെ സ്പർശിച്ചു എന്ന കാരണത്താൽ ഉളു മുറിയുകയില്ല എന്നാണ്. കാരണം പ്രമാണങ്ങളിൽ എവിടെയും സ്ത്രീയെ സ്പർശിച്ചാൽ ഉദു മുറിയും എന്ന് വന്നിട്ടില്ല. അപ്പോൾ അടിസ്ഥാനം ഉദു മുറിയുകയില്ല എന്നാണ്. ഉദു മുറിയണം, മുറിയും എന്ന അഭിപ്രായമാണ് എങ്കിൽ അതിന് പ്രത്യേകമായ തെളിവുകൾ വേണം. സ്വാഭാവികമായും ഷാഫി മദ്ഹബിലെ ആളുകൾ സ്ത്രീയെ സ്പർശിച്ചാൽ ഉദു മുറിയും എന്നതിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതാറുണ്ട്, ഔലാമസ്തുമുന്നിസ ഫലം തജിദൂമ ഫത്തയമ്മമു സഈദം തയ്യിബ. നിങ്ങൾ സ്ത്രീകളെ മുലാമസം നടത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ല എങ്കിൽ ഭൂമിയുടെ ഉപരിതലം തേടിക്കൊള്ളുക അഥവാ തയമം ചെയ്തുകൊള്ളുക എന്നാണ്. ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളുടെയും തെളിവ് ഇവിടെ ലാമസ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, കേവലം ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നതാണ്. അതുകൊണ്ട് സ്ത്രീയെ സ്പർശിച്ചാൽ ഉദു മുറിയും എന്ന അഭിപ്രായമാണ്. സത്യത്തിൽ ഇവിടെ ലാമസ എന്ന വാക്ക് മുലാമസത്ത് മുഫാഅലത്ത് എന്ന വസനിൽ വന്ന ഈ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചില ഹദീസുകൾ കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്തു അനാ മുബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിജിലാ ഫീ ഖിബ്ലതി ഫൈദ സജദ ഖമസനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞാൻ പ്രവാചകന്റെ മുമ്പിൽ കിടക്കും, എൻ്റെ കാലുകൾ അങ്ങോട്ട് നീട്ടിവച്ചിരിക്കും. ആ വേളയിൽ സുജൂദിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കാലിനെ നുള്ളും എന്നാണ്. അപ്പോൾ സ്ത്രീയെ സ്പർശിച്ചാൽ ഒതു മുറിയുമെങ്കിൽ ഒരിക്കലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയും പറയുന്നു, ഒരിക്കൽ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതായി വിരിപ്പിൽ. ഫൽ തമസ്തുഹു, അങ്ങനെ ഞാൻ തൊട്ടു നോക്കിയപ്പോൾ, സ്പർശിച്ചു നോക്കിയപ്പോൾ, അന്വേഷിച്ചു നോക്കി, ഫവക്കാത്ത് യദി അല ബത്രി ഖദമൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കാൽപാദങ്ങളിലും എൻ്റെ കൈ സ്പർശിച്ചു. വഹുവ ഫിൽ മസ്ജിദ്, നബി നമസ്കാരത്തിലെ പള്ളിയിൽ. അപ്പോൾ സ്ത്രീയെ സ്പർശിച്ചാൽ ഉദു മുറിയുമെങ്കിൽ സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്പർശനവും അന്വേഷണവും ഉണ്ടാകുമായിരുന്നില്ല. അതല്ല എങ്കിൽ നമസ്കാര ശേഷമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ആയിഷ, നീ എൻ്റെ ഉദു മുറിച്ചു, നമസ്കാരം നഷ്ടപ്പെടുത്തിയല്ലേ എന്ന്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റു ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ, ഖബ്ല ഇംറാഅത്തിൻ മിൻ നിസാഇഹി സുമ്മ ഖറജ ഇലാ സ്വലാ വലം യതവള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുത്ത് ചില ഭാര്യമാരെ ചുംബിച്ചു, വീണ്ടും ഉദു എടുക്കാതെ പള്ളിയിലേക്ക് പോയി. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന പല മുഹദ്ദിസീങ്ങളും സഹി എന്ന ദർജയിൽ ഉൾപ്പെടുത്തിയ ഹദീസ് തന്നെയാണ് ഇതെല്ലാം തന്നെ അറിയിക്കുന്നത്. സ്ത്രീയെ സ്പർശിച്ചു എന്ന കാരണത്താൽ ഉദു മുറിയുകയില്ല എന്നുള്ള കാര്യമാണ്. മുൻഗാമികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. ഏറ്റവും സ്വീകാര്യയോഗ്യമായി തോന്നുന്ന അഭിപ്രായം ഈ ഒരു അഭിപ്രായമാണ് എന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു തആല ആലം.
1: ചോക്ലേറ്റ് തിന്നുന്നത് ഹറാമാണെന്ന് കേട്ടു, അത് ശരിയാണോ എന്നാണ്?
2: ഇസ്ലാം നിഷിദ്ധമാക്കാത്ത കാര്യങ്ങളൊക്കെ ഹലാലാണ്. അന്നപാനീയങ്ങളുടെ വിഷയത്തിൽ വൽ മൗകൂലാത്ത് വൽ മശ്റൂബാത്ത് കുല്ലുഹ ഹലാൽ ഇല്ലാ മാ ഹറം അശ്ശരീഅ, ശരീഅത്ത് നിഷിദ്ധമാക്കാത്ത എല്ലാ വസ്തുക്കളും ഹലാലാണ്. ഈസ്റ്റ്, വാനില, എസൻസ് എന്നിവ ഹലാലാണോ എന്ന് ചോദിക്കുവാൻ ചോദ്യകർത്താവിനെ പ്രേരിപ്പിച്ചത് അതിൽ ചെറിയ അളവിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മൾക്കറിയില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട എത്രത്തോളം ആൽക്കഹോൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവ മുഖേന അതിൽ ആൽക്കഹോളിൻ്റെ ചെറിയ അംശം ഈസ്റ്റിലോ വാനില എസൻസിലോ ഉണ്ട് എങ്കിൽ അത് കഴിച്ചാൽ, അല്ലെങ്കിൽ ആ ഈസ്റ്റ് കഴിക്കലല്ലോ, ഈസ്റ്റ് മറ്റ് ഹുബൂസ് അതേപോലെ ബ്രെഡ് മുതലായവർ ഉപയോഗിക്കാറാണുള്ളത്, ആ ബ്രെഡ് ഉപയോഗിച്ചാൽ ആ ഹുബൂസ് കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ആൽക്കഹോൾ കഴിച്ചതുപോലെ ആകുമോ? എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ വാനില എസൻസ് കഴിച്ച് ചോക്ലേറ്റ്, കേക്ക്, ഐസ്ക്രീം എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മദ്യം കഴിച്ച പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? എങ്കിൽ ഒരിക്കലും അത് കഴിക്കുവാൻ പാടില്ല, ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും മനസ്സിലാകുന്നത് അവ കഴിച്ചതുകൊണ്ട്, അവ ഉപയോഗിക്കുന്നതുകൊണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കുവാനും സൂക്ഷിക്കുവാനും വേണ്ടി അവ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും വരുന്നില്ല എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്കറ കസീറു ഫഖലീലുഹു ഹറാം എന്ന ഒരു ഖായിദ, അത് റസൂലുള്ളാഹിയുടെ വാക്കല്ല, മറിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു ഖായിദയായി നിയമമായി ഉരുത്തിരിച്ചെടുത്തതാണ്. എന്തെങ്കിലും കഴിച്ച് അധികമായി കഴിച്ചാൽ അതുകൊണ്ട് മത്തു വരുന്നത് എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ കുറഞ്ഞ അളവിൽ കഴിക്കുന്നതും ഹറാമാകുന്നു എന്നാണ്. ഇപ്പോൾ മദ്യം ഒരാൾക്ക് ഒരു 500 മില്ലി കഴിച്ചാലാണ് മത്തുണ്ടാകുക എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരിറ്റ് മദ്യം കഴിക്കുന്നത് പോലും ഹറാമാണ്, അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും. ഇതേപോലെ പലപ്പോഴും ഈ ആൽക്കഹോളും മറ്റുമൊക്കെ മരുന്നുകളിലോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിലോ ചേർക്കുമ്പോൾ ആൽക്കഹോളിൻ്റെ സ്വഭാവം തന്നെ നഷ്ടപ്പെടും, ഇസ്തിഹ്ലാക്കായി പോകുന്ന നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരികയും അവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ള പറഞ്ഞുവല്ലോ ഇതിലൊക്കെ ഒരു മാനദണ്ഡം, നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന എന്തെങ്കിലും ആണോ അത് ഒരു ഇസ്മാണ്, അൽ ഇസ്മു മാഹാക്കഫി സ്വദീഖ്, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വല്ലതുമാണ് എങ്കിൽ അത് ഇസ്മാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രയാസമായി തോന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ദ മാ യുരീബുക ഇലാമാ ലാ യുരീബുക്, സംശയമുള്ളതിൽ നിന്ന് സംശയമില്ലാത്തതിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. അൽ ഹലാലു ബൈനും വൽ ഹറാം ബൈനു വൈനുൻ വബൈനഹുമ ഉമൂറുൻ വബൈനഹുമ മുസ്തബിഹാത്തുൻ, ഹറാം ക്ലിയറാണ്, ഹലാൽ എന്താണ് വ്യക്തമാണ്, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഏതാണ് എന്നറിയാത്ത ചില കാര്യങ്ങളൊക്കെയുണ്ട്, അധികം ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. ഇത്തരം സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ചുരുക്കത്തിൽ അത് കഴിക്കുന്നത് മദ്യം കഴിക്കുന്നത് പോലെ ഒരു നിഷിദ്ധമായ കാര്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ വിദേശത്തു നിന്നോ മറ്റോ വരുന്നത് വരെ ഖബറടക്കം വൈകിപ്പിക്കുന്നത് അനുവദനീയമാണോ എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ബാദിറു ബിൽ ജനാസ, ജനാസയെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി മറമാടണം, സംസ്കരിക്കണം. എന്നിട്ട് അതിൻ്റെ പൊരുളും പറഞ്ഞ് അത് നമുക്ക് മയ്യത്ത് കേടാകാതെ എടുത്തു വെക്കാൻ ഇവിടെ സംവിധാനമല്ല, മയ്യത്ത് ജീർണിച്ചു പോകും, പെട്ടെന്ന് മറമാടാതിരുന്നാൽ. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ, നല്ല മയ്യത്താണ് എങ്കിൽ അതിന് നല്ല ഒരു ജീവിതമാണ്, സ്വർഗീയ ജീവിതമാണ് ഖബറിലുള്ളത്. അപ്പോൾ അവിടേക്ക് അതിനെ പെട്ടെന്ന് എത്തിക്കാനാണ്. മയ്യത്ത് ദുഷിച്ചതാണ് എങ്കിൽ എന്തിനാണ് ആ ഭാരം നമ്മളുടെ പെരടിയിൽ? അതിനെ പെട്ടെന്ന് നമ്മളുടെ ബാധ്യതയിൽ നിന്ന് മുക്തമാക്കി ഒഴിവാക്കാനുമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മരിച്ചാൽ പെട്ടെന്ന് മറമാടുക എന്നുള്ളതാണ് നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായിട്ട് കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ വരെ കാത്തു നിൽക്കാതെ സഹാബികൾ മയ്യത്ത് മറമാടിയത്. ഇപ്പോൾ രാത്രി മരിച്ച ഒരു മഹദി, അവർ രാത്രിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അവർ സംസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ കാത്തുന്നില്ല. രാത്രി മരിച്ച ഒരാൾ രാവിലത്തേക്ക് വെച്ചാൽ ഇഴകണ പ്രശ്നമല്ല, പിറ്റേന്നൊക്കെ ഒരു ദിവസം പിന്തിപ്പിച്ചാൽ ഇഴകുന്ന പ്രശ്നമല്ല. പക്ഷേ രാത്രി മരിച്ചിട്ട് പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന അതുവരേക്ക് വരെ അവർ കാത്തു നിന്നില്ല, പെട്ടെന്ന് മറമാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഫല ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ ഒന്ന് അറിയിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറയണ്ടായി. പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു മഹദിയാണ് മരണപ്പെട്ടത്. അപ്പോൾ അവരെ പെട്ടെന്ന് എന്ത് ചെയ്തു, അവർ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേടാവാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് അവിടെ ഗൾഫിൽ നിന്ന് വരുന്ന, അമേരിക്കയിൽ നിന്ന് വരുന്ന, യൂറോപ്പിൽ നിന്ന് വരുന്ന എല്ലാവർക്കും വന്ന് കണ്ട് അന്ത്യചുംബനം അർപ്പിച്ച് പിന്നെ എല്ലാവരും ഒന്ന് നോക്കിക്കണ്ട് അതിനു വേണ്ടിയിട്ട് മയ്യത്തെടുത്തുക എന്നുള്ളത് നമ്മളുടെ ദീനിൻ്റെ പരിപാടിയല്ല. പിന്നെയോ, പെട്ടെന്ന് മറമാടുക എന്നുള്ളതാണ് വേണ്ടത്. ഇന്ന് പലരും ചെയ്യുന്നത് പോലെ അത് മയ്യത്തിനോടുള്ള ഒരു ദ്രോഹം കൂടിയാണ്, ദിനങ്ങൾ മയ്യത്ത് മറമാടാതെ വെക്കുക എന്നുള്ളത്. ശേഷിക്കുന്നവരുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഈ മയ്യത്തിനെ കാണലോ, അല്ലെങ്കിൽ പിന്നെ അവർ വരുവോളം മയ്യത്തിനെ എടുത്തു വെച്ചിട്ട് അവർ അവസാനം വന്ന് അന്ത്യചുംബന അർപ്പിക്കലോ ഇതല്ല. പ്രത്യേകത ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഷഫാഅത്താണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ പുണ്യവും സദഖയും ആ മാതാപിതാക്കളുടെ സൽപ്പേരും സൽകീർത്തിയും ഇവിടെ നിലനിർത്തലുമാണ്. വേണ്ടതത്തോ അതിൽ വിമുഖതയും വേണ്ടാത്തതിൽ തൽപരതയും, ഇതൊക്കെയാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ ഇവിടെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്രിഉ ബിൽ ജനാസ ബാദിറു ബിൽ ജനാസ, ജനാസ സംസ്കരിക്കുന്നത് നിങ്ങൾ വേഗത്തിലാക്കണം, പെട്ടെന്നാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നമ്മൾ ശിരസ വഹിക്കുകയാണ് വേണ്ടത്. അല്ലാഹു ആലം.
1: ഖുറാഫത്ത് ബിദഅത്ത് ശിർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുവാൻ കഴിയുമോ? ഒരുപക്ഷെ അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ അയാൾ സ്വർഗപ്രവേശനത്തിന് അർഹനായല്ലോ. ഇതിൻ്റെ വിശദമായ ഉത്തരം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്.
4: യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ അവസാന കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ ആയി കഴിഞ്ഞാൽ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്. പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്, അവൻ്റെ ജീവിതകാലം മുഴുക്കയും ആ ലാ ഇലാഹ ഇല്ലല്ലാക്ക് അനുഗുണമായ രീതിയിൽ ജീവിക്കുമ്പോഴേ ഈ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് മഹത്വമുണ്ടാവുകയുള്ളൂ. ജീവിതകാലം മുഴുക്കയും ലാ ഇലാഹ ഇല്ലല്ലാക്ക് വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടു നടക്കുകയും അതിന് വിരുദ്ധമായ രീതിയിൽ പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അയാൾ മരണശേഷം മറ്റുള്ള ആളുകൾ കേൾക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നു എങ്കിൽ പോലും ആ ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ വളരെ വലിയ ശത്രുവായിരുന്ന ഫിർഔൻ, ആ ഫിർഔനിൻ്റെ മരണം അള്ളാഹു സൂറത്ത് യൂനുസിൽ 90-91 ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. വജാവസ് നബി ബനി ഇസ്രായീൽ അൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദുവൻ, ബനു ഇസ്രായേലിൽ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി, പക്ഷേ അവരുടെ ബാക്കിൽ ഫിർഔനും അവൻ്റെ സൈന്യം വന്നു. അങ്ങനെ ഹത്ത ഇത് അദറക്കഹുൽ ഗറഖു, ആ വെള്ളപ്പൊക്കം അഥവാ വെള്ളം മൂടി അയാൾ മുങ്ങിച്ചാവാറാകുന്ന അവസ്ഥയിൽ ഖാല, അയാൾ പറഞ്ഞു, ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ അല്ലാതെ മറ്റൊരു ഇലാഹില്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലദി അയാൾ പറഞ്ഞു. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിപ്പോൾ മുസ്ലിമാണ് എന്നും പ്രഖ്യാപിക്കുന്നു, അയാൾ മരണസമയത്ത് പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ്? ആൽ ആൻ, ഇപ്പോഴാണോ നീ ഇത് പറയുന്നത്? വഖദ് അസയ്ത ഖബ്ലു വകുന്ത മിനൽ മുസ്ലിദീൻ, ഇതിനു മുമ്പ് നീ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്ത ആളാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞാൽ അത് ഫലം ചെയ്യുകയില്ല. അതുതന്നെയാണ് ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ജീവിതത്തിൻ്റെ അന്ത്യം വരേക്കും ശിർക്കിലും ബിദഅത്തിലും ഖുറാഫാത്തിലും അത് ന്യായീകരിക്കാനും അതിനുവേണ്ടി തെളിവുകൾ നിർമ്മിക്കുവാനും വേണ്ടി പണിയെടുത്ത് ജീവിതാന്ത്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതൊരിക്കലും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുഗുണമായി ജീവിക്കുകയും ആ രീതിയിൽ തന്നെ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയും ചെയ്തൊരു വ്യക്തിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ഒരു മഹത്വം ലഭിക്കുക. അതല്ലെങ്കിൽ വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് വലിയ പാപികളായിക്കൊണ്ട് നടന്ന വ്യക്തികളൊക്കെ ഒരു അവസാന കലിമത്തിൽ അവൻ്റെ മരണം തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് അയാൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഫിർഔൻ രക്ഷപ്പെടുമായിരുന്നു. കാരണം അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയാൾ മുസ്ലിമായിട്ടുണ്ട് എന്നല്ല, അയാൾ കാഫറായിട്ട് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അയാൾ മുഅ്മിനായിട്ടില്ല, അയാൾ അമുസ്ലിം തന്നെയായിരുന്നു, അയാൾ കാഫിർ തന്നെയായിരുന്നു. അതേസമയത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ തൗഹീദിന് വിരുദ്ധമായ കർമ്മങ്ങൾ മുഴുക്കെ കൊണ്ടു നടന്ന് അവസാന ശ്വാസം എത്തുമ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അഅലം.
1: യാത്രയിലാണെങ്കിൽ ജുമയുടെ കൂടെ അസർ ജമ്മാക്കാൻ പറ്റുമോ എന്നാണ്
5: ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെയാണ് അവസ്ഥ എങ്കിൽ. നിസ്കാരം ഏതു സാഹചര്യത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം മറ്റൊരു നിലക്കും മാന്യമായി നിർവഹിക്കപ്പെടാൻ യാത്രക്കിടയിൽ സാധിക്കുകയില്ല എന്നുറപ്പുള്ള സാഹചര്യമാണ് എങ്കിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചുമയുടെ കൂടെ അസർ ജംആക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇതാണ്, ഈ താഴെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറയാമോ? ഇത് ഖബറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നവർ തെളിവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്വഹാബി പ്രമുഖനായ ഉഖ്ബത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്ന 7 ദിവസത്തെ യാത്രാ ദൈർഘ്യം തിരിച്ചു പോകുമ്പോൾ ചുരുങ്ങിക്കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫിന് ചാരത്തേക്ക് പോയി അവിടെ വെച്ച് ദുആ നടത്തുകയും നബി തങ്ങളോട് ശുപാർശ തേടുകയും ചെയ്തു. അക്കാരണത്താൽ യാത്ര ചുരുങ്ങി 2.5 ദിവസം കൊണ്ട് ഷാമിൽ തിരിച്ചെത്തി എന്നാണ്.
6: നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം സംഭവം തൻ്റെ കിതാബിൽ കൊണ്ടുവന്നു എന്നത് ശരിയാണ്. അത് ഒരു സനദോടുകൂടി ഉദ്ധരിച്ച ഒരു ഹദീസോ അത്തരമൊരു സംഭവമോ അല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ തഹ്ദീബുൽ അസ്മായ് വൽ ലുഗാത്ത് എന്ന് പറയുന്ന കിതാബിലാണ് ഈ വിഷയം പരാമർശിച്ചത്. അഥവാ രാജ്യങ്ങൾ, ചില വ്യക്തികൾ, ചില ഭാഷാ പ്രയോഗങ്ങൾ എന്നിവയെല്ലാം വിവരിക്കുന്ന ഗ്രന്ഥമാണ് തഹ്ദീബുൽ അസ്മായ് വൽ ലുഗാത്ത്. അതിൽ സ്വാഭാവികമായി ചർച്ച വന്ന കൂട്ടത്തിൽ ഉഖ്ബത് ബിൻ ആമിർ എന്നു പറയുന്ന സ്വഹാബിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ വിവരിക്കവേ ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് സ്വഹിയാണ് എന്നോ അത് മാതൃകയോഗ്യമാണ് എന്നോ സ്ഥിരപ്പെട്ടതാണ് എന്നോ ഒന്നും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല. അതിന് മറ്റ് വിശദാംശങ്ങളും പറഞ്ഞിട്ടില്ല. അവിടെ സംഭവമായി ഉദ്ധരിക്കുക മാത്രം ചെയ്തു. അദ്ദേഹം ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ സന്ദേശവാഹകനായിരുന്നു. 7 ദിവസം കൊണ്ട് അദ്ദേഹം ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് മദീനയിലേക്കെത്തി, മദീനയിൽ നിന്ന് തിരിച്ച് 2.5 ദിവസം കൊണ്ട് ഷാമിലേക്കും എത്തി. ബിദുആഇഹി ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഉഇഹി ബിഹി എന്നാണ്. നബിയുടെ ഖബറിങ്ങിൽ വന്ന് പ്രാർത്ഥിക്കുകയും നബിയെ സുഭാഷനാക്കുകയും ചെയ്തതിനാൽ എന്നാണ് അവിടുത്തെ പദപ്രയോഗം. അവിടെ നബിയോട് തേടി എന്നില്ല, നബിയോട് സഹായം ചോദിച്ചു എന്നില്ല, എന്നാൽ നബിയുടെ കബറിങ്ങൽ വന്ന് ദുആ ചെയ്തു എന്നുണ്ട്. ആ ദുആ സ്വഹാബി ചെയ്യുമ്പോൾ തീർച്ചയായും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റബ്ബിനോടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു സ്വഹാബിയും അള്ളാഹുല്ലാത്താരോടും സഹായം തേടിയിട്ടില്ല, തേടുകയുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ തന്നെ റബ്ബിനോട് തേടി എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് നിൽക്കുന്നേരം അതിൽ ശിർക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അവിടെ നബിയോട് തേടി എന്ന് പറഞ്ഞിട്ടില്ല, നിലച്ച് നബിയുടെ കബറിങ്ങൽ വന്ന് ദുആ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ദുആ അള്ളാഹുവിനോടാണ്. മാത്രമല്ല നബിയോട് ദുആ ചെയ്യാമെന്ന് ഇവിടുത്തെ സമസ്തക്കാരും പറയുന്നില്ലല്ലോ, സഹായം ചോദിക്കാമെന്നല്ലേ അവർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ വന്നത് ബി ദുആ എഹി എന്നാണ്, ദുആ കൊണ്ട് എന്നാണ്. അപ്പോൾ നബിയോട് ദുആ തന്നെ പ്രയോഗിച്ചു എന്ന് സഹാബിയെക്കുറിച്ച് എന്നാലും പറയാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും സംഭവം സ്ഥിരപ്പെട്ടു വന്നതല്ല, സ്വഹീഹല്ല, സനദ് കൊണ്ട് സ്വീകാര്യമല്ല. നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സനദൊന്നും കൊടുത്തിട്ടുമില്ല, ഇതിന് ഹുക്മ് കണ്ടെത്തിയിട്ടുമില്ല, ഈ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ ചെയ്യാമെന്ന് അദ്ദേഹം ഒട്ട് പറഞ്ഞിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുഖാമുഖത്തിൽ ചോദ്യം വന്നു, മലപ്പുറം മുഖാമുഖത്തിൽ. യൂട്യൂബ് സെർച്ച് ചെയ്താൽ അത് ലഭിക്കും. അവിടെ ഈ പറഞ്ഞതിൽ ശിർക്കില്ല, കാരണം നബിയോട് തേടിയെന്നവരില്ലല്ലോ, ആ തേട്ടം അല്ലാനോടായിരിക്കും. ആ നിലക്കാണ് പറഞ്ഞത്. എന്നാൽ അതേ തേട്ടം നബിയോട് നിർവഹിക്കുകയാണെങ്കിൽ ശിർക്ക് തന്നെയാണ് എന്ന് അവിടെ തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുമുണ്ട് അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ മോൾക്ക് 4 വയസ്സ് ആണ്, മുടി കളർ ചെയ്യാം എന്ന് കേട്ടു, അന്യപുരുഷന്മാർ കാണാതിരുന്നാൽ മതി എന്ന്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളുടെ മുടി കളർ ചെയ്യാൻ പറ്റുമോ എന്നാണ്.
7: മുടിക്ക് നിറം കൊടുക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലുണ്ട്. കറുത്ത മുടി മറ്റൊരു കളറാക്കി മാറ്റുക, അതേപോലെ തന്നെ വെളുത്ത മുടി കറുപ്പിക്കുക, വെളുത്ത മുടി മൈലാഞ്ചിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറോ ഉപയോഗിച്ചിട്ട് കറുപ്പല്ലാത്ത മറ്റൊരു രൂപത്തിലാക്കി മാറ്റുക. ഇതിനൊക്കെ വ്യത്യസ്ത വിധിയാണ്. ഇപ്പോൾ വെളുത്ത മുടി നരബാധിച്ച മുടി ആണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റെതാണെങ്കിലും അത് മൈലാഞ്ചിയോ മൈലാഞ്ചിയിലേക്ക് കത്തുമ് പോലുള്ള മറ്റേതെങ്കിലും കളറ് കൂട്ടിച്ചേർത്തോ കറുപ്പല്ലാത്ത മറ്റൊരു കളറാക്കി മാറ്റുന്നത് പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കറുപ്പാക്കി മാറ്റുന്നത് ഹറാമാണ് എന്നും അതല്ല കറാഹത്താണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ഹറാമാണ് എന്നതിലേക്ക് തന്നെയാണ് കൂടുതൽ മനസ്സ് ചായുന്നത്. അത്തരം പദപ്രയോഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തടയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഹുക്കുമ് വേറെയാണ്. നേരത്തെ പറഞ്ഞത് മാറ്റുന്നത് കറുപ്പല്ലാത്ത ഒരു കളറാണെങ്കിൽ അത് പുണ്യവുമാണ്. ഇനി കറുത്ത മുടി മറ്റ് കളറാക്കി മാറ്റുന്നത്, അതിന് കൃത്യമായി ഇസ്ലാമിൽ പ്രമാണങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും കളറാക്കി മാറ്റൽ അനുവദനീയമാണ് എന്നാണ് ആധുനികരായ പല പണ്ഡിതന്മാരും ഫത്വ നൽകിയിട്ടുള്ളത്. കറുത്ത മുടി ചെമ്പൻ കളറായിട്ട് മൈലാഞ്ചിയിട്ട കളറാക്കിയിട്ടോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും ചില കളറുകളാക്കിയിട്ടൊക്കെ മാറ്റൽ അനുവദനീയമാണ്. ഈ അനുവദനീയം എന്ന് പറയുന്നത് ഏതെങ്കിലും കാഫിറുകൾക്ക് അവരുടെ ആചാരങ്ങളോട് അല്ലെങ്കിൽ അത്തരം തിന്മയിൽ അറിയപ്പെട്ട വ്യക്തികളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടോ അവർക്ക് അനുകൂലമായിക്കൊണ്ടോ ആകാൻ പാടില്ല എന്ന ഒരു നിബന്ധനയോടുകൂടി പണ്ഡിതന്മാർ ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കറുത്ത മുടി മറ്റേതെങ്കിലും കളറിലേക്ക് മാറ്റുന്നത് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അനുവദനീയമാണ്. എന്നാൽ ഏതെങ്കിലും ചില വിഭാഗങ്ങളുടെ അവരുടെ ഒരു ശൈലിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആചാരമായിട്ടോ ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ആചാരങ്ങളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് മാറ്റാൻ പാടില്ല. അത് പൊതുവിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിന് പ്രത്യേകമൊരു ആചാരമുണ്ടെങ്കിൽ ആ ആചാരത്തോട് യോജിച്ചുകൊണ്ട് അതേപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതല്ലാത്ത രൂപത്തിൽ മുടിയുടെ കളർ മാറ്റുന്നത് അനുവദനീയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്. മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് നജ്മുദ്ദീൻ.

0: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് നജ്മുദ്ദീൻ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് കൊച്ചുകൂട്ടുകാർ റേഡിയോയിലേക്ക് അയച്ച, അല്ലെങ്കിൽ റേഡിയോയിലേക്ക് കൊച്ചു കൂട്ടുകാർ അവരുടെ പ്രോഗ്രാമുമായിട്ട് എത്തുന്ന ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് ആദ്യത്തെ വ്യക്തി വടകര മണ്ടത്തിക്കാവ് യു പി സ്കൂൾ പാതിയാരിക്കര 7-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ആത്തിക്ക ബഷീറാണ്. ആത്തിക്ക ബഷീറിൻ്റെ ഒരു ഗാനമാണ് നമുക്ക് ആദ്യം കേൾക്കാനുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പേര് ആത്തിക്ക ബഷീർ. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മന്നത്തുകാവ് യു പി സ്കൂൾ, വടകര, പതിയാരക്കര. എൻ്റെ ബാപ്പ എഴുതിയ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്.

ഭൂമേ തിരുചര്യ ചലിക്കാതെ പതേയമായൊരുക്കിയ തിരുഹൗലെല്ലാം അകറ്റാതെ സമൃദ്ധമായി കുടിക്കുമേ.

0: മാഷാല്ല, ആത്തിക ബഷീറിൻ്റെ പാട്ടാണ്. 7-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്, വടകരയിൽ നിന്നും. നല്ല ഒരു വോയിസിലെ നല്ല ഫീലിങ്ങുള്ള, നല്ല മനോഹരമായിട്ട് പാടാൻ പറ്റിയ ഏത് പാട്ടും വഴങ്ങുന്ന ഒരു വോയിസായിട്ടാണ് എനിക്കതിനെ.
1: ശബ്ദം നല്ല ശബ്ദം.
0: യെസ്, അതെ, ആത്തിക ബഷീറിൻ്റെ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മുടെ കൂടെ ആരാണുള്ളത്?
1: അടുത്തതായിട്ട് അസ്വ എച്ച് KSPS കരിപ്പോട്, പാലക്കാട് ജില്ലയിലെ KSPS കരിപ്പോടിൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസ്വ. അസ്വയെ ഒരു പാട്ടാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: السلام عليكم.
1: وعليكم السلام ورحمة الله وبركاته. നല്ല മനോഹരമായ പാട്ടല്ലേ.
2: അതെ, നേരത്തെ അവതരിപ്പിച്ച ആത്തിക ബഷീറിനെ പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി അസ്വ വളരെ മനോഹരമായിട്ട് നല്ലൊരു വോയിസ് അല്ലേ, മഷാല്ല, ഉഷാറായിട്ട് അവതരിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പാട്ട് തന്നെയാണ്. ഏതായിരുന്നാലും കൂടുതൽ കൂടുതൽ പാട്ടുകൾ റേഡിയോയിലേക്ക് അയക്കണമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഇനി സ്റ്റാർ ക്വസ്റ്റ്യൻ നമുക്കൊരു പ്രസംഗമായ അലങ്ങനെ ഉണ്ടായിരിക്കും, ഒന്ന് കേൾക്കാം. ആരാണത്?
1: ഇനി എത്തുന്നത് മുക്കം നെല്ലിക്കാപ്പറമ്പ് സി എച്ച് മെമ്മോറിയൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹംദ മൊയ്തീനാണ് ഒരു മലയാള പ്രസംഗവുമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്.
3: അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ.

0: ഏറ്റവും ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറേബ്യൻ മരുഭൂമിയിൽ പിറന്നു വീണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ സന്തതികളിൽ അത്യുന്നതനാണ്. അനഭിഗമ്യമായ സൈഗത ഭൂമിയിൽ അദ്ദേഹത്തിന് മുമ്പോ പിമ്പോ ജീവിച്ച സാമ്രാട്ടുകളെക്കാളും കവിശ്രേഷ്ഠകരെക്കാളും എത്രയോ മടങ്ങ് ഉന്നതനാണ് അദ്ദേഹം. അദ്ദേഹം സമാഗതമാവുമ്പോൾ അറേബ്യ ഒരു മരുഭൂമി മാത്രമായിരുന്നു, വെറുമൊരു ശൂന്യത. ആ ശൂന്യതയിൽ നിന്ന് പുതിയ ഒരു ജീവിതവും സംസ്കാരവും നാഗരികതയും സാമ്രാജ്യവും രൂപം കൊണ്ടു. മൊറോക്ക മുതൽ ഇൻഡീസ് വരെ വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യം, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ മൂന്ന് വൻകരകളുടെ ജീവിതത്തിലും ചിന്തയിലും സ്വാധീനം ചെലുത്തിയ ഒരു സാമ്രാജ്യം. അതിന്റെ ശില്പി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഷ്റഫുൽ ഖൽഖ് എന്നും അൽ അമീൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണെന്നാണ് പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ദൈവിക സന്ദേശമായി അവതരിപ്പിച്ച ഖുർആൻ കൊണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളെ ദൈവിക മാർഗത്തിലേക്ക് ക്ഷണിച്ചത്. അനാഥനായി പിറന്ന പ്രവാചകൻ നിരക്ഷരനായിരുന്നു. നിരക്ഷരനായ ആ ദൈവദൂതന് കഴിഞ്ഞു പോയ ചരിത്രങ്ങളും മുൻകഴിഞ്ഞ ദൈവദൂതന്മാരുടെ ജീവിതവും പറയാൻ സാധിച്ചത് ഖുർആനിലെ സന്ദേശങ്ങളിലൂടെയാണ്. ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ സൂചനകൾ നൽകിയതും ദൈവിക സന്ദേശം നൽകിയ അറിവാണ്. മനുഷ്യർക്ക് മാർഗദർശനമായി അള്ളാഹു നൽകിയ ഉത്തമ ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകിയപ്പോൾ തന്നെ ആ പ്രവാചകൻ മനുഷ്യരിൽ ഉത്കൃഷ്ടനായ നബിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. 12 നൂറ്റാണ്ടുകളായി യാതൊരു കലർപ്പും ചേരാതെ അവശേഷിച്ച വേറൊരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ മറ്റൊന്നല്ല എന്ന് ഇസ്ലാമിന്റെ നിഷിദ്ധ വിമർശകനായ വില്യം മൂറിന് പോലും പറയേണ്ടി വന്നു. തനിക്ക് നൽകിയ മുന്തിരി പൊളിയാണെന്ന് അറിഞ്ഞ പ്രവാചകൻ അത് മുഴുവനായും തിന്ന് മറ്റാർക്കും നൽകാതെ നൽകിയ വ്യക്തിയെ സംരക്ഷിച്ച സംഭവം പ്രവാചകന്റെ കാരുണ്യവും മഹത്വവുമാണ് പഠിപ്പിക്കുന്നത്. പള്ളികളിൽ നിന്നുയരുന്ന ബാങ്കുലികളിൽ അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമ ഭൂമിയിൽ നിലക്കാതെ കേൾക്കുന്നതിലൂടെ ആ മഹാനായ പ്രവാചകന്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. സമയപരിധി കാരണം എന്റെ ഈ കൊച്ചു സംസാരത്തിന് ഞാൻ വിരാമം കുറിക്കുകയാണ്. ربنا تقبل منا وصالح الاعمال السلام عليكم ورحمه الله وبركاته
1: ما شاء الله ഹംദ മൊയ്തീൻ്റെ നല്ല മനോഹരമായ ഭംഗിയുള്ള ഒരു പ്രസംഗം. ഏകദേശം ഒരു പ്രസംഗത്തിന് വേണ്ട ചേരുവകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹംദ മൊയ്തീൻ അവതരിപ്പിക്കുകയുണ്ടായി.
2: ഞാൻ ശ്രദ്ധിച്ചത് അതൊന്നുമല്ല, അതായത് ഇനിയും സമയമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നാകെ പൊളിച്ചടക്കുമായിരുന്നു ഹംദ. സമയത്തിന്റെ പരിമിതി മൂലമാണ് അവസാനിപ്പിക്കുന്നത് പറഞ്ഞ അല്ലേ. നിങ്ങൾ തന്ന സമയം വളരെ ചുരുങ്ങിപ്പോയി, എനിക്ക് ഇനിയും പറയാനുണ്ട് എന്ന മെസ്സേജാണുള്ളത്. അപ്പോൾ ഹംദക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഇനിയും പ്രസംഗങ്ങളായിട്ട് ഹംദയുടെ ശബ്ദം പീസ് റേഡിയോയിലൂടെ കേൾക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: അതെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഈ സ്റ്റാർ കോസ്റ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഗാനമാണ് കേൾക്കുന്നത്.
2: മറിയം സിമ്ര. മറിയം സിമ്ര 5-ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്.
1: ജയ്മാത സീനിയർ സെക്കൻഡറി മൊഗ്രാൽ പുത്തൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു കൂട്ടുകാരിയാണ് നമ്മൾ കൂടെ പാട്ടുമായിട്ട് എത്തുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ജയ്മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി മറിയം സിമ്ര അവതരിപ്പിച്ച ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു മധുഹ് ഗാനമാണ്.
1: അതെ, നമ്മൾ അധികം കേട്ട പരിചയമില്ലാത്തൊരു പാട്ടാണ്.
0: നല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട മൂന്ന് പാട്ടുകളും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേട്ട ഈ മൂന്ന് പാട്ടുകൾ, അസ്വ, അതുപോലെ തന്നെ ആത്തിക ബഷീർ, അവരുടെയൊക്കെ പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറിയം സിമ്രയുടെ പാട്ടും വളരെ മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ ഹംദ മൊയ്തീൻ്റെ പ്രസംഗം, അത് പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായിട്ട് അവളത് അവതരിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇനിയിപ്പോൾ അത് ഒരു എന്താ പറയുക, എഴുതി കൊടുത്തത് അതേപോലെ പറഞ്ഞു എങ്കിൽ പോലും അത് കൃത്യമായിട്ട്
1: അത്
0: ചില അതിൻ്റെ സൗണ്ട് മോഡുലേഷൻ ആയാലും ഒക്കെ ഈ പ്രാസംഗികർക്ക് വേണ്ട കാര്യമാണ്. ഭാവം, ഓരോ വിഷയത്തിനനുസരിച്ചുള്ള ഭാവം, സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ഭാവം വരണം, ദുഃഖമാണെങ്കിൽ ദുഃഖത്തിൻ്റെ ഭാവം വരണം,
1: അതിനനുസരിച്ച്
0: ഏറ്റക്കുറച്ചിലുകൾ വരണം, എല്ലാം ഒത്തിണങ്ങിയ പ്രസംഗമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുട്ടികൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയക്കുമ്പോൾ ഇത് അതുമായിട്ടുള്ള കമൻറ്റുകൾ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നേരെ മറിച്ചൊരു ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ഏതെങ്കിലും പ്രോഗ്രാമിലാണെങ്കിൽ അത് പെട്ടെന്ന് തീർത്ത് അടുത്ത ആളെ വിളിക്കുക എന്നതിനപ്പുറത്ത് ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കമൻറ്റുകൾ വരുന്നത് കുറവായിരിക്കും.
1: അതെ,
0: പുറമേയുള്ള മറ്റേത് പ്രോഗ്രാമായാലും ഏതായിരുന്നാലും സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമ്മുടെ പ്രോഗ്രാമുകൾ എങ്ങനെ ഇനിയും മനോഹരമാക്കാം എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. അത് തിരുത്തിയിട്ടാണ് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് ഇൻഷാല്ലാഹ്. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് ഇനിയും തുടരും. നിങ്ങളുടെ പ്രോഗ്രാമുകൾ അയച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു അവസരത്തിൽ നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം

0: പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ. തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح
3: സൗന്ദര്യം ആപേക്ഷികമാണ്. എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ്ക് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
4: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
3: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
0: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ മിമ്പർ പ്രോഗ്രാമാണ്. മലയാളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരുടെ ജുമുഅ ഖുത്ബകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്ന അൽ മിമ്പർ പ്രോഗ്രാമിൽ ഇപ്പോൾ ബഹുമാനനായ അബൂബക്കർ സലഫി നടത്തിയ ജുമുഅ ഖുത്ബയുടെ സംപ്രേഷണം.
1: ഇന്നൽ ഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ ما يهده الله فلا مضل له وما يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. പരിശുദ്ധ ഇസ്ലാം, അതാണെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അതിവേഗം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം. ഈ നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യത്തിലെത്തുമ്പോഴേക്ക് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. ഏറ്റവും അധികം ജനങ്ങളുള്ളത് മുസ്ലിം ഇസ്ലാമിലായിരിക്കും എന്നൊക്കെ അതിനെപ്പറ്റി പറയുന്നവർ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരിലും വലിയ പ്രചാരണങ്ങളുണ്ട്, ശക്തമായ കളവ് നിറഞ്ഞ പ്രചരണങ്ങൾ. അത് ഭീകരതയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒന്ന് മാറിക്കൊല്ലോ, പേടിയോ ആൾക്കാർ, ഇസ്ലാം പേടി വരും. അത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ആ മുസ്ലിങ്ങളെ കണ്ടുകൊടുത്ത് വെച്ചൊക്കെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാർ പ്രചരിപ്പിക്കണേ. അതുപോലെ ഇസ്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണില്ല, അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ്. അപ്പിങ്ങനെ ദുഷ്പ്രചരണങ്ങൾ കുറേ കേൾക്കുമ്പോൾ വസ്തുത മനസ്സിലാക്കാത്തവരാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവർക്കും തെറ്റിദ്ധാരണയുണ്ടാവും, ശരിക്ക് പഠിക്കാത്തവർ. അപ്പം ഇതന്നെയാണ് ശത്രുക്കളുടെ ലക്ഷ്യം. ഇതെന്ന് തുടങ്ങിയെന്നല്ല, പണ്ടെന്നുള്ളതാണത്. മുമ്പ് പോലും റസൂലിൻ്റെ കാലത്ത് പോലും ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായി എതിരാളികളുടെ ഇടപെടൽ കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ആൾക്കാർ ആകൃഷ്ടരാകുന്നു. അപ്പോൾ എതിരാളികൾക്ക് ഇത് വല്ലാത്ത വിഷയമായപ്പോൾ അവരെന്ത് ചെയ്തു, അവർ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്യണം. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ കാര്യപ്പെട്ട സാഹിത്യകാരനും അല്ലാതെയും ശ്രദ്ധേയനായ വലീദ് ബിൻ മുഗീറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, ഹജ്ജിൻ്റെ സമയമാണ്, വരുന്ന ആൾക്കാർ വരും, മുഹമ്മദ് അവരെ ക്ഷണിക്കും, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആകൃഷ്ടരാകും. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നമുക്ക് എന്തോന്ന് ചെയ്യണം, അതിൻ്റെ മുമ്പ് വേണ്ടത് ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രചരിപ്പിക്കണം, എന്ത് കള്ളമാണെങ്കിലും പ്രശ്നമില്ല. അപ്പം ഇയാൾ പറഞ്ഞു, എന്താ പറയണ്ടത്, നിങ്ങൾ പറയാന്ന് പറഞ്ഞു. നമുക്ക് അദ്ദേഹം സാഹിറാണെന്ന് പറയാം. അതുകൊണ്ട് സാഹിറാണെന്ന് പറഞ്ഞ ആൾക്കാർ വിഷയിക്കൂല, കാരണം സിഹറിനെ പറ്റിയൊക്കെ ധാരണ ഉള്ള ആൾക്കാരാണ് ഇവിടെ. അവർ ഖുർആൻ കേൾക്കുമ്പോൾ അത് സിഹറാണെന്ന് പറഞ്ഞാലൊന്നും വിഷയിക്കൂല. പിന്നെ അവർ പലതും പറഞ്ഞു, എന്നാ കവിയാണെന്ന് പറഞ്ഞു, കവി ഷായർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആനും കവിതയായിട്ടൊന്നൊരു ബന്ധമില്ല, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണേ പറയാൻ പറ്റുള്ളൂ, വേറെ ചിലർ കള്ളനാണെന്നൊക്കെ പറഞ്ഞു നോക്കാറ്. പക്ഷെ അതൊന്നും വിജയിക്കൂല. അപ്പൊ ഇവര് പറഞ്ഞു, എന്നാ നിങ്ങൾ തന്നെ പറയും. പിന്നെ പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ. അയാൾ അന്ന് രാത്രി ഫുൾ ആലോചിക്കുകയാണ്, എന്തിനെ സ്വീകാര്യമായൊരു കളവ് തിരഞ്ഞെടുക്കുകയാണ് അയാൾ. ഖുർആനെ പറ്റുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുത്താൽ ഇന്ന് ആകലുമല്ലോ. പക്ഷെ അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം കിട്ടണില്ല. അവസാനം അയാൾ ഇവര് പറഞ്ഞതിനെ ഒന്നെടുക്കുക, കൂട്ടത്തിൽ നല്ല സാഹിറാണ് പറയല, സിഹിറാണ് ആ ഖുർആൻ സിഹിറാണ് എന്ന് പറയല്ലോ. അങ്ങനെയാണ് അയാൾ അറിയിച്ചത്. അങ്ങനെ ഹജ്ജിന്റെ സമയത്ത് നടപ്പിലാക്കാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ്. എന്താ ചെയ്യുന്നത്? മക്കയിലേക്കുള്ള പ്രവേശന കവാടത്തിലൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഹജ്ജിന് വരുന്നവരോടൊക്കെ ഒരു പറയും, കടയിലുള്ളിൽ പോകുമ്പോൾ ഒരാളെ കാണും, നബിയാന്ന് പറയുന്ന ആളാണ്, കണ്ടാൽ നല്ല ആകർഷണീയൊക്കെ തോന്നും, പക്ഷെ ആള് സായിറാണ് കേട്ടോ, അയ്യോ പെട്ട് പോകണ്ട, ഇതിങ്ങനെ എല്ലാവരും പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് മുതലേ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് കേൾക്കാൻ അവസരം കിട്ടിയോ, ഇതൊന്ന് പഠിക്കാൻ അവസരം കിട്ടിയാലോ, പിന്നെ അതിന് പുറത്തുപോണ പ്രശ്നമില്ല. ഇസ്ലാമിന് ഒരാളും അതിന് പുറത്തു പോയ വളരെ അപൂർവം ചില ആൾക്കാർ തെറ്റിദ്ധാരണ അടിച്ച് ഇസ്രാവും മിഹ്റാജും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കുറച്ചാൾക്കാർ മുർത്തദ്ദുകളായി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയണം. അപ്പൊ ആൾക്കാരുടെ ഈ പ്രചണ്ഡമായ പ്രചരണത്തിൽ വീണു പോകും ആൾക്കാർ. അപ്പൊ നല്ല ബോധം വേണം, നല്ല ശ്രദ്ധ വേണം. അപ്പൊ ഇതിൽ ശരിക്ക് അറിഞ്ഞാലോ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ആരെന്ത് പ്രചരിപ്പിച്ചാലും പ്രശ്നമല്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ തുടക്കത്തിൽ ഇവിടെ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയത്. അത് ഒരു വനിതയുടെ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ പൂർണ്ണത നേടിയ കുറെ ആൾക്കാരുണ്ട്, എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ അങ്ങനെയല്ല. കുറച്ചാൾക്കാർ എണ്ണി പറഞ്ഞു, ഒന്ന് മറിയം ബീവിനെ പറ്റിയും ഒന്ന് ആസിയ ബീവിനെ പറ്റിയാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫിറാവിന്റെ ഭാര്യ, ആ ഫിറാവിന്റെ ഭാര്യ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് തഹ്രീമിലുള്ളത്. വദറബല്ലാഹു മസല ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. അത് ഇമ്രാത്തു ഫിറാവ്, ഫിറാവിന്റെ ഭാര്യയാണ്. ഇത് കാലത്ത് അവർ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹിനോട് പറഞ്ഞത്, റബ്ബി ബിനിലിയ ഇന്തക്ക ബൈത്തം ഫിൽ ജന്ന, അള്ളാഹു നിന്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കുന്നൊരു ഭവനം നിർമ്മിച്ചു തരണം. ഫിറാവിനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ എന്നെ അള്ളാഹു നീ എന്നെ രക്ഷപ്പെടുത്തണം. അക്രമികളായ ജനതയിൽ നിന്ന് അള്ളാഹു നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹി സ്ലാമിന്റെ ദാവത്ത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മൂസ അലൈഹി സ്ലാമിലൂടെ ലഭിച്ച ആ മോയിസത്തുകളൊക്കെ അറിയാൻ സാധിച്ചപ്പോൾ ഇത് ശരിയാണ് എന്ന് ബോധ്യമായി. അതാണ് ബോധ്യമായി കഴിഞ്ഞ പിന്നെ അതിന് പുറത്തു പോകില്ലല്ലോ ഏത് മർദ്ദനുണ്ടെങ്കിൽ. ഫിറോൻ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്, മരുഭൂമിയിലിട്ടിട്ട് അല്ലെ പൊട്ട് ചുട്ടു പൊള്ളുന്ന സൂര്യന്റെ ചുവട്ടിൽ അവരിട്ട് അങ്ങനെയൊക്കെയാണ് അവരെ വധിച്ചു കളഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവർക്കെതിരെ ഏത് പരീക്ഷണവും പിന്നെ അവർക്ക് വിഷയമല്ല. അവർക്ക് ശരിക്ക് ഇസ്ലാം അതിലേക്ക് പ്രവേശിച്ചപ്പോൾ കിട്ടേണ്ട സുഖം കിട്ടി കഴിഞ്ഞു, മനസ്സിനൊരു സുഖമുണ്ട്. അതുകൊണ്ട് ബാഹ്യമായ മർദ്ദനങ്ങളും അക്രമങ്ങളും ഒന്നും പിന്നെ ഒരു പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ആസിയ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, ഒരു വചനമാണ്. ഇതിൽ നിന്ന് രണ്ടു മൂന്ന് പാഠങ്ങൾ മാത്രം ഞാൻ പറയാം. അതിലൊരു കാര്യം പലരും പറയലുണ്ട്, നമ്മൾ സാഹചര്യമൊക്കെ മാറി, പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പം, ഇപ്പൊക്കെ കുറേ നീക്കുപോക്കൊക്കെ നടത്തണം എന്നൊക്കെ പറയലുണ്ട് ചിലർ. വേറെ ചിലരെ കുറച്ചുകൂടി കടന്നിട്ട് മതത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ കാലത്തിനനുസരിച്ചൊക്കെ ഭേദഗതിയൊക്കെ ചെയ്യണം. ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞ അതന്നെ പറഞ്ഞു കിടക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചില ഇളവുകളോ അല്ലെങ്കിൽ നീക്കുപോക്കുകളൊക്കെ നടത്താം. അതിനൊക്കെ വലിയ പ്രചരണങ്ങളാണ് നടക്കണേ. അതല്ലാത്തവനോ ആറാം നൂറ്റാണ്ടിലാണ് അവരുള്ളത്, അവര് പിന്നോക്കമാണ്, പിന്തിരിപ്പന്മാരാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ടാൽ അറക്കുന്ന പദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇത്ര കാലം മാറിയാലും ഏത് സാഹചര്യം മാറിയാലും ആ ഹക്കിൽ തന്നെ നിൽക്കണം എന്നാണ് ഈ പഠിക്കണേ. കാരണം അവരുടെ സാഹചര്യം എന്താ, അവരൊറ്റക്ക് ആ കൊട്ടാരത്തിൽ, കൊട്ടാരം എന്ന് പറഞ്ഞ കൊട്ടാര സമാനം നമ്മൾ പറയും, സമാനല്ല ശരിക്കും കൊട്ടാരം തന്നെ. കാരണം ഫിറാവൻ അവിടുത്തെ രാജാവാണ്, മാത്രമല്ല അവരുടെ ആരാധ്യനാണ്, അവരുടെ ഇലാഹാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ച് നിൽക്കുന്ന സമയമാണ്. അവരെല്ലാവിധ സൗകര്യവും അവർക്ക് അവിടെ ഉണ്ട്, അവർക്ക് ആസിയബിയൊക്കെ. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് മർദ്ദനവും പീഡനമൊക്കെ കിട്ടിയാലും ശരി ഈ സത്യത്തിൽ നിൽക്കണം. എത്ര കാലഘട്ടം മാറിയാലും സത്യത്തിൽ നിൽക്കണം, അതാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. അതുകൊണ്ടാണ് അവര് എല്ലാം പ്രതികൂലമായിട്ടും സത്യത്തിൽ നിന്നതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൽ അവർ ഇടം നേടിയത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണം വസാബുൽ ഖൗഫൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ സാഹചര്യത്തിനെതിരെ പോരാടി, നാട്ടിലുള്ളവരൊക്കെ ശുർഖന്മാരും അതിന് പ്രേരിപ്പിക്കുന്ന ഭരണകൂടവും ഭരണാധികാരികൾക്കും അങ്ങനെ. അപ്പൊ കുറച്ച് യുവാക്കൾ ഇത് ശരിയാവില്ല, അതല്ലാതെ കാലം മാറി സമൂഹം മാറി നമ്മൾ കുറച്ച് അങ്ങോട്ട് നിന്ന് കൊടുക്കാൻ പറ്റൂല എന്നല്ല അവർ പറഞ്ഞേ. മറിച്ച് അവർ മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചുന്നത് കൊണ്ട് അവരും ഖിയാമത്ത് നാൾ വരെ അവരുടെ ജീവിതം പാഠമാക്കിയിട്ട് അവരുടെ പേരിലൊരു അധ്യായം തന്നെ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുക്ക് വളരെ മഹത്വമുള്ള ഒരു അധ്യായം കൂടിയാണ് അത്. അപ്പൊ കാലം മാറി എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് നീക്കുപോക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ അവരാരാന്നറിയോ, ഒരു പരീക്ഷണം വരുമ്പോൾ മനുഷ്യന്മാർ രണ്ടു തരം ഉണ്ടാവും എന്നാ പറഞ്ഞത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യർ രണ്ടു തരം ഉണ്ടാവും. അതൊന്ന് ഈ പറഞ്ഞത് തന്നെ, നമ്മൾ ഇനി അതിലെന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കണ്ട, കുറച്ചൊക്കെ അവർ പറഞ്ഞു വെച്ചാൽ ഒപ്പിച്ച് നിന്ന് കൊടുക്കണം, അതിന് കുറച്ചൊക്കെ അയവ് വേണം, കുറച്ച് മാറണം, കുറച്ച് ഇങ്ങനെ കുറച്ച് തീവ്രത ഏറെയാണ്, കുറച്ച് തീവ്രവാദികളാണ്, അന്നത്തെ തന്നെ നിൽക്കണ്ട, കുറച്ചൊക്കെ ഒന്ന് മാറുക, ഇങ്ങനെ പറയണവരുണ്ടാവും. പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഭാവി നോക്കണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ പറ്റൂല, കുറച്ചുകൂടെയൊക്കെ നമ്മൾ നീക്കിപ്പോക്ക് നടത്തി. ഇങ്ങോട്ട് ചില ആൾക്കാരൊക്കെ എന്തറിയോ, എതിരാളികളുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് നിന്ന് കൊടുക്കണം, നമ്മൾ കണ്ടില്ലേ, അങ്ങനെ ഒരു കൂട്ടരുണ്ടാവും. അപ്പൊ ഒറിജിനൽ നിഫാക്കുള്ളവരാണ് അവര്. നിഫാക്കുള്ളവര് അവര് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലൊക്കെ സജീവായിട്ടുണ്ടാവും, പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കിട്ടൂല എന്നാണ് പറയണേ. ഏത് സമയം ഇതിൽ നിൽക്കുക, എന്നാ സത്യവിശ്വാസം രണ്ട് കൂട്ടരുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. പ്രതിസന്ധി സമയത്ത് രണ്ട് കൂട്ടരുണ്ടാവും, രണ്ടാമത്തെ കൂട്ടത്തിൽ നമ്മൾ പെടേണ്ടേ. ഇസ്ലാമിനെതിരെ അതിശക്തമായ കള്ളം പ്രചരിപ്പിക്കുന്ന കാലഘട്ടം, ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചാലും എന്തൊക്കെ ചെയ്താൽ ഞാനിതിൽ ഉറച്ചു നിൽക്കുക. അവർക്ക് അപ്പൊ ഈമാൻ കൂടുക ചെയ്യുക, ഈമാൻ കൂടുന്ന പറഞ്ഞു. പ്രതിസന്ധി വരുമ്പോൾ ഈമാൻ കൂടുന്ന അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ രണ്ടു ഉദാഹരണം മാത്രം പറയാം. ഊഹദ് യുദ്ധം കഴിഞ്ഞപ്പോ മുസ്ലിങ്ങളൊക്കെ ഭരിക്ക് പറ്റി, അവര് മദീനയിൽ എത്തിയിട്ടില്ല, അപ്പോഴേക്കൊരു വാർത്ത കേട്ടു അവര് വീണ്ടും വരുന്നുണ്ട്. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, ഏത് യുദ്ധം കഴിഞ്ഞ് വാള് കൈവച്ചിട്ടില്ല, കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 70 രക്തസാക്ഷികളായിട്ടുണ്ട്, വേറെ ഒരുപാട് പരിക്കുകളുണ്ട്. അപ്പോഴാണ് അവരെ പറ്റി അവർക്ക് ഒരു വിവരം കിട്ടിയത്. മക്കാർ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, അവരെ ലക്ഷ്യം നേടിയിട്ടില്ല എന്നാണ് അവരെ വാദം. മക്കനെ അല്ല മദീനെ കീഴടക്കണം എന്ന് അവർ വിചാരിച്ചത് നടന്നിട്ടില്ല. പിന്നെ മുഹമ്മദ് നബീനെ അബൂ സിദ്ദീഖ് ഉമറത്തവനെ കൊല്ലണം എന്ന് വിചാരിച്ചത്, അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി പോവുക, അപ്പൊ അനുകൂലമാണ് എന്ന് വിചാരിച്ച് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, അല്ലദീന ഖാലലഹു മുന്നാസ്, അവരോട് ജനങ്ങൾ പറഞ്ഞു, ഇന്നാസഖദ് ജമാഉലക്കും, നിങ്ങൾക്കെതിരെ ജനങ്ങളൊക്കെ സംഘടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫസ്റ്റവും ഭയപ്പെട്ടോളൂ, ഒന്ന് വരുന്നിട്ട് നിശേഷം നശിപ്പിക്കാൻ അവർ വീണ്ടും വരുന്നു. അപ്പൊ സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞെന്താ, അവര് ബീരുക്കളായിന്നല്ല പറഞ്ഞത്, ഫസാദവും ഈമാന, അതവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു എന്നാ പറഞ്ഞു. വക്കാലും അവര് പറഞ്ഞു, ഹസ്ബുനാ, ഞങ്ങൾക്ക് അള്ള മതി, നിയമൽ വക്കീൽ, വരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവൻ. അപ്പൊ പ്രതിസന്ധി വരുമ്പോ അതാ ദീനിനെ പറ്റി ഇസ്ലാമിനെ പറ്റി ധാരണയുള്ള ആൾക്കാര് അതിനെതിരെ പലതും വരുന്ന അവർക്കറിയും, മുമ്പ് അവരാ വിഷയം പഠിപ്പിക്കപ്പെട്ടവരാണ്. അവർക്കൊന്നുകൊണ്ട് അവർക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഏത് പ്രതിസന്ധിയും സത്യത്തിൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരവും കിട്ടും, സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള അവസരവും കിട്ടുന്ന നമ്മളതിൽ ഏതാ പെടേണ്ടെന്ന് ആലോചിക്കണം. വേറെ ഉദാഹരണം കൂടി പറയാന്ന് പറഞ്ഞല്ലോ, അത് അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താ, ലമ്മാറായൽ മോമിനൂൻ അൽ അഹ്സാബ്. ഈ അഹ്സാബിനെ മോമിനികൾ കണ്ടു എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മദീനക്ക് ചുറ്റും കിടങ്ങ കുഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിഷ്ഫലമാവും, അത്ര വലിയ എല്ലാ കക്ഷികളും മുസ്ലിങ്ങൾക്കെതിരെ, 10,000 ആൾക്കാർ മുസ്ലിങ്ങളാണ്, ആളുകളും വാരിച്ചില്ലാന്ന് മറ്റൊക്കെ ഉള്ളതിനുള്ളത്. ഇവരെ കണ്ട് ശത്രുക്കൾ പൊതിഞ്ഞ എങ്ങനെ ഉണ്ടാവും, എല്ലാവരും മദീനക്ക് ചുറ്റും വളഞ്ഞു. അപ്പൊ മുസ്ലിങ്ങൾ പറയാം, മോമിനിങ്ങൾ കാലു ഹാദാ മാ വഅദനല്ലാഹു റസൂലുഹു, ഇത് തന്നെയാണ് അള്ളാഹ് നമ്മോട് കരാർ ചെയ്തത് അവന്റെ ദൂതനും. ഈ ദീനിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാവുന്ന അള്ളി റസൂലും മുമ്പേ പറഞ്ഞതാണ്. അതൊക്കെ അതാ യാഥാർത്ഥ്യമാകുന്നു, അവർക്ക് ഈമാൻ കൂടിയാണ്. സ്വദഖ അല്ലാഹു റസൂലും അള്ളിം റസൂലും പറഞ്ഞ സത്യമാണ്. വമാ സാദഹും ഇല്ല ഈമാനം വതസ്ലീമ, അവർക്കത് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അള്ളാഹ് കീഴടങ്ങൽ വർദ്ധിപ്പിക്കുകയാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പെന്താണ്, പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് നല്ലവർക്ക് ഈമാൻ വർദ്ധിക്കും.
2: അവര് ദീനെ പറ്റി അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കും, പ്രാർത്ഥിച്ചുകൊണ്ടും ദിക്റുകൾ നടത്തിയും ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും, കാരണം പ്രതിസന്ധി വരുമല്ലോ, കൂടുതൽ അവർ അള്ളാഹുവിലേക്ക് അടുത്ത് അവർക്ക് ഈമാൻ വർദ്ധിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇവിടെ മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സംഭവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അത് തന്നെയാണ് അന്നത്തെ ജാലവിദ്യക്കാർക്ക് സംഭവിച്ചത്. ജാലവിദ്യക്കാരെ കൊല്ലും, കുരിശിലേറ്റും, എന്നിട്ട് ഈത്തപ്പനെ തടിയുടെ മുകളിൽ കയറ്റും, കൈക്കാലുകളെ വിലങ്ങനെ ഛേദിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴും പേടിപ്പിക്കുക മാത്രമല്ല അയാളെ ചെയ്യും. അപ്പൊ എന്താ അവര് പറഞ്ഞ് ഫഖലിമാൻ തക്കാവ് അനക്ക് എന്തും ചെയ്തു തന്നു. ഇന്നും ആ തക്കലി ഹാദിൽ അയാത്ത തന്നെ നീ ഈ ലോകത്തല്ലേ ചെയ്യാ, ഞങ്ങൾക്കൊരു വിഷയമില്ല. അതുകൊണ്ടാണ് മുമ്പ് ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് പറഞ്ഞല്ലോ, ഒരു ചോദ്യം ചോദിച്ചു, മുസ്ലിമായിട്ട് ആരെങ്കിലും മുർത്തദ്ദാണോ? ഇല്ലാരും മുർത്തദ്ദാണില്ല. നവകദാലിക്കൽ ഈമാൻ, അങ്ങനെ തന്നെയാണ് ഈമാന്റെ കാര്യം. അത് ഹൃദയത്തിൽ അതിന്റെ മാധുര്യം പ്രവേശിപ്പിന് ആരും പുറത്തു പോകില്ല. അപ്പൊ നമ്മളെ വിശ്വാസം തന്നെ ഈമാൻ കൂടും കുറയുന്ന കൂടുന്ന പണിയെടുക്കുക. ഏയ് ദീനോട് അടുക്കുമ്പോഴാണല്ലോ ഈമാൻ കൂടുക. ഈമാൻ കൂടുക അഹ്ലു സുന്നന്റെ ഒരു അടിസ്ഥാനപരമ ഒരു വിശ്വാസം കൂടിയാണ്. ഈമാൻ കൂടുന്ന കാര്യങ്ങൾ എന്നാണ് ആരാധനാ കർമ്മങ്ങളോ കൃത്യമായി നിർവഹിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ള വിലക്കി എന്നൊക്കെ ഒഴിവാക്കുക. അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പിന്നെ മനസ്സിനൊരു വലിയൊരു സമാധാനം കിട്ടും. അള്ള തന്നെ ഇസ്ലാമിലാക്കിയത് വല്ലാത്തൊരു നിയമത്താണ്. പിന്നെ അതിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർക്കതൊന്നുമല്ല. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എത്തണം. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.

0: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വസനീയരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. സൂറത്ത് തഹ്രീമിൽ പറഞ്ഞ വചനത്തിലെ അല്ലെങ്കിൽ വേറെയും കുറേ പാഠങ്ങളുണ്ട്, ഇൻഷാല്ലാ പിന്നെ സംസാരിക്കാം. ഞാൻ വേറൊരു ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ന് നല്ലൊരു മുഖാമുഖം നടക്കേണ്ട, കേൾക്കാൻ സൗകര്യമുള്ള സന്ദർഭ സമയമുള്ള കേൾക്കാൻ പറ്റിയൊരു മുഖാമുഖമാണ് ഞാൻ പറയുന്നത്. സൂഫിസം, തരീഖത്ത്, ഇസ്ലാം, അതാണ് വിഷയം. കൊണ്ടോട്ടി വെച്ച് 4:30 തുടങ്ങുക. മുഖാമുഖമാണ്, ആൾക്കാർക്ക് സംശയം ചോദിക്കാം, ഉത്തരം പറയാം. അപ്പൊ ശരിക്കും ഈ സൂഫിസം എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ശരിക്ക് ഇസ്ലാമില് ഒരുപാട് കക്ഷികളുണ്ടെന്ന് ഇസ്ലാം പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഇടങ്ങാറായിട്ടൊരു കാര്യമില്ല. റസൂല് പറഞ്ഞാണ് ഈ ഉമ്മത്തിൽ ഒരുപാട് കക്ഷികൾ വരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ജൂതന്മാരെ മുമ്പ് കിടക്കും, ക്രിസ്ത്യാനികളെ മുമ്പ് കിടക്കും. അവരൊക്കെ ഒരു കൂട്ടർ 21 വേറെ കൂട്ടർ 22 ഇതെല്ലാം ഇനി മുമ്പ് പോകുന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അത് സംഭവിക്കും, പ്രവചിച്ചതാണ്. റസൂൽ തിരുമേനിയാണ്. ഭാവി നബിന്റെ കാലത്ത് ഒരു ഭിന്നിപ്പുണ്ടായില്ല എന്നിട്ടാണ് നബി പറയണത്. അന്നൊക്കെ ഒരൊറ്റ സമൂഹമാണ്. പക്ഷെ ഈ ഉമ്മത്ത് ഇങ്ങനെ വിഭജിക്കും. വലിയ ചിലതൊക്കെ അപകടകരമായ ആദർശിച്ചു പോണ ടീമാണ്. അപ്പൊ പിൽക്കാലത്ത് നമുക്കുള്ള ബാധ്യത ആ സ്വർഗത്ത് പോണ കക്ഷി പെടണല്ലോ. അവരെ ലക്ഷണം എന്താണ്? അവരെ ലക്ഷണം മാത്രം അറിഞ്ഞാൽ പോരാന്നാ മഹാനായ ഉമർ റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞത്. ലാ യാരിഫുൽ ഇസ്ലാം മല്ലാ യാരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാമിനെ അറിയില്ല എന്ന്. അവർക്ക് ജാഹിലിയത്തും കൂടി അറിഞ്ഞു, എന്നിട്ട് അവര് താരതമ്യം ചെയ്യണം, അതും ഇസ്ലാം എവിടെ കടക്കുന്നു? പിന്നെ അവർ ഇസ്ലാമിന്ന് പിന്നെ പുറത്തു പോകും. ഇല്ലല്ലോ, അത്ര മഹത്തായ ഒരു സന്ദേശത്തിലാണ് അവരെത്തിയെന്ന് അവർക്കുണ്ട് ബോധ്യം വരണം. വളരെ അപകടം പിടിച്ച ചില കക്ഷികളുണ്ട്, ഷിയാക്കൾ. അയിപ്പെട്ട ഒന്നാണ് ശരിക്ക് ഈ സൂഫിയത്ത് എന്ന് പറയണേ. അതാണ് ഈ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അതിനു വേണ്ടി വാദിക്കുന്നവര്. അവർക്ക് പ്രമാണം ഖുർആനും സുന്നത്തിനേക്കാളൊക്കെ വേറെ കുറെ സ്വപ്നങ്ങള്, കുറെ കശ്ഫ് എന്നൊക്കെ പറയും. സംഗതി പിശാജ് ഉണ്ടായി കൊടുക്കണ ഓരോ കാര്യങ്ങളാണ്. അത് വേറെന്തോ നല്ല ആൾക്കാരെ ഭാഗത്തു നിന്നാണെന്ന് ഓരോ വിശ്വാസമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠന വിധേയമാക്കണം എന്നാണ്. ലോകത്തുള്ള അഹ്ലു സുന്നാ വൽ ജമാഅ ഇവരെ പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള വിവരങ്ങളൊക്കെ, നല്ല വിവരങ്ങൾ നമുക്ക് ആ വിഷയം വേണം. അത് കേട്ടില്ല, ലോകത്തെ നിയന്ത്രിക്കുന്നത് അതിന് കുറെ അബ്ദാല്, ഔത്താദ്, അക്താബ്, കുത്തുബുസമാൻ. എന്നാൽ ചില കാലത്ത് ലോകത്തെ നിയന്ത്രിക്കണ പോലെയായിരിക്കും അത്രയും. പിന്നെ കുത്തുബുൽ അക്താബ് എല്ലാ ലോകത്തെ നിയന്ത്രിക്കണ ചിതണ്ടുകൾ അയപ്പെട്ടതാണ് അത്ര മൊയ്തീൻ ഷെയ്ഖ്. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ അങ്ങനെ കുത്തുബുൽ അക്താബാണ് അത്ര ഈ സി എം മടവൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ്. എന്തൊരു കള്ളം! അപ്പൊ ഇവര് പ്രാധാന്യം അമ്പിയാക്കളെയൊക്കെ മുകളിലാണ് ഇവര്. കാരണം നബിയൊന്നും കുത്തുബുൽ അക്താബിൽ പെടുത്തിയിട്ടില്ല, അമ്പിയാക്കളൊന്നും പെടുത്തിയില്ല, അബൂർ സിദ്ദീഖിനെ പെടുത്തിയില്ല, ഉമർ അക്താബിനൊന്നും പെടുത്തിയില്ല. വേറെ ചില ആൾക്കാരാണ് അത്ര കുത്തുബുൽ അക്താബ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവര്. ഇതിങ്ങട്ട് പിശാജി ആദർശം അവർക്ക് ഭംഗിയായി കൊടുത്തിട്ട് അതിലിങ്ങട്ട് ഈമാൻ കൊണ്ട് നടക്കുകയാണ്. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ തരീഖത്ത് എന്ന് പറഞ്ഞ പണിയാണ് പണ്ട് കാലത്തില്ല, ഒക്കെ പിൽക്കാലത്ത് വന്നത്. ഇന്നങ്ങനെ ഓരോ തരീഖത്തുകളായിട്ട് വിഭജിച്ച് കിടക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുരീദായി നടക്കുക, എന്നിട്ട് അവർ പറഞ്ഞ പിന്നെ കിതാബും സുന്നത്തൊക്കെ അവിടെ വെച്ചിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇബ്നുൽ അറബി, ഹല്ലാജ്, ഇവരൊക്കെ അദ്വൈത സിദ്ധാന്തം നടപ്പിലാക്കിയ ഞാനാണ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്? ഇബ്നുൽ അറബിയൊക്കെ, ഹല്ലാജ്, ഇവരെ പോലുള്ള ആൾക്കാർ. ഞാൻ അള്ളാഹുവാണ് അദ്ദേഹം ഒക്കെ ഒന്നു തന്നെയാണ്, ഒക്കെ ഒന്നു തന്നെ. അതുകൊണ്ടാണ് ഫിറോൻ എന്താ തെറ്റ്? ഫിറോൻ പറഞ്ഞില്ല ഞാൻ റബ്ബുക്കുമല്ലായാല ഒക്കെ ദൈവമാണെങ്കിൽ ഈ സ്റ്റാൻഡ് ദൈവം, ഈ മൈക്ക് ദൈവം, നമ്മളൊക്കെ ദൈവം, അങ്ങനെ ഫിറോൻ എന്നൊരു തെറ്റുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ വിശ്വം ഭയങ്കര അപകടം പിടിച്ച നമുക്കതും പ്രശ്നമല്ല, അതും പ്രശ്നമല്ല. ഈ പ്രശ്നമല്ല എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം പോകും. ഒന്നും പ്രശ്നമില്ലാണ്ട് ഒന്നും ശരിക്കും നമ്മള് പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇപ്പൊ നല്ല ഈ ദുനിയാവ് കുറച്ച് കാലമുള്ളൂ നമുക്ക്. അതിൽ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കഴിയുന്നൊരു ഉപയോഗിക്കും. ഒരിക്കലും പോകാൻ കഴിയാത്ത ഓൺലൈനാണെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് സന്ദർഭവുമായി സൂചിപ്പിക്കുകയാണ്. അതിനെപ്പറ്റി ചോദ്യോത്തര പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. നല്ല ആകർഷണീയമാവുന്ന കൂട്ടത്തിൽ വിഷയം പഠിക്കാനുള്ള അവസരം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് അഹ്ലു സുന്നയിലൂടെ അതിൽ തന്നെ സിറാത്ത് മുസ്തഖീമിലൂടെ തന്നെ സഞ്ചരിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം വേണം, പ്രാർത്ഥനയും വേണം. അപ്പോൾ അതിനു വേണ്ടതൊക്കെ ചെയ്യുക. റബ്ബു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് അള്ളാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അതുപോലെ വ്യതിചലിച്ച കക്ഷികളിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻത الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد
1: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മിമ്പർ. വളരെ കാലിക പ്രസക്തവും കാര്യമാത്ര പ്രസക്തവുമായ വിഷയത്തിൽ ബഹുമാനായ അബൂബക്കർ സലഫി നടത്തിയ ജുമുഅ ഖുതുബ.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: NCERT ഇനി കൽപ്പിത സർവകലാശാല. സർവകലാശാലകളുടെ അക്കാദമിക് അധികാരങ്ങളായി കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതോടെ NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ്, കൂടുതൽ കരുത്താർജിക്കും. വിദ്യാഭ്യാസ ഗവേഷണം, പുതിയ ആശയങ്ങളുടെ വികസനം, ദേശീയവും രാജ്യാന്തരവുമായ ഏജൻസികളുമായുള്ള സഹകരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയവയിലും ഇനി കൗൺസിലിന് ഏർപ്പെടാം. NCERTക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാറാണ് ലോക്സഭയിൽ പറഞ്ഞത്. 1956 UGC ആക്ടിന്റെ 3rd വകുപ്പനുസരിച്ചാണ് കൽപ്പിത സർവകലാശാലയാക്കുന്നതനുസരിച്ച് സാധാരണ സർവകലാശാലകൾക്കുള്ള ഒട്ടേറെ അക്കാദമിക അധികാരങ്ങൾ ഇതിന് ലഭിക്കും. പ്രോഗ്രാമുകളും കോഴ്സുകളും തുടങ്ങുക, കരിക്കുലവും സിലബസും തയ്യാറാക്കി അംഗീകരിക്കുക, മാനദണ്ഡങ്ങൾ നിർണയിച്ച് സ്വതന്ത്രമായി വിദ്യാർത്ഥി പ്രവേശനം നടത്തുക, ഫീസ് നിശ്ചയിക്കുക, പരീക്ഷകൾ നടത്തുക, ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുക, തനത് UG PG PhD ബിരുദങ്ങളും ഡിപ്ലോമയും നൽകുക എന്നിവയെല്ലാം ഇനി ചെയ്യാം. എന്നാൽ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനാകില്ല.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. മോശപ്പെട്ട സ്വഭാവങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയ ഒന്നാണ് സൽ സ്വഭാവം എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ സ്വഭാവം അത് അവൻ്റെ ഈമാനിനും ഇസ്ലാമിനും അടിസ്ഥാനത്തിലായിരിക്കും. ഒരാളുടെ ഈമാൻ വളരെ കൂടുതലാണ് എങ്കിൽ അയാളുടെ സ്വഭാവത്തിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ ഈമാൻ വളരെ ദുർബലമാണ് എങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. എന്താണതിൻ്റെ ആശയം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക്ക, തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ശരണം ചോദിക്കുന്നു. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്. വൽ അഅമാലി, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്. വൽ അഹ്‌വാഇ, മോശപ്പെട്ട ഇച്ഛകളിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. പല ആളുകളുടെയും ധാരണ, അല്ലാഹു വെറുക്കുന്ന ഒരു സ്വഭാവം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവർ അതിന് കാരണം പറയാറുള്ളത്, ഞാൻ ശിരിക്ക് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്നില്ലല്ലോ, ഞാൻ വ്യഭിചരിക്കുന്നില്ലല്ലോ, ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് മാത്രമാണോ മോശപ്പെട്ട സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും? അല്ലല്ലോ. ഈയൊരു സംസാരത്തിലൂടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ കരിഹലകും സലാസൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളെ വെറുക്കുന്നു. അഥവാ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുവിന് വെറുപ്പാണ്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഖീല വഖാല, ഒന്ന് കേട്ടതെല്ലാം പറയലാണ്. നമ്മൾ ഒരു കാര്യം ഒരാളിൽ നിന്ന് കേട്ടു, അത് സത്യമാണോ കളവാണോ എന്നൊന്നും അന്വേഷിക്കാതെ നമ്മളത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നു. അത് അല്ലാഹുവിന് വെറുപ്പാണ്. വ ഇളാഅത്തൽ മാൽ, അതുപോലെ തന്നെ സമ്പത്ത് ദുർവ്യയം ചെയ്യൽ, അനാവശ്യമായി ചിലവഴിക്കൽ, അതും അല്ലാഹുവിന് വെറുപ്പാണ്. വ കസ്റത്ത് സുആൽ, അധികരിച്ച ചോദ്യം, അതും അല്ലാഹുവിന് വെറുപ്പാണ്. അധികരിച്ച ചോദ്യമെന്ന് പറയുമ്പോൾ ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കേണ്ടി വരും. ആ ചോദ്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ വെറുതെ ഉത്തരം പറയുന്ന വ്യക്തിയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ അവനെ ഒന്ന് എടങ്ങറാക്കുവാൻ, ആ രൂപത്തിലൊക്കെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വതാല വെറുക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം പറയുക, വ്യക്തമായൊരു കാര്യം അന്വേഷിക്കാതെ പഠിക്കാതെ പല ഭാഗത്തു നിന്നും കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുക, തമാശക്ക് വേണ്ടി പല വാർത്തകളും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അറിയാത്ത വിഷയങ്ങൾ നാം സംസാരിക്കരുത്, പ്രത്യേകിച്ചും ദീനീ വിഷയങ്ങൾ. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിയാത്ത വിഷയങ്ങൾ സംസാരിക്കുക എന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീല വക്കാല, രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് ഇളാഅത്തൽ മാൽ അഥവാ ധൂർത്ത്, അമിതവ്യയം. ഇന്ന് മുസ്ലിം സമൂഹം ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയമാണ് ധൂർത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? കുലു വശ്രബു വതസദ്ദഖു വൽബസു, നിങ്ങൾ തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ, സ്വതക്ക നൽകിക്കൊള്ളൂ, വസ്ത്രം ധരിച്ചുകൊള്ളൂ. മാലം യുഖാലിത്തുഹു ഇസ്രാഫുൻ ഔ മഖീല, എന്നാൽ അതിൽ ധൂർത്തും അഹങ്കാരവും കൂടിച്ചേരരുത്. അപ്പൊ അമിതത്വവും അഹങ്കാരവും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, വസ്ത്രം ധരിച്ചോളൂ, സ്വതക്ക നൽകിക്കൊള്ളൂ. എന്നാൽ ധൂർത്തും അഹങ്കാരവും കടന്നു വന്നാൽ അത് പ്രശ്നമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നുണ്ട്, അത്തബ്ദീറുൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖ്ഖിൻ, തബ്ദീർ അഥവാ ന്യായമില്ലാത്ത രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, അതാണ് അമിതവ്യയം എന്ന് പറഞ്ഞാൽ അതൊഴിവാക്കേണ്ടതാണ്. പിന്നെ പ്രവാചകൻ അവസാനം പറഞ്ഞത് കസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ ആവശ്യമില്ലാതെ ചോദിക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദഊനീ മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് എന്താണോ വിട്ടേച്ചത് അതിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക, അഥവാ നിങ്ങൾക്ക് എന്താണോ ഞാൻ പഠിപ്പിച്ചു തന്നത് അത് മുറുകെ പിടിച്ച് അങ്ങനെ പോവുക. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിസുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ളവർ നശിച്ചുപോയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ ചോദ്യങ്ങൾ. പ്രവാചകന്മാരവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അനാവശ്യമായി അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അങ്ങോട്ട് പോയാലോ, ഇങ്ങോട്ട് പോയാലോ, എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്നിങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ അവർ ചോദിക്കുമായിരുന്നു. രണ്ട്, അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസവും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇദാ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബൂഹു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിരോധിച്ചാൽ നിങ്ങളത് ഒഴിവാക്കുവീൻ. വഇദാ അമർതുക്കും ബി അംരിൻ ഫഅതൂ മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കുവീൻ. അപ്പോൾ ഒരു കാര്യം പ്രവാചകൻ കൽപ്പിച്ചാൽ എന്താപ്പോ അങ്ങനെ പറയാൻ കാരണം, എന്തിനാപ്പോ ഇങ്ങനെ പറയാൻ കാരണം, എന്താപ്പോ അത് മാത്രം ഹറാമാക്കിയത്, എന്താ ഇത് ഹലാലാക്കിയത് എന്ന രൂപത്തിലൊന്ന് നിങ്ങൾ ചോദിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള മറ്റൊരു ദുസ്വഭാവമാണ് ഖിബ്ർ, അഹങ്കാരം എന്നുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ ഖിബ്ർ, അഹങ്കാരത്തിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് പ്രിയമുള്ളവരെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അൽ കിബ്റു ബത്തറുൽ ഹഖ്ഖി വഗംതു നാസി, സത്യത്തെ നിഷേധിക്കലും നിരാകരിക്കലും ആളുകളെ പുച്ഛിക്കലും അഥവാ ചെറുതാക്കുക, കൊച്ചാക്കുക ആളുകളെ, അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കിയാലും, അതിനെ നിഷേധിക്കുന്ന, അതിനോട് ഒരു പുച്ഛഭാവം കാണിക്കുന്ന, അതിനെ നിരാകരിക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടോ, അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നമ്മളെക്കാൾ സാമ്പത്തികമായി അല്ലെങ്കിൽ വിജ്ഞാനപരമായി അല്ലെങ്കിൽ തറവാടുപരമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി സൗന്ദര്യപരമായി ശക്തിപരമായി എങ്ങനെയായിക്കൊള്ളട്ടെ നമ്മളെക്കാൾ താഴ്ന്ന ആളുകൾ, ദുർബലരായ ആളുകൾ, അവരെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം നമ്മുടെ മനസ്സിലുണ്ടോ, അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയലാ, അഹങ്കാരത്തോടെ തൻ്റെ വസ്ത്രം ഞെരിയാനിക്ക് താഴെ വലിച്ചു വച്ച് നടക്കുന്നവനെ അല്ലാഹു നോക്കുകയില്ല. പരലോകത്ത് അല്ലാഹുവിൻ്റെ നോട്ടം അവന് ലഭിക്കുകയില്ല. അപ്പം എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അഹങ്കാരത്തിൻ്റെ ഗൗരവം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇഹ്തജ്ജത്തിന്നാറു വൽ ജന്നത്തു, നരകവും സ്വർഗവും തർക്കിച്ചു എന്നാണ്, തർക്കം നടത്തി. ഫഖാലത്ത്, അപ്പോൾ നരകം പറഞ്ഞു, അത്രേ ഹാദിഹി യദ്ഖുലുനിൽ ജബ്ബാറൂൻ വൽ മുതക്കബ്ബിറൂൻ, ദാ എന്നിൽ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും പ്രവേശിക്കും. നരകത്തിൽ പോകുന്നത് ആരാണ്? അഹങ്കാരികളും സ്വേച്ഛാധിപതികളും. വഖാലത്ത്, അപ്പോൾ സ്വർഗം പറഞ്ഞു എന്നാണ്, ഹാദിഹി യദ്ഖുലുനിൽ ദുഅഫാഉ വൽ മസാകീൻ, എന്നിൽ പ്രവേശിക്കുന്നത് എല്ലാ ദുർബലരും സാധുക്കളുമാകുന്നു. അപ്പോൾ അല്ലാഹു പറഞ്ഞു എന്നാണ്, നരകത്തിനോട് അല്ലാഹു പറഞ്ഞു എന്നാണ്, അന്തി അദാബി, നീ എൻ്റെ ശിക്ഷയാണ്. ഉഅദ്ദിബു ബികിമൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെക്കൊണ്ട് അഥവാ നിന്നിലിട്ട് ഞാൻ ശിക്ഷിക്കും. വഖാല ലിഹാദിഹി, എന്നിട്ട് സ്വർഗത്തിനോട് അല്ലാഹു പറഞ്ഞു, അൻതി റഹ്മത്തി, നീ എൻ്റെ കാരുണ്യമാണ്. അർഹമു ബികിമൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നിലിട്ട് അഥവാ സ്വർഗത്തിലിട്ട് ഞാൻ അവരോട് കരുണ കാണിക്കും. വലിക്കുല്ലി വാഹിദത്തിം മിൻകുമാ മിൽഉഹാ, നിങ്ങൾ രണ്ടുപേർക്കും നിറയെ ആളുകൾ ഉണ്ടാകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അഹങ്കാരികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നാവുകൊണ്ട് ഉപദ്രവിക്കൽ, അതും ഒരു ദുസ്വഭാവമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്തദ്രൂനമൽ മുഫ്ലിസ്, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് പ്രവാചകൻ, ആരാണ് പാപ്പരായവർ നിങ്ങൾക്കറിയോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാമല്ലാ ദിർഹമലഹു വലാ മത്താൾ, പ്രവാചകരെ പണവും വിഭവങ്ങളുമില്ലാത്തവരാണ് ഞങ്ങളുടെ അടുക്കൽ പാപ്പർ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എൻ്റെ സമുദായത്തിലെ പാപ്പർ അവർ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളുമായി പരലോകത്ത് വരുന്നവരാണ്. വയഅതി ഖദ ശത മഹാദ വഖദ ഫഹാദ വഅക്കല മാല ഹാദ വസഫക ദമഹാദ വള്ളറബ ഹാദ, എന്നാൽ വേറെ ചില ആളുകൾ വരും. ഈ നിസ്കാരവും നോമ്പും സക്കാത്തുമായി വന്ന ആളുകൾ അവർ മറ്റുള്ളവരെ ശകാരിച്ചവരായിരിക്കും, അപവാദം പറഞ്ഞവരായിരിക്കും, മറ്റുള്ളവരുടെ സ്വത്ത് അനർഹമായി ഭുജിച്ചവരായിരിക്കും, രക്തം ചിന്തിയവരായിരിക്കും. അതോടുകൂടി ഫയ്യുഅ്ത്വാ ഹാദാ മിൻ ഹസനാത്തിഹി വഹാദാ മിൻ ഹസനാത്തിഹി, അവർക്കൊക്കെ ഈ നിസ്കാരവും നോമ്പുമൊക്കെയുമായി വന്നവരുടെ പുണ്യങ്ങൾ നൽകും. അതോടുകൂടി ഈ നന്മകൾ ചെയ്തു വന്നവർ നരകത്തിലേക്കെത്തും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ബുദ്ധിയുള്ള ആൾ അവർ ചിന്തിച്ചിട്ടേ സംസാരിക്കൂ, എന്നാൽ വിഡ്ഢികൾ സംസാരിച്ചിട്ടേ ചിന്തിക്കൂ. അപ്പം ബുദ്ധിയുള്ളവർ ആദ്യം ചിന്തിക്കും, ഞാനീ പറയുന്ന കാര്യം പരലോകത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണോ എന്നിട്ടേ സംസാരിക്കൂ. വിഡ്ഢികൾ അവർ മനസ്സിൽ തോന്നിയാണ് വിളിച്ചു പറയും, പിന്നെയാണ് ആലോചിക്കുക, ഷേ അങ്ങനെ പറയേണ്ടിയില്ല അല്ലേ. അപ്പം നമ്മൾ ആരാവണം? ബുദ്ധിമാന്മാർ ആകണം. ആരോടാണ് എന്താണ് പറയുന്നത് എന്ന വിഷയത്തിൽ പൂർണ്ണമായ ബോധ്യമുണ്ടാകണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മിലുണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കിയത്. ഇത്തരത്തിലെ സ്വഭാവങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.

0: വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാൻ്റെ 185-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും നമുക്കത് പരിചയമുള്ള അല്ലേ
1: ആയത്തുകളിൽ പെട്ട ഒന്നാണ്. അതായത് മരണത്തെ നമ്മൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരികയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നൊക്കെയുള്ളൊരു ആശയമാണ് ഈ ഒരു ആയത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഖാരിഅനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപ

0: നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഖുർആൻ ശ്രോതാക്കൾക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം, വളരെ പരിചയസമ്പന്നനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് ഹഫിളഹുല്ലയാണ് നമുക്ക് ഈ ആയത്തിന് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും വിശദീകരിച്ച് പറയേണ്ടതില്ല. സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിയാണ് അദ്ദേഹം,
1: അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പ്രഭാഷകൻ കൂടിയാണ്.
0: അതെ,
1: അദ്ദേഹം ജനിച്ചത് റിയാദിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായിട്ട് തന്നെ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അഴിമതി മുക്ത ഭരണം അസാധ്യമോ? ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളാകേണ്ട ഭരണാധികാരികളും ഉദ്യോഗസ്ഥവൃന്ദവും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. ജനക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട പദ്ധതികളും സേവനങ്ങളും അഴിമതിയുടെ കറുത്ത കരങ്ങളാൽ വഴിതിരിച്ചുവിടപ്പെടുമ്പോൾ ദിനംപ്രതി പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു സാധാരണക്കാരന് സർട്ടിഫിക്കറ്റിനായും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായും കൈക്കൂലി നൽകേണ്ടി വരുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് അപമാനം തന്നെയാണ്. ചില ഉദ്യോഗസ്ഥരെ ചെറുതോ വലുതോ ആയ തുക കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ വാർത്ത നാം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. താൽക്കാലികമായ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ ആയിരിക്കും അവർക്ക് ലഭിക്കുന്ന കടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അവരെവിടെ വച്ചെന്നാലും കൈക്കൂലി വാങ്ങാതിരിക്കുമോ? അപൂർവം ചിലർ മാത്രമേ കൈക്കൂലിക്കാർക്കെതിരെ പ്രതികരിക്കൂ. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യം നടക്കണമെന്നതായിരിക്കും അവരുടെ ചിന്ത. ഈ നിസ്സഹായവസ്ഥയാണ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നത്. ജനസേവനത്തിനായി നിയമിക്കപ്പെട്ട കനത്ത ശമ്പളം വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ മറന്ന് അഴിമതിയെ ഒരു അവകാശമായി കാണുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നിയമങ്ങളും വിജിലൻസ് സംവിധാനങ്ങളുമൊക്കെ നിലവിലുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അഴിമതി തടയുന്നതിൽ പ്രധാന വെല്ലുവിളിയാകുന്നത്. രാഷ്ട്രീയ സംരക്ഷണവും ഉദ്യോഗസ്ഥതലത്തിലുള്ള ഒത്തുകളികളും കാരണം കേവലം അന്വേഷണ പ്രഹസനങ്ങൾക്കപ്പുറം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല. ഇത് തെറ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരു അന്തരീക്ഷം സിസ്റ്റത്തിൽ സൃഷ്ടിക്കുന്നു. കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടാതെ സർവീസിൽ തുടരുന്നതും ശിക്ഷാനടപടികൾ നീണ്ടുപോകുന്നതും അഴിമതി തുടരാൻ കാരണമാകുന്നു. ശിക്ഷാഭയമില്ലായ്മയും രക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടെന്ന ചിന്തയും തെറ്റുകൾ തുടരാൻ ധൈര്യം നൽകുന്നു. എത്രയെത്ര അഴിമതിക്കഥകളുടെ വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നുവെന്നല്ലാതെ ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്? കടിക്കാൻ വരുന്ന പട്ടിയെയോ പാമ്പിനെയോ കൊന്നാൽ അതിവേഗ നടപടിയുണ്ടാകുന്ന നാടാണ് ഇതെന്നോർക്കണം. വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും നിയമപരമായ വിടവുകൾ, തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എന്നിവ കാരണം പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ കേസ് എങ്ങുമെത്താതെ നിൽക്കുകയോ ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ബോഫേഴ്സ് പീരങ്കി ഇടപാട്, 2G സ്പെക്ട്രം കൈക്കൂലി കേസ് പോലുള്ളവ ഉദാഹരണം. 2G സ്പെക്ട്രം കൈക്കൂലി രാജ്യത്തിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭരണകൂടവും ഉദ്യോഗസ്ഥരും ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരായി മാറുമ്പോൾ മാത്രമേ അഴിമതിരഹിതമായ ഒരു ഭരണം സാധ്യമാകൂ. തെറ്റു ചെയ്യുന്നവർ ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥതലത്തിലായാലും ശിക്ഷിക്കപ്പെടുമെന്ന ഭയം സൃഷ്ടിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. അഴിമതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതികരണശേഷിയും ഉദ്യോഗസ്ഥരിൽ ധാർമ്മിക ബോധവും വളർന്നു വന്നാൽ മാത്രമേ സുതാര്യവും നീതിപൂർവവുമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരൂ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് 1000 വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ 1000 നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ബാത്തിനിയാക്കളും ഉൾസാര വ്യാഖ്യാനങ്ങളും. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: ഇസ്ലാമിനെ മറയാക്കി ഷിയാസത്തിന്റെ ആശയങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു വിഭാഗമാണ് ബാത്വിനിയാക്കൾ അഥവാ ഉത്സാര വ്യാഖ്യാനത്തിന്റെ വക്താക്കൾ. അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. അവരുടെ ആശയാദർശങ്ങളുടെ ആകത്തുകയായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നത് കാണുക: സ്രഷ്ടാവിനെ നിഷേധിക്കലും പ്രവാചകത്വത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങളെയും നിരാകരിക്കലും പുനരുദ്ധാനത്തെ അഥവാ പരലോകത്ത് നിഷേധിക്കലുമാണ് ഇവരുടെ ആശയത്തിന്റെ ആകത്തുക. എന്നാൽ ഇക്കാര്യം അവർ ആദ്യം പരസ്യമാക്കില്ല. മറിച്ച് അല്ലാഹു സത്യമാണ്, മുഹമ്മദ് നബി സത്യമാണ്, ഇസ്ലാം ശരിയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. എന്നാൽ അതോടൊപ്പം ഇതിനൊക്കെ പ്രത്യക്ഷമല്ലാത്ത ഓരോ ആന്തരിക ആശയവും വിവക്ഷയുമുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. തൽബീസു ഇബ്ലീസ് പേജ് 113. ഇവരെക്കൊണ്ട് ചില്ലറ കളികളല്ല പിശാജ് കളിച്ചത്. പിശാജ് അവരെ വിദൂരമായ വഴികേടിലേക്ക് കൊണ്ടുപോവുകയും അവരിലൂടെ ധാരാളം ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് വ്യത്യസ്തങ്ങളായ 8 പേരുകളുണ്ട്. അതിലൊന്നാണ് ബാത്വിനിയ്യത്ത് അഥവാ ഉത്സാര വ്യാഖ്യാനക്കാർ എന്നത്. ഖുറാനിന്റെയും ഹദീസുകളുടെയും ഒക്കെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾക്കപ്പുറത്ത് ഓരോന്നിനും ആന്തരികമായ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നതുകൊണ്ടാണ് ബാത്വിനിയ്യത്ത് അഥവാ ഉത്സാര വ്യാഖ്യാനക്കാർ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത്. തൊലിയും കാമ്പും പോലെ ബാഹ്യമായ രൂപം കണ്ട് അതിനെ വിലയിരുത്തുന്നവൻ തൊലിപ്പുറം മാത്രം കണ്ടവനാണ്. അവർ വിവരമില്ലാത്തവരും ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണ്. എന്നാൽ അതിനപ്പുറത്തെ ഉത്സാര വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർക്ക് സാധിക്കും. ആ ബാഹ്യമായ പദങ്ങളും വാചകങ്ങളും ആന്തരികമായ ആശയങ്ങളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണെന്നാണ് ഇവർ പറയാറുള്ളത്. പ്രസ്തുത ആന്തരികമായ ഉത്സാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ബാഹ്യമായ അർത്ഥങ്ങളിൽ തൃപ്തരായി ജീവിക്കുന്നവർ മതത്തിന്റെ വിധിവിലക്കുകൾ എന്ന ചങ്ങലകളിൽ ബന്ധിതരായിരിക്കും. എന്നാൽ ഉത്സാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്കാകട്ടെ അത്തരം നിയമശാസനകളൊന്നും ബാധകമായിരിക്കേയില്ല. മതനിയമങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ആ ബാണ്ഡം ഇറക്കിവെച്ചവരായിരിക്കും അത്തരക്കാർ എന്നും ഇവർ ജയിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അവരുടെ ഭാരം അവരിൽ നിന്ന് ഇറക്കിവെക്കുകയും അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകൾ നീക്കുകയും ചെയ്യും എന്നും പറഞ്ഞത് തങ്ങളെക്കുറിച്ചാണെന്നും ഇവർ വാദിക്കുന്നു. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിക്കാൻ പിശാജ് തോന്നിപ്പിച്ചുകൊടുത്ത ഒരു ദുർന്യായം മാത്രമാണ് ഈ ഉത്സാര വ്യാഖ്യാനമെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു രീതി പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നവരെയും മതനിയമങ്ങളും ശാസനകളുമൊക്കെ പാലിച്ച് ശരിയാത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാന്യമായി ആരാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ അദ്ദേഹം മതത്തിന്റെ നിയമങ്ങൾ കണിശമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്തിരുന്നു. ആ രീതി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചു മനസ്സിലാക്കിയ അനുചരന്മാരടക്കമുള്ള സച്ചരിതരായ മുൻഗാമികൾ തുടർന്നു വന്നത്. ഖുർആൻ പറയുന്നു: ഉറപ്പായ കാര്യം മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. അധ്യായം 15:99. ഒരു പ്രവാചകനും സ്വന്തം ജനതയോട് കർമ്മങ്ങളുടെ നിയമശാസനകളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിൽ അതൊന്നും ബാധകമല്ലാത്ത മറ്റൊരു ജീവിതം നയിക്കുന്ന രീതി സ്വീകരിച്ചിട്ടേയില്ല. സത്യത്തിൽ അതൊരു തരം കാപട്യമാണല്ലോ. ഖുർആൻ പറയുന്നു: എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയേയിരിക്കുമാണെങ്കിൽ എനിക്കെങ്ങനെ സത്യം മറച്ചുവെക്കാൻ കഴിയും? നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. അധ്യായം 11:88. അത്തരം സ്വഭാവം പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വലിയ ക്രോധത്തിന് കാരണമാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിങ്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കുന്നു. അധ്യായം 61:2-3. മതനിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശരിയായ വിവക്ഷയും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞുതരാത്ത ഒരു ഉത്സാര വ്യാഖ്യാനവും ഒരു വിശ്വാസ സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം, സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على رسوله الهدى محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته ലകുന്തും മിനൽ ഖാസിരീൻ. വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഇൻ. ഫജഅൽനാഹ നകാനൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ മൗഇലതൻ ലിൽ മുത്തഖീൻ. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം. ഫിസിക്കലി ഒരു ക്ലാസ്സിൽ ചെന്നിരുന്ന് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും ആ നിലക്ക് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്കും പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത അധ്യായങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തു വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇരുന്നാൽ ഒരുപാട് പുണ്യം ലഭിക്കുന്ന, നമുക്ക് കൂടെ ഇരുന്നാൽ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 63 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓതി വെച്ചത് ഇനി എടുക്കാനുള്ള ഭാഗമാണ്. 64, 65 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും കേൾവിയും ശ്രദ്ധയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഈ ആയത്തുകളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ തജ്വീദ് ഭാഗങ്ങളും നിയമങ്ങളും അർത്ഥങ്ങളുമൊക്കെ അക്ഷരങ്ങളും പദങ്ങളും നോക്കി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രോതാക്കളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആനെ പരമാവധി പഠിക്കാനും അത് പകർത്താനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അള്ളാഹു ആ നിലക്കുള്ള ഒരു സൽക്രമമായി ഇതിനെ രേഖപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ എന്ന രണ്ടാം അധ്യായത്തിലെ 63 വചനങ്ങളാണല്ലോ. ആ ശേഷം ഓതിയ വചനങ്ങൾ തജ്വീദിൻ്റെ തിലാവത്തുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പാരായണം ആവർത്തിക്കുകയാണ്. ثم تولیتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ثم ميم شد ന്റെ മണിക്കണം തവല്ലൈതും മിൻ ബഅദി ദാലിക്. തവല്ലൈതും മി
6: രണ്ട് മീമ് വന്നു, അപ്പോഴും ഇദ്ഗാം ചെയ്ത് അതിനെ മണിച്ചോതണം.
5: മിൻ ബഅദി മിൻ ബ ഇഖ്ലാബൻ,
6: ആ സാക്കിനായ നൂനെ മീമാക്കി മാറ്റി മറിച്ച് തൊട്ടുശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബ വന്നു. ഒരക്ഷര ഇഖ്ലാബിനുള്ളൂ, ബ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇഖ്ലാബ് ചെയ്യണം. പിന്നെ
5: فلولا فضل الله عليكم ورحمته لكنتم من الخاسرين.
6: فضل الله എന്ന് പറയരുത്,
5: ഫദ്ലുല്ലാഹ്
6: ദാദാണ്. സുക്കൂന് വരുമ്പോൾ അതിനെ ഉച്ചരിച്ച് ശബ്ദമുയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ
5: ലകുന്തും മിനൽ ഖാസിരീൻ,
6: ലകുന്തും ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചോത്. ആ നിലക്കൊക്കെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ മീക്കും ഇഖ്ഫാബി ഗുന്നയാണ്. അതുപോലെ തന്നെ കൂനു ഖിറദതൻ ഖിറദതൻ ഖാസിഇൻ ഖിറദതൻ ഖ ഇൽഹാറാണ്. തൻവീനു ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഖ വന്നു വ്യക്തമാക്കി ഓതണം, വെളിവാക്കി ഓതണം. അടുത്ത ആയത്ത് ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദതൻ ലിൽമുത്തഖീൻ നകാലൻ ലിമാ ഇദഗമം ബിലാ ഗുന്നയാണ്, മണിക്കാതെ ലയിപ്പിച്ചോതണം. പിന്നെ വമൗഇളതൻ ലിൽമുത്തഖീൻ വമൗഇളതൻ ലി അവിടെയും ഇദവം ബിലാഗുന്നയാണ്. തൻവീന ശേഷം ഇദവം ബിലാഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നു മണിക്കാതെ കൂട്ടിലയിപ്പിച്ചോതണം, ഇദഗാം ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട് തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പായി നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യം, ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ അവർ വേണ്ടുമണ്ണം മനസ്സിലാക്കാതെ അവർ തോന്നിയ പോലെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറമായി എതിരായി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിക്കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു ഇസ്രായേലർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുകയാണ്, ثم تولیتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ثم പിന്നീട് തവല്ലൈതും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, തവല്ലാന തിരിഞ്ഞു കളഞ്ഞു, മിം ബഅദി ദാലിക അതിനുശേഷം, അതിനുശേഷം നിങ്ങൾ പിന്നെയും തിരിഞ്ഞു കളഞ്ഞു. ഫലൗല ഫദ്ലുല്ലാഹി അലൈക്കും ഫലൗല അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാ ഫദ്ലു പറഞ്ഞാൽ അനുഗ്രഹം, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ ഫദ്ലു അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ, ലക്കുന്തും തീർച്ചയായും നിങ്ങളാകുമായിരുന്നു, മിനൽ ഖാസിരീന ഖാസിരീനാണ് നഷ്ടക്കാർ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയിത്തീരുമായിരുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു വിചാരിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്തു തന്ന ശേഷം പിന്നെയും നിങ്ങളെന്ത് ചെയ്തു, അതിനെ കൃത്യമായി ഉൾക്കൊള്ളാതെ നിങ്ങൾ തോന്നിയ പോലെയുള്ള ജീവിതം നയിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോഴേക്കും മനുഷ്യവർഗത്തിൻ്റെ പക്വമായ പ്രായം ആരംഭിച്ചു കഴിഞ്ഞു. ആ നിലക്ക് തിരുമേനിയുടെ കൈക്ക് പല അമാനുഷ ദൃഷ്ടാന്തങ്ങളും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായി അള്ളാഹു നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആനെയാണല്ലോ. അപ്പം അങ്ങനെ പൂർവകാല നബിമാരുടെയും കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇസ്രായേലായ ആളുകൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷെ ഇങ്ങനെ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദയയൊക്കെ അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴോ അവരെ അള്ളാഹു നശിപ്പിച്ച് കളയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ശേഷം അള്ളാഹു പറയുന്നത്, وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. وَلَقَدْ عَلِمْتُمْ تِرْسِيَايَ നിങ്ങൾ അറിഞ്ഞു. അല്ലേ ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേ അല്ലദീന اعْتَدَوْ അല്ലദീന ഒരു കൂട്ടരെ പറ്റി اعْتَدَوْ അവർ അതിക്രമം നടത്തി. ഈ اعْتَدَا എന്നാണ് അതിക്രമിച്ചു. മിങ്കും നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ, നിങ്ങളിൽപ്പെട്ട എന്ന് ഫി സബത്തി, സബത്ത് പറഞ്ഞാൽ ഷബത്ത് നാള് അല്ലേ, ഷബത്ത് സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ച അല്ലേ. അപ്പോൾ ഷബത്തിൽ ശനിയാഴ്ച ദിവസം ഷബത്തിൽ നിങ്ങളിൽ നിന്ന് ഷബത്ത് ആചരണത്തിൽ അതിക്രമം ചെയ്തവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു ലഹും അവരോട്, കൂനു നിങ്ങളാകുവിൻ, ഖിറദത്തൻ ഖിറദത്ത്, ഖിറദ് ഖിറദിൻ്റെ ജമാണ് ബഹുവചനാണ് ഖിറദത്ത്, കുരങ്ങുകളായിത്തീരുവിൻ, ഖാസിഈന നിന്ദ്യന്മാരായി, ഹീനന്മാരായ നിന്ദ്യന്മാരായിക്കൊണ്ട് കുരങ്ങുകളായിത്തീരുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു അനുസരണക്കേട്, അതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാട്ടുകയാണ്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്നുള്ള പോലെ ഇസ്രായേലരായ ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള പ്രധാന ദിനമായ ദിവസമായിരുന്നു ശനിയാഴ്ച. അവർക്ക് അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ആചരണത്തിന് ശബ്ബത്ത് അഥവാ സബ്ബത്ത്, ശബ്ബത്ത് എന്ന് പറയുന്നു. ശനിയാഴ്ചക്ക് സബ്ബത്ത്, യൗമു സബ്ബത്ത് എന്നാണ് പറയുക. ശനിയാഴ്ച, സാറ്റർഡേ, യൗമു സബ്ബത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫി സബ്ബത്ത് എന്ന വാക്കിന് ശനിയാഴ്ച ദിവസത്തിൽ നിന്നും ശബ്ബത്ത് ആചരണത്തിൽ നിന്നും അർത്ഥം പറയാറുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസമില്ല. യഹൂദികൾ ഇന്നും ആ ശബ്ബത്ത് ദിനം ആചരിച്ചു വരുന്നത് ഈ ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച തന്നെയാണ്, യൗമു സബ്ബത്തിൽ തന്നെയാണ്. ക്രിസ്ത്യാനികൾ അത് ആചരിക്കുന്നത് ഒരാഴ്ചയുടെ ഒന്നാമത്തെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ചയുമാണ്. ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഇതായിരുന്നു അവർക്ക് അഥവാ വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം, എന്നിട്ട് അവരതിൽ നിന്ന് ഭിന്നിച്ചു. നമുക്ക് അല്ലാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്, ജനങ്ങളതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്, അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേതിൻ്റെ പിറ്റേന്നും എന്ന് ബുഖാരി മുസ്ലിം ഹദീസിൽ കാണാൻ പറ്റും. അഥവാ യഹൂദികൾ അത് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യം, പിന്നീട് അത് ശനിയാഴ്ചയിലേക്ക്. അങ്ങനെ ഈ ശബ്ബത്ത് സംഭവം സൂറത്തുൽ അഅ്റാഫിലെ 163-166 ആയത്തുകളിലും വിശദമായിട്ട് പറഞ്ഞതായി കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഖുലാസ, ഒരു ചുരുക്കം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഈ ശബ്ബത്ത് നാൾ ശബ്ബത്ത് ആചരണം എന്ന് പറഞ്ഞാൽ യഹൂദികൾ ആചരിച്ചിരുന്ന ആ സംഭവം, സമുദ്രതീരത്ത് വസിച്ചിരുന്ന ഒരു രാജ്യക്കാരൻ മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു. ശബ്ബത്ത് നാളിൽ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അന്ന് അവർക്ക് മീൻ പിടിക്കുവാൻ പാടില്ല എന്നതായിരുന്നു. മത്സ്യമാണെങ്കിൽ അന്നേ ദിവസം കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അവരൊരു ഉപായം കണ്ടുപിടിച്ചു. ശനിയാഴ്ച ദിവസം എന്തു ചെയ്യാം, സമുദ്രത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ എന്തു ചെയ്യുക, കുറേ കുഴികൾ ഉണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ എന്ത് ചെയ്യുക, അടച്ചിടുക. അന്ന് മീൻ പിടിക്കേണ്ട ആ നിലക്ക് ചെയ്യുക. ശബ്ബത്തിൻ്റെ സമയം കഴിഞ്ഞ ശേഷം ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യുക. ഇങ്ങനൊരു കുതന്ത്രം അവരാസൂത്രണം ചെയ്തു. ഇതിനെപ്പറ്റി അവരിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർ അവരെ ഉപദേശിച്ചു നോക്കി, പക്ഷേ അവരത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ, ശരിക്കവർ ഒരു തരികട കുതന്ത്രം പ്രയോഗിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുകയാണ്. അങ്ങനെ ആ അതിക്രമം ചെയ്ത ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു, കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ പിന്നെ അൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഐലത്ത് എന്നതായിരുന്നു ആ രാജ്യം. അതിനടുത്ത് മദീനയിലായിരുന്നു സംഭവം നടന്നതെന്നും പറയപ്പെടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അനവധി കാലം ഇസ്രായേലിൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വലഖദ് അലിംതുമുൽ ലദീനാ തദൌ മിൻകും ഫി സബ്ത്, ശബ്ബത്ത് നാളിൽ, ആ സബ്ബത്തിൻ്റെ അന്ന് നിങ്ങളിൽപ്പെട്ട അതിക്രമം പ്രവർത്തിച്ച ആളുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും, കൂനു ഖിറദതൻ ഖാസിഈന, നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്ദ്യന്മാരായ ഹീനന്മാരായ കുരങ്ങുകളായിത്തീരുവിൻ എന്ന് പറഞ്ഞു. അല്ലാഹു അന്നലക്ക് ഒരു പരീക്ഷണം എന്ന ശിക്ഷ അവർക്ക് നൽകിയാണ്. ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദത ലിൽ മുത്തഖീൻ ഫജഅൽനാഹ, എന്നിട്ട് നാം അതിനാക്കി, നകാലൻ, ആ കുരങ്ങുകളാക്കി മാറ്റുക എന്നുള്ള സംഭവം അല്ലാഹുവിൻ്റെ ശിക്ഷ നിലക്ക് അത് ഉണ്ടായി. ആ നിലക്ക് ഫജഅൽനാഹ നകാലൻ, അതിനൊരു ശിക്ഷയാക്കി, ശിക്ഷാമുറയാക്കി. നക്കാലൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, താക്കീത്, തടവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശിക്ഷാ പാഠം എന്നെല്ലാം നക്കാൽ എന്ന വാക്കിനർത്ഥമുണ്ട്. ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ, അല്ലേ, അതിൻ്റെ മുമ്പിലുള്ളവർക്കും പിമ്പിലുള്ളവർക്കും നാം ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി. അങ്ങനെ ശേഷമുള്ളവർക്ക് ഗുണപാഠം നൽകുന്ന ശിക്ഷക്കാണ് നക്കാൽ എന്ന് പറയുക. വമൗഇദത ലിൽ മുത്തഖീൻ, മൗഇദത എന്ന സദുപദേശം, ആർക്ക്, ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സൗദുപദേശവും ആയിട്ട് നാം അതിനെ ആക്കി. അപ്പോൾ മതനിയമത്തെ മറികടക്കാനുള്ള അവരുടെ ആ ഉപായം നിയമത്തെ ധിക്കരിക്കലും വഞ്ചനയുമാണല്ലോ അല്ലേ. ഉപദേശം നൽകുന്ന ആളുകളുടെ ഉപദേശം അവരെ വില വച്ചില്ല, അപ്പം അവരുടെ പ്രവൃത്തിക്കൊത്ത ശിക്ഷ തന്നെ അള്ളാഹു അവർക്ക് നൽകി എന്നാണ്. അവരെ കുരങ്ങുകളാക്കി രൂപം മാറ്റി. ശരീരാകൃതിയിൽ മനുഷ്യനും കുരങ്ങും കുറേയൊക്കെ സാമ്യമുള്ളതുപോലെ അവരുടെ പ്രവൃത്തികളും ബാഹ്യത്തിൽ പിന്നെ പ്രത്യക്ഷത്തിൽ നിയമം പാലിച്ചു എന്ന് പറയാവുന്ന വിധത്തിലാണല്ലോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ മതത്തിൻ്റെ വിധവിലക്കുകൾ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അതിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും അവർ അക്കാലത്തുള്ളവരാവട്ടെ പിൽക്കാലത്തുള്ളവരാവട്ടെ ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന ഒരു താക്കീതാണ് ഈ ജൂതന്മാർക്ക് ശബ്ബത്ത് നാളിൽ അവർ ആ ശബ്ബത്ത് ആചരണം അള്ളാഹുവിൻ്റെ നിയമത്തെ ധിക്കരിച്ച് അവർ എടുത്ത ആ ഒരു തീരുമാനത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ വലിയൊരു താക്കീതാണ് ആ ശിക്ഷ എന്നും, ആ മീൻപിടുത്തക്കാർ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ നല്ല മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് എന്നും 66-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ്. അവ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരു കാര്യം പടച്ച റബ്ബ് പറഞ്ഞു തന്നാൽ അത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാവണമെന്നും ആ നിലക്കുള്ള വിശ്വാസങ്ങളെ, ആ നിലക്കുള്ള വിശ്വാസ സിദ്ധാന്തങ്ങളെ, അതുപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളെ, അത്തരം ശിക്ഷാമുറകളിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തമാണ് ആ നിലക്കുള്ള ചരിത്ര സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യപ്പെടുത്തണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഒരാൾ വിശ്വാസിയായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപാടുകൾ, വ്യവഹാരങ്ങൾ, ഇതിലെല്ലാം ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളും വിധികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ മുനാഫിക്കുകളായി അല്ലെ കപടവിശ്വാസികളായി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ നമ്മിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കൃത്യമായ കാര്യങ്ങളെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: ജനകോടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷ്യം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈവനിംഗ് ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓരോ പ്രദോഷവും പടച്ചിറപ്പിലേക്ക് മടങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് നാം ചെയ്യുന്ന തെറ്റുകൾ അത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചിറപ്പിലേക്ക് മടങ്ങാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ ഒരു ഈവനിൽ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളോടൊപ്പം ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ, എന്നോടൊപ്പം
2: ഞാൻ മിസ്സബ് കാരപ്പറമ്പ്,
1: അതുപോലെ തന്നെ ഇൻഷാ അള്ളാ ഇന്ന് രണ്ട് ഗസ്റ്റുകൾ, രണ്ട് അതിഥികൾ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു ഈവനിംഗ് ലൈവിൽ ഇൻഷാ അള്ളാ. അപ്പോ
2: പരിചയപ്പെടുത്താം.
3: ഞാൻ ആതിഫ് ഷാജഹാൻ.
2: ആതിഫ് ഷാജഹാൻ, ഓക്കെ. ആതിഫ് ഷാജഹാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: അഞ്ച്.
2: അഞ്ചില്, ഇവിടെ ഗ്രീൻ ഹോമിലാണ് അല്ലേ? ഗ്രീൻ വാലിന്റെ ഗ്രീൻ ഹോമിലാണ് പഠിക്കുന്നത്. ഓക്കെ. വീട് എവിടാ?
3: കാസർഗോഡ്.
2: കാസർഗോഡ് ആണ് അല്ലേ? കേരളത്തിന്റെ
1: കാസർഗോഡ് എവിടെ?
2: കാസർഗോഡ് എവിടെ?
3: പഠന.
1: യെസ്,
2: പഠന.
1: അപ്പൊ കാസർഗോഡ് അല്ല, പഠനയിലാണ്.
2: പഠനയിലാണ്.
1: കാസർഗോഡും കാസർഗോഡും പഠനയൊക്കെ എത്ര ഉണ്ട് കിലോമീറ്റർ?
3: അറിയില്ല.
1: അറിയില്ലല്ലേ.
2: അപ്പൊ കാസർഗോഡിന് ഒരു പ്രത്യേകത കണ്ടല്ലേ?
1: പ്രത്യേകത ഉണ്ടല്ലേ. യെസ്. അവിടെ
2: ഭാഷ
1: എത്ര? ഏഴ്
2: ഭാഷകളുടെ.
1: നിങ്ങള് ഏത് ഭാഷ സംസാരിക്കും?
2: ഏത് ഭാഷയിലാ സംസാരിക്കല്? സാധാ ഭാഷ. അവിടെ കുറെ ഭാഷകളില്ലേ? അറിയോ ഏതെങ്കിലും?
3: കുറച്ച്.
2: ഏതാ അറിയാ?
3: അത് കാസർഗോഡിന്റെ ഉള്ളോട്ടിലെ ഭാഷ.
2: ഏത്?
1: ഏത് ഭാഷ?
3: വേറെന്നെ സ്ലാങ്.
2: ബ്യാരിയൊക്കെ
3: അങ്ങനത്തല്ല.
2: ഓക്കെ. കാസർഗോഡ് പട്നയിലാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഉപ്പ, ഉമ്മ, രണ്ടിക്കാക്കമാർ, എഴുത്തത്താവും.
2: ഓക്കെ. ഉപ്പ എന്താ ചെയ്യുന്നത്?
3: ഉപ്പ ബിസിനസ്.
2: ബിസിനസ്? ഇവിടെ നാട്ടിലാണോ?
3: എറണാകുളത്ത്.
2: എറണാകുളത്ത്. ഓക്കെ. അപ്പോൾ വീട് കാസർഗോഡും ഉപ്പ കേരളത്തിൻ്റെ മധ്യ സംസ്ഥാനമായ എറണാകുളത്തും അല്ലേ? താമസിക്കുന്നത് കേരളത്തിൻ്റെ അങ്ങേ തലക്കിലുള്ള കാസർഗോഡ് ജില്ലയിൽ.
1: ഏട്ടന് എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്? പഠിക്കണോ?
3: രണ്ടേട്ടനുണ്ട്.
2: ആ,
3: ഒന്ന് വീടില്ലത്.
2: എത്ര ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്സിൽ.
1: ഗ്രീൻ ഹോമിൽ പഠിക്കണ്ടല്ലേ? രണ്ടാമത്തെ മൂത്ത കാക്ക, വലിയ കാക്ക
3: ഡിഗ്രി കഴിഞ്ഞു.
2: ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ.

0: കാത്തിരിക്കുന്നുണ്ട് വിശേഷങ്ങൾ പറയുവാൻ വേണ്ടി. എന്നെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ നമുക്ക് അവനിലേക്ക് പോവാം.
1: പേര് പറഞ്ഞോളൂ.
2: മുഹമ്മദ് സാഹിൻ.
0: മുഹമ്മദ് സാഹിൻ.
1: സാഹിൻ
0: മുഹമ്മദ് സാഹിൻ ആണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: അഞ്ച്.
0: അഞ്ചാം ക്ലാസ്സിൽ അല്ലേ, ഗ്രീൻ ഹോമിൽ. എവിടാ സ്ഥലം? എവിടെ?
2: വടകര.
0: വടകര, കോഴിക്കോട്
1: വടകര.
0: ജില്ലയുടെ
1: യെസ്,
0: ഒരു ബോർഡർ എന്ന് വേണേൽ പറയാം, വടകര.
1: വടകര.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഉമ്മ, ഉപ്പ, ഞാൻ, പിന്നെ എൻ്റെ ഏട്ടനും പിന്നെ രണ്ടനിയനും.
0: ഉമ്മ, ഉപ്പ, കാക്ക, രണ്ടനിയന്മാര്.
2: നെരുമാമ.
0: ഉമ്മാമി. ഓക്കെ, ഉപ്പ എന്താ ചെയ്യുന്നത്?
2: ബിസിനസ്.
0: ബിസിനസ്? എവിടാണ്? നാട്ടില?
2: ബാംഗ്ലൂര്.
0: ബാംഗ്ലൂർ.
1: മാഷാല്ലാ.
0: അപ്പോ കാക്കമാര്? കാക്ക എന്താ ചെയ്യുന്നത്? ഒരു കാക്കല്ലേ.
2: നമ്മുടെ ട്വിൻസ് ആണ്.
0: ട്വിൻസ് ആണ്. ഓക്കെ, അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ തന്നെ. എവിടാണ്? ഇവിടെ ഉണ്ടോ? ഓക്കെ. അനിയന്?
2: അനിയന് നാട്ടില്.
0: എന്താ പഠിക്കുകയാണോ? എത്രയിലാ?
2: മൂന്നില്.
0: മൂന്നില്. മറ്റേതോ? രണ്ടനിയന്മാരില്ലേ?
2: ഒന്ന് ചെറിയതാ.
0: ചെറുതാണ്. എത്ര വയസ്സായി?
2: രണ്ടര.
0: രണ്ടര വയസ്സായി. ഓക്കെ, എങ്ങനെയാണ് ചെറിയ അനിയനുമായി എങ്ങനെ കളിക്കലൊക്കെ ഉണ്ടോ? അല്ലെ കച്ചറ കൂടുതലാണോ?
2: കളിക്കല്.
0: കളിക്കലാണ്. ഓക്കെ, മാഷാല്ലാ. ഇന്ന് എന്തൊക്കെയാണ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
2: ഒരു പാട്ട്.
0: ഒരു
1: പാട്ട്.
0: പാട്ട്. ഓക്കെ, അപ്പം ഈവനിങ് ലൈവ് മൂന്നും പാട്ടുകൾ കൊണ്ടാണ് എന്തേ നമ്മൾ മുന്നോട്ട് പോകുന്നത്.
1: മിസ് സാറേ, നമുക്ക് ആരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് നോക്കാം.
0: നോക്കാം ഇൻഷാല്ലാ. ഇന്ന്
1: ആദ്യമായിട്ട് സഫിയ അടപ്പാൾ, സുബൈദ പുളിക്കൽ, ആയിഷ പി ഇടപ്പലം, അതുപോലെ തന്നെ സുബൈദ ഇസ്മായിൽ, മടിക്കേരി ശംഷാദ് തലശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: അതുപോലെ തന്നെ സുബൈദ ഇസ്മായിൽ, ആയിഷ പി ഇടപ്പലം,
1: അതുപോലെ തന്നെ ഷംനാദ് ഖാൻ,
0: മെഹനാദ് ഗഫൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഐ ജമീല, ഓക്കെ, ജമീല കുമരനല്ലൂർ, താഹിറ ടി കെ കാസർഗോഡ്, അമ്ര ബിൻതി യാസിർ, ആമിർ ബിൻതി യാസിർ ബിൻ യാസിർ, സുഹൈബ എം വളപട്ടണം എന്നിവരൊക്കെ എന്താക്കിയിട്ടുണ്ട്? സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങളൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഈവനിങ് ലൈവ് ഉണ്ട്?
2: ഇല്ല,
1: പറഞ്ഞിട്ടില്ല അല്ലേ.
0: ഓക്കെ, ഏതായാലും ഓക്കെ. മാഹിർ പർവീസ് വടകര, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ടെക്നിക്കൽ ടീം നോക്കിയിട്ട് എന്താക്കും, ഇൻഷാല്ലാ അവിടെ അപ്ലൈ ചെയ്യും.
1: ഇൻഷാല്ലാ. മിസ്റ്റർ സാറേ, നമുക്ക് സാരോപദേശത്തേക്ക് പോയാലോ?
0: എന്തായാലും നമുക്ക് സാരോപദേശം കഴിഞ്ഞിട്ട് എന്താക്കാം, ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ചെറിയ തൈ, അത് മണ്ണിൽ കുഴിച്ചു മൂടി അതിനു വേണ്ട വെള്ളവും അത് മുളച്ചു പൊങ്ങുന്നതിന് അനുസരിച്ച് വളവും നൽകി അതിനെ പോറ്റി വളർത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? എന്താണോ അത് നടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ആ ഫലം നമുക്ക് ലഭിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത്. ചെറുപ്പം മുതൽക്കേ നല്ലത് കേട്ടും കണ്ടും പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും അനുഭവിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് ഭാവിയിൽ നമ്മിൽ നിന്ന് നന്മയുണ്ടാകുന്നത്, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മളെക്കൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതാകുന്നത്. ഇന്ന് നമ്മൾ നിത്യവും പത്രമാധ്യമങ്ങളിലൂടെ പല വാർത്തകളും കേൾക്കാറുണ്ട്. പല കയ്യേറ്റങ്ങളും പബ്ലിക് പ്ലേസുകളിൽ വെച്ച് പലതരത്തിലുള്ള മോശപ്പെട്ട, കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, ഒരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന തരത്തിലുള്ള അശ്ലീലവും മോശവുമായ പ്രവൃത്തികൾ നമ്മൾ പലരും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്, പത്രമാധ്യമങ്ങളിൽ വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയതല്ല, മറിച്ച് അവരുടെ ചെറുപ്പം മുതൽക്കേ അവർ ശീലിച്ചു പോകുന്ന ചില ദുശീലങ്ങളും അവരുമായി കൂട്ടുകൂടിയ സുഹൃത്തുക്കളുടെ മോശപ്പെട്ട പിന്നെ അധ്യാപനവും അവരുടെ ഒഴിവു സമയത്തും അവരുടെ മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ അവർ എൻ്റർടൈൻമെൻ്റായി കണ്ടെത്തിയ പല ഹറാമായ വഴികളുമൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും അതിലെല്ലാം ഒഴുകിയും വളർന്നു വലുതായപ്പോൾ പിന്നീട് താൻ ആരാണെന്നും ഏത് സന്ദർഭത്തിലാണെന്നും ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും ഒന്നും അവർക്ക്

0: ചിന്തിക്കാനോ അവരുടെ വികാരത്തെ അവർക്ക് തന്നെ നിയന്ത്രിക്കാനോ പറ്റാത്ത വിധത്തിൽ അവർ ഭീകരമായ തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. 6 വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പ്രായമായ ഒരാൾ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച കേസ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷകരമായ, വിജയകരമായ, എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല പേഴ്സണാലിറ്റിയായി ഭാവിയിൽ മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറുപ്പം മുതൽക്ക് തന്നെ എല്ലാ മോറൽ വാല്യൂസും നമ്മിലുണ്ടായിരിക്കണം. സൽസ്വഭാവവും സത്യസന്ധതയും വിനയവും താഴ്മയും ക്ഷമയും സഹനവും എല്ലാം ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ പഠിച്ച് ശീലിക്കേണ്ടതുണ്ട്. നമുക്ക് കയ്യിൽ ഫോൺ ലഭിക്കുമ്പോൾ എല്ലാവരും കാണുന്നത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ചെയ്യുക എന്നത് മാറി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒഴിവ് സമയത്തെ അനാവശ്യങ്ങൾ കണ്ടും കേട്ടും അനാവശ്യമായ സംസാരങ്ങളിൽ മുഴുകിയും മോശപ്പെട്ട തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവിടെ സമയം ചിലവഴിച്ചും നമ്മുടെ ഒഴിവ് സമയത്തെ ചിലവഴിച്ച് ശീലിച്ച ആളുകൾ ഭാവിയിൽ എന്തിനായിരിക്കും അവിടെ ഒഴിവ് സമയത്തെ മാറ്റിവെക്കുക? വളരെ മോശമെന്ന് തോന്നുന്ന ഭീകരമായ പാതകങ്ങൾക്കായിരിക്കും അവർ അവരുടെ ഒഴിവ് സമയത്തെ മാറ്റിവെക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഭാവിയിൽ വലിയ ക്രിമിനലുകൾ ഉണ്ടാക്കും, വലിയ കുറ്റവാളികൾ ഉണ്ടാക്കും. ഇപ്പോൾ ചെറിയ തരത്തിൽ മോഷണം നടത്തി ശീലിച്ചാൽ ഭാവിയിൽ വലിയ വലിയ കാര്യങ്ങൾ മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ മാത്രം ശീലിക്കാനും നല്ലത് മാത്രം ആഗ്രഹിക്കാനും നമുക്ക് ഇവിടെയും പരലോകത്തും ഉപകാരപ്പെട്ട കാര്യങ്ങൾ വായിച്ചും പഠിച്ചും കണ്ടും മനസ്സിലാക്കിയും ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. പിന്നെ നമ്മുടെ മനസ്സാണ്, മനസ്സ് പലതും ആഗ്രഹിക്കും. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ കരുത്തുള്ള ആളായി മാറുന്നത്. അതുപോലെ പിശാച് സദാസമയം നമ്മുടെ കൂടെ നമ്മെ തെറ്റിലേക്കും തിന്മയിലേക്കും മോശപ്പെട്ട ശീലങ്ങളിലേക്കും നയിക്കാൻ റെഡിയായിട്ടിവിടെ ഉണ്ട്. ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ കരുതിയിരിക്കുകയും നിത്യവും നമസ്കാരവും ഖുർആൻ പാരായണവും രാവിലെയും വൈകുന്നേരവുമുള്ള അസ്കാറു സബാഹുൽ മസാവുമെല്ലാം കൃത്യമായി നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ കൂട്ടുകാരാണ്, ആ കൂട്ടുകാർ നല്ലവരാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നല്ലവരോടൊപ്പം നന്മയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ തിന്മകളെ നമുക്ക് നല്ല സ്നേഹത്തോടെ തിരുത്തിത്തരുന്ന നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്ത് അവരോടൊപ്പം കഴിച്ചുകൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുകയും മോശപ്പെട്ട കൂട്ടുകാരെ നന്മയിലേക്ക് ക്ഷണിക്കുവാനും അവരിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവരാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു ചുറ്റുപാടുണ്ടാകും. പിന്നെ നമ്മൾ ജീവിക്കുന്ന വീട്ടിൽ ഇസ്ലാമികമായ ഒരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അവിടെ കുറച്ച് നല്ല കൊച്ചു പുസ്തകങ്ങൾ, നല്ല കഥയും ചരിത്രങ്ങളും ഇസ്ലാമികമായ മൂല്യങ്ങളും പഠിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങളുള്ള ചെറിയൊരു ലൈബ്രറി, പീസ് റേഡിയോ കേൾക്കാൻ പറ്റിയ നല്ല സൗകര്യം, അതുപോലെ തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെയുള്ള നമ്മുടെ നല്ല നല്ല നിരവധി പ്രോഗ്രാമുകൾ, അതെല്ലാം കേൾക്കാനും കാണാനുമുള്ള സൗകര്യങ്ങൾ സംവിധാനിച്ച് വെച്ച് വീടിനെ നമ്മൾ ഇസ്ലാമികമാക്കുന്നതോടുകൂടെ അവിടെ നിന്ന് പിശാചി ഇറങ്ങിയോടുന്ന സാഹചര്യമുണ്ടാകും. പിന്നെ നമ്മൾ പഠിക്കുന്ന കലാലയങ്ങളിലാണ്, അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും വരുന്നതാണ്. പല കുടുംബത്തിൽ നിന്നുള്ള മക്കളാണ്. അവർ പലതും പാടുന്നുണ്ടാകും, പലതും പറയുന്നുണ്ടാകും, പലതും ചെയ്യുന്നുണ്ടാകും. എന്ത് ഏത് എന്നൊന്നും നോക്കാതെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് കരുതി നമ്മളും അതിൽ പെട്ടുപോകാതെ സൂക്ഷ്മതയോടുകൂടെ നല്ലത് മാത്രം ചെയ്യാൻ, നല്ലത് മാത്രം ശീലിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വയം നിയന്ത്രണമുള്ളവരായിക്കൊണ്ട് നമ്മുടെ മതവും നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം, നമ്മുടെ വലിപ്പവും നമ്മുടെ വാല്യൂ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഇതിനെല്ലാം അനുസരിച്ച് നമുക്ക് പെരുമാറാനും ജീവിക്കുവാനും സാധിക്കും. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ചെറുപ്പം മുതൽക്കേ നമ്മൾ നല്ല ശീലങ്ങളുള്ളവരാവുക, ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാവുക, നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും എല്ലാം നന്നാക്കി തീർക്കുക. അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും എൻ്റർടൈൻമെൻസും എൻജോയ്മെൻസും കൂട്ടുകെട്ടുകളും ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടായിത്തീരും ഇൻഷാ അല്ലാ. അതല്ലാത്ത ആളുകളൊക്കെ വളരെ പ്രയാസത്തിലൂടെ ആണ് ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രായമെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ആയതിൻ്റെ തിക്തഫലം ഞാനിപ്പോൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഖേദത്തോടെ പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറുപ്പം നന്നാകട്ടെ. അപ്പോൾ നമ്മുടെ വലിപ്പകാലം അല്ലാഹു സുബ്ഹാനഹു വതാല നന്നാക്കിത്തരും. അല്ലാഹു നമുക്കെല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള വിജയവും അനുഗ്രഹവും വർഷിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്, മുനവ്വർ സലാഹി ഈ ഒരു സാരോപദേശത്തിലൂടെ നല്ലൊരു ഉപദേശം നൽകിയിട്ടുള്ളത്. നല്ല കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടുക, നല്ല സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കുക, ചെറുപ്പം മുതൽ തന്നെ നല്ല സ്വഭാവം, നല്ല കൂട്ടുകാരുമൊത്ത് നല്ല സ്വഭാവം വളർത്തിയെടുക്കുക, എങ്കിൽ മാത്രമാണ് വലുതായാലും ആ സ്വഭാവം ഉണ്ടാവുള്ളൂ.
1: ചെറുപ്പത്തിൽ അതായിരുന്നു
2: ഭാവിയിൽ
1: ഉണ്ടാകും.
2: നല്ല കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടി നല്ലത് പഠിച്ച് നന്മകൾ പങ്കിട്ട് അല്ലേ. ഇപ്പോഴത്തെ ഒരു സമൂഹം പറഞ്ഞത് സാറേ, ഇപ്പോഴത്തെ സമൂഹം എന്നുള്ളത് കുട്ടികളൊക്കെ നാലർക്കൊക്കെ കൂടുമ്പോൾ മറ്റുള്ള തിന്മയിലേക്കൊക്കെ പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ആ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് അതിൽ ഒരാൾ തിന്മ ചെയ്താൽ മതി, അതായത് ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് ഒരാൾ തിന്മ ചെയ്താൽ ബാക്കി എല്ലാവരും ആ തിന്മ
1: പെട്ടെന്ന് ചെയ്യും. അത് മറ്റേ ഒരു ഉദാഹരണമൊക്കെ പറയണല്ലോ, ഒരു തക്കാളി പെട്ടിയിൽ ഒരു തക്കാളി കേടായി കഴിഞ്ഞാൽ.
2: എന്നാൽ ഒരു നന്മ, ഇപ്പോൾ ഒരാൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ ഒക്കെ എന്ത് നമസ്കരിക്കാൻ വിളിക്കും, പക്ഷെ പല ആൾക്കാരും നിസ്കരിക്കാൻ പോകില്ല. എന്നാല് അവിടെ ഒരു മ്യൂസിക്കിന്റെയോ
1: അങ്ങോട്ട്
2: പോകാം,
1: നിസ്കരിക്കാൻ വേണ്ടി വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് വന്നിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജമാഅത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നെ നമസ്കരിക്കില്ല, ക്ലാസ് തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് എന്താക്കും, ക്ലാസ് കയറും, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ അവിടെ പോവാം ഇവിടെ പോവാന്ന് പറഞ്ഞിട്ട് എന്താക്കും. പല കൂട്ടുകാരും പല വിദ്യാർത്ഥികളും എന്താക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എന്താക്കും, നമ്മുടെ കൂട്ടുകെട്ട് ചെറുപ്പത്തിൽ നമ്മുടെ കൂട്ടുകെട്ട് എന്താണോ
2: അതായിരിക്കും. അതായത് നിസ്സാരമായി കരുതുന്ന, നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരാളെ പെൻസിൽ കട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവൻ്റെ ബോക്സിലെ സ്കെയിലോ ഒരു എറൈസറോ ചെറിയ എറൈസർ നിസ്സാരം എന്ന് കരുതുന്ന എറൈസർ വരെ കട്ടിട്ടുണ്ടാവും. അത് വലുതാകുമ്പോൾ നമ്മൾ അത് വലിയ വലിയ പൈസയിലേക്ക് പൈസയിലേക്കും മറ്റുള്ള ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കാൻ വരെ കാരണമാകും. കാരണം ചെറുപ്പത്തിൽ നിന്ന്
1: തുടങ്ങിയത്, അതായത് ചെറിയ നമ്മൾ ചെറുതാക്കി കാണുന്ന നിസ്സാരമായി കരുതുന്ന സാധനങ്ങളാണ് എന്ത്, പെന്ന് എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അവൻ്റെ പെന്ന് നമ്മളെ ഇതിലായി പോയാൽ പിന്നെ തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ പല കുട്ടികളും എന്താക്കും, അതിൻ്റെ കമ്പനിക്കാരനല്ലേ, അപ്പം ഞാനും അവനെ പറയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ എന്താക്കും, എടുത്തിട്ട് ബാഗിലിട്ടേക്കും. ചിലപ്പോൾ തമാശക്കെ ആയിരിക്കും അല്ലേ, അവനൊന്ന് പേടിപ്പിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ അതെന്താക്കും, പിന്നെ അതൊരു ശീലമായിട്ട് വളർന്നു വരും. അപ്പോൾ അതൊക്കെ എന്താക്കണം, കൂട്ടുകാർ ശ്രദ്ധിക്കണം. പക്ഷേ അത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട് സജിന സിക്സ്ത് മൈൽ വയനാട് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി, അതുപോലെ തന്നെ അമീർട്ടി അടുത്ത നാട്ടുകാര, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിക്കുന്നു. പക്ഷേ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞു എന്ന ചിന്ത എത്ര പേർക്ക് മനസ്സിലാകുന്നു. ഇന്ന് നാം സമ്പാദിച്ചതെല്ലാം നാളെ മറ്റൊരാളുടെ കൈകളിലായേക്കാം. ഇന്ന് നാം സ്വന്തമെന്ന് കരുതുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു നന്മയും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് സായാഹ്നം വെറും ഒരു ദിവസത്തിൻ്റെ അവസാനമല്ല, സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അള്ളാഹു നൽകിയ ഒരു അവസരമാണ്. ആരെയെങ്കിലും വേദനിപ്പിച്ചോ, ഒരു മാപ്പ് ചോദിക്കാം. ആരെയെങ്കിലും ആരോടെങ്കിലും അനീതി ചെയ്തോ, അത് തിരുത്താം. നമസ്കാരത്തിൽ കുറവുണ്ടായോ, അള്ളാഹുവിലേക്ക് മടങ്ങാം. കാരണം അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന് വൈകിപ്പോയി എന്നൊരു സമയമില്ല. മരണത്തിന് മുമ്പുള്ള ഓരോ നിമിഷവും തൗബയ്ക്കുള്ള അവസരമാണ്. അള്ളാഹുവേ, കഴിഞ്ഞ ദിവസങ്ങളുടെ പിഴവുകൾ പുറത്തു തരണമേ. വരാനിരിക്കുന്ന ദിവസങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കണമേ. ലോകം കാണാത്തിടത്തും നിന്നെ ഭയപ്പെടുന്ന ഹൃദയം നൽകണമേ. ലോകം പ്രശംസിക്കാത്തപ്പോഴും നിന്നെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ജീവിതം നൽകണമേ. ആമീൻ. വളരെ നല്ലൊരു
2: അർത്ഥവത്തായ പറഞ്ഞ തന്നെയാണ്. ഓരോ പ്രഭാതവും പ്രദോഷവും എത്തുമ്പോൾ അത് അള്ളാഹു തന്ന
1: അവസരമാണ്.
2: ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നാലെ കൂടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ട്രാഫിക്, നല്ല വലിയ ട്രാഫിക് ബ്ലോക്ക്, അത് അവിടെ കുടുങ്ങിയിരിക്കുന്ന ഒരു ബൈക്കുകാരൻ. ആ ബൈക്കുകാരന് അദ്ദേഹം ബൈക്ക് സൈഡ് കൂടെ പോവും, സൈഡ് കൂടെ എടുത്ത് പോവും. പക്ഷെ അത് കണ്ട് ബേക്കത്തെ ഒരു 10 ബൈക്കാരോ അതിന് പിന്നാലെ പോകണ കാണാം,
1: ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്ത്
2: പോകണ കാണാം. എന്നിട്ടോ വേറെ ബ്ലോക്ക് ഉണ്ടെങ്കിലോ ഫസ്റ്റ് പോണ ബൈക്കാരനെ അറിയാം, ഇതിലേ പോയാൽ ഈ കുറുക്കുവയിലൂടെ പോയാൽ പെട്ടെന്ന് എത്തും എന്ന് അറിയാം. അങ്ങനെ ആ കുറുക്കുവയിൽ പോകും, പിന്നാലെ ഇവരും
1: പോകും.
2: അവസാനം ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട ഒരാള്, അയാളിങ്ങനെ ബൈക്കിലിങ്ങനെ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു ട്രാഫിക് വലിയ ട്രാഫിക് ബ്ലോക്ക് എത്തി, അങ്ങനെ ഒരു ചെറിയൊരു ഇടവഴി, ഒരു ബൈക്ക് പോകാൻ മാത്രമല്ല ഇടവഴിയാണ്, അങ്ങനെ ഇടവഴി കൂടെ ഇങ്ങനെ അദ്ദേഹം പോയി. അദ്ദേഹത്തിന് പിന്നാലെ
1: അഞ്ച് ബൈക്കുണ്ട്.
2: അവൻ പോവുകയാണ്. അങ്ങനെ അവസാനം മൂപ്പരില്ലേ നേരെ പോയി, മൂപ്പര പെരേക്ക് പോയിട്ട് വണ്ടി വെച്ച്. അപ്പൊ ബാക്കി വന്നപോലെ എന്തായി, ഒരു തമാശയായി കാണാനും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും,
1: അതായത്
2: തിന്മ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ, അതായത് ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായി അവിടെ, വാഹനങ്ങളുണ്ട് അവിടെ,
1: അപ്പൊ പറഞ്ഞ ആൾക്കാരുണ്ട്.
2: പക്ഷെ അതൊന്നും നോക്കാതെ ആ പോയ ബൈക്കിന്റെ പിന്നാലെ തന്നെ നമ്മൾ പോയി,
1: തിന്മക്ക് വീഴുകയെ പോയി. അതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളൊരു നന്മ, അതായത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താക്കണം, അത് ഈ ഒരു സായാഹ്നത്തിൽ എന്താക്കണം, അള്ളാഹുലേക്ക് മടങ്ങണം അല്ലേ. അതുപോലെ തന്നെ ആരോടെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താക്കണം, അത് തിരുത്തണം അല്ലേ. നമസ്കരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണം അല്ലേ, നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമസ്കരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണം, അതൊക്കെ തിരുത്തിയിട്ട് എന്താക്കണം, അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ് പറയുന്നത്.
2: അതായത് ഓരോ മിനിറ്റും നമുക്ക് കിട്ടിട്ടുണ്ട്, അധികം കിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു അജലെത്തിയാൽ, ഇത് അജലവും ലായസ്തഖിറുന സാഅത്തും ലായസ്തഖ്ദിമുൻ, ഒരു മിനിറ്റ് മുമ്പോട്ടോ പിന്നോട്ടോ പോകില്ല. അപ്പോൾ നമുക്കൊരു സെക്കൻഡോ ഒരു മൈക്രോ സെക്കൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് പഠിച്ച റബ്ബ് നമുക്ക് അനുഗ്രഹം തന്ന, അവസരം തന്നാണ് പശ്ചാത്തപിച്ച് മടങ്ങുക.
1: അതിനെന്താക്കുക, നമുക്ക് പശ്ചാത്തപിച്ച്
2: മടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. മാഷാല്ലാ, താങ്കൾക്കൊപ്പം ഈ ഈവനിങ് ലൈവ് ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ല. എല്ലാ പീസ് കുടുംബത്തിനും കൊച്ചു കൂട്ടുകാർക്കും അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. നല്ല നല്ല പുതുമയുള്ള സ്വരത്തിന് വേണ്ടി കാതോർക്കുന്നു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടെ പാട്ടുകൾക്ക് വേണ്ടി കാതോർക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നഫീസ കാടാമ്പുഴ സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ സുബൈദ എം വളപ്പട്ടണം, മാഷാല്ലാ നല്ലൊരു സാരോപദേശമാണ് നമുക്ക് മുനവർ സലാഹി പറഞ്ഞു തന്നത്. ബറകല്ലാഹു ഫീക്കും. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഒരു കുസൃതി ചോദ്യമാണ്
2: തോന്നുന്നത്.
1: ഓക്കെ, ചോദിക്കാല്ലേ, നമുക്ക് ചോദ്യം ചോദിക്കാം.
2: ചോദ്യം ചോദിക്കാം.
1: പോകുമ്പോൾ ഇംഗ്ലീഷും വരുമ്പോൾ മലയാളത്തിലും പറയുന്ന വാക്ക്, പോകുമ്പോൾ ഇംഗ്ലീഷിലും വരുമ്പോൾ മലയാളത്തിലും പറയുന്ന വാക്ക് ഏതാണ് എന്നതാണ് ഉത്തരം, അല്ല ചോദ്യം.
2: ചോദ്യം
1: ഓക്കെ. ഏതായാലും ആ ചോദ്യത്തിനുള്ള വളരെ സിമ്പിളാണ്,
2: കൊടുക്കണ്ട,
1: ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാം. ഓക്കെ, ഉമ്മുക്കുൽസു ചിറമംഗലം സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ
2: സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോ ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ,
1: ഉത്തരങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്.
2: നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാലേ ഉത്തരങ്ങള്.
1: ഏതായാലും ഓക്കെ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, മാഷാല്ലാ സാരോപദേശത്തില് ഉസ്താദ് പറഞ്ഞ കാര്യം നാം ഏവരും ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള നന്മ പറഞ്ഞു തരുന്ന പിശ്രോഡിയോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം എന്തിന് ദുഃഖിക്കണം. നന്മയുടെ തേൻ കൂടം മതിവരുവോളം നുകരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ.
2: അതുപോലെ തന്നെ ഉമൈറ തൃശൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ അതുപോലെ തന്നെ സഫിയ അടപ്പാൾ, മിസബ് സാറിന്റെ ഒരു ഗാനം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. മിസബ് സാറ് ഏതൊരു ഈവനിങ് ലൈവിൽ ഇരിക്കുന്നുണ്ടോ, അപ്പം മിസബ് സാറിന്റെ പാട്ട് പ്രതീക്ഷിക്കാറുണ്ട്. അതിന്റെ മെസ്സേജ് നമ്മൾ വരലുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ.
1: ഓക്കെ,
2: പിന്നെ അതുപോലെ തന്നെ സമീജ പാറാൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ
1: ഒരു പഴമൊഴിയുണ്ട്, അതായത് നമ്മൾ നേരത്തെ കൂട്ടുകാരുടെ, അതായത് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികാർ ചെറുപ്പത്തിലുള്ള കൂട്ടുകാർ അല്ലേ, ചെറുപ്പത്തിലുള്ള ശീലം, അതിനൊരു പഴമൊഴിയുണ്ട്, അതായത് ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അല്ലേ, ആ ഒരു പഴമൊഴി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജമീല കുമരൻ നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം എന്താക്കാം ഈ ഒരു ചോദ്യം ചോദിക്കാം. സമീജ പാറാൽ, ഇവിടെ നല്ല ശക്തമായ മഴയാണ്, ഒന്നും കേൾക്കുന്നില്ല മഴ.
2: ഇവിടെ മഴയില്ല കേട്ടോ,
1: ഇവിടെ ഞങ്ങളെ സ്റ്റുഡിയോയുടെ ഭാഗത്ത്
2: മുക്കം അല്ല ഗ്രീൻ വാലി ഈ ഒരു പരിസരത്ത് നെല്ലിക്കപ്പറമ്പിൽ മഴയില്ല.
1: ഓക്കെ, ഏതായാലും അതുപോലെ തന്നെ ധാരാളം പേര് ഉത്തരങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്.
2: അസ്സലാമു അലൈക്കും വഅലൈക്കുംസലാം, ഇന്ന് ആങ്കർ ഡെസ്കിൽ നിന്നും പാട്ടുകൾ ഇല്ലേ എന്നുള്ളത്.
1: പ്രതീക്ഷിക്കുന്നു ഷമീം സാർ പാട്ട് പാടുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ ഗസ്റ്റുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട്. ആദ്യം ആരാണ്?
2: ആരാണ്?
1: ആതിഫാണ്. ഓക്കെ, ആതിഫിന്റെ ഒരു പാട്ടാണ്.
3: അസ്സലാമു അലൈക്കും.

0: മഷാല്ലാ, ബറക്കല്ലാ സർ. അല്ലേ, വളരെ
1: അർത്ഥവത്തായ ഗാനമാണ്.
0: മനോഹരമായ ഒരു ഗാനം.
1: മുമ്പ് കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിലും അല്ലേ, പിന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് സ്വർഗത്തെ പറ്റിയുള്ള പാട്ടാണല്ലേ.
0: അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടില്ലേ, അള്ളാഹു അഹദ് എന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും. അള്ളാഹു അഹദാണ്.
1: അള്ളാഹുഹാദാണ്. ഓക്കെ,
0: ഓക്കെ, ഏതായാലും നമുക്ക് അടുത്തൊരു
1: പാട്ടിലേക്ക് പോലെ.
0: പാട്ടിലേക്ക്, അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ ഫീഡ്ബാക്കുകൾ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലും ശക്തമായ മഴയുണ്ടെന്നാണ് സുഹൈബ എം വളപ്പട്ടണം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കാഴിയൂർ, ചുട്ടയിലെ ശീലം ചുടല വരെ, അത് നേരത്തെ നമ്മളെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനു വേണ്ടി പറഞ്ഞതായിരിക്കും. ഇൻഷാല്ലാ.
1: സഫിയുടെ പാട് മാഷാല്ലാ, മോൻ്റെ പാട്ട് അതിമനോഹരം. ബറക്കല്ലാഹു ഫീക്കും.
0: തന്നെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. മനുഷ്യറായി പാടി അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. ജമീല കുമരനല്ലൂർ, സൂപ്പർ പാട്ട് എന്ന് പറയുന്നുണ്ട്. സുലേഖ തിരുവാലി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, മാഷാല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
1: ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും. മിസ്ഹബ് സാർ പുതിയ പാട്ടുമായി വന്നിരിക്കുമെന്ന്.
0: ഇതാണ് അതാണ്
1: മിസ്ഹബ്
0: ടാസ്ക്.
1: സാർ,
0: അവിടെയാണ്
1: മിസ്ഹബ് സാറേ,
0: പുതിയ പുതിയ പാട്ടുകളാണ്
1: മിസ്ഹബ് സാറേ,
0: ടാസ്ക്.
1: കുറേ
0: ഞാൻ
1: അല്ലേ,
0: എഴുതണ്ടായിരുന്നു.
1: കുറേ മെസ്സേജ് അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പാട്ട് പാടണം, വെറൈറ്റി പാട്ട്. ഓക്കെ, അപ്പം ഇൻഷാല്ലാ നമുക്കേ അടുത്ത ഗസ്റ്റിലേക്ക് പോകണ മുമ്പേ നമുക്ക് ആ ഉത്തരം പറയല്ലേ.
0: ഉത്തരം പറയാം. നമ്മളെ ഉത്തരം ചോദ്യം ഇതായിരുന്നു, അതായത് പോകുമ്പോൾ ഇംഗ്ലീഷിലും വരുമ്പോൾ മലയാളത്തിലും ഉള്ള വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഗോവ എന്നാണ്. പലരും ഉത്തരം അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഉത്തരം അയച്ചിട്ടുള്ളത് ജമീല വി പി കാളികാവാണ്. അതുപോലെ തന്നെ സൽമ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷംസീറ തൂത ഷംനാദ് ഖാൻ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, അങ്ങനെ വേറെയും കുറെ പേർ ഉത്തരം അയച്ചിട്ടുണ്ട്. ഒക്കെ എന്താണ് ശരി ഉത്തരങ്ങളാണ് അല്ലേ. അതിന് ശേഷം, അതിനു മുമ്പേ നമുക്ക് വേറൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ.
1: യെസ്. അത് ചോദിക്കാല്ലേ.
0: ഓക്കെ, ചോദിക്കാം.
1: കിട്ടാൻ വിഷമം, ജമീല കുമരനല്ലൂർ ചോദിച്ചിട്ടുള്ളതാണ്. കിട്ടാൻ വിഷമം, കളയാൻ എളുപ്പം.
0: അതായത് കിട്ടാൻ വിഷമമുള്ളതും കളയാൻ എളുപ്പമുള്ളതുമായ ഒരു കാര്യമുണ്ട്, അതെന്താണ് എന്നാണ് ചോദ്യം. കിട്ടാൻ ഏറ്റവും വിഷമമാണ്,
1: വിഷമമാണ്,
0: അത് പ്രയാസമാണ്.
1: കളയാൻ,
0: പക്ഷെ കളയാൻ ഏറ്റവും എളുപ്പമാണ്, അത് എന്താണ് എന്നുള്ളതാണ്
1: കുസൃതിയല്ലേ
0: ചോദ്യം. കുസൃതിയാ? ഓക്കെ, ഏതായാലും ഉത്തരങ്ങൾ ശ്രോതാക്കൾ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഉമ്മു കുൽസു ചിറമംഗലം, മോനെ പാട്ട് സൂപ്പർ, മാഷാല്ല ബാറക്കല്ലാ ഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ, മാഷാല്ല സൂപ്പർ സോങ്, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത
1: ഗസ്റ്റിലേക്ക്
0: പോവാം. എന്താണ് പാട്ടെന്നെ? ഓക്കെ,
2: അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം.

0: ما شاء الله ما شاء الله، بارك الله فيكم. നല്ല അതിമനോഹരമായ ഗാനമാണ് പാടിയിട്ടുള്ളത്. ഇൻഷാല്ലാ മാഷാല്ലാ നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട് കേട്ടോ മിസ്ബ സാറേ. ഉത്തരം നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, കിട്ടാൻ വിഷമവും പോകാൻ എളുപ്പവുമായ കാര്യം എന്താണ് ചോദിച്ചല്ലോ. അപ്പോൾ പല ആൾക്കാരും ഉത്തരം അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും, ഇന്ന് നിങ്ങൾ പുതിയ പാട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പിന്നെയും വരുന്നുണ്ട് മിസ്ബ സാറേ.
1: പുതിയ പാട്ടാണ് പ്രശ്നം.
0: ഇൻഷാല്ലാ നമുക്ക് പാട്ട് എന്തായാലും
1: ഒരു പാട്ട് പാടാം. അത് പുതിയതാണോ ഞാൻ പാടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
0: ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞിട്ട് തുടങ്ങല്ലേ. ഉത്തരം പറഞ്ഞിട്ട് പാട്ടിലേക്ക് പോലെ.
1: അതെ.
0: അപ്പോൾ സൽപേര് എന്നാണ് ഉത്തരം.
1: ചോദ്യം എന്തായിരുന്നു? നമ്മളെ കിട്ടാൻ ഭയങ്കര വിഷമവും എന്നാൽ
0: പോകാൻ കളയാൻ എളുപ്പം
1: എളുപ്പം എന്നുള്ള
0: മനസ്സിലായോ? അതായത് കിട്ടാൻ വിഷമിക്കാരം, സൽപേര് കിട്ടാൻ. സൽപേര് പറഞ്ഞാൽ എന്താ? നല്ല പേരുണ്ടാക്കുക. അത് പോകാൻ എളുപ്പമായിക്കാരം ആ പേര് അല്ലേ. നമ്മളൊരു നല്ല കുട്ടിയായി നിൽക്കുമ്പോൾ, നല്ല കുട്ടിയാക്കുമ്പോൾ ആ നല്ല കുട്ടിയാണ് എന്ന് പറയും അല്ലേ. ഇമ്മ അയൽവാസികൾക്ക് നല്ല കുട്ടിയാണ് പറയും. പക്ഷെ ഒരു തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ സൽപേര് പോവും. പിന്നെ എല്ലാവരുടെ കൂട്ടത്തിലും നമ്മൾ ആ നല്ല കുട്ടിയാണ് പറഞ്ഞാലൊക്കെ എന്താ പറയും, തിരിച്ച് മാറ്റി പറയും.
1: അതെ അതെ,
0: അതാണ് ഇത് സൽപേര്.
1: സൽപേര് എന്ന്
0: പറയും. ഉത്തരം അയച്ചത്
1: കുറെ പേര് ഉത്തരം അയച്ചിട്ടുണ്ട്.
0: സുഹൈബ ഇമ്മളപ്പെട്ടാണ് ആദ്യമായിട്ട് ഉത്തരം അയച്ചിട്ടുള്ളത്.
1: ഓക്കെ, കുറെ ആൾക്കാർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. പലരും ടൈം അഭിമാനം എന്നൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട് ചിലർ അല്ലേ. ഏതായാലും വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ.
0: ആ ഓക്കെ, അത് ചോദിച്ചോളൂ.
1: അത് ചോദിക്കാം. വർഷത്തിലൊരിക്കൽ വരുന്ന ഗസ്റ്റ്,
0: ഇത് മുമ്പത്തെ ഇതിൽ
1: ചോദിച്ചതാണ്, എന്നാലും ശ്രോതാക്കൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ.
0: ഓർമ്മ ഉണ്ടാവും, ഉണ്ട്.
1: നിങ്ങൾക്കറിയോ വർഷത്തിലൊരിക്കൽ വരുന്ന ഗസ്റ്റ് എന്നാ പറഞ്ഞോളി?
2: ഓഗസ്റ്റ്.
1: ഓഗസ്റ്റ്. ഓക്കെ, അപ്പോ
0: ശ്രോതാക്കള്
1: അപ്പൊ എന്താക്കണം? സഫിയത്ത് എന്താക്കണം? എന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല്
0: സമ്മാനം
1: അയച്ചു കൊടുക്കണം അല്ലെ. സമ്മാനം
0: ആതിഫ് ഷാജാന്റെ,
1: ആതിഫ് ഷാജാന് കാസർഗോഡ് പട്നയിലേക്ക് എന്താക്കേണ്ടി വരും, സമ്മാനം അയച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ, ഏതായാലും സമ്മാനം തരുമോ ഇല്ലേ എന്ന്
0: സമ്മാനം പ്രതീക്ഷിക്കുന്നു.
1: സമ്മാനം പ്രതീക്ഷിക്കുന്നു എന്ന് ആതിഫ് പറയുന്നു. ഓക്കെ, പലരും ഉത്തര ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് എന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഓഗസ്റ്റിനെ കൊണ്ട്.
0: ഓക്കെ, അപ്പോൾ മിസ്ബ സാറേ, ഇത്രയും നിങ്ങൾ ചോദിച്ചതല്ലേ, പറഞ്ഞതല്ലേ, നമ്മളെ ശ്രോതാക്കള് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ നിങ്ങളെ പാട്ട് ഒന്ന് പാടിയൊക്കെ നമുക്ക്. ഓക്കെ, തുടങ്ങിക്കോളൂ.
1: ഒരു പാട്ട് പാടാം, ഇത് പാടിക്കണമെന്നൊന്നും അറിയില്ല.

0: Masya Allah, Masya Allah, Barakallahu fikum. ഏതായാലും നല്ല പാട്ട്. എത്ര പറയണുള്ളൂ, ബാക്കി ശ്രോതാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറേ കമൻറ്റ് വന്നിട്ടുണ്ടാവും. ഏതായാലും നമുക്ക് കമൻറ്റ് ഒന്ന് വായിക്കാം. ഷുഹൈബ എം വളപട്ടണം, മാഷാ അല്ലാ, ഇന്നത്തെ ഈവനിംഗ് ലൈവ് മിസ്ഹബിൻ്റെ ഗാനത്തോടെ കളർഫുള്ളായി, ബറക്കല്ല. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ, മാഷാ അല്ലാ, കൂട്ടുകാരുടെ പാട്ടും മിസ്ഹബ് സാറെ പാട്ടും ഉഷാറായി. അതുപോലെ തന്നെ ജമീല വി പി കളികാവ്, കുട്ടികളും സാറും ഉഷാറായി പാടി, ബെസ്റ്റ്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, അർത്ഥവത്തായ നല്ല സൂപ്പർ പാട്ട്, ആസ്വദിച്ച് കേട്ടു, അൽഹംദുലില്ല, ഇനിയും പാടണം. ഓക്കെ, അപ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ആ ഫീഡ്ബാക്ക് പിന്നെ പോകാം. ഓക്കെ, നമ്മൾ നേരത്തെ
1: ചോദിച്ച ചോദ്യമുണ്ട് അല്ലേ,
0: അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്,
1: ഓഗസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പോ ഒരു ചോദ്യം ചോദിക്കല്ലേ,
1: ചോദിക്കാം, ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം.
0: ഓക്കെ,
1: നമുക്ക് സുഹൈബ എം വളപട്ടണം ചോദിച്ചൊരു ചോദ്യം. കണ്ണ് കാണാത്തവരും കണ്ണ് കാണുന്നവരും ഒരുപോലെ കാണുന്നത് എന്താണ്? വളരെ എളുപ്പം,
0: എളുപ്പമാണ്.
1: അറിയോ? അറിയെങ്കിൽ
2: അറിയാം.
1: അറിയാം. ആ അത്തിഫിൻ അറിയാം.
0: അത്തിഫിൻ അറിയാം.
1: പറഞ്ഞോ.
2: സ്വപ്നം.
1: അപ്പൊ ആ ഉത്തരവും ഇവിടെ ഞങ്ങൾ ലൈവിൽ തന്നെ.
0: അപ്പോ രണ്ട് സമ്മാനം,
1: രണ്ട് സമ്മാനം അത്തിഫിനാണ്. ഒന്ന് ഒരാളെ വളപ്പെട്ടണം, ഒന്ന് സഫിയ
0: കാളികാവ്
1: സഫിയക്ക് തിരുരങ്ങാടി.
0: തിരുരങ്ങാടി. ഓക്കെ
1: ഓക്കെ. അപ്പൊ രണ്ട് സമ്മാനം ആത്തിഫിന് പട്നയിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കുക.
0: അടുത്ത ചോദ്യം ചോദിക്കില്ല
1: നമ്മ, പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം.
0: സഫിയ
1: അടപ്പാൾ, ഈ കപ്പിൽ കുടിക്കാൻ പറ്റില്ല പക്ഷേ കിടക്കാൻ സാധിക്കും. ഈ കപ്പിൽ കുടിക്കാൻ പറ്റില്ല പക്ഷേ കിടക്കാൻ സാധിക്കും.
0: അതേത് ശ്രോതാക്കള്, ശ്രോതാക്കൾ
1: എന്നാലും ചോദിക്കാം, അങ്ങക്ക് അറിയോ? അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ശ്രോതാക്കളിലേക്ക് പോവാം.
0: ഓക്കെ, എന്തായാലും നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്, സിമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ സമീറ സലാം, മാഷാല്ലാ സൂപ്പർ സോങ് ആയിരുന്നു, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുലൈഹ, മാഷാല്ലാ അടിപൊളി, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കേ അടുത്ത ഒരു പാട്ടിലേക്ക്, അടുത്ത ഗസ്റ്റിന്റെ പാട്ടിലേക്ക്.
1: ഓക്കേ, ആത്തിഫിന്റെ ഒരു പാട്ടും കൂടി ഉണ്ടല്ലേ,
0: പാട്ടിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം.

0: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്. നല്ലൊരു പാട്ടില്ലേ, മരണത്തെ ഓർപ്പിക്കുന്ന. വിധി
1: പാട്ട്
0: വന്നാൽ ഇവിടെ, വിധി അല്ല, റൂഹിർന്നാൽ.
1: ഓഹിർന്നാൽ. യെസ്, ഇപ്പോഴും കമൻറ്റ് വന്നോണ്ടിരിക്കട്ടോ മിസ് സാറേ,
0: ആ
1: കമൻറ്റ് വന്നോണ്ടിരിക്കുകയാണ്. റെയ്ഹാന പാനത്തോട്ട് ശരിയറ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പാട്ട് നല്ല രസമായിട്ടുണ്ട് മാഷാല്ലാ, അൽഹംദുലില്ല. ഇനിയും പാടുന്ന പാടുന്ന പാടുന്ന ഇനിയും പാടണം ഇങ്ങനത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം?
0: ചോദ്യം
1: ആ,
0: കുടിക്കാൻ
1: ഈ കപ്പിൽ കുടിക്കാൻ
0: കുടിക്കാൻ
1: പറ്റില്ല,
0: പറ്റില്ല, പക്ഷേ
1: പക്ഷെ
0: കിടക്കാൻ
1: കിടക്കാൻ
0: പറ്റും.
1: സാധിക്കും.
0: കപ്പിൽ കുടിക്കാൻ പറ്റില്ല, പക്ഷേ കിടക്കാൻ പറ്റുന്നു.
1: ഒന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കല്ലേ.
0: ഓക്കെ ഓക്കെ. ജമീല വി കെ പൂനൂർ സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ നന്നായി പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ
1: പാഠക്കുറിപ്പിലേക്ക് പോലെ
0: പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു
1: തിരിച്ചു
0: വരാം
1: വരാം.
0: മാഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യത നിറഞ്ഞ ഏറ്റവും നല്ലതായ സ്വഭാവത്തിനുടമയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി അബൂ അബ്ദില്ല അൽ ജദലി, അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എന്താണ് റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന്. അപ്പോൾ മഹദി പറയുകയാണ്, ലം യക്കുൻ ഫാഹിഷൻ വലാ മുത്തഫാഹിഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മ്ലേച്ഛ വൃത്തികൾ, മ്ലേച്ഛ വാക്കുകൾ, വാക്കിലോ പ്രവൃത്തികളിലോ മ്ലേച്ഛത കൊണ്ടുവരുന്നവനല്ല. തെറി വാക്കുകൾ പറയുക, മോശം പ്രവൃത്തികൾ ചെയ്യുക, അതല്ലെങ്കിൽ വലാ മുത്തഫാഹിഷൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൽ തന്നെ ഉറച്ച് ജീവിക്കുന്ന ഒരാളായി മാറുക, തിന്മയിൽ തന്നെ മോശത്തരങ്ങളിൽ ജീവിക്കുന്ന ആളായി മാറുക, അങ്ങനത്തെ ഒരവസ്ഥ നബിക്കില്ലായിരുന്നു. മറിച്ച് വല സൊഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെന്നാണ്ട് ഉറക്കെ ശബ്ദം, വളരെ ശബ്ദത്തിൽ നബി സംസാരിക്കുമല്ലോ, ഒച്ചത്തിൽ സംസാരിക്കുന്ന അവസ്ഥ നബിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, വല യജിസി ബിസ്സയ്യിഅത്തി യസ്സയ്യി, ആരെങ്കിലും നബിയോട് എന്തെങ്കിലും മോശത്തരം കാട്ടി തിരിച്ച് അതേപോലെ മോശത്തരം കാട്ടൂല. നബിയെ ആരെങ്കിലും തല്ല് അടിക്കുക, തെറി വിളിക്കുക ചെയ്താൽ തിരിച്ചു അതേപോലെ തന്നെ ഒരേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു. മറിച്ച് നബി വലാക്കിൻ യഅഫു വയസ്ഫഹു, റസൂലുള്ളാഹി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും, അതായിരുന്നു നബിയുടെ നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്റ്റാൻഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല സ്വഭാവത്തിനുടമയായി മാറുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തെറി വിളിക്കുന്നില്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, ശബ്ദത്തിൽ സംസാരിച്ച ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പറ്റി ജീവിക്കുന്നില്ല. മറിച്ച് ഒരാരെങ്കിലും ഒരാൾ നമ്മൾ തെറി വിളിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ തിരിച്ചും അതേപോലെ ചെയ്യാതെ മാന്യമായി തിരിഞ്ഞു നടക്കുന്ന സ്വഭാവത്തിനുടമകളായി മാറുക, അതായിരുന്നു നബിയുടെ സ്വഭാവം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, ഫൈസൽ അൽ ഹിക്കമി നമ്മളെ പാഠക്കുറിപ്പിലൂടെ ഒരു പാഠം പഠിപ്പിച്ചു. അതായത് ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് എത്ര ഉപദ്രവിക്കാൻ വന്നാലും തിരിച്ച് ഉപദ്രവിക്കാതിരിക്കുക, അവിടെ ക്ഷമ കൈക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ വരെ ആക്രമിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇങ്ങോട്ട് തല്ലിയാൽ നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡാണ് മനസ്സിലാക്കുന്നത്, സ്കൂളിലൊക്കെ പോയാൽ ഇങ്ങോട്ട് തല്ലിയാൽ നമ്മുടെ ഗ്യാങ് പോയിട്ട് തിരിച്ച് തല്ലുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു ഇതുണ്ട് അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. ശരിക്ക് നമ്മൾ റോൾ മോഡൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്, അതുപോലെ നമ്മളും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അവിടെ ഉപദ്രവിക്കാനോ തിരിച്ച് കളിയാക്കാനോ ഒന്നും പോയിട്ടില്ല. നമ്മളങ്ങോട്ട് എന്താ കളിയാക്കിയാലോ, ഒരു ഫ്രണ്ട്സ് കളിയാക്കിയാൽ തിരിച്ച് കളിയാക്കാതെ, ദേഷ്യപ്പെടാതെ, ഉപദ്രവിക്കാതെ ക്ഷമിക്കുക, അതാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
0: തന്നെ ജമീല വി കെ പൂനൂർ മനസ്സിലാക്കാനുള്ള പാഠക്കുറിപ്പ് അൽഹംദുലില്ല അല്ലേ, വളരെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയുള്ളൊരു പാഠക്കുറിപ്പാണ് ഇന്നത്തെ പാഠക്കുറിപ്പിലൂടെ നമ്മൾ കേട്ടത്.
1: അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം,
0: ഈ കപ്പിൽ കുടിക്കാൻ പറ്റും അല്ല, കുടിക്കാൻ പറ്റില്ല പക്ഷെ
1: കിടക്കാൻ
0: പറ്റും,
1: ഉത്തരം പറയല്ലേ?
0: ഉത്തരം പറയാം.
1: പറയാലേ?
0: ഉത്തരം ലോക്കപ്പ് എന്നതാണ് ഉത്തരം. ശരി ഉത്തരം ആരും അയച്ചത് എന്റെ
1: കാണില്ലേ,
0: കാണുന്നില്ല. മേക്കപ്പ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്, മേക്കപ്പിൽ എങ്ങനെ കിടക്കാൻ പറ്റിയ, മേക്കപ്പ് ഇട്ട് കിടക്കാന്നാണോ, മേക്കപ്പ് ഇട്ട് കിടക്കുന്നതാണോ,
1: ഇത് ലോക്കപ്പാണ്, ലോക്കപ്പ് മനസ്സിലെ,
0: പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാവും,
1: കുടിക്കാൻ പറ്റൂല, പക്ഷേ
0: കിടക്കാൻ പറ്റും, ലോക്കപ്പ് കയറ്റി കിടക്കും
1: ലോക്കപ്പ്. അതുപോലെ തന്നെ ജമീല വി കെ പോനൂർ സൂപ്പർ പാട്ട്, ആ മിസബ് സാറിൻ്റെ പാട്ട്. അതുപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ നന്നായി പാടിയ മോനെ
0: ആതിഫ്,
1: അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ആതിഫ് പാടിയല്ലേ ലാസ്റ്റ് പാടിയ പാട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിംഗ് ലൈവിൽ പലതും പഠിക്കുകയുണ്ടായി
0: അല്ലേ.
1: ഒന്നാമത്തെ മുനവ്വർ സുലൈഹിൻ്റെ സാരോപദേശത്തിൽ പഠിച്ചു, എന്താണ്
0: ഇന്ന് ഒന്നാമത്തെ സാരോപദേശത്തിൽ നമ്മൾ പഠിച്ചത്? കൂടി അതായത് നമ്മളെ ചെറുപ്പത്തിലുള്ള ശീലം, അതായത് ചെറുപ്പത്തിലുള്ള കൂട്ടുകാർ, അതായത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് ശ്രോതാക്കൾ പറഞ്ഞ പോലെ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ശീലം എന്താണോ അത് തന്നെയായിരിക്കും എന്ത് നമ്മൾ വലുതാകുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ശീലം. അതൊക്കെ എന്താക്കുക, നമ്മൾ ശ്രദ്ധിക്കുക,
1: ചെറുപ്പം മുതൽ തന്നെ ഒഴിവാക്കുക, ദുശീലമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ നന്മകളുടെ ആളുകളാകുക, നന്മ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന ആളുകളാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്ന മിനന്നാസി നാസൻ, ജനങ്ങളിൽ ചില ജനങ്ങളുണ്ട്, മഫാത്തിഹുലിൽ ഖൈരി മഖാലിഖുലി ശരി, അവർ മഫാത്തിഹുലിൽ ഖൈരി നന്മയുടെ താക്കോലുകളാണ്, മഖാലിഖുലി ശരി തിന്മയുടെ പൂട്ടുകളാണ്. അതായത് ഏത് നന്മ കണ്ടാലും അതിലേക്ക് കുതിച്ചെർത്തും, ഏത് നന്മയ്ക്കും തുടക്കം കുറിക്കുന്ന ആളുകളാണ്. അപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ, നല്ല വിജ്ഞാനപരമായിട്ടുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ, ആദർശപരമായിട്ടുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി പങ്കെടുക്കും. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ നന്മകൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ പഠിക്കും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഏത് തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുക, തിന്മ കണ്ടാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമിൻ അന്നാസി നാസൻ, ജനങ്ങളിൽ ചില ജനങ്ങളുണ്ട്, എന്ത് മഫാത്തിഹുലി ശരി വ മഖാലിഖുലി ഖൈര്, തിന്മയുടെ താക്കോലുകളും നന്മയുടെ പൂട്ടുകളും തിന്മയിലേക്ക് അടുക്കുന്ന ആളുകളാണ്. എന്നിട്ട് പറഞ്ഞു, ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹുൽ ഖൈരി അലാ യദൈഹി, ആരുടെ കയ്യിലാണോ നന്മയുടെ താക്കോലുകൾ അവർക്ക് മംഗളങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നന്മയുടെ ആളുകളായി മാറാൻ പഠിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: എന്താ നമ്മൾ ശ്രദ്ധിക്കുക, ഏതായാലും ഇൻഷാല്ലാ ധാരാളം അറിവുകളും നമ്മുടെ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഈവനിങ് ലൈവ് ഇൻഷാല്ലാ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് ആങ്കറിംഗ് പാനലിൽ ഞാൻ മിസബ് കാരപ്പറമ്പ്,
1: ഞാൻ ഷമീം ചുങ്കത്തറ,
0: നമ്മോടൊപ്പം രണ്ട് ഗസ്റ്റുകളുണ്ടായിരുന്നു,
3: ആതിഫ് ഷജാൻ,
0: മുഹമ്മദ് സാഹിൽ. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിങ് ലൈവിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച് പതിമക്കെ തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ.
1: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയിൽ ഒരു ഗാനം, ഹംദും സമദും.

0: ഹംദും സമദും നാം ഇതുവരെ കേട്ടത് സ്വരം. പീസ് റേഡിയോ ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഒമർ, ഒപ്പം ജാബിർ ചാലിയം. ലക്നൗ ദാറുൽ ഉലൂമിൽ മർഹൂം കെ ഉമർ മൗലവി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഭാഗമാണ് ഇന്ന് നാം വായിക്കുന്നത്.
1: എന്റെ ഒരു ബന്ധു ഒരിക്കലെന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ മേൽ മാനനഷ്ടത്തിന് കോടതിയിൽ കേസ് കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. ഞാൻ ഉടനെ ഒരു മണി ഓർഡർ ഫോറം അദ്ദേഹത്തിന്റെ പേരിൽ പൂരിപ്പിച്ചു. എന്നിട്ട് കൂപ്പണിൽ ഇപ്രകാരം എഴുതി: ദയവു ചെയ്ത് കേസ് കൊടുക്കരുത്, ഞാൻ വാദിക്കുകയില്ല, കുറ്റം സമ്മതിക്കും, നിങ്ങളുടെ മാനത്തിന് ഞാൻ വില നിശ്ചയിച്ച് അയക്കുന്നു, ദയവായി ഇത് സ്വീകരിച്ച് എന്നെ കേസിൽ നിന്നും ഒഴിവാക്കാൻ അപേക്ഷ. 10 പൈസ മണി ഓർഡറായി അയച്ചു. അയാളുടെ സുഖക്കേട് അതോടെ ഭേദമായി. പക്ഷേ ബഹാവുദ്ദീൻ സാഹിബിനോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അദ്ദേഹം ഇപ്പോൾ എന്നേക്കാൾ വളരെ ഉയർന്നവനും പ്രശസ്തനുമാണല്ലോ. ഖുർആനിലൊരു പ്രയോഗമുണ്ട്: ഫൻ സലഖ മിൻഹ, പാമ്പ് ഉറ ഒഴിയൽ. ചില മനുഷ്യരും അങ്ങനെയാണ്. സൂറത്തുൽ ആറാഫിലെ 175 മുതൽ 178 വരെയുള്ള വചനങ്ങളുടെ സാരം ചേർത്തു വായിക്കുക. സത്യത്തെ പുണരാൻ നമുക്ക് അതൊരു ആവേശമായിരിക്കും. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാജ് പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാകുകയും ചെയ്ത ഒരുവന്റെ വൃത്താന്തം നീ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ

0: വളരെ ചീത്ത തന്നെ. അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ. അവൻ ആരെ പിഴവിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവർ. ഇവിടെ ഊരിച്ചാടുക എന്നതിന് ഇൻസലഖ എന്ന വാക്കാണ് ഉള്ളത്. ഇൻസലഖ എന്ന വാക്കിൻ്റെ ഫ എന്ന അക്ഷരം വരുമ്പോൾ ഈ ലോപിക്കും. ഇതൊരു ഭാഷാ നിയമമാണ്. പാമ്പ് ഉറ ഒഴിക്കുക എന്നാണ് ഇതിൻ്റെ മൂലാർത്ഥം. ചില തൊടികളിലും മറ്റു പ്ലാസ്റ്റിക് ഉറ പോലെ ഒന്ന് നീണ്ടുകിടക്കുന്നത് കാണാം. പാമ്പ് അതിൻ്റെ പുറന്തോട് ഊരിക്കളഞ്ഞു പോയതാണ്. അപ്പോൾ അതിന് ഒരു പുതുജീവൻ ലഭിക്കുകയാണത്രേ. മനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുറന്തോടായിരിക്കും ഇത്തരക്കാർ ധരിച്ചിട്ടുണ്ടാകുക. ചില കാര്യസാധ്യതകൾക്കായി ആ ഉറ ധരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ടത് കിട്ടാൻ വഴി തെളിഞ്ഞാൽ അത് ഊരി എറിഞ്ഞ് അങ്ങോട്ടു പോകുകയും ചെയ്യും. അള്ളാഹുവിനേക്കാൾ നന്നായി ഉപമ പറഞ്ഞു തരാൻ ആർക്കു കഴിയും?
1: കെ കെ എം ജമാലുദ്ദീൻ മൗലവി. എന്റെ ഓർമ്മകളിലെ നുറങ്ങുകൾ ശേഖരിച്ച് വായനക്കാരിലേക്ക് കൈമാറുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. മനസ്സിൽ അത്ര കണ്ട് ചിത്രം കൊത്തിയ ചില രൂപങ്ങളാണവർ. അതിൽ പ്രധാനിയാണ് ഹൃദയ സുഹൃത്ത് കെ എം മൗലവിയെ കാണാൻ ഞാൻ തിരൂരങ്ങാടിയിൽ ആദ്യമായി വന്ന ദിവസം നാലു പണ്ഡിതന്മാരെ പ്രബോധന രംഗത്തേക്ക് അയക്കാൻ പരിശീലിപ്പിച്ച് കൊണ്ടിരുന്ന കാര്യം നേരത്തെ വിശദമാക്കിയിരുന്നുവല്ലോ. ഞാൻ അവിടെ എത്തിയ ദിവസം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് വന്നത്. തമ്മിൽ കണ്ട് പരിചയമായി. എന്റെ കഥയറിഞ്ഞപ്പോൾ വലിയ സ്നേഹമായി. ദൃഢമായ ഒരാത്മബന്ധമായി അത് വളർന്നു. പ്രായം കൊണ്ട് എന്നേക്കാൾ ലേശം മുത്തയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സരസവും സാരസമ്പൂർണവുമായ സംഭാഷണങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ഞാൻ ഏറെ പഠിച്ചിട്ടുണ്ട്. നാദാപുരം അടുത്ത് ആയഞ്ചേരിയാണ് മൗലവിയുടെ ജന്മദേശം. വടകരയിൽ നിന്നും കിഴക്ക് കീഴൽ എന്ന ദേശത്തു നിന്നാണ് വിവാഹം. താമസം അവിടെ സ്ഥിരപ്പെടുത്തി. നാട്ടിലെ ദർസുകളിൽ ഓതി പഠിച്ചു. ഉമറാബാദിലെ കോളേജിൽ നിന്നും അഫ്ലൽ ഉലമ സ്റ്റേറ്റിൽ ഒന്നാം റാങ്കായി പാസ്സായി. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിൽപ്പെട്ടതായിരുന്നു. റാങ്കിനർഹമായ പലതിൽ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലും മധുരതരമായ ഒരോർമ്മയായി എൻ്റെ മനസ്സിൻ്റെ ചെപ്പിലുണ്ട്. അദ്ദേഹം തൻ്റെ ഫൈനൽ പരീക്ഷയിൽ സാഹിത്യ സംബന്ധമായ ഒരു ചോദ്യം. അറബി സാഹിത്യത്തിൽ ശ്രുതിപ്പെട്ട രണ്ടു പേർ ബദിയുസ്സമാൻ ഹരീരി. ഇവരെ വ്യത്യസ്തരാക്കുന്ന കഴിവുകളുടെ പ്രത്യേകതകൾ ഉപന്യസിക്കുകയും ഇവരിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുകയും വേണം. ജമാലുദ്ദീൻ മൗലവി രണ്ടുപേരുടെയും രചനയുടെ വൈവിധ്യമാർന്ന പ്രത്യേകതകളെക്കുറിച്ച് എഴുതി. ഒടുവിൽ ബദിയുസ്സമാനെ താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്നും അതിലേക്കായി ഞാൻ ഒരു കൊച്ചു കവിത ഇവിടെ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മൂന്നടി കവിത രചിച്ചു. അതിൽ ഒടുവിലത്തെ വരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫമൻ യൽബസ് ഹരീറൻ ഖാലിയൻ ലം യകുൻ അബദൻ കദീശക്കലിൻ ബദീഇൻ. വളരെ മികച്ച പട്ടുവസ്ത്രം ധരിച്ച് വല്ലവനും ധരിച്ചാൽ ജന്മനാ സുന്ദരനായവനെപ്പോലെ ഒരിക്കലും ആവുകയില്ലല്ലോ. വസ്ത്രാലങ്കാരത്തിൻ്റെ മേന്മയും ജന്മസൗന്ദര്യത്തിൻ്റെ ഭംഗിയും വേർതിരിച്ച ഈ പ്രയോഗം അദ്ദേഹത്തിൻ്റെ സാഹിത്യാഭിരുചിയെ പ്രത്യേകം പ്രകടമാക്കി. എക്സാമിനർമാർക്കിടയിൽ മൗലവിയുടെ ഉപന്യാസവും കവിതയും പ്രത്യേകം ചർച്ചാവിഷയമായിരുന്നു അത്രേ. വടകരയിൽ പുരാതനമായ ഒരു മദ്രസ ഉണ്ടായിരുന്നു. അവിടെ അധ്യാപകനായിരുന്നു മൗലവി. കഠിന ഖുറാഫാത്തിൻ്റെയും ഷിർക്കിൻ്റെയും പ്രദേശമാണ്. മൊഹിദ്ദീൻ ഷെയ്ഖിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയർന്ന സ്ഥാനമുണ്ടെന്നായിരുന്നു അവിടുത്തുകാരിൽ പലരുടെയും നിലപാട്. ശപിക്കപ്പെട്ട മൊഹിദ്ദീൻമാല അതിലേക്കുള്ള വിഷവിത്താണല്ലോ. ആ ഉയർന്ന നിലപാടിനെക്കുറിച്ച് പറയുന്ന കഥ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം 400 കൊല്ലം കഴിഞ്ഞാണ് ഷെയ്ഖിൻ്റെ കാലം. പക്ഷേ കഥ തുടങ്ങുന്നത് അവിടെ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയ്ക്ക് പോയി. ആകാശങ്ങളുടെ അതിർത്തി എത്തിയപ്പോൾ മലക്ക് ജിബ്രീൽ യാത്ര പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇനി പറയുന്നതാണ് കഥ. അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോണി വഴി മുകളിലേക്ക് കയറുകയാണ്. ഏതാനും പടവുകൾ ചവിട്ടിയപ്പോൾ കാലിടറി. ഉടനെ ഒരാളുടെ തോൾ ഭാഗം നബിക്ക് താങ്ങായി വന്നു. അത് ഷെയ്ഖിൻ്റെ ചുമലായിരുന്നു. ഷെയ്ഖിൻ്റെ ജനനം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഒരു കാൽപാദം പതിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദത്തിൻ്റെ ചിഹ്നമായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ രക്ഷകനായി ആകാശലോകങ്ങളുടെ അപ്പുറത്ത് ഹാജരുണ്ടായിരുന്ന ഷെയ്ഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉയർന്നവനല്ലേ? മറ്റൊരു

0: ഇതിനൊരു ഉപകഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോവണി കയറി മഹാസിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലെത്തി. മുഖമുയർത്തി ഭയവിഹ്വലനായി നോക്കി. അപ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖ് സിംഹാസനത്തിലിരിക്കുന്നു എന്നു വച്ചാൽ ബാക്കി പൂരിപ്പിക്കാനുള്ള ശക്തി നാവിനും പേനക്കുമില്ല. ഈ തരം ഭയാനകമായ കുഫിരിയത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നവരെക്കാൾ ദുഷ്ടന്മാരായ കാഫറുകൾ വേറെയുണ്ടോ? അബൂജഹലിനേക്കാളും അബൂലഹബിനേക്കാളും കൊടിയ മുശ്രിക്കുകൾ. ഭാരതീയ പുരാണങ്ങളിലെ അവതാരകഥകളെ വെല്ലുന്ന അദ്വൈതവാദങ്ങൾ.
1: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ലഖ്നൗ ദാറുൽ ഉലൂമിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ഭാഗമാണ് ഇന്ന് നാം വായിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
2: دعوني أناجي مولا جليلا.
3: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ, സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
8: ലബ്ബൈക പാടുന്നു ജനകോടിയടങ്കലും ഉടയോന നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തതിനൊരുങ്ങിക്കൊണ്ട്.

ജനകൊടിയടങ്കലും ഉടയോനു നടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ കുരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജബോധി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമ

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. വിവാഹ വിരുന്ന് ഇവ ശ്രദ്ധിക്കുക. അവതരണം ഡോക്ടർ സ്വാദിക് തിരൂർ.
1: ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച 500 ആളുകൾക്ക് ഒരുമിച്ച് മഞ്ഞപ്പിത്തം വന്നു, അഥവാ വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും കണ്ണ് ഒക്കെ മഞ്ഞ നിറത്തിലായിക്കൊണ്ടൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പരിശോധന വിധേയമാക്കിയപ്പോഴാണ് അവിടെയുള്ള കിണറ്റിലെ വെള്ളത്തിൽ ഫീക്കോ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കാം കാരണമെന്ന ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അത് നമ്മുടെ കല്യാണങ്ങൾക്കായിക്കോട്ടെ, നമ്മുടെ മറ്റു സൽക്കാരങ്ങൾക്കായിക്കോട്ടെ, മറ്റു പരിപാടികൾക്കായിക്കോട്ടെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുചിത്വമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല ഓഡിറ്റോറിയങ്ങളിലും പലപ്പോഴും അവിടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിൽ, അവിടുത്തെ വെൽക്കം ഡ്രിങ്കാണ് വില്ലനായി കൊണ്ട് വന്നത്. വെൽക്കം ഡ്രിങ്ക് അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിലെ കിണറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളമെടുത്ത് അതിലായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നത്. അതാണ് അസുഖത്തിന് കാരണമായത്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു പാറയിൽ നിന്നുള്ള വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത്, എല്ലാ സമയവും അത് അണുബാധയുള്ളതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ചില ദിവസങ്ങൾ, ചില സമയം, ചിലപ്പോൾ കുറേ കാലമായിട്ട് മഴ പെയ്യാതെ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴോ, ഇനി അതല്ല വേറെ വല്ല എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവ കണ്ടാമിനേറ്റഡ് ആവാൻ, അത് ഒരു അതിലേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളും ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശുചിത്വം കൃത്യമായിക്കൊണ്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് വിവാഹ പാർട്ടികളൊക്കെ വെക്കുമ്പം ഓരോ വ്യക്തികളും ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ആർക്കും അതൊരു അസുഖത്തിന് കാരണമാകരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രത്യേക പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു കാറ്ററിംഗറെ ഏൽപ്പിക്കും, അവർ എവിടുന്നെങ്കിലൊക്കെ വെള്ളം കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടേതായ രീതിയിൽ ചെയ്യും. അതിൽ വേറെ ഒന്ന് കാറ്ററിംഗർ ഏൽപ്പിച്ചാൽ എല്ലാം ആയി എന്നുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും പല കല്യാണ വീടുകളിലും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കാറ്ററിംഗർ ഏൽപ്പിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന വെള്ളം ഏതാണ്, അതിൻ്റെ സ്രോതസ് എന്താണ്, അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? പിന്നെ അതേപോലെ അവരുടെ തൊഴിലാളികളുടെ അവർക്ക് വല്ല അസുഖങ്ങളുണ്ടോ, ആ കാര്യങ്ങളൊക്കെ അവരോട് പരിശോധിക്കാൻ വേണ്ടി പറയണം. ഇത് നമ്മൾ അവരോട് പറയുമ്പോഴായിരിക്കും പലപ്പോഴും അവരത് ശ്രദ്ധിക്കുക. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികളുണ്ടോ, അസുഖങ്ങളുണ്ടോ, അതെല്ലാം നോക്കി അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഒരു പരിപാടി വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലത്തുള്ള വൃത്തിയും കാര്യങ്ങളും, അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ശുചിത്വമാണ്, വെള്ളമാണ് പ്രധാനമായിക്കൊണ്ടും പല സ്ഥലത്തും വില്ലനായിക്കൊണ്ട് വരുന്നത്. അതേപോലെ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ, പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ സൂക്ഷിക്കാനും അടച്ച് സൂക്ഷിക്കാനും, പിന്നെ വിളമ്പി കൊടുക്കുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പലപ്പോഴും കാണാൻ കിച്ചൻ്റെ തൊട്ടടുത്തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൈ കഴുകാനും ചിലപ്പോൾ സോപ്പിട്ട് കൈ കഴുകാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും. പലരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ ബാത്റൂം പോയി വന്ന് നേരെ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകാതെ തന്നെ പാചകത്തിൽ ഇടപെടുകയും മറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയാൽ തന്നെ അതന്നെ അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരികയില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊരു ശ്രദ്ധ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഇപ്പോൾ പുതിയ ഒരു നിയമം അനുസരിച്ചിട്ട് കല്യാണം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിലെ HIയുമായിട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടൊക്കെ അവരിത് അറിയിക്കണം. അപ്പോൾ അവരവിടെ വന്ന് പരിശോധനകളൊക്കെ നടത്തും, അവർ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ സഹായം കൂടി നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഭക്ഷ്യവിഷബാധകൾ വരുന്ന ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ചിലപ്പോൾ ഇത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഭക്ഷ്യവിഷബാധകൾ വരാം, പക്ഷേ ഒരു പരിധിവരെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയും. മിക്ക കല്യാണങ്ങളും ഭക്ഷ്യവിഷബാധകൾ ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അഥവാ നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചിലറയല്ല. ചില ഇപ്പം ഈ അടുത്ത് വഴിക്കടവിലൊക്കെ ഉണ്ടായ കോളറ അത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പം അടുത്ത് നമ്മുടെ കേരളത്തിൽ കോളറ ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷേ അടുത്ത് വഴിക്കടവിൽ പോലും അതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാവുകയുണ്ടായി. അവിടെയുള്ള ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു അതിന് കാരണമായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വയറിളക്കം കോളറ പോലെയൊക്കെ ഉണ്ടായാൽ മരണത്തിലേക്കാണ്. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിച്ച് പെട്ടെന്ന് തന്നെ മരണം വരാൻ സാധ്യതകളൊക്കെ ഒരു അസുഖങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഇൻസൈറ്റ്. പെണ്ണെ നീ തീയാവുക, ഈ വിഷയത്തിൽ ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഇന്ന് കാലത്ത് കുട്ടികളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റീസെൻ്റ്ലി വളരെ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിൻ്റെ ഒരു കാലയളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അശ്ലീലങ്ങൾ നിറഞ്ഞിട്ടുള്ള ചില പോസ്റ്ററുകളും ബാനറുകളും, അത് വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിദ്യാർത്ഥി ഘടകങ്ങളാവട്ടെ, പലരും ആ രീതിയിലുള്ളത് ഒക്കെ കാണാൻ പറ്റും. അതിൽ പലതും എഴുതി കാണാറുള്ളത് വിപ്ലവം പൂക്കട്ടെ, ലൈംഗികമായിട്ടുള്ള വിപ്ലവം വേണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതിനെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും ചിത്രങ്ങളുമാണ് പലതും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ പറയുന്ന നമ്മുടെ യുവജനങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷ പിന്നെ അതിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണെ നീ തീയാവുക, ഓക്കെ, നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ആളുകളല്ല, നിങ്ങൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവർ ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ലിബറേറ്റഡ് ആവണം, ഓക്കെ, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം, നിങ്ങളൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ചട്ടക്കൂടിലായിരിക്കും, ആ മതത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വിമോചിപ്പിക്കപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ വിമോചിപ്പിക്കപ്പെട്ട ആളുകളായി മാറാൻ നിങ്ങളുടെ കയ്യിലുള്ള റൈറ്റ് എന്താണ്, നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്, അപ്പോൾ നിങ്ങളുടെ മതം പറയുന്ന ഒരു വസ്ത്രധാരണത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന ആളുകൾ പറയുന്ന ഒരു ഒരു നോം ഉണ്ടാവും, ഓക്കെ, ആ നോമുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂൾസിനെ, അത് വസ്ത്രധാരണത്തിൻ്റെ പേരിലാവട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പേരിലാവട്ടെ, നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ എന്ത് കേൾക്കണം, നിങ്ങൾ എവിടെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ഈ പറയുന്ന ചുറ്റുമുള്ള ആളുകൾ പറയുന്ന നോമിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇനിയുള്ള കാലത്ത് വല്ലാണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഈ വിപ്ലവ വാചകങ്ങളും പോസ്റ്ററുകളും ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ നമ്മളെ ഈ ക്യാമ്പസുകളുടെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററിൽ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ ഈ ക്യാമ്പസിലൊന്നും പോകാത്ത വളരെ ചെറിയ കുട്ടികളെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ഉദാഹരണം പറയുന്നതിലൂടെയാണ്. മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മുമ്പ് കാലഘട്ടങ്ങളിൽ ആനിമൽ വേൾഡിൽ നമ്മുടെ ജീവികളൊക്കെ ജീവിക്കുന്ന ആനിമൽ വേൾഡിൽ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഉള്ളിടത്ത് കുറുക്കനും കോഴിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ വെക്കുക. പിന്നെ കാലങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ഈ ആനിമൽ വേൾഡിൽ, ഈ മൃഗങ്ങളുടെ ലോകത്ത് ചില നിയമങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരികയാണ്. അപ്പോൾ കോഴിയെ നേരിട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. കോഴികൾക്ക് കൂടുകൾ ഉണ്ടാകുന്നു, കോഴികൾക്ക് പരിരക്ഷ ഉണ്ടാകുന്നു, സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, നിയമങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറുക്കന്മാർക്ക് കോഴികളെ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ തന്ത്രശാലികളായിട്ടുള്ള കുറുക്കന്മാർ എന്ത് ചെയ്തു, അവർ ആലോചിച്ചു, പണ്ടത്തെ പോലെ നമ്മൾ കോഴികളെ പിടിച്ചു വെച്ച് ഫോഴ്സ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഇന്നത്തെ കാലത്തിന് എന്തായാലും നടക്കാൻ പോകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു തന്ത്രം പ്രയോഗിക്കാം. അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളോട് പറഞ്ഞു, കോഴികളെ നിങ്ങൾ വെറും കോഴികളല്ല, നിങ്ങൾ എംപവേർഡ് ആയിട്ടുള്ള കോഴികളാണ്, ഓക്കെ, നിങ്ങളിങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ സുരക്ഷയൊക്കെ ഈ നാട് നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇവിടെയുള്ള നോംസ്, ഇവിടെയുള്ള നിയമങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള കുടുംബ സംവിധാനം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും പരിരക്ഷയൊക്കെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി കഴിയേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ എംപവേർഡായിട്ട് പുറത്തേക്ക് പിന്നെ പറന്നുയരേണ്ട കോഴികളാണ്. നിങ്ങളവിടെ ഇങ്ങനെ കൂട്ടിൽ അടച്ചിരുന്നാൽ ശരിയാവില്ല, എന്തൊരു അവസ്ഥയാണ് നിങ്ങളത്. അതുകൊണ്ട് നിങ്ങൾ എംപവേർഡായിട്ട് ഈവൺ ഞങ്ങളുടെ കുറുക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടിലേക്കടക്കം, കുറുക്കന്മാരുടെ ആ ഇടങ്ങളിലേക്കടക്കം വരാൻ പറ്റുന്ന ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങളങ്ങനെ ഒരു ശക്തിയില്ലാത്ത, ബലമില്ലാത്ത ആ രീതിയിൽ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരല്ല നിങ്ങൾ. ആ ശക്തിയൊക്കെ പുറത്തെടുത്ത് എംപവേർഡായി ഞങ്ങളുടെ അടുത്തേക്ക് വരെ എത്താൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തും ഇൻഡിപെൻഡൻസും നിങ്ങൾ കാണിക്കണം എന്നൊക്കെ എന്ത് ചെയ്തു, കുറുക്കന്മാർ കോഴികളോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴികൾക്ക് തോന്നി, ശരിയാണല്ലോ, നമ്മളെന്തിനാണ് ഇങ്ങനെ കുറേ പിന്നെ നിയമങങ്ങളും പരിരക്ഷയും സുരക്ഷയും എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങളെന്താ കുറച്ച് ദുർബലരായിട്ടുള്ള ആളുകളാണോ, അല്ലല്ലോ, ഞങ്ങളും അവരൊക്കെ പോലെ തന്നെ അല്ലേ, ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെയുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കോഴികളിലുള്ള ചില ആളുകൾ എന്ത് വിചാരിച്ചു, നമുക്ക് എംപവേർഡ് ആവണം. അവർ പറഞ്ഞത് ശരിയാണ്, അവർ കുറുക്കന്മാരാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അങ്ങനെ കുറേ കോഴികൾ എന്ത് ചെയ്തു, കോഴികൾ തീരുമാനിച്ചു നമുക്ക് എംപവേർഡ് ആകണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെയുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള നോംസ്, ഒരു ആ സൊസൈറ്റി ആനിമൽ വേൾഡിൽ ഉണ്ടായിരുന്ന നോംസും കാര്യങ്ങളൊക്കെ അതൊക്കെ പോയി പള്ളിപ്പറ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ കുറുക്കൻ്റെ ഇടങ്ങളിലേക്ക് കോഴികൾ എത്തി. സ്വാഭാവികമായിട്ടും കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴികൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ, അങ്ങോട്ട് ഓടിപ്പിടിച്ചിരുന്ന ആ കോഴികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ അവർക്ക് നല്ല സന്തോഷമായി, കോഴികളെ അവർക്ക് കിട്ടി. ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പം ഇതെന്തിനോടോ ഉപമിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും, ശരിയാണ്, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സമരങ്ങൾ എന്തൊക്കെയായിരുന്നു? മറക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സമരം അല്ലേ? മാറ് തുറന്നിടണം എന്ന് സവർണരായിട്ടുള്ള അല്ലെങ്കിൽ ചില ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ചില മറ്റു ചില വിഭാഗങ്ങളോട് പറഞ്ഞ സമയത്ത് അവർക്കവിടെ വോയിസ് ഇല്ലായിരുന്നു. അവർ മാറ് മറക്കാനുള്ള വോയിസോ അതിനുള്ള സ്ട്രെങ്ത്തോ അവർക്കുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മാറ് തുറക്കേണ്ട ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയ സമയത്ത് ഈ അങ്ങനെയുള്ള ജാതി വ്യവസ്ഥിതികളും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും തുല്യരാണ് എന്നുള്ള നിലക്കുള്ള, എല്ലാവരും മനുഷ്യരെന്നുള്ള നിലയിൽ തുല്യരാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്കൊക്കെ മനുഷ്യനെത്തി. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. കുറേ പരിരക്ഷയും സുരക്ഷയും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണം, സ്ത്രീകളെ അങ്ങനെ മാറി തുറക്കാൻ പിന്നെ എന്ത് ചെയ്യുക, തുറന്നിടാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ള നിലക്കേക്ക് എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മേലാളന്മാരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് സുലഭമായി കിട്ടിയിരുന്ന സ്ത്രീകളുടെ കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആനിമൽ വേൾഡിലൊരു കഥ പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള വിപ്ലവ സംസാരങ്ങൾ നടക്കുക. ഞാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാ വിപ്ലവങ്ങളും വേണ്ടാത്തതാണെന്നുള്ളതല്ല, നമ്മളൊരു പർട്ടിക്കുലർ ഇഷ്യൂവിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ലൈംഗികമായിട്ടുള്ള വിപ്ലവത്തിൻ്റെ പല അലയവലികൾ പല ഭാഗത്തുനിന്നായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അത്ര എത്തിയിട്ടില്ലെങ്കിലും യൂറോപ്പിലൊക്കെ നടക്കുന്ന ചില സമരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ദ നിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ അവർ പിന്നെ അവരുടെ ട്രൗസേഴ്സ് മാത്രം ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും അങ്ങനെ നടക്കാൻ പറ്റണമല്ലോ, അങ്ങനെ അവർ പറയുക മാത്രമല്ലേ ചെയ്തത്. നടുറോട്ടിൽ പിന്നെ നൂറുകണക്കിന് സ്ത്രീകൾ അവർ ഈ രീതിയിൽ അവരുടെ മാറൊക്കെ തുറന്നിട്ട് അതൊക്കെ പെയിൻറ് ചെയ്തിട്ട് അങ്ങനെ നടക്കുന്ന മൂവ്മെൻറ്റുകൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുക? ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആവണം, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വസ്ത്രം മൂടിക്കെട്ടി നടക്കുന്നത് എന്നൊരു ചിന്ത അവരിലേക്ക് ഇട്ടതോടുകൂടി സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോടുകൂടി സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അതിൽപ്പെട്ട പാവങ്ങളായിട്ടുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നു, ശരിയാണല്ലോ, ഞങ്ങളെന്തിനാണ് ഇങ്ങനെ മൂടിപ്പൊതച്ച് നടക്കേണ്ട ആവശ്യം, ഞങ്ങൾക്കും ഒരു എംപവർമെൻറ്റ് വേണ്ടേ, പുരുഷന്മാർക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കും ഇത് വേണ്ടേ. അങ്ങനെ അവർ നടന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം ഉണ്ടാവുക? അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി പുരുഷന്മാർക്ക് തന്നെ ഗുണം ഉണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഈ വുമൺ എംപവർമെൻറ്റ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് യാതൊരു കുഴപ്പമില്ലാന്നോ സ്ത്രീകൾക്കൊരു പ്രശ്നമില്ലാന്നോ സ്ത്രീകൾക്കൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാന്നുള്ളതല്ല. ഒരു എന്തെങ്കിലുമൊക്കെ വായിക്കുകയും അറിയുകയും കുറച്ച് ബുദ്ധി എന്നുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത്, സുരക്ഷാ പ്രശ്നങ്ങളാണുള്ളത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള അടിച്ചമർത്തലുകളാണുള്ളത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ പേര് പറഞ്ഞുകൊണ്ട് ഇതിനെ നേരെ ഇവരുടെ ഈ പുരുഷന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായി ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ഈ പറയുന്ന ആളുകളും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്, യുവർ ബോഡി യുവർ ചോയ്സ്, നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ് എന്ന് ഒരു വശത്ത് പറഞ്ഞ് നിങ്ങൾ ലിബറേറ്റ് ചെയ്യപ്പെടണം, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം എന്ന് ഒരു വശത്ത് പറയുകയും അത് കേൾക്കുന്ന അതിൽ ഇൻഫ്ലുവൻസ് ആകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൈഡിലൂടെ ആഡുകളിലൂടെ ഈ പറയുന്ന അഡ്വർടൈസ്മെൻ്റ് പരസ്യങ്ങളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചില ആശയങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡി നിങ്ങളുടേത് മാത്രമാണ്, അത് കേവലമായിട്ടുള്ളൊരു ബോഡിയല്ല, അതൊരു പ്രൊഡക്റ്റാണ്, അത് അറ്റൻഷൻ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ്, ഓക്കെ, അതൊരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഇങ്ങനെ അവർ പോലും അറിയാതെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും വന്നിട്ട് നിങ്ങളുടെ ബോഡി ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്, നിങ്ങളുടെ ശരീരം പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉപാധിയാണെന്ന് അവരോട് ആരും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. അതിനും അവർക്ക് ടെക്നിക്കുകളുണ്ട്. പലപ്പോഴും ഈ പറയുന്ന നടിമാരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവർ ചില വസ്ത്രധാരണങ്ങൾ കാണിക്കും, അതോടുകൂടി പെൺകുട്ടികളെല്ലാവരും ആ വസ്ത്രധാരണത്തിലേക്ക് മാറും. ഞാൻ ഇത് പറയുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ എന്നുള്ള നിലക്കല്ല, പക്ഷേ ഇവിടെ ആക്രമിക്കപ്പെടുന്നതല്ല ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതേപോലെ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ രീതിയിൽ പിന്നെ സെലിബ്രിറ്റീസിലൂടെ അല്ലെങ്കിൽ ആഡുകളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ നമുക്കെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ, ഞങ്ങളങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങളാരാ പറയാൻ, പാട്രിയാർക്കിൻ്റെ കുറേ ആളുകൾ ഞങ്ങൾ അവരോട് പറയാൻ നിങ്ങളാരാ എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് അവരെ കൊണ്ട് ചെറുവസ്ത്രങ്ങൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, ചെറിയ ഷോർട്ട് ഡ്രസ്സുകൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ധരിച്ച വസ്ത്രമാണിത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ ഇഷ്ടം ഉണ്ടല്ലോ, ആ ഇഷ്ടം അവർക്ക് സ്വയം ഉണ്ടായതാണ്, ഒരിക്കലും അല്ല, അവർക്ക് ഉണ്ടാക്കിയതാണ്. ഇൻസ്റ്റഗ്രാമുകളിലൂടെ, ആഡുകളിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസിലൂടെ അവരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇഷ്ടമാണത്, ആ ഇഷ്ടം. പക്ഷേ ആത്യന്തികമായിട്ട് ആർക്കാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്? അവിടെ ആത്യന്തികമായി ലാഭം ഉണ്ടാകുന്നത് ഈ പിന്നെ കാമക്കണ്ണുകളുള്ള പുരുഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പാട്രിയർക്കി, അവർ ആരെയാണോ എതിർക്കുന്നത് ആ പാട്രിയർക്കിയിലുള്ള പുരുഷന്മാർക്ക് തന്നെയാണ് അതിനെക്കൊണ്ട് ഗുണമുണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീപക്ഷവാദം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളുടെ കാലത്ത് പലപ്പോഴും അതിനെ സമീകരിക്കുന്നത് നമ്മൾക്ക് യുവർ ബോഡി യുവർ ചോയ്സ്, നമുക്ക് എന്ത് വിടാൻ പറ്റണം, നമുക്ക് എങ്ങനെയും പോകാൻ പറ്റണം എന്നുള്ള ഇങ്ങനെയുള്ള വളരെ അബദ്ധജടിലമായിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ ഒരു കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് തന്നെ പിന്നീട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പറയുന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്ത്രീപക്ഷവാദികളായിട്ട് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് അവർ പോലും അറിയാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമുക്കിത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മൾക്ക്, നമ്മളാദ്യം അറ്റ്ലീസ്റ്റ് നമ്മളെ സേവ് ചെയ്യണമല്ലോ, നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബബിളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് പഠിക്കണം, എന്താണ് ഈ സ്ത്രീപക്ഷവാദത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇമോഷൻസിനെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് വസ്ത്രം ഇട്ടാലും നിങ്ങളാരാ പറയാൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ ഒന്ന് മാറ്റി വെക്കുക. ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ്, എല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഇമോഷൻസ് ആവശ്യമാണ്. പക്ഷേ ആ ഇമോഷൻ എന്നുള്ള ഇത് മാത്രമായി മാറാതെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എൻ്റെ ചോയ്സ് ആണോ, അതോ ഞാൻ മറ്റ് പലതും കണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ചോയ്സ് ആണോ, അഥവാ ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു ചോയ്സിൻ്റെ ഭാഗമാവുകയാണോ, ഇനി ഈ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് ആർക്കാണ് ഗുണം ഉണ്ടാവുന്നത്? ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ആണെന്ന് ഞാൻ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് കോൺഫിഡൻസ് ആണോ അതോ സ്യൂഡോ കോൺഫിഡൻസ് ആണോ, ഞാൻ പോലും അറിയാതെ അതാണ് കോൺഫിഡൻസ് എന്ന് ആരോ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണോ, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിഷയം മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, എല്ലാവരെയും ഇതൊരു മുതലാളിത്തത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളെ അവരെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, അവരുടെ സെക്ഷ്വാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയിൽ നമ്മൾ വീടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരെയും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനെ ധരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം അറിയില്ല, അതുകൊണ്ടാണ് അവരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നത്. അവർ ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വിഷയം കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഇപ്പോൾ നാം ശ്രവിച്ചത് ഡോക്ടർ ഹിലാൽ സലീം സിപി അവതരിപ്പിച്ച പെണ്ണെ നീ തീയാവുക എന്ന വിഷയത്തിലുള്ള ഇൻസൈറ്റ് ആണ്.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: എന്താണ് സ്കൂള്? എന്തിനായിരിക്കണം സ്കൂള്? കുട്ടികൾക്ക് ആവശ്യമുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ സമൂഹം ചിന്തിക്കേണ്ട സമയമായിരിക്കണോ? അതിൽ അധ്യാപകരുടെ റോൾ എന്താണ്? അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്? മാതാപിതാക്കളുടെ റോൾ എന്താണ്? അവർക്ക് വകവച്ച് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്? ഇത്തരം കാര്യങ്ങൾ കൂടെ ചർച്ചയുടെ ഭാഗമായി വരണം വേണം. ഇപ്പോഴെന്താ സംഭവിച്ചു വെച്ചാൽ, ഈ അധ്യാപകരൊരു ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത്. നമ്മളെ നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു ദ്വന്ദ്ങ്ങളെ വെച്ചുകൊണ്ടുള്ള കളിയാണല്ലോ. അതായത് സ്ത്രീ ശത്രുവാര പുരുഷൻ, അതായത് സമന്വയിക്കപ്പെടേണ്ട, ഒന്നിച്ചു പോകേണ്ട, സ്നേഹത്തോടെ മറ്റേ യോജിച്ചു പോകേണ്ട ഒന്നാണെന്നുള്ളതല്ല. എൻ്റെ സകല അവകാശങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നത് അവനാണ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൂടെ ഒരു ശത്രുപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നൊരു സാമൂഹിക സ്വഭാവം. ഇത് തന്നെ പുരുഷൻ സ്ത്രീ, ഭാര്യ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളൊക്കെ അവൾ സ്വയം എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്ത് നേടണം. അപ്പോൾ കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിക്കൂടണം, എന്ത് ചെയ്യുക? പൊട്ടിത്തെറിച്ച് നീ പോയിക്കോന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു ദ്വന്ദ്ം സ്കൂളുകളിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പല നിയമങ്ങളും അതിന് അനുകൂലമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പം നേരത്തെ പറയാൻ പറഞ്ഞ പോലെ അധ്യാപകർക്ക് ഒരു നിലക്കും ഇടപെടാൻ കഴിയാത്ത വിധമുള്ള ഒരു നിയമ സുരക്ഷ കുട്ടികൾക്കുണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവുന്നു. അവർക്കിന്നിപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട പിന്നെ ഒരാൾ, ഒരു കസിൻ സിസ്റ്ററാണ്, അവർ വളരെ വർഷങ്ങളായിട്ട് യു എസിലാണ്. അവരൊരു 10-25 വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു, അവിടെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അന്നത്തെ ഈ കുട്ടികളൊക്കെ ഒരു 10-14 വയസ്സാകുമ്പോൾ തന്നെ എന്താണ്, വീടൊക്കെ വിട്ട് അവർ ചിലപ്പോൾ ഒരു ചക്കനൊക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് അതൊക്കെ സാധ്യമാവെന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആ കുട്ടികളെ എങ്ങാനും ഇവർ തടയാൻ ശ്രമിച്ചാൽ, മാതാപിതാക്കൾ തടയാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഉടനെ അവർ മാതാപിതാക്കൾക്കെതിരെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിന് എന്ത് ചെയ്യും? ഒരു ഇത് കൊടുക്കും. എന്നെ അച്ഛൻ എന്താണ് പീഡിപ്പിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അമ്മ തീയെന്ന് പറഞ്ഞാൽ അതോടെ അവരെന്ത് ചെയ്യും? തൂങ്ങിത്തിരിയും. ഈ പേടി കാരണം ഈ കുട്ടികൾ വീട് വിട്ടുപോകുന്നത് തടയാൻ പറ്റാത്തൊരവ ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. പിന്നെ അത് ഒരു നോമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കാൻ തന്നെ, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ? എന്നാൽ കുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, കുട്ടിയെ പിടിച്ചെന്ത് ചെയ്യും? കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് വിടുന്നേക്ക്. അപ്പോൾ ഈ രീതിയിലൊരു സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനോഘടനയെ മാറ്റിയെടുക്കാൻ പലപ്പോഴും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു എൻഫോഴ്സ്ഡ് ആയ രൂപത്തിൽ ഒരു പ്രക്രിയ ആയിട്ട് മാറുന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് അധ്യാപകർക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ചില രീതിയിൽ അവരെങ്ങനെ ഇടപെടാൻ അവർക്ക് കഴിയുന്ന അവസ്ഥ, ഇതൊക്കെ ഇല്ലാതെയാകുമ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല, ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഭാഗം രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ തങ്ങളുടെ, ഇന്ന് ഞാനൊരു പ്രസ്താവന കണ്ടു, എന്നുവെച്ചാൽ അത് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനും അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും മാതാപിതാക്കളോടും സമൂഹത്തോടും അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഈ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെയാണ് അവർ. ഇപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു വളർത്തു യന്ത്രം, ആ പ്രായം വരെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു യന്ത്രം. അപ്പോൾ ആ രീതിയിലൊരു ചുരുക്കത്തിലേക്ക് പോകുന്നുള്ള ഞാൻ വെച്ചാൽ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്ന പ്രക്രിയ തന്നെ അവസാനിക്കണം. സമൂഹത്തിൽ നിന്ന് അങ്ങനത്തെ ചിന്തകൾ തന്നെ എടുത്തു കളയേണ്ടതുണ്ട്. അത് കേവലം ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതല്ല, കാരണം ഒരു അതേ സാധനത്തിൻ്റെ വേറൊരു രൂപമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു നമ്മൾ സാമാന്യ അർത്ഥത്തിൽ നോക്കിയാൽ പോലും സമൂഹത്തെ പൂർണ്ണമായി അരക്ഷിതാവസ്ഥയിലേക്ക്, ശത്രുതയിലേക്ക്, ഏറ്റുമുട്ടലുകളിലേക്ക്, അതിൻ്റെ ഒരു ഹാർമണിയെ പൂർണ്ണമായും തകർത്ത് കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമപരിഷ്കാരങ്ങളൊക്കെ തന്നെ മനുഷ്യനെ യോജിപ്പിക്കാനും കൂടുതൽ സുരക്ഷിതമാക്കാനും ആകേണ്ടതുണ്ട്. ഇവിടെ ഇനി ഒരു കാര്യം അറിയിച്ചു, ഇനിയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്താലെന്ത്?
7: എന്താ അവർക്കും ചെയ്യാലോ?
6: അല്ല, ഒരു ചെയ്താലോ? ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല. അപ്പം നമ്മുടെ താമരശ്ശേരി അവിടെയാണ് ആ ഒരു കുട്ടിയെ അടിച്ചു ബാക്കിയുള്ളവർ കൊന്നപ്പോൾ അതിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എന്താണ്, എടാ ഇതൊന്നും പേടിക്കണ്ട, നമുക്കെതിരെ എന്ത് ചെയ്യില്ല, നിയമമൊന്നും വരില്ല, നമുക്കെതിരെ ശിക്ഷയൊന്നും വരില്ല, കാരണം നമ്മളെന്താണ് മൈനസാണ്. അപ്പോൾ ഇത് ഈ ഒരു അപകടത്തെ ഈ നിയമപാലകരെ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവർ തിരിച്ചറിയണ്ടേ? കാരണം സ്കൂളുകളിൽ ഇത് ഇതിനേക്കാൾ വഷളായി കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് സുരക്ഷിതത്വം കൊണ്ടുവരാൻ പോകുന്നത്? നമുക്ക് പല മോഡേൺ ഇതൊക്കെ പറയാം, പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യില്ല, ഈ ക്രൈസിസിനെ പരിഹരിക്കാനാവില്ല. അപ്പോൾ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവണം, എൻഗേജ്മെൻ്റ് ഉണ്ടാവണം, ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം, കൂടുതൽ എന്ത് ചെയ്യണം, സ്കൂളുകൾ അവർക്ക് അനുയോജ്യമായ ഇടമാകണം, ചേർത്ത് പിടിക്കണം, ഇങ്ങനെ പല വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ അടിസ്ഥാനപരമായുള്ള പരിഹാര മാർഗമെന്ന് പറയുന്നത് ധാർമ്മികതയുടെ, സദാചാരബോധത്തിൻ്റെയൊക്കെ തിരിച്ചുവരവാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകർക്കും നൽകേണ്ട കൃത്യമായ ശിക്ഷണമുണ്ട്. അവരിതുപോലെ തന്നെ മോഡേണൈസ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കൃത്യമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ റീലുകളുടെ സംസ്കാരം എന്ന് പറയുന്നത്, വീഡിയോ സംസ്കാരം എന്ന് പറയുന്നത് അപകടകരമായ ഒരു ചേഞ്ചിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ വേണം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ നിയമവിരുദ്ധമായി എക്സ്പോസ് ചെയ്യുന്നത്, അതൊക്കെ ഇൻഷാല്ലാ എന്താണ് മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊരു പെർമിസീവായൊരു ലെവൽ എന്താണെന്നുള്ളത്, കുട്ടികളുടെ ഒരു ടാലൻറ്റിന് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതും കുട്ടികളുടെ ഒരു സെലിബ്രിറ്റി മോഡിൽ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറ്റേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല, കാരണം പാരൻസ് ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു, എന്താ നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, ആ ഡിവൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും ശരി, ഇത് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പല കുട്ടികളും അനുഭവിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളല്ല, ഇപ്പോൾ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ ഇൻറ്റാക്റ്റായിട്ട് കുട്ടികളെ ഉള്ളിൽ ബാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെയും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾ, അടിസ്ഥാന സങ്കല്പങ്ങൾ, അടിസ്ഥാന ധാർമ്മികത, സദാചാരബോധം ഇതൊക്കെ തന്നെ മാറ്റിയെടുക്കുക തന്നെ വേണ്ടി വരും. അതല്ലാതെ സുരക്ഷിതമായൊരിടമാക്കി മാറണം. ഏറ്റവും അടുത്ത ബാലാവകാശ കമ്മീഷൻ്റെ ഒരു പിന്നെ മറ്റേ സജഷൻ എന്താണ്, കുട്ടികൾ മുടി വെട്ടി വളർത്തിക്കോട്ടെ. അത് വായിച്ചതിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട് ഈ പറഞ്ഞ പോലെ ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ഇടയിലുള്ള പാരഗ്രാഫിന് ഒരു വില ഉണ്ടാവില്ല. മറിച്ച് ഇതിൻ്റെ മുകളിലും താഴെയുള്ള സാധനം മാത്രമേ ഉള്ളൂ, കുട്ടിക്ക് അതിൻ്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, മുടി വളർത്തുക എന്നുള്ളത്. ആലോചിച്ച് നോക്കും, അതൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ളൊരു മാറ്റം എന്താണ്, കുട്ടികൾ ഏത് കോലത്തിലും ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ഇന്ന് തന്നെ കുട്ടികൾ കണ്ണാടിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഒരു ചെറിയ ബ്രേക്ക് വന്ന അവനെന്താണ്, എവിടെയെങ്കിലും ഒരു കണ്ണാടിയുണ്ട്. ഇതെന്തുകൊണ്ടാണ്, അവൻ അവനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ ഈ മുടി തീന്ന് അവൻ്റെ മുടിയിൽ നിന്ന് കൈ എന്ത് ചെയ്യില്ല, ഓരൂല്ല. പിന്നെ അവന് ചീർപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒക്കെ കൈയോണ്ട് എന്ത് ചെയ്യണം, റെഡിയാക്കി എടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമയം, അവൻ്റെ ശ്രദ്ധ എല്ലാം തന്നെ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഈ രീതിയിലൊക്കെയുള്ള ചില ഈ സർക്കുലറുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നന്നായി എന്തു ചെയ്യണം, അതിൻ്റെ ഒരു ബാക്ക് അല്ലേ സംഭവിക്കാനായിട്ടുള്ള കൂടെ ആലോചിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കൺകുളിർപ്പിക്കുന്ന പ്രതിഫലം, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുള്ള 212-ാമത്തെ അധ്യായം ബാബു ഫളി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ സൂറത്തു സജദയിൽ നിന്നുള്ള ഒരായത്ത് ഈ ഒരു ബാബിൻ്റെ തുടക്കത്തിൽ രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്ന, രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം അറിയിക്കുന്നതായ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിശ്വാസികൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഭയത്തോടെ പ്രതീക്ഷയോടെ ഫജറിന് മുമ്പേ എഴുന്നേറ്റ് അല്പമെങ്കിലും നമസ്കരിക്കുന്നവരായിരിക്കും എന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ ആയത്തിൽ നമ്മെ ഉണർത്തുന്നത് അവരുടെ കിടപ്പറ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്, അവർ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്. വയദഊന റബ്ബഹും ഖൗഫം വതമഅ, അവരുടെ റബ്ബിനോട് അവർ ആശയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയത്തോടെ ദുആ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അവർ സദഖ നൽകുന്ന, ദാനധർമ്മം ചെയ്യുന്ന ആളുകളുമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, അൽ മുഹിമ്മു അന്നഹും യുൻഫിഖൂന മിമ്മ റസഖഹുമുല്ലാഹ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്നവർ ചിലവഴിക്കുന്നു എന്നതാണ്. ഫമാഹുവൽ ജസ, എന്താണതിന് പ്രതിഫലമായിട്ടുള്ളത്? ഈ രാത്രി അവർ നമസ്കരിക്കുന്നതിനും രാത്രിയിൽ ഭയത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നതിനും തങ്ങൾക്കത് നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്താണ്? വമാഹിയ സമറ, അതിൻ്റെ ഫലമെന്താണ്? അതാണ് അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദയിൽ തന്നെ അതിൻ്റെ 17-ാമത്തെ ആയത്തിലൂടെ അറിയിച്ചത്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും ഒരു നഫ്സിനും ഒരു മനസ്സിനും അറിയുകയില്ല, മാ ഉഖ്ഫിയലഹും, അവർക്ക് വേണ്ടി എന്തൊന്നാണ് ഗോപ്യമാക്കി മറച്ചു വച്ചിട്ടുള്ളത്, ഹൈഡാക്കി വച്ചിട്ടുള്ളത്, മിൻ ഖുർറത്തി അയുനിൻ, കൺകുളിർപ്പിക്കുന്നതായ ആ കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചത്, റെഡിയാക്കി വച്ചത്, അവിടെ തയ്യാറാക്കി ഒളിപ്പിച്ചു വച്ചത് എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി അവർക്ക് നൽകാൻ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബ്, അല്ലാഹുവേ ഞങ്ങളെ അവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ, അല്ലാഹു സുബ്ഹാനഹു വതആല കൺകുളിർപ്പിക്കുന്ന പ്രതിഫലം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണമേ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവർക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി എന്താണ് കൺകുളിർപ്പിക്കുന്ന ആനന്ദകരമായ സന്തോഷകരമായത്? വദാലിക ഫീ ജന്നാത്തിൻ നഈം, അത് അനുഭൂതിയുടെ അനുഗ്രഹങ്ങളുടെ തോട്ടങ്ങളിലാണ്, സ്വർഗീയ ആരാമങ്ങളിലാണ്. ഫീഹാ മാ ലാ ഐനുൻ റഅത്ത്, അതിലുണ്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖത്വറ അലാ ഖൽബി ബഷർ, ഒരു മനുഷ്യ മനസ്സിൻ്റെ ഭാവനയിലും കൊണ്ടുവരാൻ സാധിക്കാത്തതിനും അപ്പുറത്തുള്ളതാണ് ഒരുക്കി വെച്ചത്. അതളുന്നൂന അന്ന ഖൗലല്ലാഹി തആല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ഈ വചനം, ഫിഹാ ഫാക്കിഹത്തും വനഖ്ലും വറുമ്മാൻ, സൂറത്തു റഹ്മാനിൽ 68-ാമത്തെ ആയത്തിൽ സ്വർഗത്തിലുള്ളതാണ്. ഫിഹാ ഫാക്കിഹത്തുൻ, അതിൽ ഫ്രൂട്ട്സ്, അതിൽ പഴവർഗ്ഗങ്ങളുണ്ട്. വനഖ്ലുൻ, അതിൽ ഈത്തപ്പഴമുണ്ട്, ഈത്തപ്പനയുണ്ട്, ഈത്തപ്പന മരം, ഈന്തപ്പന. വറുമ്മാൻ, അതിൽ റുമ്മാനുണ്ട്, റുമാൻ പഴം. അതളുന്നൂന അന്ന നഖ്ല വറുമ്മാന വൽ ഫാക്കിഹത്ത കല്ലദീ ഫി ദുനിയ, അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഈത്തപ്പഴവും ഈ റുമ്മാനും ഈ പഴവർഗ്ഗങ്ങളുമെല്ലാം ദുനിയാവിലുള്ളതുപോലെയാണ് എന്ന്? ലാ വല്ലാഹി, ഇല്ല. അള്ളാഹുവാണേ സത്യം, ഒരിക്കലുമില്ല. ലൈസ ഫിൽ ജന്നത്തി ഷൈഉൻ, സ്വർഗത്തിൽ യാതൊന്നുമില്ല. മിമ്മാ ഫിദ്ദുന്യ, ഈ ഐഹിക ലോകത്തുള്ളതിൽ നിന്ന്. ഇല്ല അസ്മാ, പേരുകളല്ലാതെ. ഇസ്മുർ റുമ്മാൻ, റുമ്മാൻ പൊമോഗ്രാനേറ്റ്, മാതള പഴം അല്ലെങ്കിൽ ഉറുമാൻ പഴം എന്നൊക്കെ പറയും. ഇസ്മുർ റുമ്മാൻ, ലാക്കിൻ റുമ്മാനുൻ ലാ യുംകിനു അൻ യത്റ ബി അലാ ബാലിക, നീ കണ്ടു മനസ്സിലാക്കിയ, നീ കണ്ടിട്ടുള്ളതായ, നിന്റെ ഈ അവസ്ഥക്കുള്ളതായ, അത് ഒരിക്കലും തന്നെ അതിനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അത് ഇസ്മുൻ നഖൽ, ഈത്തപ്പന മരം എന്നുള്ളത് ലായത്തുറവ് അല ബാലിക്ക, നീ മനസ്സിലാക്കുന്നിടത്തല്ല, നീ കണ്ടിട്ടുള്ള, നീ കഴിച്ചിട്ടുള്ളതല്ല. ഇസ്മുൽ ഫാക്കിഹ, ഇവിടെ ആ പഴങ്ങളും ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. ഉഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല, ഒരാൾക്കും അറിയില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവർക്ക് കൺകുളിർപ്പിക്കുന്നതായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത് എന്താണ് എന്ന്. ജസാഅ ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി. അങ്ങനെയുള്ള ഹദീസുകൾക്ക്, ഖുദ്സിയായ ഹദീസ്, ഹദീസുൻ റബ്ബാനിയുൻ, ഹദീസുൻ ഇലാഹിയുൻ, ഹദീസുൻ ഖുദ്സിയുൻ എന്നൊക്കെയാണ് പറയുക. അള്ളാഹ പറയുന്നു, ഖാല അല്ലാഹു തആല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇല്ലെന്ന് റിവായത്ത് ചെയ്യുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, എൻ്റെ സൽക്കർമ്മം ചെയ്യുന്നവരായ സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേൾക്കാത്തത്. വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനയിലും ഇല്ലാത്ത ഒന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറയുന്നു, ഇഖ്റഉ ഇൻ ഷിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പാരായണം ചെയ്യുക ഈ ഒരായത്ത്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, ഒരാൾക്കും അറിയില്ല കൺകുളിർപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്തെല്ലാം അവിടെ ഒരുക്കി വെച്ചത്, അവിടെ മറച്ചു വെച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ,

ത്തെ ധരിക്കുന്നതായ അവിടെ പ്രവേശിച്ചവൻ്റെ വസ്ത്രം അത് നുരുമ്പുകയില്ല, അത് മാലിന്യങ്ങൾ കൊണ്ട് അത് മുഷിഞ്ഞുപോവുകയില്ല. വലായഫിന ശബാബുഹു, അവരുടെ യുവത്വം യൗവനം അത് നശിക്കുകയില്ല. അത് അങ്ങനെ അതേ നിലനിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഫിൽ ജന്നത്തി, സ്വർഗത്തിലുണ്ട് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഇതേവരെ ഒരാളും കണ്ടിട്ടില്ലാത്ത നിലക്കുള്ള സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭൂതിയാണ്. വല ഉദുനുൻ സമയത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതായ കാര്യങ്ങളാണ് അവിടെ കേൾക്കുന്നത്. വല ഖത്തറാല കൽബി ബഷർ, ഒരു മനുഷ്യ ഭാവനയിലും കൊണ്ടുവരാൻ സാധ്യമല്ല. നമുക്ക് തോട്ടങ്ങളെന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ കൊട്ടാരങ്ങളും ആരാമങ്ങളും എന്നൊക്കെ പറയുമ്പോൾ, ദുനിയാവിലുള്ളത് കണ്ട് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നല്ലാതെ ആ സ്വർഗത്തിൽ ലഭിക്കുന്നത് സ്വർഗീയ ലോകം. സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അനുഭൂതികൾ ആസ്വദിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നാം ആലോചിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവനയിൽ വരുന്നത് ദുനിയാവിൻ്റെ നശ്വരമായ ചില ആസ്വാദനങ്ങളും അനുഭൂതികളും മാത്രമാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ടെൻഷനുകളിലും ആളുകൾ പോയി ഒരല്പസമയം വിശ്രമിക്കാൻ പല കാരണങ്ങൾ, പല ഇടങ്ങൾ തേടിക്കൊണ്ട് ആളുകൾ പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. എന്നാൽ സ്വർഗമെന്നത് അങ്ങനെയൊന്നില്ല. അതിതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്നതല്ലാതെ അവിടെ എത്തി ആസ്വദിക്കാൻ അതിന് തൗഫീഖ് ലഭിക്കണം. അതാണ് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് പരിശ്രമമില്ലാതെ ഒരിക്കലും ലഭിക്കുകയില്ല, അധ്വാനമില്ലാതെ അത് ലഭിക്കുകയില്ല. അത് ലഭിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മുടെ രാത്രി നമസ്കാരമാണ് നമ്മുടെ വിഷയം. ആ വിഷയം നമ്മൾ നിർവഹിക്കുക വഴി, രാത്രി നമസ്കാരം പതിവാക്കുക വഴി ഈ സ്വർഗത്തിൻ്റെ അനുഭൂതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സ്വർഗം അത് വളരെ വിശാലമാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. നിശ്ചയമായും വിശ്വസിക്കുക, ഈമാനുണ്ടാവുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സജ്ജനങ്ങളായി സൽക്കർമ്മം ചെയ്യുന്നവരായി ജീവിക്കുക, അങ്ങനെയുള്ള ആളുകൾക്കാണ് ജന്നാത്തുൽ ഫിർദൗസ്, പറുദീസ, പാരഡൈസ്, അതിൻ്റെ തോട്ടമുള്ളത്, സ്വർഗമുള്ളത്. അനുഗ്രഹങ്ങളുടെ തോട്ടമുണ്ട്, അനുഭൂതിയുടെ തോട്ടങ്ങളുണ്ട്, സങ്കേതം ചെന്നുചേരാനുള്ള ജന്നത്തുൽ മഅവയുണ്ട്, ജന്നത്തു അദിൻ നിത്യതയുടെ തോട്ടങ്ങളുണ്ട്, ശാശ്വതമായ ജന്നത്തുൽ ഖുൽദുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ സ്വർഗത്തിന് പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ അനുഭൂതികളും അവിടുത്തെ ആസ്വാദനങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമായി ധാരാളം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളിതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലമെല്ലാം നൽകാൻ തയ്യാറാണ്. അതിനാര് പരിശ്രമിക്കാനും അതനുഷ്ഠിക്കുവാനും റെഡിയുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. രാത്രി നമസ്കരിക്കുന്നവർക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഭയത്തോടെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്ന്, റിസ്ഖിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന് ആവശ്യക്കാരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നവർക്ക് സഹോദരങ്ങളെ ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ്, മഹാസൗഭാഗ്യമാണ് ജന്നത്ത് എന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവിടെ ടെൻഷനുകളില്ല. അതാണ് കൺകുളിർപ്പിക്കുന്നത് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, ആദ്യമായി അവിടേക്ക് ഒരു പ്രവേശിക്കുന്ന ആളുകൾക്കൊരു മത്സ്യത്തിൻ്റെ കരൾ അതാണ് നൽകുന്നത്. അതെ, എത്ര എത്ര വിലപിടിപ്പുള്ളതായ, അല്ലെങ്കിൽ മനുഷ്യൻ അള്ളാഹു നൽകുന്ന സമ്മാനങ്ങൾ, ആ പ്രതിഫലങ്ങൾ അതൊട്ടും കുറവല്ല. ദുനിയാവുമായി കൊണ്ടതിനെ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. അത് നമുക്ക് കൺകുളിർമയുണ്ടാക്കുന്നതാണ്. അത് മാഞ്ഞു പോകുന്നതല്ല, അവസാനിക്കുന്നതല്ല, മറിച്ച് മരണമില്ലാത്ത ലോകമാണത്. ആ ആസ്വാദനങ്ങൾ അത് ശാശ്വതമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അതിന് നമുക്ക് പ്രചോദനം ഉണ്ടാവേണ്ടത്. ഒരല്പമെങ്കിലും, ഒരു കുറച്ചെങ്കിലും പതിവായി നിത്യമായി ഇഷാഇന് ശേഷമോ അല്ലെങ്കിൽ ഫജറിന് മുമ്പോ ആയിക്കൊണ്ട് ഈ രാത്രി നമസ്കാരം അത് നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ഈയൊരു മനസ്സിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉണ്ടാവണം. റബ്ബിനോട് ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടുകൂടി, വളരെ ഇഖ്ലാസോടുകൂടി റബ്ബിനോട് ചോദിക്കുകയും വേണം. ദുനിയാവും ആഖിറവുമെല്ലാം നന്മയിലാക്കി കിട്ടുന്നവരുടെ കൂട്ടത്തിലാണ് നാം ഉൾപ്പെടേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുവാൻ, അസ്അലുല്ലാഹ തആല
അയ്യ ജ്വാല.

0: അവയ്യാക്കും മൻഹാ ഉൽ അബ്റാറിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരായ സച്ചരിതരായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിഫലം, നന്മ പ്രതിഫലം നൽകുന്ന, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ആ ഒരു വേദിയിൽ കൺകുളിർമ ലഭിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസാണ് നാം ഇന്ന് പഠിച്ചത്, കൺകുളിർപ്പിക്കുന്ന പ്രതിഫലം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
4: കുടുംബത്തിലെ പുതിയ വീടിന്റെ വീടുകൂടലിന്റെ രാവിലെ മൗലൂദ് പാരായണം നടത്തിയാൽ ആ വീട്ടിലേക്ക് ഉച്ചഭക്ഷണ വിരുന്നിന് പോകാൻ പറ്റുമോ? വരുന്ന വ്യാഴാഴ്ചയാണ് വീട് താമസം എന്നാണ്.
5: വീട് കൂടുന്നതുമായി ബന്ധപ്പെട്ടുമില്ലാതെയും ഒക്കെ ഈ മൗലൂദ് പാരായണം, അത് ദീനിൽ പുതിയ കാര്യമാണ്. അങ്ങനെയൊരു കർമ്മം ദീനിൽ പഠിപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മൗലൂദ് നടത്തി അതോടനുബന്ധിച്ചുള്ള അന്നവിതരണമൊക്കെയാണെങ്കിൽ അത് ദീനിൽ പുതുതായി കടന്ന കൂടിയ പുത്തൻ നിർമ്മിതമായ കാര്യങ്ങളാണ്. അതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ചുരുങ്ങിയ പക്ഷം അത്തരം ചടങ്ങുകളെ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. കാരണം അത് തിന്മയാണ് എന്നതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാഫിരക്കുക, പൊറുക്കലിനെ തേടുക എന്നാണ് അതിൽ ഉണർത്താനുള്ളത്.
4: പഴയ ഒരുപാട് മുസാഫുകളുണ്ട്, ഏകദേശം 40 വർഷത്തെ പഴക്കമുണ്ട്. ചിലതിൻ്റെ ഒന്നും എഴുത്ത് മനസ്സിലാവുന്നില്ല, ഏടുകൾ കീറിപ്പോയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഒരഭിപ്രായം പറയുമോ എന്നാണ്.
6: പഴയ ഖുർആൻ അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴകുകയും അതിൻ്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോതാ ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ, ആയത്തുകളാകട്ടെ, എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ പിന്നെ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
4: ജനാബത്തുക്കുളി സ്ത്രീകളും നിർവഹിക്കേണ്ടതുണ്ടോ? പുരുഷൻ സ്ഖലനം സംഭവിച്ചാൽ മാത്രമല്ലേ കുളിക്കേണ്ടതുള്ളൂ? അപ്പോൾ സ്ത്രീകൾ ജനാബത്തുക്കുളി കുളിക്കേണ്ടതിന്റെ മാനദണ്ഡം എന്താണ് എന്നാണ്.
7: ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവർ ജനാബത്തുക്കുളി കുളിക്കേണ്ടത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഖഹാക്കൾ പറയുന്നത് കാണാം, ഇൽത്തിഖ ഉൽ ഖിത്താനൈൻ, രണ്ടുപേരുടെയും ലൈംഗികാവയവങ്ങൾ തമ്മിൽ പരസ്പരം സ്പർശിക്കുക എന്നതാണ്. ലൈംഗികാവയവങ്ങൾ തമ്മിൽ പരസ്പരം സ്പർശിച്ചു കഴിഞ്ഞാൽ ഇനി ലിംഗപ്രവേശനം യോനിയിലുണ്ടായിട്ടില്ല എങ്കിൽ പോലും, അതുപോലെ തന്നെ അയാൾക്ക് സ്കലനമുണ്ടായില്ല എങ്കിൽ പോലും അവർ രണ്ടുപേരും കുളിക്കൽ നിർബന്ധമാണ്. അതല്ലാതെ ലൈംഗികാവയവങ്ങൾ തമ്മിൽ പരസ്പരം സ്പർശിക്കാത്ത കാലത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന വിചാരത്തോടുകൂടി ഒരാൾ തന്റെ ഭാര്യയെ സ്പർശിക്കുകയോ ഭാര്യ ഭർത്താവിനെ സ്പർശിക്കുകയോ ചെയ്തു എന്നതിന്റെ പേരിൽ കുളി നിർബന്ധമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
4: കഴിഞ്ഞ ദിവസം അൽ ഇജാബയിൽ ഒരു ചോദ്യം കേട്ടു. ബാത്റൂമിൽ നിന്ന് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലാമോ എന്ന്. കുളിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഉണ്ടായാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ടോയ്ലറ്റ് പ്രവേശിക്കുന്ന പ്രാർത്ഥനയും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന പ്രാർത്ഥനയും പാടുണ്ടോ എന്നൊക്കെയാണ് സംശയം.
8: നമുക്കൊക്കെ അറിയാവുന്നതാണ്, ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ബിസ്മി ചൊല്ലാനോ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനോ അതിനൊന്നുമുള്ള സന്ദർഭമല്ല, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലമല്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമല്ല ബാത്റൂം. അപ്പോൾ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മലമൂത്ര വിസർജനം നടത്താനുള്ളവനാണ് എങ്കിൽ അതിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പിന്നെ വുളുവെടുക്കുന്ന സമയത്ത് ബിസ്മി നാവുകൊണ്ട് അവിടെ നിന്ന് പറയരുത്, മനസ്സിൽ കരുതിയാൽ തന്നെ മതിയാകുന്നതാണ്. ഇനി സാധിക്കുമെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി പുറത്തിറങ്ങി അതിൻ്റെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ശേഷം വുളുവെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രണ്ടാമത് അതിനുള്ള ഉദ്ദേശത്തോടുകൂടി കയറി ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് വുളുവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. രണ്ട് കർമ്മങ്ങളുടെയും ഇടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് വുളുവെടുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചാണ് എങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ നിർവഹിച്ച വുളുവിന് ശേഷമുള്ള ദുആ നിർവഹിക്കുക, അതിനുശേഷം മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം ചെയ്യാറുള്ള ഗഫ്റാനക്ക എന്നുള്ള പ്രാർത്ഥനയും നിർവഹിക്കാവുന്നതാണ്. രണ്ടും ചെയ്തു എന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, രണ്ട് കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രണ്ടും ചെയ്യാവുന്നതാണ്. വല്ലാഹു അഅലം.
4: മോദി കെയർ ഒരു മുസ്ലിമിന് പറ്റിയ കച്ചവടമാണോ? ഇസ്ലാമിക വിധി എന്താണ്?
7: മണി ചെയിൻ MLM ബിസിനസ്സുകളിൽ എന്തെല്ലാം നിഷിദ്ധങ്ങൾ കടന്നുവരുന്നുണ്ടോ അതും മോദി കെയർ പോലെയുള്ള കച്ചവട രീതികളിൽ കടന്നുവരുന്നു എന്നു തന്നെ വേണം മനസ്സിലാക്കാൻ. പണ്ഡിതന്മാർ നിഷിദ്ധമായ കച്ചവടങ്ങളുടെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കച്ചവടവും എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ ആ ബിസിനസ്സിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള കച്ചവടങ്ങളുമായി ഒരു വിശ്വാസിക്ക് സഹകരിക്കാൻ പാടുള്ളതല്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: അടക്ക വിൽക്കാൻ പറ്റുമോ?
6: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടക്ക അത് തീർത്തും ലഹരിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അതേ എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. ലഹരിക്ക് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും അടക്ക ഉപയോഗിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം തിന്മക്ക് മാത്രമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രസ്തുത കാര്യത്തിന് വിൽക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മുന്തിരി അത് ഒരു കടയിൽ വിൽക്കുന്നു, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ അതുകൊണ്ട് മദ്യമുണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കടക്കാരന് പൂർണ്ണമായ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കത് വിൽക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ അതല്ല, ജ്യൂസ് അടിച്ച് കുടിക്കുവാനാണ്, മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് വിൽക്കുകയും ചെയ്യാം. ഇതുപോലെ അടക്ക അത് പരിപൂർണമായും ലഹരിക്ക് മാത്രമേ പോകുന്നുവെങ്കിൽ ശരിയാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കറിയില്ല അത് പരിപൂർണമായ ലഹരിക്കാണോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലഹരിക്ക് എന്നല്ല, അത് ലഹരി കേവലം അടക്ക മാത്രം കഴിച്ചാൽ ലഹരി ആകുകയുമില്ല. ഇങ്ങനെ ഈ വെറ്റിലയും മറ്റും കഴിക്കുന്നതിൻ്റെ കൂടെ ആളുകൾ അത് കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ മറ്റു ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തീർത്തും ഒരു ലഹരിക്ക് മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു ഹറാമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുമില്ല.
4: ലുഹാ നിസ്കാരത്തിന്റെ രൂപവും അതിൽ ചൊല്ലേണ്ട സൂറത്തുകളും പറഞ്ഞു തരുമോ എന്നാണ്.
6: ലുഹാ നമസ്കാരത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഉസ്മാനി ഖാലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസാല ബി തലാത്തി അയ്യാം മിൻ കുല്ലി ശഹർ വറകഅത്തി അല്ലുഹാ വഅന ഉത്ര ഖബ്ല അൻ അനാം. മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഖലീലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്തായി നൽകി. ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കണമെന്നും റക്കാത്ത് ലുഹാ നമസ്കാരത്തിന് രണ്ട് റക്കാത്ത് നിർവഹിക്കണമെന്നും ഉറങ്ങുന്നതിന് മുമ്പായി വിത്ര് നമസ്കരിക്കണമെന്നും ഇതാണ് ആ ഉപദേശം. ഇതിൽ ലുഹാ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു. ആയിഷ അപ്പോൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാനാണ് അവിടെ പറഞ്ഞത്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അദ്ദുഹാ അർബഅൻ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്കാത്ത് ലുഹ നമസ്കരിച്ചിരുന്നു. വയസീദു മാഷ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത്ര അത് വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് നമസ്കാരം നിരോധിക്കപ്പെട്ട സമയം കഴിഞ്ഞ് അത് മുതൽ ലുഹർ നമസ്കാരത്തിൻ്റെ അല്പം മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന നമസ്കാരമാണ് സ്വലാത്തു ലുഹ. രണ്ട് നമസ്കാരങ്ങൾ മുതൽ, രണ്ട് റക്കാത്ത് മുതൽ അത് ആരംഭിക്കാവുന്നതാണ്. അതിലേറ്റവും അത്യുത്തമമായ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ഔവാബീന ഹീന തർമദുൽ ഫിസാൽ. ചെറിയ ഒട്ടക്കുട്ടികൾ ചൂടിൻ്റെ ആധിക്യത്താൽ എഴുന്നേൽക്കുന്ന ആ സമയം, അതാണ് സ്വലാത്തുൽ ഔവാബീൻ അഥവാ സ്വലാത്തുൽ ലുഹയുടെ സമയം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. നാല് റക്കാത്ത് നമസ്കരിക്കുമ്പോൾ ഇഷ നമസ്കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലുഹർ അസ്ർ നമസ്കരിക്കുന്നത് പോലെയല്ല, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന രാത്രിയുള്ള നമസ്കാരം ഈ രണ്ട് ഈ രണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പകൽ സമയത്തുള്ള ഇത്തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ഈ രണ്ട് ഈ രണ്ട് റക്കാത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. ഇതാണ് സ്വലാത്തുൽ ലുഹയുടെ രൂപം.
4: ഉറുമ്പുകളെ കൊല്ലാൻ പറ്റുമോ? അതുപോലെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാറ്റ, കൊതുക്, പല്ലി, പഴുതാര മുതലായ ജീവികളെയും കൊല്ലാൻ പറ്റുമോ എന്നാണ്.
6: ഏതൊരു ജീവിയെയാകട്ടെ ഉപദ്രവിക്കുവാനോ അന്യായമായി കൊല്ലുവാനോ പാടില്ല. ഉപദ്രവം വരുത്തിവെക്കുന്ന ജീവികൾ അത് ഹറമിനകത്തായിരുന്നാൽ പോലും കൊല്ലാൻ അനുവാദവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഒരു കാര്യമാണ് നഹ അൽ ഖത് അൻ ഖത്ൽ അർബഅ മിന ദവ, നാല് മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിച്ചു എന്നാണ്. അതിലൊന്ന് ഉറുമ്പ്, തേനീച്ച, മരംകൊത്തിപ്പക്ഷി പോലുള്ള ഹുദുഹുദ് പക്ഷി, അതേപോലെ കുരുവിയേക്കാൾ അല്പം വലിപ്പമുള്ള സൂറത്ത് പുള്ള് എന്ന് പറയുന്ന പക്ഷി, ഇതൊക്കെ കൊല്ലുന്നതിനെ വിരോധിച്ചു. എന്നാൽ ഇത്തരം വസ്തുക്കൾ ശല്യമായിത്തീരുകയാണ് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഉറുമ്പ്, വീട്ടിലാകെ ഉറുമ്പാണ്, കിടക്കാൻ പോലും പ്രയാസകരമാണ്, ആ സന്ദർഭത്തിൽ കൊല്ലുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല എങ്കിൽ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല, അകാരണമായി കൊല്ലുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്.
4: വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീയുടെ അധികാരമായി നൽകുന്ന മഹർ സ്വർണം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇന്നത്തെ സ്വർണവിലയുടെ കടന്നുകയറ്റം പാവപ്പെട്ടവർക്ക് പ്രയാസമാണല്ലോ. അപ്പോൾ സ്വർണത്തിന് പകരം എന്തൊക്കെ മഹറായി നൽകാം? പീസ് റേഡിയോയെ പറ്റി അറിയാത്ത മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്രദമാകും വിധം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്.
6: പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ സ്ത്രീക്ക് അതിമഹനീയമായ സ്ഥാനമാണ് ഉള്ളത്. ഒരു വീട്ടിലെ രാജ്ഞിയാണ് അവൾ. അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതോടുകൂടി അവൾക്കുള്ള താമസം, ഭക്ഷണം, ചിലവുകൾ, ചികിത്സ എന്നിത്യാദി എല്ലാ നഫഖത്തും നൽകൽ ഭർത്താവിൻ്റെ ചുമതലയാണ്. ഭാര്യ സാമ്പത്തികമായി ഉള്ളവളാണെങ്കിൽ പോലും അവളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ല ഭർത്താവ് ജീവിക്കേണ്ടത്. ഭർത്താവ് ആ സമ്പത്തൊന്നും എടുക്കാതെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രമാത്രം മഹനീയമായ സ്ഥാനമാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം എന്നത്. അത് സ്ത്രീയുടെ അവകാശമാണ്. സൂറത്ത് അന്നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് മഹർ സ്വദഖാത്ത് ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ തന്നെ കൊടുക്കണം എന്നാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീയുടെ അവകാശമായതുകൊണ്ട് സ്ത്രീ എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം എന്താണോ അത് സ്ത്രീ അംഗീകരിക്കുന്നതാണ് എങ്കിൽ അതാണ് മഹറായി നൽകേണ്ടത്. ഒരു സ്ത്രീ തനിക്ക് സ്വർണം വേണം എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് കൊടുക്കണം. ഇവിടെ ചോദ്യത്തിൽ ഉള്ളത് സ്ത്രീ ആവശ്യപ്പെട്ടത് ഖുർആനോ ഖുർആൻ പരിഭാഷയോ ആണെങ്കിൽ അത് അവൾക്ക് നൽകാവുന്നതാണ്. എന്നാൽ പലപ്പോഴും വീട്ടിൽ ധാരാളം ഖുർആന്റെ പ്രതിയോ ഖുർആൻ പരിഭാഷയുടെ പ്രതിയോ നിലവിലുണ്ടായിരിക്കെ അവളുടെ സമ്മതമില്ലാതെ വീണ്ടും അത് തന്നെ കൊടുക്കുന്നതിലപ്പുറം സ്ത്രീക്ക് ഒരു സമ്മാനം മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് സമ്മാനമായി കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു യുവാവ് വിവാഹത്തിന് വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താണ് ഉള്ളത് എന്നാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പൽതമിസ് വലു ഖാത്തമമിൻ ഹദീദിൻ, ഇരുമ്പിൻ്റെ ഒരു മോതിരമെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് എന്താണ് ഖുർആനിൽ നിന്നും നിന്റെ പക്കലുള്ളത് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാകട്ടെ മഹർ എന്നാണ്. ചുരുക്കത്തിൽ സ്ത്രീ എന്താണോ ഇഷ്ടപ്പെടുന്നത്, സ്ത്രീയുടെ മനസ്സിന് ഇഷ്ടകരമായ ഒരു സമ്മാനം എന്നുള്ള നിലയിലുള്ള വസ്തുവാണ് മഹറായി കൊടുക്കേണ്ടത്. ഇന്നത് വേണം എന്ന് സ്ത്രീ അവകാശപ്പെട്ടാൽ അത് കൊടുക്കുവാൻ തന്നെയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്.
4: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ സുഹൃത്ത് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത് അത് മറ്റൊരാൾക്ക് മേൽവാടക കൊടുത്തിട്ടുണ്ട്. അത് ഹലാലാണോ? കെട്ടിട ഉടമ ഈടാക്കുന്ന വാടകയേക്കാൾ കൂടുതൽ വാടക വാങ്ങുകയും അധികം ലഭിക്കുന്ന തുക എടുക്കുകയും ചെയ്യും. മറ്റൊരാൾ ഇങ്ങനെ മേൽവാടകയായി എടുത്ത് പിന്നീട് തനിക്ക് വാടകയ്ക്ക് നൽകിയ ആളെ ഒഴിവാക്കി നേരിട്ട് കെട്ടിട ഉടമയുമായി കരാറുണ്ടാക്കി, അത് ശരിയാണോ എന്നാണ്.
7: മേൽവാടകയ്ക്ക് നൽകുക എന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്നാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. കാരണം മേൽവാടക എന്ന് പറയുമ്പോൾ തന്നെ വാടകയ്ക്കാണ് നമ്മൾ ഒരു കെട്ടിടമാണെങ്കിലും ഒരു വസ്തുവാണെങ്കിലും ആ കെട്ടിടത്തിൻ്റെ വസ്തുവിൻ്റെ ഉടമയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. വാടകയ്ക്ക് വാങ്ങുമ്പോൾ ആ വസ്തുവിൽ നിന്നുമുള്ള ഉപകാരങ്ങൾ എടുക്കുക എന്നതല്ലാതെ ആ വസ്തു പിന്നീട് അത് മറിച്ച് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ അതല്ലെങ്കിൽ വിൽക്കുവാനോ ഒന്നുമുള്ള അധികാരം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഇനി മേൽവാടകയ്ക്ക് കൊടുക്കുന്നത് ആ കെട്ടിട ഉടമയുടെ അറിവോടുകൂടിയാണ്, അദ്ദേഹത്തിന് അതിൽ വിലക്കില്ല, സമ്മതമാണ് എങ്കിൽ അത്തരം കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അല്ലാത്ത പക്ഷം അതറിയാതെയാണ്, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെയാണ് നൽകുന്നത് എങ്കിൽ വാടക ഇനത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ മുഴുവനും അവകാശി യഥാർത്ഥത്തിൽ ആ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ ഉടമയാണ്, അയാൾക്കു തന്നെ അത് നൽകേണ്ടതുണ്ട് എന്നതാണ് കർമ്മശാസ്ത്ര വീക്ഷണങ്ങളിൽ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം.
4: ആരും കാണാത്ത സ്ഥലത്ത്, അതായത് വീട്ടിലെ ബാത്റൂമിൽ നഗ്നനായി കുളിക്കുന്നത് തെറ്റാണോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
5: നഗ്നനായിട്ട് കുളിക്കുക, അതുപോലെ വുദു ചെയ്യുക, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വുദുവിൻ്റെയും കുളിൻ്റെയും ഇസ്ലാമിക വിധിയാണ് ഉദ്ദേശമെങ്കിൽ കുളിക്കുക വുദു ചെയ്യുക എന്നതിൽ ഔറത്ത് മറയ്ക്കൽ അതിൻ്റെ ഷർത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔറത്ത് മറക്കാതെ ഒരാൾ വുദു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വുദു സാധുവാണ് എന്നർത്ഥം. ഇപ്പം നമസ്കരിക്കുവാൻ ഔറത്ത് മറക്കൽ ഷർത്താണ്. ഇതേപോലെ വുദു ചെയ്യാനും കുളിക്കാനും അങ്ങനെ ശുദ്ധി വരുത്തുവാൻ ഔറത്ത് മറക്കൽ ഷർത്തല്ല, അതാണ് അതിൽ ഉണർത്താനുള്ളത്. പിന്നെ ഈ ഔറത്ത് മറക്കുക എന്നുള്ള സ്വഭാവത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്ഫള ഔറത്തക് ഇല്ലാ മിൻ സൗജതിക് ഔമ മലക്കത്ത് യമീനുക്, ഒരാളുടെ ഇണകൾ ഭാര്യമാരായിട്ടുള്ള അല്ലെങ്കിൽ അടിമ സ്ത്രീകളായിട്ടുള്ള അവരുടെ മുമ്പിലല്ലാതെ ഔറത്ത് മറക്കണം, ഔറത്ത് സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഔറത്ത് മറക്കുക എന്നുള്ളതാണ് പൊതുവിൽ വേണ്ടത്. ഇപ്പോൾ ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചോദിച്ചില്ലേ, ആളെ വിഴിഞ്ഞെടുത്താണെങ്കിൽ, ഒരാൾ കുളിക്കുകയാണ് അല്ലെങ്കിൽ ആളെ വിഴിഞ്ഞെടുത്താണ്, അപ്പോൾ അവർത്ത് മറക്കണമെന്ന് ചോദിച്ചില്ലേ? അപ്പം പറഞ്ഞെന്താ, ഇന്നല്ലാ അഹക്വായി യുസ്തഹിയ മിൻഹു, അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ ലജ്ജിക്കപ്പെടുന്നതിന് യോഗ്യൻ. അല്ലാതെ അള്ളാഹുവിന് മുമ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി പാള കഴിഞ്ഞെടുത്താണെങ്കിലും നമ്മൾ അവർത്ത് മറച്ചിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സാധുവാകുമോ ഇല്ല എന്നുള്ള വിഷയത്തിലാണ് ഞാൻ ആദ്യം ഉണർത്തിയത്.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐടി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 മുതൽ 112,400 വരെ. പ്രായപരിധി 30. ഫീസ് 800 രൂപ. SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാപാപങ്ങളിൽ രണ്ടാമത്തതായി എണ്ണപ്പെട്ടൊരു കാര്യമാണ് സിഹ്ര് എന്നത്, മാരണം ചെയ്യുക. ഒരു കാരണവശാലും മാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം മഹാപാപമാണ്. കൊല ചെയ്താൽ, കത്തി കൊണ്ട് കുത്തിയാൽ ഒരു വ്യക്തി മരിക്കും, അതിനൊരു സ്വാധീനമുണ്ട്. കത്തി ഉപയോഗിച്ചാൽ ഒരാളുടെ മരണത്തിന് കാരണമാകാം എന്ന് പറയുമ്പോൾ, കൊലപാതകം ചെയ്യാം എന്നാണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുമോ? അതുപോലെ തന്നെയാണ് മരണത്തിന് ചില സ്വാധീനങ്ങൾ, ചില ഫലങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും മരണം ചെയ്യാമെന്നതല്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു തെറ്റും മഹാപാതകവുമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ്. വമിൻ ശരീരം നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതിയിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതും അത്തരം ചില കെടുതികളും ദുരന്തങ്ങളും ഉണ്ടാവാമെന്നതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം ചില അറിവുകൾ ലഭിക്കുന്ന ചില ആളുകൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നതായി കാണുന്നു എന്നത് ഗൗരവപരമായ ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം. ഇങ്ങനെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടു മനസ്സിലാക്കുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലതകളും ഏതോ ശത്രുക്കൾ എനിക്ക് സിഹർ ചെയ്തതാവാം എന്ന് വിചാരിക്കുന്നത് വളരെ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ഇത്തരം സംശയങ്ങൾ ഒരു പക്ഷേ നിരന്തരമായ ഭയങ്ങളിലൂടെ നമ്മളുടെ മാനസിക നില തന്നെ അപകടത്തിലാക്കാവുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന്, ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിആദത്ത് എന്നത് തന്നെയാണ് അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം. ഇവിടെ വളരെ ഗൗരവപരമായി ഒരു ഹദീസ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട്, ബുഖാരിയിൽ 6472 ഹദീസായിട്ടും മുസ്ലിമിൽ 220 ഹദീസായിട്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത്ത മിൻ ഉമ്മത്തി 70,000 ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കും. ഹുമുല്ലദീൻ, അവരാരാണ്? ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂന, അവർ ശകുനം നോക്കാത്തവരാണ്. അതേപോലെ തന്നെ വലാ യക്തവൂന, അവർ ചൂട് വെപ്പിക്കാത്തവരാണ്. വലാ റബ്ബിഹിം യതവക്കലൂൻ, അവിടെ റബ്ബിൽ അവരെന്ത് ചെയ്യും? ഭരമേൽപ്പിക്കും എന്നതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെ ആളുകളൊക്കെ പറഞ്ഞത് ഇതെന്താണ്? ദാലിക്കലി അന്ന ഹാ ഉല ഇദഖലു അൽ ജന്നത്ത ബിഗൈരി ഹിസാബ് ലി കമാലി തൗഹീദിഹിം എന്നാണ്. അവിടെ തൗഹീദിൻ്റെ പൂർണ്ണത, അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് സ്വർഗപ്രവേശത്തിനു കാരണം. മറ്റുള്ളവരോട് ഒന്നും ആവശ്യപ്പെടാത്ത ആളുകളാണ് അവർ. ഒരു കാര്യവും അവർ റബ്ബിൽ തവക്കുലാക്കും, അതാണ് അവിടെ പ്രത്യേകത എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, നമുക്കെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ മറ്റുള്ളവരെക്കൊണ്ട് മന്ത്രിപ്പിക്കുക എന്നത് ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാകുന്നു. വളരെ വ്യക്തമായൊരു സംഭവമാണത്. അതായത് നമ്മുടെ തൗഹീദിൻ്റെ പൂർണ്ണതയ്ക്ക് വിചാരണ കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ മറ്റുള്ള ഒരാളോട് എന്തു ചെയ്യുക, മറ്റുള്ള ഒരാളോട് നമുക്ക് മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക എന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, ഹാദൽ ഹദീസ് യദുല്ലു അലാ അന്ന തർക്കത്തലബ് അഫ്ലൽ, എന്താണ് ആവശ്യപ്പെടൽ ഉപേക്ഷിക്കലാണ് എന്ത് ഇതിലേറ്റവും പ്രധാനപ്പെടുന്നത്. അതായത് ഇങ്ങനെ ഇതിനു വേണ്ടി ആവശ്യപ്പെടൽ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം, അത് പാടില്ലാന്നാണ്. പിന്നെ ഇതെന്താകുന്നു, ഏറ്റവും അഫ്ലലായ കാര്യം അതാകുന്നു എന്നാണ്. എന്നാൽ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ അതിന് വിരോധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്ന വാക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി പറയാനുള്ള ഒരു കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് അത്. അതിലൊരു പിന്നെ ആവശ്യം മറ്റൊരാളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ദുരന്തങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അത്തരം ചില തെറ്റായ ചികിത്സകൾ നടത്തുന്ന ആളുകളുണ്ട്, ഇസ്ലാമിക വിരുദ്ധമായ പല മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ പൈശാചികമായ സേവകൾ ചെയ്യുന്ന ആളുകളുണ്ട്, തികച്ചും ഷിർക്കിൻ്റെ വഴികൾ സ്വീകരിച്ചുള്ള ചികിത്സ, ഇതത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അത് അങ്ങനത്തൊരു സാഹചര്യം നിലനിൽക്കൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്ഷ്മത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ നാം തന്നെ പഠിച്ച് നമുക്ക് വേണ്ടിയും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയും നാം തന്നെ ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഖുർആനിക വചനങ്ങളും ചൊല്ലുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബുൽ ബഅസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവേ വിഷമങ്ങളുടെ ജനങ്ങളുടെ രക്ഷിതാവേ, ബുദ്ധിമുട്ടുകളെ നീക്കുന്നവനെ നീ സുഖപ്പെടുത്തണം, നീയാണ് സുഖപ്പെടുത്തവൻ, നീയല്ലാതെ സുഖപ്പെടുത്തവനില്ല, ഒരു വേദനയും ഇല്ലാത്ത രൂപത്തിൽ, രോഗവും അവശേഷിക്കാത്ത രൂപത്തിൽ നീ സുഖപ്പെടുത്തണം എന്ന്. അതേപോലെ തന്നെ ഔദു ബി കലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ഷൈത്താനിം വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഇസ്തിആദത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇതും ഇതുപോലെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേദനയുമായി വന്ന ഒരാളോടുള്ള യദക്ക അലൽ മക്കാൻ അല്ലദി തഅല്ല, വേദനിക്കുന്ന ഭാഗത്ത് കൈവയ്ക്കാൻ വേണ്ടി പറയുകയും എന്നിട്ട് ബിസ്മില്ലാഹി തലാസൻ എന്നും അതേപോലെ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശരരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 പ്രാവശ്യം പറയാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അതിനാൽ ഇത്തരം ആയത്തുൽ കുർസി, ഫാത്തിഹ, മുഅവ്വിദാത്ത് പോലെ സൂറത്തുകൾ ഓതുകയും അതേപോലെ തന്നെ ഹദീസിൽ സ്ഥിരമായി വന്ന പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുക, നമ്മളുടെ അറിവില്ലായ്മ, ഇത്തരം പല തെറ്റായ ചികിത്സകളിലൂടെയും അപകടങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്നും എപ്പോഴും നാം നമ്മളുടെ വിശ്വാസത്തെ, നമ്മുടെ ദീനിനെ സുരക്ഷിതമാക്കി നിർത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പെടുത്താനാണ് ഈ ഒരു കാര്യം ഓർപ്പെടുത്തിയത്. അള്ളാഹു അത്തരത്തിൽ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിൽ തവക്കുലാക്കുവാനും നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, പീസ് റേഡിയോ.
2: ഏറ്റവും ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. നന്മകളിൽ ധൃതി കാണിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബഹാനഹു വതആല അവൻ്റെ ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഖൈറാത്തുകൾ, നന്മകൾ, അതിലേക്ക് മുന്നേറുവാൻ അള്ളാഹു സുബഹാനഹു വതആല നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 133-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹു വതആല പറയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടിവീൻ, നിങ്ങൾ ധൃതി കൂട്ടുവീൻ. അഥവാ സാരിഉ, നിങ്ങൾ അന്യോന്യം ധൃതി പിടിച്ചു വരുവീൻ, ഉത്സാഹം കാണിക്കുവീൻ എന്നാണ്. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അതുപോലെ തന്നെ വേറെയും ചില ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു വതആല ഈ ആശയം നമ്മോട് പറയുന്നുണ്ട്. വസാബിഖു, നിങ്ങൾ മത്സരിച്ച് ആ സ്വർഗത്തിലേക്ക് വരണം എന്ന് അള്ളാഹു സുബഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് അള്ളാഹ് പറയുന്നത്, ഫഫിറൂ ഇലല്ലാ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടുവീൻ എന്നാണ്. അപ്പോൾ നന്മകളിൽ മുന്നേറുവാൻ, നന്മകളിൽ മത്സരിക്കുവാൻ, നന്മകളിൽ ധൃതി കാണിക്കുവാൻ, ഇതിനെല്ലാം ഒരു വിശ്വാസി തയ്യാറാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാദിറൂ ബിൽ അഅമാലി സ്വാലിഹ, നന്മകളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് ബാദിറൂ, നിങ്ങൾ ധൃതി പിടിച്ചു വരുവീൻ. ഫസത്തക്കൂനു ഫിത്തനുൻ, ചില പരീക്ഷണങ്ങൾ, ഫിത്തനകൾ, കുഴപ്പങ്ങൾ വരാനുണ്ട്. കക്കിത്വഇല്ലയിലിൽ മുസ്ലിമി, നല്ല കൂരാകൂരിട്ടുള്ള ഒരു രാത്രി, ആ ഇരുട്ടിൻ്റെ ഒരു കഷ്ണം എങ്ങനെയുണ്ടാകും? ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ട്, അതുപോലത്തെ കുഴപ്പങ്ങൾ, സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഫിത്നകൾ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ചു വരുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരാൾ കടന്നു വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അന, ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അഥവാ ഷഹീദായാൽ ഞാൻ എവിടെയായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, ഫിൽ ജന്ന, താങ്കൾ സ്വർഗത്തിലായിരിക്കും. ഫഅൽഖാ തമറാത്തിൻ കുന്ന ഫീ യദിഹി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ അതെല്ലാം മാറ്റിവെച്ച്, സുമ്മ ഖാതല ഹത്ത ഖുതില, ഷഹീദാകുന്നതുവരെ അദ്ദേഹം യുദ്ധം ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഈത്തപ്പഴങ്ങൾ തിന്നാനുള്ള സമയം പോലും അദ്ദേഹം മാറ്റിവെച്ചില്ല. ആ ഭൗതികമായ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് അദ്ദേഹം ധൃതി കാട്ടി എടുത്തു ചാടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട് ഏറ്റവും നല്ല സ്വദഖ ഏതാണ് എന്ന്. പ്രവാചകനോട് ചോദിക്കുകയാണ്, ജാ റജുലുൻ ഇല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തേക്ക് ഒരാൾ വരികയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, യാ റസൂലല്ലാ, അയ്യു സ്വദഖത്തി അഅലമു അജ്റ, ഏത് സ്വദഖയാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്, ഏറ്റവും മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന സ്വദഖ ഏതാണ്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തസദ്ദഖ വഅൻത സഹീഹുൻ ഷഹീഹുൻ, നീ നല്ല ആരോഗ്യവാനായിരിക്കെ, അഥവാ നിനക്ക് സാമ്പത്തികമായി ആവശ്യമുള്ള ഒരു സമയമാണ്, നിനക്കത് നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന സമയമാണ്, അങ്ങനെ നീ പൂർണ്ണ ആരോഗ്യവാനും പണത്തോട് ആഗ്രഹവുമുള്ളവനായിരിക്കെ, തഹ്ഷൽ ഫഖ്റ, ദാരിദ്ര്യത്തെ ഭയക്കുന്ന, വതഅ്മുലുൽ ഗിന, കൂടുതൽ ഐശ്വര്യം വേണമെന്നാഗ്രഹിക്കുന്ന ഒരു സമയത്ത് നീ നൽകുന്ന സദഖയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. വലാ തുംഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അഥവാ മരണാസന്നനാകുമ്പോൾ, കുൽത ലിഫുലാനിൻ കദ വലിഫുലാനിൻ കദ വഖദ് കാന ലിഫുലാൻ, ഇതാ ഇന്നയാൾക്കിത്ര ഇന്നയാൾക്കിത്ര എന്ന് പറയുന്നത് വരെ നീ നീട്ടിവെക്കരുത്, കാരണം ആ സമയത്ത് അത് അന്യർക്കുള്ളതായി കഴിയും, അനന്തര സ്വത്തായി കഴിയുമെന്നാണ്. അപ്പോൾ പ്രവാചകൻ ഇവിടെ ആ സദഖയെക്കുറിച്ച് പറഞ്ഞത് വലാ തും ഹിൽ, നീ അതിനെ സാവധാനത്തിലാക്കരുത്, ഹത്തായിദ അബലഗത്തിൽ ഹുൽഖു, മരണം വരുന്നത് വരെ നീ കാത്തുക്കരുത്, ധൃതി കാണിക്ക്, ആ സദഖ ചെയ്യാൻ നീ ധൃതി കാണിക്ക് എന്ന്. അതുകൊണ്ട് തന്നെ അദ്കാറുകളുടെ വിഷയം, ഖിറാഅത്തുകളുടെ വിഷയം, ഇൽമു പഠിക്കുന്ന വിഷയമെല്ലാം അതിലൊക്കെ ഒരു ധൃതി കാണിക്കുന്ന, ഭൗതികമായ വിഷയങ്ങളിൽ സാവധാനവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധൃതിയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, നന്മകളിൽ ധൃതി കാണിക്കുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITI ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും

0: ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ആയുധമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും കാവൽ തേടാനുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയുണ്ടായത് ജീവിതത്തിലെ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ആ ഒരു വിഷയത്തിൽ ധാരാളം മറ്റു പ്രാർത്ഥനകൾ കൂടെയുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, പരീക്ഷണ കെടുതിയിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും വിധിയിലെ വിപത്തിൽ നിന്നും എനിക്കെതിരെ ഉണ്ടാകുന്ന പ്രയാസത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, മിൻ ജഹ്ദിൽ ബലാഇ, മിൻ ജഹ്ദിൽ ബലാഇ, ജഹ്ദിൽ ബലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറകി ശഖാഇ വദറകി ശഖാഇ വദറകി ശഖാഇ വദറകി ശഖാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറകി ശഖാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ. വദറകി ശഖാഇ വസൂഇൽ ഖലാഇ വദറകി ശഖാഇ വസൂഇൽ ഖലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ വശമാതത്തിൽ അഅദാഇ വശമാതത്തിൽ അഅദാഇ اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ ഭാഗമായി നാം പഠിച്ചത്. അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐടി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 മുതൽ 112,400 വരെ, പ്രായപരിധി 30, ഫീസ് 800 രൂപ. SC ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.
7: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
5: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
8: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ ആലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം, എഴുത്ത് അബൂഹംദ ആലിക്കൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ മൂന്ന് വഴികൾ കൂടിച്ചേരുന്ന ഒരു കവലയിൽ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു വൻമരമുണ്ടായിരുന്നു. ആ കവലയ്ക്ക് സദാ തണൽ നൽകിയിരുന്നത് ആ വമ്പൻ മരമാണ്. മരത്തിന്റെ ചുറ്റിലും വട്ടത്തിൽ ആളുകൾക്കിരിക്കാൻ പാകത്തിൽ ഒരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമത്തിലെ വയസ്സിൽ മൂത്തവർ ആ മരത്തണലിൽ ഇരുന്ന് കുശലം പറയലും വിശ്രമിക്കലും പതിവാണ്. മരം നൽകിയിരുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. യാത്രക്കാർക്ക് തണൽ നൽകിയും പക്ഷികൾക്ക് കൂടൊരുക്കാൻ ഇടം നൽകിയും തേനീച്ചകൾക്ക് തേൻ നൽകിയും ക്ഷീണിച്ചവശരായി വരുന്നവർക്ക് കുളിരേകും കാറ്റ് നൽകിയും മരം ആനന്ദം കണ്ടെത്തി. മഴക്കാലത്ത് ജനങ്ങൾ നനയാതിരിക്കാൻ മരത്തിന്റെ ചുവട്ടിലേക്ക് കയറി നിൽക്കും. കുഞ്ഞിനുറുമ്പുകളെ ഇലകൾക്കടിയിൽ മഴ നനയാതെ മരം ചേർത്തുപിടിക്കും. മരമെല്ലാവർക്കും ഒരു അനുഗ്രഹമായി. അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത്. മരത്തിന്റെ ഇലകൾ ഓരോ ദിവസവും ചെല്ലുംതോറും പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് ഇക്കാലം വരെ സംഭവിക്കാത്തതാണ്. ഇലകൾ ഏതാണ്ടെല്ലാം പൊഴിഞ്ഞു തീർന്നു. ചില്ലകൾ ഓരോന്നായി ഉണങ്ങിത്തുടങ്ങി. അതോടെ പക്ഷികൾ വരാതെയായി. ആളുകൾ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും കാറ്റുകൊള്ളാനുമുള്ള വരവ് നിർത്തി. ഉണങ്ങിയ ചില്ലകൾ വിറകാക്കാൻ അവർ മത്സരിച്ചു. മനുഷ്യർ അങ്ങനെയാണ്. ഉപകാരം ലഭിക്കാതായാൽ എന്തും ഉപേക്ഷിക്കും. ഇഹലോകത്ത് ഉപകാരമുള്ളതിന്റെ പിന്നാലെ പോകും. എന്നാൽ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾക്കത്ര പ്രാധാന്യം കൊടുക്കില്ല. കാലമേറെ ചെന്നപ്പോൾ മരം ഉണങ്ങാൻ തുടങ്ങിയ പോലെ തങ്ങൾക്കും ഉണക്കം ബാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ആ വൻമരം ദീർഘകാലം മനുഷ്യരടക്കം അനേകം ജന്തുജാലങ്ങൾക്ക് ഉപകാരം നൽകിയിട്ടുണ്ട്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും എന്തു ഉപകാരമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. തന്റെ ആയുസ്സും ആരോഗ്യവും സൽവഴിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ലോകമെങ്ങും കൊറോണ വൈറസ് വരുത്തിയ ഭീതിയും ആൾനാശവും ചെറുതൊന്നുമല്ല. രാജ്യങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. മനുഷ്യർ വളരെയധികം ശ്രദ്ധയോടെ വീടുകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി സർക്കാരും മതസംഘടനകളും നൽകിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വിശ്വാസികൾക്കൊട്ടേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ദിക്റുകളും ദുആകളും അഞ്ചുനേരത്തെ നമസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കലും റവാത്തിബ് സുന്നത്തുകളും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്തു നോമ്പുകളും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും പുസ്തകവായനയും പഠനവും വീട്ടുജോലികളിൽ സഹായിക്കലും മക്കളുമൊത്ത് സ്നേഹം പങ്കുവയ്ക്കലും കുടുംബങ്ങളെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും രോഗികളെയും ഫോണിലൂടെ വിളിച്ച് സുഖദുഃഖങ്ങൾ അന്വേഷിക്കലും സമാധാനിപ്പിക്കലും സന്തോഷം പങ്കുവയ്ക്കലും തുടങ്ങി ഒട്ടേറെ നന്മകൾക്കുള്ള അവസരമായി കാണാമിതിനെ. അങ്ങനെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം ഈ ദിവസങ്ങളെ. എന്നാൽ ചിലരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി ആരും കാണില്ല അറിയില്ല എന്ന ഭാവത്തിൽ സിനിമയും സീരിയലും സംഗീതവും ഏഷണിയും പരദൂഷണവും കളവുമായി ഈ നാളുകളെ അശ്രദ്ധമാക്കി തള്ളി നീക്കി. മൊബൈൽ ഫോൺ തല്ലെന്നുമല്ല മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി സമയം നശിപ്പിച്ചവരും കുറച്ചൊന്നുമല്ല. എന്തിനും ഏതിനും മെസ്സേജുകൾ വിട്ടും വാർത്തകൾ പങ്കുവച്ചും ഓൺലൈനിൽ സാന്നിധ്യം അറിയിക്കുന്നവരും സമൂഹത്തിൽ നടക്കുന്നതിനെതിരെയെല്ലാം പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന മട്ടിൽ തൻ്റെതായ പ്രതികരണം അറിയിച്ച് സായുജ്യമടയുന്നവരും അതിലേറെ ഈ അസുലഭ സമയങ്ങളിൽ പബ്ജിയിലും ഇതര ഗെയിമുകളിലും ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തിയവരും ഓർക്കുക, ഇതൊരവസരമാണ്. നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചുപിടിക്കാൻ കഴിയാത്തതാണ് സമയം.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ അലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
9: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള, ജനനം വളർച്ച. അവതരിപ്പിക്കുന്നത് മൂസ സലാഹി കാര.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅല ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരും മഹത്തുക്കളുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെയാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗുണപാഠങ്ങൾ, മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന വൈജ്ഞാനിക സാമൂഹിക ജീവിതമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, പൂർവസൂരികളായിട്ടുള്ള ആളുകൾ നയിച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചം വിലമതിക്കാനാവാത്തതാണ്. മറ്റൊരാളിൽ നിന്ന് ലഭിക്കാത്ത വിധം സമ്പന്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരെ പിൻപറ്റി വന്നവരും ജീവിതത്തിൽ കാണിച്ച വിരക്തി, അറിവുകൊണ്ട് നേടിയ പ്രഭ, അതുപോലെ തന്നെ നീറുന്ന പരീക്ഷണങ്ങളിൽ, നോവുന്ന വേദനകളിൽ ക്ഷമയോടെ, സഹനത്തോടെ അവർ മുന്നോട്ടു പോയത്, ഇതെല്ലാം മാതൃകയാക്കിയിട്ടാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ നയിച്ചിട്ടുള്ളത്, അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ആത്മാർത്ഥമായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്ക് വേണ്ടി ബാക്കിയാക്കിയ അറിവിനെ, അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൽ നിന്ന് മധുരം നുകർന്ന് വ്യക്തിജീവിതവും കുടുംബരംഗവും സാമൂഹികവും മറ്റു മേഖലകളും നന്നാക്കി സംസ്കരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉള്ളയുടെ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള, പദവി നൽകപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉള്ള. പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് അറിവ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളർന്നു, വ്യത്യസ്ത വിഷയങ്ങളിൽ അവഗാഹം നേടി, പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി, ഒട്ടനവധി സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും മതപഠിതാക്കളും പ്രബോധകരുമൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളെ, ഗ്രന്ഥങ്ങളെ നന്നായി അവലംബിക്കുന്നു. അവർ നൽകുന്ന ഉപദേശങ്ങളിൽ, അവർ ഏൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഇത്തരം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, അഭിപ്രായങ്ങൾ, അവർ തെളിവുകളെ സ്വീകരിച്ച വഴികൾ, ഇതെല്ലാം പഠിപ്പിക്കപ്പെടുന്നു, സംസാര വിഷയമായി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെക്കുറിച്ച് അറിയുക, ഒരു ബോധമുണ്ടാവുക എന്നത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് ബിൻ അബി ബക്കർ ഇബിൻ അയ്യൂബ് ഇബിൻ സഅദ് എന്നാണ് ഇമാമിൻ്റെ നാമമായി, പേരായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഷംസുദ്ദീൻ അബു അബ്ദില്ല അല്ലെങ്കിൽ ഇബിൻ ഖയ്യിം അൽ ജൗസി ഈ രൂപത്തിലാണ്. അബു അബ്ദില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. ഇബിൻ ഖയ്യിം അൽ ജൗസി ഈ രണ്ട് നാമങ്ങളിലാണ് ഇമാം ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇബിൻ ഖയ്യിം അൽ ജൗസിയ ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കുന്നത്, ഇമാമിൻ്റെ പിതാവ് ദിമഷ്കിലുള്ള ജൗസിയ മദ്രസയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു മുദീർ, ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിട്ടാണ് ഇമാമിൻ്റെ പിതാവ് ആ മദ്രസക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉപദേശകനും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുമായിരുന്നു. മാത്രവുമല്ല, ദിമഷ്കിലെ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ട് നിലയിൽ പിതാവ് ഇമാമിന് വഴികാട്ടിയാവുകയാണ്. ഒന്ന്, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. വളർന്നു വരുന്ന മകനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാതൃകയായിട്ടാണ് ആ കാര്യത്തെ കാണപ്പെടുക. എന്തുകൊണ്ടെന്നാൽ, വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവിൽ നിന്ന് മകന് കാണാൻ സാധിക്കുന്നത് വൈജ്ഞാനിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈജ്ഞാനിക ജീവിതത്തിലേക്ക് തിരിയാൻ, മതപരമായ കാര്യങ്ങളെ കൂടുതലായി പഠിക്കാൻ, ആ രീതിയിൽ വളരാൻ ആ കാര്യം അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ആ നാട്ടിലെ പണ്ഡിതരിൽ ഒരാളാണ്, ഇൽമുള്ളവരിൽ ഒരാളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ അപൂർവം, വളരെ കുറവായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾക്ക് ദീനിയായി മക്കളെ വളർത്താൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിൽ അതുണ്ട്. പക്ഷേ ദീനിയായി പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല. ആഴത്തിൽ അറിവുള്ളവർ, മതപരമായ കാര്യങ്ങളെ വായിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവർ, അത് പറഞ്ഞുകൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനുമുള്ള യോഗ്യത നേടിയവർ, അത് വളരെ കുറവാണ്. ഇമാമുകളായി ലോകത്ത് വന്നവർക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ് പിതാക്കന്മാർ ആ രൂപത്തിലുള്ളവരായിരുന്നു, ആ മാർഗത്തിലുള്ളവരായിരുന്നു എന്നത്. നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് കൂടുതലായി നേടാനും മക്കൾ കുടുംബം ആ രൂപത്തിൽ വളർന്നു വരാനും തൗഫീഖ് നൽകണേ. ഒരുപാട് സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്, ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും വിശദമായും ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തേണ്ടവർ, വഴക്കിയെടുക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ ഒക്കെ അതിനുവേണ്ടി ക്രമീകരിക്കാനുള്ള മാനസിക ഒരുക്കം നമുക്കുണ്ടാവണം. ഇമാമിന് ആ പേര് ഇബ്നു ഖയ്യിം അൽ ജൗസി എന്ന പേര്, ഇത് കാരണമൊക്കെയാണ് നൽകപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഏറ്റവും നല്ല രൂപത്തിൽ ദീനിയായ സംവിധാനങ്ങളെ കൊണ്ടു നടക്കുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിക്കപ്പെട്ട ഒന്നായിട്ടാണ് ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ എന്ന പേരിനെ കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അധികമായും അറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇബ്നുൽ ജൗസി എന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹം ഹിജ്റ 500-കളിൽ ജീവിച്ച പണ്ഡിതനാണ്. ചിലപ്പോൾ ഇബ്നുൽ ജൗസി എന്നതും ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നതും ഒന്നു തന്നെയാണോ, വ്യത്യാസമില്ലേ, ആ രൂപത്തിലുള്ള സംശയങ്ങൾ അപൂർവം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമൊന്ന് സൂചിപ്പിച്ചത്. ഇബ്നുൽ ജൗസി എന്നവർ വലിയ പണ്ഡിതരാണ്. ഹിജ്റ 510-ലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അബുൽ ഫർജ് അബ്ദുറഹ്മാൻ ഇബ്നു അബിൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പൊ രണ്ടുപേരും ഏകദേശം 100 വർഷത്തിലേറെ വ്യത്യാസമുണ്ട്, 100 വർഷത്തെ വ്യത്യാസം. ആ നിലക്ക് അവരെ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം ഇമാമിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കും. ഒരു തശ്വീഷ്, ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ്. സാമ്യതയുള്ള ഒരേ രൂപത്തിലുള്ള പേരുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരെ നാം തിരിച്ചറിയാറുള്ളത് അവരുടെ മറ്റ് കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ രണ്ട് പണ്ഡിതന്മാരുടെയും ജീവിത കാലഘട്ടം, അവരുടെ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇനി അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. 1 ഇബ്നു ഖയ്യിം അൽ ജൗസി, 2 ഇബ്നുൽ ജൗസി. നാം കേൾക്കുന്നത് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ദിമഷ്കിലാണ്. ഹിജ്റ 691 സഫർ മാസത്തിലാണ് ഇമാമിൻ്റെ ജനനം നടന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വൈജ്ഞാനികമായ ഒരന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ, വൈജ്ഞാനിക യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കതൊന്നുകൂടി വിശദീകരിക്കാം. വളരെ പ്രസിദ്ധനായ ഫഖീഹ് അതായിരുന്നു ഇമാം. മതവിധികൾ പറയാൻ, പ്രമാണങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ അത് വ്യക്തമാകുന്ന കാര്യമാണ്. വെറുതെ നൽകപ്പെട്ട ഒരു പേരല്ല ഫഖീഹ് എന്നുള്ളത്. അതുപോലെ മുഫസ്സിറാണ്, ഖുർആനിന് വിശദീകരണം നൽകിയിട്ടുള്ള പണ്ഡിതനാണ്, നല്ല ആലിമാണ്, നല്ല ഇൽമുള്ള, അറിവുള്ള, വിവേകമുള്ള, കഴിയുന്നത്ര സൂക്ഷ്മത ഓരോ കാര്യങ്ങളിലും കാണിച്ച വലിയ പണ്ഡിതനാണ്. വളരെ മഹത്തായ സന്ദേശങ്ങൾ നൽകുന്ന, വിശ്വാസികളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. ഒരായത്തിനെ വെച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിലൂടെ, പ്രത്യേകിച്ച് വിശ്വാസ മേഖലയുമായി ബന്ധപ്പെട്ട, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൂടെ വിശ്വാസി മനസ്സുകളെ കൊണ്ടുപോയ പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള. അതാണ് നല്ല അറിവൊത്ത ആളായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മദ്ഹബിൽ അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു, അതിൽ നല്ല പാണ്ഡിത്യം. പക്ഷേ ആ മദ്ഹബിനെ അന്ധമായി അനുകരിച്ച് മുന്നോട്ട് പോയിരുന്നു എന്നല്ല, തെളിവുകൾ ഏത് ഭാഗത്താണോ, പ്രബലത എവിടെയാണോ, അവിടെ നിൽക്കുക എന്നതായിരുന്നു ഇമാമിൻ്റെ നിലപാട്. വിഷയങ്ങളെ, കാര്യങ്ങളെ മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ഇമാമിൻ്റെ വഴിയെ സ്വീകരിച്ചിരുന്നു. ഓരോ പണ്ഡിതന്മാരും ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർ കൂടുതലായി അവലംബിച്ച മദ്ഹബ് ഏതായിരുന്നോ അതിലേക്കാണ് അവർ ചേർക്കപ്പെടുക. അപ്പോൾ ഇമാമിനെ പറ്റി പറയുമ്പോൾ അൽ ഹംബലി എന്ന്, അദ്-ദിമശ്ഖി അൽ ഹംബലി എന്ന് പറയപ്പെടും. അത് നമ്മുടെ നാട്ടിലൊക്കെ നാലാൽ ഒരു മദ്ഹബിനെ അനുകരിക്കണം, ആ വാശിപിടുത്തം, ആ അന്ധതയല്ല, കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒന്നിനെ സ്വീകരിക്കുക എന്ന നിലക്കായിരുന്നു. അത് ഇമാമിൻ്റെ ജീവിതത്തിലും കാണാവുന്ന കാര്യമാണ്. ഈ രൂപത്തിലാണ് ഇമാമിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം അതിൽ പഠനത്തിനായി സ്വീകരിച്ച, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിച്ച ആ മദ്ഹബിൽ നിപുണത നേടി, അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ മതവിധികൾ നൽകിയിരുന്നു. അതാണ് ഇമാമിൻ്റെ വളർച്ചയുടെ, വൈജ്ഞാനിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാ കൂടുതലായി ആ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
10: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ജനനം, വളർച്ച ഭാഗമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മൂസ സലാഹി കാര.
12: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്, സി വി കോഴിക്കോട് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
13: ജനിതക പഠനത്തിലൂടെ ജഗനിയന്താവിലേക്ക്, എഴുത്ത് സി വി കോഴിക്കോട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് പ്രിൻസിപ്പലുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ജനിതക ശാസ്ത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മധ്യവയസ്കനായ അദ്ദേഹം സംഭാഷണ മധ്യേ ജനിതകശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുവരേക്കും ജനിതകശാസ്ത്രത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം കൗതുകമുണർത്തുന്നതായിരുന്നു. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് ഏകദേശം 250 ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടിയെ ഗർഭം ധരിച്ച മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഭ്രൂണത്തിന്റെ ഒരു അംശം ഉപയോഗിച്ച് ജനറ്റിക്സ് പഠനത്തിലൂടെ ആ കുട്ടിയിൽ ഭാവിയിൽ സ്കേക്കി അവർക്ക് സംഭവിച്ചേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചും ദേഹഭംഗങ്ങളെക്കുറിച്ചും മറ്റും അറിയാൻ പറ്റുമത്രേ. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതായുസ്സിൽ ജനിതകമായി വന്നുഭവിച്ചേക്കാവുന്ന സംഭവങ്ങൾ മനുഷ്യൻ പിറക്കും മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കവേ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും എന്റെ ചിന്തകൾ എഴുന്നേറ്റ് നീങ്ങിത്തുടങ്ങിയത് ഇസ്ലാമിന്റെ ഖദർ എന്ന ആശയത്തിലേക്കാണ്. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്നായ ഖദറിനെക്കുറിച്ച് നമുക്കൊന്നു ചെറുതായി ചർച്ച ചെയ്യാം. എന്താണ് ഖദർ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഖദറിനെക്കുറിച്ച് പറഞ്ഞ സൂറത്തു ത്വലാഖിലെ 3 വചനം വിവരിക്കുന്നിടത്ത് പറഞ്ഞാം, ഒരാൾ താൻ പറയുകയോ എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതിന്റെ രൂപം ആദ്യം മനസ്സുകൊണ്ട് കണക്കാക്കുകയും പിന്നീടത് പ്രയോഗത്തിൽ വരുത്തുകയുമാണല്ലോ ചെയ്യുക. അതുപോലെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനു മുമ്പായി അവയുടെ തോതു വ്യവസ്ഥകൾക്ക് അല്ലാഹുവിന്റെ അറിവിലും നിശ്ചയത്തിലും ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതും പിന്നീട് അവയെ ആ അറിവിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്നതുമാകുന്നു. ഖദർ എന്നാൽ വസ്തുതകളുണ്ടാകുന്നതിനു മുമ്പ് അല്ലാഹു അവയെപ്പറ്റി അറിയുകയും അവയെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് അവയെ രേഖപ്പെടുത്തി വെക്കലുമാകുന്നു. അമാനി മൗലവിയുടെ തഫ്സീർ വിശദീകരണം. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖദറിന് നിർവചനം നൽകുന്നത്, കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് അല്ലാഹു അറിയലും അവയെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിനു മുമ്പ് അവൻ അവയെ രേഖപ്പെടുത്തലുമാകുന്നു. അത് ഭൂമിയുടെയും അതിലടങ്ങുന്ന ജന്തുജീവജാലങ്ങളടക്കം സകലതിൻ്റെയും സൃഷ്ടാവ് അവയുടെ സൃഷ്ടിപ്പിനു മുമ്പായി തന്നെ എല്ലാം രേഖപ്പെടുത്തിയെന്ന് സാരം. യുക്തിവാദത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റെടുത്ത് പാളം തെറ്റി വരുന്ന എല്ലാ ഇസ്ലാം വിമർശന വണ്ടിയിലും പാഞ്ഞുകയറുന്ന നിർമ്മതവാദികൾ ഇസ്ലാമിന്റെ ഖദർ വിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്നതായി കാലത്തും കണ്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നതെന്നും ഈ വസ്തുത ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാണെന്നും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇക്കൂട്ടർ ഉയർത്താറുണ്ട്. ഖുർആൻ അന്ന് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകി. ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്കവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ്. അല്ലാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. അധ്യായം 57 വചനം 23. എല്ലാം അല്ലാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടാൽ പിന്നെ നഷ്ടം ബാധിച്ച കാരണത്താൽ സങ്കടത്തിലാകാൻ അവകാശമില്ല. നേട്ടം ലഭിച്ച വേളയിൽ ആഹ്ലാദത്താൽ അഹങ്കരിക്കാനും അവകാശമില്ല. ഇവിടെ അല്ലാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെടുക എന്നതാണ് കാതലായ വശം. അതിനു മുകളിൽ പറഞ്ഞ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകൾ മനസ്സിരുത്തിക്കെട്ടാൽ മതി. ഒരു വാഹനം നിർമ്മിക്കുന്ന കമ്പനി നിർമ്മാണത്തിന് മുമ്പ് തന്നെ അത് എപ്രകാരമായിരിക്കണമെന്നതടക്കം അതിന്റെ എല്ലാ വശങ്ങളും മുൻകൂട്ടി വ്യക്തമായി തീരുമാനിച്ച ശേഷമാണല്ലോ നിർമ്മാണത്തിനൊരുങ്ങുക. എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടാവ് ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പിനു മുമ്പ് എല്ലാം തീരുമാനിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഖദറിലെ വിശ്വാസം എങ്ങനെയാണ് നിരർത്ഥകമാകുന്നത്? സൃഷ്ടാവുണ്ടെന്ന വാദം മനസ്സിന്റെ അകത്തളങ്ങളിലെവിടെയോ ഇരമ്പുന്നത് കൊണ്ടാണല്ലോ സൃഷ്ടാവ് എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന ചോദ്യം ഉയരുന്നത്. അപ്പോൾ പിന്നെ സൃഷ്ടാവ് സൃഷ്ടിയെക്കുറിച്ച് മുമ്പേ വിധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ലേ നല്ലത്? ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടുകഴിഞ്ഞതായിട്ടല്ലാതെ. തീർച്ചയായും അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 57 വചനം 22. ഖദരിയാക്കളും ജിബിരിയാക്കളും സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യുക്തിവാദികളായിരുന്നു ഖദരിയാക്കൾ. മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കക്ഷികളാണവർ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ബീജം പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ ഉടലെടുത്ത യുക്തിവാദികളായ ഖദരിയാക്കൾ ഈ കാലത്തും ജീവിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ജനിതകശാസ്ത്രത്തിന്റെ പഠനം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ 1800കൾക്ക് ശേഷമാണ്. ഖദരിയാക്കൾ പെറ്റുവീണ കാലത്ത് ജനിതകശാസ്ത്രം ആരുടെയും ചിന്തയിൽ പോലും രൂപം കൊണ്ടില്ല എന്നർത്ഥം. അന്നത്തെ യുക്തിവാദികളായ ഖദരിയാക്കൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തെളിയിക്കപ്പെട്ട ജനിതകശാസ്ത്രത്തെപ്പോലും എതിർക്കേണ്ടി വരുമായിരുന്നില്ലേ? മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കൂട്ടരോട് ജനിതകശാസ്ത്ര പഠനത്തിലൂടെ ഒരാൾ പിറക്കുന്നതിനു മുമ്പ് അവന്റെ ജനിതകത്തിൽ ഇന്ന ഇന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ജുബിരിയത്തിന്റെ അഭിപ്രായപ്രകാരം അല്ലാഹു കണക്കാക്കിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ണടച്ച് കാത്തിരിക്കുകയല്ലാതെ തങ്ങളുടെ നന്മയ്ക്കോ വിജയത്തിനോ വേണ്ടി മനുഷ്യനൊന്നും പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. ഖദറിനെ നിഷേധിക്കുന്ന നിലപാടിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നാണ് നന്മയെന്ന് ബോധ്യമുള്ളവോട് തന്നെ തങ്ങളുടെ നന്മയ്ക്കും വിജയത്തിനുമായി അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് യഥാർത്ഥത്തിലൊരു അടിസ്ഥാനവുമില്ല. കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസങ്ങളെ പാളം തെറ്റിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടിമുട്ടിപ്പൊളിയുന്ന അവരുടെ പൂർവികർ പകർന്ന വിശ്വാസങ്ങൾക്കൊപ്പം ഊട്ടിയുറക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ വിധിനിയമം സമ്മാനിക്കുന്ന സുരക്ഷിത ബോധം കൂടിയാണ്. ഉദരത്തിൽ ഉയർക്കൊള്ളുന്ന ഭ്രൂണത്തിൽ നിന്നും വരാനിരിക്കുന്ന സ്വാഭാവിക ദേഹഭംഗങ്ങളെക്കുറിച്ച് ശാസ്ത്രവിദ്യയിലൂടെ മനുഷ്യന് പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യനടങ്ങുന്ന പ്രപഞ്ചവും പ്രപഞ്ചമടങ്ങുന്ന സകലതും പടച്ചവൻ താനാണെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ജ്ഞാനം മുമ്പേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് മനുഷ്യന്റെ ചിന്തകൾ പൂർണ്ണമാകുന്നത്.
12: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്. സി വി കോഴിക്കോടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
12: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു രക്ഷാതേട്ടമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത തുടർന്നുള്ള ഭാഗമാണ് നാം പഠിക്കാനിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഭാഗം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ, ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. പ്രാർത്ഥന, അതിൻ്റെ അർത്ഥം, അല്ലാഹുവെ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും മതി വരാത്ത മനസ്സിൽ നിന്നും ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും പ്രയോജനമില്ലാത്ത ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ وَعِلْمٍ لَا يَنْفَعُ وَعِلْمٍ لَا يَنْفَعُ وَدَعْوَةٍ لَا يُسْتَجَابُ لَهَا وَدَعْوَةٍ لَا يُسْتَجَابُ لَهَا وَدَعْوَةٍ لَا يُسْتَجَابُ لَهَا ودعوه لا يستجاب لها. اللهم اني اعوذ بك من قلب لا يخشع ومن نفس لا تشبع وعلم لا ينفع ودعوه لا يستجاب لها. ഇത്രയുമാണ് ഈ പ്രാർത്ഥനയുള്ളത്. ഇനി ഇതിന്റെ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. اللهم آتي نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إني أعوذ بك من قلب لا يخشع ومن نفس لا تشبع وعلم لا ينفع وعلم لا ينفع ودعوة لا يستجاب لها ودعوة لا يستجاب لها. അപ്പം ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
14: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം പഠിച്ചത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
15: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
16: പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
17: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദ ഉമ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ആമുഖം മനസ്സിലാക്കിയിരുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖംരി തുത്തഖദു ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം അത് ഖല്ലായി അഥവാ സുർക്കയായി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, അതിനുവേണ്ടി അത് സൂക്ഷിച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച്, കള്ള് സൂക്ഷിച്ചു വെച്ച് സുർക്കയാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഖാലല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം തിർമിദിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യമായ ഹദീസുകളിൽപ്പെട്ട ഒന്നാണ്. ഇവിടെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്ന് ഹദീസിൽ നമുക്ക് വ്യക്തമല്ല. അതാവശ്യവുമില്ലല്ലോ, കാരണം ആ നിയമമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഖംറിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഖംറ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈത്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയുമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് ചില പ്രത്യേക പാത്രങ്ങളിൽ വെക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കള്ളായി മത്ത് പിടിക്കുന്ന ഒരു വസ്തുവായി മാറുകയും ചെയ്തിരുന്നു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത്. ആധുനികമായിട്ടുള്ള വിഷയങ്ങളൊന്നും അതിൻ്റെ പരിധിയിൽ വരില്ല എന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ, അതിൻ്റെ പദപരമായ ഒരു ആശയം നോക്കിയാൽ തന്നെ, ഏതൊക്കെ രൂപത്തിൽ മനുഷ്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ അവയെല്ലാം ഖംറ് എന്ന കള്ള് എന്ന ഇനത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തൽ അനിവാര്യമാണ്. കാരണം ഖംറ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം മനുഷ്യൻ്റെ സ്വബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വസ്തു, അത് മനുഷ്യന് പ്രത്യേകമായ ആനന്ദവും പ്രത്യേകമായ ഒരു ലഹരിയുമൊക്കെ ഉണ്ടാക്കി തീർത്തുകൊണ്ടുള്ള ഒരു സ്വബോധം നഷ്ടപ്പെടുത്തലാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഒരു ഓപ്പറേഷന് വിധേയമാവുകയോ അല്ലെങ്കിൽ കടുത്ത വേദനയോ മറ്റെന്തെങ്കിലും കാരണത്താൽ അവൻ്റെ ബോധം കെടുത്തിക്കളയുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ഒക്കെ ചെയ്തിട്ട് അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നതിന് ഹംറ് അത്തരം വസ്തുക്കൾക്ക് ഹംറ് എന്ന് പറയില്ല. മറിച്ച് ഇത് ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യന് പ്രത്യേകമായ ആനന്ദവും പ്രത്യേകമായ ഒരു സന്തോഷവും ഒരു ആസ്വാദനവുമൊക്കെ ലഭിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കൾക്കാണ് ഹംറ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വസ്തുക്കൾ, അത് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാകട്ടെ, ആധുനികമായിട്ട് ഉണ്ടാക്കിയതാകട്ടെ, ഇനി ഇന്ന് സമൂഹത്തിൽ പ്രചാരത്തിലുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കളാകട്ടെ, എല്ലാം ഈ ഒരു ഇനത്തിൽ ഹംറ് എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളെല്ലാം ഹറാമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് കള്ള് ഹറാമാണ് എന്ന് മനസ്സിലാകൽ നിർബന്ധമാണ്. അവന് മനസ്സിലാകാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ കള്ള് അതൊന്നും ഹറാമല്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന് മതത്തിൽ യാതൊരു സ്ഥാനവുമല്ല, ഇസ്ലാമിൻ്റെ പുറത്താണ് അവൻ എന്നതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത് ഹറാമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും എല്ലാം അതിന് അനുകൂലിക്കുന്നതാണ്. കാരണം ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ലഹരി ബാധിക്കുന്നതോടുകൂടി അവൻ്റെ വായിലൂടെ എന്ത് പറയണമെന്ന്, അവൻ എന്ത് പ്രവർത്തിക്കണമെന്ന് ഒന്നുമറിയാത്ത രൂപത്തിലായി മാറുകയും അവൻ തന്നെ സ്വബോധത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് പറയാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്നതോ ആയ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന രൂപത്തിൽ അവൻ്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഭ്രാന്ത് രൂപത്തിലാക്കി തീർക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ട രൂപത്തിലാക്കി തീർക്കുന്ന ഒരവസ്ഥ ഇത്തരം ആളുകൾക്കുണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധി തന്നെ അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലൊക്കെ ഉമ്മുൽ ഖബായിസ് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന രൂപത്തിലും മിഫ്താഹു കുല്ലി ഷർറ്, എല്ലാ ഷെറിൻ്റെയും താക്കോൽ എന്ന രൂപത്തിലും ഒക്കെ ഹദീസുകളിൽ ചില പ്രയോഗങ്ങൾ വന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഹറാമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ പഴയകാല അറബികൾ എന്ന് മാത്രമല്ല എല്ലാവരും ഇത് ജീവിതത്തിലെ ഒരു സാധാരണ വസ്തുവായി ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവർ നേരത്തെ ആ ഉപയോഗിച്ചിരുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് തന്നെ കാണാൻ കഴിയും. ഒമിൻ സമറാത്തിൻ നഖീലി വൽ അഅ്നാബി തത്തഖിദൂന മിൻഹു സക്കറ വരിസഖൻ ഹസന, ഈ ഈത്തപ്പനയുടെ ഫലങ്ങളിൽ നിന്ന്, ഈത്തപ്പഴത്തിൽ നിന്ന്, അതുപോലെ തന്നെ മുന്തിരിയിൽ നിന്നൊക്കെ നിങ്ങൾ സക്കർ അഥവാ നിങ്ങൾക്ക് മത്ത് പിടിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നു, നല്ല ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യ കാലഘട്ടത്തിൽ അവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന്. എന്നാൽ ഈ ഒരു വസ്തു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി അവർ കണ്ടിരുന്നിടത്ത് നിന്ന് ക്രമേണ വിശുദ്ധ ഖുർആൻ അവരെ പുറകോട്ട് കൊണ്ടുവരുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ആയത്തിലടക്കം ഒരു സൂചനയുണ്ട്. ആദ്യം പറഞ്ഞത് തത്തഹിദൂന സക്കറൻ, അതിൽ നിന്ന് നിങ്ങൾ മത്ത് പിടിക്കുന്ന വസ്തു ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള വസ്തു ഉണ്ടാക്കുന്നു. പിന്നെ പറഞ്ഞു വരിസഖൻ ഹസന, നല്ല ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നല്ല ഭക്ഷ്യവസ്തു അല്ല അത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ അതിനുശേഷം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. അവർ നിന്നോട് ചോദിച്ചറിയുന്നത് മദ്യത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ചൂതാട്ടത്തെ സംബന്ധിച്ചും ഒക്കെ അവർ ചോദിച്ചറിയുന്നുണ്ട്. അവരോട് പറയുക, അതിലൊക്കെ ചില ഗുണങ്ങളുണ്ട്, എന്നാൽ അതിൽ ദോഷങ്ങളുമുണ്ട്, അതിൻ്റെ ഗുണത്തേക്കാളേറെ അതിൻ്റെ ദോഷമാണുള്ളത്.

അതിൻ്റെ സമയം കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അഥവാ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബു സ്വലാത വ അൻതും സുഖാറ ഹത്താ തഅലമു മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ബോധത്തോടുകൂടിയായിരിക്കണം നമസ്കാരത്തിലേക്ക് നിങ്ങൾ സമീപിക്കേണ്ടത്. അതുകൊണ്ട് നമസ്കാരത്തിന് വരുന്ന സമയത്തൊരിക്കലും നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് വരരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറയുന്നു. ഈ ഒരു ആയത്ത് പ്രാവർത്തികമാക്കുന്നതോടുകൂടി അവർക്ക് വളരെ ചുരുങ്ങിയ സമയത്തെ കുടിക്കാൻ പറ്റൂ. ഒന്ന് ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുടിക്കാൻ കഴിഞ്ഞു എന്ന് വരും, കാരണം നേരം പുലരുവോളം സമയമുണ്ട്. അതേപോലെ തന്നെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഒരു ദീർഘമായ ഒരു സമയം ലുഹർ വരെയുള്ള സമയമുണ്ട്, ആ ഒരു സമയത്തെ അവർക്ക് കുടിക്കാൻ കഴിയൂ എന്ന് ചുരുക്കി കൊണ്ടുവരികയാണ് ഇസ്ലാം ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് പൂർണ്ണമായ നിയന്ത്രണം, പൂർണ്ണമായ വിരോധം കൊണ്ടുവരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഒരു പൈശാചികമായ മ്ലേച്ഛ പ്രവർത്തനം, മ്ലേച്ഛമായ ഒരു വസ്തു എന്നതിനോട് ഉപമിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി അവർ പൂർണ്ണ വിരാമത്തിലേക്ക് കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല വീണ്ടും ഒരു കാര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രശ്നമായി കൊണ്ടെടുത്തു പറയുന്നത് ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവതു വൽ ബഅളാ ഫിൽ ഖംരി വൽ മൈസർ. നിങ്ങൾക്കിടയിൽ ഖംറ് മൈസിർ തുടങ്ങിയ സാമ്പത്തിക രംഗത്തുള്ള ചൂതാട്ടവും അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ള് അതിലൂടെ നിങ്ങളുടെ ബുദ്ധി മരവിക്കുന്നതോടുകൂടി, ബുദ്ധി നഷ്ടപ്പെടുന്നതോടുകൂടി, സ്വബോധം ഇല്ലാതാകുന്നതോടുകൂടി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് പിശാജ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഐക്യവും നിങ്ങൾക്കിടയിലുള്ള നല്ല ബന്ധവും നിലനിർത്തണമെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കണം, അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ അടിപ്പെടുകയും സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ മൂന്ന് നാല് ഘട്ടങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ മദ്യം വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിരോധിച്ച സമയത്താണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വരുന്നത്. എങ്കിൽ ഈ കള്ള് അതങ്ങനെ തന്നെ എടുത്തു വെച്ച് അത് ശുദ്ധിയായി ഉപയോഗിക്കുന്ന രൂപത്തിലേക്കായാലോ? അത് ശുദ്ധിയായി അഥവാ സുർക്കയായി മാറിക്കഴിഞ്ഞാൽ ശുദ്ധിയാകുമല്ലോ, സുർക്ക വിശ്വാസികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ, അത് പറ്റുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി ഇല്ല, നിങ്ങൾ അങ്ങനെ കള്ള് സുർക്കയാകാൻ വേണ്ടി കരുതി വെക്കേണ്ടതില്ല, പാടില്ല എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, ഈ വസ്തുക്കൾ എന്തെങ്കിലും ഇട്ടിട്ടോ അല്ല, അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുർക്കയാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ അമുസ്ലിങ്ങൾ, സുർക്ക മനുഷ്യന് ഉപയോഗിക്കാമല്ലോ. ഒരു അമുസ്ലിമായ മനുഷ്യൻ അവന് അവൻ്റെ മതത്തിൽ മദ്യം വിരോധിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവൻ കള്ള് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് വല്ല വസ്തുക്കളും ഇടുകയോ ഒക്കെ ചെയ്ത് അതിനെ എന്താക്കി മാറ്റി, സുർക്കയാക്കി മാറ്റി, ശുദ്ധമാക്കി മാറ്റിയതിന് ശേഷം ഒരു വിശ്വാസിക്ക് വില കൊടുത്തോ അല്ലാതെയോ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇവിടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കള്ള് ഉപയോഗിക്കാനോ, കള്ള് പിന്നീടത് നന്മക്ക് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടോ, അല്ലെ പിന്നീട് അത് നന്നായി തീരുമെന്ന് വിചാരിച്ചിട്ട് പോലും എടുത്തു വെക്കാൻ പാടില്ല. കാരണം അത് എടുത്തു വെച്ചാൽ പലപ്പോഴും അത് കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തത് കള്ള് ഹറാമാണ് എന്നത് തന്നെയാണ്. കള്ള് ഹറാമാണ്, അത് ഹറാമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും
അതുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു വിശ്വാസി ഒഴിവാക്കണം.

0: പിന്നീടത് നന്നായിത്തീരും എന്നറിഞ്ഞിട്ട് പോലും അതിനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല, സുർക്കയാക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ഗുണപാഠം കൂടി ഇതിൽ നിന്ന് കിട്ടും. അഥവാ തിന്മയുടെ വഴികൾ മുഴുവൻ തടയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തിന്മയുടെ വഴി തടയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഹല്ല് സുർക്ക അനുവദനീയമാണ്, അപ്പോൾ ഈ കള്ള് എടുത്തു വെച്ചാൽ അത് സുർക്കയായി മാറും എന്നറിഞ്ഞിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ അപ്പുറത്ത് ഒരു പേടിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇതെടുത്തു കുടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വന്നാലോ. അതുകൊണ്ട് ആ ഒരു നന്മ മുന്നിലുണ്ട് എന്നതുകൊണ്ട് ഇത് തിന്മ, അതിനേക്കാൾ തിന്മ തടയുക എന്നതാണ് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള, അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള, നമുക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, ഹംറ് അഥവാ കള്ള് നജസാണോ അല്ലേ എന്നതാണ്. പലപ്പോഴും ഇത് ചർച്ചകളിലേക്ക്, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചകളിൽ വരാം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും കള്ള് ഒരു നജസായ വസ്തുവാണ്, ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ അവരുടെ ശരീരം കഴുകി വൃത്തിയാക്കണം, വസ്ത്രം കഴുകി വൃത്തിയാക്കണം, അത് നജസാണ്, അതോടുകൂടി നമസ്കരിക്കാനോ മറ്റോ പറ്റില്ല. ഒരു നജസായ വസ്തു തന്നെയാണ് കാഷ്ടത്തെപ്പോലെ മൂത്രത്തെപ്പോലെയുള്ള ഒരു നജസായ വസ്തു തന്നെയാണ് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിൻ്റെ ഒരു മ്ലേച്ഛ പ്രവർത്തനവും മ്ലേച്ഛ വസ്തുവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ മ്ലേച്ഛത, രിജിസ് എന്നത് നജസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 145-ാമത്തെ ആയത്തിൽ ഖുല്ല അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ല അൻ യകൂന മൈത്ത, നിങ്ങൾക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മൈത്തത്ത് ശവം, രണ്ടാമത്തെ ദമം മസ്ഹൂഹ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന രക്തം, അതുപോലെ തന്നെ ഔ ലഹ്മ ഖിൻസീരിൻ അല്ലെങ്കിൽ പന്നിമാംസം, ഫ ഇന്നഹു രിജിസുൻ അത് രിജിസാണ് എന്ന് പറഞ്ഞു. ഇവിടെയും രിജിസും മിൻ അമലി ഷൈത്താൻ, പൈശാചിക പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ രിജിസുൻ എന്ന് പറഞ്ഞാൽ നജസാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല എങ്കിൽ ആ ആയത്തിലും രിജിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നജസ് തന്നെയാണ് എന്നാണ് ഇത്തരം പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ വിഭാഗം പണ്ഡിതന്മാർ, ഏതാണ്ട് അതിൽ ചില ശരികളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതൊരു അയിനുൻ നജസ് അഥവാ ആ വസ്തു തന്നെ നജസ്, തൊട്ടാൽ കഴുകേണ്ടുന്ന, ശരീരത്തിലായാൽ കുളിക്കുകയോ അല്ലെങ്കിൽ കഴുകിക്കളയുകയോ വസ്ത്രത്തിലായാൽ നജസാവുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു നജസല്ല. പിന്നെ ഇത് മാനവീയായ നജസാണ് അഥവാ വസ്തു തന്നെ നജസല്ല, മാനവീയായ നജസാണ്. കാരണം വിശുദ്ധ ഖുർആൻ അതിനെ എടുത്തു പറഞ്ഞത് ഈ രൂപത്തിലുള്ള വസ്തുക്കളോടൊപ്പമാണ്. അഥവാ ഏതൊക്കെ വസ്തുക്കളാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്? അൽ അസ്ലാം, അൽ അൻസാബ്, അതായത് ബലിക്കല്ലുകൾ, അതുപോലെ തന്നെ പ്രശ്നം നോക്കുന്ന അമ്പുകൾ, ഭാവിയും ഇതൊക്കെ പിന്നെ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കുന്ന അമ്പുകൾ എന്നതിൻ്റെയൊക്കെ കൂടെയാണ് ഈ കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മൈസിറിൻ്റെ കൂടെ. മൈസിർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഭാഗ്യക്കുറി പോലെയുള്ള ഒക്കെ കാര്യങ്ങൾക്കാണ് മൊത്തത്തിൽ മൈസിർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയാണ് ഇത് പറഞ്ഞത് എന്നതുകൊണ്ട് അവയൊക്കെ തൊട്ടാൽ മോശമുള്ള കാര്യങ്ങളല്ലല്ലോ. ഒരു അമ്പ് തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ബലിക്കല്ല് തൊട്ടാൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹം തൊട്ടാൽ അത് കൈ തൊട്ട ഭാഗം നജസാകുന്നില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് പണ്ഡിതന്മാർ ഇതിനെയും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് മാനവീയായിട്ട് നജസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ദലീലായിട്ട് തെളിവുകളായിട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് വിരോധിച്ചപ്പോൾ അത് വഴികളിൽ ഒഴുക്കിക്കളയാണ്. നജസാണെന്നുണ്ടെങ്കിൽ വഴികളിൽ ഒഴുക്കിക്കളയാൻ പാടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ഈ കള്ള് വിരോധിച്ചത് അറിയുന്നതിനും അറിഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് നബിയുടെ സദസ്സിലേക്ക് നബിക്ക് ദാനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഹദിയയായിട്ട്, ഒരു പാരിതോഷികമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് അറിയില്ലേ നിനക്ക് ഇത് വിരോധിച്ചത് എന്ന് നബി ചോദിച്ചപ്പോൾ അദ്ദേഹം അത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് നബിയുടെ സന്നിധിയിൽ വെച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഇവിടെ കളയരുത്, മനുഷ്യന്മാർ കൂടി നിൽക്കുന്ന സ്ഥലമാണ്, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്നോ നിന്റെ പാത്രം നീ കഴുകി വൃത്തിയാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് നജസ് ഐനു നജസ് അല്ല, എന്നാൽ അത് മാനവീയായ നജസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒന്ന് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കള്ള് കുടിക്കുന്ന ആളുകളുടെ വിധി എന്താണ്? ഇസ്ലാമിൽ കള്ള് കുടിക്കുന്ന ആളുകൾക്ക് അടിയാണ് ശിക്ഷയായിട്ടുള്ളത്. അങ്ങനെ 3 തവണ കുടിച്ച് 4ാമത്തെ തവണയും ഈ അടി വാങ്ങിച്ച ഒരു മനുഷ്യൻ, 3 തവണയും അടി വാങ്ങിച്ച ഒരു മനുഷ്യൻ 4ാമതും കുടിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൊല്ലണം എന്ന് ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ അഭിപ്രായമാണ് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നത്. ഇബ്നുൽ ഖയ്യിമും അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുമൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിനെ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊല്ലേണ്ടതില്ല എന്നും, അത് കൊല്ലണം, 3ാമത്തെ തവണ കഴിഞ്ഞ് 4ാമത്തെ തവണയും കുടിച്ചാൽ കൊല്ലണം എന്ന അഭിപ്രായവും, കൊല്ലേണ്ടതില്ല, ആ ഹദീസ് മൻസൂഖാണ്, അതിൻ്റെ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ, അല്ല, ഒരു സമൂഹത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പിന്തിരിക്കാനും, സമൂഹത്തിൽ കള്ള് വിരോധിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും അതിനോടൊരു വെറുപ്പും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നാലേ പറ്റുള്ളൂ എങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ 4ാമതും കുടിച്ചാൽ, 3 തവണ അടി വാങ്ങിച്ചിട്ടും കുടിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കൊല്ലുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്, കള്ള് അത് എടുത്തു വെക്കാൻ പറ്റുമോ, അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി അഥവാ സുർക്കയായി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കുന്നത് കുറ്റകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വല്ലാഹു അഅലം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
1: മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഹംസ മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ജനക്ഷേമത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പപ്പായയും കുവ്വയും പിന്നെ നെല്ലും വിജയകരമായ കൃഷി രീതിയിലൂടെ വിജയിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ മുനീർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, ജനക്ഷേമം പരിപാടിയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ, നമ്മൾ കൃഷിയുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലംബിങ്ങിൻ്റെയൊക്കെ മേഖലയിൽ ജോലി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അബ്ദുൽ മുനീർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിമുഖങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്കൊരുപാട് പിന്നെ ആ വിഷയത്തിൽ തൻ്റെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ പിന്നെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന്, പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള പ്രചോദനവും, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരലും, പിന്നെ ഒരു കൃഷിയിലേക്കും നാട്ടിൽ പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ കൃഷിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമുള്ളത്?
2: പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയിലൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് വന്ന് ഫ്രീ വിസയ്ക്ക് വേറെ വിസയ്ക്ക് പോയി. നല്ല നിലക്ക് പുറത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നാളിന് പൊതുവേ ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അനിയനെ ഗൾഫിൽ, ജ്യേഷ്ഠനെ ഞങ്ങളുടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടും അധികം വലിയ പെരുന്നാളിന്. ചെറിയ നാളും ഒത്തിരി വലിയ നാളും ഒന്നിച്ചു കൂടി തറവാട്ടിൽ നിന്ന് ഞങ്ങൾ പെരുന്നാൾ കഴിക്കാറ് എല്ലാവരും കൂടി. അങ്ങനെ പെരുന്നാളിന് വന്ന സമയത്താണ് വാപ്പക്ക് ഒരു അസുഖം ഉണ്ടായത്. അങ്ങനെ ആർ സി സിയിലൊക്കെ കൊണ്ടുപോയി വന്നു. ജ്യേഷ്ഠൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇജി നിർത്തിക്കാളാം, പിന്നെ നമുക്ക് വേറെ വിസ നോക്കാം. അവർ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, കാരണം നോക്കാൻ ഒരാൾ വേണമല്ലോ. ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് വാപ്പക്ക്, പിന്നെ ചെറിയ അഞ്ചനാണുള്ളത്. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഉംറൊക്കെ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു. കാരണം ആ വിസ എനിക്ക് തന്നിരുന്നത് എൻ്റെ പരിചയമുള്ള ഒരു അറബി തന്നായിരുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അവനോട് നന്ദികേട് കാണിക്കാൻ നമ്മൾ ഇട്ട് പറഞ്ഞു, അവനോട് സലാം പറഞ്ഞ് പോകുന്ന ഞാൻ. അങ്ങനെ വാപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി, വാപ്പ മരിച്ചു. അതിനുശേഷം മൊത്തം ആ ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം, നാല് വർഷം മറ്റോ ആ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വിസ എടുത്ത് പോയി. നേരത്തെ എപ്പിസോഡ് പറഞ്ഞ ഭാസ്കരൻ എന്ന സുഹൃത്ത്, ഓൻ തന്നെ പൈസ മുടക്കിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ നാട്ടിൽ നമ്മളെ ഷോപ്പും കാര്യവും, ഞാനെനിക്ക് വേറെ സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ, വെക്കേഷന് വന്ന സമയത്ത് അന്ന് പോലും വെക്കേഷൻ വന്നാൽ ഞാൻ വെറുതെ പോകില്ല, ഞാൻ പണിക്കുമോ. പിറ്റേന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊക്കെ പണിക്കുവാ, സത്യമായിട്ടും പറയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ പണിയാണ് വലുത്, ഞാൻ അതിൽ ഇപ്പോഴും എൻ്റെ പ്രയോറിറ്റി ആണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവിടെ പണിക്കുമോ, അങ്ങനെ എൻ്റെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ നാട്ടിൽ പണിക്കുവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഞ്ച് വർഷം വാപ്പ മരിച്ചൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയല്ലോ. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എനിക്ക് വിസ അയച്ചു തന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ ആ ഇതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത്, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവരെ ഒരു ചുരുങ്ങിയ ഒരു അഞ്ചാറ് ആറേഴ് വർഷത്തിനിടയിൽ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നിർത്തി, മോളെ കല്യാണമായപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. പിന്നെ നാട്ടിൽ സെറ്റിലായതാണ് ഞാൻ.
1: ശരി. അപ്പോൾ അതോടനുബന്ധിച്ചാണ് നാട്ടിലേക്ക് ആ ഒരു വരവുണ്ടാവണത്.
2: അപ്പോൾ ഞാൻ എന്നെ വെച്ചോളം പറയുമ്പോൾ, ഞാൻ അന്ന് വാപ്പൻ്റെ അസുഖമായ ആ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ചു, വാപ്പനെ നോക്കാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ആലോചിച്ചേക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് അഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ എനിക്ക് വലിയ വരുമാനം ഒന്നുമില്ല. നാട്ടിൽ ഇതാണ് ഗൾഫത്തെ നാട്ടിൽ ഇതാണ് ഡിഫറെൻ്റ് തന്നെയാണ് വരുമാനം വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പോയപ്പോഴാണ് അതിനേക്കാളും നല്ല വരുമാനം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതിൻ്റെ പുണ്യം പഠിച്ചോ ഈ ലോകത്തൊന്നും പറയും ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഞാൻ പറയും, സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ. കാരണം അന്നത്തെ ഒരു അന്ന് വാപ്പനെ നോക്കാൻ വേണ്ടി ഞാൻ അഞ്ചു കൊല്ലം ഇവിടെ നിന്നതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കില്ല. എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നുന്ന ആ കാര്യത്തിന്. എനിക്കിപ്പോൾ ചിലരുണ്ടാവില്ല എൻ്റെ ജോലിയാണ് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന, അങ്ങനത്തെ ഒരു ഇതിനെ പറ്റി.
1: അപ്പോൾ അങ്ങനെ നാട്ടിലായി, പിന്നെ പ്ലംബിംഗ് പണി ഇങ്ങനെ അതിൻ്റെ.
2: ഞാൻ ഏകദേശം അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് വർഷമായി കറക്റ്റ്. എനിക്ക് ഓർമ്മ ഇല്ല എക്സിറ്റ് അടിച്ച് വന്നിട്ട്. നാട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ്, പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ തന്നെ ആയി. ഞാൻ എൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ രീതിയിൽ കൃഷി നമ്മളെ ആവശ്യങ്ങൾക്കില്ല, പച്ചക്കറിയൊക്കെ.
1: അങ്ങനെയാണ് ഒരു എയിം ഉണ്ടായിരുന്നു.
2: പിന്നെ എന്നെ വെച്ചോളം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഒരാൾ തന്നെ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ മന്തികട മറ്റൊന്നിനെ മന്തികട തുടങ്ങാൻ ആ പരിപാടിയാണ് എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഒരാൾ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ഇന്നോവേറ്റീവ് ആയിട്ടില്ല, ഒരു പരിധിവരെ ഒഴുക്കിനെതിരെ ഇതാ കുറച്ചുകൂടി താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായപ്പോൾ ഞാൻ ഈ പച്ച വത്തക ഇറാനി വത്തക അത് നാട്ടിലൊന്ന് കൃഷി ചെയ്ത് നോക്കി. കുഴപ്പമില്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിൻ്റെ ഉഷാദ്, ഞങ്ങൾ രണ്ടാളും കൂടി വത്തക നട്ടു. കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ടും ഓനെ ഇലക്ട്രിക്കൽ ഫീൽഡ് തിരക്കായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടും പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങി. പച്ചക്കറികളൊക്കെ അതോടൊപ്പം തന്നെ നെല്ല്, നമുക്ക് സ്വന്തമായിട്ട് ജ്യേഷ്ഠനാണെങ്കിലും കുറച്ച് ഒരു 60 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഒരേക്കർ സ്ഥലം പാട്ടത്തിന് എടുത്തിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
1: അന്ന് തുടങ്ങിയതാണ്?
2: ആ തുടങ്ങി.
1: എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്.
2: ആ ചെയ്യുന്നുണ്ട്. അത് നെൽകൃഷിയിലൊക്കെ പൊതുവെ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ മടിയാ, നെല്ലിടാൻ മടിയാ. അവ ഞാൻ പാട്ടത്തിന് എടുത്തായിട്ട് വായ കൃഷിയൊക്കെ കൊടുക്കും, എന്നാൽ വരുമാനം കൂടുതലാന്ന പറയല്. എൻ്റെ ഇപ്പോൾ നെൽകൃഷി നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വളവും കൂലിയൊക്കെ അതിൽ ചെറിയൊരു സംഖ്യ സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ വൈക്കോലിറ്റാലും കിട്ടും. പിന്നെ നമുക്ക് നല്ല സാധനം കഴിക്കും ചെയ്യാലോ, നെല്ല് കിട്ടുന്നില്ലേ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇതാക്കി. ഈ കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ പിന്നെ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരിയായി ഓർഗാനിക് റൈസായിട്ട് ഞാൻ വിൽപ്പന നടത്താണ്. 90 രൂപ ഒരു കിലോ വെച്ചിട്ട് എൻ്റെ അരിയാണ് വിൽപ്പന നടത്തുന്നത്.
1: എപ്പോഴും
2: ആ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അരി തീർന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ 4.5 ക്വിന്റൽ അരി ഞാൻ
1: അങ്ങനെ വിറ്റു. ഓർഗാനിക്
2: ഇപ്പോൾ എന്നോട് അരി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുള്ള് കഴിഞ്ഞ ഈ ഫുള്ള് ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പകുതിയെ ഉണ്ടാക്കിയിരുന്നത്. ഞാനത് പിന്നെ ഇനി അടുത്ത സീസണിൽ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഈ നട്ട നെല്ല് ഞാൻ പിന്നെ ഫുള്ള് അരിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്നലെ തന്നെ ഒരാൾ
1: അതിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന അങ്ങനെ അത്
2: അസിസ്റ്റന്റ് പകുതി ഗവൺമെന്റ് കൊടുത്തായിരുന്നു. ഞാൻ സപ്ലൈക്കൊക്കെ കൊടുത്തു. മാത്രമല്ല ഞാനിത് സപ്ലൈക്ക് കൊടുക്കാൻ എനിക്കൊരു മടി. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി ചെയ്തതാണ്. ഈ നെല്ല് ഓർഗാനിക്കാണ്. ഈ ഒരു സാധനവും കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. അമിതമായിട്ട് രാസവളം കീടനാശിനി ഇട്ടോ കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. ഒരേ വിലയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു വിഷമം കഴിഞ്ഞു. നല്ലൊരു സാധനത്തിൻ്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ ഇത് വന്നുകൊണ്ട് ഞാൻ ഇത് പകുതി അരിയാക്കിയത്. ഇനി വിൽപ്പന നടത്തില്ലേ നമുക്ക് വീട്ടിൽ കഞ്ഞിയേക്കാലോ എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണച്ചന്ത ഉണ്ടായിരുന്നു നമ്മളെ കുന്നമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തയിൽ എൻ്റെ അരി ഉണ്ടായിരുന്നു. കുന്നമംഗലം ബ്ലോക്കിൻ്റെ കീഴിലെ പിന്നെ 10 കൃഷിഭവൻ്റെ കീഴിൽ ഓണച്ചന്തയിൽ ഈ 10 കൃഷി പോലെ എൻ്റെ അരി കുന്നമംഗലം ബ്ലോക്ക് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എനിക്കെല്ലാം സെയിലായി കിട്ടി. ആ റേറ്റിന് 90 രൂപയായിട്ട് അവർക്ക് കൊടുത്തു. ഓല നമുക്ക് പൈസ തന്നു.
1: അങ്ങനെ
2: ഇപ്പോൾ ഇന്നലെ മനിയാന്ന് തന്നെ ഒരാൾ വിളിച്ച് അരി ഉണ്ടോ ചോദിച്ചാൽ ആകെ 2 ക്വിന്റൽ അരി വേണം പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് നെൽകൃഷി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാല്യൂ അഡീഷനിലെ എന്ത് സംഗതിയും വാല്യൂ അഡീഷനിലേക്ക് ആകുമ്പോഴേ നമുക്ക് ലാഭത്തിലേക്ക് വരുള്ളൂ.
1: അപ്പോൾ അതിലിപ്പോൾ സാധാരണ കർഷകർക്ക് പിന്നെ ഒക്കുന്നില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും?
2: ഒന്ന്, നമ്മൾ മെനക്കെടാൻ തയ്യാറല്ലത്. ഇതിന് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ. ഇപ്പൊ പണിക്കാരെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും റിസ്ക് ഇല്ലല്ലോ. മറ്റത് വായകൃഷിക്കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഒന്നിച്ച് കിട്ടുകയാണല്ലോ. ആ അതുകൊണ്ട് ഇതായിരിക്കാം.
1: പിന്നെ അതുപോലെ നെൽകൃഷി ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ
2: എനിക്ക് പപ്പായ കൃഷി. പപ്പായ പൊതുവെ നമ്മള് ഗുണ്ടൽപേട്ടയിലൊക്കെയാണ് പപ്പായ ഉണ്ടായാലും നമ്മളവിടെ ആരും പപ്പായ അങ്ങനെ നടാറില്ല പൊതുവെ. പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിൽ അപ്പം 3-4 വർഷം പോകുന്നു ആദ്യമായിട്ട് പപ്പായ നട്ടത്.
1: ആ പപ്പായ തോട്ടത്തിൽ ഗ്രീൻ വാലി
2: സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു. അവര് ഒക്കെ കൃഷിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക്.
1: എനിക്ക് പപ്പായ നമ്മളെ നാട്ടിൽ പറഞ്ഞപ്പോ പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മളെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കാണുന്ന പപ്പായ തമിഴ്നാട്ടിൽ നിന്നോ
2: കർണാടകത്തിൽ
1: നമ്മളെ നാട്ടില് ഈ ഒരു ഏരിയയിൽ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെ പോലെ ഇതുപോലെ പപ്പായ കൃഷി ചെയ്യുന്ന ടീമുണ്ടോ?
2: ഉണ്ട്. ഒരു സുഹൃത്തുണ്ട്, ചേന്നമംഗലൂർ ഒരാളുണ്ട്. പിന്നെ ആർക്കൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞാൻ എനിക്ക് തൈ എത്തുന്നതിന്റെ പുറമെ തന്നെ നമ്മളെ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇടും. പപ്പായത്തായി ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ ചിലര് 2, 3, 5, 10, 100, 150 തൈയൊക്കെ വാങ്ങി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൃഷിയും കാണാൻ നല്ല രസമാണ്, ഉണ്ടായി കാണാൻ. അപ്പോൾ നമ്മള് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കൃഷിയും വിജയിക്കുള്ളൂ. പ്രത്യേകിച്ച് പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. അതിന് ആവശ്യമായ
1: മൂലകങ്ങൾ
2: അതിന് കാര്യമായിട്ട് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഈ സിങ്ക്, പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, ബോറോണ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ കുറവുണ്ടാകുമ്പോഴാണ് ഈ കുരുടിപ്പ്, എലമ്പല് പുള്ളിയൊക്കെ വരിക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ടവറിൻ്റെ ചോട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഭൂലോക വിഡിത്താണ്. ടവർ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് ഈ എന്തുണ്ടെങ്കിലും ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിലെ സിഗ്നലായിട്ട് നമുക്ക് ഈ മഞ്ഞളിപ്പ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇന്നില്ല, നാളേക്കാവും തോറും അത് അധികമാവുള്ളൂ സോക്കട്.
1: ശരിക്കും ഇത് എപ്പോഴാണ്? സീസൺ ഉണ്ടോ പപ്പായക്ക്?
2: പൊതുവെ സീസൺ ആണ്, വേനൽക്കാലത്താണ് പപ്പായ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്.
1: എത്ര അതിന്റെ വിളവെടുപ്പിന് എത്ര സമയം എടുക്കും?
2: നമ്മൾ പപ്പായ നട്ടിട്ടുണ്ടെങ്കിൽ 2-2.5 മാസം കൊണ്ട് പൂവിടാൻ തുടങ്ങും.
1: ആ
2: പിന്നെ ഒരു 5 മാസം 4.5 മാസം 5 മാസം മൂപ്പിനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പപ്പായ, ഞാൻ എവിടെയും ആരോടും ചോദിക്കാതെ ഞാൻ എന്തൊരു സ്വന്തം ഇഷ്ടത്തിനായിരുന്നു പപ്പായ നട്ടത്. ഒരേ
1: ഐഡിയ,
2: അന്ന് ഞാൻ 150 മരം നട്ടു. നല്ല മഴക്കാലത്തെ നട്ടിരുന്നത്. മഴയോട് കൊണ്ടിട്ട് 100-ലധികം പപ്പായത്തെ ചീഞ്ഞിട്ട് പോയി. എനിക്കറിയില്ലല്ലോ, ഇത് ആരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഒരു യൂട്യൂബ് ഞാൻ നോക്കാറില്ല, വിശ്വസിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തൈ വാങ്ങി, നമ്മൾ കപ്പൊക്കെ കൂടെ എടുക്കുമ്പോൾ കൂടെ എടുത്തിട്ട് ഞാൻ നട്ടു. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. 3.5 വർഷം മുമ്പ് അതിമേൽ ഇപ്പോഴും ഞാൻ ചില മരങ്ങൾ ഇപ്പോഴും എനിക്ക് കായ കിട്ടുന്നുണ്ട് അതിമേൽ. ആ മരങ്ങൾ ആ തോട്ടം അവിടെ നിർത്തിയാണ് ഞാൻ. ഇതുവരെ വീണു പോകാന്നല്ലാതെ മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല. അതിന് ശേഷം നട്ടതൊക്കെ കുറെയൊക്കെ പോയി പോയി. പാടത്തൊക്കെ നട്ട വെള്ളക്കെട്ടൊക്കെ വന്നിട്ടൊക്കെ പോയി പോയി മരങ്ങൾ.
1: പിന്നെ അതിൽ പപ്പായ നടുന്നതിന്റെ ചില രീതികളും മെത്തേഡുകളും കാര്യം താല്പര്യമുള്ള ആളുകൾ അവർക്ക്
2: എൻ്റെ, ഞാൻ തൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറയാറ്, ഒരു 2-1.5 അടി ക്യൂബിക്കിൽ നല്ലൊരു കുഴിയെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കുമ്മായിടുക. കുമ്മായിട്ടൊരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കോഴിവളോ ചാണകപ്പൊടി എന്തെങ്കിലും ഒരു കൊട്ട കോഴിവള ഞാനിടാറ്. കാരണം നമ്മൾക്ക് ഇപ്പം ഏറ്റവും വില കുറഞ്ഞതായിട്ട് കിട്ടുന്ന ഒരു ജൈവവളം കോഴിവളമാണ്. ഈ കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് മൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മോട്ടർ വെച്ചിട്ട് നല്ലോണം നനക്കുക. നല്ലോണം നനക്കുമ്പം അതൊന്ന് ഇതായി വരും, ശരിക്കും ഒന്ന് പൊതിർന്ന് വരുമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പായത്തായി നട്ടു കൊടുക്കാം.
1: ശരി,
2: അപ്പോൾ നല്ല കരുത്തിൽ വരും. ഞാൻ കൃഷീൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കാര്യം കൂടി നോക്കാതെയാണ്, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ ഞാൻ പറയുന്നത്. ഞാനങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിനൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങൾ അപ്ലൈ ചെയ്യണം. രാസവളങ്ങൾ വേണ്ട സ്ഥലങ്ങൾ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഴക്കൃഷിയാണെങ്കിലും പലരും ചെയ്യുന്നത് രാസവളം കണ്ടമാനം കൊടുക്കുക. കൂടുതൽ രാസവളം കൊടുത്തിട്ട് കായ് വല്ല കുറച്ച് തൂക്കം ഉണ്ടാവും, തടിപ്പും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കുറവുണ്ടാവും. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ പഴുക്കാത്ത പ്രശ്നം എന്തൊക്കെ വന്നു പറഞ്ഞിട്ട് എന്തോ ഒരു കണ്ടൻറ്റ് യൂറിയ എന്തോ കണ്ടൻറ്റ് കൂടിയാന്നൊക്കെ പറയുന്നത് കിട്ടും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഇതിനൊക്കെ കണ്ടമാനം രാസവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്.
1: അതിൻ്റെ രൂപം തന്നെ മാറ്റാം.
2: പിന്നെ കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂറിഡ എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൊക്കെ ഇടുന്നുണ്ട്. കാരണം കുരുടിപ്പ് വരില്ല, പുയ്യിൻ്റെ ശല്യം എന്താ, അതിനൊരു വണ്ടിൻ്റെ ആക്രമണം ഉണ്ട്, അതൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നുണ്ട്. അത് മാരകമായ സാധനമാണ് ഈ ഫ്യൂറിഡ എന്ന് പറയുന്ന സാധനം. ഒരു എവിടെ ഒന്ന് വായിച്ചായിട്ട് തോന്നുന്നുണ്ട് ഞാൻ. ഒരാൾ കർണാടക പോയപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം കണ്ട്, ആ തോട്ടം കണ്ടപ്പോൾ അയാൾ അവിടെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മറ്റുണ്ടല്ലോ ഈ സാധനം ഇട്ട് കൊടുക്കണേ ഈ ഫ്യൂറിഡ. ഈ ഉറുമാമ്പായ നമ്മൾ ക്യാൻസറിന് കൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി തിന്നണ്. അപ്പം നമുക്കറിയുന്നില്ല. അപ്പോൾ ഒരുവിധം സാധനത്തിലൊക്കെ വിഷമുണ്ട് പുറത്തുനിന്ന് വരുന്നത്. ഞാൻ പല വിദേശത്തുള്ള പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഈ കേരളത്തിൽ നിന്ന് വരുന്നൊരു പച്ചക്കറി അവിടെ വാങ്ങരുതിട്ടോ. കാരണം നമുക്ക് വരുന്ന തമിഴ്നാടിന് പച്ചക്കറി ഉണ്ടോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ. അതിലൊക്കെ കണ്ടമാനം ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പച്ചക്കറി പിന്നെ അങ്ങനെ വല്ലാതെ ചെയ്യാറില്ല, നമ്മളെ ആവശ്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത് ഞാൻ. കാരണം പച്ചക്കറിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വെണ്ട പയറൊക്കെ നല്ല അന്നാന്ന് വിളവെടുക്കണം. വെണ്ട രാവിലെ പറിച്ചിൻ്റെ വൈകുന്നേരത്തേക്കാണെങ്കിൽ മൂത്ത് പോകും. അപ്പം എൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണി ഉള്ളത് കൊണ്ട് അത് പറിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോയി. ഈ കഴിഞ്ഞ സീസണിൽ ചിരങ്ങ നട്ടു. ചിരങ്ങ നട്ടപ്പോൾ ഒരു 4-5 ക്വിന്റൽ ചിരങ്ങ പാടത്തുനിന്നാണ് മൂത്ത് പോയ. കാരണം പറിച്ചാൻ കഴിഞ്ഞില്ല, എൻ്റെ പണിക്കോണെനിക്ക് പണിക്ക് പോകുമ്പോൾ കഴിയില്ല. അങ്ങനെ അത് മാത്രമല്ല ചിരങ്ങക്ക് വിലയില്ല. അപ്പം നമ്മളത് കടിച്ചടിച്ച് കൂടെ വിറ്റാൽ നമുക്ക് കിട്ടുന്ന ആ ലേബറിച്ച് നോക്കുമ്പോൾ അവിടെ ഒഴിവാക്കാൻ നല്ലത് അങ്ങനെ എടുത്തില്ലായിരുന്നത്. ആർക്കൊക്കെ വന്ന് പറിച്ചു കൊണ്ടുവരുന്നു. എൻ്റെ കുറേ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോട് ഞാൻ പിന്നെ കോഴിക്കോടൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരൊക്കെ വന്ന് കുറേ പറിച്ചു കൊണ്ടുവരുന്നതെന്ന് ഞാൻ.
1: അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടക്ക് ഇടകൃഷികളായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന പപ്പായ പിന്നെ കൂവ കൃഷി.
2: കൂവ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ തെക്കൻ കേരളത്തിൽ അങ്ങോട്ടൊക്കെ വരുന്നത് വെള്ളക്കൂവയാണ്, പിലാത്തി കൂവ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ. അതാണ് ഈ നീലക്കൂവ പൊതുവെ ആ ഭാഗത്തേക്കല്ല, നമ്മളെ ഈ മലബാർ മേഖലയിലെ നീലക്കൂവ ഉള്ളൂ.
1: അതിൻ്റെ പ്രത്യേകത എന്താ?
2: കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് നീലക്കൂവയിലാണ്. നീലക്കൂവ ഞാൻ ഈ പ്രാവശ്യം 4 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്.
1: എവിടെയാണ് സ്ഥലം?
2: അത് ഇവിടെ നെല്ലിക്കാവറമ്പിലൊരു സ്ഥലമുണ്ട്, ഇനിമല കുറച്ചപ്പുറത്ത്. പിന്നെ നാട്ടിലുണ്ട് ഒക്കെ ഉണ്ട് നീലക്കൂവ. അപ്പോൾ നീലക്കൂവൻ്റെ പൊടി കുറച്ചുകൂടി റിസ്ക്കാണ് അതിന്റെ പൊടി പ്രോസസ്സിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്.
1: പക്ഷേ അതിന് കുറച്ച്
2: അതിന്റെ ഒരു യന്ത്രം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ കണ്ടിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ അതിനോട് ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പൊ തുടങ്ങണം. അതിന്റെ പണിയൊക്കെ ഒന്നും ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാൻ തന്നെ പ്ലാന്.
1: അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ കൃഷി ഉണ്ട്, അതിന്റെ അതുകൂടെ തന്നെ പിന്നെ പ്ലംബിംഗ് ഉണ്ടായിട്ട്, ഈ പ്ലംബിംഗ് ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യന്ത്രങ്ങളോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ സംവിധാനങ്ങൾ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഐഡിയകൾ വരുമ്പോ?
2: അങ്ങനെ ഓർമ്മൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇതെല്ലാം കൂടി പിന്നെ ഞാൻ പൊതുവെ ഫുള്ള് ബിസിയാണല്ലോ. അപ്പൊ അതിനിടയിൽ മുഴുവനായി കിട്ടൂല. പൂവന്റെ മെഷീൻ തന്നെ അവിടെ കിടക്കാണ്. ഇപ്പൊ അടുത്ത സീസൺ ആകുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് എന്റെ കുറച്ച് വാല്യൂ അഡീഷൻ, ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരികയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭകരമാണെങ്കിൽ വാല്യൂ അഡീഷൻ വരണം. ഇപ്പൊ ഒരു ഐറ്റം വാല്യൂ അഡീഷൻ ആകുമ്പോൾ അരിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നാല് ഐറ്റം അരിയാണ് ഞാൻ ഇറക്കുന്നത്. ഒന്ന് നമുക്ക് പുഴുങ്ങിയ ഉണക്കിയ അരി, അത് ചോറിനുള്ളതും കഞ്ഞിക്കുള്ളതും, അങ്ങനെ രണ്ടൈറ്റം നമ്മൾ കുറിയരി എന്ന് പറയും. പിന്നെ പുഴുങ്ങാതെ അങ്ങനെ തന്നെ കുത്തിയ അരി, രണ്ടും തവിടോട് കൂടിയുള്ളതാണ്. അപ്പൊ പുഴുങ്ങാതെ ഉണക്കിയതാകുമ്പോൾ നല്ലോണം തവിട് 100% തവിട് അതിൽ ഉണ്ടാവും. അപ്പോൾ എന്തൊരു വിത്തിൻ്റെയും ഈ ആ സ്കിന്ന് പിന്നെ അത് കുറച്ച് നല്ല പ്രോട്ടീനുള്ള സാധനമാണ് പോലും. ഈ എന്തൊരു വിത്തും പിന്നെ അതിന്റെ ആ തൊലി, ആ തവിട് ഭാഗം, മത്തങ്കൂരൊക്കെ ഞാൻ സ്ഥിരം കഴിക്കുന്നത്. മത്തങ്കൂരിന്റെ ഇടയിൽ പച്ച സ്കിന്നുണ്ടല്ലോ, ആ സാധനം ആണ് അതിന്റെ ഉള്ളിലെ സാധനത്തെക്കാളും പ്രോട്ടീൻ. ഈ അരിനേക്കാൾ നല്ല സാധനമാണ് തവിട്, അതിന്റെ പുറമെല്ലാം തവിട് എന്നാണ് നമ്മൾ പല ക്ലാസ്സിനും പോകുമ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞാൻ കൃഷിഭവന്റെ ഒരു ഇതില് നാഷണൽ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ തൃച്ചി കൃഷ്ണപ്പള്ളി, അവിടെ പോയിരുന്നു. അവിടുന്ന് ബനാന കൃഷിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തപ്പം ഒരു കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ പിന്നെ നേന്ത്രപ്പഴം പിന്നെ തൊലി അയക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു നാരുണ്ടാവും. ആ നാരാണ് ആ ബനാനേക്കാളും പ്രോട്ടീൻ ഉള്ള സാധനം. അത് നമ്മള് കളയാ അല്ലേ? അത് വളരെ ഹെൽത്തി സാധനമാണ്, അത് കളയരുത് എന്ന് അവർ പറയും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സയന്റിസ്റ്റുമാർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ എന്തൊരു സാധനവും നമ്മളെ പറമ്പിലുണ്ടായത്, ചക്ക ആയാലും മാങ്ങ ആയാലും എന്ത് സാധനവും അതിനൊക്കെ സാധനം വേറല്ല. പുറമെന്ന് വാങ്ങുമ്പോ പുറമേന്ന് മീൻസ് പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. അതിന് കീടനാശിനി ഉപയോഗിക്കുന്നതും അതിന് രാസവളം ഉപയോഗിക്കുന്നതും ലിമിറ്റേഷൻ ഉണ്ടാവും. മറ്റത് കണ്ടമാനിടുകയാണ് പുറമേന്ന് വരുന്നത്.
1: അപ്പോ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മള് പിന്നെ ഈ രാസവളങ്ങൾ ഇല്ലാതെ അധികം ജൈവവളം വെച്ചിട്ടുള്ളതാണ് മുന്നിർക്കങ്ങൾ പിന്നെ
2: ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലത്തായിട്ട് രാസവളം കുറച്ച് യൂസ് ചെയ്യുന്നു, കുറേശ്ശെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കൃഷി വലിയ സക്സസ് അല്ല. അത് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്ത് കുറഞ്ഞ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ചെയ്ത സ്ഥലം ലേശൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മണ്ണെടുത്ത സ്ഥലമായിരുന്നു, ആ മണ്ണില് കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഞാനതിൽ ഇനിയും രാസവളവും ജൈവവളവും കണ്ടമാനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകണ കായ് നിന്നാൻ പറ്റില്ല രാസവളം. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും, പിന്നെ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല. എനിക്ക് അതിൽ വിളവ് വളരെ കുറവാണ്. അതിന് വേണ്ടി ഞാൻ ഗ്രീൻവാലിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു വയൽ അതിൽ ജൈവവളം മാത്രം 100% ജൈവവളമാണ് ഞാൻ ചെയ്തതിൽ. ആ എൻ്റെ പപ്പായ ഇവിടെ നാട്ടിൽ അവർക്ക് നാട്ടിലെ ഷോപ്പുകാർക്ക് 20 rupees ആയിട്ട് ഗുണ്ടൽപേട്ടയിലെ സാധനം കിട്ടുമ്പോൾ നമ്മളതിന് വേറെ വില തരില്ല. കാരണം പിന്നെ ആൾക്കാർ വില കുറഞ്ഞ ഏതാ നോക്കിയാൽ വാങ്ങുന്നത്, ക്വാളിറ്റി ആൾക്കാർ നോക്കുന്നില്ല. അപ്പോൾ ഓനെ തരാൻ പറ്റില്ല, നാട്ടുകാർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടുള്ള ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു വണ്ടിയിൽ റോഡ് സൈഡ് വിൽക്കുന്ന ആളെ എന്നോട് പപ്പായ വാങ്ങാറ്. ഓനെ എനിക്ക് എൻ്റെ സൈറ്റിൽ വന്നിട്ട് 40 rupees ആയിട്ട് പപ്പായ തൂക്കി കൊണ്ടുപോകാൻ. ഓന് പിന്നെ റോട്ടും വെച്ച് വിറ്റിട്ട് ആ സാധനം വാങ്ങിയിട്ട് പിന്നെ അത് ചോദിച്ചു വരികയാണ് ആളുകൾ. 2 days കഴിഞ്ഞ് പഴുത്തത്ത് നിന്നിട്ട് ചോദിച്ചു വരിക. അങ്ങനെ ഒരു തവണ അവന് കടവ് റിസോർട്ടിൽ എൻ്റെ പപ്പായ കൊടുത്തു, ഒരു 50 kg പപ്പായൊക്കെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊടുത്ത് കൊണ്ടുകൊടുത്ത് അത് 2nd time പോലെ 2 quintals വേണമെന്ന് പറഞ്ഞു പപ്പായ. അതിനകത്ത് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ രാസവളം ഇടാതെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പോലീസ പറയല്ല ഞാൻ പറഞ്ഞത്, രാസവളം ഇടാതെ ചെയ്യുന്ന ഓർഗാനിക് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ രാസവളം ഇടാതെ ഓർഗാനിക്കായി ചെയ്യുമ്പോൾ വില കൂടുതൽ കിട്ടണം. അല്ല ഞാൻ ഒക്കൂല, അല്ല ഞാൻ ഒക്കൂല. ഓർഗാനിക് അതുകൊണ്ടാണ് നമ്മളെ കർഷകർ രാസവളം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എനിക്ക്
1: തോന്നുന്നത്.
2: ഓർഗാനിക് സാധനങ്ങളുടെ വിൽപ്പനക്കുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മളെ നാട്ടിൽ തുടങ്ങുന്ന ഒരു പ്ലാനും കൂടി മനസ്സിലുണ്ട് എനിക്ക്. അപ്പൊ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രമല്ല കർഷകരോട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ ഒരാളെ വെച്ചിട്ട് വിൽപ്പന നടത്തുക, അങ്ങനെ ഒരു പ്ലാന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുമ്പോൾ ഒരാളോട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ. അപ്പോൾ കൃഷി പിന്നെ എന്താ വെച്ചാൽ വാല്യൂ അഡീഷൻ എന്നെ വരണം, എന്നാൽ എന്നെ കൃഷി കുറച്ചും കൂടി ലാഭത്തിലേക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ വാഴ, നമ്മൾ വാഴനോട് ആകെ ഉണ്ടാക്കുന്നത് പഴം പഴുപ്പിച്ച് കഴിക്കുക, പിന്നെ ചിപ്സ് ഉണ്ടാക്കുക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു നേന്ത്രവാഴൻ്റെ അടുത്ത് എന്നാൽ നമുക്ക് 80 products ഉണ്ടാക്കാൻ പറ്റും.
1: ഒരു നേന്ത്രവാഴ,
2: അപ്പം നേന്ത്രവാഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണികാമ്പ്, എന്താ പറയുക, വാഴപ്പിണ്ടി,
1: വാഴപ്പിണ്ടി,
2: വാഴപ്പിണ്ടി നമുക്ക് കറിച്ചു ഉപ്പരയൊക്കെ ആക്കാം. അതിൻ്റെ പുറമെ അതിനോട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അതിനോട് അതിൻ്റെ നീര് എടുത്തിട്ട് അതിൻ്റെ എന്താ ജ്യൂസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്ത അച്ചാർ, വാഴക്കൂമ്പ് അച്ചാറിടുന്നുണ്ട്, നമ്മൾ എണ്ണിതട്ട എന്താ പറയുക വാഴക്കൂമ്പ്, അതിനോട് അച്ചാറിടുന്നുണ്ട്. പിന്നെ വാഴപ്പിൻ്റെ പോള എന്താ പറയുക, അത് ഉണക്കിയിട്ട് നല്ലോണം ഉണക്കിയിട്ട് വീണ്ടും എല്ലാം ഇതാക്കിയിട്ട് അത് അതിൻ്റെ ഫൈബർ നാര് വേർതിരിച്ചിട്ട് അതിൻ്റെ സിൽക്ക് വെച്ച് വെച്ചിട്ട് സിൽക്ക് സാരി ഉണ്ടാക്കുന്നുണ്ട്. ആ സാരിക്ക് 2 ലക്ഷം രൂപയൊക്കെ വില ഉണ്ട്. അന്ന് അവിടെ ഞങ്ങൾ കൃഷ്ണാപള്ളി പോയപ്പോൾ ഒരു ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ആ യൂണിറ്റിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പരമ്പൊക്കെ മുടിയുന്ന അരി, ചവിട്ടി, കൊട്ട, ഹാൻഡ് ബാഗ്, ചെറിയ കാരി ബാഗുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നെയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരുന്നു. എന്താ തോട്ടിയെന്നോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പേര്. അവരെ അത് അതിൻ്റെ പിന്നിലൊരു മലയാളിയാണ് കേട്ടോ, അതിൻ്റെ ഹെഡ് മലയാളിയാണ് അവിടെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നത്.
1: അതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.
2: അതുപോലെ തന്നെ വാഴക്കപ്പൊടി, വാഴക്ക ഉണക്കി പൊടിച്ചത്. ഇപ്പോൾ ഞാൻ ഇറക്കുന്ന മറ്റൊരു സാധനം കുന്നവാഴക്കൻ്റെ പൊടി, കണ്ണങ്കായ എന്നാണ് തെക്കങ്ങളൊക്കെ പറയുക, കുന്നവാഴക്കൻ്റെ പൊടി. ഞാനിപ്പോൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, എനിക്ക് തികയാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കുന്നവാഴക്കൻ്റെ പൊടിയും ചിപ്സും ഉണ്ട്. ഈ കുന്നവാഴക്ക കിട്ടാത്തത് കൊണ്ട് നേത്രവാഴക്കയാണ് ഇപ്പോൾ ഈ രാസവളട്ട നേത്രവാഴക്കയാണ്
1: കുട്ടികൾക്ക്
2: കൊടുക്കുന്നത്. പല സ്ഥലത്തും ഏത്തക്ക പൊടി പറഞ്ഞ മാർക്കറ്റിൽ ഇപ്പം കിട്ടും, സാധനം കിട്ടാനുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പൊടി കൊണ്ട് നേന്ത്രാക്ക പൊടിച്ചിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കാം. ബിസ്ക്കറ്റ്, സ്നാക്സ്, കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ലാഭത്തിലാവുള്ളൂ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റിങ്ങും കൂടി വേണം. മാർക്കറ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂവപ്പൊടി, കൂവപ്പൊടിക്ക് എനിക്ക് എൻ്റെ സംരംഭങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക്
1: സംസ്ഥാനം ഈ ഗവൺമെൻറ് തലത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് അത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാല്ല ഇപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാല്ല അതിൻ്റെ അടുത്തൊരു തലത്തിൽ ഒരു കൃഷി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ നമ്മളെ നാട്ടിലെ പിന്നെ അങ്ങനെയൊരു സംരംഭകൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലൂടെയും തൻ്റെ ജോലിയോടൊപ്പം തന്നെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ അതൊരു ലാഭകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഇതുവരെയും ഈ എപ്പിസോഡിൽ അബ്ദുൽ മുനീർ ഖാൻ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം. തൽക്കാലം ജനക്ഷേമ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. പപ്പായയും കുവ്വയും പിന്നെ നെല്ലും വിജയകരമായ കൃഷിപാഠങ്ങൾ വിശദീകരിച്ചത് അബ്ദുൽ മുനീർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖരീൻ ഈ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖരീൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ അവനിൽ ഏൽപ്പിക്കപ്പെടാത്തവനായിട്ടില്ലാതെ ഇല്ല. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുമില്ലേ? നബി പറഞ്ഞു, ഞാനും. എന്നാൽ അവന്റെ കാര്യത്തിൽ അല്ലാഹു എന്നെ സഹായിക്കുകയും അവൻ മുസ്ലിമാകുകയും ചെയ്തിരിക്കുന്നു. അവൻ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവിടത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുത്തുനിന്നും പുറത്തുപോയി. അങ്ങനെ ഞാൻ നബിക്കെതിരിൽ എനിക്ക് രോഷമുണ്ടായി. അങ്ങനെ നബി വന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അവിടുന്ന് കണ്ടു. അപ്പോൾ നബി ചോദിച്ചു, നിനക്കെന്തുപറ്റി? ഓ ആയിഷ, നീ ദേഷ്യപ്പെടുകയാണോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കെന്തുപറ്റി? നിങ്ങളെപ്പോലുള്ള ഒരാളോട് എന്നെപ്പോലുള്ള ഒരാൾ ഈർഷ്യപ്പെടില്ലല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഷെയ്ത്താൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ആയിഷ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ കൂടെ ഷെയ്ത്താനോ? നബി പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, എല്ലാ മനുഷ്യരുടെ കൂടെയും പിശാജുണ്ടോ? നബി പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ കൂടെയുമുണ്ടോ? നബി പറഞ്ഞു, അതെ. പക്ഷേ അവനെതിരിൽ അവൻ മുസ്ലിമാകുന്നോളം അവൻ എന്നെ സഹായിച്ചിരിക്കുന്നു. ഏതൊരാൾക്കും അല്ലാഹു ജിന്നുകളിൽപ്പെട്ട ഒരാളെ കരീനായി നിശ്ചയിക്കപ്പെടാതിരുന്നിട്ടില്ല. മലക്കുകളിൽ ഒരാളും കരീനായി ഉണ്ട് എന്ന റിപ്പോർട്ടുകളും കാണാവുന്നതാണ്. ജിന്നുകളിൽപ്പെട്ട കരീൻ മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും, തിന്മക്ക് പ്രേരിപ്പിക്കുമെന്നത് ഹദീസിന്റെ അവസാനത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ കാര്യം നബി സഹാബിമാരോട് പറയുമ്പോൾ അവർ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളിലും അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നബി അതെ എന്നുത്തരം നൽകി. എന്നാൽ നബിയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജിന്നാകുന്ന കരീൻ നബിയോട് തിന്മക്ക് കൽപ്പിക്കുകയില്ല, കാരണം അവൻ മുസ്ലിമായി. അപ്പോൾ മുസ്ലിം ജിന്നുകളല്ല മനുഷ്യരെ തിന്മക്ക് കൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കാം. അസ്ലമ മുസ്ലിമായി എന്നും അസ്ലമു ഞാൻ രക്ഷപ്പെടും എന്നും ഇവിടെ വായനയുണ്ട്. ഒന്നാമത്തേത് പ്രകാരമാണ് നാം നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തേത് പ്രകാരമായാൽ അവന്റെ കെടുതിയിൽ നിന്നും തിന്മകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമെന്നാകും സാരം. എല്ലാവരെയും തിന്മയിലേക്ക് നയിക്കാനായി ഓരോ കരീനുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അവൻ മഹ്ഷറിൽ വരുമ്പോൾ അവൻ നമ്മെ പിടപ്പിച്ചതിനെയെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നതാണ്. കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിശാജു പറയുന്നതാണ്, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തു, സത്യവാഗ്ദാനം. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, എന്നാൽ നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം ഞാൻ ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അപ്പോൾ നിങ്ങളെനിക്ക് ഉത്തരം നൽകി എന്നു മാത്രം. ആകയാൽ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, നിങ്ങൾക്കെന്നെയും സഹായിക്കാനാവില്ല. മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിച്ചിരിക്കുന്നു. തീർച്ചയായും അക്രമകാരികളാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. സൂറത്തു ഇബ്രാഹിം, വചനം 22. അവന്റെ സഹചാരി അഥവാ മലക്ക് പറയും, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ളത് അഥവാ രേഖ. അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും, സത്യനിഷേധിയും ധിക്കാരിയുമായിട്ടുള്ള ഏതൊരുത്തനെയും നിങ്ങൾ നരകത്തിൽ ഇട്ടേക്കുക. അതായത് നന്മയെ മുടക്കുന്നവനും അതിക്രമകാരിയും സംശയാലുവുമായ ഏതൊരുത്തനെയും. അതെ, അല്ലാഹുവോടൊപ്പം വേറെ ദൈവത്തെ സ്ഥാപിച്ച ഏതൊരുവനെയും. അതിനാൽ കഠിനമായ ശിക്ഷയിൽ അവനെ നിങ്ങൾ ഇട്ടേക്കുക. അവന്റെ കൂട്ടാളി പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞാനവനെ വഴിതെറ്റിച്ചിട്ടില്ല, പക്ഷേ അവൻ വിദൂരമായ ദുർമാർഗത്തിലായിരുന്നു. ഈ ആയത്തിലെ പിശാചാകുന്ന കരീനിനെ ഇമാം ബുഖാരി വ്യക്തമാക്കുന്നുണ്ട്. അവന്റെ കൂട്ടാളി പറയും, അവന് വിധിക്കപ്പെട്ട ഷെയ്ത്താനാകുന്നു അത്.

0: വിശ്വാസ ആചാര അനുഷ്ഠാന സ്വഭാവ സംസ്കാര ഇടപാടുകളിലെല്ലാം നമുക്ക് പല മോഹങ്ങളും വാഗ്ദാനം നൽകി നമ്മെ നരകത്തിന്റെ അവകാശിയാക്കി തീർത്ത കരീൻ എല്ലാം നിഷേധിച്ച് ഒഴിഞ്ഞുമാറുന്ന രംഗം ഖുർആൻ ഈ സൂക്തത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എല്ലാ മനുഷ്യരോടും അവനവന്റെ കരീൻ തിന്മക്ക് പ്രേരിപ്പിക്കുമ്പോൾ നബിയുടെ കരീനിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു അവിടത്തേക്ക് പ്രത്യേകം കാവൽ നൽകിയത് അവിടത്തേക്കുള്ള പ്രത്യേകതയാണ് അറിയിക്കുന്നത്. ഇമാം നവവി റഹ്മഹുള്ള മുകളിലെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണുക. ഖാളി അയാൽ റഹ്മഹുള്ള പറഞ്ഞു, നീ അറിയണം, ഷെയ്ത്താനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലും വിചാരങ്ങളിലും സംസാരങ്ങളിലും നബിക്ക് സുരക്ഷിതത്വമുണ്ടെന്നതിൽ ഈ ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, ഹുസൈൻ സലഫി എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖരീൻ എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: هي الحبيبة والمختار صار
3: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്.
1: വീട് ഒരു ക്ലാസ് മുറിയാണ്, കുടുംബവലയം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് താജ്ദീൻ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പഠിതാക്കളെ, പാരന്റിംഗ് കോഴ്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോയിലെ ഒരു പ്രഭാഷണ പരിപാടി കേൾക്കണ രീതിയിലല്ലോ നമ്മൾ കോഴ്സിൻ്റെ ഭാഗമാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ഇപ്പോൾ വിദ്യാർത്ഥിയായി മാറുക. കുറച്ച് നേരം തുടങ്ങണം നമ്മൾ. ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി വെക്കണം. ചിലപ്പോൾ നിലവിലിങ്ങനെ കേട്ട് മാത്രം പോണവരുണ്ടാകും, എഴുതാൻ പേനയൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അവരിങ്ങനെ കേൾക്കുകയായിരിക്കും. പിന്നെ രണ്ടാമത് കേട്ടിട്ടായിരിക്കും പോയിൻസൊക്കെ എഴുതിയെടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ആരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് ഞാൻ പറയുന്നത്. എഴുതുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ എഴുതി വെക്കുക. അതല്ല, നിങ്ങൾ കേട്ട് പോണേ വാഹനത്തിലോ അല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഉത്തരം നിങ്ങൾ പറയുക, വെറുതെ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്മണ്ട ആവശ്യമല്ല, വെറുതെ പറയണം. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? ഭയങ്കര ചോദ്യം അല്ലേ? ഉത്തരം എഴുതിക്കോളൂ, എഴുതി അല്ലെങ്കിൽ പറഞ്ഞു. ശരി, മൂത്ത കുട്ടിക്ക് എത്ര പ്രായമായി? എഴുതുന്ന ആൾക്കാർ എഴുതി വെക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, പറയുക. അങ്ങനെ ഓരോ കുട്ടികളെയും പ്രായം, എൻ്റെ മൂത്ത കുട്ടിക്ക് ഇത്ര, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, അങ്ങനെ അഞ്ചാമത്തെ കുട്ടി. അഞ്ചിലേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കിൽ ഒരു ടെക്സ്റ്റ് അയക്കുക. അങ്ങനെ താജുദ്ദീൻ സലാഹിയുടെ ക്ലാസ്സിൽ അഞ്ചിലധികം കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു, എനിക്കുണ്ട് അൽഹംദുലില്ലാ എന്ന് വെറുതെ അയച്ചിടുക. അന്ന് അങ്ങനെ ഉണ്ടല്ലോ ഒരു, ഇതൊക്കെ നമ്മളെ വിഷയത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എനിക്ക് ഇത്ര കുട്ടികളുണ്ട്, ഇത്ര പ്രായമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാരൻറ്റിങ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു മനോനിലയിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നതൊക്കെ നമ്മളെ തലച്ചോറിനെ നമ്മൾ ടീച്ച് ചെയ്യാണ്. തലച്ചോറ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, മനുഷ്യൻ്റെ മസ്തിഷ്കം ഈ അജണ്ടകളിൽ നിന്നൊക്കെ പുറത്താണ്. കാരണം അത്രയും വലിയ ഫോൺ ഉപയോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പേപ്പറിൽ ഇങ്ങനെ കുറേ ഡിജിറ്റ്സ് അക്കങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ശരി, പിന്നെ അടുത്ത എൻ്റെ ഒരു ചോദ്യം. ഒരു ദിവസത്തിൽ ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ ചോദ്യം നിങ്ങൾക്ക് തന്നെ ഒരു എന്താ ഇയാൾ ചോദിക്കാൻ പോകണമെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടോ? കുഴപ്പമില്ല, ഞാൻ ചോദിക്കാം. ഒരു ദിവസം ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ ഡാഷ് തവണകൾ പിണങ്ങും. എണ്ണം കിട്ടണില്ല, ഒരെണ്ണം എഴുതിക്കോളൂ. ഒന്ന് ഗസ് ചെയ്തിട്ട്, നല്ലോണം ഒന്ന് സെർച്ച് ചെയ്തിട്ട്, ഒന്ന് ആലോചിച്ചിട്ട് എഴുതിക്കോളൂ. ഉണർന്ന് ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് വന്ന്, ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ശരി, ഇനി അടുത്തൊരു കാര്യം. ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടിയെ എത്ര തവണ ഞാൻ പ്രശംസിക്കും, അപ്രീഷിയേറ്റ് ചെയ്യും? ഇതാ പിന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓല് ഫൗളടിക്കുന്നുണ്ട്, ഓല് ഇതിനൊന്നും മറുപടി പറയണില്ല. ഒരു മറുപടി പറയണം, ഞാൻ ചോദിക്കണേനൊക്കെ മറുപടി പറഞ്ഞാണ് പോകേണ്ടത്. പോസ് ചെയ്യുക, ബാക്കിലേക്ക് തന്നെ ഇടുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ബാക്കിലേക്ക് തന്നെ ഇടുക. 1.5 സെറ്റ് ചെയ്യുക, എങ്ങനെയും ചെയ്യുക, ഒന്നും സമയത്തെ ബാധിക്കൊന്നുമില്ല. ശരി, സെറ്റ്. ഇത്രയും നേരം ചോദിച്ചത് ചോദ്യങ്ങളായിരുന്നില്ല, ഇനിയാണ് ചോദ്യം. ഓക്കെ, ഇനിയുള്ള ചോദ്യം, നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത് ആരൊക്കെയാണ്? ആ കുട്ടിയുടെ പിന്നെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആരൊക്കെയാണ്? വെറുതെ ഒന്ന് എഴുതിക്കോളൂ. ഞാൻ ഇപ്പോൾ ചോദിച്ചു പോയപ്പോലല്ലോ നിങ്ങൾക്ക് എഴുതാൻ സമയം തരണ്ടേ? നിങ്ങൾ എഴുതണില്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. എഴുതിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞേ പറ്റുള്ളൂ എൻ്റെ കുട്ടികളെ സ്വാധീനിക്കുന്നത്. കുറച്ചാളുകൾ സോഷ്യൽ മീഡിയ എഴുതിയിട്ടുണ്ടാവും, ഉസ്താദ് എഴുതിയിട്ടുണ്ടാവും, അധ്യാപകൻ എഴുതിയിട്ടുണ്ടാവും, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരാണ്? അതിനൊറ്റ ഉത്തരമുള്ളൂ, ആ ഉത്തരം എഴുതൂ. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, നമ്മുടെ കുട്ടി ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സ്വാംശീകരിക്കുന്നത്, നമ്മുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളുടെ കുട്ടി വളർച്ചയുടെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ ഒരു വ്യക്തിയായി രൂപപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടക്കുന്നത് ആരടുത്തുനിന്നാണ് എന്നതാണ് എഴുതേണ്ടത്. ഞാൻ ഈ മദ്രസയ്ക്കാണെങ്കിൽ പറയാൻ അറിയോ, എഴുതി കഴിഞ്ഞു ഉസ്താദേ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞോ എന്ന് പറയും. അപ്പം നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ പറയും എഴുതി കഴിഞ്ഞു ഉസ്താദേ. അങ്ങനെ പേരൻസ് വീഡിയോ ഷൂട്ട് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കുട്ടികൾ അത്രയും ക്ലാസ്സിൽ ഇൻവോൾവ് ആണുണ്ട്. ശരി, ഇതിൽ ഞാൻ എന്ന ഉത്തരം എത്ര ആൾക്ക് എഴുതാൻ പറ്റി? വാപ്പിയും ഉമ്മയൊക്കെ ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നുണ്ടാവുമല്ലോ. പാരൻറ്റിങ് കോഴ്സ് ഉമ്മ മാത്രം കേൾക്കേണ്ടതൊന്നുമല്ല, വാപ്പിയും കേൾക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ കുട്ടീനെ കേട് വരുത്തുന്ന ആൾ ആരായിരിക്കും? വാപ്പിയായിരിക്കും. ഒരു സംശയമല്ല. ഇതിൽ ഞാൻ എടുക്കുന്നതല്ലാത്ത എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കണം, അതാണ് എൻ്റെ നിയമം. ഇതിൽ ഞാൻ എടുക്കുന്നതല്ലാത്ത എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കണം, എൻ്റെ ക്ലാസ് ഉൾപ്പെടെ എല്ലാതും എൻ്റെ ഭാര്യയും കേൾക്കണം. അല്ലെങ്കിൽ പുതിയ കാലത്ത് നല്ല പ്രശ്നമാണ് പാരൻറ്റിങ് കോഴ്സിൻ്റെ അനിവാര്യത എന്താണെന്നുള്ളത്. അരിസ്മോലിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണത് ബിരിയാണി ഉണ്ടാക്കുന്നത് അടക്കം യൂട്യൂബിലൊക്കെ നോക്കി, അല്ലേ? മലോത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെ? യൂട്യൂബിൽ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ പലരോടും ചോദിച്ചിട്ടാണ്, പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ്. കുട്ടികളെ മാത്രം നമ്മളാണ് വളർത്തലാണ്, അപ്പോൾ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം എന്താ പറയുക? ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടിയെ സ്വാധീനിക്കുന്നതും ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്തതൊന്നും സോഷ്യൽ മീഡിയ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, അതിനെ ഞാൻ നിരാകരിക്കണില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അവസരമുള്ളതും സ്വാധീനിക്കുന്നതും കുട്ടിയെ ശരിയിൽ നടത്തുന്നതും വഴികേടിൽ നടത്തുന്നതും ഒക്കെ പാരൻസാണ്, രക്ഷിതാക്കളാണ്. അപ്പം ഞാൻ എന്ന വാപ്പ, ഞാൻ എന്ന ഉമ്മ, അതാണ് ഉത്തരം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്തർ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധപ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നെ അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കുന്നു, അവനെ മജൂസിയാക്കുന്നു, അവനെ ക്രൈസ്തവനാക്കുന്നു. അഥവാ ശുദ്ധപ്രകൃതിയിൽ ജനിച്ച കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ നെഞ്ചിൽ കുരിശു വരച്ച് കാണിച്ച് കുരിശിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി കന്യാമറിയമത്തെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവനൊരു ട്രാക്ക് ഇടുന്നു. അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്കിന് മുന്നിൽ കൈകൂപ്പി മന്ത്രങ്ങൾ ജപിപ്പിച്ച്, അതല്ലെങ്കിൽ ആ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവനെ നമസ്കാരത്തിലേക്ക് വിളിച്ച് വിശ്വാസിയാക്കി. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആയി വരുന്നത്. അപ്പോൾ ഇത് ഒരു ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ഒരു ബേസിക് സയൻറ്റിഫിക് തിയറിയാണ്, അടിസ്ഥാനപരമായൊരു ശാസ്ത്രീയ തത്വമാണ്. അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പോകണം. യഥാർത്ഥത്തിൽ നമ്മൾ പറയാൻ പലപ്പോഴും അധ്യാപകരാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു എന്നാണ്, അല്ല എന്നാണ് എൻ്റെ വാദം. സോഷ്യൽ മീഡിയക്ക് വലിയ സ്വാധീനമുണ്ട്, അധ്യാപകർക്കും സ്വാധീനമുണ്ട്. പക്ഷേ കുട്ടി 7 മണിക്കൂറാണ് അധ്യാപകൻ്റെ കൂടെ ഉള്ളത്, ബാക്കി 17 മണിക്കൂറും നമ്മുടെ കൂടെയാണ്. 7 മണിക്കൂറാണ് സ്കൂളിലെ സമയം. ഒരു അധ്യാപകന് ഒരു വർഷത്തിലെ നിശ്ചിത പീരീഡുകളിലെ നിശ്ചിത സമയമാണ് കിട്ടുന്നത്. അതിനെ ക്വാളിറ്റി ടൈം, വളരെ അറ്റൻറ്റീവ് ടൈം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മിനിറ്റുകളേ കിട്ടണുള്ളൂ. ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 10:10 ഒന്നാമത്തെ പീരീഡ് ബെല്ലടിച്ചാൽ 10:10 പുറപ്പെടുകയാണ്. ആ ക്ലാസ് നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് നടന്നു വരുമ്പോഴേക്ക് 10:15 അല്ലേ? പോണ വഴിയിൽ ആ കുട്ടികളെ അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് പിന്നെയും 3 മിനിറ്റ് പോയി. ചെന്നു കുട്ടികളായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്തു, അവിടെ വീണ്ടും ഒരു സമയം പോവാണ്. പിന്നെ ഒരു പീക്ക് ടൈമാണ് ഈ വിഷയം എടുക്കാൻ വേണ്ടി കിട്ടുന്നത്. അപ്പോൾ വിഷയം പഠിപ്പിക്കൽ മാത്രമായി പലപ്പോഴും മാറും. മാത്രമല്ല അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പല ഭയങ്ങളും ഉണ്ടെന്ന്, കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിൽ, കുട്ടികളെ തിരുത്തുന്നതിൽ, ശിക്ഷണങ്ങൾ നൽകുന്നതിലൊക്കെ പല പല ഭയങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ചോറ് മുടക്കണ്ട എന്നുള്ള ഒരിതായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട്

നോക്കിയിരിക്കുമ്പോൾ മോനോട് ചോദിച്ചു, ഇതെന്താ? ഇതെൻ്റെ വീടാണ്, ഞാൻ വലിയ കുട്ടിയാകുമ്പോഴേക്കുള്ള എൻ്റെ വീടാണ്. ഓ, വീടാണല്ലേ, എന്നിട്ട് നീ വീടൊക്കെ ഒന്ന് വിശദീകരിക്ക്. വിശദീകരിച്ച് വിശദീകരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഓരോന്നവൻ പറഞ്ഞു, ഇതെൻ്റെ കോൺഫറൻസ് റൂമാണ്, ഇതെൻ്റെ ബെഡ്റൂമാണ്, ഇത് ഗസ്റ്റ് വരുമ്പോഴേക്കുള്ള റൂമാണ്, പിന്നെ ഒരു ചെറിയ റൂമ്, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത, ശരിക്ക് ജനലും വാതിലും തന്നെ ഇല്ലാത്തൊരു ചെറിയ റൂം. ഇതാരാ? ഇത് ഉപ്പാൻ്റെ റൂമ്. എൻ്റെ റൂമോ? അതെ. ഉപ്പാക്ക് എന്താ ചെറിയ റൂമ്? ഉപ്പാൻ്റെ റൂം ചെറുതല്ലേ? അതാണ് ചോദ്യം. അപ്പോൾ ഈ മനുഷ്യൻ അയാളുടെ വാപ്പാക്ക് കൊടുത്തത് ഏറ്റവും പരിമിതമായ സൗകര്യമാണ്. വീട്ടിലെ ബാക്കിയുള്ളവർക്കൊന്നും ശരിക്കൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാതെ ഒരു വൃദ്ധസദനത്തെക്കാളും ഒരു ജയിലിനേക്കാളും ഇടുങ്ങിയ റൂമിലാണ് ഇട്ടത്. അപ്പം കുട്ടി ആ അന്തരീക്ഷത്തിൽ നിന്നത് പഠിക്കുകയാണ്. ക്ലാസ് മുറിയാകുന്ന വീട്ടിൽ നിന്നവൻ പഠിക്കുകയാണ് ചെറിയ പ്രായത്തിൽ. വല്യാപ്പാന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ബന്ധപ്പെടേണ്ടതില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ, എനിക്ക് മക്കളുണ്ടാകുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എൻ്റെ വാപ്പാനെ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കൊണ്ടുപോയി ആക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണ്. വളരെ ഇൻഡയറക്റ്റായിട്ട്, വളരെ നേരിട്ടല്ലാത്ത രീതിയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കഥ പറയാം. അനു, വിനു, അഖിൽ, മൂന്ന് കുട്ടികൾ. അനു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ്, വിനുവും അഖിലും അങ്ങനെ തന്നെയാണ്. അപ്പം അനു അവൻ്റെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു. വിനു പെട്ടെന്ന് പോയിട്ട് അവൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അനുവിൻ്റെ തലയിലൂടെ ഒഴിച്ചു. പക്ഷേ അഖിൽ ഇത് കണ്ടു. അഖിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് ട്രൗസറിൽ മൂത്രമൊഴിച്ചേ, ട്രൗസറിൽ മൂത്രമൊഴിച്ചേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ വിനു ഇടപെട്ടിട്ട്, ഇല്ല, കള്ളാണ് അവൻ പറയണത്, ഞാൻ അവൻ്റെ മേലൊഴിച്ച വെള്ളമാണതെന്ന് സമർത്ഥിച്ചു. അവൻ ഒഴിക്കണത് കണ്ടതുകൊണ്ട് കുട്ടികളും ടീച്ചറൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു. ടീച്ചർ വന്നിട്ട് വിനുവിനെ നന്നായിട്ട് അടിച്ചു, നീ അവൻ്റെ മേലെ വെള്ളം ഒഴിച്ചല്ലടാന്ന് ചോദിച്ചിട്ട്. ഇവിടെ ഈ മൂന്ന് കുട്ടികളെ രൂപപ്പെടുത്തുന്നത് ആരാ? പാരൻസാണ്. ആ വീട്ടിലെ രീതികളാണ്, ആ വീട്ടിലെ ശൈലികളാണ്. അനുനറിന്റെ കുട്ടി മൂത്രമൊഴിച്ചു. അവനെ എന്താണ്, ആ വീട്ടിൽ നിന്ന് ഒരു കറക്റ്റ് ടീച്ചിങ് കിട്ടിയിട്ടില്ല. അവനെ മൂത്രമൊഴിക്കുമ്പോൾ എന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവണം. അവനാകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഒരു അവനകപ്പെട്ടൊരു പ്രതിസന്ധിയിൽ നിന്ന് സ്വയം പിടിച്ചു കയറാനുള്ള ഒരു ശേഷി ആ മാതാപിതാക്കൾ കൊടുത്തിട്ടില്ല. ഇനി വിനുവിനെ ഒരു പെരുമാറ്റ മര്യാദകളൊക്കെ ശരിയായ രീതിയിൽ ആ പാരൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അഖിലിൻ്റെ വീട്ടിലെ രീതി ഇങ്ങനെയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ എല്ലാത്തരം വളർച്ചകളും ഈ ഒരു രീതിയിൽ, കൃത്യമായ പ്രായത്തിലും ഘട്ടത്തിലും അങ്ങനെ കുട്ടി നമ്മളിൽ നിന്നും പലതും പഠിച്ച് പഠിച്ച് പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ പഠനം എവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്? ഗർഭപാത്രം മുതൽ ആരംഭിക്കുന്നുണ്ട്. ഗർഭപാത്രം മുതൽ ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭപാത്രത്തിൽ പേനയും പെൻസിലും ടാബും സ്കെയിലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മാത്തമാറ്റിക്സ് പഠിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു ബീജബിന്ദു അണ്ഡവുമായി കൂടിച്ചേർന്നൊരു കുഞ്ഞു രൂപാന്തരം പ്രാപിക്കുന്ന സമയം മുതൽ ഇങ്ങനെ വന്നാൽ ആദ്യം കൊടുക്കുന്നത് കേൾവിശക്തിയാണ്. ഗർഭപാത്രത്തിലുള്ള ഒരു ഗർഭസ്ഥ ശിശുവിന് ആദ്യം കൊടുക്കുന്നത് കേൾവിശക്തിയാണ്. ആ കേൾവിശക്തിയിൽ അവൻ ആദ്യം കേട്ടു തുടങ്ങുന്നത് അവൻ്റെ മാതാവിൻ്റെ ഹൃദയമിടിപ്പാണ്, ഉമ്മാൻ്റെ ശബ്ദമാണ്, ഉമ്മാൻ്റെ ശ്വാസത്തിൻ്റെ താളവും അതിൻ്റെ പിന്നെ വേഗതയും അതിൻ്റെ അവസ്ഥയുമാണ്. അതേപോലെ തന്നെ പതിയെ ബാഹ്യ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടു തുടങ്ങും. അപ്പോൾ വളരെ തുടർച്ചയായി ഭീതിതമായ ശബ്ദം കുട്ടി കേട്ടാൽ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഹൊററായിട്ടുള്ള ഭീകരമായ ഫിലിംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടാൽ ഒരു കുട്ടി ശരിക്കും ഭയക്കും. ഒരു പട്ടിയെ കണ്ട് പേടിക്കുന്നത് പോലെ ഭയങ്കര ഇടിരംഗങ്ങളും കഴുത്തറക്കുന്നതും ഇങ്ങനത്തെ സാധനങ്ങളും പ്രേതവും ഭൂതവും ഒക്കെ ഉള്ള ഫിലിംസും ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ ഫീലിങ്സ് അതിൻ്റെ എത്രയോ ഇരട്ടി കനത്തിൽ കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുമെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങളൊക്കെ. അപ്പോൾ വളരെ ക്രോണിക്കായിട്ടുള്ള സ്ട്രെസ്, വളരെ തുടർച്ചയായിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ അതനുഭവിക്കണം. ഏതെങ്കിലും ഒരു ചെറിയ വിഷമം, ഒരു ദുഃഖം, ഒരു കരച്ചിലോ അല്ല, തുടർച്ചയായ പെയിന്, മാനസിക

0: ആഘാതം അനുഭവിക്കുന്നൊരു ഉമ്മയുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ തന്നെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ ശരിക്ക് ഗർഭപാത്രം മുതൽ ഈ ഒരു സംഭവം നടക്കുന്നു എന്നാണ്. ഗർഭപാത്രം മുതൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ഒരു പഠനവും ഒരു മനനവും ഒക്കെ നടക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്ര ആഴത്തിൽ കുട്ടിക്ക് അവൻ്റെ ജീവിത സാഹചര്യം യഥാർത്ഥത്തിൽ അവനുള്ള ക്ലാസ് മുറിയാണ് എന്നത്, പഠനമുറിയാണ് എന്നത്, വീടവൻ്റെ പഠനത്തിൻ്റെ ഇടമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്താ ചോദ്യം ചോദിക്കാൻ കാരണം? ചില ആളുകളുടെ ശ്രദ്ധയൊക്കെ മാറിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ അടുപ്പത്തേക്കും അടുക്കളയ്ക്കും വണ്ടിയിലേക്കും അവിടെയൊക്കെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ലേഡീസിനോടാണ് ചോദിക്കുന്നത്, ഗർഭിണിയായിരിക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ എന്താ പറയുക, എൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ സംരക്ഷണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളെ കുഞ്ഞിൻ്റെ ഗർഭത്തിലായിരിക്കെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ എന്നെ സംരക്ഷിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. അതുണ്ടാകും. നമ്മൾ കയറ്റിറങ്ങുമ്പോൾ, ഇറക്കിറങ്ങുമ്പോൾ, കിടക്കുമ്പോൾ, തിരിഞ്ഞു കിടക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു മനോനിലയോടുകൂടെ നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് ചോദിച്ചോളൂ. അല്ല, വെറും കേൾവിക്കാരാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളൂ. അപ്പോഴേ ക്ലാസ്സിലേക്ക് നമ്മൾ തിരിച്ചു വരുള്ളൂ. ശരി, ഇനി ആണുങ്ങളോടാണ് ചോദ്യം. എൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കറിയുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. ശരി, ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, ജനിച്ച നിമിഷം മുതൽക്ക് കുട്ടി വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തലച്ചോറിനെ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മൾ സ്പോഞ്ചിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ ചെയ്യുക? സ്പോഞ്ച് അത് ഫുള്ള് കുടിച്ചെടുക്കും അല്ലേ. വെള്ളമാണ് പോയാൽ ആ വെള്ളം പോയെടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും തുണി വിരിച്ചാൽ എന്താ ചെയ്യുക? തുണി ആ വെള്ളം ഫുള്ള് ഇങ്ങോട്ട് ആഗിരണം ചെയ്യും, അതങ്ങോട്ട് അതിലേക്ക് എടുക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടത്തുന്ന സംസാരങ്ങളും ശബ്ദങ്ങളും സംഗതികളും ഫുള്ളായിട്ട് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് എടുക്കുകയാണ്. തലച്ചോറ് അവിടെ ഉണ്ടെങ്കിലും ആ തലച്ചോറിൻ്റെ പിന്നെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ടാകണില്ല. അതുകൊണ്ടാണല്ലോ കുട്ടിക്ക് ചൂടും തണുപ്പും ഒന്നും മനസ്സിലാകാത്തത്. അതുകൊണ്ടാണല്ലോ തീക്കൊള്ളി പിടിക്കുന്നത്. തലച്ചോറിൻ്റെ ഉള്ളിൽ കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകളൊന്നും പരസ്പരം കണക്റ്റഡല്ല. അതെങ്ങനെയാണ് പിന്നെ കണക്റ്റഡ് ആകുന്നത്? അത് അവൻ്റെ ജീവിതയാത്രയിലെ അനുഭവങ്ങൾ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ശബ്ദങ്ങൾ, കേൾവികൾ ഒക്കെ ഇങ്ങനെ കൂടുമ്പോഴാണ് ഓരോന്നിങ്ങനെ ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയിട്ട് വരിക. ഇപ്പോൾ ഒരു നല്ലൊരു ഫുൾ വലിയൊരു വീടുണ്ടാക്കി വെച്ചിട്ട് ആ വീട്ടിൽ നൂറുകണക്കിന് ലൈറ്റ്സൊക്കെ ഉണ്ട് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെ സിറ്റ് ഔട്ട് കയറി അവിടുത്തെ ലൈറ്റിട്ടു, ഓഫീസ് റൂം കയറി അവിടുത്തെ ലൈറ്റിട്ടു, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഓരോ ലൈറ്റ്സ് നമ്മൾ ഇടുമ്പോഴാണ് എന്ത് ചെയ്യണം, ആ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തുന്നത്. ഇതേപോലെയാണ് കോടിക്കണക്കിന് ന്യൂറോണുകൾ, അതിന് പല പല ലക്ഷ്യങ്ങളുണ്ട്, അതിലൂടെ പല പല കാര്യങ്ങൾ നടത്താനുണ്ട്. അതൊക്കെ അതിനെങ്ങനെ ടീച്ച് ചെയ്ത് പോകണം, അതിനെങ്ങനെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി പോകണം. ബേസിക്കലി അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെങ്ങനെ അനുഭവങ്ങൾ കൊടുത്താണ് തലച്ചോറ് എന്ത് ചെയ്യണത്, അതിൻ്റെ ഒരു സമ്പൂർണതയിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന രീതികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റികൾ, നമ്മുടെ രീതികൾ, സ്വഭാവങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഒരു കുട്ടിയെ ശരിയായ രീതിയിൽ സ്വാധീനിക്കുന്നത്. അതിലൂടെയൊക്കെ തന്നെയാണ് ആ കുട്ടി പഠിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വയലുണ്ടെന്ന് വിചാരിക്കുക. ഒരു വയലിൽ കുറേ വരമ്പുകളുണ്ട്. ഈ വയലും വരമ്പും എന്ന് അറിയാത്തവർക്ക് ഞാൻ പറയുന്ന ഉദാഹരണം മനസ്സിലാവില്ല കേട്ടോ. പിന്നെ വയല് വരമ്പ് എന്നൊക്കെ പറഞ്ഞാൽ, വരമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ സദസ്സിനോട് പറഞ്ഞു കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ചിമ്മുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അടക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ഭാഷയിലെ ചില വ്യത്യാസങ്ങളുണ്ടാവും. പാടത്ത് ഉള്ള വരമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഇതിലുള്ള ഈ ഒരു വഴി, ആ വഴി മാത്രം ആളുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അതവിടെ ഇങ്ങനെ അവിടെ ഉണ്ടാകും. അവിടെ ചെടിയും പുല്ലൊന്നുമില്ലാതെ അവിടെ ഉണ്ടാകും. ബാക്കി ഇതൊക്കെ കാടുമൂടി കിടക്കുന്നുണ്ടാകും. ഇതാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അവസ്ഥ. എന്താണോ അവന് കിട്ടുന്ന ഒരു സംഭവം, അതിലൂടെയാണ് അതിങ്ങനെ, ആ വിഷയത്തിലാണ് അതിങ്ങനെ സ്കില്ലായിട്ട് സ്കില്ലായിട്ട് വരിക. അതാണ് ഇങ്ങനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് വരിക. അപ്പം എല്ലാത്തരം കപ്പാസിറ്റികളെയും ഇങ്ങനെ ലൈവാക്കി കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ തലച്ചോറ് ആ നിലക്ക് ഉണർന്ന് പ്രവർത്തന സജ്ജമാകുന്നത്. അപ്പം അമ്മയുടെ ചിരിയും ഉമ്മയുടെ ശബ്ദവും വഴക്കും ബഹളവും ഒക്കെ കേട്ടാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടി വളരുന്നത്. ഇനി നമ്മൾ വെറുതെ ഒന്ന് ഏജ് വൈസ് എടുത്താൽ 0 മുതൽ 2 വയസ്സ് വരെ അഥവാ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായ സമയം മുതൽ 2 വയസ്സ് വരെ ഒരു കുട്ടി ഭാഷയും മാത്സും ഒന്നുമല്ല പഠിക്കുന്നത്, സയൻസും ഇംഗ്ലീഷും ഒന്നുമല്ല പഠിക്കുന്നത്, മറിച്ച് അവൻ സുരക്ഷ എന്നുള്ള സാധനമാണ് പഠിക്കുന്നത്. അവന് സ്നേഹം കിട്ടുന്നുണ്ടോ, അവനെ സംരക്ഷിക്കുന്നുണ്ടോ, അതാണ് അവിടെ ഒരു ട്രസ്റ്റ്, ഒരു പരസ്പര വിശ്വാസം രൂപപ്പെടുന്ന സമയമാണ്. ആർത്ത് കരയുമ്പോൾ പാരൻസ് ഓടി വരുന്നുണ്ടോ, അവൻ കൈ പിടിക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് തലച്ചോറ് ശരിയായ രീതിയിൽ എടുക്കുന്നത്. അപ്പം പാരൻസുമായിട്ടുള്ള ആ ഏറ്റവും വളരെ ഹാർഡായിട്ടുള്ള, വളരെ കനമുള്ള, കട്ടിയുള്ള ആ ബന്ധം തലച്ചോറ് രജിസ്റ്റർ ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത് 0 മുതൽ 2 വയസ്സ് വരെയുള്ള സമയമാണ്. ഗർഭപാത്രത്തിൽ കൊടുത്ത സംരക്ഷണം അപ്പോൾ അവൻ്റെ തലച്ചോറ് ഓക്കെ ആക്കി വെക്കും, ഓ വട്ട് എ ലവിങ് മദർ, വട്ട് എ കെയറിങ് ഫാദർ എന്നത് തലച്ചോറ് അവിടെ സെറ്റാക്കി വെക്കും. 2 വയസ്സ് വരെയുള്ള ടൈമിനെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. നമ്മൾ ശരിക്കും ഈ പ്രായത്തിലൊക്കെ കുട്ടികളുടെ കയ്യിൽ കുപ്പിപ്പാലും കൊടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കരയാതിരിക്കാനൊരു, എൻ്റെ പേരെനിക്കറിയില്ല, അറിയവേണ്ട കേട്ടോ, വെച്ചുകൊടുത്തിട്ട് രക്ഷപ്പെടണമല്ലോ, ഞാനത് ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, അതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഭയങ്കര ഒരു സേഫ് മോഡിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വഹനൻ അല്ല വഹൻ എന്നാണ് ഗർഭത്തെക്കുറിച്ച് പറഞ്ഞത്, പ്രയാസത്തിന് മേൽ പ്രയാസമാണ്. നിനക്ക് ആരോടാണ് ബാധ്യത എന്ന് വെച്ചപ്പോൾ ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക എന്ന് 3 തവണ പറഞ്ഞത് ഉമ്മാക്ക് അത്രയും വലിയ ടാസ്ക് ഉള്ളതുകൊണ്ടും ഉമ്മാക്ക് അത്രയും വലിയ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ആണുങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നോ ഒന്നുമല്ല. ഭയങ്കര ഫെമിനിസ്റ്റ് ക്യാമ്പയിനിൽ അകപ്പെട്ട് നേരെ നമ്മൾ മനസ്സിൽ എന്താ പോലും ഇങ്ങനെ പറയണമെന്നാണ് നമ്മളെ മനസ്സിൽ ചോദ്യം വരിക. ഞാൻ പറയുന്ന അർത്ഥമല്ല, കുട്ടിക്ക് ഈ സമയത്ത് കൊടുക്കേണ്ട കൃത്യമായ കെയർ കൊടുക്കാതെ നമ്മൾ ഒരു ചെറിയ സാലറിക്ക് വേണ്ടി ജീവിക്കാൻ വകയുണ്ടായിട്ടും പോകുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതേപോലെ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് തലച്ചോറ് പഠിക്കുന്നത് അനുകരണമാണ്, എല്ലാം അനുകരിക്കുകയാണ്. അവിടെ ഒരിക്കലും ആസൂത്രണം ചെയ്യണ പ്രായമല്ല അത്. അവനായിട്ട് കുറേ സാധനം അങ്ങനെ ഉണ്ടാക്കില്ല, വേറുള്ളവർ കാണിച്ചു കൊടുത്തതും അവനിങ്ങനെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അവനായി പുതിയ വഴികളൊന്നും വെട്ടൂല പൊതുവെ, മനസ്സിലായില്ലേ. അവിടെ തലച്ചോറ് എന്ത് ചെയ്യണം, കുറേ ഡാറ്റാസ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ സ്വീകരിച്ച ഡാറ്റയിൽ നിന്നാണ് പിന്നെ അവന് ആസൂത്രണത്തിൻ്റെയും ആലോചനൻ്റെയൊക്കെ തലത്തിലേക്ക് പോവുക. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഘട്ടങ്ങളൊക്കെ കുട്ടി നമ്മളോടൊപ്പമാണ്, നമ്മളുടെ കൂടെയാണ് കുട്ടിയുള്ളത്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും കാഴ്ചക്കാണ് അവിടെ കുട്ടി ഓരോന്നിങ്ങനെ കാഴ്ചകൊണ്ടിരിക്കുകയാണ്. സംസാരം പൊതുവെ കുറവായിരിക്കും, അക്ഷരങ്ങളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രായമാണ് 2 മുതൽ ഇങ്ങനെ പിന്നെ 3 കെത്തി, അപ്പം ഇങ്ങനെ സംസാരം കൂടി വരും അല്ലേ. ബാക്കിയൊക്കെ അനുകരണങ്ങളാണ്. കുട്ടി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യണ കാണുമ്പോൾ കുട്ടി പാചകം ചെയ്യും, കുട്ടി ഡോക്ടറാകും, കുട്ടി ഡ്രൈവറാകും, കുട്ടി JCB ഓടിക്കും അല്ലേ, അങ്ങനെ പിന്നെ എന്താ കുട്ടി നിസ്കരിക്കും. നമ്മളെ അനുകരിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യണത് ഓരോന്നും ഭയങ്കര പ്രധാനമാണ്. നമ്മൾ ചെരുപ്പ് കറക്റ്റ് വെക്കുന്നത് കണ്ട് അവൻ പഠിഞ്ഞാൽ ശീലിച്ച അങ്ങനെ തന്നെ വെക്കും. നമ്മളെ ഡ്രസ്സൊക്കെ അഴിച്ചിടുന്നത് കൃത്യമായി ഒരു രീതി ശീലിപ്പിച്ചാൽ അങ്ങനെ ശീലിക്കും. ഡ്രസ്സ് അഴിച്ചിട്ട് ഇത് ഇന്ന സ്ഥലത്താണ് മോനെ ഇടേണ്ടത് അല്ലേ. നമ്മളൊരിക്കലും നമ്മളെ ഡ്രസ്സ് അണ്ടർവെയറൊന്നും കൊണ്ടുപോയിട്ട് ഗസ്റ്റ് വരുന്നിടത്ത് വെക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പാഠങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അതായത് വീട് വളരെ ചെറുതാകുമ്പോൾ, പരിമിതമാകുമ്പോൾ, ചിലപ്പോൾ ഓഫീസ് റൂം കൂടി നമ്മൾ ഉറങ്ങാനും കിടക്കാനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു തലത്തേക്ക് എത്തുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ചില വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാകും. ഞാൻ പറയുന്നത് അത് പാരൻസ് ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു പോകും. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും കൈകാര്യം ചെയ്ത കുറേ രീതികൾ അവിടെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഹുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രവാചകനെ കുട്ടിയെ എടുക്കുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ്റെ പുറത്ത് കയറുകയാണ്. പ്രവാചകൻ്റെ മുതുകും പുറത്ത് കയറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തന്നെ കിടക്കുകയാണ്. സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ സുജൂദ് വല്ലാതെ നീണ്ടപ്പോൾ പിന്നീട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്തേ നബിയെ നീണ്ടു, ജിബിരിയിൽ വന്നോ, വഹയി കിട്ടിയോ, വേറെന്തെങ്കിലും വിഷയമുണ്ടോ, പുതിയ വല്ല പ്രാർത്ഥനയും വന്നോ എന്നൊക്കെയാണ് അവരുദ്ദേശിച്ചത്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം എന്താ, നിങ്ങൾ ശ്രദ്ധിക്കണില്ല, ഉത്തരം ഒന്ന് എഴുതിക്കാണി, ഒന്ന് എഴുതിയൊക്കെ അവിടെ അരുണവരുണ്ടാവും ഉത്തരമുണ്ടാവും അല്ലേ. നബി കൊടുത്ത ഉത്തരം ഇർത്തഹലനി, അവൻ എൻ്റെ പുറത്ത് കയറി ആനക്കളി കളിച്ചു അല്ലെ, വണ്ടിക്കളി കളിച്ചു. നിസ്കാരത്തിലാണിത്, നമുക്ക് ചെറിയ കാര്യങ്ങൾ കുട്ടികളടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്. കയ്യും കാലും അനക്കാൻ കഴിയാതെ ഫിസിയോതെറാപ്പി സെൻ്ററുകളിൽ ജീവിതവും സമ്പാദ്യവും ചിലവാക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് ഓർക്കണം നമ്മൾ. നമ്മളെ കുട്ടികളെ ഓട്ടവും ചാട്ടമൊക്കെ നമുക്ക് വലിയ ശല്യമായിട്ട് മാറുമ്പോൾ, അത്രേ ഉള്ളൂ. ഞാനതിലേക്ക് പോകണില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പം ആ നിലക്ക് 2 മുതൽ 6 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് അനുകരണത്തിൻ്റെ സമയമാണ്. പിന്നെ 7 മുതൽ 10 വയസ്സ് വരെയുള്ളത് പല ശീലങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന പ്രായമാണ്. പല ശീലങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നൊരു ഘട്ടമാണ്. ഞാൻ ഈ പറയുന്ന ഘട്ടങ്ങളൊക്കെ ശരിക്കും കുട്ടീൻ്റെ കാഴ്ച, കേൾവി, സംസാരം, ശേഷി, നടത്തം, ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ശരിക്കും വാച്ച് ചെയ്യണം. മലം മൂത്രവിസർജനം, അതൊക്കെ അവൻ്റെ മലം പോകുമ്പോൾ ഉള്ള അവസ്ഥ, അതിൻ്റെ ഡ്യൂറേഷനുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ശരിക്ക് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു ഘട്ടവും കൂടിയാണ്. കുട്ടി ഇതൊക്കെ പഠിക്കണത് നമ്മുടെ അടുത്തുനിന്നാണ്. എങ്ങനെയാണ് ടോയ്ലറ്റ് പോയി ഇരിക്കേണ്ടത്, എങ്ങനെയാണ് മൂത്രമൊഴിക്കേണ്ടത്, ഇതൊക്കെ പഠിക്കണത്, എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് ഒക്കെ ഈ ടൈമിൽ. അതൊക്കെ കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുത്താൽ പിന്നെ അതങ്ങനെ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുക. ഇനി ശീലങ്ങളുടെ ഘട്ടമാണ്, ക്രമങ്ങൾ പഠിക്കുന്ന ഘട്ടമാണ് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്ക് നിങ്ങൾ എത്ര കറക്റ്റാണ്, മുറു ഔലാദുക്കും ബിസ്വല, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ശീലങ്ങൾ രൂപപ്പെടുന്ന സമയം. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ നിസ്കാരം എന്നുള്ള ശീലം ആണ് സെറ്റാക്കി കൊടുത്തു. അതെങ്ങനെ സെറ്റാക്കി കൊടുക്കുക? നിസ്കരിക്കുകയാണ് എനിക്ക് നല്ലത്, അതൊന്നും നടക്കില്ല. അവന് നിസ്കാരത്തിൻ്റെ നേരമെത്തുന്ന ആ ഒരു സമയത്തുമ്പോഴേക്ക് നമ്മൾ ഓൺലൈനിൽ നല്ലൊരു മുസല്ല ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് മുസല്ല അങ്ങോട്ട് വരുന്നു, അവന് മുസല്ല കൊടുക്കുന്നു. നമ്മൾ നല്ലൊരു ടോർച്ച്, ഒരു 20 റുപ്യ 30 റുപ്യേൻ്റെ നല്ലൊരു ടോർച്ച് ലൈറ്റ്, എന്തിനാ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് ലൈറ്റ് അടിച്ച് പോരാൻ, മനസ്സിലായില്ലേ? ഇനി ഒരു ദിവസം അവൻ വന്നിട്ടില്ലെങ്കിലോ നിർബന്ധിക്കരുത്, ഭയങ്കര പ്രഷർ ചെയ്ത്. 4 മണി അല്ലേ, 4:25 സുബഹി, അപ്പോൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കരുത്, അപ്പം അവനെ ബുദ്ധിമുട്ടാക്കരുത്. പകൽ നിന്നെ വിളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് ഉറക്കല്ലേ, എന്തായാലും നീ ഇനിയിപ്പോൾ 10 വയസ്സായാലും നിസ്കരിക്കേണ്ടി വരും, അപ്പം എന്തായാലും നിന്നെപ്പാക്ക് വിളിക്കേണ്ടി വരും. ഇപ്പം ഇല്ലെങ്കിലും ഭയങ്കര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ശീലിച്ച് പോകണം. ഞാൻ നാളെ നിന്നെ ഒന്ന് വിളിച്ചാലോ അല്ലേ? എന്നിട്ടാ അപ്പം അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ പോയി ഒരു നെയ്യപ്പം ഒരു ചായയും കുടിച്ചാൽ സന്തോഷം. ഓ, നെയ്യപ്പത്തിനും ചായക്കും ആയിരിക്കും വരുന്നത്, പക്ഷേ നിസ്കാരം എന്നുള്ള ശീലത്തിലേക്ക് അവിടെ എത്തും. ഇടയ്ക്കൊക്കെ ഒന്ന് കളിയാക്കും വേണം. സുബൈക്കിപ്പോൾ കട്ട്ലറ്റ് പള്ളിയിൽ കിട്ടൂല, നോമ്പിനെ കിട്ടുള്ളൂ, എന്താ ചെയ്യുക നമ്മളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയല്ല പള്ളിയിൽ പോകേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്യും, മനസ്സിലായില്ലേ? അതെൻ്റെ വാപ്പ എനിക്ക് തരുന്ന പ്രോത്സാഹനമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കുട്ടി എത്തുകയും ചെയ്യും. ഇനി 11 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് അവൻ്റെ സ്വത്വം അവൻ തിരിച്ചറിയുന്ന, അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫോർമേഷൻ്റെ സമയമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താകണം, ഞാൻ എങ്ങനെ പോകണം, ഞാൻ ആരെ ഫോളോ ചെയ്യണം, ഇതൊക്കെ രൂപപ്പെടുന്ന സമയമാണ്. കുട്ടികളെ വളർത്താൻ ഏറ്റവും പ്രയാസമുള്ള കാലം. ഇരട്ട കുട്ടികളായിരുന്നു, ഒരാൾ കരയുമ്പോൾ ഒരാൾ ചിരിക്കും, ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ മൂത്രയിക്കും, ഒരാൾ മൂത്രയിക്കുമ്പോൾ ഒരാൾ അടുപ്പിൽ പോയിട്ട് കൊള്ളി വലിക്കും. കുടുങ്ങിയാലും അടച്ചോനെ, ഞാൻ എന്തൊരു വല്ലാത്ത അവസ്ഥയാണിത്, ഇങ്ങോട്ട് ടെൻഷനൊക്കെ അടിച്ചിട്ട് അല്ലേ. പിന്നെ ഇതെനിക്ക് മാത്രം, ഞാൻ മാത്രം ചെയ്താൽ മതി, മടുത്ത് എനിക്ക് ജീവിതം എന്നൊക്കെ പറയും. കുട്ടികളെ കിട്ടാതെ കരഞ്ഞിരിക്കണ IVF ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ജീവിതം ചിലവാക്കുന്ന ആളുകളെന്ന് അപ്പം നമുക്ക് ഓർമ്മ വരില്ല. കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച അവസാനം കുഞ്ഞുങ്ങളുണ്ടായ കുറേ സ്ത്രീകളുണ്ട്. ഓരോ കാര്യം എടുക്കല്ല. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഒരാൾ പറഞ്ഞു, ഒളിഞ്ഞ് പ്രസവിക്കണില്ല എന്നാണ് മൗലവി പറയുന്നത്. ഭയങ്കര സങ്കടമാണ് എനിക്ക്, എത്ര ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്, 2 കുട്ടികളായിപ്പോൾ. 3-ാമത്തെ കുട്ടിക്ക് അയാൾക്ക് ആഗ്രഹമുണ്ട്, അവൾക്ക് താല്പര്യമില്ല. പ്രസവം ഭയങ്കര റിസ്ക്കാന്നാ പറഞ്ഞത്. നിങ്ങൾ ആണുങ്ങളല്ലേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ ചില സ്ത്രീകൾ ആലോചിക്കുന്നുണ്ടാകുക. ഭയങ്കര ഫെമിനിസ്റ്റ് ക്യാമ്പയിനിലെ പെട്ട ആൾക്കാർ. എനിക്ക് 5 കുട്ടികളുണ്ട്. 5 കുട്ടികളെയും ഭാര്യ പ്രസവിച്ചപ്പോൾ ഭാര്യക്കുണ്ടായതിലേറെ പിന്നെ പെയിന് എനിക്കുണ്ടെന്ന് ഞാൻ പറയും. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്, നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി. നമ്മുടെ പ്രിയപ്പെട്ടവൾ ലേബർ റൂമിൽ സേജറി നടക്കുന്ന സിസേറിയൻ ഡെസ്കിൽ കിടക്കുമ്പോൾ അവരനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ വേദനയായിരിക്കും, നമ്മുടെ ഉള്ളിലുള്ളത് അത്രയും ആഴമുള്ള പെയിനായിരിക്കും. ശ്വാസമടക്കി പിടിച്ചിരിക്കായിരിക്കും പുറത്ത്. അത് മിക്കവാറും സ്ത്രീകൾക്കൊന്നും അറിയില്ല, ആണുങ്ങളത് പ്രകടിപ്പിക്കില്ല, പറയില്ല. അപ്പോൾ അത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും. ചില മണ്ടന്മാർ പ്രഗ്നൻസി കാലത്ത് കൊടുക്കേണ്ട ശ്രദ്ധയും കൂടിയും കൊടുക്കാതിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാകും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഈ ഒരു ഏജ് ലെവലൊക്കെ പറഞ്ഞു, ഈ ഏജിലൂടെ ഒക്കെ നമ്മളെ കൂടെയാണ് അവർ കൂടുതൽ പോകണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോയി, പിന്നെ നമുക്കവരെ കിട്ടണില്ല അല്ലേ. അപ്പം ആ ഒരു തലമുണ്ട്. ഇനി വീട്ടിൽ നിന്ന് കുട്ടി അനിവാര്യമായും പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്നെന്താണ്, സംസാര രീതി വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. ബഹുമാനം, ചെറിയ ആളുകളെ, ഇപ്പോൾ ചില വീടുകളിലൊക്കെ കുട്ടികളെ വരെ നിങ്ങളെന്ന് വിളിക്കുക. കുഞ്ഞുസേ നിങ്ങൾ പോണില്ലേ എന്ന് ചോദിക്കും. എന്തിനാ, കുട്ടി തിരിച്ചിങ്ങോട്ട് നിങ്ങളെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പം ചേ ജ് വരുന്നില്ലേ. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ട്, അവരുടെ കുട്ടി അവരെ പേരെ വിളിക്കുക, അമ്മേന്ന് വിളിക്കൂല. നമ്മളെങ്ങനെ തിരുത്താൻ നോക്കിയാലും നടക്കില്ല. അങ്ങനെയാണ് അവർ ശീലിപ്പിച്ചത്, സംസാര ശൈലി, വിളികളൊക്കെ. ചിലപ്പോൾ ഈ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട നമ്മുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാകും, കാളി എന്നൊക്കെ ആയിരിക്കും പേര്. കാളിയെ എന്താ എൻ്റെ വർത്തമാനം എന്നൊക്കെ ചോദിക്കും കുട്ടികൾ. അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത്, കാളി ചേച്ചിയെ എന്താ ചേച്ചിൻ്റെ വിശേഷം, അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. അയ്യപ്പേട്ട സുഖല്ലേ, അയ്യപ്പ എന്താ വിശേഷം, നമ്മളങ്ങനെ ചോദിക്കുക അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എഡിറ്റിങ്ങുകൾ വേണം. അവിടെയൊക്കെ എന്താണ് ആ കുട്ടിയുടെ ഭാഷയുടെ രീതികൾ ശൈലികൾ ഒക്കെ എഡിറ്റ് ചെയ്യപ്പെട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതേപോലെ കുട്ടിയുടെ ദേശീയ പ്രകടനങ്ങൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. ചില കുട്ടികൾ ഫേസിൽ അത് കാണും, ബോഡിയിൽ കാണും, ചിലപ്പോൾ ചില സാധനങ്ങൾ എടുത്ത് പ്രകടിപ്പിക്കും. അതെന്താ, അതൊക്കെ വാപ്പിയും മീൻ തമ്മിൽ തല്ലിവിടുമ്പോൾ മീൻ വാപ്പിയൊക്കെ എടുത്ത രീതികളാണത്. അതവൻ്റെ തലച്ചോറ് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ച്, അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച്, പിന്നെ അവനൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ തലച്ചോറ് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന്. തലച്ചോറിന് കിട്ടിയ ഓറിയൻറ്റേഷൻ അതാണ്. അല്ലെങ്കിൽ ഇളയച്ചി മൂത്തച്ചി, അല്ലെങ്കിൽ അമ്മായിമ്മ മരുമോള്, ഇങ്ങനത്തെ കുറേ ഫൈറ്റുകളുണ്ടാകും അല്ലേ വീടിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഈ കുട്ടികളെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, അവരത് പ്രകടിപ്പിക്കുന്നും ഉണ്ട്. മൊത്തം ഇന്ന് സോഷ്യൽ മീഡിയ കൂടി ആവുമ്പോൾ കുട്ടികളെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഡാമേജ് ആയി പോകുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം ക്ഷമാപണം, തെറ്റുതിരുത്തൽ, ഇതൊക്കെയാണ്. ഇതൊക്കെ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കണ്ടേ. വാപ്പമ്മാനോട് നേരെ സോറി എടി, സോറി എടി എന്ന് പറയണ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഒന്ന് ചെറുത്ത് പിടിച്ച് സോറി എടി, അറിയാതെ പറ്റിപ്പോയതാണ്, നീ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഉമ്മ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല. വല്യമ്മ എന്തായാലും മരുമോളോട് പറയില്ലല്ലോ, അതൊരു ഡിഗ്നിറ്റി പ്രശ്നമാണ് അതൊരു. നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഓരോരുത്തർ അവരനുഭവിച്ച കാലത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാകും. നമ്മൾ കൊടുക്കണ തിരിച്ചു കൊടുക്കണ അനുഭവങ്ങളോ വാക്കുകളോ ഒന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. ഏയ് മരുമോൾക്കൊന്ന് വീട്ടിൽ പോകണമെങ്കിൽ മരുമോള് ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ടാവും. ഉമ്മാൻ്റെ അടുത്ത് ഒരു വാക്ക് കിട്ടേണ്ടവരും കിട്ടൂല. അപ്പം അങ്ങനെ കുറേ പ്രശ്നം പറയും ഒക്കെ ഉണ്ടാവും. നേരിട്ട് തല്ലലും കുത്തലും മാത്രമൊന്നുമല്ല, അമ്മായിമ്മൻ്റെ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കണതെങ്കിൽ, മരുമോളെ സ്ഥാനത്താണ് ഇരിക്കണമെങ്കിൽ രണ്ടാളും ശ്രദ്ധിച്ചോളൂ. രണ്ടാളടുത്തും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എത്ര ചിരിയും കളി ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ സംഗതികളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതൊക്കെ ഈ കുട്ടികളെ സ്വാധീനിക്കും, അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് അതിവിടെ പറഞ്ഞ് മനസ്സിലായില്ലേ. അതൊക്കെ ഈ കുട്ടികളെ സ്വാധീനിക്കും. അപ്പം ക്ഷമ ചോദിക്കാനും തിരുത്താനും, തെറ്റ് സംഭവിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാനൊക്കെയുള്ള ചങ്കൂറ്റം എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് നന്ദി പറയാം, താങ്ക്സ് പറയാം, ശുക്രൻ, ബാറക്കല്ലാ ഫീക്കും, അല്ലെ ജസാക്കല്ലാഹു ഖൈറൻ. ഇതൊക്കെ ഇങ്ങനെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് വന്നാലാണ് ഉണ്ടാകുക. അതേപോലെ തന്നെ സത്യം പറയാം, ഞാനിവിടെ എല്ലാം തന്നെ പറഞ്ഞളാ പിരുവരം വന്നപ്പോളേ വാപ്പ. അപ്പോൾ കുട്ടി ഇതല്ലേ ശീലിക്കണേ, ബസ് പോകുമ്പോൾ നിജിഞ്ഞും രണ്ടാം ക്ലാസ്സിലാണെന്നൊന്നും പറയണ്ട, ഇനി എൽ കെ ജിയിലാന്ന് പറഞ്ഞാൽ മതി, ഏത് പൈസ കൊടുക്കാതിരിക്കാനേ. ഇപ്പം പ്രിയദർശിനിയിൽ ഫ്രീ ആണ്, എന്നാലും മൂപ്പര് സ്വഭാവം ഒന്നും മൂപ്പര് മാറ്റിയിട്ടില്ല. ഇനി ഞാൻ വളരെ വേഗത്തിൽ, 4 മിനിറ്റാണ് എനിക്കുള്ളത്, 4 മിനിറ്റിൽ ഞാൻ 8 കാര്യങ്ങൾ പറയാം. മടുത്തില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇത് കോഴ്സാകുമ്പോൾ ചെറിയ ടൈം കൂടുതലുണ്ടാവും കേട്ടോ. പാരൻറ്റിങ് കോഴ്സ് 10 ക്ലാസ് അല്ലേ. ശരി, അതിലൊന്ന് കുട്ടികൾക്ക് നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് സമൗലവി സമയം, ക്വാളിറ്റി ടൈം എനിക്കിങ്ങൊക്കെ ഉണ്ട്. 5 മിനിറ്റ് ഒരു ക്വാളിറ്റി ടൈമാണ്. ആ ടൈമിൻ്റെ പ്രത്യേകത എന്താ, നോ ഫോൺ ഇൻ യുവർ ഹാൻഡ്സ്, കയ്യിൽ ഫോണില്ല. കുട്ടിയുമായി നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല, കണ്ണിൽ നോക്കിയിരിക്കുന്നു, ശരീരത്തിൽ ടച്ച് ചെയ്യുന്നു, ലാളിക്കുന്നു. 18 വയസ്സായ മോനാണെങ്കിലും ലാളിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഡെയിലി ഒരു 5 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ നമ്മൾ സമയമുണ്ടാക്കണം. ഞാനുൾപ്പെടെ വളരെ, ഞാൻ എന്നെക്കുറിച്ച് പറയണമെങ്കിൽ, ഞാൻ ഷാർപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനും എല്ലാ ദിവസവും എന്നുള്ളതിൽ കുറച്ചൊരു എഡിറ്റിങ്ങിനും ആവശ്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുക ആവശ്യം, നമ്മളാരും പൂർണ്ണരൊന്നുമല്ല. ഞാൻ നീട്ടണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. എല്ലാം അവിടെ നോ അഡ്വൈസ്, അവിടെ ഉപദേശമില്ല, അവിടെ തെറ്റുതിരുത്തലില്ല, അവിടെ മാർക്ക് ചോദിക്കലില്ല, അവിടെ പഠന വിശേഷങ്ങൾ ചോദിക്കലില്ല. അവനേറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അവിടുത്തെ ചർച്ച, തമാശകൾ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ മോർണിംഗിലാണെങ്കിൽ നീ നല്ലൊരു ചായ ഇടൂടാ, പക്ഷേ ഞാൻ ചായ ഇട്ടാലേ ആകെ. അല്ല, അന്ന് നീ ഇട്ട ചായ ഭയങ്കര ബോർഗറും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഒരു ചിരിയുടെ ഒരു തലം അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഒരു ടൈം നമുക്ക് വേണം. പിന്നെ രണ്ടാമത്തത്, അവരുടെ ലെവലിലേക്ക് ഇറങ്ങണം. ഏത് കാര്യത്തിലും അവരുടെ ലെവലിലേക്ക് ഇറങ്ങണം. നമ്മൾ പറയണ ഭയങ്കര തിയറികളൊന്നും മനസ്സിലാക്കിയിട്ടല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ ഈ 7 പോയിൻറ്റും വേറെ വേറെ തന്നെ നമ്മൾ ക്ലാസ്സുകളാക്കി മാറ്റി ഇൻഷാല്ലാ അവതരിപ്പിച്ച് തരും. ഇത് ചുരുക്കി പറയാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ തിരുത്തിനൊക്കെ ഒരു ക്രമം വേണം. ഉപദേശത്തിനും കാണുന്നിടത്തും ഒക്കെ വെച്ച് ഇങ്ങനെ ഉപദേശിക്കലല്ല, അതിനൊക്കെ ഒരു ടൈം അതിന് കാണുക, ഒന്നിച്ചിരിക്കുക, കാര്യങ്ങൾ പറയാം. അതിനും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണ ഒരു സ്പേസ് ഉണ്ടാകും. പിന്നെ ഇഷ്ടംപോലെ പ്രശംസിക്കുക. ഒരു പ്രശംസയെങ്കിലും എന്നും കൊടുക്കുക. ഇന്ന് നീ ഞാൻ വിളിച്ചപ്പോൾ ഒരു വിളിക്ക് എണീറ്റല്ലോ. സംഭവം 5 വിളിക്കേക്കാർ എണീറ്റ്. പക്ഷെ മിനിയാന്ന് നോക്കുമ്പോൾ നീ 6 വട്ടം വിളിച്ചിട്ട് എണീറ്റ്. ഇന്ന് നല്ല ഉഷാറായി, മാഷാല്ലാ, നല്ല കുട്ടി അല്ലേ? അങ്ങനത്തെ ഉപദേശങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാകുക. വാപ്പാക്കും മക്കൾക്കും ഒക്കെ ഒരു ഷെഡ്യൂൾ, ഖുറാനോ തന്നെ ദിക്ര ചൊല്ലണേ, ഒരു ടിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഉഷാറാകും. പിന്നെ ദീനിയായ ഒരു അറിവൊന്നും കൊടുക്കുക. അതെങ്ങനെ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ടൊന്നല്ല, മൊത്തത്തിൽ ഇങ്ങനെ ഗ്യാപ്പിലൊരു സാധനം കയറ്റണം. മനസ്സിലായില്ലേ? ഇത് ഇതാണടാ ഞാൻ, ഇതാണ് മോളെ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഈ തട്ട കണ്ടല്ലേ, ഇത് കണ്ടല്ലേ, ഇത് പല എതിർപ്പിനെ ഹുമരിഹിൻ അലാ ജുബിന്, ഇതിങ്ങനെയാണ് താത്തിയിടണം എന്നാണ് ശരിക്ക് ഖുറാനിലുള്ളത് അല്ലേ? അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. 7-ാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ കൺട്രോളാണ്. സോഷ്യൽ മീഡിയ കൺട്രോളിന് കുറേ വഴികളുണ്ട്. നമ്മൾ വിശദമായി തന്നെ ക്ലാസ്സിൽ അത് വരും. നമ്മൾ ഫോണെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം. അത് അങ്ങനത്തെ ഒരു പ്ലാന് കൊണ്ടുവരണം. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ്, വിനോദം, കുട്ടികൾക്കൊപ്പം ചെറിയ യാത്രയും ടൂറും ഫുഡും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അടിപൊളിയാക്കുക. വീടൊരു ക്ലാസ് മുറിയാണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായി അയക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാഹ്, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്.
2: വീട് ഒരു ക്ലാസ് മുറിയാണ്, കുടുംബവലയം, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് താജുദ്ദീൻ സലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
1: ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
3: 1. ഒരു കുട്ടിയുടെ പഠനം എവിടെ മുതൽ ആരംഭിക്കുന്നു? ഓപ്ഷൻ എ ഗർഭപാത്രം, ഓപ്ഷൻ ബി ജനിച്ചതിനു ശേഷം, ഓപ്ഷൻ സി സ്കൂൾ മുതൽ. 2. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ തലച്ചോർ പഠിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ സംരക്ഷണം, ഓപ്ഷൻ ബി അനുകരണം, ഓപ്ഷൻ സി ശീലങ്ങൾ. 3. ക്വാളിറ്റി ടൈം എന്നതിൻ്റെ നിബന്ധന എന്ത്? ഓപ്ഷൻ എ സംസാരമില്ല, ഓപ്ഷൻ ബി ഫോൺ ഇല്ല, ഓപ്ഷൻ സി ഉപദേശങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: قبل منامي مر ببالي وحي سؤال
5: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഹിഫ്ളുൽ ഖുർആൻ. നാം ഇന്ന് പഠിക്കുന്നത് സൂറത്തു ഇബ്രാഹിമിലെ 23-24 വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫതാഹ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖ് കൊണ്ട് നമുക്ക് വലിയൊരു ആയത്ത്, അതായത് 22-ാമത്തെ ആയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗങ്ങൾ, അതായത് 23-24 ആയത്തുകളാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇൻഷാല്ലാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.
4: أعوذ بالله من الشيطان الرجيم

0: അൽഹംദുലില്ല, നാം ഈ ഒരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കിയത് 23-24 വചനങ്ങളാണ്. ഇൻഷാല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 23-24 വചനങ്ങളാണ് നാം ഇന്ന് പഠിച്ചത്. അവതരിപ്പിച്ചത് ആദിൽ അബ്ദുൽ ഫതാഹ്.
2: നന്മകൾക്കൊന്നിനു 10-700 നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ.
5: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. അയാളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഭാവമായിരുന്നില്ല ആ മുഖത്ത്. തളർന്ന് പരവശനായി ദയനീയമായ അവസ്ഥയിലായിരുന്നു അയാൾ. ഉയരം കൂടിയ അതിനൊത്ത തണ്ടും തടിയുമുള്ള ഓഫീസിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് സങ്കടവും ഉണ്ടായിരുന്നു. നികുതി കുടിശിക അടച്ചു തീർക്കാൻ സാവകാശം തേടിയാണ് അയാളെത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നു അയാൾ. വലിയ ശമ്പളമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളത് കിട്ടിയിരുന്നു. കുറച്ചു കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ഥാപന ഉടമ അയാളെ സമീപിച്ചു. താരതമ്യേന മെച്ചപ്പെട്ട ജോലിയായതുകൊണ്ട് പുതിയത് സ്വീകരിച്ചു. അന്യസംസ്ഥാനക്കാരനായ ഒരാളായിരുന്നു ഉടമ. കുറച്ചു മാസം കൃത്യമായി ശമ്പളം കിട്ടി. ഒരു നാൾ മുതലാളി വന്നത് നിരാശയോടെയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നികുതി വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. അധികാരികൾ ആവശ്യപ്പെടുന്ന അനിവാര്യമായ രേഖകൾ സംഘടിപ്പിക്കാൻ കുറേ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും കിട്ടിയ മേൽക്കൂര നിർമ്മാണ സാധനങ്ങളുടെ വിതരണ ഓർഡറുകൾ കൈവിട്ടുപോകുമെന്നും അയാൾ സങ്കടപ്പെട്ടു. തന്റെ രേഖകൾ കൊടുക്കാമോ എന്ന മുതലാളിയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. പിന്നെ രേഖകളിൽ മാത്രമേ അയാൾ ഉണ്ടാകുകയുള്ളൂ എന്നും ബാക്കി എല്ലാ കാര്യവും മുതലാളി ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ആ സാധു വീണുപോയി. നിഷ്കളങ്കനായ അയാൾ ആവശ്യപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തു. നിർദ്ദേശിക്കപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പിട്ടു കൊടുത്തു. ഏതാനും മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സ്ഥാപനം നടന്നു. സമീപത്തെ ആശുപത്രി സമുച്ചയത്തിലേക്ക് വരെ സാധനങ്ങൾ വിതരണം ചെയ്തു. എന്നാൽ പിന്നീട് ബിസിനസ് കുറഞ്ഞു. അയാൾക്ക് ശമ്പളം വൈകിത്തുടങ്ങി. പിന്നെ മുടങ്ങി. ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും മുതലാളിയുടെ വരവ് കുറഞ്ഞു. ബന്ധം ഫോണിൽ മാത്രമായി. പിന്നെ അതും ഇല്ലാതായി. അങ്ങോട്ട് വിളിച്ചാലോ ഫോണെടുക്കാതെയുമായി. ജോലിയും കൂലിയും ഇല്ലാതായ അയാൾ പണ്ടുള്ള ജോലി കളഞ്ഞതിൽ പരിതപിച്ച് വിട പറഞ്ഞു. മറ്റൊരു കമ്പനിയിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന സെയിൽസ്മാനായി. മാതാപിതാക്കളും ഭാര്യയും മക്കളുമുള്ള ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് നീക്കി. ആയിടെയാണ് സ്ഥാപനത്തിലെ 500,000+ രൂപ നികുതി കുടിശിക അടവാക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരെത്തിയത്. പഴയ മുതലാളിയുടെ ശരിയായ വിലാസം പോലും ആ പാവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒടുക്കം വീട്ടുകാരറിയാതെ കടം വാങ്ങി അത് അടച്ചു തീർത്തു. ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇനിയും 100,000+ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ കാര്യമറിയുന്നത്. കരുത്തനായ അയാളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കുടിശ്ശിക ഒഴിവാകില്ല എന്നറിയാമായിരുന്നിട്ടും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. പൂർണ്ണ പലിശ ഇളവും നികുതി തുകയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് നൽകാനുള്ള ഉത്തരവും നൽകി അയാളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പണമടച്ചു തീർക്കാൻ ആ സാധുവിന് സാധിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. അയാൾക്കും മുതലാളിയെ വിശ്വസിച്ചു എന്ന തെറ്റ് മാത്രമാണ് ആ നിഷ്കളങ്കം ചെയ്തത്. ഇതുപോലെ ചതിയിൽപ്പെട്ട അനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. കടം വാങ്ങാൻ വാക്കാൽ കൂടെ നിന്നവർ, പണം തിരിച്ചടയ്ക്കാതെ മുങ്ങിയവർ, കുടുങ്ങിയവർ, കോടതിയിൽ ജാമ്യം നിന്ന് പ്രതിയാതിയാതെ മുങ്ങിയതിനാൽ കെണിയിലകപ്പെട്ടവർ, ലോണിന് ജാമ്യം നിന്ന് കുടുങ്ങി ശമ്പളത്തിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നവർ, പണവസ്തു ഇടപാടിൽ രേഖാമൂലം ജാമ്യം നിന്നവർ, ഇങ്ങനെ പലരുടെയും നല്ല വാക്കിലും വാഗ്ദാനങ്ങളിലും വീണ് പണവും മാന്യതയും സമാധാനവും നഷ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ചതിക്കപ്പെടാൻ ഇനിയും നിഷ്കളങ്കർ ഉണ്ട് എന്നതാണ് ചതിക്കാൻ തുനിയുന്നവരുടെ കരുത്ത്.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
7: ഹൃദയത്തിന്റെ വസന്തം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയ വസന്തം സൂറത്തു അന്നിസാഇന്റെ 82-83 വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ ولو كان من عند الله لوجدوا فيه اختلافا كثيرا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 82-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, അഫല യതദബ്ബറൂന, അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്, വലൌ കാന, അതായിരുന്നെങ്കിൽ, മിൻ ഇന്ദി, അടുക്കൽ നിന്ന്, ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി, അതിൽ, ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം, അല്ലെങ്കിൽ ഭിന്നിപ്പ്, കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അത് അല്ലാഹുവല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ ചിന്താശേഷിയുള്ള ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റ ആലോചിക്കുന്നില്ലേ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാന തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, അതിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. അതാകട്ടെ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു. ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി, ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫല യതദബ്ബറുൻ ഖുർആൻ അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ? അപ്പോൾ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആയത്തുകളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അള്ളാഹു പറയാൻ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഇത് അള്ളാഹുവല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ധിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും, എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും, കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരേതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും, അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ്സമാവാത്തി വൽ അർദ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അതിക്കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം ഏറ്റവും പുതിയ ഈ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും, പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൻ്റെ അനേകായിരം തെളിവുകളിൽ ഒരു തെളിവ് കൂടിയാകുന്നു എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അഫല യന്ദുറു ഹാഉലാഇ ഫിൽ ഖുർആനി, ഇക്കൂട്ടർ ഖുർആനിനെക്കുറിച്ച് നോക്കുന്നില്ലേ? വമാ ജാഅ ബിഹി മിനൽ ഹഖ് നദറു തഅമ്മുലിൻ വ തദബ്ബുരിൻ, ചിന്തയോടുകൂടിയുള്ള, ഗവേഷണത്തോടു കൂടിയുള്ള, ആലോചനയോടുകൂടിയുള്ള നോട്ടം അവർ നോക്കുന്നില്ലേ? ഹൈസു ജാഅ അലാ നസ്ഖു മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു, അങ്ങനെ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗകാനമിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതല്ല അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ.

മതു ലത്തബഅതുമു ശൈത്വാന ഇല്ലാ ഖലീല. ഇതാണ് 83-ാമത്തെ വചനം. വഇദാ ജാഅഹും, അവർക്ക് വന്നാൽ അമ്രുൻ വല്ല കാര്യവും, മിനൽ അംനി നിർഭയത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച്, അവിൽ ഖൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച്, അദാഉ അവർ പ്രചരിപ്പിക്കും, ബിഹി അതിനെ, വലൗ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി റസൂലിലേക്ക്, വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള, അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും, ലഅലിമഹു അതിനെ അറിയുമായിരുന്നു, അല്ലദീന യാതൊരു കൂട്ടർ, യസ്തംബിതൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന, മിൻഹും അവരിൽ നിന്ന്, വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിന് അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തു അവൻ്റെ കാരുണ്യവും, ലത്തബഅതും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു, അശ്ശൈത്വാന പിശാജിനെ, ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്, അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി, സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവരത് പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം. ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും, അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ സാത്വികന്മാരായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തുടർന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖൻ ബിൽ അംനി അല്ലദി യഊദു ഖൈറുഹു അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദി യുൽഖി ഫി ഖുലൂബിഹിം അദമുൽ ഇത്മിഇനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ, അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കടുത്ത് പ്രചരിപ്പിക്കും. അള്ളാഹു പറയും, വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന, തങ്ങൾ അറിഞ്ഞ ആ കാര്യം, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ, ലഅലിമ ഹഖീഖത മഅനാഹു,
അഹ്ലൽ ഇസ്തിംബാത്ത് മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ

0: അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗല അൻ തഫദ്ദല അല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅതുമു ശൈത്താൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും. നിങ്ങൾ അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല, ഒരു ജനതയ്ക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കുനേരം കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച്, സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച്, ഖുർആൻ വ്യാഖ്യാതാക്കൾ, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ട് പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ട് പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ, അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ്. ആ വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമു ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചു പേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തുകളെയും ഹദീസുകളെയും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു നിസായിലെ 82-83 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ. നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്ന, അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെ എന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും അദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിന്റെ സമയമാണിപ്പോൾ. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ, അമ്മാ ബാഅദ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ദുഃഖങ്ങളും ചില ഖേദങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിലൊന്നാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ. ഉദ്ദേശിക്കുന്നത് അവർ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയോ, അല്ലെങ്കിൽ അവർ വീട് വിട്ടു പോവുകയോ, അല്ലെങ്കിൽ അവർക്ക് വല്ല മാനസികമായ ജീവിത മാറ്റങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുക, മാനസിക രോഗികളായി തീരുക, ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം, ഇതിനുശേഷം മക്കളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെ ശക്തമായ കുറ്റബോധം സൃഷ്ടിക്കപ്പെടും. എൻ്റെ ഇടപെടലുകളെ കൊണ്ടാണോ, എൻ്റെ പെരുമാറ്റം കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന അങ്ങേയറ്റത്ത് കുറ്റബോധം അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളമാണ് അത്തരമൊരു വേദന ഉണ്ടാവുക. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയോ വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുമ്പോൾ ഇതെൻ്റെ പെരുമാറ്റം കൊണ്ടാണോ എന്ന ഒരു ചിന്ത മാതാപിതാക്കളെ വല്ലാതെ തളർത്തിക്കളയും, പ്രത്യേകിച്ച് ഉമ്മമാർ. ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഒരു ഉമ്മ അങ്ങനെ ചിന്തിക്കുന്നതിൽ, ഒരു വാപ്പ അങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മളൊരിക്കലും നമ്മുടെ കരളിൻ്റെ കഷ്ടങ്ങളെന്ന് നമ്മൾ പറയുന്ന അത്രയും സ്നേഹനിധികളായ നമ്മുടെ മക്കളെ മനഃപൂർവ്വം മാനസിക രോഗികളാക്കാൻ, അവർ സ്വയം ഒരു നാശത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവരെ ഉപദ്രവിക്കുകയോ അവരെ ചീത്ത പറയുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരിക്കലും അവരെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യാത്തല്ല എന്നതുകൊണ്ട് തന്നെ നമുക്കതിലൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മാതാവിനും ഒരു പിതാവിനും കുട്ടി എന്ത് ചെയ്താലും അതിലൊന്നും ഇടപെടാതെ അവൻ പോകുന്ന വഴിക്ക് പോകട്ടെ, അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവന് വെറുതെ വിഷമിപ്പിക്കേണ്ട, മാനസികമായി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ചിന്തിക്കാൻ ഒരു വാപ്പ് കുമ്മക്കും പറ്റൂ? അതും പറ്റില്ലല്ലോ. എന്തായിരുന്നാലും അവനെ നന്മയുടെ വഴിയിലേക്ക് നടക്കാനും തിന്മയിലെ തടുക്കാനും ചില ഇടപെടലുകൾ മാതാപിതാക്കൾ നടത്തിയേ പറ്റൂ. ആ ബോധപൂർവമായ അറിഞ്ഞുകൊണ്ടുള്ള വളരെ വളരെ ചെയ്യൽ അനിവാര്യമായി തീർന്ന ഇടപെടലുകളാണ് ആ കുട്ടിയെ ഇത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചതെങ്കിൽ നമുക്കെന്ത് ഉത്തരവാദിത്തമാണ് അതിലുള്ളത്? നമുക്ക് ചെയ്യാതെക്കാൻ പറ്റും. നിസ്കരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അവിഹിതമായ എന്തെങ്കിലും തിന്മകളിലേക്ക് പോകരുതേ എന്ന് തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമെന്ന് ഭയപ്പെട്ട് നമുക്കൊരു കുട്ടിയെ ഗുണദോഷിക്കാതിരിക്കാൻ പറ്റൂ? അതിന് നമ്മളിൽ നിർവാഹമില്ല. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും അവൻ്റെ സമീപനങ്ങളോട് ഉള്ള നമ്മുടെ സമീപനങ്ങളുമാണ് അവനെ മാനസികമായി തളർത്തിയത് എന്ന് വരാതിരിക്കാൻ വളരെ ഗൗരവപരമായ ചില ആലോചനകളും ചിന്തകളും നമുക്ക് വേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ അവരോട് പ്രതികരിക്കണം, എങ്ങനെ നോക്കണം എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ചില വൈകാരികമായ ജീവിതാവസ്ഥകളും സാഹചര്യങ്ങളും നമ്മളറിയാതെ നമ്മുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കണം. അതിൽ ഒന്നാണ് ഒരു കുട്ടിയെ ഉമ്മ മാത്രം നോക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതായത് നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് വാപ്പയും ഉമ്മയും ഒന്നിച്ച് നിന്നാണല്ലോ വളർത്ത്. ഇപ്പോൾ രണ്ടാൾ എന്ന് പറഞ്ഞാൽ, ഒരു ജോലിക്ക് രണ്ടാളെന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു വലിയ ആശ്വാസമാണ്. ഏതൊരു ജോലിക്കും ഒരു വ്യക്തി ചെയ്യുന്ന ജോലി രണ്ടു പേർ ചെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്. ഒരു ബക്കറ്റ് വെള്ളം രണ്ടു പേർ കൂടി പിടിക്കുമ്പോൾ, ഒരു പച്ചക്കറി രണ്ടു പേർ കൂടി അരിയുമ്പോൾ അല്ലേ, എന്തിലും ഒരു ഭാരം ഉയർത്തുമ്പോഴും ഒരു ജോലി ഡിവൈഡ് ചെയ്യുമ്പോഴും രണ്ടു പേർ ചെയ്യുമ്പോൾ അത് കുറയും. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ വാപ്പയും ഉമ്മയും ഒന്നിച്ച് നോക്കുമ്പോൾ കുറയും. എന്ത് ചെയ്യും? ആ കുട്ടീൻ്റെ ഹോംവർക്ക് അത് ഞാൻ നോക്കാം, വീട്ടിലെ മറ്റവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ വേറെ ആൾ നോക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഫീസ് ഞാനാക്കാം, ഞാൻ സ്കൂളിൽ ഞാൻ പോയിക്കൊള്ളാം, അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അങ്ങനെ ഓരോന്നും ഷെയർ ചെയ്യുമ്പോഴും അത് വീതിക്കുമ്പോഴും വളരെ വലിയ ആശ്വാസമുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ചില ജോലി ഭാരങ്ങൾ ഒന്നില്ലെങ്കിൽ ഉമ്മയിൽ മാത്രം ആയി വരിക, വാപ്പൻ്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അലംഭാവം കൊണ്ടോ അല്ലെങ്കിൽ അസാന്നിധ്യം കൊണ്ടോ ഒക്കെ അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ജോലി ഭാരങ്ങൾ കൂടി വരുമ്പോൾ, ഒരു ഭാരത്തോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊരു ആത്മസംയമനമോ ക്ഷമയോ ഒരു നല്ല ഒരു സ്മൂത്തായിട്ടുള്ളൊരവസ്ഥയോ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സഹോദരിമാർ, സ്ത്രീകൾ, ഉമ്മമാർ
5: മക്കളോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ ഈ ഒരു മാനസിക ഭാരം, ഒരു ക്ഷമയില്ലായ്മ, അത് അവരെ കുട്ടികളുടെ പെരുമാറ്റത്തെ അങ്ങേയറ്റം സ്വാധീനിക്കും. അതൊരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ വളരെ വലുതാണല്ലോ. പ്രത്യേകിച്ചും പെൺകുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും, അവർ പ്രായപൂർത്തിയായി വരുമ്പോൾ നമുക്ക് അവരെ പല കാര്യങ്ങളിലും നിരന്തരമായ സംശയങ്ങൾ. ആ സംശയങ്ങളൊന്നും നമ്മളെന്തെങ്കിലും കണ്ടിട്ടാവില്ല, നമ്മുടെ മനസ്സിന് ചില ആശങ്കകൾ എന്ന് വരുന്നതായിരിക്കാം. അപ്പോൾ ഈ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെങ്ങനെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. സംശയങ്ങളും ആശങ്കകളും അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. എന്താണത്, എന്താണത്, എവിടേക്കാ പോയത്, ആരാ വിളിച്ചത്, എങ്ങനെ നോക്കിയത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും അവരുടെ ജീവിതത്തെ എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യമുണ്ടാകും. പിന്നെ അവരിൽ വരുന്ന അപാകതകളെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരേ കാര്യം തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെ മോശപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുക, ചില വിവേചനങ്ങൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കുറേ സമീപനങ്ങൾ നമ്മളറിയാതെ, അവരെ വിഷമിപ്പിക്കാനല്ല വേദനിപ്പിക്കാനല്ല, പക്ഷെ നമ്മളറിയാതെ ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇത് സംഭവിക്കാം. എന്നാൽ അതോടൊപ്പം നമുക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ അപക്വത കൊണ്ടോ ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളും സമീപനങ്ങളും കൊണ്ട് എന്തെങ്കിലും അവിവേകങ്ങളോ കടുങ്കൈകളോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാളിൽ അങ്ങനെ ഒരു ആത്മഹത്യ സംഭവിച്ചാൽ അത് വലിയ ദുരന്തമാണ് പരലോകം. ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ഇത് പുറത്തു കൊടുത്തേക്കാം, ഏത് പാപവും അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കൊടുത്തേക്കാം, പക്ഷെ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നും ആശങ്കകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അതേപോലെ വീട് വിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് വീടിൻ്റെയും മാതാപിതാക്കളുടെയും വില മനസ്സിലാക്കാൻ പറ്റും. എന്നാലും എന്തായിരുന്നാലും എൻ്റെ മാതാപിതാക്കൾ അവർ നല്ലവരാണ്, അവരെൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ അവരോട് സഹകരിക്കുവാനും അവരോടൊപ്പം നിൽക്കുവാനും കുട്ടികൾ തയ്യാറാവുകയും എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതത്തിൽ മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു സമീപന പെരുമാറ്റ രീതിയല്ല എൻ്റേതെന്ന് ഉറപ്പു വരുത്താൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല.
3: പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഈ വിഷയകമായി ഇന്നത്തെ നേർരേഖ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരും അറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഇൻസൈറ്റ്. ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലവിധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലടക്കം വരുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ ഫെമിനിസം എന്ന് പറയുന്ന, സ്ത്രീപക്ഷവാദം എന്ന് അവർ പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പലപ്പോഴും പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ശരിയാണല്ലോ, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണല്ലോ ഇവർ നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം. ചില കാര്യങ്ങൾ ശരിയായിരിക്കാം. സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാരംഭകാലഘട്ടങ്ങൾ, ഫെമിനിസത്തിൻ്റെയൊക്കെ പ്രാരംഭകാലഘട്ടങ്ങളിൽ അവർക്കില്ലാതിരുന്ന പല അവകാശങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം അതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ ഫെമിനിസം സ്വീകരിച്ച ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ ഫെമിനിസത്തിൻ്റെ വേവുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വേവ് ഫെമിനിസം ഉണ്ടായിരുന്നു, സെക്കൻഡ് വേവ് ഫെമിനിസം ഉണ്ടായിരുന്നു, തേർഡ് വേവും ഫോർത്ത് വേവ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സെക്കൻഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് 1960 മുതൽ 80 വരെ നടന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ചകളും സംവാദങ്ങളും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയിൽ സെക്ഷുവൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുസായി ഇങ്ങനെ പൂട്ടിക്കെട്ടി വെക്കേണ്ടതല്ല ലൈംഗികത എന്ന് പറയുന്നത്, കുറച്ചും കൂടി ഒരു അതിനെ ഒരു വിപ്ലവവൽക്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അന്ന് ഫെമിനിസ്റ്റ് ആശയത്തിൻ്റെ ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്, രണ്ടാമത്തെ ഒരു ധാര വരുന്നത്. ആ ധാരയിലുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം, വിവാഹമോചനം വേണം, കുടുംബ വ്യവസ്ഥിതി തകരണം, ഇതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോസ്. അപ്പോൾ ഈ മോട്ടോസ് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്ന സമയത്ത് പല ആളുകളും സ്വാഭാവികമായിട്ട് സ്വാധീനിക്കപ്പെടും, അതിൻ്റെ പേരിൽ പുസ്തകങ്ങൾ ഇറങ്ങപ്പെടും, ആഡുകൾ റൺ ചെയ്യപ്പെടും, അങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ, ഒരുപാട് സ്ത്രീകൾ അതിൻ്റെ പേരിൽ സ്വാധീനിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് റേറ്റ് കുതിച്ചുയരുന്നത് കാണാൻ പറ്റും, അതുപോലെ തന്നെ മാരേജ് റേറ്റ് കുറഞ്ഞു പോകുന്നതും കാണാൻ പറ്റും. ഡിവോഴ്സ് റേറ്റ് കൂടുന്നു, മാരേജ് റേറ്റ് കുറയുന്നു. അങ്ങനെ മാരേജിൽ നിന്നുള്ള, വിവാഹത്തിൽ നിന്നുള്ള മോചനം ഈസ് ഈക്വൽ ടു സ്ത്രീ വിമോചനം. ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയുന്നതും വായിക്കുന്നതും ഒക്കെ ആ തരത്തിലുള്ള ആശയങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ പോകുന്നത്. പിന്നീട് മാത്രമല്ല, ഇത് മാത്രമായിരുന്നില്ല, പുരുഷന്മാരെ ഒരു ശത്രുത മനോഭാവത്തോടുകൂടി കാണുക എന്നുള്ളതും ഫെമിനിസം അന്ന് ചെയ്തൊരു കാര്യമായിരുന്നു. പുരുഷന്മാരാണ് പുരുഷാധിപത്യമാണ് നമ്മൾ ഇത്രയും കാലം ഭരിച്ചിരുന്നത്. ഏതുപോലെ ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത്, അവരാണ് നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മുടെ ഇന്ത്യയെ കൊളോണിയൽ വൽക്കരിച്ച് അവർ നമ്മളെ ഭരിക്കുകയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ലൂട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോകണം അവരെ രാജ്യത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ. അതേ ദേഷ്യം പോലെ തന്നെ പുരുഷാധിപത്യമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ, ഇത്രയും ചരിത്ര കാലഘട്ടങ്ങളിലൊക്കെ പുരുഷാധിപത്യമാണ് നമ്മളെ ഭരിച്ചിരുന്നത്, അവർ ശരിയല്ല, അവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുകയും, അങ്ങനെ സ്ത്രീകൾ ഒരു പുരുഷ വിരോധത്തിലേക്ക് ഒരുപാട് ആളുകൾ ആ രീതിയിലേക്ക് പോവുകയും മാരേജുകൾ കുറയുകയും വേറെ ചില ആളുകൾ ഡിവോഴ്സ് റേറ്റ് കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു അവസ്ഥ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ സമയത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക, സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടും. അതായത് കുട്ടിയെ അമ്മ മാത്രം നോക്കുന്നു, അച്ഛൻ ഒരു പക്ഷേ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത, പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക വിപ്ലവമാണല്ലോ. അപ്പോൾ ആർക്കും ആരുമായിട്ടും കൺസെൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അസമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റണം. പിന്നെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല, അവിടെ പിന്നെ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു മാരേജ് പോലെ, ഒരു വിവാഹം പോലെ, അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ, അങ്ങനെ മാരേജ് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടീനെ അമ്മ നോക്കണം, ഇതാണ് അവിടുത്തെ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അമ്മമാർ അച്ഛനില്ലാത്ത കുട്ടികൾ, അതായത് അച്ഛൻ അവരുടെ കൂടെ ഇല്ലാത്ത രീതിയിലുള്ള സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ കൂടുകയാണ്. അങ്ങനെയുള്ള ആ റേറ്റ് കൂടി വരുന്ന സമയത്ത് 2020 നമ്മൾ, ഞാനിത് പറയുന്നത് 1970 60 നടന്നു, ഇപ്പം നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരു 10-20 പ്രചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസ്, അത് അനുഭവിക്കേണ്ടി വരുന്ന അടുത്തൊരു 50 ആളുകളായിരിക്കും. ഇപ്പോൾ ഞാനൊരു കണക്ക് പറയുകയാണെങ്കിൽ, 2020 യു കെയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. 1.5 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 million എന്ന് പറഞ്ഞാൽ 1,000,000, അത് 1,500,000 സിംഗിൾ മദേഴ്സാണ് യു കെയിലുള്ളതെന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. 1,500,000 സ്ത്രീകൾ അവരുടെ പാർട്ട്ണർ ഇല്ലാതെ, അതായത് ഭർത്താവ് ഇല്ലാതെ കുഞ്ഞിനെ ഒറ്റക്ക് നോക്കുകയാണ്. ഒരു കുഞ്ഞിനൊറ്റയ്ക്ക് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വെറുതെ അങ്ങോട്ട് വളർന്നു വരൂലല്ലോ. കുഞ്ഞിന് പിന്നെ ചെറിയ പ്രായത്തിൽ ഒരു 17 വയസ്സ് വരെ അമ്മ നോക്കണം എന്നാണ് അവിടുത്തെ വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പാരൻറ്റ് നോക്കണം എന്നാണ്. അപ്പോൾ പാരൻ്റായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. സോ അമ്മ അത് നോക്കേണ്ടി വരും. ആ അമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ ചിലവും അതിൽ തന്നെ തീരും. അപ്പോൾ ആ നിലക്ക് നമുക്ക് പഠനങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിതാവ് ആരാണ് എന്ന് പോലും അറിയാത്ത കുട്ടികളുടെ എണ്ണം കൂടുന്നതായിട്ടും പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ അത് നമ്മളാലോചിക്കൊരു ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ ഇന്ന ആളാണ്, എൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ ഇന്ന ആളാണ് എന്നത് അറിയാനുള്ളൊരു അവകാശമുണ്ട് ഒരു കുട്ടിക്ക്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താ സംഭവിച്ചത്? സെക്ഷൽ റവല്യൂഷനാണ്, ആർക്കും ആരുമായും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം, എന്തൊരു പിന്നെ വിശാലമായ ലോകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അച്ഛനാരാന്നറിയില്ല. അപ്പോൾ അതൊരു അവകാശമാണ്, ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. ആ അവകാശങ്ങൾ പോലും പിന്നെ നിഷേധിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാദർലെസ് അമേരിക്ക കൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് ഏർജൻറ്റ് സോഷ്യൽ പ്രോബ്ലം, ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി 1996 ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടും. പക്ഷേ അവിടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠനങ്ങളിൽ പറയുന്നത് അങ്ങനെ സിംഗിൾ മദേഴ്സായിട്ട് ഫാദർ ഇല്ലാതെ, അതായത് ഒരു ഫാദർ ഫിഗർ ഇല്ലാതെ, ഒരു അച്ഛനില്ലാതെ വളർന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത് ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ ആ കാലഘട്ടത്തിലുള്ള പഠനമാണ്, ആ കുഞ്ഞുങ്ങളിൽ വയലൻസ് റേറ്റ് കൂടുതലാണെന്ന് കാണാൻ പറ്റും. അതായത് കൂടുതൽ അക്രമോത്സുകത ആ കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2015-2018 ആ ഒരു കാലഘട്ടത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എടുത്ത് പരിശോധിച്ച്, അല്ലെങ്കിൽ പുരുഷന്മാരെയും സ്ത്രീകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഡിപ്രഷൻ്റെ റേറ്റ് ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടേതിനേക്കാളും 2 ഇരട്ടിയാണ്. പുരുഷന്മാരുടേക്കാളും ഇരട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് എത്രയാണ് ഡിപ്രഷൻ ഉള്ളത്, അതിൻ്റെ ഇരട്ടി സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് വലിയ വിപ്ലവം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ചില ആശയങ്ങൾ, അത് കാരണം എന്താണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ ഇവർക്കൊരു പ്രതിവിധിയാണല്ലോ. മാരേജ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലല്ലോ, അല്ലേ? കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? അവൾ അവർ പറഞ്ഞു നമുക്ക് ലിവിങ് ടുഗദർ മതി, അല്ലേ? ലിവിങ് ടുഗദർ മതി, നമുക്ക് പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വഴി നമുക്ക് ഒരുമിച്ച് താമസിച്ചാൽ മതി, അതിനപ്പുറം പ്രത്യേകിച്ച് ഇങ്ങനെ കോൺട്രാക്റ്റുകളും മാരേജ് കോൺട്രാക്റ്റും അങ്ങനത്തെ കാര്യമൊന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇതാർക്കാണ് ഗുണം ഉണ്ടാകുക? ഒരു മാരേജ് കോൺട്രാക്റ്റ് കൊണ്ട് ഗുണം ഉണ്ടാവുക സ്ത്രീക്ക് മാത്രമാണ്, അവളുടെ സേഫ്റ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് ഫെമിനിസമാണ് കേട്ടോ, ആലോചിക്കണം. ഇത് പറയുന്നത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം അന്ന് പറഞ്ഞത് ഫെമിനിസമാണ്. അങ്ങനെ ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ വന്നു, ലിവ് ഇൻ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കൂടി. നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട, ഈ സാധാരണ മാരേജുകളെക്കുറിച്ച് പറയുമ്പം പലപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പെൺകുട്ടികളും ലൈക്കും കമൻറ്റും ചെയ്യുന്ന പല, ഞാൻ പെൺകുട്ടികൾ മാത്രം പറയല്ല, പക്ഷെ ഒരു കൂടുതൽ അവരായതുകൊണ്ടാണ് അവർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്ന പല ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെയും കണ്ടൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർ അവരുടെ ഡിവോഴ്സ് സ്റ്റോറി പറയാൻ, ഞങ്ങളുടെ ഡിവോഴ്സ് നടക്കാൻ ഇന്നായിരുന്നു കാരണം, അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ വളരെ ക്രൂരനായിരുന്നു, അയാൾ എന്നോട് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഒരു സംശയമില്ല, അങ്ങനെയുള്ള മാനസിക രോഗികളും അങ്ങനെയുള്ള വൃത്തികെട്ട ആളുകളൊക്കെ ഒരു സൊസൈറ്റിയിലുണ്ട്. അത് അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന ഈ പെൺകുട്ടികളായിട്ടുള്ള, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരെന്താണ് ആലോചിക്കുക? ഞാനിപ്പം വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, എന്നെ ഉമ്മയും ഇപ്പം നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇനി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഏതോ ഒരു പുരുഷൻ, അല്ലേ, 5 മിനിറ്റ് പരിചയപ്പെട്ട് നമ്മൾ കാണുന്ന ഏതോ ഒരു പുരുഷൻ വരും, ആ പുരുഷൻ്റെ കീഴിൽ ഞാനായി മാറുന്നു, ഏത് കീഴിൽ ഞാനായി മാറുന്നു, അങ്ങനെ പിന്നീട് അയാൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടി വരുന്നു, അനുസരിച്ചില്ലെങ്കിൽ എന്നെ അടിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്, അല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ പല പെൺകുട്ടികളും ഇന്ന് ഇപ്പോൾ വിവാഹത്തിൻ്റെ റേറ്റ് കുറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് പോലും ഗാമോഫോബിയയുടെ ഒരു കാരണമായിട്ട്, കേരളത്തിൽ ഗാമോഫോബിയ ഉണ്ടെന്നുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം പോലും അവർ പറയുന്നത് ഗാർഹിക പീഡനം എന്നുള്ളത്, അതായത് ഭർത്താവ് ഭാര്യ എന്നെ ആക്രമിക്കുമോ എന്നുള്ള ഒരു പേടി, ആ പേടി പല പെൺകുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ വിവാഹത്തിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഗാർഹിക പീഡനമാണ് വിഷയം, അല്ലെ? മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡനം. അപ്പോൾ ഈ കുട്ടികളുടെ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, അല്ലേ? ഇവരന്ന് പറഞ്ഞിരുന്ന അതേ ഓപ്ഷൻ ഇന്നും നമ്മുടെ കുട്ടികളും പറയുകയാണ്, ഇത് ലിവിങ് റിലേഷൻഷിപ്പ് മതി, അല്ലേ? ഒരു ലിവിങ് ടുഗദറൊക്കെ മതിയല്ലോ, എന്നാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോയാൽ പോരെ. അവിടെയാണ് നമ്മൾ പഠനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതൊന്നും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്ക് ഇന്ന് സംഭവിച്ചു, നമ്മൾ റീൽസിൽ കണ്ടപ്പോൾ ഇന്ന ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ശരിക്കും ഒന്ന് ആലോചിക്കുക, ഇതിൻ്റെ പഠനങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ ജേണൽ ഓഫ് ഫാമിലി വയലൻസ് എന്ന് UK നടന്ന ഒരു പഠനമാണ്. അതിൽ 5159 ഫാമിലീസിനെ ഇത് ഈ പഠനത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കപ്പിൾസായിട്ടുള്ള ആളുകളെ ഈ പഠനത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ആ പഠനത്തിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവിങ് ടുഗദറിലാണ് വിവാഹത്തിൽ, അതായത് മാരേജിലുള്ളതിൻ്റെ 3 ഇരട്ടി ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ റീല് കണ്ടു അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് വിവാഹം കഴിക്കേണ്ട എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ, അവർ പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്താണ്? ലിവിങ് ടുഗദറാണ് അല്ലേ. ആ ലിവിങ് ടുഗദറിലെ അവസ്ഥ എന്താണ്? ആ ലിവിങ് ടുഗദറിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാരേജിൽ എന്താണോ ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളത് അതിൻ്റെ മൂന്നിരട്ടി. അപ്പോൾ അതാണ് ഇവിടെയുള്ള അവസ്ഥ. ഇവിടെ എത്ര മാരേജുകൾ നടക്കുന്നു, എത്ര ലിവിങ് ടുഗദർ ഉണ്ട്? അപ്പോൾ ആ റേഷ്യോ തന്നെ മാരേജാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിലുള്ള അതിൽ ഒരു ഒരു ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗാർഹീപീഡന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ മൂന്നിരട്ടി അത്രത്തോളമൊന്നും ഇല്ലാത്ത ലിവിങ് ടുഗദർ റിലേഷനിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. വേറെ ചില പട്ടണങ്ങളിൽ എട്ടരട്ടി ഒമ്പതരട്ടി എന്നൊക്കെ പറയുന്ന പട്ടണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു കണക്കുണ്ട്. ഈ യു എസിലെ കണക്ക് പ്രകാരം അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജിൽ ഒരു 1000 മാരേജുകൾ 1000 വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിലൊരു 17 വിവാഹങ്ങളിലാണ് ഈ ഗാർഹിക പീഡനം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതെങ്കിൽ, ലിവിങ് ടുഗദർ നോക്കുകയാണെങ്കിൽ ഒരു 1000 ലിവിങ് ടുഗദറിൽ 60 ലിവിങ് ടുഗദർ ദമ്പതികളിലെ, ഈ പറയുന്ന ദമ്പതികൾ എന്ന് പറയാൻ പറ്റില്ല, അവർ ഒരുമിച്ച് താമസിക്കുകയാണല്ലോ. അപ്പോൾ ആ ആളുകളിൽ എന്താണ് ഈ പറഞ്ഞ ഗാർഹിക പീഡനം ഉണ്ടെന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കണക്കുകൾ നമുക്കെതിരാണ് അല്ലേ, നമ്മളീ പറഞ്ഞ പല ആശയങ്ങൾക്കും എതിരാണ് ഈ കണക്കുകൾ കാണാൻ പറ്റുന്നുള്ളതാണ്. ഇനി ഇത് മാത്രമാണോ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വന്തം ഇണയോട് അല്ലെ ഈ പാർട്ട്ണറോട് മാത്രമാണോ? അല്ല, അവർക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികളെ പോലും ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. ഈ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ NIS 4 അവർ ഉണ്ടാക്കിയ റിപ്പോർട്ട്, അവർ കോൺഗ്രസ് അമേരിക്കൻ കോൺഗ്രസ്സിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് 2010 അതിലെ 5 പേജ് മുതൽ 32 പേജ് വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ കുട്ടികൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് അളവുകോല് വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന വിവാഹ ബന്ധം പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, പ്രശ്നങ്ങളുള്ള വളരെ റെയർ ആയിട്ടുള്ള വിവാഹ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആ വിവാഹ ബന്ധങ്ങളെ മാറ്റി അല്ലേ, വിവാഹം വേണമെന്ന് പഠിച്ചവനാണ് പറഞ്ഞത്, അതൊക്കെ നമ്മൾ മാറ്റി, അതൊക്കെ ഒരു സൊസൈറ്റിയുടെ പരിപാടിയാണ്, നമ്മൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയൽ നോംസിനൊന്നും അനുകൂലിച്ച് പോകേണ്ട ആവശ്യമില്ല, അവരാരാ നമ്മുടെ കാര്യം പറയാൻ, സൊസൈറ്റി ആരാ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച സംഗതി ഉണ്ടല്ലോ. അതും നമ്മളിപ്പോൾ അറിയുന്ന ആശയമുണ്ടല്ലോ, ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആധുനികം പുരോഗമനപരം 21-ാം നൂറ്റാണ്ടിന് ചേർന്നത് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ. ഇതും ഏത് അളവ് കോല് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാലും ഒരു കാരണവശാലും സാമ്യപ്പെടുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും കാണുന്നത് ഈ പറയുന്ന ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീപക്ഷവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം, യഥാർത്ഥത്തിൽ ഈ സ്ത്രീപക്ഷവാദം സ്ത്രീകൾക്കെതിരാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ഇവർ നമുക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത് അതോ പ്രതികൂലമായിട്ടാണോ, ഇതിനൊക്കെ അടിസ്ഥാനം എന്താ പറയുക, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആശയങ്ങളാണ്, ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ആശയമാണ്. മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങളുണ്ട്, അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു, പക്ഷേ മനുഷ്യന്മാരാണ് ആ പരിഹാരം കണ്ടുപിടിച്ചത്. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ കണ്ടുപിടിക്കുന്ന പരിഹാരങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഒരുപാട് പരിമിതികളുണ്ടാവും അല്ലേ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ, കാരണം അവർക്ക് യുക്തിക്കും ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതികളില്ലാത്ത പടച്ചവൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിൽ പറഞ്ഞ എന്താ 216-ാമത്തെ വചനത്തിൽ പറഞ്ഞ എന്താണ്, വാസാൻ തക്രഹു ഷൈഉം വഹുവ ഖൈറുൻ ലക്കും വാസാൻ തുഹിബ്ബു ഷൈഉം വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിന്മയായിരിക്കും. ചില കാര്യങ്ങൾ തിന്മയാണ്, അത് ശരിയല്ലല്ലോ, നമുക്ക് വേണ്ട എന്ന് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നന്മയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹുവിനറിയാൻ നിങ്ങൾക്കറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത പലതുമുണ്ട്. ചില കാര്യങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാപ്പം അങ്ങനെ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ നമ്മൾ ഒരു രക്ഷ, നമുക്ക് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കണക്കുകൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ, ഈ കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പഠിച്ചോൻ പറഞ്ഞായിരുന്നു ശരി എന്നുള്ളത്. കണക്കുകൾ പറഞ്ഞുകൊണ്ടല്ല പഠിച്ചോൻ പറഞ്ഞാൽ ശരി എന്നുള്ളതല്ല, പഠിച്ചോൻ പറഞ്ഞാൽ എന്താണ് സമയനാവാത്തവന, പഠിച്ചോൻ പറഞ്ഞു നമ്മൾ അനുസരിക്കും. പക്ഷേ ഈ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ കാണാൻ പറ്റുന്ന എന്താണ്, പഠിച്ചോൻ പറഞ്ഞായിരുന്നു ശരി എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ പഠിച്ച ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ പഠിച്ചാൽ പോലും നമുക്ക് ബോധ്യപ്പെടാത്തതും ഉണ്ടാവും, പക്ഷേ പഠിച്ചോൻ പറഞ്ഞു നമ്മൾ അനുസരിക്കും. അതാണ് ഏറ്റവും യുക്തമായിട്ടുള്ള വഴി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇപ്പോൾ നാം ശ്രവിച്ചത് ഡോക്ടർ ഹിലാൽ സലീം CP അവതരിപ്പിച്ച ഇൻസൈറ്റ് ആണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവിന് ശേഷം പീസ് റേഡിയോയിൽ നമ്മൾ ഇനി കേൾക്കുന്നത് വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇൻഷാല്ലാ പീസ് റേഡിയോ ഇന്നത്തെ വൈബ്സിൽ ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സലാഹി നിലമ്പൂരുമാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. വൈബ്സിലെ നമ്മളെ ഒന്നാമത്തെ പ്രോഗ്രാം സിദ്ദീഖ് സലാഹി ഇൻസൈറ്റ് തന്നെയാണ്.
1: അതെ അതെ അതെ.
0: ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ബഹുമാനനായ ഹനീഫ വണ്ടൂരിൻ്റെ സംസാരത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. മതം ആവശ്യമുണ്ടോ
1: എന്നുള്ള ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഭൗതികവാദികൾ, ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ മതം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പലരും. മതമെന്ന് പറയുന്നതും അതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതുമൊക്കെ പ്രാകൃതമാണ് എന്നും അതൊന്നും ഈ നൂറ്റാണ്ടിൽ ആവശ്യമില്ല എന്നും അതൊക്കെ പുരോഗമനത്തിനെതിരാണ് എന്നുമൊക്കെ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുകയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ പാറി നടക്കും, പറവകളൊന്നും വേളി കഴിക്കാറില്ല, മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാ വേലിക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മതം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മതമെന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഭീകരമായ ഒരു ചിത്രമാണ് പലരുടെയും മുന്നിൽ വെക്കുന്നത്. ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് തന്നെ അവനൊരു ഭീകരവാദിയായി കാണുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ നമ്മുടെ അന്വേഷണമാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിൽ, ലോകത്ത് എവിടെ നിന്ന് എവിടെ ജനിച്ചവനാണെങ്കിലും ആ ഒരു മനുഷ്യന് അവന് ജീവിതത്തിൽ അവന് എപ്പോഴെങ്കിലും അവന് തോന്നിയിട്ടുണ്ടാകും, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരായ ആളുകൾക്കുണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ പോലുമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. മതങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ മതങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് മനുഷ്യന് മതം ആവശ്യമുണ്ടോ, മനുഷ്യനെ സംബന്ധിച്ച് മതത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ സത്യത്തിലൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്വേഷണം തുടങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ഒരു സവിശേഷ സൃഷ്ടിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് തുല്യമായ ഒരു ജീവിയെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്താണ് മനുഷ്യൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ആരാണ് മനുഷ്യനെന്ന് പറയുന്നത്? പദാർത്ഥത്തിൻ്റെ പരിണാമചക്രം മനുസ്യൂതം കറങ്ങിയപ്പോൾ ഉരുത്തിരിഞ്ഞ സങ്കീർണമായ ഒരു ജീവിയാണോ മനുഷ്യൻ? എന്നാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അംഗമാണ്. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ, നക്ഷത്രങ്ങളെപ്പോലെ ഒരംഗം. കല്ലിനെയും പാറയെയും ചുണ്ണാമ്പിനെയും പോലെ ഒരംഗം. കല്ലിലും വെള്ളത്തിലും കരിക്കട്ടയിലുമുള്ള മൂലകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്. പക്ഷേ മനുഷ്യൻ കല്ലും വെള്ളവും കരിക്കട്ടയും ചുണ്ണാമ്പും ഒന്നുമല്ല. മനുഷ്യൻ സചേതന വസ്തുക്കളുടെ ഗണത്തിലെ ഒരു അംഗമാണോ? റോസാ ചെടിയും ആൽമരവും അമീബയും ഹൈഡ്രയയും പോലെ ഒരംഗമാണോ? എന്നാൽ ജന്തുവർഗത്തിലെ ഒന്നാണ് നരവർഗം. ആനയും ആടും ഉടുമ്പും ഉറുമ്പും നായയും നരിയും കുരങ്ങും കുതിരയും പോലെ ഒരു ജീവി. ആനക്കുള്ളതുപോലെ കണ്ണുകളും ആടിനുള്ളതുപോലെ കാതുകളും ഉറുമ്പിനുള്ളതുപോലെ കാലുകളും ഉടുമ്പിനുള്ളതുപോലെ വായയും നായക്കുള്ളതുപോലെ നാക്കും നരിക്കുള്ളതുപോലെ നഖങ്ങളും കുരങ്ങിനുള്ളതുപോലെ പല്ലുകളുമുണ്ട്. മറ്റൊരു ജന്തുവിനുമില്ലാത്ത എന്തെങ്കിലും ഒരവയവ മനുഷ്യനില്ല. എന്നാൽ ഇതിൽപ്പെട്ടതാണ് മനുഷ്യൻ. നാം ആലോചിക്കേണ്ടത് മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെയാണോ? ശാസ്ത്രം തന്നെ പറയുന്നു, അല്ല, മനുഷ്യൻ സൂപ്പർ ആനിമലാണ്. മനുഷ്യനെ എന്താണ് സൂപ്പർ ആനിമലാക്കുന്നത്? അവൻ്റെ കണ്ണുകളാണോ? എന്നാൽ നമ്മയേക്കാൾ കാണാൻ കഴിയുന്ന, രാത്രിയിൽ കാണാൻ കഴിവുള്ള, കാഴ്ചയുള്ള മൂങ്ങയാണ്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്ന തേനീച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കാഴ്ചയുള്ളത്. അപ്പോൾ കണ്ണുകളല്ല, എന്നാൽ അവൻ്റെ കാതുകളാണോ? എന്നാൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തത്ര ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാനും പ്രതിധ്വനി പിടിച്ചെടുക്കുവാനും കഴിയുന്ന വവ്വാലുകളാണ് കേൾക്കാൻ ശക്തിയുള്ളത്. അതുകൊണ്ട് അവരല്ലേ സൂപ്പർ ആനിമൽ ആകേണ്ടത്? അപ്പോൾ അതുമല്ല. എന്നാൽ അവൻ്റെ നാസാരന്ധ്രങ്ങളാണോ? എന്നാൽ നമ്മയേക്കാൾ വാസനിക്കുവാനും മണം പിടിക്കുവാനും കഴിയുന്ന നായ എന്ന് പറയുന്ന ജീവി, അതിനാണ് നമ്മയേക്കാൾ അതിനുള്ള കഴിവുകളുള്ളത്. എന്നാൽ അവൻ്റെ കാലുകളാണോ? എന്നാൽ മനുഷ്യൻ്റെ കാലുകളേക്കാൾ ശക്തവും വേഗതയും കൂടിയ ചീറ്റപ്പുലിയുണ്ട്. അപ്പോൾ മനുഷ്യന് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു എന്നുള്ളതൊന്നും എന്തല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നില്ല. മറിച്ച് ഇതൊന്നുമല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നത്. അവയവങ്ങളുടെ ആകത്തുകയല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിന് പോലും ശാസ്ത്ര ഭൗതികതയ്ക്ക് ഉത്തരമില്ല. അവർ കണക്കാക്കുന്നു മനുഷ്യനാണ് എന്നുള്ളത്, പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല. റെയിൽവേ പാളത്തിലൂടെ ഓടാൻ കഴിയുന്ന തീവണ്ടി എന്തേ പറക്കാത്തത് എന്ന ചോദ്യം പോലെയാണ് സയൻസിന് മറുപടി പറയാൻ കഴിയുക. ഒന്നുമില്ലാതെ ജനിക്കുകയും പലതും നേടിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവികളെല്ലാം പലതുണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്, പുതുതായി ഒന്നും നേടാതെ മരിക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യരായ നാം ജനിക്കുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ്. മറ്റുള്ള ജീവജാലങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവക്കാവശ്യമായ കഴിവുകൾ അവർ ലഭിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. നമുക്ക് ഓരോ ജീവികളെയും എടുത്തു പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ബീവറുണ്ട്, 1 മീറ്റർ നീളമുള്ള 17 കിലോ തൂക്കമുള്ള ഒരു ചെറിയ ഒരു ജീവി. എന്നാൽ അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വണ്ണമുള്ള മരങ്ങൾ അതിൻ്റെ ഉളിപ്പല്ലുകൾ കൊണ്ട് ചെറുതായി മുറിച്ച് അത് അരുവിയിലിട്ട് ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോയി കല്ലും ചളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ജലവിധാനം ഉയർത്തി ഒരു അതിനെ കെട്ടി നിർത്തുന്നു. മരച്ചില്ലകൾ ചളി കൂട്ടി ഒട്ടിച്ചുകൊണ്ട് ചിരട്ട കമഴ്ത്തി വെച്ചതുപോലെ തൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ആധുനിക മനുഷ്യൻ്റെ എയർ കണ്ടീഷനുകളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ കൂട് നിർമ്മാണം, അതിൻ്റെ വീട് നിർമ്മാണം. ഇത് അതിന് സ്വയം അതിൻ്റെ ജന്മന അതിന് കിട്ടിയതാണ്. ഇപ്പോൾ തേനീച്ചയെക്കുറിച്ച് നമുക്കറിയാം, എന്നും അത്ഭുതകരമാണ് തേനീച്ച എന്ന് പറയുന്ന ജീവി. സ്വന്തം ചിറകുകൾക്കിടയിൽ നിന്ന് നിർഗളിക്കുന്ന മെഴുകുപയോഗിച്ചുകൊണ്ട് കൃത്യമായ 6 കോണുകളുള്ള അറകളോടുകൂടിയ കൂടുണ്ടാക്കുന്ന തൊഴിലാളി തേനീച്ചയ്ക്ക് അതിൻ്റെ നിർമ്മാണം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജാമിതീയ കണിശതയോടും ഒട്ടും മെഴുക് അധിക ചെലവ് വരാതെയും നിർമ്മിക്കുന്ന തേനീച്ചക്കൂട് എഞ്ചിനീയർമാർക്ക് പോലും അത്ഭുതമാണ്. ചില പ്രത്യേക തരം നൃത്തം ചെയ്തുകൊണ്ട് കൂട്ടാളികൾക്ക് തേനുള്ള സ്ഥലം എത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന അവരുടെ കഴിവ് അത്ഭുതകരമാണ്. കടലിലെ ആരൽ മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം. സമുദ്രയാത്രയിൽ യൂറോപ്യൻ സമുദ്രങ്ങളിൽ വസിക്കുന്ന ആരൽ മത്സ്യം പ്രജനനകാലമെത്തിയാൽ ശരാശരി 4000 കിലോമീറ്റർ മാറി സർഗാസോ നദിയുടെ അഗാധതകളിൽ ചെന്ന് ലക്ഷക്കണക്കിന് മുട്ടകളിട്ട ശേഷം അവിടെ ജീവിതം അവസാനിപ്പിക്കുകയും ഈ മുട്ടകൾ വിരിഞ്ഞ് ആരൽ കുഞ്ഞുങ്ങൾ അമ്മ വന്ന വഴി താണ്ടി ഈ അമ്മ ഏതു വഴിയിലൂടെയാണോ യാത്ര തിരിച്ചത് അവിടെ എത്തിച്ചേരുന്നു. ആരും വഴി കാണിക്കാതെ 1000 കിലോമീറ്റർ താണ്ടി കൃത്യസ്ഥലത്ത് എത്തിച്ചേരുന്നു, മുമ്പൊരിക്കലും പോവാത്ത വഴികളിലൂടെ. നോക്കൂ നിങ്ങൾ, ഇത് അത്ഭുതമാണ്. മനുഷ്യനില്ലാത്ത ഒരു കഴിവുമായി അവർ സ്വയം ജനിക്കുകയാണ്. ആർട്ടിക് ടേൺ എന്ന പക്ഷിയെക്കുറിച്ച് നമുക്കറിയാം. ശൈത്യകാലത്ത് ആർട്ടിക്കിൽ നിന്ന് പുറപ്പെട്ട് 17,000 കിലോമീറ്റർ സഞ്ചരിച്ച് വേനലാകുമ്പോഴേക്കും അന്റാർട്ടിക്കയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു മരത്തിൽ കൂടുകൂട്ടി അവിടെ മുട്ടയിട്ട് ആ കുഞ്ഞു വിരിയുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുഞ്ഞു വിരിഞ്ഞ് ആ ആർട്ടിക് ടേണിൻ്റെ കുഞ്ഞു പക്ഷി അമ്മ പക്ഷി പറന്ന അതേ വഴിയിൽ മുന്നേ പറന്നു പോവുകയാണ്. അമ്മ പറന്നു വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പറന്ന് അമ്മ ആർട്ടിക്കിൽ നിന്ന് ഏതു മരത്തിൻ്റെ കൊമ്പിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ആ പുറപ്പെട്ട അതേ കൊമ്പിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ കാണാൻ സാധിക്കുന്നു. ഇനി നിസ്സാരമായി കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഉറുമ്പ് എന്ന് പറയുന്ന ജീവി, അവർ വഴി കാണിക്കുവാൻ നമുക്കറിയാം. അവർ ജാഥയായി പോകുന്ന പ്രകടനമായി പോകുന്ന ഒരു രസകരമായ കാഴ്ച നമുക്കുണ്ട്. എന്നാൽ ആ വഴി കാണിക്കുവാൻ ഫെറോമോൺ എന്ന രാസ സന്ദേശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോകുന്ന ഉറുമ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ ജീവികളും അവക്കാവശ്യമായ എല്ലാവിധ കഴിവുകളും ഉണ്ടായിക്കൊണ്ടാണ് ജനിക്കുന്നത്. ബീവറിന് എഞ്ചിനീയറിംഗോ തേനീച്ചയ്ക്ക് ജാമിതിയോ ആരൽ മത്സ്യങ്ങൾക്ക് സമുദ്രാന്തര മാർഗ വിജ്ഞാനമോ ആർട്ടിക്കുകളിന് ആകാശത്തിൻ്റെ വഴികളോ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവയെല്ലാം അവയ്ക്ക് ജന്മന ലഭിക്കുന്ന കഴിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ സ്ഥിതി എന്താണ്? യാതൊരു ജന്മവാസനയും അവനില്ല. കാലുകൾ മുയലിൻ്റെ അത്ര വേഗതയിൽ ഓടാൻ സാധിക്കാത്ത, കൈകൾക്ക് ഭാരം വഹിക്കുന്ന കാര്യങ്ങളിൽ ആനയുടെ തുമ്പിക്കൈയിനേക്കാൾ ശക്തി കുറവാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമയെപ്പോലെയുള്ള ശരീര കവചങ്ങൾ നമുക്കില്ല. തണുത്ത കാലാവസ്ഥയിൽ ധ്രുവക്കരടിക്കുള്ളതുപോലെയുള്ള നല്ല രോമക്കുപ്പായം നമുക്കില്ല. തേനീച്ചയുടെ കണ്ണുകളില്ല, വവ്വാലിനെപ്പോലെയുള്ള കാതുകളില്ല,

0: തലമൂന ഷെയ്, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യന് നൈസർഗികമായി കഴിവുകളുണ്ടായിട്ടില്ല എങ്കിലും ഈ കഴിവുകളിലെല്ലാം മറ്റു മൃഗങ്ങളെ തോൽപ്പിക്കാൻ പോകുന്ന വിദ്യ മനുഷ്യനെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. ധ്രുവക്കരയുടെ തൊലിയ വെല്ലുന്ന രോമക്കുപ്പായവും മുയലിനെ തോൽപ്പിക്കുന്ന വാഹനങ്ങളും ബീവറിനേക്കാൾ ഭംഗിയായി വീടുണ്ടാക്കുവാനും തേനീച്ചയേക്കാൾ സുന്ദരമായി ആശയവിനിമയം നടത്തുവാനും പുലിയെ തോൽപ്പിക്കുന്ന തോക്കുകളും കഴുകനെ വെല്ലുന്ന വിമാനങ്ങളും നിർമ്മിക്കുവാനുള്ള വിദ്യ നേടുവാൻ മനുഷ്യന് കഴിയും എന്നുള്ളതാണ്. ഈ വിദ്യകളൊന്നും അവൻ പാരമ്പര്യമായി കിട്ടിയതല്ല. എഞ്ചിനീയറുടെ മകനെ കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവൻ കാട്ടുമനുഷ്യനായിട്ടാണ് വളരുക. അവൻ കാട്ടിൽ സുന്ദരമായ എയർ കണ്ടീഷൻ റൂമോ കാര്യങ്ങളോ അവൻ പ്ലാൻ ഉണ്ടാക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ജീവികൾക്ക് ജന്മന അവർക്ക് വേണ്ടത് ലഭിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അവന് വേണ്ട വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഈ കഴിവുകൾ വിനിയോഗിക്കണമെങ്കിൽ വ്യക്തമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. എന്തെല്ലാം ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്തുകൂടാ എന്ന മാർഗദർശനം, അതാണ് മനുഷ്യൻ തേടുന്നത്. എന്താണ് സദാചാരമെന്ന് മനുഷ്യൻ ചോദിക്കുന്നു. സദാചാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് മനുഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് മതം ആവശ്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മതം മനുഷ്യനെ നന്മയും തിന്മയും പഠിപ്പിക്കുന്നു. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനുഷ്യൻ അറിയേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് നാം കേട്ട് കഴിഞ്ഞു. വളരെ സവിശേഷമായിരിക്കുന്നൊരു വിഷയം അഥവാ ആനുകാലികമായിരിക്കുന്ന വിഷയത്തിലെ സംസാരമാണ് ഇപ്പോൾ നാം കേട്ടത്. കഴിഞ്ഞ ദിവസം ബഹുമാനനായ ഹനീഫ വണ്ടൂർ സംസാരിച്ച മതം ആവശ്യമുണ്ടോ എന്ന ഭാഗത്തിൻ്റെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മൾ നേരെ സ്വരത്തിലേക്ക്

0: മഷാല സ്വരം നമ്മൾ കേട്ട് കഴിഞ്ഞു. മനോഹരമായ ശബ്ദത്തിലുള്ള ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: പീസ് റേഡിയോ ലൈവിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കേട്ടു. നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിച്ചു. വൈബ്സിൻ്റെ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കെ നമുക്ക് മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻസൈറ്റുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നമ്മൾ കേട്ടു. അതിനോടൊപ്പം നമ്മൾ സ്വരം കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കൃത്യമായി പരിചരിക്കേണ്ട ഒന്നാണല്ലോ നമ്മുടെ ആരോഗ്യം എന്നത്. അതിൻ്റെ വിഷയവുമായി നമ്മളിലേക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാം എത്തിച്ചേരുകയാണ്. പരിണാമ രോഗങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം നമ്മൾ കേൾക്കുക. നമ്മോടൊപ്പം ഡോക്ടർ മുഹമ്മദ് കോയ, അദ്ദേഹത്തോടൊപ്പം ഷുഹൈബ് നായകൻ ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ചിരകാല രോഗങ്ങൾ, അതിൻ്റെ കഴിഞ്ഞ സെഷൻ നാം ചർച്ച ചെയ്ത വിഷയം പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. ഇന്ന് ഡോക്ടർ മുഹമ്മദ് കോയയുമായിട്ടുള്ള ഈ ചർച്ചയിൽ നാം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിഷയം നാം കൂടുതലായിട്ട് ആളുകൾക്ക് അറിയാത്ത ഒരു വിഷയമായ മെറ്റബോളിക് സിൻഡ്രം, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ചയാപചയ രോഗങ്ങൾ അഥവാ പരിണാമ രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ, നമുക്ക് ചർച്ചയിലേക്ക് അടക്കാം. എന്താണ് ഡോക്ടർ ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഈ സംഭവം?
3: മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്താണ് ഇതിന് പറയുന്നത്, മെറ്റബോളിക് സിൻഡ്രോം. ജയാപരജയം അല്ലെങ്കിൽ പരിണാമം രോഗം, ഇതൊരു രോഗം എന്ന് പറയുകയാണ് ഇന്ന് അന്ന് കാലത്ത് ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് പറഞ്ഞത് ഒരു 4-5 റിസ്ക് ഫാക്ടേഴ്സ് കൂടിയിട്ട് ഓരോ മനുഷ്യനും ചില അവയവങ്ങൾ കൂടും, ചില അവയവം കുറവായിരിക്കും. ഓരോ മനുഷ്യൻ ചെറിയ കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കുറയും, ഷുഗർ ഉണ്ടാവില്ല, ഷുഗർ നോർമലായിരിക്കാം, അവർ അമിതവണ്ണം കൂടാം. ഇതിനെല്ലാം ഒരു ഉൽപ്പാദിച്ച ഒരു സിൻഡ്രോമാണ് മെറ്റബോളിക് സിൻഡ്രോം. ഇത് ഒരു പ്രിവെൻറ്റീവ്, അതിനാൽ ഒരു മനുഷ്യനെ ഇപ്പോൾ ഇത് നമ്മളിത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാതെ, മുന്നോട്ട് ഹൈ കൊളസ്ട്രോൾ പോവാതെ, അല്ലെ മുന്നോട്ട് ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആവാതിരിക്കാൻ, അല്ലെ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ, ഹൃദയരോഗം വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവ്, ഒരു WHO ഗൈഡ് ലൈൻസ് എന്ന് വരുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ കാണുന്ന ഒരു പ്രശ്നമാണിത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പ്രവാസികളെ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ പെട്ടെന്നായിരിക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. മൂപ്പർക്ക് ഷുഗർ ആയിട്ടുണ്ടാവില്ല, ഷുഗർ ആവാൻ പോകുന്നൊരു കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയിട്ടില്ല, പക്ഷെ ഒരു നോർമലുമല്ല. ഇതിൻ്റെ ഒരു ഇടവഴിയിൽ വരുന്നതാണ് ഈ സംഭവങ്ങൾ. ഇത് എന്താണ്? ഇതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. നമ്മുടെ ദേഹത്ത് മെറ്റബോളിസം ശരിക്ക് നടക്കാത്തത് കൊണ്ട്, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അനുസരിച്ച് ആവാം, നമ്മുടെ ജീവിത രീതിൻ്റെ പ്രശ്നങ്ങളും ആവാം, ഇതിൻ്റെ ഈ ഒരു ഡയഗ്നോസിന് മെറ്റബോളിക് സിൻഡ്രോം.
2: അതായത് കൂടുതൽ ആളുകൾക്കും അറിയാത്ത ഒരു വിഭാഗമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പൊതുവെ ആളുകളിൽ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാനുള്ളത്. കാരണം ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാവുന്ന വിഷയം, ഈ ഒരു സംഭവം മിക്കവാറും ആളുകൾക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ചിട്ട് പ്രവാസികളായ ആളുകൾക്ക് ഈ ഒരു അവനവൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം അത് സുഗമമാണോ അല്ലയോ എന്നുള്ളത് ആരും തന്നെ ഗൗരവത്തിലെടുക്കുന്നില്ല. പകരം ഓവർ ടൈം ആണെങ്കിൽ ഓവർ ടൈം, പരമാവധി ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ജോലി ചെയ്യുക തുടർച്ചയായിട്ട്. ഉറക്കമാണെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് ഉറക്കം, അതിൻ്റെ ഒരു ശീലം ഇല്ലാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഹാബിറ്റ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് തന്നെ തുടർച്ചയായിട്ട് കൊണ്ടുപോവുക എന്ന രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം, ഈ ഒരു സംഗതി ആളുകളിൽ നിന്നും അറിയാതെ പോകുന്നത്. നമുക്കെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം, എങ്ങനെയാണ് ആളുകൾ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
3: ഓക്കെ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു 5 റിസ്ക് ഫാക്ടേഴ്സ് എന്നറിയും. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ്, അതിനാൽ റിസ്ക് ഫാക്ടർ, ഹൃദയരോഗത്തിന് റിസ്ക് ഫാക്ടർ വരുന്ന 5 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 5-ൽ 3 റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നൊരു ഡയഗ്നോസ് ആയിരിക്കും. ഈ 5 റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്? ആദ്യത്തെ റിസ്ക് ഫാക്ടർ ലാർജ് വേസ്റ്റ് ലൈൻ, അതിനാൽ അരയൻ്റെ വേസ്റ്റ് ലൈന് വേസ്റ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ പാന്റിന് ആളുകൾ എടുക്കുമ്പോൾ വേസ്റ്റ് എന്ന് പറയും, 32 ഇഞ്ച് 40 ഇഞ്ച് 32 ഇഞ്ച് 38 ഇഞ്ച് എന്ന് പറയും. അപ്പൊ ആര് വേസ്റ്റ് ലൈൻ, ലാർജ് വേസ്റ്റ് ലൈൻ. രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്നാണ് ഹൈ ട്രൈഗ്ലിസറൈഡ്. ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഭാഗമാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ അതിനൊരു ലെവലുണ്ട്. അതിന് അടുത്ത ചോദ്യം അടുത്ത ഇതിൽ ഞാൻ പറയാം. മൂന്നാമത്തെ പറയുന്നത് ലോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ. ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമുക്ക് നല്ലൊരു കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ. ഈ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ. ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞാലും ഹൃദയരോഗം കൂടും. ട്രൈഗ്ലിസറൈഡ് കൂടിയാലും ഹൃദയരോഗത്തിനിലേക്ക് പോകാനുള്ള സാധ്യത കൂടി. പിന്നെ നമ്മൾ കാണുന്നത് ഹൈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതിനാൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ഇതിലെ ഘട്ടത്തിൽ പറഞ്ഞത് പ്രമേഹം എന്ന് പറഞ്ഞത് 125 മേലെ പോയാൽ പ്രമേഹം ഡയഗ്നോസ്
2: രോഗിയായി.
3: 100 താഴെയാണെങ്കിൽ നോർമൽ ഷുഗർ.
2: തീർച്ചയായിട്ടും
3: 100 to 125 ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഹൈ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറഞ്ഞത്. ഇത് പ്രമേഹം തുടക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. പ്രമേഹം ആയിട്ടില്ല, പക്ഷെ ആവാൻ സാധ്യത കൂടി. അപ്പോൾ ഹൈ ഫാസ്റ്റിംഗ് ഷുഗർ. അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാമത്താണ് ഹൈ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ 140-90 വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞു.
2: തീർച്ചയായിട്ടും
3: അതിന് മുമ്പ് ഒരു റീഡിംഗ് ഉണ്ട്. അതിനാണ് ഈ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞത്. ഒരു ഏത് ഈ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാലും ഇതോ റിസ്ക് ഫാക്ടറായി. അപ്പോൾ ഇത് 5 റിസ്ക് ഫാക്ടർസാണ്. ഈ 5 റിസ്ക് ഫാക്ടറിൽ ഒരാൾക്ക് 3 ഉണ്ടായാൽ, ഇതിലേതെങ്കിലും 3 ഉണ്ടായാൽ അവർക്ക് ഹൃദയരോഗത്തിൻ്റെ റിസ്ക് കൂടി. അവരെ പെർസെൻറ്റേജ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കൂടുന്നതും ഹൃദയ രക്തസ്രാവങ്ങൾ ബ്ലോക്ക് ആവുന്ന സാധനങ്ങൾ ഇതെല്ലാം കൂടി, സ്ട്രോക്ക്, ഇതാണ് ഇതിന് മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത്.
2: തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇത് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്ത്? പ്രത്യേകിച്ചിട്ട് ഡോക്ടർ പറഞ്ഞല്ലോ, 21-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാധാന്യമുള്ള ഒരു MHO ഒരു കണ്ടുപിടുത്തമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം?
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പഴയ വാക്കാണത്. അപ്പം നമ്മൾ ഏത് കാലത്തിലും നമ്മൾ രോഗം വരുന്ന മുമ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ജീവിതശൈലി മാറ്റുക, ജീവിത പരിശീലനം നടത്തി കഴിഞ്ഞാൽ ഈ ഹൈ കൊളസ്ട്രോൾ, ഈ ബ്ലഡ് പ്രഷർ ഒരു കുറച്ച് കൂടിയതും ചെറിയ ഷുഗർ കൂടുന്നതും ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് ഹൃദയരോഗം കുറയും, സ്ട്രോക്ക് വരാൻ കുറയും, ഷുഗർ രോഗം വരാതിരിക്കാൻ, ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ, ഇതെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഒന്ന് ഡയഗ്നോസ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ജീവിതശൈലി മാറ്റി കഴിഞ്ഞാൽ ഇത് ഒത്തിരി നമ്മൾ ഈ മുന്നോട്ട് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ഐഡിയയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് മെസ്സേജ് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി ഒരു ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലായി പോയി. അപ്പോൾ നമുക്ക് ഒരിത്തിനും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞത്. നമ്മളതിന് സമയം എത്തി കാണണം, ടു എക്സസൈസ് ചെയ്യാനും വ്യായാമം ചെയ്യാനും. 20 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം കുറക്കും, അപ്പോൾ നമ്മൾ ഈ ഹൃദയരോഗങ്ങൾ കുറയും. ഇതിന് ഉത്തമ ഇതാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഈ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലാർജ് വേസ്റ്റ് ലൈൻ, ഈ ലാർജ് വേസ്റ്റ് ലൈൻ പറയാൻ കാരണം ഒരു ആണുങ്ങൾ മനുഷ്യൻ്റെ വേസ്റ്റ് ലൈൻ 40 ഇഞ്ച് ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ വേസ്റ്റ് ലൈൻ 35 ഇഞ്ചും. ഇതിന് മേലെ പോയാൽ അവർ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് അറ്റാക്ക് ആയി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുടൽ, ഒമൻറ്റം എന്ന് പറയും, മണ്ണിറ എന്ന് പറയും, ഈ കുടൽ കണക്ഷൻ ചെയ്യുന്ന ഒരു ടിഷ്യു അവിടെ ഫൈറ്റ് കൂടും. വൃകം, പിന്നെ ഈ ലിവർ, ഈ ലിവറിൽ ഫാറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വേസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒബീസിറ്റി, സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയുന്നത്, സെൻട്രൽ ഒബീസിറ്റിൻ്റെ വണ്ണം, അമിതവണ്ണം, പ്രത്യേകിച്ചും വയറും അതിൻ്റെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കൂടുന്നതും നെയ്യ് കൂടുന്നത്, അതുകൊണ്ടാണ് വേസ്റ്റ് ലൈൻ കൂടുന്നത്. ഈ വേസ്റ്റ് ലൈൻ കൂടുന്നത് പ്രത്യേകിച്ചും ഒരു സിഗ്നിഫിക്കൻ്റ്, അതായത് ഒരു പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ഹൃദയരോഗത്തിന്. ഇതിന് പ്രിവെൻറ്റ് ചെയ്യുക, ഈ വണ്ണം കുറയ്ക്കുന്നത് തന്നെ ഏറ്റവും ഉത്തമം. അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് ഒരു ഹൃദയരോഗം കുറക്കേണ്ട ഒരു സാധ്യത ഒന്നാമതായി. പിന്നെ ഷുഗർ അതേമാതിരിക്കണം, ഫാസ്റ്റിംഗ് ഷുഗർ 125 താഴെ 100 മേലെ, ഇതൊരു ഫാസ്റ്റിംഗ് ഷുഗർ കൂടിയ ആൾക്കാർ അവർ ജീവിതശൈലി മാറ്റുക, ഷുഗറുകൾ കുറക്കുക, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അരി ഭക്ഷണങ്ങൾ കുറക്കുക, ഇതിൽ നമ്മൾ ജീവിതശൈലി പരിണാമം മാറ്റിയാൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ആയി നമ്മുടെ ഹൃദയരോഗത്തിൻ്റെ റിസ്ക്
2: കൂടുതലായിട്ടും. ഈ ഡോക്ടർ ഊന്നൽ നൽകിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും നാം എല്ലാവരും തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണല്ലോ ഭക്ഷണം. എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു സംഗതിയാണ് ഭക്ഷണം. ഭക്ഷണം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എങ്കിലും നമ്മൾ കൂടുതലായിട്ടും ആളുകൾ അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് ഒരു കല്യാണ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സൽക്കാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അതിഥി വന്നാലായിക്കോട്ടെ, നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണം അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും അവരെ നിർബന്ധിപ്പിച്ചിട്ട് നാം അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നു. നാം അവർ എത്ര രോഗത്തിലുള്ള ആളുകളാണോ എന്ന് നാം മനസ്സിലാക്കാതെ തന്നെ നാം അവരെ നിർബന്ധിച്ചുകൊണ്ട് ഒരു സൽക്കരിക്ക എന്ന ഒരു സിസ്റ്റം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന സ്റ്റേജിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ നാം അർഹിക്കുന്നത്. ഡോക്ടർ, ആർക്കൊക്കെയാണ് ഈ ഒരു സംഗതി വരുന്നത്? ഈ ഒരു സ്റ്റേജ് എത്തരം പ്രായക്കാരെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്?
3: സാധാരണ നമ്മൾ കാണുന്നത് ഈ ചെറുപ്രായക്കാർക്കാണ് കൂടുതൽ കാണുന്നത്. നമ്മളൊരു 20-30 വയസ്സ് മുതൽ തുടങ്ങുന്നുണ്ട് ഈ രോഗം
2: യുവത്വ കാലഘട്ടത്തിൽ.
3: പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു പ്രവാസി 20-22 വയസ്സിൽ പ്രവാസി ജീവിതം തുടങ്ങും. അവരുടെ വ്യായാമങ്ങൾ കുറയുന്നുണ്ട്, അവരുടെ ജീവിത ഭക്ഷണം ജീവിത ശൈലികൾ മാറുന്നുണ്ട്
2: തീർച്ചയായിട്ടും.
3: അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജോലിയും കാശും ഉണ്ടാക്കുന്ന ഈ തിരക്കൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല,
2: കുറഞ്ഞു കാണിക്കുന്നു.
3: അപ്പോൾ ഈ 22 വയസ്സുകാരൻ ഗൾഫിലേക്ക് വരുന്നു, അല്ലെ ഏത് പ്രവാസി പോകുന്നു, 5-6 വർഷം കൊണ്ട് അവൻ്റെ തടി അമിതവണ്ണം കൂടി, തീർച്ചയായിട്ടും അവൻ്റെ ഒരു വേസ്റ്റ് ലൈൻ കൂടുന്നുണ്ട്. അവൻ സുഹൃത്ത് എല്ലാ സുഹൃത്തുക്കളും അവരവരുടെ വേസ്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ 24 വർഷം മുതൽ 32-34 കൂടുന്നുണ്ട്. ഇതൊരു ഏർലി സൈൻ, ആദ്യത്തെ ലക്ഷണങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ. ഇത് നിങ്ങളെ വേസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണണം. ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിന് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്താൽ നമ്മളിതിന് പ്രിവെൻറ്റ് ചെയ്യാം, ഇത് തടുക്കാം. നമ്മൾ ഈ ഷുഗർ കൂടുന്നതോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതോ ബ്ലഡ് പ്രഷർ വരുന്നതെല്ലാം കുറക്കാം. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഞാൻ ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 25-30 വയസ്സിലായവർക്കാണ്. ഇത് രോഗം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രിവെൻഷൻ വേറെയാണ്. പക്ഷേ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസിസ് ആർക്കുണ്ടെങ്കിൽ. അപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഈ ഇന്നത്തെ ഒരു വിഷയം നടത്താൻ കാരണം. അപ്പോൾ ഏത് പ്രവാസിയും അവരവരുടെ വേസ്റ്റ് കൂടുന്നിടത്തോളം ഉടനെ ഡോക്ടറെ അടുത്ത് പോവുക, ചെക്കപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഒരു കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുക, അതിൻ്റെ അവരൊരു ജീവിതശൈലികൾ മാറ്റുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു അവരെ തൗഫീക്ക് ചെയ്ത് അവരെ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശരിയാകും തരട്ടെ. ആമീൻ.
2: തീർച്ചയായിട്ടും വളരെ നല്ലൊരു പോയിൻ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നാം ഗൾഫിലേക്ക്, അതായത് പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ മെലിഞ്ഞ ശരീരമായിട്ട് മിക്കവാറും ആണുങ്ങളെ സംബന്ധിച്ചോളം 28 വേസ്റ്റായിട്ടാണ് എല്ലാവരും വരുന്നത്. അത് വളരെ ഒരു സത്യമാണ്. പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഒരു വിവാഹത്തിൻ്റെ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്തേക്ക് 32 എത്തും. വിവാഹം കഴിഞ്ഞ് പിന്നെ സൽക്കാരവും മറ്റുമൊക്കെ ആയിട്ട് അത് 34-36 വരെ ഒരു ആവറേജ് വേസ്റ്റ് ലൈനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം മിക്കവാറും ആളുകൾ ഭക്ഷണം കൂടുതൽ സൽക്കാരങ്ങളിലെയും നാട്ടിൽ പോയാൽ തന്നെ വളരെയധികം സൽക്കാരവും അതിൻ്റെ മുകളിൽ സൽക്കാരവും ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അമിതവണ്ണത്തിലേക്ക് കടക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഒഴിവായി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളിലേക്കുള്ള ലക്ഷണങ്ങൾ, ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ്സ്?
3: ഇതിന് ഞാൻ അതേ പറഞ്ഞവർക്ക് ഇതിന് ചികിത്സ ഗുളികയോ അല്ല ഇഞ്ചക്ഷനോ അല്ല പ്രത്യേകിച്ച് ഒരു ഹാർട്ട് ലങ് ലിവർ ട്രാൻസ്പ്ലാന്റോ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ പ്രധാന ചികിത്സ നമ്മുടെ ജീവിത പരിശീലനം, അതിൻ്റെ ജീവിത ശൈലികൾ മാറ്റാന്നുള്ളൂ. പ്രാധാന്യം നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഭക്ഷണം എന്ത് കഴിക്കുന്നു, ഒരു നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ ചിപ്സ് കഴിക്കുക, അതിന് കാലറി എത്ര നമ്മൾ കണക്കൂട്ടുണ്ടോ? ഇല്ല. നമ്മൾ കുട്ടികൾക്ക് ഫീസ് ഇത്ര കൊടുക്കുന്നുണ്ടോ? അതിന് 50 രൂപ കൂടിയോ അല്ലോ, ഉസ്താദിന് 100 രൂപ കൂടിയോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാലറീസ്, ഈ ചിപ്സിൽ എത്ര ഉപ്പുണ്ട്, എത്ര കാലറീസ് ഉണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ, അതാരും നമ്മൾ നോക്കുന്നില്ല. അത് ഏറ്റവും ആദ്യ പ്രധാനം അതാണ്. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ബർഗറുകളിൽ നിന്നൊക്കെ ഇത്ര കാലറീസ് വരുന്നു, അത് നല്ലതാണോ, അത് ഏത് ചീത്ത കൊളസ്ട്രോൾ ആണോ നല്ല കൊളസ്ട്രോൾ ആണോ, അത് നമ്മൾ റിസർച്ച് ചെയ്യില്ല. നമ്മൾ എല്ലാം ഒരു വലിയ വീട് കയറ്റുന്നു, അതിനിപ്പോൾ ഏത് ടൈൽസ് ഇടണം അതിനു പറ്റൊക്കെ റിസർച്ച് ചെയ്യാൻ നമ്മൾക്ക് ഒത്തിരി നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭക്ഷണം, നമ്മൾ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ നല്ലൊരു ഈ നല്ലൊരു ഈ ബോഡിയും, നമ്മുടെ ഈ നല്ലൊരു അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ നമ്മുടെ ബോഡി, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ വേറെല്ലാം മെറ്റീരിയലിസ്റ്റിക് വേൾഡിന് പ്രാധാന്യം കൊടുക്കുന്നു, വീട് കെട്ടിയാണെങ്കിൽ വീട്, പിന്നെ ഫീസ് സ്കൂളിന് പറ്റി. പക്ഷേ നമ്മൾ സ്വന്തം ആരോഗ്യത്തിന് നമ്മൾ അത് നൽകുന്നില്ല. അപ്പോൾ ഏത് ഒരാളും നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് എന്താണ്, അതിൻ്റെ എന്തൊക്കെയാണ് കോൺസ്റ്റുവൻറ്റ്, അതിൻ്റെ എന്തൊക്കെയാണ് അത് ഉൾപ്പെടുന്നത്, അതിൻ്റെ കൊളസ്ട്രോൾ എത്രയുണ്ട്, അതിൻ്റെ കാലറീസ് എത്രയുണ്ട്. ഇന്ന് കാലത്ത് നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഉണ്ട്, ഗൂഗിളുണ്ട്, നമ്മൾ കുറേ ഫേസ്ബുക്കും ട്വിറ്ററും അതിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചിട്ട് ബർഗറിൻ്റെ കാലറീസ് എത്ര, അത് നല്ല കൊളസ്ട്രോൾ ആണോ, എത്ര ഈ സോൾട്ടിൻ്റെ അതിൽ, ഈ ചിപ്സിൽ എത്ര സോൾട്ട് ഉണ്ട്, പെപ്സിയിൽ എത്ര ഷുഗറുണ്ട്, ഞാൻ കഴിച്ചാൽ എത്ര കാലറീസ് കൂടും, എൻ്റെ ബോഡിക്ക്, എൻ്റെ നിലവിൽ നിൽക്കുന്ന ബോഡിക്ക് എത്ര നമ്മൾ കാലറീസ് വേണം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ സ്വയം ഇതിൽ പ്രിവെൻഷൻ ചെയ്യണം. ഇതൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യത്തില്ല. പക്ഷേ നമ്മൾ സ്വയം ജീവിതശൈലികൾ, നമ്മളിതിൻ്റെ റിസർച്ച് നടത്തുക, നമ്മളിതിൻ്റെ എത്ര കാലറീസ് ഉണ്ട് അതിന് നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇതാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ. നോളജ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഇതെന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇതിനെ പറ്റി പ്രിവെൻഷൻ ചെയ്യുക, അതാണ് ആദ്യത്തെ ചികിത്സ. പിന്നെ ബാക്കി എല്ലാവരും നമ്മൾ കുറേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ്, അതേപോലെ ഇപ്പോൾ മുമ്പ് പറഞ്ഞമാർക്ക് കൊളസ് ഫാറ്റി ഫുഡ് കുറക്കുക, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്.
2: അതായത് ഇതിന് പ്രത്യേകിച്ചിട്ട് മരുന്നുകളും ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഓരോ ഭക്ഷണത്തിൻ്റെയും അതതിൻ്റേതായ കലോറി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നാം ഭക്ഷണ രീതിയിൽ ഓരോരുത്തരുടേതായ സാഹചര്യം അനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അത് കൂടാതെ വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അതായത് മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പറയാറുണ്ട്, അസുര നമസ്കാരത്തിന് ശേഷം ആരും തന്നെ കിടന്നുറങ്ങരുത്, വ്യായാമത്തിലേക്ക്, ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പടച്ചതമ്പുരാൻ അന്ന് തന്നെ ഒരു നിയമം പോലെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രോഗങ്ങളെല്ലാം, ഇത്തരം ലക്ഷണങ്ങളെല്ലാം നമുക്ക് വരുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടുവാർഡ്സ് അവർ ലൈഫ്, അതായത് ജീവിതത്തോട് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എങ്ങനെയെങ്കിലും ജീവിക്കുക, എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ വ്യായാമം ഇല്ലാത്ത രീതിയിൽ, അവർ ഉറങ്ങുന്നതാണെങ്കിൽ കൂടുതൽ ഉറങ്ങുക എന്ന രീതികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളത് തന്നെ ഒരു പ്രൊഫഷണൽ രീതി, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇത്തരം കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ നന്ദി ഡോക്ടർ. ഇൻഷാല്ലാ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാല്ലാ, ആരോഗ്യ വിചാരം കേട്ട് കഴിഞ്ഞു. പരിണാമ രോഗങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഗോയ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഷുഹൈബ് നായകൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് പ്രാർത്ഥന. വിശ്വാസിയുടെ ആയുധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥനയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി റേഡിയോ വൈബ്സിൽ പ്രവേശിക്കുന്നത്. കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അബ്ദുള്ള മുഹ്സിനാണ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് ധാരാളം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ധാരാളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. ഇനി തമാശ എന്നോണം ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാറുണ്ട്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ആ തെറ്റുകളൊക്കെ, ആ തിന്മകളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് ഒരു പ്രത്യേകമായ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലി ഖത്വഇതി വജഹ്ലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർ ലി ഹസ്ലി വജിദ്ദി വഖതായ വഅൻദി വകുല്ലു ദാലിക ഇൻദി. ഈ ഒരു പ്രാർത്ഥന കുറച്ചധികം ഉണ്ട്, നമുക്കിത് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് പഠിക്കാം. ഇതിൻ്റെ അർത്ഥം: അല്ലാഹുമ്മ ഗഫിർ ലി ഖത്വഇതി വജഹ്ലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുവേ, എൻ്റെ തെറ്റുകുറ്റങ്ങളും അവിവേകമായി വന്നുപോയ കുറ്റങ്ങളും മതവിധിയിലുള്ള എൻ്റെ അതിരു കവിച്ചിലും എന്നെക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതാണ്. നീ എനിക്ക് അവയെല്ലാം പുറത്തു തരണമേ. അല്ലാഹുമ്മ ഗഫിർ ലി ഹസ്ലി വജിദ്ദി വഖതായ വഅംദി വകുല്ലു ദാലിക ഇൻദി. അല്ലാഹുവേ, കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും എൻ്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ എനിക്ക് പുറത്തു തരണമേ. അവയെല്ലാം എൻ്റെ അടുത്ത് സംഭവിക്കുന്നുമുണ്ട് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. ഇവിടെ വരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, ഖതീഅത്തി ത്വാ ആണ്, ഖതീഅത്തി. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി. വജഹ്ലി വജഹ്ലി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി. വഇസ്റാഫി ഫി അംരി വഇസ്റാഫി ഫി അംരി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി. വജഹ്ലി വഇസ്റാഫി ഫി അംരി, വജഹ്ലി വഇസ്റാഫി ഫി അംരി. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി, അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി. വമാ അൻത അഅലമു ബിഹി മിന്നി, വമാ അൻത അഅലമു ബിഹി മിന്നി, വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം നാം ഇന്ന് പഠിക്കണം, മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ ഏവരെയും നമ്മുടെ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പലപ്പോഴും ചില അബദ്ധങ്ങളും ചിലപ്പോഴൊക്കെ കരുതിക്കുട്ടിയുമൊക്കെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടത്, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: പ്രാർത്ഥനാ പഠനം പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ നമുക്കിനി തൊട്ടടുത്ത് വരുന്നത് നമ്മൾ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മളെ മക്കൾ കേട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക്, കുട്ടികളുടെ മതപരവും അതോടൊപ്പം തന്നെ ആരോഗ്യപരവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും പീസ് റേഡിയോ ഇടപെടാറുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പൂമരത്തണലിൽ ഇന്ന് വിശേഷമായൊരു പ്രോഗ്രാമാണ് നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക്. വി ടി അബ്ദുസലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ എൻ്റെ കൂടെ ഇന്ന് ഉള്ളത്, നമുക്ക് ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: രണ്ടാളും പേരൊന്ന് പറഞ്ഞോളൂ.
6: ഞാൻ ഐഷായൻ.
5: ഐഷായൻ ഉണ്ട്, അതുപോലെ
7: എന്റെ പേര് മെഹറിൻ.
5: മെഹറിൻ സി അല്ലേ? യെസ്. അപ്പോൾ ഐഷായനും മെഹറിൻ സിയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ കുട്ടികളെ, ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ വേഗം കഴിക്കും. പക്ഷേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് ഇന്നത്തെ പൂമരത്തണൽ. അപ്പോ നമ്മൾ പ്രധാനമായി എന്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുക?
6: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളുടെ ആരോഗ്യത്തിലുള്ള ഒരു പങ്ക്.
5: യെസ്. അതോ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആരോഗ്യം തമ്മിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ ആരോഗ്യത്തിന് കാരണമാകുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിരിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം അല്ലെ, എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോ ഓരോ ഭാഗങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയാം അല്ലേ.
6: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് ആറ് ന്യൂട്രിയൻസ് ആണുള്ളത്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മളുടെ ബോഡിയുടെ ഗ്രോത്തിന്, നമ്മളുടെ ഓരോ അവയവങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ സബ്സ്റ്റൻസ് ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയാം. മെയിനായിട്ട് ആറ് ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ഭക്ഷണത്തിലുള്ളത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തത് ഫാറ്റ്, മൂന്നാമത്തത് പ്രോട്ടീൻസ്, നാലാമത്തത് വിറ്റമിൻസ്, അഞ്ചാമത്തത് മിനറൽസ് ആൻഡ് വാട്ടർ. ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റ് വെച്ച് തുറക്കാം.
5: ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ മെഹറി? എന്താണ് കാർബോഹൈഡ്രേറ്റ്, അതിന്റെ ധർമ്മം എന്താണ്, എന്താണ് അത് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്?
7: കാർബോഹൈഡ്രേറ്റ് ഞങ്ങളെ ശരീരത്തിലെ എനർജി തരും. അപ്പൊ കാർബോഹൈഡ്രേറ്റിന് രണ്ടു തരമുണ്ട്, ഷുഗറും സ്റ്റാർച്ചും. ഷുഗർ എന്ന് വെച്ചാല് ഷുഗർ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് വെരി ഈസിലി അത് എനർജി റിലീസ് ചെയ്യും, ഈസിലായിട്ട് എനർജി റിലീസ് ചെയ്യും. അപ്പം അത് അത് കൂടുതൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, ആ എനർജി കൂടുതൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആപ്പിൾസിലും ഷുഗർ കേനിലും ഗ്രേപ്സിലും ഹണിയിലും മിൽക്കിലുമാണ്.
5: അതിലാണ് അത് കൂടുതൽ കാണുന്നത് അല്ലേ.
7: അടുത്ത സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ചെറുങ്ങനെയാ, സ്ലോലിയാണ് അത് എനർജി റിലീസ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റൈസ്, വീറ്റ്, ബ്രെഡും പിന്നെ ധാന്യമണികൾ, പൊട്ടാറ്റോ, കോൺ ആൻഡ് സം സോഴ്സ് ഓഫ് സ്റ്റാർച്ച്.
5: അപ്പോൾ ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് അന്നജം എന്നാണ് പറയുക അല്ലേ.
7: അപ്പം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 200 grams കാർബോഹൈഡ്രേറ്റ് വരണം ഒരു ദിവസത്തെ.
5: ഒരു ദിവസത്തേക്ക് 200 grams കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന രൂപം ആണ് ഭക്ഷണത്തിലുള്ളത് അല്ലേ, അതാണ് അപകടം. അടുത്തത് എന്തായിരിക്കാം?
6: അടുത്തത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് അധികമായി കഴിഞ്ഞാൽ അത് ഫാറ്റായിട്ട് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഫാറ്റാണ് കാർബോഹൈഡ്രേറ്റിനെ വെച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ എനർജി തരുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് നമുക്ക് മൃഗങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് നമുക്ക് നെയ്യ്, പാല്, ബട്ടർ, മീന്, മുട്ട ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫാറ്റ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നാണെങ്കിൽ നിലക്കടല, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നട്ട്സ്. ഇപ്പോൾ ഫാറ്റിൻ്റെ പ്രധാന നിർവഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഇനി നമ്മളെ നമുക്ക് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക.
5: അപ്പോ നമ്മള് ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു.
6: ഒരു അഡൾട്ടിന് ഏകദേശം 70 to 80 grams ഫാറ്റ് ഒരു ദിവസം ലഭിക്കണം.
5: ഒരു ദിവസമാണ് ഒരു പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യന് 70 to 80 grams വരെയുള്ള ഫാറ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം അല്ലേ. അതിന്റെ അളവ് കൂടുമ്പോ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നർത്ഥം. പിന്നെന്താണ് വേറെ?
7: അടുത്ത പ്രോട്ടീൻസ് ആണ്. ഞങ്ങൾ ശരീരത്തിൽ പകുതി മുക്കാലും ഉണ്ടാക്കിയ സെൽസ് എന്താ, പകുതി മുക്കാലുള്ളത് സെൽസാണ്. അപ്പം ഈ സെൽസ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസിലൂടെയായിരുന്നു. അപ്പം പ്രോട്ടീൻസ് ഒരു ന്യൂ സെല്ലിനെ ഉണ്ടാക്കും, എൻ്റെ പഴയ സെല്ലിനെ വീണ്ടും പ്രിപ്പയർ ചെയ്യും. ഇതാണ് അതിൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ജോലി,
5: ധർമ്മം എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വളർച്ചക്കും കേടുപാടുകൾ തീർക്കുന്നതിനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ സെല്ലുകളെ നിർമ്മിക്കുന്നത് എന്നാൽ നമ്മുടെ കോശം, മനുഷ്യൻ്റെ ശരീരം എന്തിനാണ് നിർമ്മിക്കപ്പെട്ടത്? കോശം കൊണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ കോശങ്ങൾ ഡാമേജ് ആയ കോശം ആകുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻസുകൾ കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? മത്സ്യം, മുട്ട, പയർവർഗ്ഗങ്ങൾ,
7: സസ്യങ്ങളിൽ നിന്നും പിന്നെ മൃഗങ്ങളിൽ നിന്നും. സസ്യങ്ങളിൽ നിന്ന് സോയാബീനും പൾസസും നട്സും ആണ് കിട്ടുന്നത്. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് ഇറച്ചിയും പാലും മീനും ചീസും മുട്ടയാണ് കിട്ടുന്നത്.
5: ഇനി മറ്റൊന്ന് എന്തായിരിക്കും?
6: മറ്റൊന്നാണ് വിറ്റാമിൻ. നമ്മളുടെ ബോഡിക്ക് വിറ്റാമിൻ അത്യാവശ്യമാണ്. എന്നാൽ അത് ചെറിയ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അത്ര അളവ് പോലും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ബോഡീൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന്, നമ്മളെ കണ്ണിൻ്റെ കാഴ്ചക്ക്, നമ്മളുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ബലത്തിന് വിറ്റാമിൻ ആവശ്യമാണ്. അപ്പോൾ വിറ്റാമിൻ നമുക്ക് രണ്ട് ടൈപ്പുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എന്നാൽ വിറ്റാമിൻ ബി, അതേപോലെ തന്നെ വിറ്റാമിൻ സി, ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ അധിക കാലം സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ വിറ്റാമിനൊക്കെ നമ്മുടെ ഫുഡിലൂടെ ദിനേന ലഭിക്കേണ്ട ഫാറ്റുകൾ. വിറ്റാമിൻ എ നമുക്ക് പാല്, മുട്ട, അതേപോലെ ക്യാരറ്റ്, ബ്രൊക്കോളി, ചീര എന്നിന്നൊക്കെ കിട്ടുന്നുണ്ട്. വിറ്റാമിൻ എ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചക്കും അതേപോലെ തന്നെ നമ്മളുടെ തൊലിയുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മളുടെ വിറ്റാമിൻ കെ, വിറ്റാമിൻ കെ നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങ, ചീര, അതേപോലെ തന്നെ കിവി, കിവി ഫ്രൂട്ട്, അതേപോലെ തന്നെ സോയാബീൻ ഓയിൽ, സോയാബീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ, ഇതിലൊക്കെ വിറ്റാമിൻ കെ ഉണ്ട്. വിറ്റാമിൻ കെ നമ്മളുടെ നമുക്ക് ബ്ലഡ് കോട്ട് ചെയ്യാൻ, നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് അധികമായി ഒഴിച്ചു പോകുന്നതിൽ നിന്ന് ബ്ലഡിനെ കോട്ട് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതേപോലെ തന്നെ പാല്, ബട്ടർ, ലീഫി വെജിറ്റബിൾസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ്, അതേപോലെ തന്നെ ഈ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മളുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റാമിൻ ഡി ആണ്. അത് നമ്മളുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ബലത്തിന് സഹായിക്കും.
5: ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ വൈറ്റമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുമല്ലോ, ഫൈബർ.
7: അടുത്ത മിനറൽസ് വൈറ്റമിനെ പോലെ തന്നെയാണ്, അത് ഞങ്ങളെ ബോഡീനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളെ ബോൺസിന്, അഥവാ എല്ലിന് അത് ബലം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളെ ഹേർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെ ശരീരത്തിൽ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾക്ക് മിനറൽസ് ആവശ്യമുള്ളൂ. അപ്പം മിനറൽസിന് രണ്ട് തരങ്ങളുണ്ട്, ഒന്ന് മാക്രോ മിനറൽസും ഒന്ന് ട്രേസ് മിനറൽസും. അപ്പം മാക്രോ മിനറൽസ് ലാർജർ എമൗണ്ട് വേണം, ഞങ്ങൾക്ക് കുറേ കൂടുതൽ വേണം കമ്പയർ ടു ട്രേസ് മിനറൽസ്. എന്താ പറയുക, ട്രേസ് മിനറൽസിന് അനുസരിച്ചിട്ട് മാക്രോ മിനറൽസ് കുറച്ച് കൂടുതൽ ഞങ്ങളെ ശരീരത്തിന് വേണം. എക്സാമ്പിൾസ് കാൽസ്യവും സോഡിയവും പൊട്ടാസ്യവും ആണ്. അപ്പോൾ അടുത്തത് ട്രേസ് മിനറൽസാണ്. അപ്പോൾ ട്രേസ് മിനറൽസ് ഞങ്ങളുടെ ബോഡിക്ക് കുറച്ചാണ് വേണ്ടതുള്ളൂ, അത് കുറച്ച് ആവശ്യമുള്ളൂ. അപ്പം അതിൻ്റെ എക്സാമ്പിൾസാണ് അയേൺ, കോപ്പറും അയോഡൈനും.
5: ഓക്കെ, ഇത് മിനറൽസിൽ ഇപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് വേണം പറഞ്ഞ മിനറൽസിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്?
6: കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, അവിടെ നമ്മൾ മാക്രോ മിനറൽസ് എന്നാണ് വിളിക്കുന്നത്.
5: അപ്പോൾ ആ മിനറൽസ് എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക?
7: അത് ബ്രോക്കോളിയിൽ നിന്നും, കാൽസ്യം ബ്രോക്കോളിയിൽ നിന്നും കിട്ടും. പിന്നെ സിട്രസ് ഫ്രൂട്ട് എന്ന് എന്താ പുളിയായിട്ടുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് നിന്ന് ഞങ്ങൾക്ക് പൊട്ടാസ്യവും കിട്ടും. അപ്പം ആപ്പിളിൽ നിന്ന് ഞങ്ങൾക്ക് അയോണും കിട്ടും. അപ്പം നട്സിൽ നിന്ന് റിച്ച് കോപ്പർ കിട്ടും, അത്രയും കൂടുതൽ കോപ്പേഴ്സ് കിട്ടും.
5: ഓക്കെ, ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വെള്ളം അല്ലേ?
6: അതെ, വെള്ളം. നമ്മളുടെ ശരീരത്തിന് ഭക്ഷണം കഴിക്കാതെ ആഴ്ചകളോളം സർവവേന അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ വെള്ളമില്ലാണ്ട് നമ്മളുടെ ശരീരത്തിന് വെറും ദിവസങ്ങൾ മാത്രമാണ് ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റൽ റോള് വാട്ടറിനാണുള്ളത്. വെള്ളം നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡിൽ ആണ് നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസസ് കൂടുതലേക്ക് കാണും. അതൊക്കെ നമ്മളുടെ യൂറിനിലൂടെ അതേപോലെ തന്നെ വിയർപ്പിലൂടെ വെള്ളം പുറത്ത് കളയും. അതേപോലെ തന്നെ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ലെവലിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് സോഫ്റ്റായിട്ട് നിലനിർത്താനും, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ചില ന്യൂട്രിയൻസൊക്കെ പല ബോഡി പാർട്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.
5: ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ കാര്യം. വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനം ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലുള്ളത് ഇതിനൊക്കെ ഒരു ഇത് ഏത് മിനറൽസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള കഴിക്കുകയാണെങ്കിലും അതിനൊരു എത്തിക്സ് അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ എത്തിക്സ്? അത് ഇസ്ലാം പഠിപ്പിച്ച എത്തിക്സാണ്. ഭക്ഷണത്തിനുള്ള ചില മര്യാദകളുണ്ട്, ഭക്ഷണം സ്വീകരിക്കുന്നതുണ്ട്, ഭക്ഷണം കൊടുക്കുന്നിടത്തുണ്ട്. അപ്പം ഹറാമ് ഹലാല് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. ഹറാമും ഹലാലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് കുലു വശ്റബു വലാ തുസ്രിഫ്. എന്താണ്? നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷെ ഓവർ ആവരുത്. ഓവർ ആകുമ്പോൾ എന്ത് സംഭവിക്കും?
6: നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മൾ എഫക്ട് ചെയ്യാം, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണം.
5: അപ്പോൾ ഒരു വിശ്വാസിയോട് ഇത് പറയാൻ കാരണം, ഒരു വിശ്വാസിയുടെ ശരീരം കേടു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇബാദത്ത് നടക്കില്ല, അവൻ്റെ നല്ല മനസ്സുണ്ടാവില്ല, അവന് പ്രയാസകരമായ അവസ്ഥയിലൂടെ പോവും. പിന്നെ ഭക്ഷണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും അധികം പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. അത് കൺട്രോൾ ഇല്ലെങ്കിൽ
6: അതെ നമ്മളുടെ
5: ശരീരത്തെയും മനസ്സിനെയും അത്
6: ബാധിക്കും
5: അല്ലേ. അപ്പം അതുകൊണ്ട് ഭക്ഷണം അത്രയും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ റസൂൽ കഴിക്കേണ്ടത്? ഓവർ ഫുഡ് എന്ത് സംഭവിക്കും? അതുകൊണ്ട് എന്താ
7: ഉണ്ടാവുക?
5: നമുക്ക് പല രോഗങ്ങൾ നമുക്കുണ്ടാവും. ഓവർ അല്ലേ, അമിതാഹാരം, അമിത ഭോജനം എന്നൊക്കെ പറയുന്നത് വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഫുഡ് കണ്ടന്റുകളിൽ പ്രധാനമായി മനുഷ്യ ശരീരത്തിന് ആവശ്യമായത് കിട്ടാതെ വരുമ്പോണ്ടാവുന്ന അല്ലേ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, അത് അതിന് കുറെ രോഗങ്ങൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് തോന്നുന്നു.
7: അടുത്ത ഞങ്ങള് പ്രോട്ടീൻസിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പറയുന്നത്. ഒരു കുട്ടിക്ക് പ്രോട്ടീന് നിർബന്ധമല്ലേ? അപ്പം ഈ ഒരു മനുഷ്യൻ ഒരു ചിൽഡ്രൻ്റെ ബോഡിയിൽ പ്രോട്ടീന് കുറഞ്ഞ രോഗമാണ് ക്വാഷോർക്കോ. ക്വാഷോർക്കോ എന്ന് പറഞ്ഞാല് ഞങ്ങള് വയറ് നല്ലോണം വണ്ണം വെക്കും ചെയ്യും, ആ കുട്ടിക്ക് വീക്ക്നെസ്സും ആവുകയും ചെയ്യും. അപ്പൊ അതിൻ്റെ അത് സ്കിന്നിനും ഹെയറിനും ബാധിക്കുകയും ചെയ്യും. ഹെയർ റെഡിഷ് ഓറഞ്ച് കളറായിട്ടും മാറുകയും ചെയ്യും.
5: പ്രോട്ടീൻസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ എന്തായിരിക്കും? പിന്നെ
6: വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം, വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ രാത്രിയിൽ നമുക്ക് കാഴ്ച കുറയും.
5: പിന്നെ മറ്റൊന്ന്,
6: അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന രോഗത്തിൻ്റെ പേരാണ് റിക്കറ്റ്സ്. അത് നമ്മളുടെ കാരണം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോൺസ്, നമ്മുടെ എല്ലുകൾ സോഫ്റ്റായി മാറും, അതുപോലെ തന്നെ പെട്ടെന്ന് വളയാനും ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്.
5: ഓക്കെ, പിന്നെന്താണ് നമുക്ക് ഇതുപോലെ ലാക്ക് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ?
7: അപ്പം അടുത്തത് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസാണ്. അപ്പം മിനറൽസ് എന്താ പറയുക, ഒരു മിനറൽസ് ആർ അസിസ്റ്റൻ സെർട്ടൻ കെമിക്കൽസ് റിയാക്ഷൻ ഇൻ ദി ബോഡി. അത് സെർട്ടൻ കെമിക്കൽ റിയാക്ഷന് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പം മിനറൽസിൽ അയേൺ ആണ്. അതിനെക്കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനേമിയ. ഞങ്ങളെ ശരീരത്തിൽ വീക്ക്നെസ്സും എന്താ പെയിൽ സ്കിന്നും ചുളിഞ്ഞ സ്കിന്നും ഞങ്ങളെ വെയിറ്റ് കുറയലും ആണ്.
5: നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കുറയുന്നു, സ്കിന്നിന് പ്രശ്നം ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് എന്തിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നത്?
6: അയോൺ എന്ന മിനറലിന്റെ,
5: മിനറലിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നത് അല്ലേ. ഓക്കെ, അപ്പോ നമ്മൾ ഈ വിഷയത്തില് ഈ ഒരു ഭാഗം ഇത് ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ ഇതെല്ലാവരും ശ്രദ്ധിക്കും അല്ലേ. ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും, അപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളും ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണം അവർക്കുണ്ട് അല്ലെ, ദോഷം അവർക്കുണ്ടാവും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ആരും പറഞ്ഞു തരാത്ത അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എത്തിക്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. ഏത് മിനറൽസിൽ കഴിക്കുകയാണെങ്കിലും ഏത് നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒന്ന് ബിസ്മി ചൊല്ലണം. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി പറയണം. പിന്നെ കഴിക്കുന്നതിന് അളവ്
6: കുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഭക്ഷണം, നമ്മളെ വയറ്റില് മൂന്നിലൊരു ഭാഗം ഭക്ഷണവും മൂന്നിലൊരു ഭാഗം വെള്ളം, അതേപോലെ തന്നെ മൂന്നിലൊരു ഭാഗം ഗ്യാസ്. അപ്പൊ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മളുടെ വയറ്റിൽ ഉണ്ടാവേണ്ടത്.
5: അപ്പൊ അത് അതിന്റെ അപ്പുറത്തേക്കാവുന്നത് കൊണ്ടാണ് പല രോഗങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുന്നത്. നമുക്ക് പലപ്പോഴും ഇപ്പോഴാണ് ഓവർ ഫുഡിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക ഫുഡ് മാത്രം കഴിക്കുന്നു, അതായത് ഫാസ്റ്റ് ഫുഡിന്റെ അടിമകളായി മാറുന്നു. ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ മറ്റു മിനറൽസും അടങ്ങിയ ഫുഡ് ഒഴിവാക്കുന്നു, പച്ചക്കറികൾ ഒഴിവാക്കുന്നു, ജങ്ക് ഫുഡിന്റെ പിന്നാലെ പോകുന്നു. അത് നമ്മൾ ശരീരത്തെ ദ്രോഹം വരുത്തലാണ്, രോഗത്തെ നമ്മൾ വിളിച്ചു വരുത്തലാണ്. അപ്പൊ അത് അപകടകരമായ അവസ്ഥയാണ് ഒന്ന്. പിന്നൊന്ന്, ഹറാമായ ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല, വിലക്കിയ ഫുഡ് കഴിക്കാൻ പാടില്ല, അനർഹമായിട്ട് ഒരാളുടെ എടുത്ത് കഴിക്കാൻ പാടില്ല അല്ലേ. ആ അനർഹം എന്ന് പറഞ്ഞാൽ വേറെ ആളെ വസ്തു നമ്മൾ എടുത്ത് കഴിക്കുക, അത് പാടില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്ന വലിയൊരു
6: നിയാമത്താണ്.
5: അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. അതില്ലാത്തവരെ കുറിച്ച് നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ഫുഡ് കിട്ടാതെ മരിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് ഈ സമയത്ത്, ഈ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് പ്രധാനമായും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഗസയിലുള്ള കുഞ്ഞുമക്കൾ, അവർക്ക് ഗസയിലുള്ള ആളുകൾക്ക് പട്ടിണിയാണ്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും പട്ടിണി കൊണ്ട് മരിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ പോകുന്നുണ്ട്. അവർക്ക് ന്യൂട്രീഷ്യൻസും മിനറൽസും അല്ല, അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒരല്പൊന്ന് ജീവൻ നിലനിർത്താനുള്ള ഫുഡ് പോലും ഇല്ലാത്ത. എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കണക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നന്നാവും.
6: അതെ, നമ്മുടെ ലോകത്ത് 8.5% ഓഫ് ടോട്ടൽ പോപ്പുലേഷന്റെ 8.5% ആളുകൾക്ക് $2.15 മാത്രമാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഫുഡിനായാലും ഒരു നീഡിനും അവർക്ക് ചെലവഴിക്കാനുള്ള ഒരു ആസ്പെക്റ്റ് ഇല്ല. അപ്പോൾ അത് നമ്മളുടെ ലോകത്ത് 700 മില്യൺ പീപ്പിളാണ് ഈ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിലും കുറഞ്ഞൊരളവ് നോക്കുകയാണെങ്കിൽ $6.85 പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഇതേപോലെ നമ്മളുടെ ഫുഡിൻ്റെ നീഡിനെ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ മറ്റുള്ള നീഡ്സ് വിലക്കേണ്ടി വരും, എന്നാലേ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ 44% നമ്മളുടെ 44% ആളുകൾ നമ്മുടെ ലോകത്ത് മൊത്തം, അത് 3.5 ബില്യൺ പീപ്പിൾ. ഇത് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് പറയുകയാണെങ്കിൽ 1990 മുതൽ ഈ റിലേറ്റീവ് പോവർട്ടി അല്ലെങ്കിൽ ഫുഡിന് മാത്രം നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നു, ബാക്കിയുള്ളതിനൊന്നും കഴിയാത്തൊരവസ്ഥയിൽ ഒരു ചേഞ്ചും ഇന്ന് 2025 വരെയായിട്ടും വലിയ ചേഞ്ചുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇത്രയും ടെക്നോളജികൾ വന്നിട്ടും ഇതുവരെ നമുക്ക് പോവർട്ടിനെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോവർട്ടി അനുഭവിക്കുന്നത് സബ് സഹാറ റീജിയനിലാണ്. അവിടെ മോസ്റ്റ്ലി ആഫ്രിക്കൻ പീപ്പിളാണുള്ളത്. അവിടെ 67% ആളുകൾക്കും എക്സ്ട്രീം പോവർട്ടിയാണ്. അവിടെയുള്ള ആളുകളിൽ നമ്മുടെ ലോകത്ത് പോവർട്ടി 3 ആക്കുകയാണെങ്കിൽ അതിൽ 2% ഓഫ് ആളുകളും ഇങ്ങനെ ആഫ്രിക്കയിൽ ഫുഡൊന്നും കഴിക്കാനില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പോവർട്ടിൻ്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ഫുഡ് പ്രൊഡക്ഷൻ്റെ കുറവല്ല, ഷോർട്ടേജ് ഓഫ് പ്രൊഡക്ഷൻ അല്ല ഒരിക്കലും ഇതിൻ്റെ കാരണം. പക്ഷെ അതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് ഫുഡ് നമ്മളിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒരു എസൻഷ്യൽ പാർട്ടായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ, എല്ലാവർക്കും ആവശ്യത്തിന് ഫുഡ് കിട്ടുന്ന രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ വേസ്റ്റേജ്, നമ്മളുടെ ആഫ്രിക്കനെ പറ്റി പറയുകയാണെങ്കിൽ സബ് സഹാറൻ ഡെസേർട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആ റീജിയനിലാണ്, അവിടെ ആണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ പ്രശ്നം വെസ്റ്റേൺ കൺട്രീസാണ് അവിടെ ഗോൾഡ് മൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കുന്നില്ല, മൊത്തം ഈ വെസ്റ്റേൺ കൺട്രീസിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതുവരെ ആയിട്ടും ഇത് പോവർട്ടിനെ ഓവർകം ചെയ്യാൻ കഴിയാത്തത്. പിന്നെ നമ്മളുടെ പോവർട്ടിന് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ 1.05 ബില്യൺ ടൺസ് ഓഫ് ഫുഡാണ് ഇന്ന് ലോകത്ത് വേസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഫുഡ് പോലും കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ 61% ഓഫ് ഫുഡിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയാണ്. നമ്മൾ ഫുഡ് വാങ്ങുന്നു, പിന്നെ ഫുഡ് വാങ്ങുന്നു, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നു, പിന്നെ അവസാനം ആ ഫുഡ് കേട് വരുമ്പോൾ കൊണ്ടുപോയി കളയുന്നു. ഇപ്പോൾ 61% ഓഫ് ഫുഡ് വേസ്റ്റേജ് നമ്മളുടെ വീടിനിൽ നിന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഇത് അവെയർ ആവണം, അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാവണം. അപ്പം നമ്മളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാവുമ്പോൾ അത് കഴിയുന്നത് വരെ മറ്റൊരു ഫുഡ് വാങ്ങാതിരിക്കുക.
5: അതുപോലെ തന്നെ ഇതൊക്കെ വളരെ പ്രസക്തമായ ചിന്തകളിലൂടെ നമ്മൾ പോയി. പിന്നെയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഫുഡിൻ്റെ ഒരു പ്രശ്നം അനുഭവിച്ച് മരണപ്പെടുന്ന ഒരു ഒരു പ്രദേശമാണ് ഗസ. എന്താണ് സത്യത്തിൽ ഗസയിൽ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടിണിയാണ്. ഒന്ന് കൊല്ല, മാരകമായി കൊല ചെയ്യപ്പെടുന്നു, മറ്റൊന്ന് ഫുഡ് കഴിക്കാത്ത ഫുഡ് കഴിക്കാനില്ലാ കിട്ടാത്തത് കൊണ്ട് പട്ടിണി ദാരിദ്ര്യം അനുഭവിച്ച് മരിക്കുന്ന കുട്ടികൾ.
7: കിഞ്ചു കുഞ്ഞുങ്ങൾ പോലും വലിയ അടുക്ക് ഭക്ഷണം എന്താ ഭക്ഷണം എന്താ എന്ന് പറഞ്ഞ് കിഞ്ച്
6: അവിടെ മണ്ണ് വരുത്തുന്ന ആളുകൾ.
5: അപ്പൊ അത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം, ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, മറ്റൊന്ന് അള്ളാഹു ചെയ്ത് എന്ന നിയമത്തുകൾക്ക് നമ്മൾ നന്ദി പറയാം.
6: അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക,
5: ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഫുഡിന്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് നമ്മൾ കഴിക്കാം, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഫുഡ് കഴിക്കാം. നമ്മുടെ ആർത്തിക്ക് വേണ്ടി ഫുഡ് കഴിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും അല്ലേ, അതുണ്ടാവും. പിന്നെ അധിക കാലം നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മളെ ശരീരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക.
7: അപ്പൊ ആരോഗ്യം ഫുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
5: ആ നമുക്ക് ലഭിച്ച ഫുഡ്, നമുക്ക് നല്ല ഫുഡ് നമുക്ക് കഴിക്കാം, അള്ളാഹു തന്ന നിയമത്തനുസരിച്ച് കഴിക്കാം. അതിന് കൂടെ നമ്മൾ അള്ളാഹുക്ക് നന്ദി പറയണം, നമ്മൾ നല്ല മക്കളായിട്ട് നമ്മൾ മാറണം ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. പൂമരത്തണൽ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ പൂമരത്തണൽ. നിങ്ങളുടെ കൂടെ ഈ വിഷയങ്ങളൊക്കെ പങ്ക് കൊള്ളാൻ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ആയിഷ എന്നും 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ മെഹറിൻസിയുമാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റൊരു പൂമരത്തണൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, നമ്മുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൻ്റെ പങ്ക് എന്നുള്ള പൂമരത്തണലിൽ പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു.
8: നീരിൻ്റെ വരമൊഴി, നീർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രോഗ്രാമുകളാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ പൂമരത്തണലിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ പങ്കാണ് നമുക്ക് വി ടി അബ്ദുസ്സലാം സാർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചത്. അതേപോലെ ഒരു ചിന്തയിലേക്കാണ് നുറുങ്ങുകൾ പ്രവേശിക്കുന്നത്. നുറുങ്ങുകളിൽ ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ രചനയാണ് നാം കേൾക്കുക.
9: ഓരോ നിമിഷവും ആരോഗ്യത്തോടെ ജീവിക്കാനാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. വിവിധ തരം അണുബാധകൾ ആരോഗ്യരംഗം കൈയടക്കിയിരിക്കുന്ന ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലെത്തിയപ്പോൾ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ ആധുനിക ജീവിതം നമുക്ക് സമ്മാനിച്ചത് ആരോഗ്യരംഗം അടക്കി വാഴുന്ന ജീവിതശൈലീ രോഗങ്ങളാണ്. ആരോഗ്യ സംരക്ഷണത്തിന് നാം ശ്രദ്ധിക്കേണ്ട ചില അറിവുകൾ ഇപ്പോൾ പങ്കുവയ്ക്കാം. അതിൽ ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. സൂറത്ത് ഫുർഖാനിലെ അവസാന ആയത്തിൽ നമ്മുടെ റബ്ബ് പറയുന്നത് നോക്കൂ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? രോഗങ്ങൾ വരാതെ നോക്കാനാണ് അവയെ ചികിത്സിക്കുന്നതിനേക്കാൾ നാം ശ്രദ്ധിക്കേണ്ടത്. പ്രതിരോധ പാഠങ്ങളെ കാറ്റിൽ പറത്തി അമിത വൈദ്യവൽക്കരണ പാതയിലാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഹൃദ്രോഗങ്ങളും വൃക്കരോഗങ്ങളും വരാതെ നോക്കുന്നതിനേക്കാൾ അവ മാറ്റിവെക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കുന്നത്. ആരോഗ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വിശുദ്ധ ഖുർആൻ 2:168 വചനം, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 7:31 ഉപ്പും കൊഴുപ്പും കലോറിയും അമിതമായ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡിൽ നിന്നും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് അരി ഗോതമ്പ് കിഴങ്ങുകൾ കുറച്ചുകൊണ്ടുള്ള പരമ്പരാഗത ഭക്ഷണ രീതിയിലേക്ക് നാം മടങ്ങണം. എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എത്ര കഴിക്കുന്നു എന്നതും. മറ്റൊരു കാര്യം വ്യായാമമാണ്. ദിവസവും മുടങ്ങാതെ 30 മുതൽ 40 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കണം. നടത്തം, ജോഗിംഗ്, നീന്തൽ, സൈക്ലിംഗ് എന്നിവ മാത്രമാണ് വ്യായാമം എന്ന് തെറ്റിദ്ധരിക്കരുത്. തോട്ടത്തിലും പറമ്പിലും പണിയെടുക്കലും വീട്ടുജോലികൾ ചെയ്യലുമെല്ലാം വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യായാമമായി പരിഗണിക്കാവുന്നതാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻമസാല തുടങ്ങി ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും വിശ്വാസിക്ക് നിഷിദ്ധമാണ്, കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഏക ജീവകമാണ് വിറ്റാമിൻ ഡി. അസ്ഥികളെ പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുക, ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളെ പ്രതിരോധിക്കുക തുടങ്ങിയ ധർമ്മങ്ങളെല്ലാം ഇത് നിർവഹിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് രാവിലെയോ വൈകിട്ടോ വെയിൽ കൊണ്ടാൽ മതി. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് അടിമപ്പെടാതെ നോക്കുക. വിവേകപൂർണമായ മൊബൈൽ ഫോൺ ഉപയോഗമാണ് നമുക്കുണ്ടാവേണ്ടത്. മറ്റൊരു കാര്യം ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന് ശപഥം ചെയ്ത അനുചരനെ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കൽ വിശ്വാസിയുടെ കടമയാണെന്ന് തിരുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. ദിവസവും 5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ഉച്ചനിസ്കാരത്തിന് മുൻപോ ശേഷമോ 10 മുതൽ 20 മിനിറ്റ് ഉറങ്ങിയാൽ ദിവസം മുഴുവൻ ഉന്മേഷം ലഭിക്കും. വെള്ളം കുടിക്കുന്നതിൽ ഒരു തരത്തിലും പിശുക്ക് കാണിക്കരുത്. ഒരു ദിവസം ശരാശരി 2 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നോമ്പെടുക്കുന്നവർ നോമ്പ് തുറന്നതിനു ശേഷം കുടിക്കാൻ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്നവരുടെ ക്ഷീണത്തിന്റെ പ്രധാന കാരണം നിർജ്ജലീകരണമാണ്. കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും ചേർത്തുണ്ടാക്കുന്ന മോര് അഥവാ സംഭാരം, ഉപ്പിട്ട നാരങ്ങാ വെള്ളം, കരിക്ക് കഞ്ഞിവെള്ളം എന്നിവ നല്ല നാടൻ പാനീയങ്ങളാണ്. എപ്പോഴും മനസ്സ് സ്വസ്ഥമായിരിക്കണം. അറിയുക, അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായിത്തീരുന്നത്. 13:28 ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനസ്സ് സ്വസ്ഥമാക്കാൻ കഴിയുമെന്നതാണ് സത്യവിശ്വാസിയുടെ പ്രത്യേകത. ശ്രദ്ധിക്കേണ്ട അവസാനത്തെ സംഗതി വൈദ്യ പരിശോധനയാണ്. പൊതുവെ നിശബ്ദമായ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകൾ കുറയ്ക്കാൻ അവ നേരത്തെ കണ്ടുപിടിച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണത്. 40 വയസ്സ് കഴിഞ്ഞാൽ വാർഷിക വൈദ്യപരിശോധന നന്നാകും.
0: മാഷാല്ലാ, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ആരോഗ്യ സംരക്ഷണം, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്.
1: അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം, അത് തീർച്ചയായും വിശ്വാസി അവന്റെ മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 41-ാമത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അൽ ഖാബിൽ അൽ ബാസിത്ത്, പിടിച്ചുവെക്കുന്നവൻ, വിശാലത നൽകുന്നവൻ. ഈ വിഷയത്തിലെ അല്ലെങ്കിൽ ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചുള്ള സംസാരമാണ് അബ്ദുറൌഫ് അൽ ഹൈക്കമി നിർവഹിക്കുന്നത്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മഹത്വമേറിയ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ ഖാബിൽ അൽ ബാസിത് എന്നീ രണ്ട് നാമങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മളിന്ന് പഠിക്കുന്നത്. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുന്നവൻ, പിടിച്ചുവെക്കുന്നവൻ, ചുരുക്കുന്നവൻ എന്നിങ്ങനെയാണ് അൽ

ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഒരാളെ പ്രയാസപ്പെടുത്താനോ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നിനെയും തടഞ്ഞു വെക്കുകയില്ല. അതുപോലെ തന്നെ അൽ ബാസിത്ത്, എന്താണ് ബാസിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശാലതയുള്ളവനാണ്, അവൻ വിശാലമാക്കി നൽകുന്നവനാണ്, കൂടുതൽ നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉപജീവനം വിശാലമാക്കി നൽകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉപജീവനം നൽകും, നമുക്ക് സമ്പത്ത് നൽകും, നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ച് നൽകും, നമുക്കെല്ലാ നിലയ്ക്കും മഴ വർഷിപ്പിച്ച് നൽകുന്നവൻ, അതുപോലെ തന്നെ പ്രയാസങ്ങളെ നീക്കി നൽകുന്നവൻ അൽ ബാസിത്ത്, ഇങ്ങനെ എല്ലാം വിശാലമാക്കി നൽകുന്നവൻ, ഹൃദയം വിശാലമാക്കി നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അൽ ബാസിത്ത് എന്ന നാമത്തിനുള്ളത്. ഇവിടെ കാബിൽ, അൽ ബാസിത്ത് എന്ന ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് പറയാനുള്ള കാരണം ചില നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ ചേർത്തു പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അള്ളാഹു ഒരിക്കലും ന്യൂനതകളുള്ളവനല്ല. അൽ കാബിൽ എന്ന നാമം മാത്രം പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു ന്യൂനതയായിക്കൊണ്ട് മനസ്സിലാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ചില നാമങ്ങൾ അത് ചേർത്തു പറയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അൽ അവ്വലു വൽ ആഖിർ, തുടക്കവും ഒടുക്കവും അത് അള്ളാഹുവിനാണ്. അള്ളാഹുവിനൊരു തുടക്കമില്ല, അള്ളാഹുവിനൊരു ഒടുക്കവുമില്ല. ആദ്യമുള്ളവനും അന്ത്യമായിട്ടുള്ളവനും ആ അള്ളാഹു മാത്രമാണ്. അതുപോലെ തന്നെ അല്ലാഹിറു വൽ ബാത്തിൻ, അതുപോലെ അൽ മുഖദ്ദം വൽ മുഅഖർ, ഈ നാമങ്ങളെല്ലാം ചേർത്തു പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അതിലൊരു പെട്ട ഒരു നാമമാണ് അൽ കാബിൽ വൽ ബാസിത്ത്. ഈ രണ്ട് നാമവും ചേർത്തു പറയണം. ഇങ്ങനെ ചേർത്തു പറയുന്ന നാമങ്ങൾക്ക് അൽ അസ്മാ ഉൽ മുഖത്തരിന എന്നാണ് പറയുന്നത്. അൽ അസ്മാ ഉൽ മുഖത്തരിന, ചേർത്തു പറയുന്ന നാമങ്ങൾ എന്നർത്ഥം. ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാമം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടായ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ആ നാട്ടിൽ എല്ലാത്തിനും വില അധികമായി വന്നു, ഭക്ഷ്യവസ്തുക്കൾ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില അധികമായി കൊണ്ട് വന്ന ഉയർന്ന സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഇർ ലന, റസൂലെ ഞങ്ങൾക്ക് ഇതൊന്ന് കുറച്ചു തരൂ, ഒന്ന് വില നിശ്ചയിച്ചു തരൂ, ഇതധികമായി കൊണ്ട് വില വർദ്ധിച്ചു വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കൊരു വില നിശ്ചയിച്ചു തരൂ എന്ന് പറയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്ന മറുപടി ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖ് അൽ ഖാബിൽ അൽ ബാസിത് അൽ റാസിഖ് അൽ മുസഅ്ഇർ. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് ബാസിത്ത്, അള്ളാഹുവാണ് ഖാബിൽ, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുസഅ്ഇർ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു പറയുകയാണ്. അവൻ പിടിച്ചു വെക്കുന്നവനും അവൻ വിശാലമാക്കി നൽകുന്നവനും എന്ന അർത്ഥമുള്ള ഈ രണ്ട് നാമങ്ങൾ ഈ ഹദീസിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നിട്ട് പ്രവാചകൻ ബാക്കി പറയുകയാണ്, വഇന്നി ലഅർജു അൻ അൽഖല്ലാഹ തആല വലൈസ അഹദു മിൻകും യത്ലുബുനി ബി മദ്ലമതിൻ ഫീ ദമിൻ വലാ മാലിൻ. സമ്പത്തിൻ്റെയോ രക്തത്തിൻ്റെയോ വിഷയത്തിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടു എന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ പേരിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വന്നു നിൽക്കുമ്പോൾ ആ വ്യക്തി എന്നെ അന്വേഷിച്ചു വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു വില നിശ്ചയിക്കാൻ തയ്യാറല്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഈയൊരു സംഭവം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ രണ്ടിലൊരാൾക്ക് നഷ്ടം വരും, വാങ്ങുന്ന വ്യക്തിക്കോ വിൽക്കുന്ന വ്യക്തിക്കോ നഷ്ടം വരും. വിൽക്കുന്ന വ്യക്തി പ്രവാചകൻ നിശ്ചയിച്ച വിലയേക്കാൾ മുന്തിയ വില കൊടുത്ത് വാങ്ങിയ സാധനമാണ് എങ്കിൽ വിൽക്കുന്ന വ്യക്തിക്ക്, കച്ചവടക്കാരനാണ് നഷ്ടം വരിക. ഇനി നിശ്ചയിച്ച വില ഇപ്പോൾ നിലവിലുള്ള വിലയേക്കാൾ, അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തി
അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ വലിയ വിലയാണ് എങ്കിൽ

0: ലാഭം ഒരുപാട് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ കുറച്ച് കഴിഞ്ഞാൽ സമ്പത്തിന് ഏറ്റവ്യത്യാസങ്ങൾ വരും. സാധനങ്ങൾക്ക് വിലയേറി കുറഞ്ഞ് അങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ കുറയുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിലയേക്കാൾ താഴുന്ന സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വാങ്ങുന്ന വ്യക്തിക്ക് നഷ്ടം അധികമായി വരും. ഇങ്ങനെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരുപക്ഷേ അത്തരം നഷ്ടങ്ങൾ വരും എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായ ഒരു കായിദയാണ് അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് ആ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ, അവനാണ് ആ റിസ്കിനെ പിടിച്ചു വെക്കുന്നവൻ എന്നിങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞുകൊടുത്തിട്ട് നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ പരസ്പരം തൃപ്തിയുള്ള കച്ചവടമായിരിക്കണം, വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന വ്യക്തിയും തൃപ്തിയുള്ളവരാകണം എന്ന് പൊതുവായ ഒരു നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് അൽ ഖാബിദ് അൽ ബാസിത് എന്ന രണ്ട് നാമങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അൽ ബാസിത് എന്ന് പറയുമ്പോൾ, അൽ ഖാബിദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹു പിടിച്ചു വെക്കുന്നവനും അള്ളാഹു വിശാലമാക്കി നൽകുന്നവനുമാണ്, അവൻ്റെ അടുക്കലാണ് മടക്കമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ്, അള്ളാഹു പിടിച്ചു വെക്കുന്നവനും അള്ളാഹു വിശാലമായി നൽകുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അൽ ബാസിത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവൻ്റെ ഉപജീവനം വിശാലമാക്കി നൽകും. അപ്പോൾ റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ, ഉപജീവനം വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥം അൽ ബാസിത് എന്ന നാമത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, ലഹു മഖാലിദു സമാവാതി വൽ അർദ് യബ്സുതു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിർ. ആകാശഭൂമികളുടെ ഖജനാവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ റിസ്ക് ഉപജീവനം വിശാലമാക്കി നൽകും എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അൽ ബാസിത്, അതിൻ്റെ അർത്ഥം റിസ്ക് വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാപികൾക്ക് അവരുടെ പാപങ്ങൾക്കുള്ള തൗബ ചെയ്യാനുള്ള അവസരം വിശാലമാക്കി നൽകുന്നവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅ നഹാർ. പകലിൽ പാപം ചെയ്ത പാപിയായ വ്യക്തി രാത്രിയിൽ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഇരു കരങ്ങൾ അത് നീട്ടിക്കൊണ്ടിരിക്കും, അവൻ വിശാലമാക്കി നൽകും. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഅ ലൈൽ. അതുപോലെ തന്നെ രാത്രിയിൽ തിന്മ ചെയ്ത ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള ഒരവസരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പകലിൽ ഇരു കരങ്ങളും നീട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഹത്ത തത്തുല അശംസ മിൻ മഗ്രിബിഹ. അത് സൂര്യൻ അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ. ഇപ്പോൾ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. ഇനി പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്ന് പറഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കുന്നത് വരെ ആ ഒരു സംവിധാനം അള്ളാഹു തുടർന്നുകൊണ്ടേയിരിക്കും. രാത്രിയിൽ തിന്മ ചെയ്യുന്നവർക്ക് തൗബ ചെയ്യാൻ പകലിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇരു കരങ്ങളും വിശാലമാക്കിക്കൊണ്ടിരിക്കും, തൗബ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കും. അതുപോലെ തന്നെ പകലിൽ തിന്മ ചെയ്ത ആളുകൾക്ക് അവർ രാത്രിയിൽ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഇരു കരങ്ങളും വിശാലമാക്കി, തൗബയുടെ വാതിൽ തുറന്ന് വിശാലമാക്കി ഇരിക്കുമെന്നാണ്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തൗബയുടെ വാതിൽ വിശാലമാക്കിയവനാണ് അള്ളാഹു. അതുപോലെ തന്നെ ആയുസ് വിശാലമാക്കുന്നവൻ, പല നന്മകൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതാല ആയുസ് വിശാലമാക്കി നൽകും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കുടുംബബന്ധം ചേർക്കുന്നവന് അവൻ്റെ ആയുസ്സിൽ വർദ്ധനവ് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൽ ബാസിത് എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലതയുള്ളവനാണ്, വിശാലത നൽകുന്നവനുമാണ്. റിസ്ഖിൽ വിശാലത നൽകും, അതുപോലെ തന്നെ ആയുസ്സിൽ വിശാലത നൽകും, അങ്ങനെ തൗബയിൽ വിശാലത നൽകും. ഒരു മനുഷ്യനാവശ്യമായത് മുഴുവൻ വിശാലമാക്കി നൽകുന്നവൻ, ഹൃദയത്തെ വിശാലമാക്കി നൽകുന്നവൻ, കുടുസമായ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി നൽകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് അൽ ഖാബിൽ എന്നതും. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ ബാസിത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അൽ ഖാബിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നവൻ, റിസ്ക്കിനെ പിടിച്ചു വെക്കുന്നവൻ, ഹൃദയത്തെ കുടുസമാക്കുന്നവൻ, അതുപോലെ തന്നെ ആയുസ്സിനെ ചുരുക്കിക്കളയുന്നവൻ, അതുപോലെ മരണ സമയമെത്തിക്കഴിഞ്ഞാൽ ആ റൂഹിനെ പിടിക്കുന്നവൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ അൽ ഖാബിൽ എന്ന അർത്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അൽ ഖാബിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപജീവനം തടഞ്ഞു വെക്കും, അല്ലെങ്കിൽ ആയുസ്സിനെ ചുരുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ന്യൂനതയല്ല, അത് അള്ളാഹു ആരോടും ദേഷ്യമുള്ളത് കൊണ്ട് ചെയ്തതല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് തെറ്റിയകന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ആ രൂപത്തിൽ ജീവിക്കാതെ തോന്നിവാസികളായിക്കൊണ്ട് ജീവിച്ചാൽ, തഖ്വയിൽ നിന്ന് ബഹുദൂരം വിദൂരത്തിലായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് പ്രകാരം, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ചിലപ്പോൾ പരീക്ഷണമെന്നോളം അവരിൽ നിന്ന് ചിലപ്പോൾ റിസ്ക്കിനെ തടഞ്ഞു വെക്കും, മഴയെ തടഞ്ഞു വെക്കും, ചൂട് അത് കഠിനമാക്കി കൊടുക്കും. ഈ രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കും. അത് എന്തിനു എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ. അള്ളാഹുവിൻ്റെ ഹിക്മത്താണത്. അങ്ങനെയുള്ള അൽ ഖാബിലായ അള്ളാഹു, അവൻ പിടിച്ചു വെക്കുന്നവനാണ്. അൽ ബാസിത്തായ അള്ളാഹു, അവൻ വിശാലമാക്കി നൽകുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാൻ സാധിക്കും, ഫമൈ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബാസിത്തായതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകും, ഇസ്ലാമിലേക്ക് തുറന്നുകൊടുക്കും അവരുടെ ഹൃദയങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു ആയത്തിലൂടെ വീണ്ടും വിശദീകരിക്കുന്നു, വമൻ യുരിദ് അയ് യുദില്ലഹു യജഅൽ സദറഹു ളയ്യികൻ കഅന്നമാ യസ്അദ് മിനസ്സമാ. അള്ളാഹു പറയാണ്, ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ കുടുസമാക്കി കൊടുക്കും, ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകന്നു പോകും അവർ. അത് അവരുടെ ചെയ്തികളാലാണ്, അവരുടെ പ്രവർത്തനങ്ങളാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങളെ കുടുസമാക്കി കൊടുക്കും. ഏതുപോലെ? കഅന്നമ യസ്അദ് ഫിസ്സമ, ആകാശത്തു നിന്ന് വീണവനെപ്പോലെ എന്നാണ്. ആകാശത്തു നിന്ന് വീണാൽ ഒരു പൊടി പോലും കിട്ടൂല, അവൻ എവിടെയാണ് ചെന്ന് ആപതിക്കുക എന്നുപോലും അറിയില്ല. അങ്ങനെ തോന്നിവാസികളായി ജീവിച്ചാൽ അവൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് അവനുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ നശിച്ചു പോകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഹൃദയം വിശാലമാക്കി കൊടുത്താൽ അവന് ഹിദായത്തിൻ്റെ മാർഗം സ്വീകരിക്കാനും ഇസ്ലാമനുസരിച്ച് ജീവിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കി നൽകുന്ന, റിസ്ക് വർദ്ധിപ്പിച്ച് നൽകുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലമാക്കി നമുക്ക് നൽകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ഖാബിലാണ്, അള്ളാഹു ബാസിത്താണ് എന്ന് പഠിക്കുമ്പോൾ, അള്ളാഹുവിന് ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാത്തിനെയും തടഞ്ഞു വെക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണാനാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് സാധിക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹ ദാതാവായ അൽ ഖാബിലായ അൽ ബാസിത്തായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അവന് ശുക്ർ ചെയ്തുകൊണ്ട് അവൻ്റെ വിശാലതയെ ആഗ്രഹിച്ചുകൊണ്ടും അത് ചോദിച്ചുകൊണ്ടും തേടിക്കൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാത്തിനെയും, നമ്മുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തടഞ്ഞു വയ്ക്കാൻ കഴിവുള്ള അള്ളാഹു നമുക്ക് വിശാലമാക്കി തന്നിരിക്കുകയാണ് എല്ലാം. നമ്മുടെ എല്ലാ നിലക്കും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൽ ഖാബിലായ അൽ ബാസിത്തായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന് നന്ദി ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിലേക്ക് വഴി നടത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമല്ല എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ വിശാലത അനുഭവിക്കുന്ന നമ്മൾ ആ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. 41-ാമത്തെ എപ്പിസോഡിലൂടെ അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അൽഖാബിദുൽ ബാസിത്, പിടിച്ചുവെക്കുന്നവൻ, വിശാലത നൽകുന്നവൻ എന്നീ രണ്ട് പേരുകൾ, അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകൾ ഈ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു.
2: ഇനി പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമുക്കൊരു കഥ കേൾക്കാനുള്ള അവസരമാണ്. കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ആരുമില്ലല്ലോ. ബഹുമാനായ അബ്ദുസലാം വീട്ടിയാകുമ്പോൾ തീർച്ചയായും കഥക്ക് മധുരമുയരും. എന്തായാലും കൗതുക കാഴ്ചക്കായി ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന കഥയുടെ സീരീസിൻ്റെ 24-ാമത്തെ ഭാഗമാണ് കൗതുക കാഴ്ചക്കായി എന്ന ഭാഗം. നമുക്ക് കഥ കേട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 24. കൗതുക കാഴ്ചക്കായി. ബാപ്പയോടും ഉമ്മയോടുമൊപ്പം സുമയ്യ ഒരു കൗതുക കാഴ്ച കാണാൻ വരാന്തയിൽ കാത്തിരിക്കുന്നു. 4:30 ഇന്ന് 4 സ്കൂൾ വിട്ട് വരാനിരിക്കുന്നത്. ഇതുവരെ റുഷ്ദയും ജാഫറും മാത്രമാണ് വരാനുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയാപ്പയുടെ പേരക്കുട്ടികളുമുണ്ട്. ക്രിസ്തുമസ് അവധി ആയതിനാൽ ഇന്നാണ് വർദ്ധയെയും നസീമിനെയും സ്കൂളിൽ ചേർത്തത്. മാനസിക പൊരുത്തമുള്ള 4 വീട്ടിലുണ്ടാകുന്നത് സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്ന് അനുഭവങ്ങളിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടു. പുതിയ കുട്ടികൾ വന്നപ്പോൾ റുഷ്ദയുടെയും ജാഫറിൻ്റെയും ശരീരം നന്നായി പുഷ്ടിപ്പെട്ടു. ചെറുപയർ, വെളിച്ചെണ്ണ, മുട്ട, നേന്ത്രപ്പഴം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെറിയാപ്പ വാങ്ങിത്തരാൻ തുടങ്ങി. വന്നതിൻ്റെ പിറ്റേ ദിവസം ചെറിയാപ്പ ഓർമ്മിപ്പിച്ചു, സുമി, ഇത് വർദ്ധക്കും നസീമിനും മാത്രമുള്ളതല്ലോ, റുഷ്ദയും ജാഫറും എല്ലാം ഒരുപോലെ കഴിക്കട്ടെ. ഓലും എൻ്റെ പേരക്കുട്ടികൾ തന്നെയല്ലേ. 4 പ്രായമായ ഉപ്പയെയും ഉമ്മയെയും നോക്കാനുള്ളതുകൊണ്ട് നിനക്ക് നീ പലഹാര കച്ചവടത്തിന് നേരണ്ടാവൂല. മോള് ചെലവിൻ്റെ കാര്യത്തിന് ബേജാറാവണ്ട, എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. ബാപ്പ തുമ്മിയപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. ഉമ്മ ചുമലിൽ പതുക്കെയൊന്ന് തട്ടിയതായി അവൾക്ക് തോന്നി. അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു നേരിയ ചിരിയുണ്ട്. മോളെ, എന്തോ വലിയ കാര്യം പറയാനുള്ള മുഖവുരയാണ് ആ വിളിയെന്നാണ് അവൾക്ക് തോന്നിയത്. മോളെ, എനിക്കും ഉപ്പാക്കും എന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ചെറിയാപ്പ ഏൽപ്പിച്ചതാ. ചെറിയാപ്പയും ഞങ്ങളും യോജിപ്പിലെത്തിയ ഒരു കാര്യം കൂടിയാണത്. ഞാനത് പറഞ്ഞോട്ടെ? അവൾ അന്തം വിട്ടു. എന്തായിരിക്കും ഇത്ര വലിയ കാര്യം? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ഇരുവരുടെയും മുഖത്തേക്ക് തന്നെ നോക്കി. സുമിയെ, വർദയും നസീമും പാവം കുട്ടികൾ. ഓലെ ഉമ്മ ഇന്ന് സുമിയാണ്. നിന്നെ കിട്ടിയപ്പോൾ ഓലെ സങ്കടമെല്ലാം പോയി. ഇപ്പോൾ എന്തൊരു കളിയും ചിരിയുമാണ്. ഓലെ ഉമ്മ മരിച്ചതോടെ സമീറിൻ്റെ മനസ്സാകെ മാറിയെന്നാ ചെറിയാപ്പ പറയുന്നത്. അതായത്, കുട്ടികളെ നോക്കാൻ ശ്രദ്ധയില്ല. പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് ഓൻ കൂട്ടാക്കൊന്നുമില്ല. വെറും ബിസിനസ്. ഓനെയൊന്ന് ദുനിയാവിലെ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമി സഹായിക്കണം. എങ്ങനെ സഹായിക്കണമെന്നാ ഉമ്മയും ഉപ്പയും പറയുന്നത്? ഇതിനു മറുപടി നിങ്ങൾ പറയണമെന്ന അർത്ഥത്തിൽ ഉമ്മ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൾ കണ്ടു. അപ്പോൾ വിഷയം ഗൗരവം കൂടിയതാണെന്ന് അവൾ ഉറപ്പിച്ചു. ബാപ്പ സംസാരിക്കാൻ തുടങ്ങി. മോളെ, നിന്റെ കുട്ടികൾക്ക് ഉപ്പയില്ല, സമീറിൻ്റെ കുട്ടികൾക്ക് ഉമ്മയുമില്ല. നീയും സമീറും തമ്മിൽ വിവാഹത്തിന് തയ്യാറായാൽ 3 2 നടക്കും. 4 ഒരേ ഉമ്മയും ഉപ്പയുമായി. സമീറിനൊരു ഭാര്യ, നിനക്കൊരു ഭർത്താവ്, പിന്നെ എനിക്കും ഉമ്മക്കും കുട്ടികളുടെ കാര്യത്തിലൊരു മനസ്സമാധാനവും. ഉപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ഓൾക്ക് ഒരാളായല്ലോ എന്ന്. ചെറിയാപ്പയ്ക്ക് 2 ഓൻ്റെ ജ്യേഷ്ഠൻ്റെ മോളായ നിന്നെയും മക്കളെയും രക്ഷിച്ചു എന്ന സമാധാനം. 2 തയ്യാറാവുകയോ കുട്ടികളെ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത മകൻ്റെ മനസ്സു മാറ്റാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന്. അതിന് ആദ്യം നമ്മളെ മക്കൾ സമ്മതിക്കണം, പിന്നെ സുമിയും. എന്നിട്ട് സമീറിനോട് അന്വേഷിക്കാൻ പറ്റൂ. റുഷ്ദക്കും ജാഫറിനും സമ്മതമായിരിക്കും. പക്ഷേ സുമയുടെ ശബ്ദം അല്പമൊന്ന് പതറി. എല്ലാം തുറന്നു പറമോളെ. ഓല് രണ്ടും വർദ്ധൻ്റെയും ജാഫറിൻ്റെയും കമ്പനിയായിട്ടുണ്ട്. ഇക്കാര്യം കേട്ടാൽ സന്തോഷമായിരിക്കും. വർദ്ധക്കും നസീമിനും ഒരേക്കാളും സന്തോഷമുണ്ടാവും. ഓർക്കെന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അൻവർക്കനെ ഓർക്കുമ്പോൾ എനിക്കതിന് മനസ്സ് വരുന്നില്ല. ഹേ, ഇത്രയല്ലേ ഉള്ളൂ? ഉമ്മ നിസ്സാരഭാവത്തിൽ പറഞ്ഞു. സുമിയേ, അൻവറിനെ പെറ്റ ഉമ്മയാ ഞാൻ. ആ ഉമ്മയാണ് എന്നോട് ഈ വിവാഹത്തിന് നിൽക്കണമെന്ന് പറയുന്നത്. ഇത് അൻവറിൻ്റെ ഉപ്പയും. ഞങ്ങൾ രണ്ടാളും പറഞ്ഞാൽ പിന്നെ മൂക്ക് ബേജാറ് വേണ്ട. മറ്റൊരാളെ കൂടെയാണ് നീ പോകുന്നതെങ്കിൽ നിനക്കും പ്രശ്നമാ, ഞമ്മക്കും പ്രശ്നം. അതുകൊണ്ട് മോളൊന്ന് ആലോചിക്ക്. സമീറിൻ്റെ മനസ്സ് മാറിയ ഞമ്മളെയും ഓൻ്റെയും ഭാഗ്യമായി. നിന്റെ മാതിരി ഒരു നല്ല പെണ്ണ് ഈ നാട്ടിലെവിടെയില്ല. സമീറിന് നല്ലൊരു ഭാര്യയാണ് കിട്ടുക. സുമിയുടെ മനസ്സിൽ ഉമ്മയുടെ ഒരു വാക്യം ആഴത്തിൽ പതിഞ്ഞു. അൻവറിനെ പെറ്റ ഉമ്മയാ ഇത് പറയുന്നത് എന്ന വാക്യം. അവൾ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: മഷാല്ലാ, പീസ് റേഡിയോ കഥ പറയാമെന്ന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. സാധാരണ പോലെ തന്നെ ഈ പ്രോഗ്രാമിൽ അബ്ദുസലാം വീട്ടിയായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള കഥകളുടെ സീരീസിൽ കൗതുക കാഴ്ചയായി എന്നുള്ള മനോഹരമായ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: പീസ് റേഡിയോ വൈബ്സിൽ അതിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളും യാത്ര ചെയ്യാനുള്ള താല്പര്യങ്ങളും ഇല്ലാത്തവരാരുമില്ലല്ലോ. വിവരണങ്ങൾ കേൾക്കുക എന്നത് മറ്റൊരനുഭവമാണ്, യാത്ര ചെയ്യുക എന്നത് അത് വേറെ ഒരു അനുഭവമാണ്. എങ്കിൽ പീസ് റേഡിയോ തൻ്റെ യാത്രകളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വിവരിക്കുന്ന ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകാരുടെ സംസാരമാണ്. മലമുകളിലൊരു കുടിൽ എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് കേൾക്കാം.
4: നീണ്ട യാത്രയും പേരും പ്രൗഢിയുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും റിസോർട്ടുകളിലും താമസവും ആണെങ്കിലേ ട്രിപ്പ് കളറാകൂ എന്നൊരു വിചാരമുണ്ട് പൊതുവെ. എനിക്കുമുണ്ടായിരുന്നു. എന്നാൽ ഒരു ചെറു യാത്ര ആ ധാരണ തിരുത്താൻ മതിയായതായിരുന്നു. വ്യാപാരി സുഹൃത്ത് മുനീറിന്റെ കൂടെ അട്ടപ്പാടി മലയിൽ കൂട്ടുകാരോടൊത്ത് പോയപ്പോൾ അന്നാണ് ആ വീട് കണ്ടത്. വീട് എന്നല്ല, ജോലിക്കാർക്ക് കിടക്കാനുള്ള ഷെഡ് എന്നാണ് വിളിക്കേണ്ടത്. അട്ടപ്പാടി മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ടാരിട്ട റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പിന്നീട് ഉരുളൻകല്ലും മണ്ണും നിറഞ്ഞ ഓഫ് റോഡ് യാത്ര ഇത്തിരി. റോഡിനോട് ചേർന്ന് വലതുഭാഗത്ത് മുൾവേലിക്കിടയിൽ പച്ച നിറമടിച്ച പേരിനൊരു ഇരുമ്പ് ഗേറ്റ്. പുല്ല് നിറഞ്ഞ ചരിഞ്ഞ വഴിയിലൂടെ താഴേക്കിറങ്ങിയാൽ ഒരേക്കറിൽ താഴെ ഒരു തൊടിയ. തെങ്ങ്, മാവ്, നാരകം, പേര, വാഴ, അനാർ തുടങ്ങി പലവിധ ഫലവൃക്ഷങ്ങളും മറ്റും നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ഒരിടം. കുത്തനെ ചരിഞ്ഞ കുന്ന് തട്ടുകളായി വെട്ടിത്തിരിച്ച് പുല്ല് ചെത്തി മനോഹരമാക്കിയിരിക്കുന്നു. താഴെ അരുവിയൊഴുകുന്ന മേളം കേൾക്കാം. അതിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം ശേഖരിക്കുന്നു. അതിനായി ഷെഡിന് പിന്നിലെ ഉയർന്ന മൺതിട്ടിൽ ടാർപോളിൻ കൊണ്ട് കൃത്രിമ ജലസംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളുമുണ്ട് അതിൽ. ഈ ജലാശയത്തിനരികിൽ നിന്നാൽ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ദൂരെ മേലെ നീലാകാശത്ത് അരൂപികളായ വെൺമേഘങ്ങൾ, പല തട്ടുകളിലായി മലകളുടെ അടരുകൾ. അവ ദൂരം കൂടുന്നതിനനുസരിച്ച് നിറം മങ്ങി അനന്തതയിൽ ലയിക്കുന്നു. സദാ രസകരമായ ഇളം കാറ്റ്. അകലെയും അടുത്തുമായി പല നിറങ്ങളിൽ മരങ്ങൾ. മരങ്ങളും മേഘങ്ങളും ജലാശയങ്ങളിൽ പ്രതിഫലിച്ച് ഭംഗിയുള്ള കാഴ്ച സമ്മാനിക്കുന്നു. ശബ്ദകോലാഹലങ്ങൾ ഒട്ടുമേയില്ല. മരവും മാനവും മേഘവും ജലാശയവും ചേർന്ന് ഒരു യൂറോപ്യൻ രാജ്യത്ത് എത്തപ്പെട്ട പ്രതീതി ജനിപ്പിക്കും. എത്ര നേരം അവിടെ ഇരുന്നാലും മടങ്ങിപ്പോരാൻ തോന്നില്ല. ഞങ്ങൾ അഞ്ചു കൂട്ടുകാരാണ് രാത്രി താമസിക്കാൻ എത്തിയത്. അഗളി അങ്ങാടിയിൽ പോയി പാചകത്തിന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി. മടങ്ങുവഴി പുഴയിൽ കുളിച്ചു, അല്ല ആറാടി. വ്യാപാരി സുഹൃത്തിൻ്റെ ഫാം മാനേജർ വഴി ഒരു കോഴിയെ തരപ്പെടുത്തിയിരുന്നു. നെടുങ്കൻ കരിങ്കോഴി, വില 1000-ൽ അധികം. വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കിട്ടിയ കോഴി മസാല പുരട്ടി വെച്ചു. പിന്നെ ഷെഡിന് മുന്നിൽ അടുപ്പ് കൂട്ടി ചുട്ടെടുത്തു. കോലായിൽ പേപ്പർ വിരിച്ച് ഇരുന്ന് കുക്കുടം ചെലുത്തി. ചപ്പാത്തിയും തനി നാടൻ കോഴി ചുട്ടതും ചേർത്ത് തറയിലിരുന്ന് കൊച്ചു വർത്തമാനം ചേർത്തുള്ള ഭോജനസുഖവും രുചിയും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലും കിട്ടില്ല. കട്ടായം വൈകരുത്, ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് വളപ്പിൽ കയറണം എന്ന് കാര്യസ്ഥൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് അന്നേരം പിടികിട്ടിയിരുന്നില്ല. തൊടിയിൽ കയറിയ ഉടനെ അയാൾ ഗേറ്റ് പൂട്ടി മുള്ളുവേലിയിൽ വൈദ്യുതി കടത്തിവിട്ടിരുന്നു. തൊട്ടടുത്ത മലകളിൽ റോന്തു ചുറ്റുന്ന ആനകൾ തൊടിയിൽ കടക്കാതിരിക്കാനാണ് വൈദ്യുത വേലി. ഇരുട്ടിത്തുടങ്ങിയതോടെ വെടിപൊട്ടുന്ന പോലെ ചില ശബ്ദം ഇടയ്ക്ക് കേട്ടിരുന്നു. ചുള്ളിക്കമ്പുകൾ കാറ്റിലാടി വേലിയിൽ തട്ടി ഷോർട്ട് ആകുമ്പോഴുള്ള ശബ്ദമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഭക്ഷണശേഷം ഉള്ള കസേരയും സ്റ്റൂളും മുറ്റത്തിട്ടിരുന്ന് സ്വറ പറയാൻ തുടങ്ങി. തിരക്കുകളിൽ നിന്ന് അകന്ന് കുളിരുള്ള നിശബ്ദതയിൽ ആകാശം നോക്കി മരച്ചുവട്ടിലിരുന്ന് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരോട് വർത്തമാനം പറഞ്ഞങ്ങനെ ഇരിക്കുക, വല്ലാത്തൊരു അനുഭൂതി. അടുത്തൊന്നും വീടില്ല, മൊബൈൽ റേഞ്ച് കമ്മി, ഏതാണ്ട് ഒറ്റപ്പെട്ട പ്രതീതി. ദൂരെ നിന്ന് മൃഗങ്ങളുടെ അവ്യക്ത ശബ്ദം കേൾക്കുന്നുണ്ട്. മഞ്ഞ് മൂടിത്തുടങ്ങിയിരിക്കുന്നു. ദൂരെയുള്ള കെട്ടിടത്തിൽ നിന്നുള്ള വെളിച്ചം മഞ്ഞിൽ മങ്ങി കാണപ്പെട്ടു. മലകൾ തീരെ കാണുന്നില്ല. കാര്യസ്ഥൻ ഫോൺ നമ്പർ തന്നിരുന്നു, വിളിച്ചാൽ ഉടനെത്തും എന്നും. തമിഴ്നാട്ടുകാരൻ താഴെ കുടിലിൽ ആണ് ഭാര്യാസമേതം താമസം. മലഞ്ചെരിവിലെ വീട് നോക്കിയാൽ കാണില്ല. ഒരു നിരീക്ഷകൻ എന്ന പോലെ അയാളുടെ നായ ഇത്തിരി ദൂരെ ഞങ്ങളെ നോക്കി അലസമായി കിടക്കുന്നുണ്ട്. ആട്ടിവിടാൻ ശ്രമിച്ചെങ്കിലും കക്ഷി ഗൗനിച്ചില്ല. ആദ്യം അല്പം മാറി നിന്നു എന്ന് മാത്രം. എല്ല് കൂടുതലുള്ള കോഴി ആയത് കാരണം നായയും തിന്ന് തളർന്നിരിക്കുന്നു. ജാലകപ്പഴുതിലൂടെ തണുപ്പ് അരിച്ചെത്തുന്നു. തറയിൽ വിരിച്ച ഷീറ്റിലൂടെ തണുപ്പ് അരിച്ച് കയറുന്നു. വൈദ്യുത വേലിയിൽ നിന്ന് ഇടയ്ക്ക് പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ആനയെങ്ങാനും വരുമോ? തൊട്ടടുത്ത വളപ്പിൽ മുമ്പ് ആന കയറിയ വിവരണം കേട്ടിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള മുറിയിൽ കിടന്നുറങ്ങി ശീലമുള്ളവരാണ് എല്ലാവരും. അവരിതാ കിടക്ക പോലുമില്ലാതെ തറയിൽ കീറിയ പായ വിരിച്ച് കിടക്കുന്നു. യാത്രാക്ഷീണം കാരണം ചിലർ കിടന്ന ഉടനെ ഉറങ്ങി. കൂർക്കം വലിക്കുന്നു വേറെ ചിലർ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വൈകി ഉറങ്ങി മറ്റുള്ളവർ. തണുപ്പുകൊണ്ടും കിടക്കുന്ന ഇടത്തിന്റെ സൗകര്യക്കുറവുകൊണ്ടും ഇടയ്ക്ക് ഉണർന്നിരുന്നു മിക്കവരും. പുലരും മുമ്പേ പക്ഷികളുടെ കൂജനം കേട്ടു തുടങ്ങിയിരുന്നു. പ്രഭാതം അതീവ ഹൃദ്യമായിരുന്നു. മഞ്ഞ് വിട്ടുമാറിയിട്ടില്ല. തണുപ്പും കോഴി വേവിച്ച അടുപ്പ് നനഞ്ഞിരിക്കുന്നു. ചെടികളിലും മരങ്ങളിലും മഞ്ഞുതുള്ളികൾ. ദൂരെ മലകളും വൃക്ഷങ്ങളും തെളിഞ്ഞു വരുന്നതേയുള്ളൂ. മൊത്തം ഒരു പോസിറ്റീവ് വൈബ്. അടുക്കളയിലെ മണ്ണെണ്ണ സ്റ്റവ് കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കി. കുളിരിൽ കട്ടന്റെ സ്വാദ് ഒന്ന് വേറെ. തലേന്ന് ബാക്കി വന്ന ചപ്പാത്തിയും കോഴിക്കഷ്ണങ്ങളും കൂടെ കഴിച്ചു ചിലർ. ജീവിത തിരക്കുകൾ കാത്തിരിക്കുന്നു. മടങ്ങാൻ നേരമായി. ബാഗുകൾ തിരികെ കാറിലേക്ക്. യാത്രയാക്കാൻ എന്നോണം നായ ഹാജർ. ബാക്കി കഷ്ണങ്ങൾ കൂടി സമ്മാനിച്ചു. അവനോട് വിട ചൊല്ലി. വാലാട്ടി കൂടെ വന്നു. ഞങ്ങളെ യാത്രയാക്കി അവൻ. ഇനിയും വരണം എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ. നനഞ്ഞ പുല്ലിൽ ചക്രങ്ങൾ വഴുതി. കാർ പോകാൻ മടി കാണിച്ചു. മലമുകളിലെ നാട്ടുഷെഡിനോട് അല്ല, റിസോർട്ടിനോട് വിട പറഞ്ഞു. വിദേശത്ത് അടക്കം പലതവണ സന്ദർശിച്ചിട്ടുണ്ട്, എങ്കിലും ഇത് വല്ലാത്ത അനുഭവമെന്ന് കരീമും ഹംസുവും ആഷും. യാത്ര ആസ്വദിക്കുന്ന സക്കീറിന് മറിച്ചല്ല അഭിപ്രായം. ഞാനാണെങ്കിൽ മുമ്പ് ഒരു ദിവസം കുടുംബമൊത്ത് വന്ന് താമസിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും ഒരേ അഭിപ്രായം, ഇനിയും വരണം. കാർ ചെമ്മൺ റോഡിലേക്ക് ഇറങ്ങി. പാതയിലതാ ആനപ്പിണ്ടം. എല്ലാവരും ഞെട്ടി. അപ്പോൾ രാത്രി വാരകൾക്കടുത്ത് ആന വന്നിരിക്കുന്നു. ടാറിട്ട പട്ടിമാളം റോഡിലേക്ക് കാറ് പ്രവേശിച്ചു. ഇനി അഗളി വഴി മണ്ണാർക്കാട്, പിന്നീട് നാട്ടിലേക്ക്. നിശബ്ദത ലയിച്ചു ചേർന്ന കാനനഭംഗിയിൽ ദൃശ്യചാരുതയും കുളിരും മേളിക്കുന്ന നാട്ടുകുടിലിൽ ഒരിക്കൽ കൂടി രാപ്പാർക്കാൻ കൊതി തോന്നുന്നു. പോകണം ഒരിക്കൽ കൂടി, ഇന്നല്ലെങ്കിൽ നാളെ.
1: മാഷാല്ലാ, മലമുകളിലൊരു കുടിലിൽ എന്നുള്ളൊരു യാത്രാ വിവരണമാണ് നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്നു അലി, എടത്തനാട്ടുകര.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാ.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിന്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ്, എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
5: Peace Radio, tuned to reality.

0: പീസ് റേഡിയോ സ്നേഹക്കോട് പ്രോഗ്രാമിലേക്കാണ് പീസ് റേഡിയോ വൈബ്സ് ഇനി പ്രവേശിക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ സ്നേഹക്കൂട്. പീസ് റേഡിയോടൊപ്പം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ സ്നേഹക്കൂട് പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെടാവുന്നതാണ്. താജുദ്ദീൻ സുലാഹിയും ബഹുമാനനായ ഹാരിസ് ബിൻ സലീമുമാണ് ഇന്നത്തെ പീസ് റേഡിയോ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. പുകയില മണക്കുന്ന ബെഡ്റൂം, ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ വിഷയത്തിലെ സ്നേഹക്കൂട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലായി, പല ഘട്ടങ്ങളിലായി നിങ്ങൾ എഴുതി അയച്ച ചോദ്യങ്ങൾ, അതിൽ പലതിനോടും അല്ലിജാബ വഴി പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരം ചോദ്യങ്ങൾ ശ്രോതാക്കൾക്ക് സ്നേഹക്കൂട് വഴി കേൾക്കാനുള്ള അവസരം ഒരുക്കുകയാണ് തീർച്ചയായും ഈ എപ്പിസോഡിലൂടെ. ഇവിടെ ഒരു വളരെ പ്രസക്തമായ പല വ്യക്തികളുടെയും വളരെ വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾ, അതാണ് കൂടുതലും പീസ് റേഡിയോ സ്നേഹക്കൂടും ഓൺലൈൻ കൗൺസിലിങ്ങുമൊക്കെ അഭിമുഖീകരിക്കാറുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു 50% ചോദ്യങ്ങളും പീസ് റേഡിയോയിലേക്ക് വരാതെ വ്യക്തിപരമായി അവരുടെ പ്രശ്നം അവരുമായി ധാരണയാക്കി പരിഹരിച്ചു പോകാറാണ് പതിവ്. കാരണം പബ്ലിക്കായി പറയാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ വ്യക്തിയെ മനസ്സിലാകാൻ സാധ്യതയുള്ളതും, അതോടൊപ്പം തന്നെ പൊതു ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രസക്തമല്ലാത്ത, ഈ വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ കാര്യങ്ങളെ ആ ഒരു രീതിയിൽ ഈ ഒരു കാലയളവോളം അൽഹംദുലില്ലാ പരമാവധി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തതയോടുകൂടെ പിഴവില്ലാതെ ഉത്തരങ്ങൾ നൽകി ആശ്വാസം പകരാനും ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് കഴിയട്ടെയെന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഒരു വിഷയം എടുക്കുകയാണ്. ആദരണീയനായ ഹാരിസ് മൗലവി അതിന് നൽകിയ മറുപടി ആർക്കൈവ്സിലുണ്ട്. അത് ഇവിടെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ്, ഒരു സഹോദരിയുടെ പ്രശ്നം. രണ്ട് ഇഷ്യൂസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവരുടെ ഭർത്താവിൻ്റെ പുകവലി, ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത സാഹചര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ വീട്ടിലെ സ്ഥലപരിമിതി. രണ്ട് മുറികളാണുള്ളത്, മക്കൾ രണ്ടുപേരും പ്രായപൂർത്തിയായ കുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു റൂമിൽ കിടത്തുന്നതിലുള്ള പരിമിതി. അപ്പോൾ അവർ അവരുടെ കൂടെ കിടത്തുന്നു, കുട്ടികൾ അവരുടെ കൂടെയാണ് കിടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്, മക്കൾ വീട്ടിലുള്ള സാഹചര്യം, ഈ കാരണം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്വകാര്യതയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ഇനി അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ അസഹ്യമായ ദുർഗന്ധം അവരെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരിസ് മൗലവിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം.
2: ഇത് സത്യത്തിൽ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇത് ആർക്കും പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാണെന്ന് ആർക്കും ബോധ്യപ്പെടുകയും അത് പരിഹരിക്കൽ നിർബന്ധമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണിത്. ഇത് കേൾക്കുന്ന ഒരാൾക്കും ഇത് പരിഹരിക്കണം എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നേർക്കുനേരെ അനുഭവത്തിലുള്ള ഭർത്താവിന് ഇത് പരിഹരിക്കാൻ തോന്നാത്തത് എന്താണ്? അവിടെയാണ് നമ്മളുടെ വീടകങ്ങൾക്കുള്ളിലുള്ള ശൈലി, പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു ശൈലിയുടെയും സ്വഭാവങ്ങളുടെയും പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കാതെ കിടക്കുന്ന വീട്ടിലെ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ മക്കളുടെ ഈ ഒരു പ്രതിസന്ധി വളരെ സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു ഗൗരവ ബോധത്തോടുകൂടെ പരസ്പരം ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ശാരീരികമായ ആവശ്യം നല്ല ഭർത്താവിൻ്റെ മാത്രമല്ലല്ലോ, രണ്ടുപേരുടേതുമാണല്ലോ. അപ്പോൾ അത് തൻ്റെ കൂടെ ഒരു വലിയ ആവശ്യമായി, എനിക്കത് കിട്ടണം, എനിക്കത് പറ്റുന്നില്ല, നമ്മളതിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന് തൻ്റെ ആവശ്യമായി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യമായി പറയുമ്പോൾ നമ്മളുടെ ഒരു ആവശ്യമായി. ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളല്ലേ, അപ്പോൾ അതിനെന്തു ചെയ്യും എന്നത് നമ്മുടെ ഒരു പ്രശ്നമാക്കി എടുക്കുമ്പോൾ, അല്പം വിശാലമായ ഒരു വീടിനെക്കുറിച്ച്, ഒരുപക്ഷെ ഇതിനേക്കാളും വാടക കുറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടാവുന്ന വീടിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കും, പ്രായോഗികമായി ചിന്തിക്കുമല്ലോ, രണ്ടാളുടെയും ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദീനിയായ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ ഒന്നിച്ച് കാലാകാലം ജീവിക്കേണ്ടതിനെക്കുറിച്ചും കുടുംബത്തിലുണ്ടാകേണ്ട ഒരു ബർക്കത്തിനെക്കുറിച്ചും ഒക്കെ എന്താ ഒരു സ്മൂത്തായ വളരെ നല്ല നിലയിലുള്ള ഒരു വളരെ മനസ്സടുപ്പത്തോടു കൂടെയുള്ള ഒരു ശൈലിയിലേക്ക് നമ്മുടെ വീടിൻ്റെ ഭാഷ മാറ്റണം, പെരുമാറ്റ രീതി മാറ്റണം. അതിലൂടെ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതില്ലാതെ വേറെ ഒരാൾ ഇടപെട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ കാര്യങ്ങൾ തീരുമാനമാകാനുള്ള പരിഹാരമാർഗം എന്താണ്? ഒരു നേതൃത്വത്തെ നമ്മളണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു ഓഫീസിലൊരു ഹെഡ് ഉണ്ടെങ്കിൽ അയാൾ പറയണതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഒന്നും ന്യായമായതോ ആയിക്കോളന്നില്ല. പക്ഷെ എന്തായാലും ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞാൽ അയാൾ ഹെഡല്ലേ, നമ്മളനുസരിക്കുക. അതേപോലെ കുടുംബത്തിലെ നാഥൻ ഭർത്താവാണ്, നമ്മൾ തമ്മിൽ രണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അത് അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവിൻ്റെ സംതൃപ്തിയും സ്വർഗമൊക്കെ നേടാനും കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകാനും സഹായകമാകും എന്നാണ് തോന്നുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ ആശയം വെച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം പറഞ്ഞു. നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ, അള്ളാഹു സഹായിക്കട്ടെ.
1: തീർച്ചയായും ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടലാണെങ്കിലും ഇനി അല്ലിജാബയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഇനി അതല്ല നിങ്ങളൊരു കൗൺസിലറോട് വ്യക്തിപരമായി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ, ഒരുപക്ഷെ ആ വ്യക്തി മനസ്സിലാക്കിയ ഒരു പരിസരത്ത് നിന്നായിരിക്കും ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരത്തെ അതിൻ്റെ ആത്യന്തികമായ ഉത്തരമായി കാണുന്നതിന് പകരം കാര്യങ്ങൾ കേൾക്കുകയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അവലോകനങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും വേണം. വളരെ ക്ലിയർ കട്ടായി ഖുറാനിൽ ഹദീസിൽ വന്ന വിഷയങ്ങൾ അത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല, മദ്യപിക്കാമോ പാടില്ല. അത് ഏത് വ്യക്തിക്ക് കൊടുക്കുന്ന ഉത്തരവും വളരെ കൃത്യമായിരിക്കും. എന്നാൽ പ്രായോഗികമായി ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകാവുന്ന അവ്യക്തതകൾ നിങ്ങൾ പിണങ്ങുകയോ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ മറുപടി പറയുന്നു എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നതിനു പകരം, അല്ലെങ്കിൽ അങ്ങനെ മറുപടി വന്നല്ലോ ഇനി അങ്ങനെ ചെയ്യാവൂ എന്ന് ഒരു എതിർ രേഖയായി ഉദ്ധരിക്കുന്നതിന് പകരം അത്തരം ചോദ്യങ്ങളിലെ പ്രശ്നങ്ങളിലെ വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ ചില അനുബന്ധങ്ങൾ ഞാൻ ചേർത്ത് വെക്കുന്നു. ഈ ചോദ്യം പീസ് റേഡിയോ ഈ ഒരു സ്നേഹക്കൂടലൊരു ഡിസ്കഷൻ പോയിൻ്റായി കൊണ്ടുവരുന്നത് തീർച്ചയായും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾ ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ പുകവലിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ അത് ശരിയല്ലെന്നും മതപരമായി വിലയിരുത്തുമ്പോൾ അത് കുറ്റകരമാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ ഒരു അപകടത്തിൽ പെടുത്തുന്നു എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ അപകടപ്പെടുത്തരുത്. ഈ സിഗരറ്റ് പാക്കിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്. മാരകമായ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ഒക്കെ വരുമെന്ന ബോധ്യമുണ്ടായിട്ടും ഇത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വിഷമുണ്ട്, ആ വിഷം എല്ലാ ദിവസവും നമ്മളിങ്ങനെ എടുത്ത് കുടിക്കുമോ? ഉരുറ്റിങ്ങനെ ഉറ്റിച്ച് ചായയിൽ പാലൊഴിക്കണത് പോലെ ഒഴിച്ച് നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. എന്താ കാര്യം? അത് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് ഇത് ശരീരത്തിന് അപകടമുണ്ടാക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ വഴിയിൽ ചിലവിടുന്ന സംഖ്യ, ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെയും രണ്ട് കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം സംഭവിക്കാതെ, എവിടെ നിന്നാണ് അവൻ്റെ സമ്പാദ്യം അവന് കിട്ടിയത്, എവിടെയാണത് ചെലവഴിച്ചത്? ഒരു വ്യക്തി ഒരു ദിവസം ഒരു പാക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലട്ടിട്ട് മൊത്തം ദിവസങ്ങളിൽ എത്ര സംഖ്യ വരുന്നുണ്ടെന്ന് നോക്കിയാൽ ആയുഷ്കാലത്തിൽ അയാൾ വലിച്ച ആ പിന്നെ പുകയുടെ വില എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് വെച്ചു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇവർക്കു തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ര വലിയ സംഖ്യ ഈ മേഖലയിൽ ചെലവിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇങ്ങനെ അനാവശ്യമായ പണം ചെലവഴിച്ച് കളയുന്ന കാരണങ്ങളാൽ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, ആധുനികരായ പണ്ഡിതന്മാർ, നിരവധി ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ് ഒരു വലിയ വിഷയമായി പലപ്പോഴും ആളുകൾ കാണുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ ഇത് നിർത്താൻ കഴിയും, കഴിയാത്ത ഒന്നല്ല. ആദ്യം നിർത്തണമെന്ന ആഗ്രഹവും കൊതിയുമാണ് വേണ്ടത്. രണ്ട്, അത് നിർത്താനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിഗരറ്റ് ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയും പിന്നീട് പിന്നെ കൃത്യം അളവ് ഒരു അഞ്ചെണ്ണം വലിച്ചാൽ ഒന്നിലേക്ക് ചുരുക്കി പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരൊറ്റടിക്ക് ഒരാഴ്ച അങ്ങനെ പോയി പിന്നെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ കഴിയും. അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനാവശ്യമായ മെഡിസിൻസും കാര്യമൊക്കെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഡി അഡിക്ഷൻ സെൻറ്റർ, ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കഴിയൂല എന്ന് പറയരുത്. പലപ്പോഴും വലിച്ച് വലിച്ച് വലിച്ച് അവസാനം എന്തെങ്കിലുമൊക്കെ ഹൃദയാഘാതമോ മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് നിർത്താറുണ്ട് പലരും. പക്ഷേ കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ശ്വാസകോശത്തെ മാരകമായി ബാധിച്ചു. ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ വിശാലത ആ ശ്വാസകോശം കൊണ്ട് തുറന്നാലുണ്ട് എന്നാണ്. അത്രയും വിശാലമായ ഒന്നാണ് ഈ ശ്വാസകോശം എന്ന്. അത് മുഴുവൻ എന്താ പറയുക, മാരകമായ നിക്കോട്ടിൻ അടിഞ്ഞ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ മാരകമായ രോഗബാധ വന്ന് ഒരു വ്യക്തി നരകിച്ചു മരിക്കുന്ന ദുരന്തം, ദുരിതം ചോദിച്ചു വാങ്ങുന്ന ഇത്തരം മനുഷ്യർ, അവർ വളരെ പിന്നെ കുറ്റകരമായൊരു രീതിയിലൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് ഈ സഹോദരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ ഉള്ളി തിന്നരുത്. ഉള്ളി തിന്നുമ്പോൾ അതിൻ്റെ ദുർഗന്ധം നിങ്ങളെ മാത്രമല്ല പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന മലക്കുകളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. ഒരു വ്യക്തി സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഉള്ളി തിന്ന് വരെ പോകാൻ പറ്റില്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് വിഷമമുണ്ടാക്കുന്ന ഇത്തരം ഒരു സ്മെല്ലും പറ്റില്ല. അയാളെടുത്ത് ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ പിന്നെ എന്താ പറയുക, അയാൾ അനുഗ്രഹിക്കാനും ആശ്ലേഷിക്കാനും എന്താ പറയുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അരികിലെത്തുമോ എന്നത് ഗുരുതരമായ ഗൗരവതരമായ രീതിയിൽ നമ്മൾ ചിന്തകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു സംശയമല്ല, ആ രീതിയിലും ഇത് പ്രശ്നമാണ്. മാത്രമല്ല, ബെഡ്റൂമിൽ അയാൾക്കൊരു പക്ഷേ ചില നിർവൃതികളോ സായുജ്യങ്ങളോ കിട്ടുന്നുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും കിട്ടില്ല അല്ലേ. ഇതെന്നൊക്കെ പറയണത് ഒരു മാനസികാവസ്ഥയാണ്. ദുർഗന്ധം ഉള്ളൊരു സ്ഥലത്തു നിന്ന് അത്തരം ഒരു ആസ്വാദനത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ മാനേജ് ചെയ്ത് അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന് ആൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഇത്തരം മേഖലയിൽ തൃപ്തിപ്പെടുത്തലും വേണ്ടത് ചെയ്തു കൊടുക്കലും അനിവാര്യതയായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടും ഒരു പരസ്പരം ശണ്ടയില്ലാതെ ഇത് പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും ഇത്തരം രംഗങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ആരിസ്മോലി പറഞ്ഞതുപോലെ കുറച്ചുകൂടി സൗകര്യപ്രദമായ വീട് നോക്കുക എന്നുള്ളതാണ്. മക്കളുണ്ടാകുമ്പോൾ സ്വകാര്യ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനുള്ള ഒരു കൃത്യമായ പരിഹാരം, അതോടൊപ്പം രണ്ട് മക്കളെയും ഒരു റൂമിൽ ആണ് ഉറക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ പിന്നെ സമീപനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോവാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണ്, സ്വന്തം സഹോദരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ആ ലഹരി ഉപയോഗിക്കുന്ന ആ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല. ഹോസ്പിറ്റലിൽ രണ്ട് തവണ കൊണ്ടുപോയിരുന്നു, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. ഇപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് മക്കളെയും വേണ്ട, ഭാര്യനെയും വേണ്ട, ആരെയും വേണ്ട, എന്നാണ്. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു ചോദ്യത്തിന് ആർക്കൈവ്സിൽ ഹാരിസ് മൗലവിയുടെ ഒരു ശബ്ദം ലഭ്യമാണ്, ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
2: ഇവിടെ സഹോദരി പറയുന്ന അവരുടെ ബ്രദർ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ തെറ്റുകൾ സംഭവിച്ചവരെ നമ്മൾ, തെറ്റിനോട് നമുക്ക് വിരോധമുണ്ടെങ്കിലും ആ തെറ്റിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ ആ തെറ്റിലേക്ക് മടങ്ങുകയും നമ്മളിന്ന് അകലുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേണ്ടത് ഇതൊരു അഡിക്ഷനാണ്, തിന്മക്കൊരു അടിമത്തമാണ്, ലഹരിയാകുമ്പോൾ പ്രത്യേകിച്ചും. ഇനി കഴിക്കില്ല എന്നൊക്കെ പറയും, പിന്നെ സമയമാകുമ്പോൾ വീണ്ടും പോകും. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററാണ് ഇപ്പം മുന്നിലുള്ളൊരു നല്ല പരിഹാരം. പെരിന്തൽമണ്ണയിലുണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ. നമ്മൾ 21 ദിവസമാണ് അവിടെ താമസിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒന്നാമത്തത് അവിടെ എന്ത് ചെയ്യില്ല, ഇത്രയും ദിവസങ്ങൾ അവർക്ക് മദ്യം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കും, ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. പിന്നെ അവർക്ക് ശരിയായ ഒരു ദീനീ ജീവിതം 21 ദിവസം കൊണ്ട് അവർക്ക് സാധ്യമായി കിട്ടും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവിടെ പ്രത്യേകമായ ആളുകളുണ്ട്. ധാരാളം മദ്യപാനികളായ ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരിന്നൊക്കെ കുറേ ജീവിതാനുഭവങ്ങൾ കിട്ടും, സ്വയം മാറാനുള്ളൊരു പ്രചോദനമുണ്ടാകും. അങ്ങനെ അതിന് ശേഷം ആ തിന്മയിലേക്ക് പോവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുത്താൽ പൂർണ്ണമായും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മാറ്റം പ്രദാനം ചെയ്യണം.
1: ഐ മീൻ, ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ഒരു ഭാഗം ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വ്യക്തികളോട്, അവർ ചെയ്യുന്ന തിന്മകളോട് നമുക്ക് പ്രതിഷേധമുണ്ടായിരിക്കെ തന്നെ ആ വ്യക്തികളോട് കുറച്ചും കൂടി അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമാണ്. അവർ രോഗികളാണ്. ഓരോ അഡിക്ഷന് വിധേയനായ വ്യക്തിയും രോഗിയാണ്. പലപ്പോഴും അവരോട് ഒരു കോപത്തോടെയും പ്രതിഷേധത്തോടെയും മാത്രം ഇടപെടുകയും അവരും നമ്മളും തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിൽ, ഇവരെ പരിവർത്തിപ്പിക്കുന്നതിൽ പലപ്പോഴും ഉള്ള തടസ്സം. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം ഇടപെടുക എന്നുള്ളത് കൃത്യമായി സംഭവിക്കണം. രണ്ടാമത്തൊന്ന്, ഇങ്ങനത്തെ ആളുകളെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇവരെ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ടാസ്ക്കായിരിക്കും, കുറച്ചുകൂടി വലിയ അധ്വാനമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ആളില്ല, പിടിക്കാൻ ആളില്ല, വെക്കാൻ ആളില്ല എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പറയാം. ക്യാൻസർ വന്നാൽ കൊണ്ടുപോകാൻ ആരാളുള്ളത്? നമ്മളുള്ളത്. അതിന് ഒരു സംവിധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ നിന്നുമൊക്കെ ഇത്തരം ചില വളരെ ശക്തമായ ഇടപെടലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും അല്ലേ. പലപ്പോഴും ഇവർ ലഹരി ഉപയോഗിച്ച് അങ്ങനെ തളർന്നുറങ്ങണ സമയം നോക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടാണ് ഇവിടെ ന്യൂ ഹോപ്പിലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുള്ളത്. പ്രായോഗികമായി സ്വീകരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞതാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ തന്നെ വന്ന എത്രയോ ഇത്തരം കേസുകൾക്ക് ഇങ്ങനെ ഗൈഡ് ലൈൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇത്തരം ആളുകൾ അവരെ ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ശരിയാകും. പക്ഷേ ഇവിടെ വന്ന് ശരിയായി പിന്നീട് അവരെ നമ്മൾ ഏറ്റെടുത്ത് അവർക്കുള്ള ഫോളോ അപ്പാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആ സാഹചര്യവും ചിലപ്പോൾ ആ നാട് നമ്മൾ വിടേണ്ടി വരും, ആ നാട് നമ്മൾ വിട്ട് വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അയാളുടെ ആ തൊഴിൽ മേഖല ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാം ഒരു സഹോദരൻ, അദ്ദേഹം ദീർഘദൂര ലോറി ഡ്രൈവറായിരുന്നു, ഇങ്ങനത്തെ ഒരു അഡിക്ഷനിൽ പെട്ടു. മോളെയും പിന്നെ ഭാര്യയെയും ഒക്കെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കടന്ന രീതിയിൽ തന്നെ മോളടുത്തേക്ക് വരെ ലഹരിയിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനത്തെ ഒരു ഘട്ടെത്തിയപ്പോഴാണ് ആ സഹോദരി സ്വന്തം വീട്ടിലേക്ക് പോയതും ഈ വിഷയം ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ അടുത്തൊക്കെ പറയുന്നതും. അങ്ങനെ ആ സഹോദരനെ അവിടുന്ന് എടുക്കുകയും അദ്ദേഹത്തെ നാട്ടിലെ സന്നദ്ധരായ ആളുകൾ ഇടപെട്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ച ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കുകയും പിന്നീട് അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ തൊഴിലിടം തന്നെ മാറി മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചില വ്യക്തമായ പരിഹാരങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ആ സഹോദരിയോടുള്ള മറുപടിയുടെ ഒരു ചേർത്ത് വെക്കലായി തീർച്ചയായും ഓർമ്മിപ്പിക്കാനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, എൻ്റെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കളുമായി ഞാൻ തീരെ സംസാരിക്കാറില്ല. കാരണം അവരുമായി ബന്ധപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അവരെനിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ബന്ധപ്പെടാൻ പോകാറില്ല. എന്നാൽ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമല്ല, പകയില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. വീണ്ടും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാത്തത്. പക്ഷേ മിണ്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു ദീനിൽ അത് അനുവദിക്കപ്പെട്ടതല്ല, അതെൻ്റെ നിസ്കാരത്തെ ബാധിക്കോ, ഇങ്ങനത്തെ ആളുകളെ അകറ്റി നിർത്താൻ പറ്റുമോ, അവർ മിണ്ടിയാലും അടുത്താലും പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ കുറേ വിഷമത്തിലൂടെയാണ് ഞാൻ പോകുന്നതെന്നാണ് ഒരു ശ്രോതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആരിസ് മൗലവി നൽകിയ ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
2: ഞാൻ പറഞ്ഞ ഇതൊന്നും ഒരു പ്രായോഗികമല്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ അവരോട് പെരുമാറി നമ്മൾ ശീലിക്കണം, അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് എന്താപ്പോൾ അത് അങ്ങനെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ അവരോടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുക? നമ്മൾക്ക് ഒരു കേൾവിക്കാരി ആവാലോ നല്ലേ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുക, നമുക്കിഷ്ടമില്ലാത്തത് മിണ്ടാതെ കേൾക്കുക, ഇഷ്ടമുള്ളത് നമ്മൾ പ്രതികരിക്കുക. അങ്ങനത്തെ ഒരു നിലപാടിൽ നിന്നാൽ പോരെ. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആ ബന്ധം വളരെ അധികം ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ചില സ്വഭാവക്കാരായി അവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരികയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെ ഉള്ളു തുറന്ന് സംസാരിക്കും, ഉള്ളിലെല്ലോ കാര്യങ്ങൾ അവരോട് പറയും, അപ്പം അതിന് ചില കാര്യങ്ങൾ അവരെടുക്കും, അത് പിന്നീട് അവരുപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രകൃതി നമ്മളെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളെന്ത് ചെയ്യാൻ അനിവാര്യ കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വിളിക്കുക, നമുക്കൊരു സന്തോഷം ഉണ്ടായി അപ്പോൾ അവരെ വിളിച്ചറിയിക്കുക, ആ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് വരും ഒന്ന് പറയുക. അതിനെ അവരെങ്ങനെയും വ്യാഖ്യാനിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. ആ അവർക്കൊരു സന്തോഷം ഉണ്ടാകുമോ എന്ന് നമ്മളൊന്ന് വിളിക്കുക, ആ എന്തൊക്കെ വർത്താനം അങ്ങനെ അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്, ആ മോൾക്ക് നല്ല പിന്നെ സമ്മാനമൊക്കെ കിട്ടിയല്ലേ, ആ പരീക്ഷയിൽ ഇത്രാമത്തെ റാങ്ക് കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഒരു വിരോധമുള്ളതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാറിയോ, അപകടകരമല്ലാത്ത സംസാരങ്ങളും ആശയവിനിമയങ്ങളും നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മിണ്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല, അതേപോലെ തന്നെ നമ്മുടെ ആ ബന്ധം ശരിയായി നിലനിർത്താനും പറ്റുമെന്നതാണ്. പ്രായോഗികമായി എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നവനാണ് മുസ്ലിം, വിട്ടു നിൽക്കുന്നവനല്ല. ആളുകളുമായി ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ്. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനല്ല, ജനങ്ങളോട് പെരുമാറുകയും ആ പെരുമാറ്റങ്ങളിൽ നിന്ന് വിഷമങ്ങളെ സഹിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആശയം തന്നെയായിരിക്കും സ്വീകരിക്കാറെന്നല്ല.
1: നമ്മൾ പിന്നെ ഇവിടെ ആരിസ് മൗലവി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വ്യക്തിയുമായി അകലുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടതോ ആലോചിക്കേണ്ടതോ ഒക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ പറയുന്നു, നബിയെ, ഞാൻ അവരോട് നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് മോശമായി പ്രതികരിക്കുന്നു, ഞാൻ അവരോട് എന്താ പറയുക പിന്നെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, അവരെൻ്റെ അടുത്ത് നിന്ന് ബന്ധം മുറിച്ചു പോകുന്നു, കുടുംബ ബന്ധം മുറിച്ചു പോകുന്നു, ഇങ്ങനെ നല്ലത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരെന്നോട് മോശമായി ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്, നീ ആ ഒരു പിന്നെ നന്മകളിൽ തന്നെ തുടരുമ്പോൾ നിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു മലക്കിൻ്റെ സാന്നിധ്യമുണ്ട്, സഹായം നിനക്കുണ്ടാകും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ ആശയം എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് എന്നത് തന്നെയാണ്. എന്നാൽ ഇവരെടുത്ത് ബന്ധപ്പെടുമ്പോഴൊക്കെ നമ്മളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഇടപെടലുകളിൽ പ്രയാസങ്ങളുണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നം അതിലുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളോട് മാത്രമേ ഉള്ളൂ അവരങ്ങനെ, അതല്ല പൊതുവായിട്ട് അവരങ്ങനെയാണോ, പൊതുവായിട്ടെല്ലാവരോടും അവരങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇനി നമ്മളോട് മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്കതിലെന്തെങ്കിലും റോളുണ്ടോ, നമ്മുടെ രീതിയോ ശൈലിയോ അതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ പ്രശ്നം നമ്മൾ കാണുകയില്ല. അത് കുറച്ചും കൂടിയും സ്വയം ഒരു വിമർശനാത്മകമായി തന്നെ വിലയിരുത്തിയാലേ അത് കിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മളടുത്തൊരു പ്രശ്നമല്ല, നമ്മൾ ക്ലീനാണ്, വളരെ വ്യക്തമാണ്, ഒരു വിഷയമല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസ് നമ്മൾക്ക് വളരെ വ്യക്തമായി വരികയാണ്. മാത്രമല്ല ആ ഒരു സബറിന് അർഹമായ പ്രതിഫലം കിട്ടും. എന്തായാലും മിണ്ടാതിരിക്കുക എന്നുള്ളത് പരിഹാരമല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരോടുള്ള അറ്റാച്ച്മെൻറ്റ്, അവരോടുള്ള അടുപ്പത്തിൻ്റെ തോത് അതൊക്കെ നമുക്ക് ചുരുക്കാം. എല്ലാവരോടും ഒരേപോലെ എപ്പോഴും നമ്മൾ ഇടപെടില്ലല്ലോ. ഓരോരുത്തരോടും നമുക്ക് ചില ആളുകളോട് ഒരു ഇൻറ്റിമസി തോന്നാം, തോന്നാതിരിക്കാം, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഒരാളോടും മിണ്ടാതിരിക്കുകയോ അകലുകയോ ചെയ്തുകൂടാ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. 3 രാത്രിയും 3 പകലും അല്ലെങ്കിൽ 3 രാത്രിയിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ പിന്നീട് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. 1 വർഷത്തോളം ആണ് ആ പിണക്കം നീണ്ടതെങ്കിൽ അന്നമ സഫക ദമഹു, അവൻ്റെ രക്തം ഒഴുക്കിയവനെ പോലെയാണ്, അവനെ രക്തമൊഴുക്കിയവനെ പോലെയാണ്, അവൻ്റെ നേരെ ആക്രമണം നടത്തി രക്തമൊഴുക്കിയവനെ പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിങ്കിലേക്ക് അമലുകൾ ഉയരും. ആ സമയത്ത് രണ്ടാളുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ ലഹരി ബാധിതരോ, അവർ ലഹരി ഉപയോഗിക്കുന്നവരോ, വ്യഭിചാരികളോ, മദ്യപാനികളോ, പലിശക്കാരോ ഒന്നും ആയിട്ടല്ല. നേരെ മറിച്ച് ഫക്കാന ബൈനഹു ബൈന അഖീഹി ഷഹ്നാഉ, അവനും അവൻ്റെ കൂട്ടുകാരനുമിടയിൽ ചില ശത്രുതകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ കാരണമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ ശരിയാകുന്നത് വരെ അവർ തമ്മിലുള്ള ബന്ധം ശരിപ്പെടട്ടെ എന്നിട്ട് നോക്കാമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുള്ളത്. അള്ളാഹു അങ്ങനെയാണ് പറയാമെന്നാണ് പ്രവാചക തിരുമേനി നമ്മെ ഓതി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരിസ്മലി പറഞ്ഞതുപോലെ അവർ പിന്നെ മിണ്ടാതെ നടക്കുന്ന രീതി നിർബന്ധമായി അവസാനിപ്പിക്കണം. എത്ര സമയം മിണ്ടണം, എത്രത്തോളം ഇടപെടണം എന്നതൊക്കെ അവരുടെയും കൂടി ഒരു ഇഷ്ടമാണ്. എന്തായാലും കൂടുതൽ ഇടപെടാനും അടുക്കാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതിൽ തിരിച്ച് മോശം

0: ഒരു മഹറമില്ലാതെ എങ്ങനെ പോകുമെന്നതാണ് അദ്ദേഹം ഉന്നയിച്ച സംശയം. അന്യരുമായി അനാവശ്യമായി ഇടപഴകുവാൻ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ, അങ്ങനെ എൻ്റെ ഭർത്താവിനെ വിലക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അവരുടെ ഒരു സംശയം. നമുക്ക് ആദ്യം ആരിസ് മൊലിവെ എന്ന് കേൾക്കാം.
1: നമ്മുടെ ഈ സഹോദരി ചോദിച്ച ചോദ്യം അനുസരിച്ച് എന്താ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിലിപ്പോൾ എന്തിനപ്പോൾ തടസ്സം പറയേണ്ട കാര്യം, പങ്കെടുക്കാലോ. പിന്നെ കുറഞ്ഞ ഒരു വഴി ദൂരാണുള്ളത്, അവിടേക്ക് ഒന്നും പോകണമെങ്കിൽ ഒരു ഒരു മഹറം കൂടെ ഉണ്ടായാലേ പറ്റൂ എന്ന് നിർബന്ധം പറയേണ്ട കാര്യമില്ല. ഈ ചോദിച്ച ചോദ്യപ്രകാരം പ്രശ്നമല്ല. പക്ഷെ എന്തുകൊണ്ട് ഭർത്താവ് അത് അനുവദിക്കുന്നില്ല എന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് അനുവദിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഗാർഡിയൻ ഉണ്ട്, ഒരു രക്ഷിതാവുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക്. അരിജാല് കവ്വാമുൻ അൽ നിസാ. പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരാണ് രക്ഷാധികാരി, അത് വാപ്പയാവാം ജ്യേഷ്ഠനാവാം ഭർത്താവാകാം. അപ്പം അവരൊരു പെർമിഷൻ തരുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നീടൊരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിപ്പോകുന്നതിൽ നമുക്കെന്തെങ്കിലും സുരക്ഷിത പ്രശ്നങ്ങളുണ്ടാവാം, നമ്മളെ വിശ്വാസക്കുറവുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതെന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കലായിരിക്കും ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നാണ് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു മുടക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ നീ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകണ്ട പറഞ്ഞാൽ ഇപ്പം ഞാൻ പോകാതൊക്കെയോട് ഇപ്പം എന്തോ ഒരു പ്രശ്നമുള്ളത് ഒരു വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സമ്മതമല്ലെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അതിനും കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലായ അനുസരിച്ച് മറുപടിയാണ് ഈ പറയുന്നത്. വിശദമായി പറയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
0: അതെ, ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം വിലക്കുന്നു എന്നതിന് അദ്ദേഹത്തിനൊരു സൈഡ് ഉണ്ടാകും, സ്വാഭാവികമായൊരു സൈഡ് ഉണ്ടാകും. അതൊരു മഹറമിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ മഹറം ഇല്ലാതെ യാത്ര ചെയ്യാവുന്നൊരു ദൂരപരിധിയെ ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒറ്റക്ക് അങ്ങനെ യാത്ര പോകാത്ത ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റക്ക് യാത്ര പോയാൽ ഇന്നൊരു പ്രശ്നം ഉണ്ടാകും എന്ന് ഭർത്താവ് ഭയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരം ചില തടസ്സവാദങ്ങൾ പറയാനുള്ള ന്യായമുണ്ട്. എന്തായാലും ഇവിടെ പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇത് വളരെ ചെറിയ ദൂരമാണ്, ആ ദൂരത്ത് ഭാര്യയെ വിട്ട് ആ സമയം കഴിയുമ്പോൾ പോയി എടുത്താൽ മതി, ഇതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അതല്ല ഇനി കൂടെ പോകാൻ ഭർത്താവിന് പറ്റില്ല, അദ്ദേഹം വിദേശത്താണ് അല്ലെങ്കിൽ ജോലിസ്ഥലത്താണ്. ഈ സഹോദരിയുടെ ആങ്ങളമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അങ്ങനെയും പ്ലാൻ ചെയ്യാം. പലപ്പോഴും പരസ്പരം ഒന്ന് ധാരണയാക്കി പ്രായോഗികമായ രൂപങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളിന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കല്യാണം കഴിഞ്ഞ 5 വർഷമോ 4 വർഷമൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ വളരെ പരാജയമാണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്താണ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന വാശി പിടിക്കുന്ന സാഹചര്യം. ഇപ്പം ഇത് തന്നെ ഈ ഭർത്താവ് അതങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് ഉപരിക്ക് ഇഷ്ടമല്ല വേണ്ട എന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു പോകാൻ പറ്റില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യത്താമെന്ന് പറഞ്ഞുതരാം. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്, എൻ്റെ കൂടെ 7-ാം ക്ലാസ് പഠിച്ച മറ്റേ അവർ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അവൾ വരുന്നു, അന്നെന്ത് ഇതായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകാത്തത്, എന്തായാലും സമ്മതിക്കാത്തത്, പിന്നെ അയാൾക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണ്ടല്ലോ, നിനക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണമല്ലോ, അതെന്താ അങ്ങനെ. ഇതൊക്കെ ശൈത്താൻ്റെ പരിപാടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനെ പ്രായോഗികമായി സമീപിക്കുക എന്നുള്ളത് കൂടി ഇതിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നത് തീർച്ചയായും പറയേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണമായി പറയാൻ തോന്നുന്നത്. മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. തൗഹീദിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ മാല മൗലിദുകൾ, അതുപോലെ തന്നെ ഖബറുകൾ തേടിയുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള മരണാനന്തര ചടങ്ങുകളിലെ ചില ഇസ്ലാമികമല്ലാത്ത രീതികൾ, ഇതൊക്കെ ഉള്ളൊരു കുടുംബത്തിലേക്ക് എൻ്റെ വിവാഹം ആലോചിച്ചിരിക്കുന്നു. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ പറ്റുമോ, ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നുള്ളതാണ് ഈ ചോദ്യവും. ഈ ചോദ്യകർത്താവിനോടുള്ള പ്രതികരണവും ഒക്കെ പീസ്റേഡിയോ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായി എല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് നമ്മളത് നേരത്തെ നൽകിയ മറുപടി ആർക്കേവ്സിൽ നിന്ന് സ്നേഹക്കൂടിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ലഭ്യമാക്കുകയാണ്. നമുക്ക് ആരിസ് മൗലവിയെ കേൾക്കാം.
1: വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്.

0: അതായത് വിവാഹ സമയത്ത് നമുക്കുണ്ടാകുന്ന വിയോജിപ്പുകൾ നമ്മുടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കും. അതായത് നമ്മളെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിയോജിപ്പ്, ഒരു ആശങ്ക ഉണ്ടാകും. ആ കുടുംബം ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബമാണോ, ആ കുടുംബം വെറുതെ നമ്മുടെ ഒരു സ്നേഹമില്ലാത്ത കുടുംബം. ഇതേപോലുള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്താ അറിയോ, ഒരു അന്ധവിശ്വാസവും അനാചാരവും ഉള്ളൊരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ എൻ്റെ ജീവിതം എങ്ങനെ പ്രായോഗികമായി വിജയിക്കും എന്നൊരാശങ്കയോടുകൂടെ ആ വിവാഹത്തിലേക്ക് ഇറങ്ങാതൊക്കെ നല്ല. ഒരാൾ ചിലപ്പോൾ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ തൻ്റെ ആദർശം കാത്തു സൂക്ഷിക്കുക മറ്റുള്ളവരെ ആദർശത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ അപൂർവമായി ഉണ്ടായേക്കാം. പക്ഷെ ഇത്തരമൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടാൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി നിന്നാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, അത്തരം മദ്രസകളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസവും ആദർശം നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വേറെ എന്ത് നമ്മൾ ഉപേക്ഷിച്ചാലും ആദർശപരമായ കാര്യങ്ങളുടെ യോജിപ്പ് വിവാഹത്തിൽ ഏറ്റവും ഒന്നാമതായി പരിഗണിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആദർശം നമ്മൾ ഒരിക്കലും പണയം വെക്കില്ലെന്നും മാറ്റിവെക്കില്ലെന്നുമുള്ള ശക്തമായ നിബന്ധന മുന്നിൽ വെച്ചുകൊണ്ട് അത് പാലിച്ചു പോകാൻ നമുക്ക് മാനസികമായി കരുത്തുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റും. വിവാഹം കഴിക്കുന്ന ആൾ എന്തായിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളാകുന്നതാണ് നിങ്ങൾക്ക് ഭാവിക്ക് നല്ലത്.
1: തീർച്ചയായും ഇത് പലപ്പോഴും ഈ കല്യാണം അത് അത് കാണുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വെറും ഒരു ചടങ്ങായി പോകുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. രണ്ടു മൂന്ന് രീതികളാണ്. ഒന്ന്, പ്രണയത്തിൻ്റെ പേരിൽ കാലങ്ങളോളം അവിശുദ്ധമായ രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ട്, വളരെ പൊടുന്നനെ ഒരു വീട്ടിൽ ചെല്ലുന്നു, പേര് ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, പഠിച്ച മാർക്ക് ചോദിക്കുന്നു, ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഓക്കെ റെഡി എന്ന് പറയണേ. ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ 5 ദിവസത്തിന് വന്ന് പാഞ്ഞു വന്ന് പെട്ടെന്ന് ഓടിപ്പോയി കണ്ട്, ഇങ്ങനെ ഇത്തരം ഈ രണ്ട് രീതികളിലും തീർച്ചയായും വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് അനിസ്ലാമികമാണ്, അധാർമികമാണ് എന്ന ഗൗരവം അതിനുണ്ട് എന്നതോടൊപ്പം തന്നെ രണ്ടാമത്തതിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ചു അപകടങ്ങളുണ്ട്. ഇവിടെ ആരിസ്മൗലവി പറഞ്ഞ ലാസ്റ്റ് ഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതായത് ആർജവത്തോടെ നമുക്ക് നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയണം. അതിൻ്റെ പേരിൽ മുടങ്ങുന്ന ബന്ധങ്ങൾ മുടങ്ങും സ്വാഭാവികമായും. പിന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ എന്താ പറയുക, അത് ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ദുന്യാവ് മാത്രം നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അത് നഷ്ടപ്പെട്ടോട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല പറഞ്ഞിടുന്നൊരു കുട്ടിയാണ്, എനിക്ക് പർദ്ദയിൽ തന്നെ തുടരണം എന്ന് ഇന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമികമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, എൻ്റെ ഭാര്യ പർദ്ദ ധരിക്കുന്ന ഒരു കുട്ടിയാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാക്കേണ്ടതാണ്. ജോലി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പരസ്പരം പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ് അല്ലേ. ഇല്ലെങ്കിൽ പിന്നീടത് വലിയ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയണത് തുറന്ന സംസാരത്തിന്, പറയാനുള്ളത് പറയുന്ന തുറന്ന സംസാരത്തിന് ഈ പെണ്ണ് കാണൽ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായി പറയാനും സംസാരിക്കാനും ധാരണയാക്കാനൊക്കെ പറ്റും. മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രൂപമാണ് തീർച്ചയായും നമുക്ക് ഗുണപരമാകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹക്കൂടലാണെങ്കിലും അല്ലിജാബയിലെ ഇത്തരം ചോദ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗിലാണെങ്കിലും ഒക്കെ കേവലമായ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കുറേ പ്രശ്നങ്ങളെ ചുരുക്കി അവതരിപ്പിച്ച് ആ കേൾവിയിൽ നിന്നും ആ വായനയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആത്യന്തികമായ ഒരു ഉത്തരമായി അതിനെ കാണുന്നതിന് പകരം ആ ഉത്തരം കേട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ച് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്ഷമാപൂർവം അത് അയച്ച് അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന് അതല്ല അത്രയും അത്യാവശ്യമാണ്, പൊടുന്നനെ കിട്ടേണ്ടതാണെങ്കിൽ വളരെ അർജൻ്റാണെന്നുള്ളത് ചോദ്യത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈയൊരു സന്ദേശം, ഈയൊരു പീസ് റേഡിയോ എന്നുള്ള ഈ ഒരു വലിയ ദൗത്യം, അത് നമുക്ക് എത്ര പേർക്ക് എത്തിക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ, ബന്ധത്തിൽ, സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഓരോ എപ്പിസോഡുകളിലും കുടുംബവുമായി ബന്ധപ്പെട്ട ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി സ്നേഹക്കൂട് മാറാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടത് പുകയില മണക്കുന്ന ബെഡ്റൂം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ എന്നുള്ളതായിരുന്നു. നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് താജുദ്ദീൻ സ്വലാഹി, ഹാരിസ് ബിൻ സലീം.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ അവസാന പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനാ പഠനങ്ങളിലൂടെ കയറി വന്ന് ആരോഗ്യ വിചാരം പരിപാടികളും സ്വരവും അതുപോലെ തന്നെ നുറുങ്ങുകളും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കേട്ട് കേട്ട് അവസാനം ഇനി നമ്മൾ വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന, നമ്മുടെ മതപരവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ പ്രോഗ്രാമിൽ എന്നത്തെയും പോലെ ബഹുമാനായ അബ്ദുൽ മാലിക് സൽഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സിയാദത്തു സിഖാത്ത് എന്ന വിഷയത്തിൻ്റെ അതിൻ്റെ രണ്ടാം ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം, നമുക്ക് ശ്രദ്ധിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന ഈ തുടർ പരിപാടിയിൽ ഉസൂലുൽ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനമായ സിയാദത്തു സിഖാത്ത് അഥവാ സ്വീകാര്യന്മാരായ റാവിമാർ, റിപ്പോർട്ടർമാർ ഉദ്ധരിക്കുന്ന മറ്റു റിവായത്തുകളിൽ കാണാത്ത അധികമായ വാചകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രവിച്ചത്. ഇത്തരം സിയാദത്തുകൾ അഥവാ വർദ്ധനവുകൾ റിപ്പോർട്ടർമാരിൽ നിന്ന് അതിൻ്റെ സനദിലും അഥവാ പരമ്പരയിലും മത്തിനിലും അഥവാ ഹദീസിൻ്റെ ആശയത്തിലുമെല്ലാം കടന്നുവരും. അതിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നിങ്ങനെയുള്ള ചില സംഗതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇതേ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാരുടെ ചില നിലപാടുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുസ്സലാഹ് റഹിമഹുല്ലാ, ഇബ്നുസ്സലാഹ് എന്ന് പേര് നമ്മൾ കേൾക്കുമ്പോൾ ഉസൂലുൽ ഹദീസിൻ്റെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതും വളരെ പ്രസിദ്ധവുമായ ഒരു നാമമാണ് ഇബ്നുസ്സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും, കാരണം ഉസൂലുൽ ഹദീസിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥരചന വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇദം പ്രഥമമായി നിർവഹിച്ച ഒരു വ്യക്തിയാണ് ഇബ്നുസ്സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ഉലൂമുൽ ഹദീസ് എന്ന ഗ്രന്ഥം, അത് മുഖദ്ദിമത്ത് ഇബ്നുസ്സലാഹ് എന്ന പേരിലും പ്രസിദ്ധമാണ്. ആ ഗ്രന്ഥത്തിലൂടെയാണ് പിൽക്കാലത്ത് വന്ന ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അവരുടെ മൻഹജ് രീതിശാസ്ത്രം രൂപീകരിച്ചതും അപ്രകാരം ഹദീസിൻ്റെ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു നാമ്പ് മുളപൊട്ടുന്നതിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാരണം ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അദ്ദേഹം ഇബ്നുസ്സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സിയാദത്തു സിഖാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം ഈ ഇനത്തെ മൂന്ന് വിഭാഗമായി, മൂന്ന് തരമായി കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. ബിഹസബി ഖബൂലിഹ വറദ്ദിഹ, അതിനെ സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതുമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായിട്ടാണ് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ഇതേ ഒരു വിശദീകരണം തന്നെയാണ് ഇമാം നവവിയും അദ്ദേഹത്തിൻ്റെ ഇഖ്തിസാറിൽ അഥവാ ഉലൂമുൽ ഹദീസിന് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഉലൂമുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തെ ഇമാം നവവി ഷോർട്ടാക്കി മുഖ്തസറാക്കിയിട്ടുണ്ട്. അതിലും ഇമാം നവവിയും ഈ ഒരു തഖ്സീമിനെ, ഈ ഒരു വിഭജനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പോന്നിട്ടുള്ളത്. എന്താണ് ആ വിഭജനം? അഥവാ ഒരു റാവി മറ്റുള്ള റാവിമാർ ഉദ്ധരിക്കാത്ത ഏതെങ്കിലും ഒരു വാക്കോ ഒരു ആശയമോ അമിതമായി കൊണ്ട് ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ വിധി എന്താണ് എന്നതാണ് ഇവിടെ സംസാര വിഷയം. അതിനെയാണ് പണ്ഡിതന്മാർ വർഗീകരിക്കുന്നത്. അതിലൊന്ന് മൂന്നായിട്ടാണ് അവർ തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തത് സിയാദത്തുൻ ലൈസ ഫീഹ മുനാഫാതുൻ ലിമാ റവാഹു സഖാത്തു അവിൽ ഔസഖ്. സിയാദത്തുണ്ട്, വർദ്ധനവുണ്ട്, അതേസമയം വർദ്ധനവിൽ ഒരിക്കലും ഈ റാവിയേക്കാൾ റിപ്പോർട്ടറേക്കാൾ ഫിഖത്ത് കൊണ്ടും അഥവാ സ്വീകാര്യത കൊണ്ടും എണ്ണം കൊണ്ടുമൊക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ വന്ന ആശയത്തിനോ വാക്കിനോ എതിരാകാത്ത ഒരവസ്ഥ. ഒരു റാവി ഒരു സിയാദത്ത് ഒരു വർദ്ധനവ് ഒരു ഹദീസിൻ്റെ റിവായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ റിവായത്തിൽ കൊണ്ടുവന്ന സിയാദത്ത് വർദ്ധനവ് അയാളേക്കാൾ ഫിഖത്തായ, അയാളേക്കാൾ പ്രബലനായ, അയാളേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിന് എതിരാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവസ്ഥ. ഈ അവസ്ഥ പ്രകാരമുള്ളതാണെങ്കിൽ ഫഹാദിഹി യഹുക്കുമുഹ അൽ ഖബൂലു, ഇത്തരത്തിലുള്ള സിയാദത്തുകളാണെങ്കിൽ അത് സ്വീകാര്യമാണ് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ലിഅന്നഹ കഹദീസിൻ തഫറദബി റിവായത്തി ജുംലത്തിഹി സിഖത്തു മിന സിഖാത്ത്, സിഖത്തുകളിൽപ്പെട്ട സ്വീകാര്യന്മാരായ റാവിമാരിൽപ്പെട്ട റാവിമാർ ഒരു റിവായത്തിലെ ഏതെങ്കിലും ഒരു വാചകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇതിന് സാദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിയാദത്ത് ഖബൂലാണ്, മഖബൂലാണ്, സ്വീകാര്യമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒന്നാമത്തെ കാരണം. അഥവാ ഈ റിവായത്ത് ഒരിക്കലും അദ്ദേഹത്തെക്കാൾ സിഖത്തുകളായ, സിഖാത്തുകളും മൗസഖുകളുമായ റാവിമാർ പറഞ്ഞ ഹദീസിന് എതിരാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അവസ്ഥ സിയാദത്തുൻ മുനാഫിയത്തുൻ ലിമാ റവാഹു സിഖാത്ത് അവിൽ ഔസഖ്. ഈ ഹദീസ് ഈ റാവി ഉദ്ധരിച്ചപ്പോൾ അതിലുള്ള സിയാദത്ത് വർദ്ധനവ് ഈ റിപ്പോർട്ടറേക്കാൾ സ്വീകാര്യന്മാരായ, സിഖത്തുകളായ, ഹിഫുള്ള, പാണ്ഡിത്യമുള്ള, എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്ന അവസ്ഥയുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇങ്ങനെ എതിരായി വരുന്ന അവസ്ഥയാകുമ്പോൾ അതിനെ ശാദ് എന്ന ഹുക്കുമിലേക്കാണ് അത് പോകുക. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ശാദ് എന്ന് പറഞ്ഞാൽ മാ റവാഹു സിഖ ഖിലാഫൻ ലിമൻ ഔസഖ മിൻഹു, ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി തന്നെക്കാൾ കൂടുതൽ സ്വീകാര്യനായ റാവിക്കോ അല്ലെങ്കിൽ റുവാത്തുകൾക്കോ എതിരായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് നമ്മൾ ശാദ് എന്ന് പറയുക. അപ്പോൾ ഈ സിയാദത്തു സിഖാത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അവസ്ഥ ശാദുമായി കൊണ്ട് സാദൃശ്യമുണ്ടാകുന്നതായത് കൊണ്ട് തന്നെ ശാദായ ഹദീസുകൾ സഹീഹിന്റെ ഷർത്ത് പ്രകാരം ഒക്കാത്തതായത് കൊണ്ട് തന്നെ ഹദീസ് ലൈഫാകുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഫഹാദി ഹുക്മുഹ അർറദ്ദു, ഇത്തരത്തിലുള്ള സിയാദത്തുകൾ വന്ന റിവായത്തുകൾ റദ്ദ് ചെയ്യേണ്ടതാണ് അഥവാ തള്ളപ്പെടേണ്ടതാണ്, സ്വീകാര്യമല്ല. ഇനി മൂന്നാമത്തെ ഒരവസ്ഥ സിയാദത്തുൻ ഫീഹ നഉ മുനാഫാതിൻ ലിമാ റവാഹു സിഖാത്ത് അവൽ ഔസഖ്. ഈ സിയാദത്ത് ഈ വർദ്ധനവ് നേർക്കുനേരെ പൂർണ്ണമായുമുള്ള ഒരു എതിരാവലല്ല. അതേസമയത്ത് നഉ മുനാഫത്ത് എതിരാകുന്നതിൻ്റെ ഒരു ഭാഗം അതിലുണ്ട്. ഒരു നിലക്ക് നോക്കിയാൽ എതിരാകും, പക്ഷെ പൂർണ്ണമായും എതിരാകുന്ന അവസ്ഥയല്ല ഉള്ളത്. അതേസമയത്ത് അതിൽ എതിരാകുന്ന ചില വശങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. രണ്ട് രീതിയിൽ ഇത് വരാം. ഒന്ന് തഖയ്യുദുൽ മുത്തലഖ്, മുത്തലഖായി അഥവാ ഒരുപാട് റാവിമാർ ഉദ്ധരിച്ച ഹദീസിൽ, സിഖാത്തുകൾ ഉദ്ധരിച്ച ഹദീസിൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ വിധി ആമാണ്, മുത്തലഖാൻ നിരുപാധികമാണ്. അങ്ങനെ നിരുപാധികമായി പറഞ്ഞ ഒരു വിധിയെ സംബന്ധിച്ച് ഒരു റാവിയുടെ റിവായത്തിൽ ഒരു സിയാദത്ത് വന്നു, ആ മുത്തലഖായി പറഞ്ഞതിനെ മുഖയ്യതായി പരിമിതമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നിലക്ക് നോക്കിയാൽ എതിരാണെങ്കിലും മൊത്തത്തിൽ എതിരല്ല. രണ്ടാമത് തഖ്സീസുൽ ആം, പൊതുവായി പറഞ്ഞ ഒരു നിയമം. അധിക ആളുകളും ഉദ്ധരിച്ച ഹദീസിൽ ആ നിയമം പൊതുവായി പറഞ്ഞതാണ്. അതേസമയത്ത് പ്രത്യേകമായ ഈ റാവി ഉദ്ധരിച്ച ഹദീസിൽ ആ നിയമം ഖാസായ അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്, അഥവാ അദ്ദേഹത്തിൻ്റെ സിയാദത്ത് അങ്ങനെയാണ്. അപ്പോൾ അസലിൽ ഇല്ലാത്ത ഒരു നിയമത്തിൽ വരുന്ന ഏത് വസ്തുക്കൾക്കും ഏത് രീതികൾക്കും സിയാദത്ത് എന്ന് പറയും. അത് സനദിലുമുണ്ടാകാം മത്തിലുമുണ്ടാകാം. അപ്പോൾ ഇവിടെ ആമായി വന്നിട്ടുള്ളൊരു കാര്യത്തെ ഖാസാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിയാദത്താണ്. ആ സിയാദത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ മൂന്ന് അവസ്ഥകളും പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യത്തെ രണ്ട് അവസ്ഥകളുടെയും ഹുക്മ് പറഞ്ഞു. ആദ്യത്തേത് സ്വീകാര്യമാണ്, രണ്ടാമത്തേത് സ്വീകാര്യമല്ല, കാരണം അത് ശാദിന്റെ അവസ്ഥയിലാണ് വരിക. ഇനി മൂന്നാമത്തെ അവസ്ഥ നഉ മുനാഫാത്ത് എന്നതിൻ്റെ ഹുക്മ് ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം സുക്കൂത്ത്, മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഇമാം നവവി ആവട്ടെ അതിൻ്റെ ഹുക്മ് വളരെ സ്വരീഹായി, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, വസ്സഹീഹു ഖബൂലു ഹാദിൽ ഖൈർ, ഈ മൂന്നാമത് പറഞ്ഞ ഇനവും സ്വീകാര്യമാണ് എന്നുള്ളതാണ് ശരിയായ രീതിയെന്ന്. അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളാണ് പൊതുവെ സിഖത്തുകളായ ആളുകളുടെ ഹദീസുകളിൽ വരുന്ന സിയാദത്തുകളിൽ കാണപ്പെടുന്നത്. ഇനി ഒരു സിഖത്തല്ലാത്ത, ഒരു സ്വീകാര്യനല്ലാത്ത റാവി ഒരു സിയാദത്തുമായി കൊണ്ട് വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം സിഖാത്തുകളായ ആളുകളുടെ സിയാദത്തുകൾ തന്നെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടെന്നിരിക്കെ അസ്വീകാര്യന്മാരായ റാവിമാരെക്കുറിച്ച് അത്തരത്തിലുള്ള ചർച്ച തന്നെ ആവശ്യമില്ല. അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ വിധി. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു സിയാദത്ത് മൂന്ന് തരത്തിൽ വരാം, മൂന്ന് അവസ്ഥയിൽ വരാം. ഒന്ന് എതിരാകാത്ത അവസ്ഥ, മറ്റൊന്ന് എതിരാകുന്ന അവസ്ഥ, മൂന്നാമത്തത് ഭാഗികമായ രീതിയിൽ എതിരാകുന്ന അവസ്ഥ, പൂർണ്ണമായും എതിരല്ല. ഒന്നാമത് പറഞ്ഞ അവസ്ഥക്ക് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഒരു ഉദാഹരണമാണ്. ഒന്നാമത് പറഞ്ഞ അവസ്ഥ എന്ന് പറയുമ്പോൾ എതിരാവാത്ത അവസ്ഥയാണ്. മിൻ തരീഖി അലി ഇബ്നു മസ്ഹാർ അൻ അൽഅമശ് അൻ അബി റസീൻ വ അബി സാലിഹ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വലഅൽ കൽബ് ഫീ ഇനാ അഹദികും ഫലിഗ്സിൽഹു സബ്അ മറാത്തിൻ ഫലിയുരിഖു. നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ നിങ്ങളതിനെ ഏഴ് പ്രാവശ്യം കഴുകുക എന്ന് ഒരു റിവായത്തുണ്ട്. ആ റിവായത്തിൽ ഫല്യുരിഖു, അവൻ അതിലെ വെള്ളം ഒഴിച്ചു കളയട്ടെ എന്ന ഒരു വാക്കുകൂടി ഉണ്ട്. അതേസമയം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള അലി ബിൻ മുസ്ഹർ അല്ലാത്ത മറ്റു ഒരു റാവിയും ഫല്യുരിഖുഹു അവൻ ആ വെള്ളത്തെ ഒഴിച്ചു കളയട്ടെ എന്ന ഒരു സിയാദത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അലീബിൻ മുസ്ഹറിന്റെ റിവായത്തിൽ മാത്രമാണ് ഫലിയുരിഖുഹു എന്ന സിയാദത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇനി ആ സിയാദത്ത് വന്നതുകൊണ്ട് ആദ്യം പറഞ്ഞ ആശയത്തിന് എതിര് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാത്രത്തിൽ നായ തലയിട്ടാൽ ആ പാത്രം നിങ്ങൾ കഴുകണം. ആ പാത്രം കഴുകുമ്പോൾ സ്വാഭാവികമായി കൊണ്ട് സംഭവിക്കുന്നതാണ് ആ പാത്രത്തിലെ വെള്ളം ഒഴിച്ചു കളയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ആ പാത്രം കഴുകുക എന്ന് പറഞ്ഞ സ്വീകാര്യന്മാരായ ഒരുപാട് റാവിമാർ ഉദ്ധരിച്ച ഹദീസിന് അലി ബിൻ മുസ്ഹർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത് ഒരിക്കലും എതിരാകുന്നില്ല. അപ്പോൾ ഇവിടെ സിയാദത്തുണ്ട്. അതേ സമയത്ത് സിയാദത്ത് ഒരു നിലക്ക് നോക്കിയാൽ അതിൻ്റെ ബയാനാണ്, അതിൻ്റെ ഒരു കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച ഒരു സിയാദത്ത് മാത്രമാണ്. ഒരിക്കലും മുനാഫാത്ത് എതിരാകുന്നില്ല. അപ്രകാരം തന്നെ അലി ബിൻ മുസ്ഹർ സിഖത്തുമാണ്, സ്വീകാര്യനാണ്. ആ സ്വീകാരനായ അലി ബിൻ മുസ്ഹർ ഉദ്ധരിച്ച ഹദീസായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിവായത്തിൽ വന്ന സിയാദത്ത് സിയാദത്ത് സിഖത്തി മഖബൂല, സിഖത്തിന്റെ സിയാദത്ത് ഇവിടെ മഖബൂൽ ചെയ്യപ്പെടും, കബൂൽ ചെയ്യപ്പെടും, അത് സ്വീകരിക്കപ്പെടും. അപ്പോൾ വെള്ളം ഒഴിച്ചു കളയുക എന്നുള്ള ഹദീസും സ്വഹീഹായിക്കൊണ്ട് പരിഗണിച്ച് അത് മറ്റു ഹദീസുകളെ പോലെ തന്നെ സ്ഥാനത്തിലും കഴിവിലും ഒക്കെ മറ്റു ഹദീസുകളെ പോലെ തന്നെ നമ്മൾ പരിഗണിക്കണം. രണ്ടാമത്തൊരവസ്ഥ എതിരാകുന്ന അവസ്ഥയാണ്, അഥവാ സിഖത്തിൻ്റെ സിയാദത്ത് ഔസഖിൻ്റെ റിവായത്തിനേക്കാൾ എതിരാകുന്നത്. സ്വീകാര്യന്മാരായ റാവിമാർ ഉദ്ധരിച്ച് അവർ ഒറ്റപ്പെട്ടു പോയി, അവർ മാത്രം ഉദ്ധരിച്ചൊരു വാക്കോ അല്ലെങ്കിൽ ഒരാശയമോ മറ്റുള്ളവർ ഉദ്ധരിക്കാതെ വന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്വീകാര്യന്മാരായ ആളുകൾ ഉദ്ധരിച്ച റിവായത്തുകൾക്ക് എതിരാകുന്ന അവസ്ഥയും ഉണ്ട്. അതിന് നമുക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം. യൗമ അറഫ, അറഫ ദിവസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു ഹദീസുണ്ട്. ഹദീസ് പ്രകാരമാണ് യൗമ അറഫ വയവു നഹർ വഅയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിം വശുർബിൻ. അറഫ ദിവസവും യോമുൻ നഹർ, യോമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9, യോമു അറഫ യോമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, വഅയ്യാമു തശ്രീഖ് 11 12 13 ദിവസങ്ങൾ. ഈദുന അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ, അത് ഇസ്ലാമിൻ്റെ ആളുകളായ ഈദുന അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകളുടെ ഈദാണ്, നമ്മുടെ പെരുന്നാളാണ് ഈ ദിവസങ്ങളിലൊക്കെ അത് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അവിടെ യൗമ അറഫ എന്ന ഒരു വാക്ക് ഇല്ലാതെയാണ് ഈ ഹദീസിൻ്റെ എല്ലാ റിവായത്തുകളും വന്നിട്ടുള്ളത്. പക്ഷേ മൂസ ബിൻ അലി ബിൻ റബാഹ് തൻ്റെ പിതാവിൽ നിന്ന് ധരിക്കുന്ന ഈ റിവായത്തിൽ മാത്രമാണ്, ഈ റിവായത്ത് ഇമാം തിർമിദിയും അബൂദാവൂദും ധരിച്ച റിവായത്ത്, ഈ റിവായത്തിൽ അഥവാ മൂസ ബിൻ അലി ബിൻ റബാഹിൻ്റെ റിവായത്തിൽ മാത്രമാണ് യൗമ അറഫ എന്ന വാക്കുള്ളത്. പക്ഷേ ഇവിടെ യൗമ അറഫ വയൗമുൻ നഹർ വഅയ്യാമു തശ്രീഖ്, നമുക്കറിയാം യൗമ അറഫ ഈദാണ്. ഈദാണെങ്കിൽ അന്ന് നോമ്പനുഷ്ഠിക്കൽ അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അറഫയിൽ, അറഫ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് ഒരാൾക്ക് നല്ലത്, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഹാജിമാരല്ലാത്ത കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്, അവരെന്ന് വ്രതത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മറ്റു റിവായത്തുകളിൽ വരാത്ത ഒരു സിയാദത്ത്, ഒരു വർദ്ധനവ്, യൗമ അറഫ എന്ന വർദ്ധനവ് ഇതിലുണ്ട്. ആ സിയാദത്താവട്ടെ മറ്റുള്ളതിനോട് താതാത്മ്യം പ്രാപിക്കാത്ത ഒരു വാക്കുമാണ്. അങ്ങനെ വരുമ്പോൾ ആ സിയാദത്തിന് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈദുന നമ്മുടെ പെരുന്നാളാണ്, അന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണെന്ന് പറയുമ്പോൾ യൗമ അറഫ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പിൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ അഹ്ലുൽ ഇസ്ലാം മുസ്ലിമീങ്ങളായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഉള്ള കൽപ്പനയായതുകൊണ്ട് തന്നെ ഈ യോം അറഫ എന്ന വാക്കിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അത് സിയാദത്തുൽ മുനാഫ അഥവാ ഷാദിൻ്റെ ഗണത്തിൽ വരുന്ന റിവായത്തായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി സിയാദത്തുണ്ട്, പക്ഷേ നൗആൻ ആപേക്ഷികമായ റിവായത്താണെങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് ഇമാം മുസ്ലിം അബൂ മാലിക് അൽ-അസ്ജഈ വഴി ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത്ത് ലനൽ അർദു കുല്ലുഹാ മസ്ജിദൻ വജുഇലത്ത് തുർബതുഹാ ലനാ തഹൂറാ. നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല മസ്ജിദുകൾ പള്ളികളായി നിശ്ചയിച്ചിരിക്കുന്നു. ഭൂമി മുഴുവനും അതിൻ്റെ മുഴുവൻ മണ്ണുകൾ നമുക്ക് ശുദ്ധിയാക്കുവാൻ ഉള്ളതാണ്. അതേസമയം ഈ റിവായത്തിൽ അബൂ മാലിക് അൽ-അസ്ജഈ അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ മാത്രമാണ് വജുഇലത്ത് തുർബതുഹാ ലനാ എന്ന ആ സിയാദത്ത് എന്ന വാക്ക് ഉള്ളത്. ബാക്കിയുള്ള ഒരു റിവായത്തിലും വജുഇലത്ത് തുർബതുനാ തുർബതുഹാ ലനാ എന്ന റിവായത്ത് വന്നിട്ടില്ല. ആ മണ്ണുമായി കൊണ്ട് ബന്ധപ്പെട്ട അവസ്ഥ വന്നിട്ടില്ല. ബാക്കിയുള്ള റിവായത്തുകളിലുള്ളത് വജുഇലത്ത് ലനൽ അർദു മസ്ജിദം വതഹൂറ, ഭൂമി മുഴുവനും നമുക്ക് പള്ളിയാണ്, ശുദ്ധിയാക്കാൻ പറ്റിയതാണ്, അതിൻ്റെ മണ്ണ് ശുദ്ധിയുള്ളതാണ് എന്ന് ഒരു സിയാദത്തുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഒരു എതിരാകുന്ന അവസ്ഥയില്ല. ഭൂമി ശുദ്ധിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മണ്ണ് ശുദ്ധിയുള്ളതാണ് എന്നാണല്ലോ, മണ്ണിലാണല്ലോ നമ്മൾ തയമ്മം ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ വജഅലത്ത് തുർബതുഹാ ലനാ തഹൂറൻ എന്ന് പറയുന്നതും ജുഅലത്ത് ലനാ അൽ അർദു മസ്ജിദം വതഹൂറൻ എന്ന് പറയുന്നതും ആശയപരമായി നോക്കിയാൽ വ്യത്യാസം കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആപേക്ഷികമായ ഒരു വർധനവ്, ഒരു എതിരാവുക, ഒരു വർധനവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ വർധനവ് കൊണ്ട് ഹദീസിൻ്റെ അസലിയായ ആശയപരം അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിയാദത്തുകൾ പണ്ഡിതന്മാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ വിശദീകരിച്ചത് സിയാദത്തു സിഖ, സിഖത്തായ റാവിമാർ അഥവാ സ്വീകാര്യന്മാരായ റാവിമാർ ഉദ്ധരിക്കുന്ന ഹദീസ് അതിൻ്റെ അവസ്ഥകൾ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് എതിരാകാത്ത അവസ്ഥയുണ്ട്, രണ്ട് എതിരാകുന്ന അവസ്ഥയുണ്ട്, മൂന്ന് ആപേക്ഷികമായി എതിരാകുന്ന അവസ്ഥയുണ്ട്. ആദ്യത്തിലും അവസാനത്തതും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമാണ്. രണ്ടാമത് പറഞ്ഞ നേർക്കുനേരെ എതിരായി വരുന്ന അവസ്ഥയാണെങ്കിൽ അത് ശാദായ ഹദീസിൻ്റെ ഗണത്തിലേക്ക് പെടുത്തി പണ്ഡിതന്മാർ അതിന് സ്വീകാര്യമല്ല എന്ന ഹുക്കുമാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് സിയാദത്തു സിഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗം. കുറച്ചുകൂടി കാര്യങ്ങൾ ഇതുമായി ഇത് സംബന്ധമായ വിശദീകരണം ബാക്കി ഉണ്ട്. ഇൻഷാ അല്ലാ പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൂടെ എപ്പിസോഡുകളിലൂടെ നമുക്കത് വിശദമായി പഠിക്കാം, ഗ്രഹിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته
2: ما شاء الله زياده الثقات عبد الملك السلفيയുടെ സംസാരമാണ് നമ്മൾ അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ കേട്ടത്.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഓരോ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളും വരേണ്ടതുണ്ട്. പീസ് റേഡിയോ പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അത് അഭിനന്ദനങ്ങളാവണമെന്ന് മാത്രമല്ല, പോസിറ്റീവായി കൊള്ളണമെന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ തിരുത്തുകളുമൊക്കെ തീർച്ചയായും പീസ് റേഡിയോ അത് മുഖവിലക്കെടുക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ വൈബ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ നസറുല്ല മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. അസ്സലാമു അലൈക്കും വറഹ്മ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ല യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന അസ്മാൽ ഹസ്ന പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അസ്സലാം, സമാധാനം നൽകുന്നവൻ എന്ന വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അദ്റൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
3: അസ്സലാം അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, ഏറ്റവും പുണ്യമർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമം, അത് അർത്ഥമാക്കുന്നത് അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അതോടൊപ്പം സമാധാനം നൽകുന്നവനാണ്, അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. അസ്സലാം എന്ന നാമത്തിൻ്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ, അതുപോലെ തന്നെ സമാധാനമുള്ളവൻ, സുരക്ഷിതത്വമുള്ളവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷിതത്വം നൽകുന്നവനും അള്ളാഹുവാണ്, സമാധാനം നൽകുന്നവനും അള്ളാഹുവാണ്, അതുപോലെ തന്നെ നിർഭയത്വം നൽകുന്നവനും അള്ളാഹു മാത്രമാണ് എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിർഭയത്വമുള്ളവനാണ്, അള്ളാഹു സമാധാനമടഞ്ഞവനാണ്, അള്ളാഹു സർവ സംരക്ഷകനാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും നിർഭയത്വമുള്ളവനും അതുപോലെ തന്നെ സമാധാനം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ തിരിച്ചറിയുക. അസ്സലാം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന നാമം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് സൂറത്തുൽ ഹഷറിൻ്റെ 23-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുക്മിൻ എന്ന് പറയുന്ന ആ ആയത്ത്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തിലാണ് അസ്സലാം എന്ന നാമം പരിചയപ്പെടുത്തുന്നത്. അസ്സലാം എന്ന നാമം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സംരക്ഷണം നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ് എന്ന അർത്ഥങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ജിബ്രീൽ അലൈഹി സലാം വന്നിരുന്നു, അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു പ്രത്യേകമായ ഒരു സ്ഥാനവും ഒരു പ്രത്യേകമായ ഒരു ഫളലും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു മാത്രം കിട്ടിയ ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ഖദീജ റളിയല്ലാഹുവോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാണ്, ജിബ്രീൽ അലൈഹി സ്സലാം വന്നിരുന്നു അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു തിരിച്ചു പറയുന്ന മറുപടി, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവാണ് സലാം, അവനാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, അവനാണ് അസ്സലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്കി പറഞ്ഞു, വഅല ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ, സമാധാനത്തിൻ്റെ കേന്ദ്രം അള്ളാഹുവാണ്, അതുകൊണ്ട് ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. തീർന്നില്ല, വഅലൈക്കസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു, നബിയെ താങ്കൾക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു തിരിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ഇന്നല്ലാഹ ഹുവസ്സലാം എന്നാണ്. അള്ളാഹുവാണ് സലാം, അസ്സലാമായവൻ, സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള ധാരാളം വിശാലമായ അർത്ഥങ്ങൾ നിറഞ്ഞുകൊള്ളുന്ന ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ച ചില പ്രത്യേകമായ ദിക്റുകളും ദുആകളുമായി കൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടൻ എന്താ നമ്മൾ ചെയ്യുക? മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയല്ലേ. അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ആദർശമാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, നീയാണ് സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ മിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കേണ്ടത്, ശാന്തി ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് ആശ്വാസം ലഭിക്കേണ്ടത്, സംരക്ഷണം ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നും പ്രഖ്യാപിക്കണം. അപ്പോൾ ആ അല്ലാഹു അസ്സലാം, സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല സലാം പറയുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നസ്സലാം ഇസ്മു മിൻ അസ്മാഇല്ലാ. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅഫ്ഷു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാം എന്ന ആ ഒരു നാമത്തെ വ്യാപിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് വ്യാപിപ്പിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമ്മൾ ആവശ്യക്കാരനാണ്, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമുള്ളവരാണ്, നിർഭയത്വം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം, അസ്സലാമായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളുമുയർത്തിക്കൊണ്ട് ആ സമാധാനവും നിർഭയത്വവും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും തേട്ടവും നമുക്കുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക എന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെല്ലുമായിരുന്നു. മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലും. സാധാരണ ഒരാൾ മാർക്കറ്റിൽ ചെല്ലുന്നത് എന്തിനാ? ആ ഭക്ഷണം വാങ്ങാൻ, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ വില പറഞ്ഞ് മേടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരാൾ മാർക്കറ്റിൽ പോകുന്നത് അല്ലേ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോകുന്നത് സാധനം വാങ്ങാനോ, അല്ലെങ്കിൽ വിലവേശാനോ, അല്ലെങ്കിൽ സാധനങ്ങൾ കച്ചവടം ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്? കച്ചവടം ചെയ്യാനല്ലെങ്കിൽ, ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ആളുകൾ, ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിൽ സലാം വ്യാപിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവനാണ്. ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിത്തീരുവാനും പരസ്പരമുള്ള സലാം വ്യാപിപ്പിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ സലാം പരസ്പരം വ്യാപിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഹിയ്യത്ത് നടത്തുക, അസ്സലാമു അലൈക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനാ രൂപത്തിൽ തന്നെ പറയാൻ ശ്രമിക്കണം. സാധാരണ ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ലാഘവത്തോടുകൂടി അസ്സലാമു അലൈക്കും പറഞ്ഞു പോകുന്നതുണ്ട്. എന്നാൽ ഇതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉരുവിടുന്നത്. ആ പ്രാർത്ഥന മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന് 10 നന്മയെന്നാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നുകൂടി പറഞ്ഞാൽ അവന് 20 നന്മയെന്നാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് പറഞ്ഞാൽ അവന് 30 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പൂർണ്ണമായി കൂടുതൽ നന്മകരസ്ഥമാക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് തന്നെ തൻ്റെ ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പരിശ്രമിക്കണം എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂത വയൗമ യുബഅസു ഹയ്യാ. യഹ്യ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാണ്, ജനിച്ച ദിവസം, മരണപ്പെടുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്ന് സലാം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, ശാന്തി ലഭിക്കും. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, വസലാമുൻ അലയ്യ യൗമ വുലിത്തു വയോമ അമൂത്തു വയോമ ഉബഅസു ഹയ്യ. ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്നൊക്കെ സലാമാണ്. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ജനനം ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളും ഒന്നേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിർഭയത്വം ലഭിച്ചാൽ, സമാധാനം ലഭിച്ചാൽ, ശാന്തി ലഭിച്ചാൽ, അതാണ് ഏറ്റവും വലിയ വിജയം. അവർക്ക് ലഭിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ സമാധാനം ലഭിക്കണം. അതിലേറ്റവും പ്രധാനം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, അന്ന് ഭീതിയുടെ ദിവസമാണ്. ആരെങ്ങോട്ട് എന്നറിയില്ല. കത്തിജ്വലിക്കുന്ന സൂര്യൻ തൻ്റെ മുകളിലുണ്ടാകും. വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീരാ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഭീതിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ സമാധാനം ലഭിക്കുക എന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു സമാധാനത്തിന് വേണ്ടി അസ്സലാമായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ ഒരു അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം. അള്ളാഹുവിനോട് ഈ സന്ദർഭങ്ങളിൽ നിർഭയത്വം ലഭിക്കാൻ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും ശത്രുക്കളിൽ നിന്നുള്ള നിർഭയത്വം, അതോടൊപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് അവിടെയും നിർഭയത്വത്തോടുകൂടി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശ്രമമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടാവില്ല. പരിശ്രമിക്കുക എന്നത് ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നത് പരിശ്രമമാണ്. പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളുമുയർത്തി അസ്സലാമായ സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ റബ്ബിലേക്ക് ഇരു കരങ്ങളുമുയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി, അസ്സലാമായ റബ്ബിനെ മനസ്സിലാക്കി, അവൻ്റെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു വർഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിന്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലർ ആവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പൊ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ട് അത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്കൊണ്ട് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ, വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
3: കാണണം,
2: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
3: റിപ്ലൈ ചെയ്തു,
2: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കൊണ്ട് വരുന്നില്ല. കുറേ ഒന്ന് പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
3: കയറി കൊടുത്തു,
2: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്കൊണ്ട് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെയാണ്
3: ചാടിയത്.
2: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചാൽ, അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞാൽ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: യെസ്,
2: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
3: ഓവർ കെയർ വേണ്ട,
2: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമല്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമല്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6-12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ

0: സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കിൽ. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം പലതും. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും. കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
0: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയത്ത് അതിൻ്റെ മുന്നേ വാങ്ങും കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
1: അതെ അതെ അതെ അതെ. ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
0: അതെ,
1: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
0: അതെ അതെ,
1: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
0: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരമല്ല. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി കുട്ടി. ഇപ്പം ഉദാഹരണത്തിൽ 2-3 വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
1: ഇട്ട്
0: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
1: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും,
0: അതെ,
1: 10-ാം ക്ലാസ്സിൽ. എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഇപ്പം സ്വാഭാവികമായിട്ടും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയെ പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൊഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അൽഷാത്രി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. മൂന്നാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ കുഴപ്പിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം. ദിക്റുകൾ ചൊല്ലാൻ മനുഷ്യൻ മറന്നു പോകുന്ന കാര്യം, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം നമ്മിൽ നിന്ന് മറപ്പിച്ച് കളയുന്നു. അത് പിശാചിൻ്റെ വലിയൊരു കുതന്ത്രമാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗങ്ങളെ പഠിപ്പിച്ചപ്പോൾ അതിൽ ദിക്റുകൾ ചൊല്ലുക എന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, ദിക്റുകൾ ചൊല്ലണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹു പറയുന്നത്? പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ, അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ, അള്ളാഹുവിനെ ദിക്റുകൾ ചൊല്ലേണ്ട സമയത്ത് അത് മറന്നുപോയി കഴിഞ്ഞാൽ, നുഖയ്യിദു ലഹു ശൈത്താന, അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫഹുവ ലഹു ഖരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ആ പിശാചായിരിക്കും. അവനെ വഴിപിഴപ്പിക്കാൻ ആ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ നല്ലത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് ആ പിശാച് ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ദിക്റുകൾ നാം കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പിശാച് നമ്മളെ അതിജയിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നാം പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗമാണ് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. പിശാചുണ്ടാക്കുന്ന ദുർമന്ത്രങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും തുടച്ചു നീക്കാനും അസൂയ, അഹങ്കാരം, ധിക്കാരം എന്നിങ്ങനെയുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാനും വിശുദ്ധ ഖുർആനിനേക്കാൾ നല്ല ഒരു ഔഷധം വേറെയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക സൂറത്തുകളും ചില പ്രത്യേക ആയത്തുകളുമെല്ലാം പിശാചിനെ അകറ്റി നിർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു റസൂല് പറയുകയുണ്ടായി, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കി നിങ്ങൾ മാറ്റരുത്. ഇന്നശ്ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടായിരിക്കുന്നതല്ല, അവൻ ആ വീട്ടിൽ നിന്ന് ഓടി അകലുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ വീടുകളെ കബറിടങ്ങളാക്കി മാറ്റല്ലേ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കരുതേ എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കബറിടങ്ങളിൽ പോയി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീടുകളിൽ ഖുർആൻ പാരായണം നിരന്തരമായി നാം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആയത്തുൽ കുർസി രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. ഒരാൾ ആയത്തുൽ കുർസി രാത്രിയിൽ പാരായണം ചെയ്ത് ഉറങ്ങിയെങ്കിൽ നേരം പുലരുന്നതുവരെ പിശാജ് നിന്നെ സമീപിക്കുന്നതല്ല, ആ മനുഷ്യനെ സമീപിക്കുകയില്ല എന്നുള്ളതാണ്. നിനക്കൊരു സംരക്ഷകൻ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്തുറങ്ങുന്നവൻ പിശാജിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഉണ്ടാകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകളെക്കുറിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളിലെ അത് രണ്ടും ആരെങ്കിലും പാരായണം ചെയ്താൽ മൂന്ന് ദിവസം തുടർച്ചയായി ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫലായ ഖറബുഹ ശൈത്താൻ, പിശാജ് പിന്നെ അവൻ്റെ അടുക്കിലേക്ക് വരുന്നതേയല്ല എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ മൂന്ന് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ പിശാജ് അവനിലേക്ക് അടുക്കുക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ആ ഒരു നന്മക്ക് അത്രത്തോളം മഹത്വമുണ്ട് എന്ന് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലുസൂമുൽ ജമാ, സംഘത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. ഒരു കൂട്ടമായി കൊണ്ട് ജീവിക്കാൻ, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഒറ്റപ്പെട്ട് വേറിട്ട് നിൽക്കാതെ സംഘം ചേർന്ന് നിൽക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാ, നിങ്ങൾ സംഘത്തെ മുറുകെ പിടിക്കുക, വഇയാക്കും വൽ ഫിർഖ, ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ കൂടെ പിശാജുണ്ടായിരിക്കും എന്നുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ അവിടെ കൂടുമ്പോൾ, അവിടെ രണ്ടു പേരാകുമ്പോൾ പിശാജ് ചെറുതായൊന്ന് മാറി നിൽക്കും. ഇനി മൂന്നാൾ കൂടുമ്പോൾ അതിനേക്കാളൊന്ന് മാറി നിൽക്കും. ഇനി 30 ആൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ 300 ആൾ കൂടുമ്പോൾ, 3000 ആളുകൾ കൂടുമ്പോൾ പിശാജ് എണ്ണത്തിനനുസരിച്ച് നമ്മിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണേ, കൂട്ടമായി പ്രവർത്തിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞു, യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ ഒപ്പം കൂട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവിടെ നിന്ന് പറയുകയാണ്, റാഖിബു ശൈത്താനൻ വറാഖിബാനി ശൈത്താനാനി വസലാസത്തു റക്ബുൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാജാണ്, ഇനി രണ്ടാളായി യാത്ര ചെയ്യുമ്പോൾ അവിടെ രണ്ട് പിശാചുക്കൾ ഉണ്ടാകും, വസലാസത്തു റക്ബുൻ, ഇനി മൂന്ന് പേർ യാത്ര ചെയ്യുമ്പോൾ അതൊരു നല്ല യാത്രാ സംഘമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എപ്പോഴും അങ്ങനെ സാധിച്ചുകൊള്ളണമെന്നില്ല, പക്ഷേ കഴിയുമെങ്കിലൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള എല്ലാ രക്ഷാമാർഗങ്ങളും നാം സ്വീകരിക്കുക, ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പിശാജ് നമ്മെ വഴിതെറ്റിക്കാൻ വരുന്നതല്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറിയാൽ പിശാജ് ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജ് അവിടെ വന്നുകൊണ്ട് നമ്മെ ശല്യം ചെയ്യുകയോ നമ്മുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുകയോ ഇല്ല. അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പിശാജിനെ നമ്മിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്താനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്താം ഭാഗം 3 ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ. Peace Radio.
3: Tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നിലവിൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള, അല്ലെങ്കിൽ റാഗിങ്, അതുപോലെ ഉള്ള വിഷയങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്നിരിക്കെ ഈ അടുത്ത കാലത്ത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖനായ ഒരു MLA ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അത് പല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിൻ്റെ ഒരു സമ്മറി എടുത്തു നോക്കുകയാണെങ്കിൽ, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും തന്നെ ക്യാമ്പസുകൾ ഈ അടുത്ത കാലത്തെ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബറാമി, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് എന്താണ് ഇതിൽ നമുക്ക് എവിടെയാണ് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്?
6: സത്യത്തിൽ പൂച്ചക്കാർ മണികെട്ടും എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നിടത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് തോന്നും. കാര്യം വിദ്യാഭ്യാസ രംഗത്തും സ്കൂളിലും കുട്ടികളുമൊക്കെയായിട്ട് എൻഗേജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു വിഷമവും സത്യവുമാണ് MLA വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ചത്. അഥവാ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അവരുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റം, ഇനി എത്രയൊക്കെ നമ്മളൊന്നായി പരിശ്രമിച്ചാലും അല്ലെങ്കിൽ തൂഫാൻ പോലുള്ള സംഗതിയൊക്കെ വളരെ ശക്തമായി നമ്മുടെ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും പിന്നെ നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നു. സത്യത്തിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഏർലി ഡിറ്റക്ഷൻ പോയിൻ്റായി വർത്തിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കേവലം ആ വിഷയം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് ഒരു കണ്ടൻറ് ഡെലിവറി ചെയ്യുക എന്നതോടൊപ്പം തന്നെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി വർക്ക് ചെയ്യേണ്ടതാണ് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ. ഈ രണ്ട് സംഗതിയും കഴിഞ്ഞ ഒരു പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു സ്കൂൾ എന്ന നിലക്ക് ഒരു എല്ലാ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം അവരുടെ ആക്റ്റീവ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അവരുടെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാകുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ഏറ്റവും ആദ്യം അവർ പുറത്തെടുക്കുന്ന സ്ഥലവും സ്കൂളായിരിക്കും. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഇപ്പം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയം സെക്ഷൽ അബ്യൂസും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി ഇതടക്കമുള്ള സംഗതികളെ സ്കൂളിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ, എന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എക്കോസിസ്റ്റം തന്നെ അങ്ങനത്തെ വാല്യൂസിനെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു മോറൽ പോലീസിങ് ആയി, അതൊരു സദാചാര പോലീസ് എന്നൊക്കെ ഉള്ള ഒരു ഡീഗ്രേഡിങ് ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ എതിരേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇവിടെ ഉണ്ടായൊരു വലിയ ഷിഫ്റ്റ് ഒരു ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ അവരുടെ അവകാശ ബോധത്തെക്കുറിച്ച്, അങ്ങനെ പറയാൻ പ്രയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പരിധിയിൽ കവിഞ്ഞ അവബോധം കുട്ടികൾക്കുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. അത് പറഞ്ഞാൽ അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സെമിനാറുകളിൽ നിന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, ഈ സെലിബ്രിറ്റീസ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഇൻപുട്ടുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സംഗതി, സിനിമകൾ പോലെയുള്ള സംഗതികൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കൺസേൺഡ് ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ് ആ വിഷയത്തിൽ. പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റാത്ത സാഹചര്യമാണ് സ്കൂളുകളിലുള്ളത്. അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇപ്പം സമൂഹത്തിൽ എല്ലാവരും തെറ്റാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികളിലുണ്ടായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഇപ്പോൾ ശ്രമിക്കുമോ എന്ന് നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ ഇപ്പോൾ അങ്ങനത്തെ തലവേദനക്കൊന്നും നിൽക്കണ്ട, നമ്മൾ പഠിപ്പിക്കുക, റിസ്ക് എടുക്കണ്ട, കാരണം അത് അവരെ കരിയറിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ സദുദ്ദേശത്തോടു കൂടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ നന്നാക്കാൻ വേണ്ടി എടുത്ത എന്തെങ്കിലും ഒരു കറക്റ്റീവ് മെഷേഴ്സ് പോലും അവർക്കെതിരെ അവരെ പ്രതി ചേർക്കാൻ പറ്റുന്ന സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നതാണ് ടീച്ചേഴ്സ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ രൂപപ്പെട്ടു എന്നതിൽ നമുക്ക് ഭയങ്കരമായ ആലോചന ഉണ്ടാക്കണം. ഇനി അതെങ്ങനെ തിരുത്താൻ പറ്റുമെന്നതിലും നമുക്ക് ഭയങ്കര ആലോചന ഉണ്ടാകണം. കുട്ടികൾക്ക് സ്വാഭാവികമായും അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ നടക്കുന്ന വയലൻസിനെയോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഹറാസ്മെൻറ്റിനെയോ ഒന്നും 1% പോലും നമുക്ക് പിന്തുണക്കാൻ പറ്റുന്നതല്ല. അതിനെ മാറ്റേണ്ടത് തന്നെയാണ്, തർക്കമല്ല. അതിൽ പ്രോപ്പർ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അത്തരം പിന്നെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരു ടീച്ചർ എടുത്താൽ അതിനെ കണ്ടെത്താനും പരിഹരിക്കാനും പറ്റുന്ന മാർഗങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ സ്വീകരിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സ് പിന്നെ എന്നതിനെ കുറിച്ചിട്ട് ബാധ്യതയെക്കുറിച്ച് കുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ 10% വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ ബൗണ്ടറീസ് എന്താണ്, ഇത് നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുത്താൽ അതൊരു അധികപ്പെട്ടായ ധാർമ്മികതയും മൊറാലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സോക്കോൾഡ് പുരോഗമന ലോകത്ത് നമുക്ക് അത്തരം സംഗതികളൊക്കെ എടുത്താൽ അവർ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കുട്ടികളെ അങ്ങനത്തെ കറക്ഷൻസ് എടുക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാകണില്ല, അവരൊരുക്കല്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, അവരെ കരിയറിനെ സംബന്ധിച്ച് അവർക്ക് പേടിയാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാലും കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ഷിഫ്റ്റാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഈ ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ്. ടീച്ചർ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ആ വർക്ക് ലോഡിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ നന്നാക്കാനും കൂടി സത്യത്തിൽ അവർക്ക് നേരമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ വരുന്ന പിന്നെ ഇത്തരം നമ്മുടെ സമൂഹത്തെ ഒന്നാകെ നമ്മുടെ ഒരു നല്ല ഒരു ക്രീം അടുത്തൊരു ജനറേഷനെ ഇല്ലാതായി വൈപ്പ് ഔട്ട് ചെയ്യുന്ന, അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കി കളയുന്ന, അവരുടെ ഒരു നല്ല റിസോഴ്സ് നമുക്ക് തരുന്നതിനൊക്കെ ഡാമേജിലാക്കുന്ന ഇത്തരം സംഗതികളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമുക്ക് വേണം. അങ്ങനെ ഒരു കറക്റ്റീവ് മെസ്സേജ് എടുത്ത് പോകുന്ന ടീച്ചേഴ്സിന് ആത്മവിശ്വാസം കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കഴിയണം, സൊസൈറ്റിക്ക് കഴിയണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കഴിയണം. ആ അർത്ഥത്തിലൊക്കെ ചിന്തിച്ച് തുടങ്ങി ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അത്തരം റിവേഴ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യം തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഈ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ഒരു കറക്റ്റീവ് മെസ്സേജസ് എടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു അഡൾട്ട് എന്ന നിലക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മൊറാലിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു മോറൽ പിന്നെ ഒരു രീതിയിൽ അവർക്ക് ഉണ്ടാകേണ്ട ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയായി മാറാൻ ടീച്ചേഴ്സിന് ഇനി കഴിയുമോ എന്നതിലും ഭയങ്കര വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ടിക്ടോക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഒരു രസകരമായൊരു ടെർമിനോളജി ഉണ്ട്, ടിക്ടോക്കും ടീച്ചിങ്ങും കൂടെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ടീച്ച് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ പഠിപ്പിക്കുക. എല്ലാ പ്രത്യേകിച്ച് ചില ടീച്ചേഴ്സ് അവർ ചില കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസകരമായിട്ട് അവർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് വിചാരിക്കുകയാണ് ഇത് ഒന്ന് നന്നായി റെക്കോർഡ് ചെയ്ത് ആളുകൾ കാണിച്ചു കൊടുത്താൽ എന്താണ്, അതൊരു നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മോർ ദാൻ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളും ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഒരു മൈക്രോ സെലിബ്രിറ്റിയായി മാറുക എന്നിടത്തേക്ക് കാഴ്ചപ്പാടുണ്ട്. സെലിബ്രിറ്റി വലിയ സിനിമാ നടന്മാരാകാൻ ആദ്യഘട്ടത്തിൽ ആർക്കും കഴിയില്ല, ആരും അത് കൊതിക്കണം ഉണ്ടാവില്ല. പക്ഷെ ഒരു 2000-3000 പിന്നെ ഇങ്ങനെ ഒരു 10,000 ഒരു 50,000 ഒക്കെ വ്യൂവേഴ്സുള്ള ഫോളോവേഴ്സ് കൂടി വരുന്ന ഒരു മൈക്രോ സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കാത്ത ആരും ഇപ്പോൾ നമ്മളെ ടീച്ചർ പ്രത്യേകിച്ച് ഒരു ബഡ്ഡിങ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെടുക്കുന്ന കുറേ എക്സസൈസുകളുണ്ട്. അത് പിന്നെ ഇപ്പം പിന്നെ ക്ലാസ് റൂമിലൊന്നും ഒരു നിലക്കും പ്രൈവസി ഇല്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ അവരുടെ ഭയങ്കരമായ നിഷ്കളങ്കതയിൽ ക്ലാസ് റൂമിൽ കാണിക്കുന്നത് നല്ല മാർക്കറ്റ് കിട്ടും, നല്ല ഷെയർ കിട്ടും, നമ്മളൊക്കെ അത് കുറേ ആളുകൾ കാണും, നല്ല വ്യൂഷിപ്പ് കിട്ടും. അപ്പോൾ ഇത് ഒരു ടീച്ചർ ആ നിഷ്കളങ്കതയെ എന്താക്കുക, അത് നന്നായി റെക്കോർഡ് ചെയ്ത് നല്ല മ്യൂസിക്കും സംഗതികളൊക്കെ കൊടുത്തൊരു വീഡിയോ ആക്കിയാൽ ആ അക്കൗണ്ട് നന്നായി റീച്ച് ചെയ്യും. അതേസമയം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആ ടീച്ചർ ആ കുട്ടിയോട് ചെയ്യുന്നത്. കാരണം ആ നിഷ്കളങ്കത ചിലപ്പോൾ ആ സമയത്ത് നല്ലൊരു തമാശയൊക്കെ ആയിരിക്കും. ഇമാജിൻ ഒരു 10 കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ഈ കുട്ടീൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അവരെവിടേക്ക് എത്തിപ്പെടേണ്ടതാണ്. ചിലപ്പോൾ അതിൽ പിന്നെ ബാല്യത്തിൻ്റെ തെറ്റുകളുണ്ടാകാം, അത് വളരെ ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മളെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അതിനെ ഒരു പ്രോബ്ലമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെലിബ്രിറ്റി ആവുക, ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ കൾച്ചറൽ ലൂപ്പിൽ പെടുക എന്നതിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇനി അതിനു മാത്രമുള്ളൊരു ആരോഗ്യം നമ്മുടെ ടീച്ചേഴ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ടീച്ചേഴ്സിനുള്ളത് ഈ ലൂപ്പിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഓർമ്മയുടെ എപ്പിസോഡിലേക്കാണ്. കെ കെ എം മൗലവി സ്മാരക ഗ്രന്ഥം യുവതയ്ക്ക് കരുത്തു പകർന്ന കെ എം മൗലവി എന്ന ടി പി കുട്ടിയമ്മു എഴുതിയ ഗ്രന്ഥത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്ന് ഓർമ്മ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി ശബ്ദം നൽകുന്നത് ഷരീഫ് കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതചരിത്രം കണ്ണുകൊണ്ട് കാണുന്ന വിധം രേഖപ്പെട്ടു കിടക്കുന്ന ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയാണ് ഇതുവരെയും നാം വായിച്ചുകൊണ്ടിരുന്നത്. തൗഹീദി പ്രബോധന രംഗത്ത് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മലയാള മണ്ണിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം വഹിച്ച കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതത്തിൽ നിന്ന് പാഠമുണ്ട്. ഇൻഷാ അല്ലാ, ഇന്നു മുതൽ നാം തുടങ്ങുന്നത് കെ ഉമർ മൗലവി റഹിമഹുള്ളക്കും ദീനിൻ്റെ വഴിയിൽ വെളിച്ചമായി പ്രകാശിച്ചുനിന്ന മഹാനായ കെ എം മൗലവി റഹിമഹുള്ളയെക്കുറിച്ചാണ്. അരനൂറ്റാണ്ടുകാലം സമുദായത്തിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ നന്മക്കും വിശ്വാസപരമായും വിദ്യാഭ്യാസപരമായും സമൂഹത്തിൻ്റെ ഉന്നതിക്കുവേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ച മഹാനായ നവോത്ഥാന നായകനാണ് കെ എം മൗലവി റഹിമഹുള്ള. വൈദേശിക മേധാവിത്വത്തിൽ നിന്നും ഈ മഹാരാജ്യത്തെ മോചിപ്പിച്ചെടുക്കുന്നതിലും നേതൃപരമായ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുള്ള ധന്യമായ ജീവിതമാണ് കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിതം. മഹാനായ കെ എം മൗലവിയെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരും അദ്ദേഹത്തിൻ്റെ സമകാലക്കാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സഹപ്രവർത്തകരുമൊക്കെ ആയിരുന്ന മഹാനായ ഇ കെ മൗലവി, എൻ വി അബ്ദുസലാം മൗലവി, പി എം മുഹമ്മദ് മൗലവി, കെ ഉമർ മൗലവി, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ്, കെ മുഹമ്മദ് മദനി, ടി കുഞ്ഞുമൊയ്തീൻ മൗലവി, കെ മുഹമ്മദ് അബ്ദുൽ കരീം റഹിമഹുമുള്ള തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഒരുമിച്ചുള്ള സ്മാരക ഗ്രന്ഥ കമ്മിറ്റി തയ്യാറാക്കിയ കെ എം മൗലവി സ്മാരക ഗ്രന്ഥമാണ് ഓർമ്മയുടെ പുതിയ ഈ എപ്പിസോഡ് മുതൽ നാം വായിച്ചു തുടങ്ങുന്നത്. തീർച്ചയായും മഹത്തായ ആ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന് വലിയ പാഠമുണ്ട്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം നമുക്ക് വായിച്ചു തുടങ്ങാം. ആ വിടവുകൾ നികത്തുക. ടി പി കുട്ടിയമ്മു. കാത്തിബ് മുഹമ്മദ് മൗലവി മർഹൂം കൊടുങ്ങല്ലൂർ വാസം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങി വന്ന് അധികനാൾ കഴിയുന്നതിനു മുൻപ് അദ്ദേഹവുമായി നേരിട്ട് പരിചയപ്പെടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് തന്നെ മുസ്ലിം ഐക്യം, അൽ അമീൻ, അൽ ഇർഷാദ് മുതലായ പത്രങ്ങളിൽ കൂടിയും മറ്റും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അഭിപ്രായങ്ങളും അന്ന് വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളിൽ പലരെയും സ്വാധീനിക്കുകയും ഞങ്ങളിൽ സമുദായാഭിമാനവും ദേശാഭിമാനവും വളർത്തുകയും ചെയ്തു പോന്നിരുന്നു. ഖിലാഫത്ത്, സ്വരാജ്, തൻസീം, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നീ പ്രസ്ഥാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യൻ ജനതയെ പിടിച്ചുകുലുക്കുകയും ആദർശപരമായ ഒരു ഉണർവിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പതച്ചുപൊങ്ങുന്ന ഒരു കോളിളക്കം നാട്ടിൽ ഉടനീളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പുരോഗമനവാഞ്ഛയും അതിനുവേണ്ടി എന്തു ത്യാഗവും സ്വാഗതം ചെയ്ത് സ്വീകരിക്കുവാനുള്ള ഉന്മേഷവുമായിരുന്നു ചെറുപ്പക്കാരെ ഉത്സാഹഭരിതരാക്കിയ വികാരങ്ങൾ. അനൈക്യം, അസൂയ, വ്യക്തിമത്സരം മുതലായ ശിഥിലീകരണ ശക്തികളെ എതിർത്തു പരാജയപ്പെടുത്തുന്നതിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെ ഹൃദയമുള്ള വൃദ്ധന്മാരും അഹമഹമികയ മുന്നോട്ടു വന്നു. ഈ ഉത്കർഷപ്രവാഹത്തിന് ധാർമ്മികമായ പ്രേരണയും പരിപക്വമായ ഊക്കും നൽകിക്കൊണ്ടിരുന്ന ഒരു മഹാശക്തിയായിരുന്നു കെ എം മൗലവി. ഈ പ്രേരണയും പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അവസാന നിമിഷം വരെ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. നിഷ്കളങ്കമായ ആത്മവിശ്വാസവും പതരാത്ത കർമ്മധീരതയും സത്യത്തിലും ക്ഷമയിലുമുള്ള ഉറച്ച നിലപാടും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉദിച്ചുയർന്ന പരിഷ്കരണങ്ങൾക്ക് വിലയിരുത്തുന്നത് സമുദായത്തിൻ്റെ അന്നത്തെ അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. അജ്ഞാനവും അന്ധകാരവും എല്ലാ രംഗങ്ങളിലും സമുദായത്തെ മൂടിപ്പിടിച്ചിരുന്നു. അങ്ങനെ കേരളീയരുടെ ഇടയിൽ പൊതുവായും കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകമായും മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. പരേതന്റെ ആത്മശാന്തിക്കും മഗ്ഫിറത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തുടർഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ, യുവാക്കളെയും യുവാക്കളുടെ മനസ്സുള്ള വൃദ്ധരെയും നന്മയിലേക്ക് പ്രചോദിപ്പിച്ച കെ എം മൗലവിയെക്കുറിച്ച് ടി പി കുട്ടിയമ്മു എഴുതിയ ഗ്രന്ഥത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത്. നമുക്കുവേണ്ടി ശബ്ദം നൽകിയത് ഷരീഫ് കാര.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അഴിമതി മുക്ത ഭരണം അസാധ്യമോ? ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളാകേണ്ട ഭരണാധികാരികളും ഉദ്യോഗസ്ഥവൃന്ദവും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. ജനക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട പദ്ധതികളും സേവനങ്ങളും അഴിമതിയുടെ കറുത്ത കരങ്ങളാൽ വഴിതിരിച്ചുവിടപ്പെടുമ്പോൾ ദിനംപ്രതി പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു സാധാരണക്കാരന് സർട്ടിഫിക്കറ്റിനായും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായും കൈക്കൂലി നൽകേണ്ടി വരുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് അപമാനം തന്നെയാണ്. ചില ഉദ്യോഗസ്ഥരെ ചെറുതോ വലുതോ ആയ തുക കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ വാർത്ത നാം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. താൽക്കാലികമായ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ ആയിരിക്കും അവർക്ക് ലഭിക്കുന്ന കടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അവരെവിടെ വച്ചെന്നാലും കൈക്കൂലി വാങ്ങാതിരിക്കുമോ? അപൂർവം ചിലർ മാത്രമേ കൈക്കൂലിക്കാർക്കെതിരെ പ്രതികരിക്കൂ. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യം നടക്കണമെന്നതായിരിക്കും അവരുടെ ചിന്ത. ഈ നിസ്സഹായവസ്ഥയാണ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നത്. ജനസേവനത്തിനായി നിയമിക്കപ്പെട്ട കനത്ത ശമ്പളം വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ മറന്ന് അഴിമതിയെ ഒരു അവകാശമായി കാണുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നിയമങ്ങളും വിജിലൻസ് സംവിധാനങ്ങളുമൊക്കെ നിലവിലുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അഴിമതി തടയുന്നതിൽ പ്രധാന വെല്ലുവിളിയാകുന്നത്. രാഷ്ട്രീയ സംരക്ഷണവും ഉദ്യോഗസ്ഥതലത്തിലുള്ള ഒത്തുകളികളും കാരണം കേവലം അന്വേഷണ പ്രഹസനങ്ങൾക്കപ്പുറം കുറ്റവാളികൾക്കർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല. ഇത് തെറ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരു അന്തരീക്ഷം സിസ്റ്റത്തിൽ സൃഷ്ടിക്കുന്നു. കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടാതെ സർവീസിൽ തുടരുന്നതും ശിക്ഷാ നടപടികൾ നീണ്ടുപോകുന്നതും അഴിമതി തുടരാൻ കാരണമാകുന്നു. ശിക്ഷാഭയമില്ലായ്മയും രക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടെന്ന ചിന്തയും തെറ്റുകൾ തുടരാൻ ധൈര്യം നൽകുന്നു. എത്രയെത്ര അഴിമതിക്കഥകളുടെ വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നുവെന്നല്ലാതെ ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്? കടിക്കാൻ വരുന്ന പട്ടിയെയോ പാമ്പിനെയോ കൊന്നാൽ അതിവേഗ നടപടിയുണ്ടാകുന്ന നാടാണ് ഇതെന്നോർക്കണം. വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും നിയമപരമായ വിടവുകൾ, തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എന്നിവ കാരണം പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ കേസ് എങ്ങുമെത്താതെ നിൽക്കുകയോ ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ബൊഫേഴ്സ് പീരങ്കി ഇടപാട്, 2G സ്പെക്ട്രം കൈക്കൂലിക്കേസ് പോലുള്ളവ ഉദാഹരണം. 2G സ്പെക്ട്രം കൈക്കൂലി രാജ്യത്തിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭരണകൂടവും ഉദ്യോഗസ്ഥരും ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരായി മാറുമ്പോൾ മാത്രമേ അഴിമതിരഹിതമായ ഒരു ഭരണം സാധ്യമാകൂ. തെറ്റ് ചെയ്യുന്നവർ ഭരണതലത്തിലായാലും

0: നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവികമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഒരു സമയത്ത് മധുരം ഖുർആൻ ആണ് കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ കേട്ടുവരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: യാ അയ്യുഹല്ലദീന ആമനൂ റുക്അഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബകും വഫ്അലുൽ ഖൈറ.

മഷാല്ലാ, മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഖലീഫ അത്തുനൈജിയുടെ വളരെ മനോഹരമായ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം സൂറത്തുൽ ഹജ്ജിൻ്റെ 77-78 വചനങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങളുടെ യജമാനനാകുന്നു എന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രണ്ടായത്തുകളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുള്ള നമസ്കാരം ചെയ്യുവിൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് അഥവാ ആരാധനയും ചെയ്യുവിൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. അഥവാ വിശ്വാസികളോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ നമസ്കാരം റുക്കുവും സുജൂദും ഒക്കെ അടങ്ങുന്ന ഇബാദത്തായിട്ടുള്ള നമസ്കാരം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയികളായി തീരാനുള്ള ഒരു വഴിയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ ആയത്തിലൂടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവിൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും അഥവാ മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് അവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളും ആയിത്തീരാൻ വേണ്ടിയാകുന്നു അത്. ആകിയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധ ധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല സഹായകനും. ആ ആയത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിലുള്ള ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത മാർഗദർശനമായി അവർ സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും, മാത്രവുമല്ല ഇബ്രാഹിം നബി അടക്കമുള്ള സമുദായത്തിലെ ആളുകളെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണല്ലോ മുസ്ലിം എന്ന വാക്ക്.

0: വാക്കിനർത്ഥം. അങ്ങനെ ആരാധനകളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ മനുഷ്യർക്ക് സാക്ഷികളായിക്കൊണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ കൂടുതൽ നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമുഅക്ക് നേരത്തെ പുറപ്പെടൽ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പമുള്ളത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠതയും ജുമുഅയുടെ ആദാബുകളും വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1155 ഹദീസ്. وعن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال من اغتسل يوم الجمعه غسل الجنابه ثم راح في الساعه الاولى فكانما قرب بدنه ومن راح في الساعه الثانيه فكانما قرب بقره ومن راح في الساعه الثالثه فكانما قرب كبشا اقرن ومن راح في الساعة الرابعة فكأنما قرب دجاجة ومن راح في الساعة الخامسة فكأنما قرب بيضة فإذا خرج الإمام حضرت الملائكة يستمعون الذكر. متفق عليه. قوله غسل الجنابة أي غسلا كغسل الجنابة في الصفة. سهودرن غلي مهانا صحابي أبو هريرة رضي الله عنه رواية جينا حديث അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഇഗ്തസല യൗമൽ ജുമുഅ ഏതൊരാൾ ജുമുഅ ദിവസത്തിൽ കുളിക്കുന്നു ഗുസ്ലൽ ജനാബ ജനാബത്ത് കുളിക്കുന്നത് പോലെ ഗുസ്ലൽ ജനാബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐ ഗുസ്ലൻ കഗുസ്ലിൽ ജനാബത്തി നിർബന്ധമായും കുളി നിർബന്ധമായാൽ കുളിക്കുന്ന രൂപത്തിൽ ഫിസ്സിഫത്തി ആ രൂപത്തിൽ ജുമുഅ ദിവസത്തിൽ കുളിക്കുന്നു ജനാബത്ത് കുളിക്കുന്ന പോലെ സുമ്മ റാഹ ഫിസ്സഅത്തിൽ ഊല പിന്നെ ഫസ്റ്റ് ആദ്യത്തെ സമയത്തിൽ തന്നെ പുറപ്പെടുന്നു ഫക്ക അന്നമ എവിടേക്ക് പുറപ്പെടുന്നു ജുമാക്ക് വേണ്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത് ഫക്ക അന്നമ കറബ ബദനത്തിൻ അത് അങ്ങനെ പോകുന്ന അയാൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അയാൾ ആരെപ്പോലെയാണ് ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത അതുപോലെയാണ് അള്ളാഹുവിലേക്ക് ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത ആളുടെ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക. വമൻ റാഹഫിസ്സഅത്തി സാനിയ രണ്ടാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ ഫക അന്നമ ഖറബ ബഖറത്തൻ ഒരു പശുവിനെ അറുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് റബ്ബിൻ്റെ പ്രീതി തേടിക്കൊണ്ട് അങ്ങനെ ചെയ്ത ഒരാളുടെ പ്രതിഫലമാണ് അയാളെപ്പോലെയാണ്. വമൻ റാഹ ഫിസ്സഅത്തി സാലിസത്തി ജുമുഅ ദിവസത്തിലെ മൂന്നാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ ഫക അന്നമ ഖറബ കബിഷൻ അഖ്റന കൊമ്പുള്ള ഒരാടിനെ അറുത്ത് ദാനം ചെയ്ത് ദാനം ചെയ്യുന്നത് പോലെയാണ് അയാളുടെ പ്രതിഫലം. വമൻ റാഹ ഫിസ്സഅത്തി റാബിഅ നാലാമത്തെ സമയത്തിലാണ് ഒരാൾ ജുമുഅക്ക് വേണ്ടി പുറപ്പെടുന്നത് എങ്കിൽ ഫകഅന്നമ ഖറബ ദജാജതൻ ഒരു കോഴിയെ അറുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് റബ്ബിൻ്റെ സാമീപ്യം തേടുന്നവനെപ്പോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ ഫകഅന്നമാ ഖറബ ബൈദ, ഒരു മുട്ട, ഒരു എഗ്ഗ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത, ധർമ്മം ചെയ്ത് റബ്ബിൻ്റെ പ്രതിഫലം തേടുന്ന ഒരാളെ പോലെയാണ്. ഫൈദ ഖറജൽ ഇമാമു, ഇമാമ് ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു വന്നാൽ, ഹളറത്തിൽ മലായിക്കത്തു, മലക്കുകളെല്ലാം അവിടെ ഹാജറാവുകയാണ്. യസ്തമിഉന ദിക്ർ, ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൻ്റെ ഷിആറായി പഠിപ്പിക്കപ്പെട്ട ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ആ ഉത്ബോധനം, ആ ദിക്ർ, അത് ശ്രവിക്കുവാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജറാവുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ജനാബത്ത് കുളിക്കുന്ന പോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിച്ച്, അറിയപ്പെട്ടതാണ് ജനാബത്ത് കുളിക്കുന്ന പോലെ, അത് മഅറൂഫായ കാര്യമാണ്. കുളി നിർബന്ധമായാൽ, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കുന്നതിൻ്റെ രൂപം, ആദ്യം വുദു ചെയ്ത് പിന്നീട് ശരീരത്തിൽ പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളിലും വെള്ളം തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു, അവസാനം കാല് കഴുകി. ഇങ്ങനെ ആദ്യം തലയിലും മുടിയൊക്കെ ചിക്കകറ്റി, താടിയൊക്കെ ചിക്കകറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൊക്കെ തടവി, അങ്ങനെ പൂർണ്ണമായ ഒരു ജനാബത്ത് കുളി. സുമ്മ റാഹ, റാഹ എന്നുള്ളത് ദഹബ പുറപ്പെട്ടു എന്നുള്ളതാണ്. യഅനി ഫിസ്സാഅത്തിൽ ഊല, ഒന്നാമത്തെ സമയത്തിൽ അയാൾക്ക് കഅന്നമാ ദബഹ ബദനതൻ വവസ്അഹാ ലിൽ ഫുഖറാ, ഒരു ഒട്ടകത്തെ അറുത്ത് പാവങ്ങൾക്കിടയിൽ അതിനെ വിതരണം ചെയ്തു, അങ്ങനെയുള്ള ഒരാളുടെ പ്രതിഫലമാണ്. ഇങ്ങനെ ഓരോന്നും ഓരോന്നായിക്കൊണ്ട് ഓരോ സമയത്ത് പോകുന്ന ആൾക്ക്, രണ്ടാമത്തെ സമയത്തിന് പശുവിനറുത്തതും, മൂന്നാമത്തെ സമയത്ത് പുറപ്പെടുന്ന ആൾ ആടിനെ അറുത്ത് പ്രത്യേകം, ബിൽ അഖ്റനി ലിഅന്നഹു അഖ്വാ വഅക്ബറു ഹജമൻ, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും അതല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളതുമായ കൊമ്പുള്ള ആടിനെ, അങ്ങനെയാണ് ഏറ്റവും നല്ലതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സമയത്തും ചെയ്യുന്നവർക്ക് അതിൻ്റേതായ പ്രതിഫലമുണ്ട്. ഫഇദ ഹവറൽ ഇമാമു തുവിയത്തി സുഹഫ്, ഇമാമ് ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി മിമ്പറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മലക്കുകൾ ഓരോ മസ്ജിദിൻ്റെയും ഡോറുകളിൽ ജുമാ ദിവസത്തിൽ മലക്കുകൾ ഹാജറായി നിൽക്കുന്നുണ്ട്. ഫയക്തുബൂനൽ ഔവൽ ഫൽ ഔവൽ, അവർ ആദ്യമാദ്യം വരുന്ന ആളുകളെ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അങ്ങനെ മലക്കുകൾ അവരുടെ ഏടുകൾ അടച്ചു വെക്കുന്നു, അത് മടക്കി വെക്കുന്നു, അത് ചുരുട്ടി വെക്കുന്നു. വലം യുക്തബിലിൽ ഹാദിരി ഷെയ് ഉമ്മിനൽ അജിരി ഇല്ല അജുറു സ്വലാത്തിൽ ആദിയ, സാധാരണ നിസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിൻ്റെ പ്രതിഫലമല്ലാതെ ജുമാക്ക് വേണ്ടി ഹാദറായതിൻ്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തുകയില്ല. ഫഇദാ ദഖല ലിൻസാനു ബഅദ അൻ ദഖല ലിമാം ഫഇന്നഹു ലാ യുക്തബു ലഹു അജ്റു തഖദ്ദും, ഒരിക്കലും തന്നെ ഇമാമ് മിമ്പറിൽ കയറിയതിന് ശേഷമാണ് ഒരാൾ പുറപ്പെട്ടു വരുന്നത് എങ്കിൽ അയാൾക്ക് നേരത്തെ പുറപ്പെട്ടയാളുടെ പ്രതിഫലം ലഭിക്കുകയില്ല. വലാക്കിൻ യുക്തബു ലഹു അജ്റുൽ ഖുതാമിൻ ബൈതിഹി ലിൽ മസ്ജിദ്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തും എന്നതല്ലാതെ ജുമാക്ക് പ്രത്യേകമായി കൊണ്ട് ആദ്യമായി പുറപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഈ പ്രതിഫലങ്ങൾ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അധികം ആളുകളും. ഇമാമ് ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞ് നമസ്കാരമാരംഭിച്ച് നമസ്കാരത്തിൽ തശഹുദ് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് പലരും ജുമാക്ക് വേണ്ടി ഹാജറാവുന്നത്. ഒരിക്കലും തന്നെ വിശ്വാസികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വിശ്വാസികളെ ജുമാക്ക് വേണ്ടി നിങ്ങളെ വിളിപ്പിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങൾ കച്ചവടങ്ങൾ ഒഴിവാക്കണം അള്ളാഹിൻ്റെ ദിക്റിലേക്ക്. അത് ഇമാമ് മുമ്പർ മൗഇദത്തുൽ ഖതീബി അലൽ മിമ്പർ, ഈ ഖതീബ് മിമ്പറിൽ വെച്ച് നൽകുന്നതായ ആ ഒരു ഉപദേശമാണ്, ആ ഒരു ഉത്ബോധനമാണ്, ഖുതുബയാണ് ആ ദിക്ർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഫഫീ ഹാദാ ദലീലുൻ അല, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്നഹു യംബഗീ ലിൽ ഇൻസാനി യൗമൽ ജുമുഅത്തി അൻ യുബക്കിറ, അനിവാര്യമായും ഓരോ മുസ്ലിമും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നേരത്തെ പുറപ്പെടണം, വഅക്സറു നാസിൽ യൗം, അധികം ആളുകളും ഇന്ന്. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് സർവസ്തുതി. ഖദ് മന്നല്ലാഹു അലൈഹിം ബിസ്സിഹ വൽ ഫറാഹ്, അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്, ഒഴിവ് സമയമുണ്ട്. ലാക്കിൻ യുകസ്സിലുഹുമു ശൈത്താൻ, പിശാച്ച് അവരെ മടിയന്മാരാക്കുന്നു. വയുഖദ്ദിലുഹും വയുസബ്ബിതുഹും അനിൽ ഖൈർ, നന്മയിൽ നിന്ന് അവരെ തടയുകയും അശ്രദ്ധമാക്കുകയും ചെയ്യുകയാണ്. ഹച്ച ഇന്നൽ ഇൻസാന യദ്ഹബു ഇലാ സൂഖി ലൈസ ലഹു ശുഗുൽ, മാർക്കറ്റിൽ പോയി അവിടെ പണിയൊന്നുമില്ല. വലാക്കിൻ ലിയഖ്ത അൽ വഖ്ത്, സമയം കളയാൻ വേണ്ടിയാണത്. ഇല അൻ യഹ്ദുറൽ ഇമാമു ഫയുഹ്റമ മിൻ ഹാദൽ ഖൈർ, ഈ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇമാമ് കയറുന്നത് വരെയും അവിടെയും ഇവിടെയും ഒക്കെ സംസാരിച്ചിരുന്നു കൊണ്ട് വെറുതെ സമയം കളഞ്ഞ് മാർക്കറ്റിലും മറ്റുമായി അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടന്നിട്ടൊക്കെ ആളുകൾ ഈ ഒരു നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും വിശ്വാസി അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിൽ സുബഹി കഴിഞ്ഞത് മുതൽ, സൂര്യൻ ഉദിച്ചത് മുതലാണ്, ഹാദിഹിസ്സാഅ തഖ്തലിഫു ഫീ തൂലിഹാ വഖസ്രിഹാ ബിഹസബി ഇഖ്തിലാഫിൽ അയ്യാം, ഓരോ ദിവസങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, കുറഞ്ഞ സമയം കൂടുതൽ സമയം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ പകല് കൂടുതലുണ്ടാവും, രാത്രി കുറവുണ്ടാവും, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. അതാണ് ഫഫി അയ്യാമി സ്വൈഫി യതൂലു നഹാർ, അതായത് ഉഷ്ണകാലത്ത് ചൂടുകാലത്ത് പകൽ ദൈർഘിക്കുകയും അപ്പോൾ സമയം ദീർഘമായിട്ടുണ്ടാവും, എന്നാൽ തണുപ്പുകാലങ്ങളിൽ പകലുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം കുറവായിരിക്കും. ഇവിടെ പ്രാധാന്യം എന്താണ്? അൻ തുഖസ്സമ മാ ബൈന തുലുഇ ശംസി ഇലാ ഹുദൂറിൽ ഇമാമി ഇലാ ഖംസത്തി അഖ്സാം, സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നത് വരെയും അതിനെ അഞ്ച് സമയങ്ങളാക്കി മാറ്റുക. സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നത് വരെയും അഞ്ച് ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ആദ്യ സമയത്താരാണോ വരുന്നത് അയാൾക്കാണ് ഒട്ടകത്തെ അറുത്തതിൻ്റെ പ്രതിഫലം, അറുത്ത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അതല്ലാതെ 12:30 ഖുതുബ തുടങ്ങും, ഒരാൾ 12 എത്തിയത് അപ്പോൾ ആരും വന്നിട്ടില്ല, ഞാനാണ് ഫസ്റ്റ്, അതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ആദ്യ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ തുടങ്ങി ആദ്യ സമയം, അതിൻ്റെ ആ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആ സമയത്തെത്തിയിട്ടുള്ള ആൾക്ക് ഒട്ടകത്തെ അറുത്ത പ്രതിഫലം, അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടൈമിൽ വരുന്ന ആൾക്ക് പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, മൂന്നാമത്തെ സമയത്ത് വരുന്ന ആൾക്ക് ആടിനെ അറുത്ത പ്രതിഫലം, പിന്നെ കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, അഞ്ചാമത്തെ സമയത്ത് അവസാന സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ അത് കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം, അതുപോലും ലഭിക്കാതെ ഇമാം മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് മാത്രമല്ല ഖുതുബയും കഴിഞ്ഞ് നമസ്കാരം തുടങ്ങുന്ന സമയത്തൊക്കെ വരുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാവുന്നതല്ല, ശരിയല്ല അത്. വിശ്വാസികൾക്ക് ഒരുപാട് നന്മകളാണ്, പുണ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല സത്യവിശ്വാസികളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് അൽ മുസാറഅ ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതിപ്പെടണം, മുന്നേറണം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം മദഹ് ചെയ്തിട്ടുണ്ട്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പുറപ്പെടുക, ജുമാ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നതിന് വലിയ ശ്രേഷ്ഠതയാണ്, സവാബാണ്, അജറാണ്, പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. കുളിച്ച് വൃത്തിയായി എല്ലാവിധ ആദാബുകളും പാലിച്ചുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നത്, അത് ഓരോ സ്റ്റെപ്പിനും കാലടിക്കും പ്രതിഫലമുണ്ട്. മാത്രമല്ല ഖുതുബ ശ്രവിക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാദിറാകുന്നു എന്നാണ്. ഇത് ഖറജൽ ഇമാമു വസഈദൽ മിമ്പർ അലി അഖ്തുബ്, ഇമാം പുറപ്പെട്ടു മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി, ദഖലത്തിൽ മലായിക്ക, മലക്കുകളും ആ മസ്ജിദിൽ അത് ഹാദിറാകുന്നു, വതറകത്തു കിതാബതമയതി ബഅദ ദാലിക, അതിനുശേഷം വരുന്ന ആളുകളെ എഴുതുന്നത് അവർ ഒഴിവാക്കിയിട്ട്, ലിയസ്തമിഉ ഇലൽ ഖുതുബത്തി ഇലാ ഖുതുബത്തിൽ ജുമുഅ, ജുമുഅ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി ആ മലക്കുകൾ ഉണ്ടാകും. വമാ ഫീഹാ മിൻ ദിക്രില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ദിക്റിൻ്റെ ഏതൊരു മജ്ലിസിലും മലക്കുകളുടെ സാന്നിധ്യമുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനുശേഷം വരുന്ന ആളുകൾക്ക് ഈ ശ്രേഷ്ഠത നഷ്ടപ്പെടുകയാണ്, ജുമായുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജുമാക്ക് നേരത്തെ പുറപ്പെടണം. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുള്ള പറയുന്നുണ്ട്, മനിഖ്തസല യൗമൽ ജുമുഅ സുമ്മ റാഹ, ഈ പറഞ്ഞ ജുമാ ദിവസത്തിൽ കുളിച്ചു പിന്നെ പുറപ്പെടുന്നു, യദുല്ലു അലാ അന്നൽ ഗുസ്ലൽ മുസ്തഹബ്ബിൽ ജുമുഅ അവ്വലുഹു തുലുഉൽ ഫജ്ർ, ആ ഫജ്ർ ഉദിച്ചതിന് ശേഷം ആ സമയം തുടങ്ങി അവിടെ നിന്ന് കുളിച്ചിട്ട് വേഗം പുറപ്പെടുക, ജുമാക്ക് വേണ്ടി പുറപ്പെടുന്ന ആ ഒരു സമയമാണ്. സഹോദരങ്ങളെ, നേരത്തെ പുറപ്പെടുന്നതിൻ്റെ പ്രാധാന്യം, അത് തുലുവ ശംസാണ്, സൂര്യൻ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നത് മുതലാണ് ആ സമയം തുടങ്ങുന്നത് ഇമാമ് വരുന്നത് വരെയും അഞ്ച് സമയങ്ങൾ, അതിനഞ്ചായി ഭാഗിച്ചുകൊണ്ട് അതിനിടക്ക് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, അതുകൊണ്ട് അമല് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പുണ്യങ്ങളിലും മുന്നേറാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് നേരത്തെ പുറപ്പെടലിൻ്റെ അനിവാര്യത വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: റേഡിയോ സ്വരം, കാതിന് ഇമ്പമാർന്ന ഗാനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നു. ഇന്ന് ഞാനും എൻ നബിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ കഥ പറയാം. നിഴലിന്റെ അവകാശി. കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനോഹരമായൊരു കഥ വീണ്ടും നമ്മൾ പറഞ്ഞാലോ. കഥയുടെ പേര് നിഴലിന്റെ അവകാശി. ഒരിക്കൽ കഠിനമായ ചൂടുള്ള മരുഭൂമിയിലൂടെ ഒരു വഴിയാത്രക്കാരൻ യാത്ര ചെയ്യുകയായിരുന്നു. ചൂട് സഹിക്കാനാകാതെ അയാൾ വിശ്രമിക്കാൻ തണൽ തിരഞ്ഞു നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ അയാൾക്ക് ഒട്ടക്കപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ കാണാൻ പറ്റി. വഴിയാത്രക്കാരൻ അവർക്കരികിലെത്താറായപ്പോൾ മറ്റേയാൾ തൻ്റെ ഒട്ടകത്ത് നിർത്തുന്നത് കണ്ടു. ഒട്ടകത്തിൻ്റെ നിഴൽ നീണ്ടു കിടക്കുന്നത് കണ്ട വഴിയാത്രക്കാരൻ ആ നിഴലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അയാൾ വേഗം ഒട്ടകത്തിൻ്റെ നിഴലിൻ്റെ മറവിലിങ്ങനെ വിശ്രമിക്കാനിരുന്നു. ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഈ കാഴ്ച കണ്ടു. അയാൾ ആ വഴിയാത്രക്കാരനോട് തട്ടിക്കയറി, എൻ്റെ ഒട്ടകത്തിൻ്റെ നിഴലിലിരിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഈ നിഴലിന് നീ എനിക്ക് വാടക തരണം. വഴിയാത്രക്കാരൻ അത്ഭുതത്തോടെ അയാൾ നോക്കി പറഞ്ഞു, സുഹൃത്തെ, ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ നിഴൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിന് പണം ആവശ്യപ്പെടുകയോ? എന്തൊരു ന്യായമാണിത്! ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ പണം വേണമെന്ന് വാശി പിടിച്ചു. ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായി. ഒടുവിൽ തർക്കം കയ്യാങ്കളിയിലെത്തി. ആ അടിപിടിയിൽ അവർ അറിയാതെ ഒട്ടകത്തിൻ്റെ മേൽ ചെന്നിടിച്ചു. ഭയന്ന് വിറച്ചുപോയ വിരളി പിടിച്ച ഒട്ടകം ഉടനെ തന്നെ എങ്ങോട്ടോ ഓടിപ്പോയി. അതോടെ രണ്ടുപേരും കഷ്ടത്തിലായി. അനാവശ്യമായ തർക്കങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും ഒടുവിൽ വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും. ഈ കഥ അത് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, നിഴലിന്റെ അവകാശി. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമനടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ. നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: وتواصوا بالصبر.
1: الحمد لله. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ അസറാണ് നമ്മൾ കേട്ടത്, അല്ലേ?
2: കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യും. കാലഘട്ടം എന്ന് പറയും കാലത്തെ, സമയത്തെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരിക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ മണിയാണ് ആ ടൈം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ മണി വേണം. അപ്പം ആ ക്യാപിറ്റൽ മണി വെച്ചിട്ടാണ് മൂലധനം, മൂലധനത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പൊളിഞ്ഞു, പിന്നെ ബിസിനസ് ഇല്ല. അപ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുകയെന്ന് പറയുന്നത്. അതുപോലെ ഈ ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിസിനസ്സിലാണുള്ളത്.
1: അതെ,
2: ആ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിജാറത്തെല്ലാം തബൂറാണല്ലോ, നഷ്ടം വരാത്തൊരു കച്ചവടം. ആ കച്ചവടം പരലോകം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം പരലോകത്തിലേക്കുള്ള കർമ്മ പദ്ധതിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ ടൈമാണ്.
1: അതെ,
2: ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തു നിന്ന് ആർക്ക് അവൻ്റെ ക്യാപിറ്റൽ മണി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നോ അവന് വലിയ നഷ്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ സമയം അത് ഇന്നലെ ഇൻസാൻ ലഫി ഹുസർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്യോന്യം വസിയത്ത് ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസിയത്ത് ചെയ്യുകയും ചെയ്ത ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുമ്പോൾ തുടക്കം ആ ഒരു സത്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകൾ വിശ്വാസവും സൽക്കർമ്മങ്ങളുമായിട്ട് അവൻ്റെ ജീവിതത്തെ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ. മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലൂടെ മധുരം ഖുർആനിലെ ഈ വചനം നമ്മൾ കേട്ട് കഴിഞ്ഞു.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഇൻഷാല്ലാ, നമ്മളിനി എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്ക് പോകാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ, തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ഇന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലിയാണ്. നമസ്കാരം പ്രകാശമാണ്, തെളിവും രക്ഷയുമാണ് എന്നുള്ള വിഷയത്തിലാണ് കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത്. കെ വി മുഹമ്മദ് അലിയുടെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ذكر الصلاة يوما فقال من حافظ عليها كانت له نورا وبرهانا ونجاة إلى يوم القيامة ومن لم يحافظ عليها لم يكن نور ولا برهان ولا نجاة وكان يوم القيامة مع فرعون وهامان وأبي بن خلف. إمام أحمد إمام ابن حبان إنويروك تنغلد حديث قرن تنغلد ودريتش رولا ഒരു തിരുമൊഴിയാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രിയ പുത്രനാണ്, മൂത്ത മകനാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. ഹിജറക്കൊമ്പ് 27 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറക്കൊമ്പ് 27, ഹിജറ 65 അദ്ദേഹത്തിൻ്റെ മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ പണ്ഡിതനാണ് എന്നതിനപ്പുറം അതോടൊപ്പം അദ്ദേഹത്തിന് തൗറാത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്താൻ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളിൽ പെട്ടതാണ്. ഹിജ്ര 7 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. മൻ ഹാഫള അലൈഹ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും 5 നമസ്കാരവും കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോന്നാൽ അതവന് പരലോകത്ത് പ്രകാശവും തെളിവും രക്ഷയുമായി വരും. കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ എന്നാണ്. ഖിയാമത്ത് നാള് വരെ അവന് അവൻ്റെ 5 നമസ്കാരങ്ങൾ അതവൻ കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോരുന്നുണ്ടെങ്കിൽ വീഴ്ചയില്ലാതെ, നഷ്ടപ്പെടുത്താതെ, സമയബന്ധിതമായി അനുഷ്ഠിച്ചു വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അവൻ എന്തുമാത്രം പരിഗണിക്കുന്നു എന്നുള്ള തെളിവാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ചത്. അതവന് പ്രകാശമായിരിക്കും, നൂറായിരിക്കും, അവന് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമായി, പ്രകാശമായി, തെളിച്ചമായി നമസ്കാരം കൂടെയുണ്ടാകും. വ ബുർഹാനൻ, അതവന് തെളിവാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഈമാനുള്ളതിൻ്റെ വ്യക്തമായ ഹുജ്ജത്തായിട്ട് തെളിവായിട്ട് 5 നമസ്കാരം കൃത്യമായി അത് കാത്തു സൂക്ഷിച്ചു പോരുന്നവന് ഉണ്ടാകും. അതവൻ്റെ ഈമാനിൻ്റെ തെളിവായി അവശേഷിക്കും. വനജാത്തൻ എന്നുകൂടി പറഞ്ഞല്ലോ, രക്ഷയാണ്. അഥവാ സബബല്ലി നജാത്തി അദാബ് മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചവുമായിരിക്കും അവന് നമസ്കാരം. ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഖബർ ജീവിതത്തിലും നമസ്കാരം അവന് സുരക്ഷയൊരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അഞ്ച് നേരത്തെ ഫർദ് നമസ്കാരവും കൃത്യമായി അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി വീഴ്ച വരുത്താൻ നിർവഹിച്ചാൽ അന്ത്യദിനം വരെയും അന്ത്യദിനത്തിലും അതവന് ഗുണകരമായിരിക്കും. അവന് പ്രകാശവും തെളിവും രക്ഷയുമായിട്ട് വരും എന്നതാണ്. ഇനി നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വമല്ല യുഹാഫിദ് അലൈഹ, എന്നാൽ ഒരാൾക്കത് കാത്തു സൂക്ഷിക്കാനായിട്ടില്ല എങ്കിൽ, അവനത് ശ്രദ്ധിച്ചു പോയിരുന്നില്ലെങ്കിൽ, ലം യക്കുൻ നൂറുൻ വല ബുർഹാനുൻ വല നജാത്തുൻ, അതവന് നാളെ പരലോകത്തും ദുനിയാവിലും വെളിച്ചമല്ല, അവന് ഈമാനിൻ്റെ തെളിവില്ല, ബുർഹാനല്ല, അതേപോലെ അവന് അത് രക്ഷയുമാകില്ല. കൃത്യമായി നമസ്കാരം കാത്തു സൂക്ഷിച്ചു പോയിരുന്നില്ലെങ്കിൽ അതവന് സന്മാർഗത്തിലേക്ക് വെളിച്ചമായി തീരില്ല, അവൻ്റെ ഈമാനിന് തെളിവായി മാറില്ല, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷയും ലഭിക്കില്ല. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നു, വക്കാന യൗമൽ ഖിയാമത്തി, ഇങ്ങനെ നമസ്കാരം കാത്തു സൂക്ഷിച്ചു പോരാത്തവൻ അന്ത്യദിനത്തിലായിരിക്കും ഫിർഔൻ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഫറോവയോടൊപ്പമായിരിക്കും. വഹാമാൻ, ഫറോവയുടെ ഫിർഔനിൻ്റെ മന്ത്രിയായിരുന്ന വസീറായിരുന്ന ഖുർആനിൽ തന്നെ പേര് പറഞ്ഞിട്ടുള്ള ഹാമാനോടുകൂടെയായിരിക്കും. വ ഉബൈ ഇബ്നു ഖലഫ്, അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായ ഉബൈ ഇബ്നു ഖലഫിൻ്റെ കൂടെയായിരിക്കും. നമുക്കറിയാം, ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുമ്പോൾ റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെയും കഠിന ശത്രുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് വധിച്ച ഒരേ ഒരു ശത്രുവാണ് ഉബൈ ഇബ്നു ഖലഫ്. ഉഹദ് യുദ്ധത്തിൽ നബിയുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹത്തിന് മുറിവേറ്റു. ആ മുറിവിൻ കാരണത്താലാണ് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും നിന്ദരായ, ഏറ്റവും ഇസ്ലാമിനോട് വെറുപ്പുള്ള, റബ്ബിൻ്റെ കോപം ലഭിച്ച ആളുകളാണ് ഈ പറഞ്ഞവരൊക്കെ. ഫിർഔനും ഹാമാനും ഉബൈ ഇബ്നു ഖലഫുമൊക്കെ അവരോടൊപ്പമാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവരോടൊപ്പം ബന്ധിതരായിരിക്കാം, അല്ലെങ്കിൽ അവരാകുന്ന ഈ കുഫ്ഫാറുകളുടെ കൂടെ മഹ്ഷറിൽ ഒരുമിച്ചു കൂടുന്നവരായിരിക്കാം. അവർ കുഫ്ഫാറുകളുടെ നേതാക്കളാണ്, ഫസാദുണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം എന്ന് പറയുമ്പോൾ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കിനെ, ഇസ്ലാം കാര്യങ്ങളിൽ സുപ്രധാനമായ ഒരു കാര്യത്തെ അവഗണിക്കുന്നവനും നാളെ പരലോകത്ത് അതാണ് ഇടം, അവരോടൊപ്പമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ നിന്ദരാവാതിരിക്കാൻ, റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, ആദ്യ വിചാരണ രക്ഷപ്പെടാൻ, സ്വർഗം നേടാൻ, നരകമോചനത്തിൽ രക്ഷപ്പെടാൻ, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ വീഴ്ചയില്ലാതെ ആത്മാർത്ഥമായി ആസ്വാദനത്തോടെ താൽപ്പര്യത്തോടെ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാഹ്, നമസ്കാരം പ്രകാശമാണ് എന്നുള്ള വിഷയത്തിൽ കെ പി മുഹമ്മദ് അലി നടത്തിയ സംസാരമാണ് തിരുമുറകൾ നമ്മളിപ്പോൾ കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ഷിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 27 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്നാണ് വിശദീകരിച്ചത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുന്നത് ഉലാഇക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 27-ാമത്തെ ആയത്തും 28-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം, 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ അനന്തരഫലം സൂചിപ്പിച്ചപ്പോൾ 28-ാമത്തെ ആയത്തിൽ ഏറ്റവും വലിയ തിന്മ, ആ തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആയത്തിൻ്റെ അർത്ഥം അവരെയെല്ലാം നാം ഒരുമിച്ചു കൂട്ടുകയും എന്നിട്ട് ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് നാം പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തും. അവർ പങ്കാളികളായി ചേർത്തവർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പദം ഒന്ന് മക്കാനക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുക എന്നാണ് അർത്ഥം. രണ്ട് ഫസയ്യൽന, ഫറക്കന, നമ്മൾ വേർപ്പെടുത്തി. സയ്യൽന എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപ്പെടുത്തി എന്നാണ് അർത്ഥം. ആയത്തിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുമ്പോൾ വയൗമ നഹ്ഷുറുഹും ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഓ പ്രവാചകരെ, ഒരു ദിവസം അവരെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. നമുക്കറിയാം, നമ്മളെല്ലാവരും, ഒരു മനുഷ്യൻ പോലും ബാക്കിയാകാതെ, ഏത് വിശ്വാസം വെച്ച് പുലർത്തിയ ആളും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളും അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ, അവരെ നാം ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്ന് ഒരാൾ പോലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും അകന്നു നിന്നിട്ടില്ല. എന്നിട്ടോ നഖൂലു ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട് പറയും. നഖൂലു, ഞങ്ങൾ പറയും, ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട്, മക്കാനക്കും, അവിടെ തന്നെ നിൽക്കൂ, അന്തും, നിങ്ങളും, വഷുറക്കും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, നിങ്ങൾ അള്ളാഹുവിനോട് ആരെയാണോ സമന്മാരാക്കിയത്, അവരും നിങ്ങളും അവിടെ തന്നെ നിൽക്കൂ എന്ന് ഞാൻ പറയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്തുൽ അൻആം 22-ാമത്തെ ആയത്തിൽ സമാനമായ ആശയമുള്ള വചനമാണ്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ثم نقول للذين اشركوا, ഷിർക്ക് ചെയ്ത ആളുകളോട് ചോദിക്കും, ഐന ഷുറകാഉകും, നിങ്ങളുടെ പങ്കാളികൾ എവിടെ, അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പങ്കാളികൾ എവിടെ എന്ന് അവരോട് ചോദിക്കപ്പെടുന്നാണ്. എന്നിട്ടോ ഫസയ്യൽനാ ബൈനഹും, ഷിർക്ക് ചെയ്ത ആളുകളും ആരെയാണോ ഈ പറയുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെയും അള്ളാഹു അവിടെ നിർത്തും. എന്നിട്ട് രണ്ട് വിഭാഗത്തെയും വേർപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫിൽ 52-ാമത്തെ ആയത്തിലും ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്നുണ്ട്. വയൗമ യഖൂലു നാദു ശുറകാഇയല്ലദീന സഅംതും ഫദഅൂഹും ഫലം യസ്തജീബു ലഹും വജഅൽനാ ബൈനഹും മൗബിഖാ. അള്ളാഹു ഖിയാമത്ത് നാളിൽ പറയും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അങ്ങനെ ആ സമയത്ത് അവർ വിളിക്കും, ഫലം യസ്തജീബു ലഹും, അവർക്ക് ഉത്തരം കൊടുക്കൂല, അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല. വജഅൽനാ ബൈനഹും മൗബിഖ, അവർക്കിടയിൽ നാം ഒരു നാശഗർത്തം ഉണ്ടാക്കുകയും ചെയ്യും. വഖാല ശുറകാഉകും മാ കുന്തും ഇയ്യാനാ തഅബുദൂൻ, എന്താണ് അവരുടെ മറുപടി? അവർ പങ്കുചേർത്ത ഷിർക്ക് വെച്ച് പുലർത്തിയ ആരാധ്യന്മാർ പറയും, വഖാല ശുറകാഉം, അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, അവർ പങ്കുചേർത്ത ആളുകൾ പറയും, മാ കുന്തും, നിങ്ങളല്ല, ഇയ്യാനാ തഅബുദൂൻ, ഞങ്ങളെയല്ല നിങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് പറയും. അപ്പം പിന്നെ ആരെയാണ് അവർ ആരാധിച്ചത്? അവർ ആരാധിച്ചത് അവരുടെ സ്വന്തം ഇച്ഛയെയാണ്, സ്വന്തം ദേഹേച്ഛയെയാണ് അവർ ആരാധിച്ചിരുന്നത്. പിശാചിനെയും ഷെയ്ത്താനിനെയുമാണ് ആരാധിച്ചിരുന്നത്. ഇതിന് സമാനമായ മറ്റു ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൻ നഹ്ലിലെ 86-ാമത്തെ ആയത്ത്, വഇദാ റഅല്ലദീന അശ്റകു ശുറകാഅഹും ഖാലു റബ്ബുനാ ഹാഉലാഇ ശുറകാഉനല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക, ഷിർക്ക് ചെയ്ത ആളുകൾ അവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആരെയാണോ പങ്കുചേർത്തത്, അവരെ നാളെ ഖിയാമത്ത് നാളിൽ കാണുമ്പോൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, നിന്നെ കൂടാതെ ഞാൻ ആരാധിച്ചിരുന്നത് അവരെയാണ്. ആ സമയത്ത് ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല ഇന്നക്കും ലകാദിബൂൻ, അപ്പോൾ അവർക്ക് നൽകുന്ന മറുപടി,
തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാകുന്നു എന്ന വാക്കായിരിക്കും. ഇന്നകും ലകാദിബൂൻ, തൗക്കീദോടുകൂടി ഉറപ്പോടുകൂടിയിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ കള്ളം പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഷിർക്കിൽ അകപ്പെട്ട ആളുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ഈ പറയുന്ന ആളുകൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല

ഒരു രക്ഷാധികാരിയെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. വലാഖിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു ദിക്ര വകാനൂ ഖൗമൻ ബൂറാ. പക്ഷേ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ സൗഖ്യം നൽകി. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ മുൻകഴിഞ്ഞുപോയ പിതാക്കൾക്കും നീ അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്തു. ആ അനുഗ്രഹത്തിൽ വഞ്ചിതരായി അവർ ഷിർക്കിൽ തുടർന്നു. അതാണ് അവർക്ക് മടങ്ങിവരാൻ സാധിക്കാത്തത്, ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നത്. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂൻ. അങ്ങനെ അവർ ഉത്ബോധനം മറന്നു കളയുകയും നശിച്ച ഒരു ജനതയായിത്തീരുകയും ചെയ്തു. സൂറത്തു റൂമിലെ 12-13 ആയത്തുകളിൽ വയൗമ തഖൂമു സ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ وَلَمْ يَكُنْ لَهُمْ مِنْ شُرَكَائِهِمْ شُفَعَاءَ وَكَانُوا بِشُرَكَائِهِمْ كَافِرِينَ. അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല. وَلَمْ يَكُنْ لَهُمْ مِنْ شُرَكَائِهِمْ شُفَعَاءَ. എത്ര വ്യക്തമായ ആയത്താണ്! ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്ത ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ഉണ്ടാവുകയില്ല. അവർ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയില്ല, മറിച്ച് നിങ്ങളെ കളവാക്കും. നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയും. നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്, നിങ്ങൾ ആരാധിച്ചത് നിങ്ങളുടെ ദേഹേച്ഛയാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ ആയത്തുകൾ മാറി ചിന്തിക്കാൻ നമുക്ക് കാരണമാകേണ്ടതുണ്ട്. തൗഹീദിലേക്ക് കടന്നു വരാൻ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തു സബയിലെ 41-41 ആയത്തിലും അല്ലാഹു ഇത് പറയുന്നുണ്ട്. മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ അവരോട് നിങ്ങളെ ആരാധിക്കാൻ പറഞ്ഞത്? ആ സമയത്ത് പറയും, സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം. അല്ലാഹുവേ, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ബൽക്കാനു യഅബുദൂനൽ ജിന്ന, അവർ ആരാധിച്ചിരുന്നത് ജിന്നിനെയാണ്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ആ ജിന്നിൽ അവരിൽ അധികം ആളുകളും വിശ്വസിച്ചിരുന്നു. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. അതിലൊന്ന് ആയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്, വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടും. അത് വല്ലാത്തൊരു രംഗമാണ്. ഒരാൾ പോലും ബാക്കിയാകാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗമെന്നുള്ളത് വേദനിപ്പിക്കുന്ന, സൽക്കർമ്മങ്ങളില്ല എങ്കിൽ പ്രയാസപ്പെട്ടു പോകുന്ന രംഗം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അന്നുണ്ടാകും, പക്ഷെ എല്ലാവരും കടന്നു വരിക ഒറ്റക്കൊറ്റക്കായിട്ടാണ്. സ്വാർത്ഥമായ ലോകമായിരിക്കും. സ്വന്തം ഉപ്പയും ഉമ്മയും, സ്വന്തം സഹോദരന്മാർ, സ്വന്തം കൂട്ടുകാർ എല്ലാവരും ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അതിൻ്റെ തീവ്രത എത്രയാണ്! വിശുദ്ധ ഖുർആനിലെ സൂറത്തു മആരിജിൽ അതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. 11-ാമത്തെ വചനം, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിന അദാബി യൗമിഇദിൻ ബിബനി. സ്വന്തം മക്കളെ കൊടുത്തുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന രംഗമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് യൗമ നഹ്ഷുറുഹും ജമീഅ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു പേടി പിടികൂടേണ്ടതുണ്ട്. അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്താണ് നമുക്ക് സൽക്കർമ്മമായി ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ഷിർക്ക് ചെയ്ത ആളുകൾ, അവർക്ക് ദുനിയാവും നഷ്ടമാണ്, ആഹിറവും നഷ്ടമാണ്. ആഹിറത്തിൽ രക്ഷ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദുനിയാവിൽ ഷിർക്ക് ചെയ്യുന്നു. ദുനിയാവിലാകട്ടെ നരകതുല്യമായ ജീവിതം, ആഹിറത്തിലേക്കെത്തിയാൽ തത്തുല്യമായ ജീവിതം അല്ല, അതിനേക്കാളും അപ്പുറം പ്രയാസം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയുന്നത്, ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്ന ഷിർക ലദുൽമുൻ അദീം, അത് വമ്പിച്ച ഇരുട്ടാണ്, വമ്പിച്ച അക്രമമാണ്. അത് ദുനിയാവിലും ആ അക്രമത്തിൻ്റെ പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ആഹിറത്തിലും അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തേത്, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അന്ന് നിങ്ങൾ കളവാക്കപ്പെടും എന്നതാണ്. അന്ന് നിങ്ങൾ കളവാക്കപ്പെടും. അന്യായമായി ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ
അതെല്ലാം അല്ലാഹുവിങ്കിൽ പിടിക്ക

0: ഉൾപ്പെടുന്ന ദിവസമാണത്. ഒരാൾക്കുമന്ന് രക്ഷയുണ്ടാവുകയില്ല. നീതിപൂർണമായിരിക്കും അല്ലാഹുവിൻ്റെ ഓരോ തീരുമാനവും. അല്ലാഹുവിനെ എതിർക്കാനോ അല്ലാഹു പറഞ്ഞതിൽ വിസമ്മതം വെച്ചു പുലർത്തുവാനോ ഒരാൾ പോലും മുന്നോട്ട് വരികയില്ല എന്ന്. അങ്ങനെയുള്ള ദിവസമായിരിക്കും ഈ പറഞ്ഞ ആളുകൾക്ക് നേരിടേണ്ടി വരിക. ഇത് ശിർക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് ആയത്തുകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അവസ്ഥയും സന്തോഷവും ആഹ്ലാദവുമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ശിർക്കിൻ്റെ ഒരംശം പോലും കലരുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം. ഒരംശം പോലും എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ശിർക്കിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ശിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 7 തീയതി 2026 സെപ്റ്റംബർ 18 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല ഹഫിളഹുല്ലാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമുക്കെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ. നല്ലൊരു മനസ്സാണ് എല്ലാ മനുഷ്യനും വേണ്ടത്. എല്ലാവരെയും പറ്റി നന്മ വിചാരിക്കുകയാണ് മാനസികമായ അടുപ്പങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. വിശ്വാസികൾ നല്ല വിചാരത്തോടുകൂടി ജീവിച്ചാൽ തീർച്ചയായും എല്ലാ വിപത്തുക്കളിൽ നിന്നും എല്ലാ അനൈക്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്ന കാര്യം നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, മറ്റുള്ളവരെപ്പറ്റി ചീത്ത വിചാരിക്കുക എന്നത് വലിയ സാമൂഹ്യ വിപത്തിന് കാരണമാകുന്ന കാര്യമാണ്. മനുഷ്യൻ തിന്മകളുടെ പാരാവാരങ്ങളിലേക്ക് ആഴ്ന്നു പോകാൻ നിമിത്തമാകുന്നതാണ് മറ്റുള്ളവരെപ്പറ്റിയുള്ള ദുഷ്വിചാരങ്ങൾ. നാം എല്ലാവരിലും നന്മകൾ കാണുക, എല്ലാവരെയും പറ്റി നന്മകൾ വിചാരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറം മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു തആല പറയുന്നത്, വിശ്വാസികളെ, അധിക വിചാരങ്ങളെയും അതിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കുക. ചീത്തയായ വിചാരങ്ങളിൽ അധികവും തെറ്റാവാനാണ് സാധ്യത, കളവാകാനാണ് സാധ്യത, കുറ്റകൃത്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ അകന്നു നിൽക്കുക. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക. ആരെയും പറ്റി പരദൂഷണം പറയാതിരിക്കുക. മറ്റുള്ളവൻ്റെ ശവം പച്ചയായി തിന്നുന്നതിന് സമമാണ് മറ്റുള്ളവരെപ്പറ്റി ദൂഷ്യങ്ങൾ പറയുക എന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാം മറ്റുള്ളവരെപ്പറ്റി നല്ലത് വിചാരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു കഴിഞ്ഞു പോയ പാപങ്ങളിൽ നിന്ന് നമ്മളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരെപ്പറ്റി ചീത്ത വിചാരങ്ങളുണ്ടാകുക എന്നതിനെ കണിശമായി വിരോധിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാക്കും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ ദുർവിചാരങ്ങളെ സൂക്ഷിക്കുക, അത് എപ്പോഴും വ്യാജമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം മത്സരിച്ച് പോരാടാൻ ശ്രമിക്കരുത്. നിങ്ങൾ മറ്റുള്ളവൻ്റെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. ആരുമായും കലഹിക്കരുത്, അസൂയപ്പെടരുത്, പരസ്പരം കോപ്പിച്ച് നിങ്ങൾ വഴിമാറി ജീവിക്കരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി, സഹോദരങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, ഒരു നല്ല മനുഷ്യബന്ധത്തെയാണ് പ്രവാചകൻ നമുക്ക് ഈ പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യനെ തമ്മിൽ അകറ്റാൻ പിശാചെടുക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് മറ്റുള്ളവനിൽ ചീത്ത വിചാരങ്ങളുണ്ടാക്കുകയും അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പ്